നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 31, കൊല്ലവർഷം 1202, ചിങ്ങം 6, 2026 ഓഗസ്റ്റ് 22, ശനിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 42 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെർട്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിക്കുന്നു.
1: ഒരിക്കൽ ഒരു രാജാവ് തന്റെ മട്ടുപ്പാവിൽ ഉലാത്തുകയാണ്. തന്റെ കൊട്ടാരത്തിന് സമീപെ കുടിലിൽ താമസിക്കുന്ന ഒരു ദരിദ്ര കുടുംബത്തെ രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ദരിദ്ര കുടുംബത്തിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അവർ തമ്മിൽ കളിക്കുന്നതും തമ്മിൽ കൊച്ചു തമാശകൾ പങ്കിടുന്നതും രാജാവിനെ ഹഠാതെ ആകർഷിച്ചു. രാജാവ് തൻ്റെ കുടുംബജീവിതവുമായി പെട്ടെന്ന് താരതമ്യം ചെയ്തു. തനിക്ക് എല്ലാമുണ്ട്, എല്ലാതര സുഖസൗകര്യങ്ങളും ആഡംബര ജീവിതവും ഉണ്ട്. പക്ഷേ ആ ദരിദ്രഭവനം അനുഭവിക്കുന്ന സന്തോഷമില്ല, സമാധാനമില്ല. പലപ്പോഴും രാജാവും രാജ്ഞിയും തമ്മിൽ തർക്കമുണ്ട്. രാജകുമാരൻ പലതും അവകാശപ്പെട്ട് തന്നെ അനുസരിക്കാതെ എപ്പോഴും വിഷമിപ്പിക്കും. യഥാർത്ഥത്തിൽ യാതൊരു സമാധാനവും സന്തോഷവും കൊട്ടാരത്തിൻ്റെ സമൃദ്ധിയുടെ മധ്യത്തിൽ രാജാവ് അനുഭവിക്കുന്നില്ല. ആ ദരിദ്ര കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യമെന്താണ്? രാജാവ് ഏറെ ചിന്തിച്ചിട്ടും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാജാവ് തൻ്റെ മന്ത്രിയെ വിളിച്ച് ആ ദരിദ്ര കുടുംബത്തിൻ്റെ സന്തോഷ രഹസ്യമെന്താണ് എന്ന് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടു. ബുദ്ധിമാനായ മന്ത്രി പറഞ്ഞു, ഒരു 99 സ്വർണ നാണയങ്ങൾ എനിക്ക് തരിക. ഒരു മാസത്തിനുള്ളിൽ അതിൻ്റെ രഹസ്യമെന്താണെന്ന് ഞാൻ അങ്ങയ്ക്ക് വെളിപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. 99 സ്വർണ നാണയങ്ങൾ രാജാവ് മന്ത്രിയെ ഏൽപ്പിക്കാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു. രാജാവ് നൽകിയ 99 സ്വർണ നാണയങ്ങൾ ഒരു ദിവസം രാത്രി ഒരു ഭാണ്ഡത്തിലാക്കി ആ കുടിലിൻ്റെ മുൻപിൽ വെച്ചു. നേരം വെളുത്തപ്പോൾ പതിവ് പോലെ ദരിദ്ര കുടുംബത്തിൻ്റെ വാതിൽ തുറന്നു. മുറ്റത്ത് ഒരു പട്ടിൽ പൊതിഞ്ഞ ഭാണ്ഡം കണ്ടു. അവരെല്ലാവരും പുറത്തിറങ്ങി വന്നു. ഈ ഭാണ്ഡം എന്തായിരിക്കും? ഇത് എടുക്കുന്നത് ഉചിതമാണോ? ഏറെ ചർച്ചകൾക്ക് ശേഷം അവർ ആ പട്ടിൽ പൊതിഞ്ഞ ഭാണ്ഡമെടുത്ത് തുറന്നു. അതിൽ സ്വർണ നാണയങ്ങൾ, ഒരിക്കലും ആ ദരിദ്ര ഭവനം കാണാത്ത ഏറെ സ്വർണ നാണയങ്ങൾ. അവർ കുടുംബമായി ഒരുമിച്ചിരുന്ന് ആ സ്വർണ നാണയങ്ങൾ എണ്ണി. 1, 2, 3, 99 സ്വർണ നാണയങ്ങൾ. അവരിലൊരാൾ പറഞ്ഞു, എന്താണ് 99 സ്വർണ നാണയങ്ങൾ? ഒരു സ്വർണ നാണയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് 100. പല അഭിപ്രായങ്ങൾ, ചർച്ചകൾ, ഒടുവിൽ തീരുമാനിച്ചു 99 എന്ന എണ്ണം ശരിയല്ല, നമുക്കത് 100 മാറ്റണം. അതിനായി അവർ പല വഴികൾ ആലോചിച്ചു, കഠിന പ്രയത്നം ആരംഭിച്ചു. ഒടുവിൽ ഒരെണ്ണം കൂടി സമ്പാദിച്ച് 100 സ്വർണ നാണയമാക്കി അത് ഉയർത്തുവാൻ അവർക്ക് സാധിച്ചു. പിന്നീട് അത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയായി. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ അഭിപ്രായ വ്യത്യാസവും പരസ്പര കലഹവും ഉയർന്നു. 1 പിന്നിട്ടു. രാജാവ് മട്ടുപ്പാവിൽ ഉലാത്തുന്നു. അപ്പോൾ ആ ദരിദ്ര കുടുംബത്തിൽ വഴക്കും തർക്കവും കേട്ടു. രാജാവ് മന്ത്രിയെ വിളിച്ചു. ആ ദരിദ്ര കുടുംബത്തിലെ വഴക്കും തർക്കവും ചൂണ്ടിക്കാണിച്ചു. എത്ര സമാധാനവും സന്തോഷവും അനുഭവിച്ചിരുന്ന കുടുംബമായിരുന്നു ആ ദരിദ്ര കുടുംബം. ഇപ്പോൾ എന്ത് സംഭവിച്ചു? മന്ത്രി പറഞ്ഞു, അതാണ് 99 രഹസ്യം. മന്ത്രി ഓർമ്മിപ്പിച്ചു, അന്ന് അങ്ങ് 99 സ്വർണ നാണയം തന്നിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. മന്ത്രി ആ സ്വർണ നാണയങ്ങളുടെ കഥ രാജാവിനെ ധരിപ്പിക്കുന്നു. മന്ത്രി സംഭവം വിവരിച്ചു തീർന്നപ്പോൾ പറഞ്ഞു, സ്വർണ നാണയങ്ങൾ 100 പിന്നീട് അവ ഉപയോഗിക്കുന്നതും സംബന്ധിച്ച തർക്കമാണ് ആ ദരിദ്ര കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തിയത്. ഇത് ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അപജയത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലഭിച്ചതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയാത്ത മനസ്സ് എന്നും അസന്തുഷ്ടിയുടെ ഉറവിടമായിരിക്കും. അത് ദ്രവ്യാഗ്രഹത്തിലേക്കും സ്വാർത്ഥതയിലേക്കും തദ്വാര അസംതൃപ്തിയിലേക്കും നമ്മെ കൊണ്ടെത്തിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. സമ്പത്തിൽ മാത്രം ആശ്രയിക്കാതെ എല്ലാ സമ്പത്തിൻ്റെയും ഉറവിടമായ സർവേശ്വരനിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്നനുഭവിക്കുന്ന ഭൗതിക

0: ദൈവിക നന്മകളിൽ സംതൃപ്തി കണ്ടെത്തുവാൻ ജഗദീശ്വരൻ നമ്മെ തുണയ്ക്കട്ടെ.
1: ഫാദർ സുശീൽ വർഗീസ് അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി, സമയം 6 മണി.
2: ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ ഓണപ്പൂവ് എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് കെ എസ് ഹരിശങ്കർ.

0: And Diamond League with the season best throw of 88.05 meter, just 9 centimeters behind Sri Lanka's Ramesh Tharanga Pathirage, who won with 88.14 meter. And that is the end of this news bulletin.
1: Akashavani. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:15 ഉദയഗീതം, ദിവ്യ ജയാർ, ജ്യോതി സന്തോഷ് എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 ഓണം കവിതാനേരം, അശോകൻ മറയൂർ അവതരിപ്പിക്കുന്ന കവിത, 7:05 മുതൽ 8:00 വരെ പുലർവെട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 117 ഭാഗം, 8:35 സ്മൃതിമധുരം, 8:45 സംഗീത സരണിയിൽ വയലിൻ പാഠം, പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് PV അതുൽകുമാർ, 9:00 ചലച്ചിത്രഗാനങ്ങൾ, 10:00 നേർവഴി, സിവിൽ സർജൻ ഡോക്ടർ ജലജകുമാരി TSമായി അഭിമുഖം, 10:15 തമിഴ് ചൊൽമാലൈ, വിണ്ണൈ കടന്ത് ഇന്ത്യാവിൻ കനവ്, ഡോക്ടർ വെങ്കടേഷ് വി നടത്തുന്ന പ്രഭാഷണം, ഓണ നൽവാഴ്ത്തുക്കൾ, കുറലിൻ കുറൽ, തിരപ്പൂക്കൾ, 11:00 ഗാനകൈരളി, മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ മഹാകവി കുട്ടമത്ത് കൃതികൾ, 11:30 ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് VSSC CGSE ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീലത എയുമായുള്ള അഭിമുഖം. 12:00 ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 12:15 ഏകതാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? ഡോക്ടർ സുബിത് S സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ആവണി പൊന്നൂഞ്ഞാൽ, ചലച്ചിത്ര സംഗീത സംവിധായകൻ ശരത് പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 2:15 തുടർ നാടകം വേനൽമഴ 16 ഭാഗം, രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം N. വാസുദേവ്. 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 2:45 മുതൽ ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 72nd നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം 2026 ദൃക്സാക്ഷി വിവരണം. വിവരണം നൽകുന്നവർ അഡ്വക്കേറ്റ് പ്രഭു മാത്യു, ഡോക്ടർ ബിച്ചു X മലയിൽ, വിനു K ജോൺ, ഭദ്രൻ TB, ഡോക്ടർ GS വിനോദ് കുമാർ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭാരതീയ പ്രാകൃതിക് കൃഷി പദ്ധതി. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി, കൂൺ കൃഷിയിൽ നിന്ന് സംരംഭകത്വത്തിലേക്ക്, താജുൻ നീസയുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി മ്യൂസിക് ടൈം, റിഹാന. 8:00 നാടകം ഇങ്ങനെയും ഒരോണം, രചന TV സുഗതകുമാരി, സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ. ശബ്ദം നൽകിയവർ ആര്യാട് ഗോപാലകൃഷ്ണൻ, S ഹരികുമാർ, അണ്ടൂർക്കോണം വാഹിദ്, KPAC പുഷ്പലത, S ഉഷ, K സാവിത്രിയമ്മ, ദുർഗ രാജു, ശ്രീനാഥ് സുബ്രഹ്മണ്യം, വിഷ്ണു വിജയകുമാർ, അഞ്ജിത. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 ഓണം കഥാവേള, P സുരേന്ദ്രൻ അവതരിപ്പിക്കുന്ന കഥ. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി, ശ്രേയസ് നാരായണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ SR രാജശ്രീ, മൃദംഗം A ബാലകൃഷ്ണ കമ്മത്ത്, ഘടം വൈക്കം N ഗോപാലകൃഷ്ണൻ. 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടി. 11:15 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം, ഡൽഹി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും.

0: ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് ദിവ്യ ജയാർ, ജ്യോതി സന്തോഷ് എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. വീണാപാണി, സരസ്വതി, ശാരദരൂപിണി, മനസ്വിനി. ഈ ഗാനത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത് കള്ളിക്കാട് ശശികുമാർ, സംഗീതം ബിനോയ് ജോർജ്, പാടിയത് ദിവ്യ ജയാർ.

ബിനോ ജോർജ് സംഗീതം നൽകി. ദിവ്യ ജയാർ പാടിയ മറ്റൊരു ഗാനം കേൾക്കാം, പുൽക്കൊടിത്തുമ്പിലെ നീഹാര ബിന്ദുക്കളെ പുൽകുവാനെത്തി പുലരി. ഗാനം രചിച്ചിരിക്കുന്നത് ആനപ്പുഴയ്ക്കൽ അനിൽ.

0: ദിവ്യ ജയാർ, ജ്യോതി സന്തോഷ് എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? ഡോക്ടർ സുബിത് എസ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ഓണം, ദ റിയൽ എക്സിറ്റ്.
3: പപ്പാ, വേഗം വാ, ലഞ്ച് റെഡിയാക്കിയിട്ട് അച്ഛമ്മ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു.
4: നീനുമോളെ അന്നേ.
5: ആഹാ അമ്മേ, സദ്യവട്ടം എല്ലാം ഉണ്ടല്ലോ.
3: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
2: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക്.
6: ഓണത്തിന് ഉണർവേകാൻ

ഓർമ്മകളെ ധന്യമാക്കാൻ. ഉത്രാടത്തലേന്ന് ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക, ഓഗസ്റ്റ് 24 വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ. ആകാശവാണി, സമയം 6:30.

0: പ്രഭാതഭേരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ പത്രവൃത്താന്തം. 72-ാമത് നെഹ്റു ട്രോഫി വള്ളം കളി ഇന്ന് പുന്നമടക്കായലിൽ. ഉച്ചയ്ക്ക് 2 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ നിയമനവുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ സുപ്രീംകോടതി പുനഃക്രമീകരിച്ചു. 3 വർഷത്തെ അഭിഭാഷക പ്രാക്ടീസ് 1 വർഷമായി കുറച്ചു. എന്നാൽ നിയമനം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യ 6 മാസം ജില്ലാ ജഡ്ജിയുടെയും അടുത്ത 6 മാസം ഹൈക്കോടതി ജഡ്ജിയുടെയും മേൽനോട്ടത്തിൽ ക്ലാർക്കായി ജോലി ചെയ്യണം. ഇത് പുതിയ വ്യവസ്ഥയാണ്. ജൂലൈ 20-ലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ പെല്ലറ്റ് തറച്ച് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡൽഹി DCP ഓഫീസിൽ 6.5 മണിക്കൂർ ധർണയിരുന്ന് രാഹുൽഗാന്ധി പ്രതിഷേധിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വീണ്ടും വിഭജിച്ചു. കർണാടകയിലെ മംഗലാപുരം വരെ വിസ്തൃതി ഉണ്ടായിരുന്നത് കാസർഗോഡിനപ്പുറം വരെയായി ചുരുങ്ങി. മംഗലാപുരം മൈസൂരു റെയിൽവേ ഡിവിഷന്റെ ഭാഗമായി. ഒക്ടോബർ 1 മുതൽ പുതിയ മാറ്റം നിലവിൽ വരും. സൊമാലിയയിൽ കടൽ കൊള്ളക്കാർ ചരക്കുകപ്പൽ റാഞ്ചി. 3 ദിവസത്തിന് ശേഷം യമനിലും സമാന സംഭവം. MD Sibu 1 എന്ന എണ്ണക്കപ്പലാണ് റാഞ്ചിയത്. കപ്പലിലെ 20 ജീവനക്കാരിൽ 16 പേർ ഇന്ത്യക്കാരാണ്. FIH വനിതാ ഹോക്കി ലോകകപ്പ് 2-ാം പൂളിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ഇന്ത്യയെ പരാജയപ്പെടുത്തി.
1: ഭാരതത്തിന്റെ ബഹിരാകാശ ചരിത്രത്തിലെ സുവർണരേഖയായ ചന്ദ്രയാൻ 3 ചരിത്ര വിജയം സ്മരിച്ചുകൊണ്ട് രാജ്യം നാളെ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുകയാണ്. ഗഗൻയാൻ, ആദിത്യ L1, സ്വന്തം ബഹിരാകാശ നിലയം തുടങ്ങി വൻകിട പദ്ധതികളുമായി ISRO മുന്നേറുമ്പോൾ ഭാരതീയരുടെ അഭിമാന കുതിപ്പിനെക്കുറിച്ചും ഭാവി സാധ്യതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്. ചന്ദ്രയാൻ 3 വിജയത്തിന്റെ ഓർമ്മകളും വരാനിരിക്കുന്ന ഗഗൻയാൻ ഉൾപ്പെടെയുള്ള വൻകിട ബഹിരാകാശ ദൌത്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ UP Rajiv.
2: ചന്ദ്രയാൻ 3 2023 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ചരിത്ര ദിനത്തെ ഓർമ്മിപ്പിക്കുന്ന ഓഗസ്റ്റ് 23 എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാന നിമിഷമാണ്. 2026 ഓഗസ്റ്റ് 23 നമ്മൾ ഇന്ത്യക്കാർ 3-ാമത്തെ ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുകയാണ്. ആ ചരിത്ര നേട്ടത്തിന് പിന്നിൽ നിർണായകമായ പങ്കുവഹിച്ച വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ എന്ന നിലയിൽ ഇതേപ്പറ്റി നിങ്ങളോട് സംസാരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. 3-ാമത്തെ ദേശീയ ബഹിരാകാശ ദിനം വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്ന പ്രമേയത്തോടെയാണ് നമ്മൾ ആചരിക്കുന്നത്. ആകാശം അതിരല്ല, അതൊരു തുടക്കം മാത്രമാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഓഗസ്റ്റ് 23 എല്ലാ വർഷവും ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുമെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചു. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ തൊട്ട ആ ചരിത്ര സ്ഥലത്തിന് നമ്മുടെ പ്രധാനമന്ത്രി ഒരു മനോഹരമായ പേര് നൽകി, ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 പ്രധാനമായും 2 ഭാഗങ്ങളുണ്ടായിരുന്നു. ചന്ദ്രനിലിറങ്ങിയ വിക്രം ലാൻഡറും അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തു വന്ന് ചന്ദ്രന്റെ മണ്ണിലൂടെ സഞ്ചരിച്ച് പഠനം നടത്തിയ പ്രഗ്യാൻ റോവറും. 6 ചക്രങ്ങളുള്ള ഒരു കൊച്ചു വണ്ടി പോലെയാണ് പ്രഗ്യാൻ റോവർ. റോവറിന്റെ ചക്രങ്ങളിൽ ആലേഖനം ചെയ്ത അശോകസ്തംഭവും ISRO മുദ്രയും ചാന്ദ്രതലത്തിൽ പതിഞ്ഞ മുഹൂർത്തം ഓരോ ഭാരതീയന്റെയും അഭിമാനം വാനോളമുയർത്തി. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾ ചന്ദ്രനിൽ മാത്രം അവസാനിക്കുന്നില്ല. സൂര്യനെ പഠിക്കാൻ ആദിത്യ L1 എന്ന പേടകവും ചൊവ്വാഗ്രഹത്തിലേക്ക് മംഗൾയാൻ ദൗത്യവും നമ്മൾ വിജയകരമായി അയച്ചു കഴിഞ്ഞു. ഭാരത മണ്ണിൽ നിന്ന് ഒരു തദ്ദേശീയ വിക്ഷേപിണി ഉപയോഗിച്ച് ഒരു ഭാരതീയനെ അന്തരീക്ഷത്തിലെത്തിക്കുക എന്നതാണ് ISRO അടുത്ത അഭിമാന പദ്ധതിയായ ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള എല്ലാ നിർണായകമായ സംവിധാനങ്ങളും പരിശോധിക്കാൻ ISRO വികസിപ്പിച്ച അർദ്ധ ഹ്യൂമനോയിഡ് റോബോട്ട് ദൗത്യമായിരിക്കും ആദ്യം. ഒരു ഗഗനയാത്രി ഭൂമിയെ നോക്കി ഭ്രമണപഥത്തിൽ നിന്ന് രാജ്യത്തോട് സംസാരിക്കുന്ന ആ അഭിമാന നിമിഷത്തിലേക്കുള്ള ചുവടുവയ്പ്പിലാണ് നാം ഇന്ന്. വിഷൻ 2047 പദ്ധതി പ്രകാരം ഭാരതത്തിന്റെ സുസ്ഥിര

0: വികസനത്തിനായുള്ള പദ്ധതികൾ ISRO വിഭാവനം ചെയ്യുന്നുണ്ട്. ഈ ബഹിരാകാശ ദിനം നിങ്ങളോട് പറയുന്നത് വലിയ സ്വപ്നങ്ങൾ കാണാനാണ്. ശാസ്ത്രം എന്നത് വെറും ഒരു പാഠപുസ്തകമല്ല, അതൊരത്ഭുത ലോകമാണ്. നാളെ നിങ്ങളിൽ നിന്നും പുതിയ ശാസ്ത്രജ്ഞരും ബഹിരാകാശ സഞ്ചാരികളും ഉയർന്നു വരണം. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ചുരുളഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രിയ ആകാശവാണി ശ്രോതാക്കൾക്ക് ദേശീയ ബഹിരാകാശ ദിനാശംസകൾ.
1: റിമോട്ട് സെൻസിംഗ്, ഉപഗ്രഹ വിവരങ്ങൾ എന്നിവ കൃഷി, കാലാവസ്ഥാ പ്രവചനം, ദുരന്ത നിവാരണം എന്നിവയ്ക്ക് എങ്ങനെ ഉപകരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നു VSSC മുൻ ഡയറക്ടർ ഡോക്ടർ എ രാജരാജൻ.
2: ട്രോപ്പിക്കൽ രാജ്യമായ ഇന്ത്യയിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൂടുതലാണ്, ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇത്തരം പ്രദേശങ്ങളിൽ കൃത്യമായ കാലാവസ്ഥ പ്രവചനത്തിന് ധാരാളം മെഷർമെന്റ്സ് ആവശ്യമാണ്. ഇത്തരം മെഷർമെന്റ്സ് രാജ്യത്തിനകത്തും ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്നും ലഭ്യമാക്കേണ്ടതാണ്. ഇതിന് റിമോട്ട് സെൻസിംഗ് ഉപകരണങ്ങൾ ഇത്തരത്തിലുള്ള ഡാറ്റ കളക്ഷൻ കൃത്യമായ ഇടവേളകളിൽ സാധ്യമാക്കുന്നു. കാലാവസ്ഥ പ്രവചനത്തിനുള്ള ഗണിത ശാസ്ത്ര മോഡലുകളിൽ നമുക്ക് കൃത്യമായ കാലാവസ്ഥ പ്രവചനം നടത്താം. കൃഷിയിൽ നോക്കുകയാണെങ്കിൽ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യങ്ങളിൽ ഓരോ ഭാഗങ്ങളിലും എത്തരത്തിലുള്ള വിളകളാണ് സൂട്ടബിൾ എന്ന് കണ്ടെത്താൻ ഈ റിമോട്ട് സെൻസിംഗ് ടെക്നോളജി നമ്മെ സഹായിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, മൂന്ന് ഭാഗവും കടലിലാൽ ചുറ്റപ്പെട്ട ഒരു ട്രോപ്പിക്കൽ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ കടലിൽ രൂപം കൊള്ളുന്ന സാധ്യത ഉള്ള ചുഴലിക്കാറ്റുകളുടെ ഗതിയും അത് പ്രെഡിക്ട് ചെയ്യാനും അതിനനുസരിച്ച് അത് എത്തരത്തിലാണ് കടൽ തീരത്തിൽ വന്നെത്തുന്നതും ഏത് സമയത്തിൽ വന്നെത്താന്നുള്ളത് ഒരു ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് മുമ്പേ തന്നെ അത് പ്രെഡിക്ട് ചെയ്ത് എത്രമാത്രം മഴകളും അത് കണക്ക് എന്തൊക്കെ ഫ്ലഡ് വരാം എന്നുള്ള കാര്യങ്ങളും ഈ റിമോട്ട് സെൻസിംഗ് ഉപകരണം കൊണ്ട് ചെയ്യാൻ പറ്റും. ലാ ഓഫ് റിഫ്ലക്റ്റൻസ് എന്നൊരു ടെക്നോളജി ഉപയോഗിച്ചാണ് റിമോട്ട് സെൻസിംഗ് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും പല സാമ്പിൾസ് എടുക്കുന്നതിന് പകരം ഒന്നോ രണ്ടോ മൂന്നോ ഉപകരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയെ ചുറ്റുമുള്ള എല്ലാ ഡേറ്റകളും നമുക്ക് കണക്കിലെടുക്കാൻ പറ്റും.
1: ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ റോവർ പ്രഗ്യാന്റെ കണ്ടെത്തലുകളെ കുറിച്ചും ഭാരതത്തിന്റെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്നു VSSCയുടെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറി മുൻ ഡയറക്ടറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കെ രാജീവ്.
3: ചന്ദ്രയാൻ മൂന്നിൽ വിക്രം എന്ന ലാൻഡറും പ്രജ്ഞാൻ എന്ന റോവറും ഉണ്ടായിരുന്നു. ഇവ രണ്ടിലും ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് നേരിട്ട് നിരീക്ഷണം നടത്തുന്നതിനുള്ള ഉപകരണങ്ങൾ ആണ്, അതായത് പേലോഡുകൾ ആണ് ഉണ്ടായിരുന്നത്. ലാൻഡറിൽ മൂന്ന് ശാസ്ത്ര പേലോഡുകളും റോവറിൽ രണ്ട് ശാസ്ത്ര പേലോഡുകളും ആണ് ഉണ്ടായിരുന്നത്. റോവർ ലാൻഡറിനുള്ളിൽ നിന്നും ഇറങ്ങി ചന്ദ്രന്റെ ഉപരിതലത്തിൽ 100 മീറ്ററിലേറെ ദൂരം സഞ്ചരിച്ചിരുന്നു. ഏകദേശം 10 ദിവസത്തോളം ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ റോവറിലെയും ലാൻഡറിലെയും പേടകങ്ങൾ നടത്തുകയുണ്ടായി. ലാൻഡറിലുള്ള പേലോഡുകളിൽ ഒന്ന് ചാസ്തേ എന്ന ചന്ദ്രന്റെ ഉപരിതലത്തിലെ മണ്ണിന്റെ താപവും അതിന്റെ താപചാലകതയും അളക്കുന്നതിനുള്ളതായിരുന്നു. ലാൻഡറിലെ രണ്ടാമത്തെ ഉപകരണം ലാംഗ്യൂർ പ്രൂബ് എന്നതാണ്. അത് ചന്ദ്രന്റെ ഉപരിതലത്തിന് തൊട്ടുമുകളിൽ, അതായത് നിയർ സർഫസിൽ ഉള്ള ചാർജുകളുടെ, പ്രധാനമായും ഇലക്ട്രോൺസിന്റെയും അയോൺസിന്റെയും കുറിച്ച് പഠിക്കാനുള്ളതായിരുന്നു. ലാൻഡറിലെ മൂന്നാമത്തെ പേലോഡായ ഇൽസ ചന്ദ്രനിലെ പ്രകമ്പനങ്ങൾ അളക്കുന്നതിനുള്ളതായിരുന്നു. റോവറിൽ APXS, ലിപ്സ് എന്നീ രണ്ട് പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. ഇവ രണ്ടും ചന്ദ്രോപരിതലത്തിൽ മൂലകങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനായിരുന്നു. റോവർ ഏകദേശം 100 മീറ്ററോളം സഞ്ചരിച്ച് അത്രയും സ്ഥലത്തെക്കുറിച്ചുള്ള കോമ്പോസിഷൻ രേഖപ്പെടുത്തുകയുണ്ടായി. റോവർ പേലോഡുകളുടെ ഏറ്റവും പ്രധാന കണ്ടെത്തൽ എന്നാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ അലുമിനിയം, അയൺ, മെഗ്നീഷ്യം മുതലായ മൂലകങ്ങൾക്കൊപ്പം സൾഫറിന്റെ സാന്നിധ്യവും കണ്ടെത്തി എന്നതാണ്. പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ചന്ദ്രന്റെ ഉപരിതലത്തിലെ സൾഫർ അതിന്റെ ഉൾഭാഗത്തു നിന്നും, അതായത് ചന്ദ്രന്റെ മാന്റിലിൽ നിന്നും ഏകദേശം ചന്ദ്രന്റെ ആരംഭകാലത്ത് തന്നെ ഉത്ഭവിച്ചതായിരിക്കാം എന്നതാണ്. ഭാരതത്തിന്റെ വിഷൻ 2047 ഭാഗമായി ചന്ദ്രനിലേക്ക് കൂടുതൽ പഠനങ്ങൾ ഭാരതം നടത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു.
1: വിദ്യാർത്ഥികളിലും യുവാക്കളിലും ബഹിരാകാശ ശാസ്ത്രത്തിലുള്ള താല്പര്യവും കോഴ്സുകൾക്കുള്ള പ്രാധാന്യവും ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രൊഫസർ ആനന്ദ് നാരായൺ.
4: ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ ഒരു അഭിമാന നിമിഷത്തെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് August 23 ദേശീയ ബഹിരാകാശ ദിനം. Chandrayaan-3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് വിജയകരമായി ഇറങ്ങിയപ്പോൾ അതൊരു ശാസ്ത്രീയമായ നേട്ടം മാത്രമായിരുന്നില്ല, പരിമിതമായ വിഭവങ്ങൾക്കിടയിലും വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുമെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു നിമിഷമായിരുന്നു അത്. ഇന്ന് ഇന്ത്യൻ ബഹിരാകാശ രംഗം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചന്ദ്രനിലും ചൊവ്വയിലും മാത്രമല്ല, മനുഷ്യ ബഹിരാകാശ യാത്രയിലും ബഹിരാകാശ നിലയങ്ങളിലും ഭൂനിരീക്ഷണത്തിലും ആശയവിനിമയത്തിലും നാവിഗേഷനിലും നിരവധി മേഖലകളിൽ ഇന്ത്യ വലിയ ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം മറ്റൊരു വലിയ മാറ്റവും സംഭവിക്കുകയാണ്. ഒരിക്കൽ ബഹിരാകാശ മേഖല ഏതാനും സർക്കാർ സ്ഥാപനങ്ങളുടെ മാത്രം മേഖലയായിരുന്നു എങ്കിൽ ഇന്ന് നമ്മുടെ യുവ സംരംഭകരുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ഈ രംഗത്തേക്ക് ശക്തമായി കടന്നുവരവോടുകൂടി റോക്കറ്റ് നിർമ്മാണം

0: മുതൽ ഉപഗ്രഹങ്ങൾ, ബഹിരാകാശ ഡേറ്റ, ആശയവിനിമയം, ഭൂനിരീക്ഷണം, ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വരെ പുതിയ ആശയങ്ങളുമായി ഒരു പുതിയ തലമുറ മുന്നോട്ട് വരികയാണ്. ഇത് വളർന്നു വരുന്ന നമ്മുടെ യുവാക്കൾക്ക് വലിയ ഒരു അവസരമാണ്. ബഹിരാകാശ മേഖലയിൽ ഒരു കരിയർ എന്നത് ഇനി ഒരു ശാസ്ത്രജ്ഞനാകുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ സയൻസ്, മെറ്റീരിയൽ സയൻസ്, മാനേജ്മെൻറ്റ്, സംരംഭകത്വം തുടങ്ങി നിരവധി മേഖലകൾക്ക് ഇവിടെ വലിയ സാധ്യതകളുണ്ട്. അതിനാൽ ദേശീയ ബഹിരാകാശ ദിനം നമ്മോട് പറയുന്ന സന്ദേശം വളരെ വലുതാണ്. ആകാശമാണ് പരിധി എന്ന് കരുതണ്ട. ആകാശത്തിനും അപ്പുറത്താണ് അടുത്ത ലക്ഷ്യം. നമ്മുടെ യുവാക്കൾ സ്വപ്നം കാണട്ടെ, ചോദ്യങ്ങൾ ചോദിക്കട്ടെ, പരീക്ഷിക്കട്ടെ, പരാജയങ്ങളിൽ നിന്ന് പഠിക്കട്ടെ. ഇന്ത്യയുടെ അടുത്ത ബഹിരാകാശ അധ്യായം എഴുതേണ്ടത് ഈ തലമുറയാണ്.
1: രാജ്യത്തിന്റെ ഈ ചരിത്രപരമായ നേട്ടത്തിൽ ആവേശം കൊള്ളുന്ന അനുഭവവും ബഹിരാകാശ രംഗത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പങ്കുവയ്ക്കുന്നു 8-ാം ക്ലാസ് വിദ്യാർത്ഥിനി നയന ദീപു.
2: നാളെ ദേശീയ ബഹിരാകാശ ദിനം. നമ്മുടെ ചന്ദ്രയാൻ 3 മൂണിന്റെ സൗത്ത് പോളില് വിജയകരമായിട്ട് ലാൻഡ് ചെയ്തതിന്റെ ഓർമ്മയ്ക്കായിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ദിനം ആഘോഷിക്കുന്നത്. അന്ന് ആ മൂൺ ലാൻഡിങ് ലൈവായിട്ട് കണ്ടപ്പോൾ ഏതൊരു ഇന്ത്യക്കാരനെയും പോലെ എനിക്കും വളരെ അഭിമാനവും ആവേശവും ഒക്കെ തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. ചെറുപ്പം മുതലേ ആകാശത്തിലെ നക്ഷത്രങ്ങളെയൊക്കെ നോക്കിയിരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നെങ്കിലും ആസ്ട്രോ കേരളയുമായിട്ട് ബന്ധപ്പെടാനും ആസ്ട്രോണമി ക്ലാസ്സുകളൊക്കെ കേൾക്കാനും ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് വെറുതെ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ടെലസ്കോപ്പിലൂടെയും അതുപോലെ ആകാശ നിരീക്ഷണങ്ങളിലൂടെയൊക്കെ ആകാശത്തെയും അതുപോലെ ബഹിരാകാശ സംഭവങ്ങളെയൊക്കെ ഞാൻ നോക്കിക്കാണാൻ തുടങ്ങിയത്. അത്രയും നാൾ ഒരു വിനോദം പോലെ കൊണ്ട് നടന്നിരുന്ന ഒരു സംഭവമായിരുന്നു ആകാശ നിരീക്ഷണമെങ്കിൽ പിന്നീട് അത് എൻ്റെ ഒരു പാഷനായിട്ട് മാറുകയായിരുന്നു. വളരെയധികം പരിമിതികളിൽ നിന്ന് തുടങ്ങി ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഇന്ന് ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ട് നിൽക്കുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷത്തോടെയാണ് ഞാൻ നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത്.
1: അനേകം ശാസ്ത്രജ്ഞന്മാരുടെ അശ്രാന്ത പരിശ്രമവും ദീർഘവീക്ഷണവുമാണ് ഭാരതത്തെ ഇന്ന് ലോകത്തിലെ മുൻനിര ബഹിരാകാശ ശക്തികളിൽ ഒന്നാക്കി മാറ്റിയിരിക്കുന്നത്. ലളിതമായ തുടക്കത്തിൽ നിന്നും ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാനിലേക്കും നീളുന്ന ISRO യാത്ര ഓരോ ഭാരതീയനും നൽകുന്ന അഭിമാനം ചെറുതല്ല. പുതിയ തലമുറയ്ക്ക് ശാസ്ത്ര അഭിരുചിയും അന്വേഷണ ത്വരയും ഉണ്ടാകാൻ ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങൾ ഉപകരിക്കുമെന്ന് പ്രത്യാശിക്കാം.
3: പ്രഭാതഭേരി സമാപിച്ചു.
4: എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.
3: ഓണത്തിന്റെ ഓർമ്മകളും ഈണങ്ങളുമായി ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.
5: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
6: എന്നും രാവിലെ 7:13.
5: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 45 സെക്കൻഡും. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ

0: ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്തുമെന്ന് സംസ്ഥാന ഗവൺമെന്റ്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ഉച്ചയ്ക്ക് ആലപ്പുഴ പുന്നമടക്കായലിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മലപ്പുറം ജെംസ് കോളേജിൽ പുതിയ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പുതിയ കാലത്തിന്റെ തൊഴിൽ സാധ്യതകൾക്കും സാങ്കേതിക മുന്നേറ്റങ്ങൾക്കും അനുസൃതമായി പരിവർത്തനം ചെയ്യുന്നതിനാണ് ഗവൺമെന്റ് മുൻഗണന നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഗോളതലത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലകളെ നിരന്തരം നിരീക്ഷിക്കാൻ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സംവിധാനം സംസ്ഥാനത്ത് രൂപീകരിക്കുമെന്നും സതീശൻ പറഞ്ഞു. സർവകലാശാലകളിലെ പാഠ്യപദ്ധതികൾ കാലാനുസൃതമായി പുനഃസംഘടിപ്പിച്ച് തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു. ജയ്പൂരിൽ ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ ഇന്ത്യയിലെ വിനോദസഞ്ചാരികളുടെ എണ്ണം 3x വർദ്ധിച്ചെന്നും വിനോദസഞ്ചാര മേഖലയിൽ നൈപുണ്യ വികസനം അനിവാര്യമാണെന്നും ഷെഖാവത്ത് പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗത്തിന് ഇന്ന് തുടക്കമാകും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ടൂറിസം മന്ത്രിമാരുടെ യോഗം ഇന്നലെ ജയ്പൂരിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾ തമ്മിൽ ടൂറിസം സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ചട്ടക്കൂട് ഒരുക്കുന്ന ജയ്പൂർ പ്രഖ്യാപനം യോഗം ഏകകണ്ഠമായി അംഗീകരിച്ചു. കൃഷിവകുപ്പ് ഒരുക്കുന്ന 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. കർഷകരിൽ നിന്ന് പച്ചക്കറികൾ നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കർഷകർക്ക് പൊതുവിപണിയേക്കാൾ 10% അധിക വില നൽകുന്നതിനൊപ്പം ഉപഭോക്താക്കൾക്ക് വിപണി വിലയേക്കാൾ 30% വരെ കുറഞ്ഞ തുകയ്ക്ക് പച്ചക്കറികൾ കർഷക ചന്തയിലൂടെ ലഭിക്കും. കൊച്ചി മെട്രോ സർവീസിന്റെ പേര് മാറ്റാൻ നിർദ്ദേശിച്ചു എന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് കൊച്ചി മെട്രോ റെയിൽ അധികൃതർ അറിയിച്ചു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരാണ് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നാക്കി മാറ്റാൻ MD ഗവൺമെന്റിന് നിർദ്ദേശം സമർപ്പിച്ചത്. കൊച്ചി മെട്രോ അതേ പേരിൽ തന്നെ അറിയപ്പെടുമെന്നും ഭാവിയിൽ തിരുവനന്തപുരം മെട്രോ, കോഴിക്കോട് മെട്രോ എന്നിവ വരുമ്പോൾ അതും അതാത് സ്ഥലങ്ങളുടെ പേരിൽ തന്നെയായിരിക്കും അറിയുകയെന്നും അധികൃതർ വ്യക്തമാക്കി. ഭാവിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന മെട്രോയെ ഒരു കുടക്കീഴിലാക്കുന്നതിന്റെ ഭാഗമായാണ് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന പേര് നിർദ്ദേശിച്ചത്. ഈ നിർദ്ദേശം സംസ്ഥാന ഗവൺമെന്റിന് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ നടപ്പാക്കാൻ കഴിയൂവെന്നും KMRL വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ മാസത്തിൽ നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. ഇത് സംബന്ധിച്ച് മന്ത്രി N ഷംസുദ്ദീന് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അടുത്ത ദിവസം തന്നെ പരീക്ഷാ ടൈം ടേബിൾ പുറത്തിറക്കും. നേരത്തെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് ടു പരീക്ഷയോടൊപ്പം 3rd നടത്തിയിരുന്നത്. ഇത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതിനെ തുടർന്നാണ് പുതിയ തീരുമാനം. കോട്ടയം MRFലെ സ്ഥിരം ജീവനക്കാരുടെ 16th ലോങ് ടേം സെറ്റിൽമെന്റ് പുതുക്കി നിശ്ചയിക്കുന്നതിന് ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിലാണ് തീരുമാനം. പുതിയ ലോങ് ടേം സെറ്റിൽമെന്റിന് ഈ മാസം 1 മുതൽ 4 വർഷത്തേക്കാണ് പ്രാബല്യം. UDF ഗവൺമെന്റ് ബാഹ്യശക്തികളുടെ സമ്മർദ്ദഫലമായാണ് പ്രവർത്തിക്കുന്നതെന്ന് BJP ദേശീയ സെക്രട്ടറി K സുരേന്ദ്രൻ ആരോപിച്ചു. PM

0: തദ്ദേശ സ്ഥാപനങ്ങളുടെ തദ്ദേശ പൂക്കള മത്സരം ഇന്ന് നടത്തും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് പൂക്കളങ്ങൾ ഒരുക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളം കളി ഇന്ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടത്തും. ഉച്ചയ്ക്ക് 2-ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ മുഖ്യാതിഥിയാകും. ആലപ്പുഴയിൽ നിന്ന് R. രവികുമാർ.
1: ഓളപ്പരപ്പിനെ കീറിമുറിച്ച് കരിനാഗങ്ങളെ പോലെ ആൾക്കൂട്ടങ്ങൾ ചീറിപ്പായുന്ന അത്ഭുത കാഴ്ചയാണ് നെഹ്റു ട്രോഫി ജലോത്സവം. ജലരാജാവിനെ നിശ്ചയിക്കുന്ന ഈ ജലമാമാങ്കത്തിന് ഇത്തവണ 71 ജലരാജാക്കന്മാരാണ് രംഗത്തുള്ളത്. ചുണ്ടൻ വള്ളംകളി വിഭാഗത്തിൽ മാത്രം 22 എണ്ണമുണ്ട്. 1150 മീറ്റർ ട്രാക്കിലാണ് പൂരം. രാവിലെ 11-ന് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം ആരംഭിക്കും. മലയാളികൾക്ക് പുറമെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരും തുഴച്ചിൽക്കാരായി രംഗത്തുണ്ട്. ഒരു വള്ളത്തിൽ 25% ഇതര സംസ്ഥാനക്കാർ പാടില്ലെന്ന നിയമം ഇത്തവണ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രവേശന പാസ് ഉള്ളവർക്ക് മാത്രമാണ് വള്ളംകളി കാണുന്നതിന് ഗാലറികളിലേക്ക് പ്രവേശനം.
0: ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. ജലോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആറന്മുളയിലെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 30-ന് നടത്തുന്ന ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഓണക്കാലം സുരക്ഷിതമാക്കാനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാനും പരിശോധനകൾ കർശനമാക്കാൻ കണ്ണൂർ ജില്ലാ കലക്ടർ P. വിഷ്ണുരാജ് നിർദ്ദേശം നൽകി. വിവിധ വകുപ്പുകളുടെ അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ഓണക്കാലം അവസാനിക്കുന്നത് വരെ ജില്ലാ അതിർത്തികൾ, മാർക്കറ്റുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവ തടയുന്നതിനായി ജില്ലാ താലൂക്ക് തലങ്ങളിൽ പ്രത്യേക പരിശോധനാ സ്ക്വാഡുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ ഓണത്തോടനുബന്ധിച്ച് അവധി ദിവസങ്ങൾ കൂടുതലായി വരുന്നത് കണക്കിലെടുത്ത് അനധികൃത ഖനനം, പാടം നികത്തൽ, കുന്നിടിക്കൽ, മണ്ണുകടത്തൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് പ്രത്യേക സ്ക്വാഡിനും രൂപം നൽകി. ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽ അക്കാര്യം കലക്ടറേറ്റിലെ കൺട്രോൾ റൂമിൽ അറിയിക്കണമെന്നും കലക്ടർ പറഞ്ഞു.
0: കാൽപ്പത്തിന്റെ ലോകത്തിലെ ജനകീയവും നൂതനവുമായ ആശയം കേരളത്തിൽ എത്തിക്കാൻ ഒരുങ്ങുകയാണ് സൂപ്പർ ലീഗ് കേരള. 13-നുമേൽ പ്രായക്കാരായ ആർക്കും പങ്കെടുക്കാവുന്ന സൂപ്പർ ബോളേഴ്സ് ടൂർണമെന്റിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടും. 3 വേദികളിലാണ് റീജിയണൽ മത്സരങ്ങൾ. കൊച്ചിയിലാണ് ഗ്രാൻഡ് ഫൈനൽ. ഈ മാസം 29-30 തീയതികളിൽ തൃശൂർ മത്സരത്തിന്റെ ആദ്യ വേദിയാകും. സെപ്റ്റംബർ 5-6 തീയതികളിൽ തിരുവനന്തപുരത്തും 12-13 തീയതികളിൽ കോഴിക്കോട്ടും മത്സരങ്ങൾ ഉണ്ടാകും. സെപ്റ്റംബർ 18 ഗ്രാൻഡ് ഫൈനൽ. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിൽ ആദ്യ ജയം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ 4 റൺസിനാണ് കാലിക്കറ്റ് തോൽപ്പിച്ചത്. ഭാരതീയ വിദ്യാനികേതൻ വിദ്യാലയങ്ങളുടെ 30-ാമത് സംസ്ഥാന കായികമേളയ്ക്ക് കോഴിക്കോട്ട് തുടക്കമായി. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ 116 ഇനങ്ങളിൽ 900 വിദ്യാർത്ഥികൾ മത്സരിക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പ് 2-ാം പൂളിലെ ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് ഇന്ത്യയെ പരാജയപ്പെടുത്തി. ആംസ്റ്റർവീനിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ആതിഥേയരുടെ ജയം. സ്ലോവാക്യയിൽ അണ്ടർ 20 ഗുസ്തി ലോക ചാമ്പ്യൻഷിപ്പിൽ 76 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം കാജൽ ധോജക് സ്വർണം നേടി. ചൈനയുടെ ജിങ്റു സണ്ണിനെ തോൽപ്പിച്ചാണ് കാജൽ ലോകകിരീടം സ്വന്തമാക്കിയത്. സ്വിറ്റ്സർലാൻഡിലെ ലോസാനിൽ ഡയമണ്ട് ലീഗ് മീറ്റ് ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം നീരജ് ചോപ്ര 2-ാം സ്ഥാനത്തെത്തി. ശ്രീലങ്കൻ താരം റുമേഷ് പതിരാഗെക്കാണ് 1-ാം സ്ഥാനം. 47-ാമത് സംസ്ഥാന പോലീസ് ഗെയിംസ് ആൻഡ് അത്ലറ്റിക് മീറ്റിന്റെ ഭാഗമായ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട്. പോലീസ് ക്ലബ്ബിൽ ചലച്ചിത്ര നടൻ അബു സലീം ഉദ്ഘാടനം ചെയ്യും. കോട്ടയം ജില്ലയിൽ ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പാൽ പരിശോധന പരിപാടി ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ മേഖലകളുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിനോദസഞ്ചാര മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കാര്യക്ഷമമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. കൃഷിവകുപ്പിന്റെ 2000 കർഷക ചന്തകൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്തുമെന്ന് സംസ്ഥാന ഗവൺമെന്റ്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഉച്ചയ്ക്ക് ആലപ്പുഴ പുന്നമടക്കായലിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക ഋച ഝാ.

0: വിധാനേരത്തിൽ അശോകൻ മറയൂരിന്റെ രണ്ട് കവിതകൾ കേൾക്കാം. ആദ്യത്തെ കവിത സഞ്ചാരം.
1: പശ്ചിമഘട്ടത്തിലെ ഒരു പറവ പറന്നു തുടങ്ങുന്നു. ഒരു കൂട്ടം കുന്നുകൾ അതിൻ്റെ നേർപാതയിൽ ഏറ്റത്താഴ്ചയുള്ള ഒരു പാത ഒരുക്കിക്കൊടുക്കുന്നു. ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പറവയ്ക്ക് അലയുടെ മീതെ എവിടെയും എത്താതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു പോലെ തോന്നിപ്പിക്കുന്നു. ഇപ്പോൾ കാറ്റിൽ എൻ്റെ തൊട്ടരികിൽ ആ പറവ ഒരു ഉണങ്ങിയ ചില്ലയിൽ വന്നിരുന്നു കൊണ്ട് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ കാറ്റിൽ എൻ്റെ തൊട്ടരികിൽ ആ പറവ ഒരു ഉണങ്ങിയ ചില്ലയിൽ വന്നിരുന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ അവസാന യാത്രയിൽ ഞങ്ങൾക്കൊപ്പം എവിടെ നിന്നോ നീയും സഞ്ചരിച്ചു തുടങ്ങുന്നു. അവസാനമായി നമ്മൾ കണ്ടുമുട്ടുമ്പോഴും നമ്മുടെ കൈകളിൽ ഇതുവരെ പരസ്പരം കൈമാറിക്കൊണ്ടിരുന്ന സ്നേഹം മാത്രം ബാക്കിയാവുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ അവസാന യാത്രയിൽ ഞങ്ങൾക്കൊപ്പം എവിടെ നിന്നോ നീയും സഞ്ചരിച്ചു തുടങ്ങുന്നു. അവസാനമായി നമ്മൾ കണ്ടുമുട്ടുമ്പോഴും നമ്മുടെ കൈകളിൽ ഇതുവരെ പരസ്പരം കൈമാറിക്കൊണ്ടിരുന്ന സ്നേഹം മാത്രം ബാക്കിയാവുന്നുണ്ട്. ഞാനും ആ പറവയും നീയും ഈ ലോകത്തിലെ അവസാന മനുഷ്യനെ ചെന്ന് കാണുന്നു. ആ മനുഷ്യൻ നമ്മൾ സഞ്ചരിച്ച ഈ ചെറിയ ദൂരത്തിന് എന്തൊരു നരയാണെന്ന് പറഞ്ഞു തരുന്നു. ഞാനും ആ പറവയും നീയും ഈ ലോകത്തിലെ അവസാന മനുഷ്യനെ ചെന്ന് കാണുന്നു. ആ മനുഷ്യൻ നമ്മൾ സഞ്ചരിച്ച ഈ ചെറിയ ദൂരത്തിന് എന്തൊരു നരയാണെന്ന് പറഞ്ഞു തരുന്നു.
0: അടുത്ത കവിത വെയിൽ പരുന്ത്.
1: എന്നും ഇരുണ്ട വൈകുന്നേരങ്ങളിൽ ദൂരേക്ക് പറന്നുപോകും കരിവണ്ട്. എന്നും ഇരുണ്ട വൈകുന്നേരങ്ങളിൽ ദൂരേക്ക് പറന്നുപോകും കരിവണ്ട്. പുറത്ത് ചാരിവെച്ച മുളവാതിൽ മുത്തശ്ശി അകത്ത് നിന്നുകൊണ്ട് തന്നെ വീണ്ടും എടുത്ത് വാതിലടിച്ച് ഉറക്കത്തിലേക്ക് പോകും. പുറത്ത് ചാരിവെച്ച മുളവാതിൽ മുത്തശ്ശി അകത്ത് നിന്നുകൊണ്ട് തന്നെ വീണ്ടും എടുത്ത് വാതിലടിച്ച് ഉറക്കത്തിലേക്ക് പോകും. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കഴക്കോലിൽ ചെറിയൊരു ദ്വാരമുണ്ട്. ഇരുവർക്കും അടച്ചുറപ്പുള്ള ഒറ്റ വഴിയാണത്. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കഴക്കോലിൽ ചെറിയൊരു ദ്വാരമുണ്ട്. ഇരുവർക്കും അടച്ചുറപ്പുള്ള ഒറ്റ വഴിയാണത്. മുത്തശ്ശി എന്നും വാതിലടച്ച് കുറച്ചു നേരം കാതോർത്തിരിക്കും. കരിവണ്ട് പുറപ്പെടും മുമ്പ് ആ ചെറിയ ദ്വാരത്തിൽ മുത്തശ്ശിയെയും ചേർത്താണ് അടച്ചു വെക്കാറുള്ളത്. മുത്തശ്ശി എന്നും വാതിലടച്ച് കുറച്ചു നേരം കാതോർത്തിരിക്കും. കരിവണ്ട് പുറപ്പെടും മുമ്പ് ആ ചെറിയ ദ്വാരത്തിൽ മുത്തശ്ശിയെ എന്നും ചേർത്താണ് അടച്ചു വെക്കാറുള്ളതെന്ന്. പകലിൽ വെയിൽ പരുന്തുകൾ വട്ടമിട്ട് പറന്ന് ആ പ്രദേശത്തെ ചുരുക്കി ചുരുക്കി ചെറിയൊരു പന്താക്കി എടുത്ത് മുറ്റത്തിരുന്ന് നെൽമണികൾ പേറ്റുന്ന മുത്തശ്ശിയുടെ മുറത്തിലേക്ക് നിഴലുകളായി അതിനെ ഇട്ടുകളിക്കുന്നു. പകലിൽ വെയിൽ പരുന്തുകൾ വട്ടമിട്ട് പറന്ന് ആ പ്രദേശത്തെ ചുരുക്കി ചുരുക്കി ചെറിയൊരു പന്താക്കിയെടുത്ത് മുറ്റത്തിരുന്ന് നെൽമണികൾ പേറ്റുന്ന മുത്തശ്ശിയുടെ മുറത്തിലേക്ക് നിഴലുകളായി അതിനെ ഇട്ട് കളിക്കുന്നു. ഉരലിൽ വെറ്റില കുത്തുന്നതിനൊപ്പം മുത്തശ്ശി ഇടയ്ക്കിടെ കഴുത്തിൽ കെട്ടിയിട്ട ഏലസെടുത്ത് പിന്നിലേക്കിടുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു 300 ആണ്ടിൻ്റെ വസന്തങ്ങൾ സൂക്ഷിച്ചിരുന്നു.
0: ഓണം കവിതാനേരത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അശോകൻ മറയൂർ ചൊല്ലിയ കവിതകൾ.
2: ഓണം കവിതാനേരം
0: അവതരണം ആകാശവാണി ദേവികുളം നിലയം. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പുലർവേട്ടം ആരംഭിക്കുന്നു. പുലർവേട്ടത്തിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. സംസ്ഥാന കൃഷിവകുപ്പ് ഹോർട്ടികോർപ്പിന്റെയും VFPCK യുടെയും ആഭിമുഖ്യത്തിൽ ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും വിപണി ഇടപെടലിനുമായി സംസ്ഥാനത്തുടനീളം ഓണസമൃദ്ധി 2026 ഭാഗമായി 2000 കർഷക ചന്തകൾ ആരംഭിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഇതിനായി സർക്കാർ 20 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. ഇന്നു മുതൽ 25 വരെയാണ് കർഷക ചന്തകൾ പ്രവർത്തിക്കുക. കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10:30 കുടപ്പനക്കുന്ന് കൃഷിഭവൻ അങ്കണത്തിൽ ആരോഗ്യ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുന്നു. തിരുവനന്തപുരം MP ഡോ ശശി തരൂർ, കോർപ്പറേഷൻ മേയർ VV രാജേഷ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ: കർഷകന് മികച്ച വില, ഉപഭോക്താവിന് ന്യായവില, കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരണം, കർഷകന് 10% അധിക വില, ഉപഭോക്താക്കൾക്ക് 30% വരെ കുറഞ്ഞ നിരക്ക് എന്നിവയാണ്. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി 5 സെപ്റ്റംബർ വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും 5 സെപ്റ്റംബർ എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. ക്ഷീരവികസന വകുപ്പിന്റെ 2026-27 സാമ്പത്തിക വർഷത്തിലെ തീറ്റപ്പുൽ ഘടകത്തിലെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ താൽപര്യമുള്ളവരിൽ നിന്നും ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 20 സെന്റിന് മുകളിലുള്ള പുൽകൃഷി, തരിശുഭൂമിയിലുള്ള പുൽകൃഷി, ചോളകൃഷി എന്നീ പദ്ധതികളും പുൽകൃഷിക്ക് വേണ്ടിയുള്ള യന്ത്രവൽക്കരണ ധനസഹായം, ജലസേചന ധനസഹായം എന്നിവയും ഗ്രൂപ്പുകൾക്ക് തീറ്റപ്പുൽ വിതരണ യൂണിറ്റുകൾ നടപ്പാക്കുന്നതിനുള്ള പദ്ധതിയും ഉൾപ്പെടുന്നതാണ് പുൽകൃഷി വികസന പദ്ധതി. ക്ഷീരവികസന വകുപ്പിന്റെ www.ക്ഷീരശ്രീ.കേരള.gov.in എന്ന വെബ് പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0486-222-2099. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് സർവകലാശാല സംഘടിപ്പിക്കുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് പ്രോഗ്രാം, അനുസരണം, ഗ്രൂമിംഗ്, ഡിറ്റക്ഷൻ എന്നീ 6 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനത്തിന് ഊന്നൽ നൽകുന്ന ഈ പരിപാടി വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് ശേഷം സർവകലാശാലയുടെ അംഗീകൃത നയപരിശീലകൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447-237-868. ലോക പശുദിനത്തോടനുബന്ധിച്ച് പണം ചുരത്തും പശു എന്ന വിഷയത്തിൽ പശുവളർത്തൽ സംരംഭകരുടെ സംഗമവും സെമിനാറും 1 സെപ്റ്റംബർ ചൊവ്വാഴ്ച കണ്ണൂർ തെക്കി ബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ കർഷകർക്ക് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി സംവദിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ വ്യവസായ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, കുടുംബശ്രീ, കന്നുകാലി വികസന ബോർഡ്, കേരള ഫീഡ്സ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ അവരവർ മുഖേന നടത്തുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കും സംരംഭകർക്കും നാളെ വൈകുന്നേരം 4 മണിക്ക് മുൻപായി 0497-276-3473 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇടുക്കി കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി സ്മാം ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി ഈ മാസം 31-2 മണിക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ള SC വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, മുൻപരിചയം, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ കാര്യാലയത്തിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9446981320. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കൊമ്പനോക്ക്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധങ്ങളിൽ പരിക്കേൽക്കുന്ന സൈനികർക്കും സിവിലിയന്മാർക്കും സംരക്ഷണം ഉറപ്പാക്കുന്ന ആദ്യ ജനീവ കൺവെൻഷൻ ഒപ്പുവച്ചത് 1864 ഓഗസ്റ്റ് 22 12 യൂറോപ്യൻ രാജ്യങ്ങൾ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചാണ് ഈ മാനുഷിക കരാറിൽ ഒപ്പുവച്ചത്. റെഡ് ക്രോസ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഹെൻറി ഡ്യൂനനിന്റെ ആശയങ്ങളിൽ നിന്നാണ് ഈ കരാർ രൂപപ്പെട്ടത്. യുദ്ധക്കളങ്ങളിൽ ആംബുലൻസുകൾക്കും മെഡിക്കൽ സംഘത്തിനും നിഷ്പക്ഷ പദവി നൽകാൻ ഇത് വഴിയൊരുക്കി. 1907 ഓഗസ്റ്റ് 22 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ധീരവനിതയായ മാഡം ഭിക്കാജി കാമ ജർമ്മനിയിലെ സ്റ്റട്ട്ഗാർട്ടിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ വെച്ച് ആദ്യമായി വിദേശ മണ്ണിൽ ഇന്ത്യൻ പതാക ഉയർത്തിയത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ക്രൂരതകൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാനും ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനും ഈ സംഭവം വഴിയൊരുക്കി. മാഡം കാമയും ശ്യാംജി കൃഷ്ണവർമ്മയും ചേർന്ന് രൂപകൽപ്പന ചെയ്ത ഈ പതാക പിൽക്കാലത്ത് ഭിക്കാജി കാമ പതാക എന്ന് അറിയപ്പെട്ടു. ഇന്നത്തെ നമ്മുടെ ദേശീയ പതാകയുടെ ആദ്യകാല രൂപങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കടുത്ത എതിർപ്പ് കാരണം വർഷങ്ങളോളം അവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ 1935 അവർക്ക് ജന്മനാട്ടിൽ തിരിച്ചെത്താൻ അനുവാദം ലഭിച്ചത്. 1639 ഓഗസ്റ്റ് 22 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനായ ഫ്രാൻസിസ് ഡേ പ്രാദേശിക ഭരണാധികാരികളിൽ നിന്ന് മദ്രാസ് പട്ടണം എന്ന പ്രദേശം വാങ്ങി കരാറൊപ്പിട്ടത്. ഈ ചരിത്രപരമായ വാങ്ങലാണ് പിൽക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മെട്രോപൊളിറ്റൻ നഗരമായ ചെന്നൈയുടെ രൂപീകരണത്തിന് കാരണമായത്. ഈ ദിനത്തിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ഓഗസ്റ്റ് 22 മദ്രാസ് ദിനമായി ആഘോഷിച്ചു വരുന്നു. മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന തൽക്ഷണ മുത്തലാഖ് ആചാരം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി ചരിത്രവിധി പ്രസ്താവിച്ചത് 2017 ഓഗസ്റ്റ് 22 ചീഫ് ജസ്റ്റിസ് ജെ എസ് ഖേഹാർ അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചിലാണ് ഭൂരിപക്ഷ വിധിയിലൂടെ ഈ ഉത്തരവിറക്കിയത്. മുത്തലാഖ് സ്ത്രീകളുടെ സമത്വത്തിനും മൌലിക അവകാശങ്ങൾക്കും എതിരാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ വിധിയെ തുടർന്ന് പിൽക്കാലത്ത് കേന്ദ്ര സർക്കാർ ഇൻസ്റ്റന്റ് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമം പാസാക്കി. 1978 ഓഗസ്റ്റ് 22 സ്വതന്ത്ര കെനിയയുടെ സ്ഥാപക പിതാവും പ്രഥമ പ്രസിഡന്റുമായിരുന്ന ജോമോ കെനിയാത്ത അന്തരിച്ചത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് കെനിയയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രമുഖനായ ആഫ്രിക്കൻ ദേശീയവാദി നേതാവായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിംഗ് അന്തരിച്ചത് 1818 ഓഗസ്റ്റ് 22. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ ശക്തമായി ഉറപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
6: ആയുരാരോഗ്യം.
7: ആയുരാരോഗ്യത്തിൽ നിന്ന് ആഹാരത്തിലൂടെ ആരോഗ്യം. ഇതേക്കുറിച്ച് ഡോക്ടർ അനൂപ ശിവപാൽ സംസാരിക്കുന്നു.
8: ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിനും പ്രതിരോധശേഷിക്കും ദീർഘായുസ്സിനും ശരിയായ ആഹാരം അനിവാര്യമാണ്. ഭക്ഷണം ഊർജം നൽകുക മാത്രമല്ല, ഓരോ കോശത്തിന്റെയും പ്രവർത്തനം, ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ, പ്രതിരോധ സംവിധാനം, കുടലിലെ ഗുണകരമായ സൂക്ഷ്മജീവികളുടെ ആരോഗ്യം എന്നിവയെയും സ്വാധീനിക്കുന്നു. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രവും ഫുഡ് ഇസ് മെഡിസിൻ എന്ന ആശയത്തെ ശക്തമായി അംഗീകരിച്ചിരിക്കുകയാണ്. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, അമിതവണ്ണം, ഹൃദ്രോഗം, ഫാറ്റി ലിവർ, പലതരം ക്യാൻസറുകൾ എന്നിവയുടെ വർദ്ധനയ്ക്ക് പിന്നിൽ തെറ്റായ ഭക്ഷണശീലങ്ങൾ വലിയൊരു കാരണമാണ്. അമിതമായി സംസ്കരിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ, അമിതമായ അളവിൽ പഞ്ചസാര, ഉപ്പ്, ട്രാൻസ്ഫാറ്റ്, ശീതളപാനീയങ്ങൾ, ക്രമരഹിതമായ ഭക്ഷണ സമയം എന്നിവയാണ് പ്രധാന വില്ലന്മാർ. ആയുർവേദത്തിലെ ശരിയായ ഭക്ഷണക്രമം നമുക്ക് പരിശോധിക്കാം. ആയുർവേദത്തിൽ അഗ്നി അഥവാ ദഹനശക്തിയാണ് ആരോഗ്യത്തിന്റെ കേന്ദ്രബിന്ദു. രാവിലെ പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് ദഹനശക്തി ഏറ്റവും കൂടുതലായതിനാൽ പ്രധാന ഭക്ഷണം, രാത്രി ലഘുവും എളുപ്പം ദഹിക്കുന്നതുമായ ഭക്ഷണം, ഇതാണ് രീതി. രാവിലെ 11 മണിക്കും വൈകിട്ട് 4 മണിക്കും പഴങ്ങൾ, പച്ചക്കറികൾ, മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ, വറുത്ത കടല, നിലക്കടല, ബദാം, വാൾനട്ട് തുടങ്ങിയ ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾ മാറി മാറി തിരഞ്ഞെടുക്കാം. വയറിന്റെ പകുതി ഭക്ഷണത്തിനും കാൽഭാഗം വെള്ളത്തിനും ശേഷിക്കുന്ന ഭാഗം ഒഴിച്ചിടുക എന്നതാണ് ആയുർവേദത്തിന്റെ ലളിതമായ ഉപദേശം. ആരോഗ്യ സംരക്ഷണത്തിനായി നമുക്ക് കുറച്ച് നല്ല വിഭവങ്ങൾ പരിചയപ്പെടാം. കരിനെല്ലിക്ക. നല്ലെണ്ണയിൽ വഴറ്റിയ നെല്ലിക്കയിൽ കുരുമുളകും കറിവേപ്പിലയും ചേർത്ത് തയ്യാറാക്കുന്ന കരിനെല്ലിക്ക ദഹനം മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. നെല്ലിക്ക മഞ്ഞൾ ചട്നി. നെല്ലിക്ക, മഞ്ഞൾ, ഇഞ്ചി, അല്പം ഉപ്പ് എന്നിവ ചേർത്തരച്ചാൽ ആന്റി ഓക്സിഡന്റുകൾ സമൃദ്ധമായ ചട്നി ലഭിക്കും. ചെറുപയർ അല്ലെങ്കിൽ പയറിന്റെ വേവിച്ച വെള്ളത്തിൽ അല്പം കുരുമുളക് പൊടിയും ചുട്ട പച്ചമുളകും കടുക് താളിച്ചതും ചേർത്താൽ പ്രോട്ടീൻ സമൃദ്ധമായ ഒരു ആരോഗ്യപാനീയം തയ്യാറാകും. റാഗിക്കഞ്ഞി. റാഗിപ്പൊടി, മോര് അല്ലെങ്കിൽ പാല്, ചെറിയ ഉള്ളി, ജീരകം എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന റാഗിക്കഞ്ഞി കാൽസ്യവും ഫൈബറും ധാരാളമായി നൽകുന്നു. മുളപ്പിച്ച പയർ സാലഡ്. മുളപ്പിച്ച ചെറുപയർ, ഉള്ളി, തക്കാളി, മല്ലിയില, നാരങ്ങാനീര് എന്നിവ ചേർത്ത് കഴിക്കുന്നത് പ്രോട്ടീനും വിറ്റാമിനുകളും വർദ്ധിപ്പിക്കുന്നു. ഓട്സ് വെജിറ്റബിൾ കഞ്ഞി. ഓട്സിൽ ക്യാരറ്റ്, ബീൻസ്, പയർ, ജീരകം, ഇഞ്ചി എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന പ്രഭാത ഭക്ഷണം ദീർഘനേരം വിശപ്പടക്കാൻ സഹായിക്കും. ജീരകം, മല്ലി, പെരിഞ്ജീരകം, ഉലുവ എന്നിവയിൽ ഏതെങ്കിലും രാത്രി വെള്ളത്തിൽ ഇട്ടുവെച്ച് രാവിലെ തിളപ്പിച്ച് ഇളം ചൂടോടെ കുടിക്കുന്നത് ദഹനത്തിന് സഹായകരമാണ്. ചായയും കാപ്പിയും മിതമായി ഉപയോഗിക്കുക. ദിവസേന നിരവധി കപ്പ് കാപ്പിയോ ചായയോ കുടിക്കുന്നതിന് പകരം ചില സമയങ്ങളിൽ ചുക്കുവെള്ളം, തുളസിച്ചായ, മല്ലിക്കാപ്പി, ജീരകവെള്ളം എന്നിവ പരീക്ഷിക്കാം. നിറങ്ങളുള്ള പച്ചക്കറികൾ കഴിക്കുക. ദിവസവും കുറഞ്ഞത് ഒരു പഴവർഗ്ഗമെങ്കിലും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക. ആഴ്ചയിൽ പലതരം പയർവർഗ്ഗങ്ങൾ ഉപയോഗിക്കുക. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണത്തിന് മുൻഗണന നൽകുക. പാക്കറ്റ് ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഉപ്പ്, പഞ്ചസാര, എണ്ണ എന്നിവ മിതമായി ഉപയോഗിക്കുക. നന്നായി ചവച്ച് ശാന്തമായി ഭക്ഷണം കഴിക്കുക. രാത്രി ഭക്ഷണം ഉറങ്ങുന്നതിന് 2 മുതൽ 3 മണിക്കൂർ മുമ്പ് വരെ കഴിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മുടെ അടുക്കളയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വില കൂടിയ സൂപ്പർ ഫുഡുകൾ തേടി പോകേണ്ടതില്ല. നമ്മുടെ നാട്ടിലെ നെല്ലിക്കയും മുരിങ്ങയിലയും പയറും കറിവേപ്പിലയും ഇഞ്ചിയും മഞ്ഞളും മോരും കഞ്ഞിയും തന്നെയാണ് യഥാർത്ഥ ആരോഗ്യ സമ്പത്ത്. ശരിയായ ഭക്ഷണമാണ് ഏറ്റവും മികച്ച പ്രതിരോധ ചികിത്സ.
7: ആയുരാരോഗ്യത്തിൽ നിന്ന് ആഹാരത്തിലൂടെ ആരോഗ്യം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
9: എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.
10: ഓണത്തിന്റെ ഓർമ്മകളും ഈണങ്ങളുമായി ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.
11: തൊഴിൽ ദർശനം.
12: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ റെയിൽടെൽ കോർപ്പറേഷനിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ 32 പേർക്കും ഡിപ്ലോമ യോഗ്യതയുള്ള 8 പേർക്കുമാണ് അവസരം. എറണാകുളത്തും ഒഴിവുണ്ട്. വിഷയങ്ങൾ: ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്. യോഗ്യത: കുറഞ്ഞത് 60% മാർക്കോടെ ബന്ധപ്പെട്ട സ്ട്രീം അല്ലെങ്കിൽ ബ്രാഞ്ചിൽ നേടിയ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത. 1 വർഷമോ അതിൽ കൂടുതലോ പരിശീലനം അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം നേടിയിട്ടുള്ളവർ അപേക്ഷിക്കാൻ അർഹരല്ല. പ്രായം 18-നും 27 വയസ്സിനും ഇടയിൽ. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായ https://nats.education.gov.in മുഖേന രജിസ്റ്റർ ചെയ്യണം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://nats.education.gov.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 27. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://www.railtel.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://www.railtel.in. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ സബ്സിഡിയറി സ്ഥാപനമായ HPCL ബയോഫ്യൂവൽസ് ലിമിറ്റഡ് HBL വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 81 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ജനറൽ മാനേജർ 2, DGM 2, മാനേജർ 5, ഇലക്ട്രിക്കൽ 1, ക്വാളിറ്റി കൺട്രോൾ 2, EDP 1, അക്കൌണ്ട്സ് 1, ഡെപ്യൂട്ടി മാനേജർ അക്കൌണ്ട്സ് 1, മെക്കാനിക്കൽ എഞ്ചിനീയർ 9, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ 2, HR വെൽഫെയർ ഓഫീസർ 1, ഷിഫ്റ്റ് ഇൻചാർജ് 3, ETP ഇൻചാർജ് 1, ഷിഫ്റ്റ് കെമിസ്റ്റ് 3, മൈക്രോബയോളജിസ്റ്റ് 2, സീനിയർ മാനുഫാക്ചറിംഗ് കെമിസ്റ്റ് 2. യോഗ്യത BE, BTech, BSc, MSc, MCA, MBA, MCOM, CA, CMA, ഡിപ്ലോമ, ബന്ധപ്പെട്ട മേഖലയിലെ പ്രവൃത്തി പരിചയം, പ്രായം 18-നും 55 വയസ്സിനും ഇടയിൽ. നോൺ മാനേജ്മെന്റ് തസ്തികകളും ഒഴിവും പാൻ ഇൻചാർജ് 5, ബോയിലിംഗ് ഹൌസ് ഫിറ്റർ 1, ഇലക്ട്രീഷ്യൻ 1, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 2, DCS ഓപ്പറേറ്റർ 6, ടർബൈൻ 3, ബോയിലർ 3, ബോയിലർ അറ്റൻഡ് 3, ടർബൈൻ ഓപ്പറേറ്റർ 1, ഓപ്പറേറ്റർ 3, HT ലൈൻമാൻ 1. യോഗ്യത 10-ാം ക്ലാസ് +2 ITI ഡിപ്ലോമ, ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയം, പ്രായം 18-നും 55 വയസ്സിനും ഇടയിൽ. സീസണൽ തസ്തികകളും ഒഴിവും മിൽ ഹൌസ് ഫിറ്റർ 1, പാൻമാൻ 4, അസിസ്റ്റന്റ് പാൻമാൻ 9, ഇലക്ട്രീഷ്യൻ 9, ലാബ് കെമിസ്റ്റ് 2. യോഗ്യത 10-ാം ക്ലാസ് ITI BSc, പ്രായം 18-നും 55 വയസ്സിനും ഇടയിൽ. നിർദ്ദിഷ്ട ഫോർമാറ്റിലുള്ള അപേക്ഷയും ബന്ധപ്പെട്ട രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും തപാൽ മുഖേന അയക്കണം. ഒരു തസ്തികയിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. വിലാസം HPCL ബയോഫ്യൂവൽസ് ലിമിറ്റഡ്, ഹൌസ് നമ്പർ 3J/352, പ്ലോട്ട് നമ്പർ 973, നിയർ അംബർ അപ്പാർട്ട്മെന്റ്, ന്യൂ പാടലിപുത്ര കോളനി, പട്ന, ബീഹാർ 80001. വിലാസം ഒരിക്കൽ കൂടി HPCL ബയോഫ്യൂവൽസ് ലിമിറ്റഡ്, ഹൌസ് നമ്പർ 3J/352, പ്ലോട്ട് നമ്പർ 973, നിയർ അംബർ അപ്പാർട്ട്മെന്റ്, ന്യൂ പാടലിപുത്ര കോളനി, പട്ന, ബീഹാർ 80001. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 27. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hpclbiofuels.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.hpclbiofuels.co.in.
11: തൊഴിൽ ദർശനം.
13: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
14: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് വിശാഖപട്ടണത്ത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയിലെയും UKയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിലെ നിർണായക യോഗത്തിൽ ധാരണ. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കൊരുങ്ങി പുന്നമടക്കായൽ. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പ്രാദേശിക അവധി. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനുള്ള പഞ്ചസാര ശേഖരം രാജ്യത്ത് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ 48 അധ്യാപകർക്ക് അധ്യാപക ദിനമായ സെപ്റ്റംബർ 5-ന് ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലായി നടത്തിയ 3 ഘട്ടങ്ങളുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് അധ്യാപകരെ തെരഞ്ഞെടുത്തതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടക്കുന്ന പുരസ്കാര വിതരണ ചടങ്ങ് ദൂരദർശനിലും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്വയംപ്രഭ ചാനലുകളിലും തത്സമയം സംപ്രേഷണം ചെയ്യും. സാംസ്കാരിക പാരമ്പര്യം രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന ശക്തമായ കണ്ണിയാണെന്നും ഇന്ത്യയുടെ സാംസ്കാരിക വേരുകൾ സംരക്ഷിക്കപ്പെടണമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ന്യൂഡൽഹിയിൽ അന്തർഹൃദയ കണക്ട് മൽഹാർ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യവസ്ഥിതിയെ പരിഷ്കരിക്കുന്നതിന് ഉത്തരവാദിത്തത്തോടെ സംഭാവന ചെയ്യാൻ ഉപരാഷ്ട്രപതി യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഇന്നലെ ഇക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് മുൻഗണന നൽകുന്ന വ്യക്തമായ കർമ്മ പദ്ധതി സർക്കാർ തയ്യാറാക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
15: 15 അഗസ്റ്റ് കോ മനെ ലാൽ കിലേ സേ സപ്തധാരാ കി സപ്ത ശക്തിയോ കി ബാത് കി ഹൈ അർ ഇസ്ലിയേ ഭാരത് ആജ് പോളിസി ലെവൽ പർ നേക് ജനറേഷൻ റിഫോംസ് കർ രഹാ താക്കി ഹമാര ഫ്യൂച്ചർ സുരക്ഷിത് ഹോ ഗവർണൻസ് പർ റിഫോംസ് കർ രഹാ ഹൈ ഈസ് ഓഫ് ലിവിംഗ് കെ ലിയേ റിഫോംസ് കർ രഹാ ഹൈ.
14: വിഭവങ്ങളെ ആയുധങ്ങളാക്കി പ്രവർത്തിക്കുന്നത് ലോകത്ത് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങളിലും പ്രതീക്ഷയുടെയും വളർച്ചയുടെയും കേന്ദ്രമായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃത കുടിയേറ്റത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സർക്കാരിനുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയുന്നതിനും നാടുകടത്തുന്നതിനുമുള്ള നടപടികൾ കർശനമായി പാലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ സിലിഗുരിയിൽ സശസ്ത്ര സീമാബെൽ ആസ്ഥാനത്ത് 189 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്നും കായികമന്ത്രിമാരുടെ യോഗം നാളെയുമാണ് നടക്കുക. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘത്തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. ഇന്ത്യയിലെയും യുകെയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിൽ നടന്ന നിർണായക യോഗത്തിൽ ധാരണ. 25-ാമത് ഇന്ത്യ യുകെ ഡിഫൻസ് കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പ് യോഗത്തിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗും യുകെ പ്രതിരോധ വിഭാഗം ഉദ്യോഗസ്ഥൻ ജെറമി പോക്ലിംഗ്ടണും സംയുക്ത അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യവസായ സഹകരണം അവലോകനം ചെയ്ത യോഗം ഇൻഡോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറഞ്ഞു. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. നാടെങ്ങും ആവേശകരമായ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനായും ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കി. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യാതിഥിയാകും. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനായി രാജ്യത്ത് പഞ്ചസാരയുടെ ലഭ്യത ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പഞ്ചസാര വിലയിലെ സമീപകാല വർധനവ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും മതിയായ ലഭ്യതയും സ്ഥിരതയുള്ള വിലയും ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണം

0: മന്ത്രാലയം അറിയിച്ചു. എഥനോൾ ഉൽപാദനത്തിനായി പഞ്ചസാര വക മാറ്റിയതാണ് വിലവർദ്ധനവിന് കാരണമെന്ന വാദം തെറ്റാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ബംഗ്ലാദേശിന്റെ 23-ാമത് പ്രസിഡന്റായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീർ സത്യപ്രതിജ്ഞ ചെയ്തു. പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഒലി അഹമ്മദിനെതിരെ 255 വോട്ടുകൾ നേടിയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 35 വർഷത്തിനിടെ ആദ്യമായാണ് ബംഗ്ലാദേശ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അമേരിക്കയുടെ ഏതു ഭീഷണിക്കും ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. ഇറാനിയൻ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യത്തോടെ കഠിനമായ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് യു എസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുക്രൈനിലെ ക്രിവീറിഹിൽ ഷോപ്പിംഗ് സെന്ററിന് നേരെ നടന്ന റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. 22 കുട്ടികൾ ഉൾപ്പെടെ 130-ലധികം പേർക്ക് പരിക്കേറ്റു. റഷ്യൻ നഗരമായ പെർമിലെ എണ്ണ ശുദ്ധീകരണശാലയിലും വോൾഗോഗ്രാഡ് മേഖലയിലെ സൈനിക വിമാനത്താവളത്തിലും യുക്രൈനും ആക്രമണം നടത്തി. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി വിവിധ ബാങ്കുകളുമായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വി ബി വിജയഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലയിലെ ബാങ്ക് മാനേജർമാരുടെ യോഗത്തിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: സംശയാസ്പദമായ അക്കൌണ്ടുകൾ, വലിയ തോതിലും അസ്വാഭാവികമായതുമായ പണമിടപാടുകൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ കാലതാമസമില്ലാതെ പോലീസിനെ വിവരമറിയിക്കണം. ഒരു സൈബർ തട്ടിപ്പ് നടന്നയുടൻ പ്രതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കണ്ടെത്താനും പണം നഷ്ടപ്പെട്ടവർക്ക് അത് വേഗത്തിൽ തിരിച്ചുപിടിച്ചു കൊടുക്കാനും പോലീസും ബാങ്കുകളും തമ്മിലുള്ള തത്സമയ ഏകോപനം അത്യന്താപേക്ഷിതമാണെന്ന് യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. പുതിയ സൈബർ തട്ടിപ്പ് രീതികളെക്കുറിച്ച് ബാങ്ക് ജീവനക്കാർ നിരന്തരം അപ്ഡേറ്റഡ് ആയിരിക്കണമെന്നും ഈ വിവരങ്ങൾ തങ്ങളുടെ ഉപഭോക്താക്കളിലേക്ക് കൃത്യമായി എത്തിച്ച് അവരെ ബോധവാന്മാരാക്കാൻ ബാങ്കുകൾ മുൻകൈയെടുക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചു.
0: FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഇന്ത്യൻ വനിതാ ടീം ഇന്നലെ നെതർലൻഡ്സിനെതിരെ ഏകപക്ഷീയമായ 2 പരാജയപ്പെട്ടു. നാളെ ഓസ്ട്രേലിയയുമായാണ് വനിതാ ടീമിന്റെ പോരാട്ടം. ഇന്ത്യൻ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ലോസാൻ ഡയമണ്ട് ലീഗിൽ വെള്ളി മെഡൽ. സീസണിലെ തന്റെ ഏറ്റവും മികച്ച ദൂരമായ 88.05 മീറ്റർ എറിഞ്ഞാണ് നീരജ് രണ്ടാം സ്ഥാനം നേടിയത്. ശ്രീലങ്കയുടെ റുമേഷ് തരംഗയ്ക്കാണ് സ്വർണം. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോഡിയെ നേരിടും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾ സഖ്യം ക്വാർട്ടറിൽ ചൈനയോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഡെറാഡൂണിൽ നടന്ന ഇന്ത്യ നേപ്പാൾ സംയുക്ത പ്രവർത്തക സമിതിയുടെ 14-ാമത് യോഗത്തിൽ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളും അവലോകനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനക്ഷേമം, വളർച്ച, വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് വിശാഖപട്ടണത്ത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ഇന്ത്യയിലെയും യുകെയിലെയും സായുധ സേനകൾ തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കാൻ ഡൽഹിയിലെ നിർണായക യോഗത്തിൽ ധാരണ. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കൊരുങ്ങി പുന്നമടക്കായിൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് പ്രാദേശിക അവധി. ആഭ്യന്തര ആവശ്യം നിറവേറ്റുന്നതിനുള്ള പഞ്ചസാര ശേഖരം രാജ്യത്ത് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കാലം സാക്ഷി. യു ആർ അനന്തമൂർത്തി, ഉടുപ്പി രാജഗോപാലാചാര്യ അനന്തമൂർത്തി എന്ന യു ആർ അനന്തമൂർത്തി 1932 December 21 കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂരിൽ നിന്നും ബിരുദാനന്തര ബിരുദവും ഇംഗ്ലണ്ടിൽ നിന്നും തുടർ പഠനവും കരസ്ഥമാക്കി. യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിൽ നിന്നും 1966 ഇംഗ്ലീഷ് ആൻഡ് ലിറ്റററി ക്രിറ്റിസിസം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം കേരളത്തിലെ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആദ്യ നോവലായ സംസ്കാരയടക്കം 5 നോവലുകളും 8 ചെറുകഥാ സമാഹാരങ്ങളും 3 കവിതാ സമാഹാരങ്ങളും എഴുതിയിട്ടുണ്ട്. 1984 കർണാടക രാജ്യോത്സവ പുരസ്കാരവും 1994 ജ്ഞാനപീഠ പുരസ്കാരവും 1998 പത്മഭൂഷണം ലഭിച്ചു. 2012 കൊൽക്കത്ത സർവകലാശാല ഡീലിറ്റ് നൽകി ആദരിച്ചു. 2014 August 22 യു ആർ അനന്തമൂർത്തി അന്തരിച്ചു.
4: Even as a writer, even in Mysore, living in the midst of Kannada, I did not write always. I never wrote regularly. I am a very obsessive kind of writer. You know, I carry certain themes in my mind and they go on and on, you know, they begin to collect all my thoughts. It's almost like a crystal, you know, which is in a saturated solution and the crystal goes on growing. So my thoughts grow like that. I have certain obsessions. And every one of my novels is the fulfillment of some obsessions, you know, growing into total crystals. It takes a long time. And then when I write, it is sudden. I start writing and within 3 or 4 days, I finish it. And then I feel emptied again, as if I can't write anything. After every work I have felt, I can no longer write. This is my end. I have to feel like that. And then if I am lucky, I will write again. That's how I have written. When I accepted the Vice Chancellorship, I did so because I had come to the end of a certain writing preoccupation and I was looking for something new. And when Kerala called me, I knew that I have been read in Kerala. And it's very rare these days, one state asking another man from another state to come and be the Vice Chancellor. We are growing very parochial these days. I thought it's a wonderful opportunity, I should go, and I came here. And also what attracted me was the writers whom I knew in Kerala, you see. After coming here for a whole year, I could not write anything. But then suddenly I came here for the Eduthachan meeting in Trivandrum. And when I spoke, I had a feeling I was speaking differently from the usual speeches I made. I went back and wrote a poem on Eduthachan. It's on Rama and Krishna. It's a kind of a meditation on what Ramayana and Mahabharata means for India. And then around that, all my political preoccupations and my other preoccupations began to crystallize around it.
3: കാലം സാക്ഷിയിൽ നമ്മൾ ഇതുവരെ കേട്ടത് യു ആർ അനന്തമൂർത്തിയുടെ ശബ്ദം.
5: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
6: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
7: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

വീണ്ടും ഒരു പൊന്നോണം വരവായി. ഓണം നമുക്ക് കേവലം ഒരാഘോഷമല്ല, പണ്ടെന്നോ നിലനിന്നതോ ഭാവിയിൽ വരാനിരിക്കുന്നതോ ആയ അതിമനോഹരമായ ഒരു മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള ഉദാത്ത സങ്കല്പമാണ്, അനാദിയായ പ്രതീക്ഷയാണ്. എല്ലാവരും സന്തോഷിക്കുന്ന, സമത്വവും നീതിയും സമഭാവനയും പരിലസിക്കുന്ന, ആരുമാരും ചൂഷണം ചെയ്യപ്പെടാത്ത ഒരു സാമൂഹിക ജീവിതത്തെ അത് സ്വപ്നം കാണുന്നു. മഹനീയമായ ആ സ്വപ്നം ആണ്ടുതോറും നമ്മുടെ ആത്മാവിനെ വന്നുണർത്തുന്നു, ജീവിതത്തെ വർണ്ണാഭമാക്കുന്നു. മലയാളിക്ക് ഓണം ഒരു സാംസ്കാരികോത്സവമാണ്. പ്രകൃതിയുടെ ലാവണ്യ തികവിന്റെയും വിളവെടുപ്പിന്റെ ആഹ്ലാദ തിമിർപ്പിന്റെയും ഉത്സവമാണ്. കേരളത്തിന്റെ കലകളായ കലകളെയെല്ലാം സർഗാത്മകമാക്കിയ ഓണം മലയാള ചലച്ചിത്രഗാനശാഖയെയും ഏറെ സമ്പന്നമാക്കിയിട്ടുണ്ട്. മന്ദിരമധുരമായി മനസ്സിലോടിയെത്തുന്ന എത്രയെത്ര ഗാനങ്ങൾ! അനശ്വര ഗാനങ്ങളുടെ ഈ അമൂല്യ ശേഖരത്തിൽ നിന്നും മികച്ച ഒന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചുകൊണ്ട് ആകാശവാണി ഈ വർഷവും പൊന്നോണത്തെ വരവേൽക്കുകയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1977 പുറത്തിറങ്ങിയ വിഷുക്കണി എന്ന ചലച്ചിത്രത്തിനായി ശ്രീകുമാരൻ തമ്പി രചിച്ച്, സലിൽ ചൗധരി സംഗീതം നൽകി, യേശുദാസ് ആലപിച്ച പൂവിളി പൂവിളി പൊന്നോണമായി എന്ന ഗാനം എന്തുകൊണ്ടും ഈ സന്ദർഭത്തിന് ഇണങ്ങുന്നു. നസീറും വിധുബാലയും അഭിനയിക്കുന്ന പ്രണയഗാനമായിട്ടാണ് ഈ ഗാനം ചിത്രീകരിക്കുന്നതെങ്കിലും ലക്ഷണമൊത്ത ഒരു ഓണപ്പാട്ടാണ് ഇത്.

1977 ഏപ്രിൽ 14 വിഷുക്കണിയായി മലയാളിക്ക് ലഭിച്ച ഈ ചിത്രം കർപ്പകം എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ റീമേക്കായിരുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി ലളിത മധുരമായ വരികൾ, ഗ്രാമീണ ജീവിതത്തിന്റെ സാരല്യം തുളുമ്പുന്ന ഇമേജുകളും കൽപ്പനകളും, വാക്കുകളിൽ നിറഞ്ഞു കവിയുന്ന ആഹ്ലാദ വായ്പ്, ശ്രീകുമാരൻ തമ്പി, സലിച്ചൗധരി, യേശുദാസ് എന്നീ പ്രതിഭാശാലികളുടെ ഒത്തുചേരൽ കൊണ്ടുണ്ടായ ഒരപൂർവ ചാരുത ഈ ഗാനത്തിനുണ്ട്. ഒരു പാട്ട് കാലത്തെ അതിജീവിച്ചുകൊണ്ട് ജനമനസ്സിൽ നിലനിൽക്കുന്നത് വരികളും സംഗീതവും ആലാപനവും ഒരുപോലെ നന്നാവുമ്പോഴാണ്. ശ്രീകുമാരൻ തമ്പിയുടെ കവിപ്രതിഭ ഈ പാട്ടിലുടനീളം അത്യന്തം പ്രസാദാത്മകമായി പരിലസിക്കുന്നു. പൂക്കളും പൂവിളിയും കരിങ്കർക്കിടകം പെയ്തു തെളിഞ്ഞ പുതുവെയിലിൽ പാറിക്കളിക്കുന്ന പൊന്നോണത്തുമ്പികളുമാണ് ഓണത്തിന്റെ വരവ് ഘോഷിക്കുന്നത്. പൂവിളിയിൽ പങ്കുചേരാൻ മാത്രമല്ല പൂത്തുമ്പിയെ കവി ക്ഷണിക്കുന്നത്, മോഹം പൊന്നിൻ മുത്തായി മാറ്റുന്ന പൂവയലിന്റെ ഭാഗം വാങ്ങാൻ കൂടി പൂത്തുമ്പിയെ ക്ഷണിക്കുന്ന കവിഭാവന നാട്ടിൻപുറത്തിന്റെ നിഷ്കളങ്ക മനസ്സിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. മോഹം പൊന്നിൻ മുത്തായി മാറുന്ന പൂവയലിനെ കവി പ്രകീർത്തിക്കുമ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത് മനുഷ്യന്റെ ത്യാഗസുരഭിലമായ അധ്വാനത്തെ തന്നെയാണ്. ഒരു സിനിമയുടെ പ്രത്യേക കഥാസന്ദർഭത്തിനു വേണ്ടി എഴുതുമ്പോഴും അതിലധികം അർത്ഥധ്വനികൾ പാട്ടിൽ വന്നു ചേരുന്നു. പാട്ടിൽ ആദ്യവസാനം കവി അഭിസംബോധന ചെയ്യുന്നത് പൊന്നോണത്തുമ്പിയെയാണ്. പൊന്നോണത്തുമ്പി എന്ന ഇമേജിന്റെ സൗന്ദര്യബോധപരമായ ആവർത്തനം സമ്പന്നമായ ഈ പ്രകൃതിയുടെ തുടിക്കുന്ന ആത്മാവ് തന്നെയാക്കി അതിനെ വളർത്തുന്നു. പ്രകൃതിയുടെ ആത്മസൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന ഹൃദ്യമായ ഋതുഭേദത്തിന്റെ പേരുകൂടിയാണ് ഓണം. പൂവിളിയിൽ ആരംഭിച്ച പല്ലവി അനുപല്ലവിയിലെത്തുമ്പോൾ കൂടുതൽ പ്രസന്നമാവുന്നു. പൂകൊണ്ടു മൂടും പൊന്നു.

നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം. പരിസരമാകെ ഓണപ്പൂക്കൾ നിറയുമ്പോൾ പാടത്ത് കാറ്റിന്റെ പുല്ലാങ്കുഴൽ സംഗീതം കേട്ട് നൃത്തം വയ്ക്കുന്ന നെൽക്കതിരുകൾ, എത്ര മധുരമായ കൽപ്പന! ആ കതിരുകൾ നേരത്തെ കൊയ്തെടുക്കാം. അത്തമിങ്ങെത്തിച്ചേർന്നു. പൂമുറ്റം തോറും പുന്നലിന്റെ പൊന്മല ഉയരട്ടെ.

മൗലികതയുള്ള കവികൾ പാട്ടെഴുതുമ്പോൾ അവർ ജനിച്ചു വളർന്ന ഭൂപ്രകൃതിയുടെയും ജീവിതത്തിൻ്റെയും ആത്മമുദ്രകൾ കൂടി ആ പാട്ടിൽ പതിഞ്ഞു കിടക്കും. ശ്രീകുമാരൻ തമ്പി ജനിച്ചു വളർന്ന ഓണാട്ടുകരയുടെ കാർഷിക സമൃദ്ധിയും പ്രകൃതി ഭംഗിയും ഈ പാട്ടിൽ നൃത്തം വയ്ക്കുന്നു. കുട്ടനാടൻ കാർഷിക സംസ്കൃതിക്ക് നേരെ പിടിച്ച കണ്ണാടിയായി ഈ ഗാനം മാറുന്നു. മാരിവിൽ മാല മാനപ്പൂന്തോപ്പിൽ മണ്ണിൻ സ്വപ്നപൂമാലയി പമ്പാതീരത്തിൽ, പൂക്കളങ്ങളിൽ കേരളത്തിന്റെ ശാലിന്യ ഭംഗി തുളുമ്പുന്ന തുമ്പപ്പൂവും നന്ദ്യാർവട്ടവും തെച്ചിയും ചെമ്പരത്തിയുമൊക്കെയാണ് വരവുപൂക്കളും ഇൻസ്റ്റന്റ് സദ്യയും ഓണമൊരുക്കുന്ന നമ്മുടെ കാലം ഗൃഹാതുരതയോടെ മൺമറഞ്ഞ നിഷ്കളങ്ക സൗന്ദര്യങ്ങളെ, നന്മകളെ ഓർക്കുന്നു.

0: വിഷുക്കണി എന്ന ചിത്രത്തിലെ ഒട്ടുമിക്ക ഗാനങ്ങളും ഓണവും വിഷുവും നെല്ലും നെൽക്കതിരും പൂവുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതിലെ തന്നെ വാണിജ്യറാം പാടിയ കണ്ണിൽ പൂവ് ചുണ്ടിൽ പാല് തേന്, അതിലെ അനുപല്ലവി പൊന്നും പൂവും നിന്നെ തേടും നേരം എന്ന് പാടിയിരിക്കുന്നു. ചരണം പൂവാരി നീ അർച്ചന ചെയ്യാൻ കോവിലിപ്പോൾ തുറന്നിടും എന്നാരംഭിക്കുന്നു. മറ്റൊരു ഗാനം മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ, അതിൽ എൻ്റെ മടിയെന്നും നിന്റെ പൂമഞ്ചം എന്നാണ് അനുപല്ലവി ആരംഭിക്കുന്നത്. പൊന്നുഷസിൻ ഉപവനങ്ങൾ പൂവിടും എന്ന മറ്റൊരു ഗാനത്തിൽ ചരണം അച്ഛൻ പണ്ടു ചെയ്ത പുണ്യലതയിലിവൾ പൂത്തുവോ എന്നാരംഭിക്കുന്നു. രാപ്പാടി പാടുന്ന രാഗങ്ങളിൽ എന്ന ഗാനത്തിന്റെ അനുപല്ലവിയിൽ ഓരോ കഥകൾ പറഞ്ഞും ഒരു കുളിർ സ്വർഗം പകർന്നും നെല്ലിൻ മണത്തിൽ കുളിച്ചും നാം നാളെയെ തേടിയ കാലം തളിരും താരും കൊഴിഞ്ഞു എന്നു പാടുന്നു. മുന്നോട്ട് മുന്നോട്ട് കാളെ എന്ന മറ്റൊരു ഗാനം ഓണാട്ടുകരയുടെ കാർഷിക സംസ്കൃതിയുടെ നേർക്കാഴ്ച തന്നെയായി ആസ്വാദക മനസ്സിൽ പതിയുന്നു. മലയാളി അല്ലാത്ത സലീൽ ചൗധരി മലയാളത്തിന്റെ ഹൃദയമറിഞ്ഞ് ചിട്ടപ്പെടുത്തിയ ഗാനമാണിത്. വരികളുടെ അർത്ഥവും ആഴവും ആഘോഷപരിധിയും ഉൾക്കാഴ്ചയുള്ള സ്വരവിന്യാസത്തിലൂടെ അദ്ദേഹം ധന്യമാക്കിയിരിക്കുന്നു. ആ ധന്യതയെ യേശുദാസിന്റെ ഗന്ധർവ ശബ്ദം നമ്മുടെ മനസ്സിൽ ഒരിക്കലും അവസാനിക്കാത്ത ഉത്സവ തിമിർപ്പിന്റെ പൂവിളിയാക്കി മാറ്റി. മറ്റൊരു മനോഹര ഗാനവുമായി അടുത്തയാഴ്ച ഇതേ സമയം എത്താം.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: പുലർവെട്ടത്തിൽ ഇനി നമുക്ക് ചുറ്റും. MBBS BDS സീറ്റുകളിലേക്കുള്ള ഒന്നാംഘട്ട അലോട്ട്മെന്റിനായുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഡിലീഷൻ, പുനഃക്രമീകരണം എന്നിവയ്ക്കുള്ള സമയം നീട്ടി. ഈ മാസം 24 11 മണിവരെ അപേക്ഷിക്കാം. 25 താൽക്കാലിക അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. കാർഷിക സർവകലാശാലയിലെ വിവിധ ക്യാമ്പസുകളിൽ PG, PG ഡിപ്ലോമ, ഡിപ്ലോമ കോഴ്സുകളിൽ

0: ഓണം സ്പെഷ്യൽ ട്രെയിൻ നാളെയും 28-നും മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസ് നടത്തും. മുംബൈയിൽ നിന്ന് നാളെയും ബംഗളൂരുവിൽ നിന്ന് 28-നുമാണ് സർവീസ്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ഓണം ദ റിയൽ എക്സിറ്റ്.
2: പപ്പാ വേഗം വാ, ലഞ്ച് റെഡിയാക്കിയിട്ട് അച്ഛൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു.
3: നീനുമളെ അന്നേ.
4: ആഹാ അമ്മേ, സദ്യവട്ടം എല്ലാം ഉണ്ടല്ലോ.
2: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
1: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക്.
0: ആർ സോമശേഖരന്റെ ഓർമ്മ ദിവസമായ ഇന്ന് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനം പുലർവെട്ടത്തിൽ ഇപ്പോൾ കേൾക്കാം. രചന ഒ.എൻ.വി. കുറുപ്പ്, പാടിയത് യേശുദാസ്. ചിത്രം ജാതകം.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

0: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ഉത്രാടത്തലേന്ന് ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക, ഓഗസ്റ്റ് 24 വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
1: നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? ഡോക്ടർ സുബിത് എസ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
2: എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.
0: ഓണത്തിന്റെ ഓർമ്മകളും ഈണങ്ങളുമായി ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഇന്നുച്ചയ്ക്ക് 1:00.

0: എല്ലാ ചെറുപ്പക്കാരുടെയും ഗതി ഇതുതന്നെയാണോ? ഈ കാലത്ത് ആർക്കും നാട്ടുമ്പുറത്ത് പൊറുക്കാൻ കഴിയുകയില്ലേ? ഭർത്താവ് പോയപ്പോൾ മാധുകുട്ടി കഷ്ടപ്പെട്ടിരിക്കുമോ? അവളെ ആരെങ്കിലും കടന്നാക്രമിച്ചിരിക്കുമോ? എല്ലാ പെൺകുട്ടിയും അക്രമം സഹിക്കണമോ? രാധയുടെ മനസ്സ് ഭൂതകാലത്തേക്ക് വഴുതി പോവുകയാണ്. അവളറിയുന്നില്ല, നമ്പിടി വീട്ടിലെ മുകളിലെ നിലയിലെ രണ്ടാമത്തെ മുറിയാണത്. അതടിച്ചു തുടച്ച് വൃത്തിയാക്കുകയാണ് അവൾ. അന്തിമഞ്ഞക്കതിരുകളും അരിമുല്ല പൂമണവും കൂടിക്കലർന്ന് ജാലകത്തിനുള്ളിലൂടെ വരുന്നു. ആഹ്ലാദകരമായിരുന്നു ആ അന്തരീക്ഷം. വേദനകൾ ഉറങ്ങിപ്പോകുന്നു. പ്രപഞ്ചത്തിൻ്റെ ഏതോ കോണിൽ നിന്ന് ശോകമധുരമായി ഒരു ഗാനം പുറപ്പെടുന്നുവെന്ന് തോന്നും. രാധയ്ക്ക് താൻ ചെറുപ്പത്തിൽ പഠിച്ച ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ എന്ന പാട്ട് ഒന്ന് പാടാൻ തോന്നി. പക്ഷേ പാടിയില്ല. രണ്ടു ദിവസമായി അവളുടെ മനസ്സിൽ ആശയും ആഹ്ലാദവും മുട്ടിടാൻ തുടങ്ങിയിട്ട്. പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് അവസാനം കുഞ്ഞിരാമൻ്റെ കത്ത് കിട്ടിയിരിക്കുകയാണ്. അധികമൊന്നും എഴുതിയിട്ടില്ല. ഒരു കമ്പനിയിൽ ജോലി കിട്ടി, സുഖമാണ്. രാധയെ കാണാത്തതിൽ വ്യസനമുണ്ട്. കഴിഞ്ഞു, അത് മതിയായിരുന്നു. വ്യസനമുണ്ട് എന്നൊരൊറ്റ വാക്ക് മതി. എത്ര വാചാലമാണ് ആ വാക്ക്! അത് ഒരു ഗാനം പോലെ മനസ്സിൽ മുഴങ്ങിക്കളിക്കുന്നു. അവളെ കാത്തിരിക്കുന്ന ഒരാളുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്. കട്ടിലിൻ്റെ ചുവട് തുടച്ചു വെടിപ്പാക്കുമ്പോൾ അവൾ ആലോചിച്ചു, കുഞ്ഞിരാമൻ കട്ടിലിലോ നിലത്തോ കിടക്കുക? ആർക്കറിയാം? അല്ലെങ്കിൽ എവിടെ കിടന്നാലെന്താണ്? അയാൾ സ്വപ്നം കാണാറുണ്ടോ? ഉണ്ടാകണം. ആ സ്വപ്നത്തിൽ താൻ കൂടുതൽ ആലോചിക്കുവാൻ ഒരു ലജ്ജ. ജാലകപ്പടികൾ തുടയ്ക്കുമ്പോൾ പോക്കുവെയിൽ വന്ന് തടവുന്ന തൻ്റെ മുഖം കണ്ണാടിയിലൊന്ന് കാണാൻ അവൾ ആഗ്രഹിച്ചു. ചുവരിൽ തൂക്കിയ വലിയ കണ്ണാടിയിലേക്ക് ഒന്നൊളിഞ്ഞു നോക്കി. മന്ദസ്മിതം തൂകുകയും ചെയ്തു. അമ്മയുടെ വർദ്ധിച്ചു വരുന്ന രോഗവും കുടുംബത്തിലെ കഷ്ടപ്പാടുകളും അവൾ വിസ്മരിച്ചിരിക്കുന്നു. ആകെപ്പാടെ ഒരു രസം. ഈ ലോകം നല്ലതാണ് എന്ന് ആരോടെങ്കിലും പറയാനൊരു വെമ്പൽ. പെട്ടെന്നാണ് പിമ്പിൽ നിന്ന് ഒരു കാൽപെരുമാറ്റം കേട്ടത്. അവൾ തിരിഞ്ഞു നോക്കി. കാർത്തികേയൻ. രണ്ടു ദിവസമായി അദ്ദേഹം പട്ടണത്തിൽ നിന്ന് വന്നിട്ട്. ഈ സമയത്ത് അങ്ങോട്ട് കടന്നു ചെല്ലുമെന്ന് അവൾ നനച്ചതല്ല. കൊച്ചജമാനെ കണ്ടപ്പോൾ രാധ വാതിലിൻ്റെ മുക്കിലേക്ക് ചൂളി. അതോടെ തല പതുക്കെ വാതിലിന്മേൽ ഒന്നടിക്കുകയും ചെയ്തു. തലമുട്ടിയോ? വിടർന്ന ചിരിയോടെ കാർത്തികേയൻ ചോദിച്ചു. രാധ അതിനു മറുപടി പറഞ്ഞില്ല. വാതിൽക്കൽ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയാൽ കടന്നു പോകാമായിരുന്നു. പക്ഷേ അദ്ദേഹം വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. വേദനിച്ചോ? അയാൾ വീണ്ടും അന്വേഷിച്ചു. ഇല്ല. പിന്നെ ഒന്ന് പുറത്തേക്ക് പോണം. ഞാനോ? അല്ല, എനിക്ക്. അവൾ വിക്കി. എന്നെ ഭയമാണോ? ദിവാൻജി പുഞ്ചിരി തൂകി. രാധ നിശബ്ദയായി നിന്നതേയുള്ളൂ.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗ

ആകാശവാണി സമയം 8:35. സ്മൃതി മധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരമാണല്ലോ ഇന്ന്. വള്ളംകളിയെക്കുറിച്ചുള്ള ചില ഗാനങ്ങളാകട്ടെ സ്മൃതി മധുരത്തിൽ ഇന്ന്. ആദ്യം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിനുവേണ്ടി ജിതിൻ രാജും സംഘവും പാടിയത്. രചന മധു വാസുദേവൻ, സംഗീതം എം ജയചന്ദ്രൻ.

സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം. കാവാലം ചുണ്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത്. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

പൊന്നോളങ്ങൾ ഓടി വന്നു പുണരുന്നു, അങ്കവയിൽ നെറ്റിയിന്മേൽ പൊട്ടുകുത്തുന്നു.

കൊട്ടുവിളക്ക്, കരുമാടിക്കുട്ട നിന്നു പനി നിർക്കാവടിയാട്ടം, കാവിലമ്മയ്ക്കുന്നു രാത്രി കേരുടൻ തൂക്കം.

0: വള്ളംകളിയെക്കുറിച്ചുള്ള ചില ഗാനങ്ങളാണ് സ്മൃതിമധുരത്തിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും എത്തും നാളെ രാവിലെ.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ഉത്രാട തലേന്ന് ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക, ഓഗസ്റ്റ് 24 വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: സമയം 8:00 കഴിഞ്ഞ 45 മിനിറ്റ്.
2: ആകാശവാണി സംഗീത സരണി വയലിൻ പാഠം പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് PV അതുൽ കൃഷ്ണ. സാരംഗ മൽഹാർ രാഗത്തിൽ ശ്രീ മഹാബലഗിരി നിവാസിനി എന്നാരംഭിക്കുന്ന ഹരികേശനല്ലൂർ ഡോക്ടർ L. മുത്തയ്യ ഭാഗവതർ രചിച്ച കൃതി ആദിതാളം.

0: നമസ്കാരം സർ.
1: നമസ്തേ. സംഗീതസരണിയിലെ വയലിൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഹരികേശനെല്ലൂർ ഡോക്ടർ ഇൽ മുത്തയ്യ ഭാഗവതർ രചിച്ച ശ്രീ മഹാബല ഗിരിനിവാസിനി എന്ന കൃതിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച അനുപല്ലവിയിലെ ശേഷിക്കുന്ന ഭാഗം ഇന്ന് പഠിപ്പിച്ചതിന് ശേഷം ചരണം പഠിപ്പിക്കാം.
0: ശരി സർ.
1: ചിട്ടസ്വരം.
0: ശരി സർ.

0: അനുപല്ലവി മനസ്സിലായോ?
1: മനസ്സിലായി സാർ.
0: ആ ഇനി ചരണം എടുക്കാം. ചരണസ്വരവും സാഹിത്യവും ഞാൻ പാടാം, എഴുതിയെടുക്കും.
1: ശരി സാർ.
0: രണ്ട് മാത്ര കഴിഞ്ഞ് ലഘുവിൽ

0: അവിടെ മധ്യടിയിൽ ഇരുണ്ട മാത്രം കഴിഞ്ഞ് മപ മ രി സാക്കൊരു ദീർഘമുണ്ട്. മപ മ രി സ നി സ രി മ പ പ
1: മപ മ രി സ നി സ രി മ പ പ.
0: എന്റെ സാഹിത്യം

0: അടുത്ത വരി രണ്ട് മാത്രം കഴിഞ്ഞാണ് വരുന്നത്. സാരസാക്ഷി ഹരി,
1: സാരസാക്ഷി ഹരി,
0: രണ്ട് മാത്രം മധ്യടിയിൽ.
1: കേശവനോഹരി,
0: അതിലെ രണ്ടാമത്തെ സംഗതി.
1: സാരസാക്ഷി ഹരി,
0: സാക്ഷി ഹരി,

0: സാറാ സ്വരം എന്ന് പറയാം.
1: അത് കേശ മനോഹരി, അതിന്റെയാണ് നോഹരി വരുന്നത്. അടുത്ത

0: ശ്രീചാമുണ്ടേ
1: ശ്രീ ചാമുണ്ടേശ്വരി
0: എഴുതിയോ? അവിടെ സംശയമില്ലല്ലോ.
1: ഇല്ല.
0: ഇനി ചിട്ടസ്വരമാണ്, അനുപല്ലവിൽ പഠിപ്പിച്ച ചിട്ടസ്വരനാണെങ്കിലും ഇതിൽ ജതി കൂടിയുണ്ട്. ജതിസ്വരമായിട്ടാണ് ചരണത്തിൽ വരുന്നത്. രണ്ട് മാത്രം കഴിഞ്ഞു വരും. പാ തടദ മദ ജ ജംരിസ
1: പാ ദടദമ ദജ ജംനിസ
0: നീസരിമ തതിമിത കിട തരിതന
1: നീസരിമ തതിമിത കിട തരിതന
0: തതിമിത കിട
1: തതിമിത കിട
0: തരിതന
1: തരിതന
0: നനതകും തരികുംത
1: നനതകും തരികുംത
0: മരീസ കുകു
1: മരീസ കുകു
0: തരിപദ പദിന്ത
1: തരിപദ പദിന്ത
0: തതിമിത ജനുമ
1: തതിമിത ജനുമ
0: അടുത്ത രണ്ട് മാത്രം കഴിഞ്ഞു വരും. തരിജേ കുട
1: തരിജേ കുട
0: മപദനി ട്രിം ട്രിം
1: മപദനി ട്രിം ട്രിം
0: കുകുനി സരിമ
1: കുകുനി സരിമ
0: ജണ ജണ
1: ജണ ജണ
0: നിദ പദനി
1: നിദ പദനി
0: അടുത്ത് രണ്ട് മാത്രം കഴിഞ്ഞു വരും. ത്രികീണത്വം കീണത്വം
1: ത്രികീണത്വം

0: ധനി സരി പദ
1: ധിമികിട
0: ധിമികിട
1: മാരി രീസ
0: മാരി രീസ
1: തിങ്കിണത്തോ
0: തിങ്കിണത്തോ
1: രീസ
0: രീസ
1: തദിക്കിണതോ
0: തദിക്കിണതോ
1: ശ്രീമഹാബല. ഇതാണ്
0: ശരി
1: ചിട്ടസ്വരം ജതിയോട് ചേർന്നത്.
0: മനസ്സിലായി.
1: അപ്പം ഞാനിനി ചരണം പാടാം, വയലിനിൽ വായിക്കും.
0: ശരി സാർ.

0: ഇനി ചിട്ടസ്വരമാണ്.
1: ശരി,
0: ചരണത്തിൽ ശേഷിക്കുന്ന ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം.
1: ശരി.
2: ഇതുവരെ കേട്ടത് സംഗീത സരണി വയലിൻ പാഠം മൂന്നാം ഭാഗം. പഠിപ്പിച്ചത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിച്ചത് പി വി അതുൽകൃഷ്ണ. സംഗീത സരണി സമാപിച്ചു.

0: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ഓണം ദ റിയൽ എക്സിറ്റ്.
1: പപ്പാ വേഗം വാ, ലഞ്ച് റെഡിയാക്കിയിട്ട് അച്ഛൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു.
2: നീനുമോളെ അന്നേ.
3: ആഹാ അമ്മേ, സദ്യവട്ടം എല്ലാം ഉണ്ടല്ലോ.
1: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
0: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക്.
4: ആകാശവാണി, സമയം 9 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മീശ മാധവൻ എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവനും റിമി ടോമിയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: പട്ടികജാതി വിഭാഗക്കാർക്കും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കുമുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി. പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറി തലത്തിലേക്ക് പോകുമ്പോൾ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കാനും വിദ്യാഭ്യാസം ഉറപ്പാക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് തലത്തിലേക്ക് എത്താൻ ഇതൊരു കൈത്താങ്ങാകും. കൂടുതൽ വിവരങ്ങൾക്കായി സോഷ്യൽ ജസ്റ്റിസ് .gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: ഇടനാഴിയിൽ ഒരു കാലൊച്ച എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ONV കുറുപ്പ്. സംഗീതം ദക്ഷിണാമൂർത്തി.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: 1983 എന്ന ചിത്രത്തിന് വേണ്ടി നിവാസ്, അലീറ്റ ഡെന്നിസ് എന്നിവർ പാടിയത് കേൾക്കാം. രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: മൂന്ന് മാസത്തിനുള്ളിൽ പണം ഡബിൾ.
1: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
0: എന്തൊരു സ്കീമാ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
1: നാളെ കാണുകയും ഇല്ല.
2: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
3: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
4: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്ക്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
1: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
4: പിന്നെ ഫാസ്റ്റ് ബൌളിംഗിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
7: 6ാം തമ്പുരാൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത് രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420

0: 1-800-222-333.
1: വല്യേട്ടൻ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമിന് കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിതാര.

0: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: കൈതപ്രം രചിച്ച വിദ്യാസാഗർ സംഗീതം നൽകി ജയചന്ദ്രനും ചിത്രയും പാടിയത്. ചിത്രം ദേവദൂതൻ.

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
3: എസ്ര എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ പാടിയത്, രചന ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: മഴത്തുള്ളി കിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത് കേൾക്കാം. രചന S. രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

ഒരു മുറൈ വന്ത് പാർത്തായ എന്ന ചിത്രത്തിനു വേണ്ടി നജീം അർഷാദും സംഗീത ശ്രീകാന്തും പാടിയത് കേൾക്കാം. രചന അഭിലാഷ് ശ്രീധരൻ, സംഗീതം വിനു തോമസ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ
1: ഐരാണിമുട്ടം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ചാർജ് മെഡിക്കൽ ഓഫീസറായ സിവിൽ സർജൻ ഡോക്ടർ ജലജകുമാരി ടി എസുമായി
0: സെവിൽ ജിഹൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഐരാണിമുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ചാർജ് മെഡിക്കൽ ഓഫീസറായ സിവിൽ സർജൻ ഡോക്ടർ ജലജകുമാരി ടി എസ് ആണ്. നമസ്കാരം മാഡം.
2: നമസ്കാരം.
0: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പല ഘട്ടങ്ങളിൽ പല തരം വെല്ലുവിളികൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പൊ ആ വെല്ലുവിളികളെയൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നതിനെ അനുസരിച്ചായിരിക്കും പിന്നീടുള്ള നമ്മുടെ ഒരു ജീവിതത്തിന്റെ യാത്ര. എങ്ങനെയാണ് മാഡത്തിന് ഈ ഒരു കാഴ്ച പരിമിതിയുടെ ബുദ്ധിമുട്ട് തുടങ്ങുന്നത്?
2: അതായത്, ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ആണ് MBBS പഠിക്കുന്നത്. എൻട്രൻസ് തുടങ്ങിയതിന്റെ മൂന്നാമത്തെ ബാച്ചാണ്.
0: അത് ഏത് വർഷമാണ്?
2: 1983 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് MBBS പഠിച്ചതും. അവിടെ നിന്ന് തന്നെ പാസ്ഔട്ട്. അപ്പോഴൊന്നും കാഴ്ചയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ടെസ്റ്റുകൾ എഴുതാൻ തുടങ്ങി. ഇപ്പോൾ ടെസ്റ്റുകൾ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് PSC അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണ്. സാധാരണ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നു, അപ്പോയിന്റ്മെന്റ് കിട്ടി. ആദ്യം നമ്മളൊരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണല്ലോ ജോലിക്ക് കയറുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് കൊടുത്തു, ജോലിയിൽ പ്രവേശിച്ചു 1996. അപ്പോൾ അതിനുശേഷം 99 എനിക്ക് ചെറുതായിട്ട് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് തുടങ്ങി. ആദ്യം തുടങ്ങിയത് വെളിച്ചത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട്. ആദ്യം ന്യൂറോളജിസ്റ്റിന് അടുത്ത് പോയി, അത് കഴിഞ്ഞ് ഒപ്തോൾമോളജിസ്റ്റിന് അടുത്ത് പോയി. അങ്ങനെ വന്നപ്പോൾ കണ്ണിന്റെ റെറ്റിനയുടെ ഞരമ്പുകളെ ബാധിക്കുന്ന റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്നുള്ള രോഗമാണ് എന്നവിടെ സ്ഥിരീകരിച്ചു. അപ്പം അതിനുശേഷം കാഴ്ച കുറച്ച് മങ്ങി തുടങ്ങി, പതുക്കെ പതുക്കെ മങ്ങി തുടങ്ങുമായിരുന്നു. 2004 40% ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വന്നു. പിന്നെ അത് ക്രമേണ കുറഞ്ഞു വരികയും ഇപ്പോൾ 75% 80% ഡിസബിലിറ്റിയിലാണ് നിൽക്കുന്നത്.
0: ഇതിന് ട്രീറ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ ഈ ഒരു ഡിസീസ്?
2: അല്ല, സത്യം പറഞ്ഞാൽ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ ചികിത്സയില്ല, പക്ഷെ പലരും പല ചികിത്സയിൽ പോകുന്നുണ്ട്.
0: മാഡം പറഞ്ഞു കാഴ്ച മങ്ങുന്ന പോലെ ആദ്യത്തെ തോന്നലുണ്ടായി, പിന്നെ പതുക്കെ പതുക്കെ കാഴ്ച കുറയുന്ന പോലുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്ന്. എങ്ങനെയാണ് മാഡം ആ ഒരു സാഹചര്യത്തെ നോക്കിക്കണ്ടതെന്നൊന്ന് പറയാമോ?
2: തുടക്കത്തിലൊക്കെ നമ്മൾ പെട്ടെന്ന് ഡിസപ്പോയിന്റഡ് ആയി പോകും. നമ്മൾ പഠിച്ചു, ഇത്രയും ജോലിയൊക്കെ അതിന് ശേഷം സഹപ്രവർത്തകരുടെ കളിയാക്കലും, ചില സ്ഥലത്തൊക്കെ സഹപ്രവർത്തകർ ഭീഷണിപ്പെടുത്തുക, ഇവിടുത്തെ ഒരു മെഡിക്കൽ ഓഫീസറിന് കണ്ണ് പ്രശ്നമുണ്ടെന്ന് മുകളിലോട്ട് അറിയിച്ച് അവരെ ഇപ്പൊ പിരിച്ചുവിടും, അങ്ങനെയൊക്കെയുള്ളൊരു ഭീഷണി. അപ്പൊ നമ്മൾ വളരെ പേടിച്ചും പതുങ്ങിയൊക്കെയാണ് തുടക്കകാലത്തിൽ ജോലി ചെയ്തിരുന്നത്. പക്ഷെ അതിനുശേഷം 2004 ആയപ്പോൾ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിൽ ഒരു സത്യശീലൻ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അപ്പൊ സാറിനെ പോയി കണ്ടു. കണ്ടപ്പോൾ സാറ് പറഞ്ഞു, നമ്മൾ ഡിസബിലിറ്റി ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്, 1995 പാസ്സാക്കിയതാണ്. അപ്പൊ അതിൽ പറയുന്നത് നമ്മൾ ഗവൺമെന്റ് ജോലിയിൽ കയറിയതിന് ശേഷം എന്ത് തരം ഡിസബിലിറ്റി വന്നാലും അതിൻ്റെതായിട്ടുള്ള സംരക്ഷണമുണ്ട്. അതിൻ്റെ സെക്ഷൻ 47, അതിൽ പറയുന്നത് ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളെ തരം താഴ്ത്താനോ യാതൊരു വിധത്തിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനോ പ്രൊമോഷൻ നിഷേധിക്കാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിയമം കിട്ടിയതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ തൻ്റെ ഇടമായിട്ട് പെരുമാറാൻ തുടങ്ങി എന്നുള്ളതാണ്.
0: ആദ്യം ജോലി ചെയ്തത് എവിടെയായിരുന്നു?
2: പത്തനംതിട്ട ജില്ലയിൽ മൈലപ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. 2-3 ശേഷം തിരുവനന്തപുരത്തിന് സ്ഥലമാറ്റം കിട്ടി. ആദ്യം പാങ്ങപ്പാറ മെഡിക്കൽ കോളേജ് ഹെൽത്ത് യൂണിറ്റ്, അപ്പോൾ അവിടെ വെച്ചാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. അവിടെയും ഞാൻ തനിച്ച് ബസ്സിലൊക്കെ യാത്ര ചെയ്ത് തന്നെ പൊക്കോണ്ടിരുന്നത്. പക്ഷെ അപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
0: വിവാഹം കഴിഞ്ഞിരുന്നോ മാഡത്തിന്റെ ആ സമയത്ത്?
2: ഇല്ല, അതിന് ശേഷമാണ് വിവാഹം കഴിഞ്ഞത്.
0: അപ്പൊ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു?
2: എന്റെ ഒരു സഹോദരനാണ് ഉള്ളത്. പഠിച്ചിരുന്ന കാലത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ സർവീസിൽ കയറി ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ അക്കൗണ്ട് ടെസ്റ്റ് എന്നും പറഞ്ഞൊരു ടെസ്റ്റ് എഴുതണം, കേരള സർവീസ് റൂൾസ്. അപ്പൊ അതെല്ലാം ചെറിയ അക്ഷരത്തിലാണ്. അപ്പൊ ചെറിയ അക്ഷരം വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങിയിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ ചെയ്തിരുന്നത് കേരള സർവീസ് റൂൾസ് അല്ല, എന്റെ സഹോദരനാണ് വായിച്ചു തരുമായിരുന്നു. വായിച്ചു തന്നെ ഞാൻ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് എല്ലാം കാണാതെ പഠിച്ചു. കാണാതെയാണ് പരീക്ഷ എഴുതിയത് KSR. ആദ്യം PSC ഓഫീസിൽ പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, പരീക്ഷ എഴുതാൻ വേറെ എന്തെങ്കിലും സഹായം കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ചു. അപ്പൊ അവർ പറ്റില്ല എന്നാണ് പറഞ്ഞത്, ഒന്നും ചെയ്യണ്ട, അങ്ങനെ എഴുതാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിട്ടു. അപ്പൊ പിന്നെ ഞാനത് ചലഞ്ചായിട്ട് തന്നെ എടുത്തു. എന്തായാലും MBBS പഠിക്കാമെങ്കിൽ പിന്നെ KSR പഠിക്കാൻ എന്താ പാടാന്നുള്ള ഒരു നിലപാടായിരുന്നു. വാശിക്ക് KSR മുഴുവൻ എഴുതി വെച്ച് കാണാതെ പഠിക്കുമായിരുന്നു. ഒന്ന് രണ്ട് ബുക്സ് ഉണ്ട്, സർവീസ് റൂൾസ് മാത്രമല്ല, അതിന്റെ റൂൾ നമ്പർ ഉൾപ്പെടെ കാണാതെ പഠിക്കണുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ കൺവൈൻസ് അലവൻസ് KSR Part 1 റൂൾ നമ്പർ 3, അങ്ങനെ തന്നെ കാണാതെ പഠിച്ചു. പഠിച്ചിട്ട് അതിന്റെ ഡെഫിനിഷൻ ഉൾപ്പെടെ പഠിച്ച് പരീക്ഷ എഴുതി.
0: അങ്ങനെ വിജയിക്കുകയും ചെയ്തു അല്ലെ. പിന്നെ അടുത്തത് ജോലി ചെയ്തത് എവിടെയാണ്?
2: ഐരാണിമുട്ടം. അവിടെ അസിസ്റ്റന്റ് സർജനായിട്ട് ജോലി വന്ന്.
0: ജോലിയിൽ കുറച്ചും കൂടി പെർഫോം ചെയ്യുന്നതിന് വേണ്ടി മാഡം എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്?
2: ആദ്യമൊക്കെ രോഗികളെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഐരാണിമുട്ടത്ത് വെച്ചൊക്കെ പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി കൊടുക്കുമായിരുന്നു. അപ്പൊ പിന്നെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കുറച്ച് മോശമായി തുടങ്ങി. ഐരാണിമുട്ടത്ത് 5 അസിസ്റ്റന്റ് സർജനായിട്ട് ജോലി ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് കരമന ഡിസ്പെൻസറിയിൽ പോയി. ഒരു കാര്യത്തിലും പ്രശ്നമില്ല, പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. 2010 ഐരാണിമുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ സിവിൽ സർജനായിട്ട് പോസ്റ്റിംഗ് ആയി. അപ്പൊ അവിടെ വെച്ച് ഒരാള് മന്ത്രിക്ക് ഒരു പരാതി അയച്ചു. പ്രിസ്ക്രിപ്ഷൻ എടുത്തിട്ട് എഴുതിയത് ഇങ്ങനെയാണ്: ഐ ഗോട്ട് ആൻ അൺയൂഷ്വൽ പ്രിസ്ക്രിപ്ഷൻ വിച്ച് ക്യാൻ ബി റെഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ബൈ ദി സ്റ്റാഫ് ഓഫ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺലി. അങ്ങനെ ഒരു പരാതി അയച്ചു. അഡീഷണൽ ഡയറക്ടർ എൻക്വയറിക്ക് വന്നു. എന്താ ഇങ്ങനെ എഴുതുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ അതുകൊണ്ടാണ്. എന്നിട്ട് ഇവർ തന്നെ ഗവൺമെന്റിന് റെക്കമെൻഡേഷൻ അയച്ചു, അഡീഷണൽ ഡയറക്ടർ റെക്കമെൻഡേഷൻ അയച്ചെന്ന് പറഞ്ഞാൽ വെദർ ഷീ ക്യാൻ കണ്ടിന്യൂ ഇൻ സർവീസ് ഓർ നോട്ട്, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഗവൺമെന്റിന് അയച്ചു. ഗവൺമെന്റ് അവിടെ നിന്ന് തിരിച്ച് മെഡിക്കൽ ബോർഡിന് വിട്ടു. മെഡിക്കൽ ബോർഡിന് വിട്ടപ്പോൾ ആ സമയത്ത് ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു.
0: കമ്പ്യൂട്ടറൊക്കെ എങ്ങനെയാണ് പഠിച്ചത്?
2: കമ്പ്യൂട്ടർ എനിക്ക് ബൽറാം എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യാപകനാണ് കമ്പ്യൂട്ടർ പഠിപ്പിച്ചത്. ടോക്കിംഗ് സോഫ്റ്റ്വെയർ ഇട്ട് ടൈപ്പ് ചെയ്യുന്ന എല്ലാം അത് വായിച്ച് കേൾപ്പിക്കും. ചെറിയ പ്രിന്റർ വാങ്ങി, അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ പ്രിന്റ് ഔട്ട് കൊടുക്കാൻ തുടങ്ങി.
0: ആ സമയത്ത് അങ്ങനൊരു ഐഡിയ എങ്ങനെയാണ് മനസ്സിൽ തോന്നിയത്?
2: എന്ത് കാര്യവും നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഒരു പേഷ്യന്റ് പരാതി അയക്കുമ്പോൾ നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ.
0: അതാണ് ഇങ്ങനെ ഒരു
2: പ്രിന്റിലോട്ട് പോയത്. അതിനുശേഷം കണ്ണാശുപത്രിയിലാണ് പോയത് മെഡിക്കൽ ബോർഡിന്. അവിടുത്തെ ഡയറക്ടറിന് ഈ കമ്പ്യൂട്ടറും എല്ലാം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവര് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു. ഷീ ക്യാൻ കണ്ടിന്യൂ ഇൻ ദി പ്രസന്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ് തന്നെ റിപ്പോർട്ട് കൊടുത്തു. അപ്പൊ അങ്ങനെ ഡി എച്ച് എസിന്റെ ഒരു ഉത്തരവൊക്കെ കിട്ടി. പിന്നെ അതിനുശേഷം വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ പോകുന്നു.
0: ഒരു ദിവസം എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളും ഓഫീസ് ജോലിയും തിരക്കും എല്ലാം ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ രാവിലെ വീട്ടിലെ കുക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഒരു മകളാണുള്ളത്, മകളെ 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവളെ രാവിലെ സ്കൂളിൽ കൊണ്ടാക്കും. ഹസ്ബൻഡ് ഇപ്പോൾ സ്ഥലത്തില്ല, പത്തനംതിട്ടയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലെല്ലാം മാനേജ് ചെയ്യുന്നത്. അപ്പോൾ കുക്കിംഗ് കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടാക്കി അതുവഴി തന്നെ ഞാൻ ഓഫീസിൽ പോകും. തിരിച്ച് 2 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെന്നിട്ട്
0: ബാക്കി കാര്യങ്ങൾ. കുക്കിങ്ങിലൊക്കെ കൈ പൊള്ളു?

0: ഓ, അങ്ങനെയൊക്കെ പേടിക്കുന്നു. അവരോട് എന്താ പറയാനുള്ളത്? കുക്കിങ്ങിൽ
1: എനിക്ക്
0: ഇങ്ങനെ
1: പറയാനുള്ളത്, കുറച്ച് ഈ പെൺകുട്ടികളെ പലരും കല്യാണം കഴിക്കാൻ മടിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം തന്നെ ഇവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പേടി കാരണമാണ്. ഇവരെ കൊണ്ട് കുക്കിംഗ് ചെയ്യാൻ പറ്റുമോ, എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റിയെടുക്കണം. അതായത് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ വിൽ പവറാണ് ഇതിനകത്ത് പ്രധാന ഒരു കാര്യം. എന്ത് കാര്യത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കത്തേ ഉള്ളൂ, പേടിച്ച് മാറി നിന്നാണ്. പക്ഷെ അതിനോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ദിവസം ചിലപ്പോൾ തട്ടിമറിയുമായിരിക്കും, ഒരു ദിവസം കൈ പൊള്ളും, രണ്ടാമത്തെ ദിവസം അത് പൊള്ളാതെ ചെയ്യാൻ പഠിക്കും. അപ്പോൾ അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടുകാരോടും എനിക്ക് ഇത് തന്നെ പറയാനുള്ളൂ, കുട്ടികളെ മാറ്റി നിർത്തരുത് ഒരു സ്ഥലത്തു നിന്നും. അവർ ചെയ്യട്ടെ, ഇപ്പോൾ നടക്കുമ്പോൾ ഇടിക്കുന്നെങ്കിൽ ഇടിക്കട്ടെ, ഒരു ദിവസം ഇടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം അവിടെ നിന്ന് വഴി മാറി പോകുമല്ലോ.
0: അതെ, തീർച്ചയായിട്ടും. അവിടെ എന്തോ ഒരു തടസ്സം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് മാറി നടക്കാന്ന് വിചാരിക്കല്ലേ. ആ ഒരു സ്പേസ് കൊടുക്കണം അല്ലേ കുട്ടികൾക്ക്?
1: സ്പേസ് കൊടുക്കണം, നമ്മൾ വിടുക, അവരെ സ്വതന്ത്രമായിട്ട് വിടുക. പേടിപ്പിച്ചുകൊണ്ടിരുന്നാൽ അവര് പേടിച്ച് തന്നെയല്ലേ ഇരിക്കുള്ളൂ, നിന്നെ കൊണ്ട് അത് പറ്റൂല അയ്യോ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ.
0: ജീവിതത്തിൽ ഇതുവരെ കണ്ട വ്യക്തികൾ ആരാണ് ഏറ്റവും മോട്ടിവേറ്റിംഗ് ആയിട്ട് തോന്നിയത്?
1: അങ്ങനെ ഒരു പ്രത്യേക വ്യക്തി പറയാനുള്ള, ഞങ്ങൾക്ക് കാഴ്ച പരിമിതർക്ക് തുടക്കകാലത്ത് കുറച്ച് മെയിലിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഉത്തരേന്ത്യയിലൊക്കെ നല്ല പ്രൊഫഷനിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ വന്നപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ധൈര്യം വരുവാണ്. ടെക്നിക്കൽ ഗ്രൂപ്പാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ പിന്നെ കുറെ വാട്സാപ്പ് കൂട്ടായ്മകളുണ്ട്, പിന്നെ കാഴ്ച പരിമിതരുടെ വായന കൂട്ടായ്മകളുണ്ട് ധാരാളം. വായനയൊക്കെ കിട്ടുന്നുണ്ട്, കുറെ വോളണ്ടിയേഴ്സ് വായിച്ചു തരും. എല്ലാ കാര്യമായിട്ട് നമ്മൾ മിംഗിൾ ചെയ്ത് എല്ലാവരുമായിട്ടും ഇടപെട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു, പിന്നെ നമുക്കൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മാറി നിൽക്കരുത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ട്രക്കിങ്ങിന് പോയി, 1.5 കിലോമീറ്റർ പോയി.
0: ആഹാ,
1: അവിടെയും ഞാൻ മാറി നിന്നിട്ടില്ല.
0: എവിടെയാ പോയത് ട്രക്ക്?
1: വാഴവാന്തോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്.
0: വാഴവാന്തോട് വെള്ളച്ചാട്ടത്തിന്റെ,
1: വെള്ളച്ചാട്ടത്തിന്റെ അവിടെ കൂടെ ഒരാളുണ്ടാവും ഡയറക്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ അപ്പോഴും നമ്മൾ മാറി നിൽക്കുന്നില്ല അവിടെയൊക്കെ. പേടിച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമുക്ക് മാറി നിൽക്കാനേ പറ്റൂ. എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
0: മാഡത്തിന്റെ ഹോബീസ് എന്തൊക്കെയാണ്?
1: ഹോബീസ് പ്രധാനമായിട്ടും ആകാശവാണി കേൾക്കുന്നതാണ് ഒരു പ്രധാന ഹോബി.
0: റേഡിയോയിൽ ഇഷ്ടപ്പെട്ട പരിപാടി ഏതൊക്കെയാണ്?
1: എനിക്ക് പ്രഭാത പേരി തുടക്കം മുതലേ ഞാൻ കേൾക്കുന്നുണ്ട്. കുറെ ഇൻഫോർമേറ്റീവ് പ്രോഗ്രാംസ് ഉണ്ട് ഹരിതവാണി. അത് മാത്രമല്ല, ഞാൻ മോളയും കേൾപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ ഉപന്യാസ മത്സരത്തിനൊക്കെ ഇതിൽ വരുന്ന ചില പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ ചരിത്രത്തിന്റെ വഴികളൊക്കെ പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. നല്ല മലയാളം, ഇതെല്ലാം ഞാൻ കേൾക്കുന്ന പ്രോഗ്രാംസ് ആണ്. എല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആണ്. നല്ല മലയാളത്തിലേക്ക് നമുക്ക് എന്തെല്ലാം മലയാളത്തിൽ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നല്ല മലയാളം കേൾക്കണമെങ്കിൽ ആകാശവാണി തന്നെ കേൾക്കണം എന്നാണ് എന്റെ അഭിപ്രായം.
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്. മാഡത്തിന് ലൈഫിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ഒരാൾ പറയുക, അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞതിനെ പോസിറ്റീവ് ആക്കി മാറ്റിയ ഒരു സന്ദർഭം കൂടി ശ്രോതാക്കൾക്കായിട്ട് ഷെയർ ചെയ്യാമോ?
1: അതായത് ലൈഫിലൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു, കല്യാണം കഴിഞ്ഞ് കുറേ കാലം കുട്ടികളില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പോയി. ദത്തെടുക്കാൻ പോയപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഏജൻസിയിൽ ചെല്ലുകയാണ്. അവർ നമ്മുടെ കയ്യിൽ രജിസ്ട്രേഷൻ ഫീസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വാങ്ങി, വാങ്ങിയിട്ട് ഫോമും ഫില്ല് ചെയ്ത് കൊടുത്ത് എല്ലാം കൈ വാങ്ങിയ ശേഷം പറഞ്ഞ്, നിങ്ങൾക്ക് കുട്ടിയെ തരില്ല, കാരണം നിങ്ങൾക്ക് കാഴ്ച പരിമിതിയുണ്ട്, ഞങ്ങൾക്ക് കുട്ടികളെ തരാൻ സാധ്യമല്ല, നിങ്ങൾക്ക് സ്വന്തം കാര്യം തന്നെ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ കുട്ടിയെ തരില്ല. ഇങ്ങനെയാണ് ഡയലോഗ്. അത് കഴിഞ്ഞ് നമ്മൾ തക്കയുടെ ശിശുക്ഷേമ സമിതിയിൽ വന്നു. അവിടെ വന്നപ്പോഴും ആദ്യമൊക്കെ കുറേ ഇങ്ങനെ തടസ്സങ്ങളൊക്കെ വന്നു. ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, മെയിലിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതിലൊരാൾ പറഞ്ഞു, ഡിസബിലിറ്റി നാഷണൽ ഗൈഡ്ലൈൻസിൽ ബാരിയർ അല്ല അഡോപ്ഷന് എന്നുള്ള ഒരു വിവരം അവിടെ നിന്ന് കിട്ടി. ആ ഒരു പോയിന്റ് വെച്ച് പിന്നെ ശിശു സമിതിയിൽ കുറേ ഫൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കുട്ടിയെ കിട്ടിയത്. അപ്പോൾ അവർക്ക് 14 വയസ്സായി. അതിനുശേഷം പലർക്കും ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് നിയമങ്ങൾ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വന്തം കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ എങ്ങനെ കുട്ടിയെ തരുന്ന? ഞാൻ ചോദിക്കുന്ന ഈ കാഴ്ച പരിമിതിയുള്ള ഒരാളിന് ഒരു ബയോളജിക്കൽ ചൈൽഡ് ഉണ്ടായ അവർ നോക്കൂലേ? ഒരു കുട്ടിയെ വളർത്താൻ ഒരാളിന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തടസ്സം വരുന്നത്?
0: അതെ, തീർച്ചയായിട്ടും കേട്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അല്ലേ.
1: അതെ, ഡിസബിലിറ്റി ആക്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, തുല്യ അവസരം, അവസര സമത്വം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഭിന്നശേഷി ദിനം ഒക്കെ സമുചിതമായിട്ട് ആചരിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രസംഗങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ കാര്യത്തോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇതൊക്കെയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെയൊക്കെ നമ്മൾ പ്രസംഗത്തിന് മാത്രം പോരാ, സമൂഹം ഉൾക്കൊണ്ട് പ്രവൃത്തിയിലൂടെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
0: നമുക്കറിയാം പലയിടങ്ങളും ഭിന്നശേഷി സൗഹൃദമാണെന്ന് മാഡത്തിന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലാണെങ്കിലും ശരി, നമ്മുടെ രാജ്യത്താണെങ്കിലും ശരി, അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്?
1: ഇപ്പൊ നിർമ്മിക്കുന്ന കുറെ കെട്ടിടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് പല സ്ഥലത്തും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പല സ്ഥലത്തും ചെല്ലുമ്പോൾ എത്ര നിയമം അങ്ങോട്ട് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല പൊതുസമൂഹം.
0: ഈ യാത്രാ സൗകര്യങ്ങൾ എടുക്കുമ്പോൾ ഒരു സാധാരണ ഒരു കാഴ്ച പരിമിതിയുള്ള ഒരു വ്യക്തിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ്? മാഡത്തിന് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ?
1: അല്ല, ഞാനിപ്പോ ജോലി എന്ന സ്ഥാപനം വീട്ടിന് അടുത്തായതുകൊണ്ട് അങ്ങനെ എത്ര ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഞാൻ കൂടുതലും സ്വകാര്യ വാഹനത്തിലൊക്കെയാണ് യാത്ര ചെയ്യുന്നതുകൊണ്ട്, പക്ഷെ അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പലരുടെ അനുഭവങ്ങൾ കേട്ടിട്ട് ചിലരൊക്കെ ധൈര്യമായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ അല്ലാത്തവരും ഉണ്ട്. മറ്റാരുടെയെങ്കിലും സഹായം ഇല്ലാതെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള ധാരാളം പേരുണ്ട്.
0: അപ്പൊ തീർച്ചയായിട്ടും ഇത് കേട്ടിരിക്കുന്ന ഓരോരുത്തരും ഭിന്നശേഷി കാരണം ബുദ്ധിമുട്ടുകൾ ഉള്ളവരെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമെന്ന് നമുക്ക് കരുതാം. ഇത് കേട്ടിരിക്കുന്നവരോടായിട്ട് ഒരു മെസ്സേജ് എന്ന രീതിയിൽ മാഡത്തിന് എന്താണ് പറയാനുള്ളത്?
1: ഇത് കേൾക്കുന്ന ഭിന്നശേഷിക്കാരോട് പറയാനുള്ളത്, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിലും മുന്നേറാൻ പറ്റുള്ളൂ. നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് നിന്നും മാറി നിൽക്കാൻ പാടില്ല. പിന്നെ സമൂഹത്തിനോട് പറയാനുള്ളത്, ഡിസബിലിറ്റി ക്യാൻ

0: ഹാപ്പൻ ടു എനിബഡി അറ്റ് എനി ഏജ്. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ പുച്ഛത്തോടെ നോക്കുക, അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാനും പകുതി വരെ സൈറ്റഡ് ആയിരുന്നല്ലോ, അപ്പൊ പിന്നെ അല്ലേ ഡിസബിലിറ്റി വരുന്നത്. അപ്പൊ ഡിസബിലിറ്റി ക്യാൻ ഹാപ്പൻ ടു എനിബഡി അറ്റ് എനി ഏജ്, അങ്ങനെയല്ലേ?
1: അതെ, തീർച്ചയായിട്ടും.
0: അപ്പൊ ആ ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് പൊതുസമൂഹം കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ പെരുമാറുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവസരങ്ങൾ നിഷേധിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ.
1: ഇത്രയും നേരം തിരക്കിനിടയിലും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും പ്രചോദനം കിട്ടുന്ന തരത്തിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എല്ലാത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇനിയും വെല്ലുവിളികൾ വരുമ്പോൾ ഇതുപോലെ തന്നെ ഇതിന്റെ ഇരട്ടി പവറിൽ അതിനെ ഓവർകം ചെയ്യാൻ മാഡത്തിന് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു.
0: ഇപ്പൊ ആകാശവാണിയിൽ ഇങ്ങനെ നേർവഴി എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്യാൻ അവസരം തന്ന ആകാശവാണിയോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്.
1: താങ്ക് യു സോ മച്ച്.
2: ഐരാണിമുട്ടം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ചാർജ് മെഡിക്കൽ ഓഫീസറായ സിവിൽ സർജൻ ഡോക്ടർ ജലജകുമാരി ടി എസുമായി
3: സെവിൽ ജിഹൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബി ടി.

0: വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കൾ. വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
5: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
6: സമയം 10:15.
7: ആകാശവാണി
8: വെള്ളി താമരേ പൂവിലിരുപ്പാണ്.
9: തമിഴ് ചൊൽ മാലൈ
8: ഒലിയിൽ എഴുപ്പ.
10: വണക്കം നേരുകളെ, ഇത് തമിഴ് ചൊൽ മാലൈ.

ഓഗസ്റ്റ് 23 ദേശീയ വിൺവെളി നാൾ. 2023 ഓഗസ്റ്റ് 23 നാൾ ഇന്ത്യ വിൺവെളി ആരാശി നിലയം, അതായത് ഇസ്രോ ചന്ദ്രയാൻ 3 എന്റെ വിൺകലത്തെ നിലവിൻ തെൻതിരുവത്തിൽ വ്യക്തികരമാക തരയിറക്കിയത്. ഇന്ത്യാവിൻ ഇന്ന് വരലാറ്റ് ചിറപ്പുമിക്ക ദിനത്തെ നിലവുകൂറും പൊരുട്ട് 2024 മുതൽ ഒവ്വൊരു ആണ്ടും ഓഗസ്റ്റ് 23 നാൾ ദേശീയ വെൺവിളി നാളാക, അതായത് നാഷണൽ സ്പേസ് ഡേ ആക അനുസരിക്കപ്പെട്ടു വരികത്. ഇവരുടെ ദേശീയ വെൺവിളി ദിനത്തെ സാർന്ന് ഇന്ത്യ തമിഴ്ചേൽ മാലയിൽ നികഴ്ചിയിൽ മുതലാവതാക നേർകൾ കേൾക്കിരിപ്പത് തിരുവനന്തപുരം വലിയമലൈ ISRO LPSE അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ വെങ്കടേഷ് എൻ അവർ എഴുതി വഴങ്ങും ഒരേ പിന്നെ കടന്ന് ഇന്ത്യാവിൻ കനവ്.

നേയർക്കൊരു അറിവിപ്പ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാകും തമിഴ്ച്ചോൽ മാലെ നികഴ്ചിയെ കുറിച്ച കരുത്തുക്കൾ വരവേർക്കപ്പെടുകിണ്ടന. ഉങ്ങൾ കരുത്തുക്കളെ കടിതങ്ങൾ മൂലമാകവോ ആകാശവാണിയിൻ എഴുത്തുപെട്ടി എന്ന നികഴ്ചി മൂലമാകവോ ഇമെയിൽ മൂലമാകവോ അനുപ്പലാം. കടിതങ്ങൾ അനുപ്പവേണ്ടിയ മുഖവരി തമിഴ്ച്ചോൽ മാലെ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തിരുവനന്തപുരം. അല്ലത് എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തിരുവനന്തപുരം. മറ്റും ഇമെയിൽ അനുപ്പവേണ്ടിയ മുഖവരി AIRTVM@gmail.com. ഇമെയിൽ മുഖവരി ഒരു മുറ കൂടെ AIRTVM@gmail.com.

0: നിഘിൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും ഒലിപരപ്പാണ് തമിഴ്ച്വൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഘിൽ നിറവടുകയാണ്. വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെടുന്നത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.
1: തമിഴ്ച്വൽ മാലൈ.
2: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
3: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
4: മൂന്ന് മാസത്തിനുള്ളിൽ പണം ഡബിൾ,
5: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
4: എന്തൊരു സ്കീമാ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
5: നാളെ കാണുകയും ഇല്ല.
4: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
6: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
7: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകോടിയാൽ റിസ്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
5: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
7: പിന്നെ ഫാസ്റ്റ് ബൌളിംഗിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
8: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
10: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
11: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
10: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
1: സമയം 11 മണി. ആകാശവാണി.
12: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
13: ഉത്തര കേരളത്തിലെ ഒരു തലമുറയെ തന്നെ സ്വാധീനിച്ചയാൾ, മലബാറിന്റെ സാഹിത്യമണ്ഡലത്തെ സ്വാധീനിച്ച മഹാകവി, ചിറക്കൽ രാമവർമ്മ മഹാരാജാവ് മഹാകവി പട്ടം നൽകി ആദരിച്ച വ്യക്തി മറ്റാരുമല്ല കുട്ടമത്ത് കുന്നിയൂർ കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പ് എന്ന മഹാകവി കുട്ടമത്ത്. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്ത് കുട്ടമത്ത് കുന്നിയൂർ തറവാട്ടിൽ ദേവകിയമ്മയുടെയും വണ്ടാട്ട് ഉദയവർമ്മൻ ഉണിത്തിരിയുടെയും പുത്രനായി ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ സംസ്കൃതം, ഇംഗ്ലീഷ് എന്നിവയും പഠിച്ചു. തുടർന്ന് ശാസ്ത്രം, കാവ്യം, തർക്കശാസ്ത്രം, വൈദ്യം എന്നിവയും സ്വായത്തമാക്കി. വളരെ ചെറുപ്രായത്തിൽ തന്നെ സംഗീത സാഹിത്യങ്ങളിൽ മികവ് പുലർത്തിയിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. കീചകവധം, ഓട്ടംതുള്ളലും ഉത്സവചരിത്രം എന്ന കവിതയും ഇവയിൽ പ്രധാനമാണ്. 19 വയസ്സിൽ ഖണ്ഡകാവ്യം എഴുതി എന്നതും ശ്രദ്ധേയമാണ്. കാളിയമർദ്ദനം എന്ന യമക കാവ്യമാണ് അദ്ദേഹത്തെ കവി എന്ന നിലയിലേക്ക് ഉയർത്തിയത്. കുട്ടമത്തിന്റെ സംഗീത നാടകരചനകൾ അന്ന് നിലവിലുണ്ടായിരുന്ന സംസ്കൃത നാടകങ്ങളുടെയും തമിഴ് നാടകങ്ങളുടെയും രീതികളെ സമന്വയിപ്പിച്ചുകൊണ്ട് സദസ്യരെ രസിപ്പിക്കാൻ പാകത്തിനുള്ള ലളിതമായ രചനകളായിരുന്നു. മലബാറിലെ ആസ്വാദകരെ ഭക്തിയുടെയും വാത്സല്യത്തിന്റെയും ഔന്നത്യത്തിലെത്തിച്ച അദ്ദേഹത്തിന്റെ സംഗീത നാടകമായിരുന്നു ബാലഗോപാലൻ. പലപ്പോഴും ജാതിബോധത്തെ നിശിതമായി വിമർശിച്ചായിരുന്നു ഈ കവി തന്റെ രചനകൾ നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ദേവയാനി ചരിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിലെ സ്ഥായിയായ രസം ശൃംഗാരമാണ്. വെൺമണി പ്രസ്ഥാനത്തിന്റെ മണിപ്രവാളവും ശൃംഗാരവും കഥകളിയുടെ ദണ്ഡകം തുടങ്ങിയ പാരമ്പര്യവും ശാസ്ത്രീയ സംഗീതത്തിന് അനുഗുണമായി ചിട്ടപ്പെടുത്തിയ പദങ്ങളും ദേവയാനി ചരിതത്തിന്റെ പ്രത്യേകതകളാണ്. വടക്കേ മലബാറിൽ ഒരു കാലഘട്ടം മുഴുവൻ ദേവയാനി ചരിതവും ബാലഗോപാലനും അവതരിപ്പിച്ചിരുന്നു. അന്നത്തെ സംഗീത നാടകങ്ങൾ എല്ലാം തന്നെ പ്രധാനമായും ആട്ടക്കഥകളായിരുന്നു.

മണിപ്രവാളത്തിന്റെ സൗന്ദര്യം ഈ സംഗീതാവിഷ്കാരത്തിലെല്ലാം കാണാം. എം കെ കുഞ്ഞിരാമൻ വൈദ്യരുടെ ഉടമസ്ഥതയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന കേരള ചന്ദ്രികയുടെ പത്രാധിപരായും നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കുടുംബ പശ്ചാത്തലവും കവിയുടെ ജന്മവാസനയും ഒത്തുചേർന്ന് വന്നപ്പോൾ അനേകം കാവ്യങ്ങളും സ്തോത്രഗീതങ്ങളും പിറവികൊണ്ടു. പലതിലും മൂകാംബിക ഭക്തി നിറഞ്ഞു നിൽക്കുന്നു. 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ കവി നൽകിയ സംഭാവനകൾ പ്രധാനമായും മൂകാംബികാദേവിയെയും മറ്റ് ദേവീദേവന്മാരെയും സ്തുതിച്ചുകൊണ്ടുള്ള ഗീതങ്ങളായിരുന്നു. കവിയുടെ മൂകാംബികാ പുരാണം കിളിപ്പാട്ട് രൂപത്തിലാണ്. അവിടുത്തെ ജ്യോതിർലിംഗ തത്വം, ദേവതാപൂജ, പൂജാക്രമം എന്നിവയും ഇതിൽ വിവരിക്കുന്നു. കാവ്യപുഷ്പാഞ്ജലിയിലൂടെ അനന്യമായ ഭക്തി കവി പ്രചരിപ്പിച്ചു. സ്വപ്നരൂപത്തിൽ തനിക്ക് ലഭിച്ച മൂകാംബികാ ദർശനത്തെ കവി മൂകാംബിക ഷോഡശമഞ്ജരി, അനുഭൂതി മഞ്ജരി എന്നീ രചനകളിലൂടെ അവതരിപ്പിച്ചു. ഇവ സംസ്കൃത സ്തോത്രങ്ങളാണ്. ജീവിതാന്തത്തിൽ മലയാളത്തിൽ എഴുതിയ അക്ഷരമാലാക്രമത്തിലുള്ള ഒരു കൃതിയാണ് മൂകാംബികാ കടാക്ഷരമാല. അചഞ്ചലമായ ഭക്തി തന്നെയാണ് ഈ കൃതിയിലും പ്രകാശിക്കുന്നത്. കുട്ടമ്മത്തിന്റെ അനവധി രചനകൾ കർണാടക സംഗീത ലോകത്തിനും അലങ്കാരമായി മാറിയിട്ടുണ്ട്. മലബാറിന്റെ സാഹിത്യ സംഗീത മണ്ഡലങ്ങളെ ആഴത്തിൽ സ്വാധീനിച്ച മഹാനായ ഭാഷാപ്രവർത്തകൻ 1943 അന്തരിച്ചു. ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ മഹാകവി കുട്ടമ്മത്ത് രചിച്ച ഏതാനും കൃതികൾ കേൾക്കാം. ആദ്യത്തെ 3 കൃതികൾ ഡി ചെല്ലമ്മാളും പിന്നീടുള്ള 3 കൃതികൾ വർക്കല സി എസ് ജയറാമും പാടിയിരിക്കുന്നു.

മഹാകവി കുട്ടമ്മത്തിന്റെ രചനയിൽ പിറന്ന ഡി ചെല്ലമ്മാൾ പാടിയ കൃതികളിൽ ആദ്യം ഭക്തി തന്നെ എന്നു തുടങ്ങുന്നു. രാഗം മായാമാളവഗൗള, രൂപകതാളം.

മഹാകവി കുട്ടമത്തിന്റെ രചനയിൽ വർക്കല സി എസ് ജയറാം പാടിയ കൃതികളിൽ ആദ്യം ചിന്മയം ചിത്തമയം എന്നു തുടങ്ങുന്നു. ശഹാനരാഗം ആദ്യതാളം തിസ്രനട.

0: മഹാകവി കുട്ടമത്തിന്റെ രചനകൾ അവതരിപ്പിച്ച ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം നിർവഹണം മനേഷ് എം പി, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ.
2: ഓഫറുകൾ ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
7: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. സോപാനം എന്ന ചിത്രത്തിനു വേണ്ടി TN ശേഷഗോപാലൻ, ചിത്ര, മഞ്ജു എന്നിവർ പാടിയ ത്യാഗരാജകൃതി.

0: சரி மாதிரி மமரவ சததரி கத மகரிரி சரி கதபா மகரிரி சதா சதச சரி சமகரி பாப்ப மகரி
1: ആകാശവാണി സമയം 11:30. കൂട്ടുകാരി നാളെ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ഇതോടനുബന്ധിച്ച് VSSEയിലെ കൺട്രോൾ ഗൈഡൻസ് ആൻഡ് സിമുലേഷൻ എന്റിറ്റിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ ശ്രീലത എയുമായി അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പം സെവിൽ ജിഹാൻ.
2: കൂട്ടുകാരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കൂട്ടുകാരിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീലത എ മാഡമാണ്. നമസ്കാരം മാഡം.
3: നമസ്കാരം.
2: നാളെ നമ്മൾ ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം.
3: തീർച്ചയായും. അനാദികാലം മുതലേ മനുഷ്യൻ മാനത്തെ താരങ്ങളെയും അവയുടെ മാറ്റങ്ങളെയും സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായി ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമല്ലോ.
2: അതെ, തീർച്ചയായും.
3: ആകാശം അല്ലെങ്കിൽ അതിനും അപ്പുറം ബഹിരാകാശം എന്നും മാനവരാശിയെ ത്രസിപ്പിച്ചിരുന്നു. വിജ്ഞാനത്തിന്റെ വികസിക്കുന്ന ചക്രവാളങ്ങളെ എത്തിപ്പിടിക്കാൻ പ്രചോദനം നൽകുന്ന ഒന്നാണ് ബഹിരാകാശമെന്ന് ഈ രംഗത്തെ നേട്ടങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. അമ്പിളി അമ്മാവനെ തൊട്ടറിയാനുള്ള വെമ്പൽ 1960കളിൽ തന്നെ, അഥവാ ബഹിരാകാശ ശാസ്ത്രം പിറന്ന വീണ നാൾ മുതൽ തുടങ്ങിയതാണ്. സോവിയറ്റ് റഷ്യയും അമേരിക്കയും ആധിപത്യം ഉറപ്പിക്കുകയും ചൈനയും ജപ്പാനുമൊക്കെ വീണ്ടും രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രാജ്യം വളരെ കുറഞ്ഞ ചിലവിൽ ചന്ദ്രയാൻ 1 ചന്ദ്രന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ആ ചന്ദ്രയാൻ 1 സമയത്ത് നമ്മുടെ ദേശീയ പതാക ആലേഖനം ചെയ്ത മൂൺ ഇംപാക്ട് പ്രോബ് എന്ന പേടകം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ചന്ദ്രനിൽ പതിപ്പിക്കുകയും ചെയ്തു. ചന്ദ്രനിൽ ജലം ഘനീഭവിച്ച അവസ്ഥയിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത് ഈ പേടകത്തിലുണ്ടായിരുന്ന ചേസ് എന്ന ഒരു ഉപകരണമാണ്. അത് നമ്മുടെ VSSEയിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഈ നേട്ടമുണ്ടാക്കിയ ആവേശവും ആത്മവിശ്വാസവും രാഷ്ട്രാഭിമാനവുമെല്ലാം ഭാരതത്തെ അടുത്ത ചന്ദ്രയാൻ ദൗത്യങ്ങളിലേക്ക് എത്തിച്ചു. അങ്ങനെ

0: 2023 ചന്ദ്രയാൻ 3 നമ്മുടെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവപ്രദേശത്ത് മൃദുസ്പർശത്തോടെ ഇറക്കാൻ ISROയ്ക്ക് സാധിച്ചു. അങ്ങനെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവപ്രദേശത്ത് ഒരു പേടകമിറക്കുന്ന ആദ്യത്തെ രാജ്യമായി ഭാരതം. ലോക ബഹിരാകാശ ചരിത്രത്തിലെ ഈ സുവർണ നാഴികക്കല്ല് അടയാളപ്പെടുത്തുന്നതിനായി 23 ദേശീയ ബഹിരാകാശ ദിനമായി നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു.
1: അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഇപ്പം നമ്മൾ ആ ഒരു നേട്ടത്തിനെ ഓർത്ത് വളരെ സജീവമായിട്ട് എല്ലാ സെന്ററുകളും, എനിക്കൊന്ന് VSSC, ISRO എല്ലാ സെന്റേഴ്സും വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ആ ഒരു നേട്ടത്തിന്.
0: അതുകൊണ്ടുണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.
1: അതെ, തീർച്ചയായിട്ടും 2047 ഓടെ വികസിത ഭാരതം, അതാണ് നമ്മുടെ ലക്ഷ്യം. ബഹിരാകാശ സാങ്കേതിക വിദ്യക്ക് ഇതിൽ എത്രത്തോളം പങ്കുണ്ടെന്ന് ഒന്ന് പറയാമോ?
0: നമ്മൾക്കെല്ലാം അറിയാമല്ലോ, ഭാരതം ബഹിരാകാശ രംഗത്ത് ഇതുവരെ ഉണ്ടാക്കിയ മുന്നേറ്റങ്ങൾ തന്നെ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലെത്താനുള്ള ഒരു ചാലക ശക്തിയാണ്. അതുപോലെ തന്നെ സർവ്വ മേഖലകളിലും ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പ്രയോഗ സാധ്യത തെളിയിക്കപ്പെട്ടു വരികയാണ് ഇന്ന്. 2047 ഒരു വികസിത ഭാരതമാകണം. അതിനുവേണ്ടി നൂതന ആശയങ്ങളും ബഹിരാകാശ സാങ്കേതിക വിദ്യയും ഇഴചേർന്ന ഒരു സമഗ്ര വികസനമാണ് നമ്മളുടെ ലക്ഷ്യം. നമ്മൾ എടുത്തു നോക്കിയാൽ സാമൂഹികം, സാമ്പത്തികം, കാർഷികം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ബഹിരാകാശ സാങ്കേതിക വിദ്യയ്ക്ക് നൽകാൻ കഴിയുന്ന ആവേഗം അളവറ്റതാണ്. ഇതുകൂടാതെ രാജ്യരക്ഷയ്ക്കും തന്ത്രപ്രധാനമായ വിഭവങ്ങൾക്കും ഒരു കാവൽക്കാരനെ പോലെയാണ് നമ്മുടെ സ്പേസ് ഇന്ന് നിലനിൽക്കുന്നത്. സാങ്കേതിക മേഖലയിലെ സ്വാശ്രയത്വം, നൂതന ആശയങ്ങളിലൂന്നിയ ഗവേഷണ വികസനം തുടങ്ങിയ കാര്യങ്ങളിലൂടെ അഗ്രവർത്തി ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേതൃസ്ഥാനത്തേക്ക് ഭാരതത്തെ അവരോധിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം.
1: ഇപ്പൊ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കൃഷി, കാലാവസ്ഥ, അതുപോലെ ദുരന്ത നിവാരണം, എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുമ്പോൾ അത് മാനേജ് ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പൊ പ്രയോജനപ്പെടുത്തുന്നത് ബഹിരാകാശ സാങ്കേതിക വിദ്യയാണല്ലോ. അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ?
0: ഇപ്പോൾ നമ്മളുടെ ബഹിരാകാശ സാങ്കേതിക വിദ്യ പ്രധാനമായും വാർത്താവിനിമയം, ഭൂനിരീക്ഷണം, ഗതിനിർണയം എന്നിങ്ങനെ മേഖലകളിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. അതിനുവേണ്ടി ഒരു ഉപഗ്രഹ ശൃംഖല തന്നെ ബഹിരാകാശത്ത് നമുക്കുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള ഉപഗ്രഹങ്ങളെ നിർമ്മിക്കുവാനും അവയെ അതിന്റെ നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിക്കുവാനും വേണ്ടിയിട്ടുള്ള റോക്കറ്റ് ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ ഇപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. വാർത്താവിനിമയ പ്രക്ഷേപണ രംഗത്ത് ഉപയോഗിക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യയും ഇപ്പോൾ നമ്മുടെ ഭാരതത്തിന് സ്വന്തമായുണ്ട്. ഇനി കാലാവസ്ഥാ നിരീക്ഷണം എടുക്കുകയാണെങ്കിൽ, കാലാവസ്ഥയുടെ പഠനത്തിനായി ഓരോ അരമണിക്കൂറും ഇന്ത്യയ്ക്ക് ചുറ്റുമുള്ള മേഖലകളെപ്പറ്റി പഠിക്കാനും അവയുടെ ഉപരി ഊഷ്മാവ്, സ്ഥാനം, ചലനം എന്നിവ മനസ്സിലാക്കാനുമുള്ള ചിത്രങ്ങൾ എടുത്ത് കാലാവസ്ഥാ നിലയങ്ങളിലേക്ക് നമ്മുടെ ഉപഗ്രഹങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ 400 പരം സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് ഉപഗ്രഹം വഴി വിവരങ്ങൾ അനുനിമിഷം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ദുരന്തങ്ങൾ എടുത്തു നോക്കാം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മുന്നറിയിപ്പ് കൊടുക്കുവാനും അതിനുശേഷം അവയുടെ വ്യാപ്തി മനസ്സിലാക്കുവാനും ഈ ഉപഗ്രഹങ്ങൾ നമ്മളെ സഹായിക്കുന്നു. ഇനി കാർഷിക മേഖല എടുത്താലോ? ഭൂനിരീക്ഷണ ഉപഗ്രഹങ്ങൾ വഴി തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ, പ്രകൃതിയുടെ വിഭവങ്ങളുടെ വിനിയോഗം, വിന്യാസം, കാർഷിക വിളകളുടെ ഉൽപ്പാദന വ്യാപ്തി, വിളനാശം എന്നിവ വിലയിരുത്തി രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും ബഹിരാകാശ സാങ്കേതിക വിദ്യ സജീവമാണ്.
1: ഇപ്പൊ പല കാര്യങ്ങൾ പറഞ്ഞു, ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നാണ് ഗഗൻയാൻ പോലുള്ള ഭാവി പദ്ധതികൾ, മനുഷ്യനെ സ്പേസിലെത്തിക്കുന്ന, മറ്റു രാജ്യങ്ങളോട് കിടപിടിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അച്ചീവ് ചെയ്തു കഴിഞ്ഞു. ചുരുങ്ങിയ ചെലവിൽ ചന്ദ്രയാൻ പോലുള്ള മിഷൻസും അതുപോലെ മോം പോലെയുള്ള മിഷൻ, അതുപോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മിഷനാണ് ഗഗൻയാൻ. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു.
0: തീർച്ചയായും ഓരോ ഇന്ത്യക്കാരന്റെയും സ്വപ്നമാണ് ഈ ഗഗൻയാൻ മിഷൻ. ബഹിരാകാശ സഞ്ചാരികളെ 400 ഉയരെയുള്ള ഭ്രമണപഥത്തിലേക്ക് അയച്ച് 3 കഴിഞ്ഞ് പേടകത്തെ സമുദ്രത്തിൽ ഇറക്കുക എന്നതാണ് ഗഗൻയാൻ ദൌത്യത്തിന്റെ ലക്ഷ്യം. സങ്കീർണവും വളരെ നിർണായകവുമായ സാങ്കേതിക വിദ്യകൾ ഇതിനായി വികസിപ്പിച്ചിട്ടുണ്ട്. അവയുടെ പരീക്ഷണങ്ങളും ഘട്ടംഘട്ടമായി ISROയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നടന്നുവരുന്നു. ഈ വർഷം അവസാനത്തോടെ ഈ മിഷൻ പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത്.
1: ഈ മിഷൻസ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്കറിയാം പല രാജ്യങ്ങൾക്ക് സ്പേസ് സ്റ്റേഷൻസ് ഉണ്ടെന്നറിയാം. അപ്പൊ നമ്മുടേതായ ഒരു സ്പേസ് സ്റ്റേഷൻ എന്നുള്ള നമുക്കുണ്ട്, അതിനെ കുറിച്ച്.

0: ഈ ISRO ഭാവി പരിപാടികളിൽ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഇന്ത്യൻ ബഹിരാകാശ നിലയം, അത് നമ്മളുടെ ഒരു സ്വപ്നമാണ്. ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിൽ ആ ഒരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ ആദ്യമായി നമ്മുടെ റോക്കറ്റുകളുടെ ശേഷി വർദ്ധിപ്പിക്കണം. അതായത് നമുക്ക് അത്രയും KG മാസ് നമുക്ക് അവിടെ എത്തിക്കാൻ സാധിക്കണം. അപ്പൊ അതിനായി നമ്മൾ പുതിയ ജനറേഷൻ ലോഞ്ച് വെഹിക്കിളിന്റെ ഒരു രൂപകൽപ്പനയും അനുബന്ധമായ പ്രവർത്തനങ്ങളും ഇപ്പോൾ ഇസ്രോയിൽ നടന്നു വരികയാണ്. ഇതുകൂടാതെ നമ്മുടെ ഒരു ഭാവി സ്വപ്നമാണ് മനുഷ്യനെ ചന്ദ്രനിലിറക്കി തിരിച്ചു കൊണ്ടുവരിക എന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ നിലയവും അടുത്ത ചാന്ദ്ര ദൗത്യവും ഒക്കെ ഓരോ വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികളെല്ലാം ഇസ്രോ എപ്പോഴും ഓരോ അവസരമായിട്ടാണ് കാണുന്നത്. ഒരു ഇന്ത്യക്കാരനെ ചന്ദ്രനിലിറക്കി തിരിച്ചു കൊണ്ടുവരുന്നതിനായി വിക്ഷേപണ വാഹിനികളുടെ കപ്പാസിറ്റി കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ ഓർബിറ്റിൽ, അതായത് 385,000 km ദൂരെയുള്ള ഒരു ഓർബിറ്റിൽ നമ്മൾക്ക് 130 ടണ്ണോളം ഭാരമുള്ള പേടകങ്ങൾ ആദ്യം എത്തിക്കണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പടിയായിട്ട് നമ്മളൊരു പുതിയ റോക്കറ്റ് രൂപകൽപ്പന ചെയ്തു വരുന്നു. അതിന്റെ പേരാണ് ലൂണാർ മൊഡ്യൂൾ ലോഞ്ച് വെഹിക്കിൾ. ലോക്സ് മീഥെയ്ൻ എഞ്ചിനുകളും ക്രയോജനിക് എഞ്ചിനുകളും ഉപയോഗിച്ചുള്ള ഈ പുതിയ റോക്കറ്റിന്റെ രൂപകൽപ്പനകളും അനുബന്ധ പരീക്ഷണങ്ങളും ISRO തിരുവനന്തപുരത്തുള്ള കേന്ദ്രങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. വികസിത ഭാരതം 2047 എന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ബഹിരാകാശ നിലയവും ഒരു ഭാരതീയൻ ചന്ദ്രനിൽ പോയി ഇറങ്ങി തിരിച്ചു വരുന്നതും നമുക്ക് സ്വപ്നം കാണാം.
1: തീർച്ചയായിട്ടും പുതിയ പുതിയ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്.
0: അതെ അതെ.
1: അപ്പൊ അതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI, റോബോട്ടിക്സ് ഇതൊക്കെ എല്ലാ മേഖലകളിലും വന്നു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ബഹിരാകാശ ദൗത്യങ്ങളിൽ എത്രത്തോളമാണ് ഉള്ളത്?
0: പുതിയ എല്ലാ ടെക്നോളജിയും, പ്രത്യേകിച്ച് AI & ML ടെക്നോളജി എല്ലാ മേഖലകളിലെയും സ്വാധീനിച്ചു കഴിഞ്ഞു. അതുപോലെ ISRO ബഹിരാകാശ രംഗത്തെ എല്ലാ പ്രവർത്തികളിലും ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബഹിരാകാശ മേഖല വളരെ സങ്കീർണതകൾ നിറഞ്ഞതാണ്. ഓരോ പദ്ധതിയും അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങളും സിമുലേഷനുകളും നമ്മുടെ ലാബുകളിൽ നടക്കാറുണ്ട്. ഈ ഓരോ പരീക്ഷണങ്ങളും കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡേറ്റ, ആ വിവരത്തിൽ നിന്നാണ് അതിനെ മനസ്സിലാക്കി പഠിച്ച് കറക്ഷൻസ് വരുത്തിയാണ് നമ്മൾ ഒരു റോക്കറ്റ് വിക്ഷേപണത്തിന് പോകുന്നത്. അപ്പൊ ഈ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യാൻ, ഇതുവരെ നമ്മൾ ഈ ഡേറ്റ അനാലിസിസ് ആയിരുന്നു നമ്മുടെ ഒരു പ്രധാന ശക്തി. ആ അനാലിസിസിന് വേണ്ടി AI/ML സാങ്കേതിക വിദ്യ ഈ വിശകലനത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നു. അപ്പം വളരെ വേഗം, അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൺവെൻഷണൽ ടൂൾസിനേക്കാളിൽ വളരെ വേഗവും വളരെ ആക്യുറേറ്റ് ആയിട്ട് നമ്മളുടെ അനാലിസിസ് നടക്കുന്നു ഇപ്പോൾ. അതുകൊണ്ട് തന്നെ യുവതലമുറ ഈ ടെക്നോളജികളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ലോകത്ത് ഇപ്പോൾ ഉണ്ടായി വരുന്ന എല്ലാ പുതിയ ടെക്നോളജിയും നമ്മൾ റോക്കറ്റ് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്.
1: നമ്മുടെ ആ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും ലോഞ്ചിങ്ങിന്റെ പെട്ടെന്ന് എറർ കണ്ടെത്താനും എല്ലാം സാധിക്കും.
0: അതെ, നമ്മുടെ റോക്കറ്റ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മിഷനാണ്. റോക്കറ്റ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റോക്കറ്റ് പറപ്പിക്കണം. അങ്ങനെ റോക്കറ്റ് ലോഞ്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എക്കണോമിക്കൽ അല്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സിമുലേഷൻ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. റോക്കറ്റിനെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആക്കും. അപ്പൊ നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിൽ ദിവസം റോക്കറ്റിനെ ലോഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും കണ്ടീഷൻസ് എല്ലാം മാറ്റി അതിനെ പല പല കണ്ടീഷനിൽ റോക്കറ്റിനെ നമ്മളിങ്ങനെ ലോഞ്ച് ചെയ്യും. നമ്മൾ ഡിസൈൻ ചെയ്ത ഡിസൈൻസിൽ എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ ഈ സിമുലേഷൻ റിസൾട്ട്സ് അനലൈസ് ചെയ്താൽ നമുക്കത് മനസ്സിലാകാൻ സാധിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന പല ഫേസസിൽ ഉണ്ടാകുന്ന ടെസ്റ്റുകളുടെയും സിമുലേഷൻ റിസൾട്ട്സിന്റെ അനാലിസിസിലാണ് നമ്മളുടെ സ്ട്രെങ്ത്. അതിനുവേണ്ടി ഈ പുതിയ ടെക്നോളജികളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ.
1: ഇപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ബഹിരാകാശ മേഖല സ്വകാര്യ കമ്പനികൾ അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തത്തോടെ വളരെ എഫിഷ്യന്റായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പണ്ട് പ്യുവർലി
0: ഗവൺമെന്റ്
1: അങ്ങനെ ഒരു രീതിയായിരുന്നു. ബട്ട് ഇപ്പോ അത് മാറിയിട്ട് സ്വകാര്യ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും പുതിയ പുതിയ ഐഡിയ ഉണ്ടാക്കുന്ന യൂണിവേഴ്സിറ്റീസ് എല്ലാവരുമായിട്ട് അതിനെ കുറിച്ചൊന്ന് പറയാം.
0: ഇതുവരെ ഭാരതത്തിൽ റോക്കറ്റ് ലോഞ്ചിങ് ആ ടെക്നോളജി ISRO മാത്രം സ്വന്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പുതിയ ബഹിരാകാശ നയമാണ് സ്വകാര്യ സ്റ്റാർട്ടപ്പ് മേഖലകളെ കൂടി ഈ ബഹിരാകാശ മേഖലയിലേക്ക് കടന്നു വരാനുള്ള അവസരം ഒരുക്കിയത്. ഇതിനു മുൻപും ഇപ്പോഴും പൊതുമേഖല സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തത്തോടെയാണ് ISRO ദൗത്യങ്ങൾ നിർവഹിച്ചിരുന്നത്. എന്നാൽ ഈ പുതിയ നയം വന്നതോടുകൂടി കമ്പനികൾക്ക് സ്പേസ് പദ്ധതികൾ പൂർണ്ണമായും ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്. അതിനു വേണ്ട എല്ലാ സഹായവും ഗവൺമെന്റ് ചെയ്തു കൊടുക്കും. കൂടാതെ ISRO

0: ഫെസിലിറ്റികൾ ഉപയോഗിക്കാനുള്ള പെർമിഷനുകളും കൊടുക്കും. അപ്പൊ അതിനുവേണ്ടി ഐ എസ് ആർ ഒയ്ക്ക് ഒരു ഇൻസ്പേസ് ഒരു വിങ് ഉണ്ട്. ആ ഇൻസ്പേസ് വഴി ഐ എസ് ആർ ഒയുടെ ഫെസിലിറ്റികൾ ഈ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു പുതിയ ബഹിരാകാശ നയം കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ബഹിരാകാശ വ്യവസായവും വാണിജ്യവൽക്കരണവും ആണ്. $8 ബില്യൺ ഉള്ള ഇന്ത്യൻ ബഹിരാകാശ വ്യവസായത്തെ 2033 $44 ബില്യൺ വ്യവസായമായി മാറ്റാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്.
1: ഇപ്പൊ പറഞ്ഞു പ്യുവർലി സ്വകാര്യ കമ്പനികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ലോഞ്ച് ചെയ്യാനുള്ള ഇൻസ്പേസ് ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്ത് തന്നെ ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപും നമ്മൾ പറഞ്ഞു പല യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന്, അപ്പൊ അങ്ങനെയുള്ള ഒരു സഹകരണം ഉണ്ടാവുമ്പോൾ അത് എങ്ങനെയാണ് മ്യൂച്വലി ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന് കൂടി പറയാമോ?
0: അതായത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി തുടക്കം മുതലേ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് ലക്ഷ്യം കൈവരിച്ചു പോരുന്നത്. ഇസ്രോ ഇൻഡസ്ട്രി അക്കാഡമിയ എന്നൊരു പരസ്പര ബന്ധം അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇസ്രോയിൽ അതിന് പ്രത്യേക പ്രോഗ്രാംസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റെസ്പോണ്ട് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പുതിയ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികൾ അതിന് തയ്യാറായിരിക്കും. അപ്പം നമ്മൾ റെസ്പോണ്ട് പ്രോഗ്രാം വഴി അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ആ പ്രോഗ്രാം പ്രോജക്റ്റ് കൊടുക്കും. ഇസ്രോയിൽ അതിന് ഒരു വിങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളുടെ റിക്വയർമെന്റ്സ് നമ്മൾ കൊടുക്കും, അവരത് ഡെവലപ്പ് ചെയ്ത്. പിന്നെ പ്രത്യേക പരീക്ഷണങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ, എന്തെങ്കിലും ഒരു കെമിക്കൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ കെമിക്കൽ എഞ്ചിനീയേഴ്സിന് അങ്ങനെയുള്ള IIT, IIST, IAS ഇതേപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ആ പ്രോഗ്രാംസ് കൊടുക്കും. അപ്പം ആ ഡെവലപ്മെന്റ്സ് അവിടെ നടക്കും. അതുകൊണ്ട് അവിടുത്തെ കുട്ടികൾ ബെനിഫിറ്റഡ് ആവും. ISRO ശാസ്ത്രജ്ഞർ വേറെ വർക്കിൽ ഫോക്കസ് ചെയ്യും. അപ്പം ഇതുകൊണ്ട് കുട്ടികൾ വളരും, നമ്മൾ വളരും. പിന്നെ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രൊഡക്ഷൻ വേണമല്ലോ. ഇപ്പൊ PSLV എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 62 മിഷനോളം ഇപ്പോൾ കഴിഞ്ഞു, മിഷൻ തന്നെ സക്സസ് ആയി കഴിഞ്ഞു. അപ്പൊ ഇതേപോലുള്ള പ്രൊഡക്ഷൻ മുഴുവൻ നമ്മൾക്ക് ഇൻഡസ്ട്രിക്ക് കൊടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ അക്കാഡമിക് ഇൻഡസ്ട്രി എല്ലാവരും ഒരുമിച്ചുള്ള ഒരു വളർച്ച, സമഗ്രമായ ഒരു വളർച്ച, രാജ്യമൊട്ടാകെ ഒരു വളർച്ച. അങ്ങനെ ISRO അക്കാഡമിയ ഒരു ഇൻഡസ്ട്രി, ഒരു കൊളാബറേഷനാണ് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അത് വളരെ ഫലവത്തായി നമ്മൾ കണ്ടിട്ടുമുണ്ട്. ടോട്ടൽ നമ്മളെ രാജ്യത്തിന്റെ ഒരു സമഗ്രമായ പുരോഗതി ഉറപ്പാക്കാൻ സാധിക്കുന്നു നമുക്ക്.
1: നമ്മള് ഓരോ മിഷനും കാണുമ്പോൾ, നമ്മൾ TVയിലാണെങ്കിൽ അല്ലെങ്കിൽ റേഡിയോയിൽ കേൾക്കുമ്പോൾ എല്ലാം വളരെ ആഹ്ലാദത്തോടെ, വളരെ സന്തോഷത്തോടെ, ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു സമയമാണ് ആ നിമിഷങ്ങളെല്ലാം തന്നെ. എപ്പോഴും നമുക്ക് കൗതുകമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഒരു സ്കൂൾ തലം മുതലുള്ളവരോട് പറയാനുള്ളത് എന്താണ് മാഡത്തിന്?
0: ഇത് കുട്ടികൾ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ശ്രീഹരിക്കോട്ടയിൽ ഒരു ലോഞ്ച് നടക്കുമെന്ന് ആയിരക്കണക്കിന് കുട്ടികളാണ് ആ ലോഞ്ച് വിറ്റ്നസ് ചെയ്യാനായിട്ട് അവിടെ വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു മേഖല വളരെ കൗതുകമുണർത്തുന്നതാണ്. അറിയാമല്ലോ നമ്മളുടെ ബഹിരാകാശ മേഖലയിൽ വരണമെങ്കിൽ ശാസ്ത്രം, ഗണിതം എന്നീ വിഷയങ്ങളിലുള്ള താല്പര്യമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതിനൊപ്പം പഠിക്കുന്ന ഓരോ കാര്യങ്ങളും യുക്തിസഹജമായി വിലയിരുത്തി, അതായത് അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി ചോദിച്ചോ വായിച്ചോ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ഡെവലപ്പ് ചെയ്യണം. അതുകൂടാതെ സ്പേസ്, ആസ്ട്രോണമി ഈ മേഖലകളിൽ അനുദിനം നടന്നു വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ ഇന്റർനെറ്റിന്റെ കാലത്ത് എന്തറിയണം എന്ന് വിചാരിച്ചാലും നമ്മൾ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കണം. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ നടക്കുന്ന ശാസ്ത്രമേളകൾ, ഗണിത മേളകൾ ഇങ്ങനത്തെയുള്ള മേളകളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പൊ അവിടെ തൊട്ടേ നമ്മൾ തുടങ്ങണം. ഈ ശാസ്ത്ര അഭിരുചി വളർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുസ്തകങ്ങൾ പഠിക്കുന്നതിനൊപ്പം ഇതേപോലുള്ള ശാസ്ത്രമേളകളിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ട്. ശാസ്ത്രമേളകൾ വരുമ്പം കാണാൻ വരുന്നവരെ ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ അത് ആൻസർ ചെയ്യാൻ പഠിക്കും. അപ്പൊ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ആ ഒരു സ്കില് അവർ വളർത്തിയെടുക്കും. ഇത് കൂടാതെ ഇപ്പോൾ വിപണിയിൽ ഒരുപാട് പ്രോജക്ട് കിറ്റ്സ് അവൈലബിൾ ആണ്. ആ പ്രോജക്ട് കിറ്റ്സ് വാങ്ങിച്ച് അപ്പൊ നമ്മൾ തന്നെ അസംബിൾ ചെയ്ത ഓരോ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കി അത് വെച്ച് പരീക്ഷണം ചെയ്യുക. അപ്പൊ ഇതെല്ലാം നമ്മളിലുള്ള ആ കഴിവുകൾ വളർത്താനും ആ കൗതുകം ഉണർത്താനും ഉപയോഗിക്കും. ഇത് കൂടാതെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പം നമ്മളുടെ ആശയങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുത്തു. കൂടാതെ ഈ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ ഒരു ടീമായിട്ടുള്ള പ്രവർത്തനം, ഏത് മേഖലകളിൽ പോകണമെങ്കിലും നമ്മളുടെ പ്രവർത്തനം മാത്രം പോരാ, നമ്മുടെ ഒരു ടീമിന്റെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ് ആവശ്യം. അപ്പൊ ഇങ്ങനെ സ്വന്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തമായി കഴിവുകൾ വർദ്ധിക്കുന്നതിനൊപ്പം കൂട്ടായി പ്രവർത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ വളർത്തിയെടുക്കണം. ഇപ്പൊ നമ്മൾ സ്കൂൾ തലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അനവധി ഫീൽഡുകളാണ്. അപ്പൊ നമ്മളുടെ ഇഷ്ട അഭിരുചിക്കനുസരിച്ചുള്ള പഠിത്തം, പിന്നങ്ങോട്ടുള്ള പഠിത്തം അതിനനുസരിച്ചുള്ള സെലക്ഷൻ ആയിരിക്കണം. അത് നമുക്ക് ഇഷ്ടപ്പെട്ടതാകുമ്പം അറിയാതെ തന്നെ നമ്മുടെ പഠനം നല്ല രീതിയിൽ പോകും. പിന്നെ ഏത് സബ്ജക്ട് എടുത്ത് പഠിച്ചാലും അതിൽ നമ്മൾ എക്സൽ ചെയ്യണം. അറിയാമല്ലോ, ഇപ്പോൾ ഉള്ളൊരു മത്സര ബുദ്ധിയുള്ള ഒരു കാലമാണ്. എവിടെയും ഒരേ സെലക്ഷൻ പ്രോസസ് ഉണ്ട്. അപ്പം മാനദണ്ഡം എന്താണ്? എന്തായാലും നമ്മൾ പഠിക്കുന്ന സ്ഥലത്തെ മാർക്കാണ് അതിന്റെ മാനദണ്ഡം. അപ്പം നന്നായി പഠിക്കുക, അറിഞ്ഞു പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, സംശയങ്ങൾ ഉള്ളതെല്ലാം ദൂരീകരിച്ച് പഠിച്ചു പോകണം. പിന്നെ എന്ത് പരാജയം വന്നാലും അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പരാജയങ്ങളിൽ നിന്നെല്ലാം നമുക്ക് പുറത്തു വരാം. ഒരു ലക്ഷ്യബോധത്തോടുകൂടി പഠിക്കുക.
1: ഇപ്പോ പറഞ്ഞു ടീം വർക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഐ എസ് ആർ ഓയുടെ ഏതൊരു ദൗത്യം എടുത്തു നോക്കിയാലും ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മൾ കാണുന്നത്. മാം ഇതുവരെ ഇപ്പോ പല പ്രോജക്ട്സിന്റെയും ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒന്നിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ?
0: ഞാനത് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ സ്ഥിരം പറയുന്നതാണ്, എഞ്ചിനീയറിംഗിന്റെ എല്ലാ മേഖലകൾക്കും ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഫീൽഡാണ് റോക്കറ്റ് സയൻസ്. ഒരു റോക്കറ്റിന്റെ പാർട്സ് ഉണ്ടാക്കുന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ വേണം. റോക്കറ്റിന്റെ എനർജി എന്ന് പറയുന്നത് അതിന്റെ ഫ്യുവലാണ്. ഫ്യുവൽ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ ശാഖയാണ് ആ പ്രൊപ്പലൻസ് എല്ലാം വരുന്നത്. അത് കഴിഞ്ഞ് ഇത് ഫുള്ളി ഓട്ടോണമസ് ആയിട്ടാണ് പോണത്. അപ്പോൾ അതിൽ കുറേ ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കുറേ ഇലക്ട്രോണിക്സ് പാക്കേജുകളുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറുടെ ഒരു റോള് വന്നു. അത് കഴിഞ്ഞ് റോക്കറ്റിലിരിക്കുന്ന കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ലോഞ്ച് പാഡിൽ നിന്ന് ഈ റോക്കറ്റിനെ കൗണ്ട് ഡൗൺ തുടങ്ങി ആദ്യത്തെ സ്റ്റേജിന്റെ ഇഗ്നീഷൻ കമാൻഡ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഓൺബോർഡിൽ ഇരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ ഇതിന്റെ ഗതി നിർണയിച്ച് അതിനെ നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്. അപ്പം അവിടെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വന്നു. അപ്പം എഞ്ചിനീയറിംഗിന്റെ ഏതാണ്ട് എല്ലാ മേഖലകളും ഈ റോക്കറ്റിൽ വന്നു. ഇനി ഇതുകൂടാതെ എഞ്ചിനീയേഴ്സോ ശാസ്ത്രജ്ഞരോ മാത്രമല്ലല്ലോ ഇതിനാവശ്യം, ടെക്നീഷ്യൻസ് അല്ലേ, മെക്കാനിക്കൽ ആയി ഐ ടി ഐ കഴിഞ്ഞ് പിന്നെ വയറിംഗ് ഇലക്ട്രിക്കൽ ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ടുള്ള ഐ ടി ഐ കഴിഞ്ഞ ജീവനക്കാരുണ്ട്, മെക്കാനിക്കൽ ടെക്നീഷ്യൻസ് ഉണ്ട് നമുക്ക്. ഇങ്ങനെ എല്ലാ രീതിയിലും ഉള്ള എല്ലാ ശാസ്ത്രജ്ഞരും ടെക്നീഷ്യൻസും എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഒരു റോക്കറ്റിന്റെ വിജയം. ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ മെയിനായിട്ട് ഗൈഡൻസ് ഒരു അൽഗരിതം ഡിസൈനാണ്. ആ ഗൈഡൻസ് ആണ് നമ്മുടെ വെഹിക്കിളിനെ ലോഞ്ച് പാഡിൽ നിന്ന് ഓർബിറ്റിലോട്ട് എത്തുന്നത്, ഒരു സ്റ്റിയറിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു അൽഗരിതമാണ്. ഈ അൽഗരിതം ഡിസൈൻ ചെയ്തിട്ട് വേറൊരു ടീമാണ് അതിനെ സോഫ്റ്റ്വെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർ ഇരിക്കുന്നത് വേറൊരു ടീം ചെയ്ത ഒരു കമ്പ്യൂട്ടറിനകത്താണ്. ഇതിനെല്ലാം ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം അതിനൊരു ടെസ്റ്റിങ്ങിന് വേറൊരു ടീമുണ്ട്. ഈ ഗൈഡൻസിന് വേണ്ട ഇൻഫർമേഷൻ തരുന്നത് ഒരു സെറ്റ് ഓഫ് സെൻസേഴ്സ് ആണ്. അപ്പം ആ സെൻസേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന വേറൊരു യൂണിറ്റ് ആണ്. അപ്പം ആ സെൻസറിന്റെ ഇൻപുട്ട്. അപ്പം ഇത് എല്ലാവരും ഇന്റർലിങ്ക്ഡ് ആണ്. റോക്കറ്റ് എന്ന് പറയുന്നൊരു ടീം ഓഫ് വേരിയസ് സിസ്റ്റംസ് ആണ്. അതുപോലെയാണ് ഐ എസ് ആർ ഒയുടെ വർക്ക് കൾച്ചർ. നമ്മളൊരു ടീം ഇസ്രോ ആയിട്ടാണ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ അതും വളരെ ഇന്റർലിങ്ക്ഡ് ആണ്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ ഒരു സ്മൂത്ത് ട്രാൻസിഷനാണ്. അപ്പോൾ ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓരോ പദ്ധതിയും വിജയിക്കത്തുള്ളൂ. വി ആർ ഫേമസ് ഫോർ ടീം വർക്ക്. ഇസ്രോ ടീം എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ആർക്കും എന്റേത് എന്ന് പറയുന്നില്ല, എല്ലാം നമ്മളുടേത്. അണ്ണാറ കണ്ണനും തന്നാലായത് എന്ന രീതിയിൽ എല്ലാവരും അവരവരുടെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ മിഷൻ സക്സസ് ആക്കാം.
1: ഒരുപാട് വിജയങ്ങൾ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഡെവലപ്പിംഗ് നേഷനാണ്. വികസിത രാജ്യങ്ങളുടെ അത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ട് ബഹിരാകാശ ടെക്നോളജിയിൽ. അതിനിടയിൽ തന്നെ ചിലപ്പോഴെങ്കിലും ചെറിയ ചെറിയ ഫെയിലിയേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനെ ആക്ച്വലി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: സത്യം പറഞ്ഞാൽ ഒരു ദൗത്യം പരാജയമാകുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യം ഒരു സങ്കടമാണ്. പക്ഷേ പരാജയം എപ്പോഴും ഒരു വിജയത്തിന്റെ ചവിട്ടുപടിയാണല്ലോ. അതാണ് നമ്മളുടെ ചരിത്രവും നമ്മളെ കാണിക്കുന്നത്. ഐ എസ് ആർ ഒയുടെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. ചന്ദ്രയാന്റെ കാര്യം തന്നെ എടുക്കാം. ചന്ദ്രയാൻ 2 ഒരു സോഫ്റ്റ് ലാൻഡിംഗ് ഓഫ് എ ലാൻഡർ ആയിരുന്നു നമ്മുടെ ഉദ്ദേശം. പക്ഷേ അതിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചത് കണക്ക് കാര്യങ്ങൾ നടന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പരാജയം സംഭവിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ഫെയിലിയർ അനാലിസിസ് കമ്മിറ്റി ഉണ്ടാക്കും. ഈ ഓരോ മിഷനിലും നമുക്ക് കിട്ടുന്ന ഡേറ്റ, അത് നമുക്ക് അതിപ്രധാനമാണ്. ആ ഡേറ്റയെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യും. എന്താണ് ആ ഒരു പരാജയത്തിന് കാരണമായതെന്ന് ആ ഡേറ്റ അനാലിസിസ് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ മനസ്സിലാക്കിയത് കറക്റ്റാണോ എന്നറിയണമല്ലോ. അതിനു വേണ്ടിയിട്ട് സിമുലേഷൻ ചെയ്യും. ഇങ്ങനൊരു കണ്ടീഷൻ വന്നാൽ ഇതിന് ഫെയിൽ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ സിസ്റ്റം അത് ഫെയിൽ ചെയ്യുമോ, അങ്ങനെ സിമുലേഷൻ വഴി സ്ഥിരീകരിച്ചു കഴിയുമ്പോൾ ഓക്കെ, നമ്മൾ മനസ്സിലാക്കിയത് കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനിയും ആ തെറ്റ് നമുക്ക് തിരുത്തണം. അപ്പം നമ്മൾ ഒരു ഫെയിലിയറിന് ഒരു പർട്ടിക്കുലർ റീസൺ കണ്ടാൽ നമ്മൾ അവിടെ മാത്രമല്ല നോക്കുന്നത്, അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും നമ്മൾ വിശകലനം ചെയ്യും. വേറെ എവിടെയെങ്കിലും നമുക്കൊരു ഡിസൈൻ മാർജിനാലിറ്റി ഉണ്ടോ? ഇപ്പം ചന്ദ്രയാൻ 2 സമയത്ത് ത്രസ്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ട എഞ്ചിനുകൾ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ത്രസ്റ്റ് തന്നു. അപ്പം ഈ ത്രസ്റ്റ് തരുമ്പം അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അൽഗരിതം ഉണ്ടായിരുന്നു. ഈ അൽഗരിതം ഞാൻ മുമ്പ് പറഞ്ഞത് കണക്ക് തന്നെ സോഫ്റ്റ്വെയറിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എഞ്ചിൻ വിചാരിച്ചതിലും ത്രസ്റ്റ് വന്നു, അൽഗരിതം ഫെയിൽ ചെയ്തു,

0: ലോജിക് ആഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ പുതിയ പുതിയ ലോജിക്കുകൾ ആഡ് ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലം വളരെ ചെറിയതായിട്ടാണ് മാപ്പ് ചെയ്തെടുത്തത്. പക്ഷേ ചന്ദ്രയാൻ വണ്ണില് പോയപ്പോൾ നമ്മുടെ ഓർബിറ്റർ ഇപ്പോഴും അവിടെ ഫങ്ഷനിങ് ആണ്. ആ ഓർബിറ്റർ വഴി ചന്ദ്രന്റെ ഒരുപാട് ഫോട്ടോസ് എടുക്കാനും കൂടുതൽ ഏരിയ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾ കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള ഏരിയ ലാൻഡിങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്തു. കൂടാതെ അഡീഷണൽ സെൻസേഴ്സ്, വെലോസിറ്റി മീറ്റർ, ഹസാർഡ് ഡിറ്റക്ഷൻ ക്യാമറ എന്ന് പറഞ്ഞ് പുതിയ സെൻസേഴ്സ് ഒക്കെ നമ്മൾ ചന്ദ്രയാൻ 3 ആഡ് ചെയ്തു. അപ്പം തിരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും ക്രേറ്ററോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ ഹസാർഡ് ഡിറ്റക്ഷൻ ക്യാമറ വഴി അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റീടാർജറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി പുതിയ ഉപകരണങ്ങൾ ഘടിപ്പിച്ചു, അൽഗരിതം നമ്മൾ സ്ട്രെങ്തൻ ചെയ്തു, സോഫ്റ്റ്വെയർ കറക്റ്റ് ചെയ്തു, അനുബന്ധമായിട്ടുള്ള പല പല കാര്യങ്ങൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു. അതിന്റെ എല്ലാം ഒരു പരിസമാപ്തിയാണ് ചന്ദ്രയാൻ 3. നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണം അതാണല്ലോ. അങ്ങനെയാണ് നമ്മൾ ഓരോ ഫെയിലിയറിനെയും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. എപ്പോഴും നമ്മൾ കുട്ടികളോട് പറഞ്ഞതുപോലെ തന്നെ തളരാതെ വീണ്ടും പുതിയ ആവേശത്തോടെ മുന്നോട്ട് പോകാനാണ് ഇസ്രോ എപ്പോഴും ശ്രമിക്കുന്നത്.
1: നമ്മളൊരു സാധാരണ ജോലിയിൽ ഒരു ടൈമിംഗ് ഉണ്ടാവും, ഇപ്പൊ ഒരു 10 to 5 മണി, അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ശരി ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ഒരു ജോലിയല്ല ഇത്. ആക്ച്വലി നമുക്കൊരു പ്രോജക്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു മിഷൻ ഉണ്ട്, അതിന് ചിലപ്പോ നമ്മള് അതിന്റെ ടെസ്റ്റിംഗുമായിട്ട് ഇരുന്നാൽ എത്ര
0: സമയം പോകുന്ന അറിയത്തില്ല.
1: അതിന് പിന്നിലെ ഒരു ഹാർഡ് വർക്കിനെ കുറിച്ച് കൂടി ഒന്ന് പറയാൻ വേണം.
0: ഞാൻ 1993 VSSC ജോയിൻ ചെയ്തത്. PSLV D1 ഫെയിലിയർ കഴിഞ്ഞ സമയത്താണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു വലിയ ദൗത്യം, PSLV D2 മിഷൻ സക്സസ് ആക്കുക എന്നുള്ള ഒരു ദൗത്യം മുന്നിൽ കിടക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ രാവിലെ 8:30 ഓഫീസിൽ വന്നാൽ നമ്മൾ എല്ലാ ദിവസവും തിരിച്ചു പോകുന്നത് രാത്രി 10 മണി 11 മണിയാണ്. പക്ഷെ അപ്പോഴെല്ലാം നമ്മളൊരു ഫോക്കസ് ആണ്, പാഷനാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുക ആ ഒരു പാഷനോടുകൂടി. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അതിൽ നിന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു സാറ്റിസ്ഫാക്ഷനോ ആ പാഷനോ ഉള്ളപ്പം ഈ ഹാർഡ് വർക്ക് ഒന്നും നമ്മൾ അറിയത്തില്ല. പിന്നെ കുടുംബമൊക്കെ ആവുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് വിക്ഷേപണത്തിന് വേണ്ടി ശ്രീഹരിക്കോട്ടയിൽ പോയി പല ദിവസവും നിൽക്കേണ്ടി വരും. ദിവസങ്ങളോളം ആഴ്ചകളോളം ഒക്കെ നിന്നിട്ടുണ്ട്. ആ സമയത്ത് മാനസികമായി കുറച്ച് ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെയാണ്. പക്ഷെ ഇതെല്ലാം നമ്മുടെ കുടുംബാംഗങ്ങളുടെ സഹായത്തോടുകൂടി ആ ഘട്ടമൊക്കെ തരണം ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പം, പ്രത്യേകിച്ച് ISROയിലെ ഒരു വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ വനിതകൾക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു കൾച്ചറാണ്. ഇപ്പം നമ്മുടെ സഹപ്രവർത്തകർ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരും. മിക്ക ദിവസവും രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈകിയാണ് പലരും വീട്ടിൽ പോകുന്നത്. പിന്നെ ചില സമയത്ത് ഇപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും വയ്യെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ ആ സമയത്ത് നമ്മളുടെ വർക്ക് അവിടെ നമ്മുടെ കൂട്ടുകാരത് ചെയ്തോളും. പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു സ്ത്രീയുടെ ഒരു ഈ മേഖലയിലെ ഒരു ജീവിതം. കുടുംബവും തൊഴിലും ഒന്നിച്ചു കൊണ്ടുപോകണമല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷനൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ, ഒരു മിഷൻ സക്സസ് ആയി കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അഭിമാനം, ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ജോലിയിൽ നിന്നും കിട്ടുന്നത്. അപ്പൊ അതെപ്പോഴും നമുക്കൊരു മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ്.
1: ഒരു മിഷൻ സക്സസ് ആവുമ്പോൾ നമ്മൾ കൈയടിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നതാണ്. അതേസമയം ഫെയിലിയർ ആവുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഇതിന്റെ പിന്നിലെ ഹാർഡ് വർക്ക് അറിയില്ലല്ലോ. അപ്പൊ അത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും, ഇത് കടലിൽ
0: ചുമ്മാ കൊണ്ട് കടലിൽ പറയും,
1: ഇതെന്ത് ഇത്ര പൈസ മുടക്കി വിട്ടിട്ട് ഇത് ഇങ്ങനെ വീണു എന്ന് പറയും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് തീർക്കുന്ന കാര്യമുണ്ട്. അപ്പോ അങ്ങനെ ഉള്ള പൊതുജനങ്ങളോടായിട്ട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഈ ഒരു മിഷനും ഒപ്പം തന്നെ ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോടുമായിട്ട്
0: പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഓരോ മിഷനുകളുടെയും പിന്നിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ട്. സങ്കീർണമായ ഒരു ടെക്നോളജിയാണ് റോക്കറ്റ് ടെക്നോളജി. വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഇടയിലുള്ളത് വളരെ നാരോ ബാൻഡാണ്. നമുക്കൊരു ഒപ്റ്റിമം ഡിസൈനാണ്. ചില ദൗത്യങ്ങൾ നമ്മൾ പരാജയപ്പെടും, അതൊന്നും മനഃപൂർവ്വമല്ല നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിക്കുന്നത്. എന്താണ് നമ്മുടെ കയ്യിലെ തെറ്റെന്ന് മനസ്സിലാക്കി നമ്മൾ പുതിയ ഡിസൈനുമായിട്ട് അടുത്ത മിഷനുമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് വരും. ഈ സ്പേസ് മേഖല എല്ലാവർക്കും വാസ്റ്റായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത്. പ്രത്യേകിച്ച് പുതിയ ബഹിരാകാശ നയം വന്നതോടുകൂടി ISROയിൽ തന്നെ വർക്ക് ചെയ്യണം എന്നില്ല, ബഹിരാകാശ രംഗത്ത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ തന്നെയുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കൈറൂട്ടിന്റെ ലോഞ്ച്, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആദ്യമായിട്ടൊരു ലോഞ്ച് നടത്തി കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് ഇനിയും ഒരുപാട് അവസരങ്ങളാണ് സ്പേസ് കൊടുക്കുന്നത്. സയൻസ് സബ്ജക്റ്റിലുള്ള അഭിരുചി വളർത്തി സ്ഥിരോത്സാഹത്തോടു കൂടി പഠിച്ച് പാഷനേറ്റ് ആയിട്ട് പഠിച്ച് പരാജയങ്ങളിൽ തളരാതെ വളരെ ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പോയാൽ അവരുദ്ദേശിക്കുന്ന സ്ഥാനത്ത് അവർക്ക് എത്താൻ പറ്റും. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ രാജ്യവും വളരട്ടെ, അതാണ് എന്റെ ആഗ്രഹം.
1: താങ്ക് യു സോ മച്ച് മാം.
0: താങ്ക് യു വെരി മച്ച്.
2: ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് VSSCയിലെ കൺട്രോൾ ഗൈഡൻസ് ആൻഡ് സിമുലേഷൻ എന്റിറ്റിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ ശ്രീലത എയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? ഡോക്ടർ സുബിത് എസ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ഉത്രാടത്തലേന്ന് ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക, ഓഗസ്റ്റ് 24 വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
2: എല്ലാവർക്കും എന്റെ ഓണാശംസകൾ.
3: ഓണത്തിന്റെ ഓർമ്മകളും ഈണങ്ങളുമായി ആവണി പൊന്നൂഞ്ഞാലിൽ അതിഥിയായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം വീരാളിപ്പട്ട് എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസനും മഞ്ജരിയും പാടിയത്, വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, വിശ്വജിത്തിന്റെ സംഗീതം.

വിധു പ്രതാപും ജോത്സ്നയും പാടിയത് ചിത്രം ബാബ കല്യാണി. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഉത്രാടദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ഓണം ദ റിയൽ എക്സിറ്റ്.
2: പപ്പാ വേഗം വാ, ലഞ്ച് റെഡിയാക്കിയിട്ട് അച്ഛൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു.
0: നീനുമോളെ അന്നേ.
3: ആഹാ അമ്മേ, സദ്യവട്ടം എല്ലാം ഉണ്ടല്ലോ.
2: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
1: ഉത്രാടദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക്.

0: ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ഓണം ലളിതഗാനങ്ങളാണ് ഏകതാരയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യ ഗാനം കേൾക്കാം. അത്തം ചിത്തിര ചോതികൾ പൂത്തു, കത്തും വിളക്കിൽ വിശാഖമുണർന്നു. മൂട്ടാർ ശശികുമാറിന്റെ വരികൾ. സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്. ഗാനം പാടിയത് പട്ടണക്കാട് പുരുഷോത്തമൻ.

അടുത്തതായി കെ ജയകുമാറിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി കല്ലറ ഗോപനും പി വി പ്രീതയും പാടിയ ഒരു ഗാനം കേൾക്കാം. പിന്നെയും പൊന്നോണം വന്നുവല്ലോ, പിന്നെയും കിളികൾ പാടിയല്ലോ.

അവസാനമായി ആകാശവാണി ഗായക സംഘം പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനം എഴുതിയത് ശ്രീപാദം ഈശ്വരൻ നമ്പൂതിരി, സംഗീതം നൽകിയത് ദർശൻ രാമൻ. കാറ്റേവാ കാറ്റേവാ എന്ന് തുടങ്ങുന്നു.

0: മുട്ടാർ ശശികുമാർ, കെ ജയകുമാർ, ശ്രീപാദം ഈശ്വരൻ നമ്പൂതിരി എന്നിവരുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ദർശൻ രാമൻ എന്നിവർ സംഗീതം നൽകി. പട്ടണക്കാട് പുരുഷോത്തമൻ, കല്ലറ ഗോപൻ, പി വി പ്രീത എന്നിവർ ആലപിച്ച ഓണം ലളിതഗാനങ്ങളാണ് ഏകധാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: ആകാശവാണി, അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് വിശാഖപട്ടണത്ത് തുടക്കം. ആറന്മുള ഒത്തുട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. മികച്ച ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴ. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നുച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. പുന്നമട കായലിൽ തുഴയേറിയാൻ 71 വള്ളങ്ങൾ. ഓണാഘോഷ ലഹരിയിൽ മലയാളക്കര. ശബരിമലയിൽ ഇത്തവണത്തെ തിരുവോണ സദ്യ നേരിട്ട് നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംസ്ഥാനത്തെ കർഷകർക്കുള്ള 2nd വിള നെല്ലുവില വിതരണം ആരംഭിച്ചു. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണം കൈമാറുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. KCL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. എയ്ഡീസ് കൊല്ലം ട്രിവാൻഡ്രം റോയൽസിനെയും ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായികമന്ത്രിമാരുടെയും യോഗങ്ങൾ ഇന്നും നാളെയുമായി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കും. യോഗങ്ങളിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗങ്ങളിൽ പങ്കെടുക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വേർപെടുത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതോടെ പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയുമെന്നും ഡിവിഷന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷ, ഗതാഗത ക്രമീകരണം, പാർക്കിംഗ് എന്നിവയ്ക്ക് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കാനും നിർദ്ദേശിച്ചു. പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ആവേശത്തിൽ ആലപ്പുഴ. ചെറുവള്ളങ്ങളുടെ പ്രാഥമികതല മത്സരങ്ങൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള ജലരാജാക്കന്മാരുടെ ഫൈനൽ മത്സരം. 2 മുഖ്യമന്ത്രി VD സതീശൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. പുന്നമടക്കായലിൽ ഓളപ്പരപ്പുകളിൽ 71 വള്ളങ്ങളാണ് തുഴയേറിയുന്നത്. 72nd നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ.
5: പുന്നമടക്കായലിന്റെ ഇരുകരകളും ജനസാഗരമായി മാറിയിരിക്കുകയാണ്. എല്ലായിടത്തും വഞ്ചിപ്പാട്ടും ആർപ്പുവിളികളും മാത്രം. കായലോരത്തെ വൃക്ഷങ്ങളുടെയും തെങ്ങുകളുടെയും മുകളിൽ വരെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പഴയതുപോലെ കരക്കാരല്ല വള്ളമിറക്കുന്നത്, പകരം ബോട്ട് ക്ലബ്ബുകളാണ്. തുഴച്ചിൽക്കാരായി ഇതര സംസ്ഥാനക്കാരും വിദ്യാർത്ഥികളും ഉണ്ട്. മത്സരത്തിൽ ആദ്യം എത്തിയിട്ട് കാര്യമില്ല, പകരം ഏറ്റവും കുറഞ്ഞ സമയമെടുത്ത് ഫിനിഷ് ചെയ്യുന്നവരാണ് വിജയികളാവുന്നത്. ഗാലറികളിൽ ഇരുന്ന് കാണാനുള്ള ടിക്കറ്റ് നേരത്തെ തീർന്നു കഴിഞ്ഞു. ഓളപ്പരപ്പിലെ ജലരാജാവ് ആരെന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി.
4: ഓണാഘോഷ നിറവിൽ മലയാളക്കര. തിരുവോണത്തിന് ഇനി 4 മാത്രം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഓണവിപണികളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനും വാഹന പരിശോധനയും അതിർത്തി പെട്രോളിംഗും ശക്തമാക്കി. ഓണത്തോടനുബന്ധിച്ച് KSRTC ജീവനക്കാർക്കും പെൻഷൻകാർക്കും 33.92 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സ്ഥിരം ജീവനക്കാർക്ക് 10,000 രൂപ ഓണ സാലറി അഡ്വാൻസ് നൽകുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. സ്ഥിരം ജീവനക്കാർക്ക് 3,000 രൂപയും പെൻഷൻകാർക്ക് 1,250 രൂപയും ഉത്സവബത്തയും അനുവദിച്ചിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാർക്ക് 1,000 രൂപയാണ് ഓണം അലവൻസ്. സംസ്ഥാനത്തെ മുഴുവൻ കർഷകർക്കും കഴിഞ്ഞ 2ാം വിളയിലെ നെൽവില നൽകാൻ ആരംഭിച്ചു. നെല്ലിന്റെ താങ്ങുവില വിഹിതമായി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട 209 കോടി രൂപ അനുവദിച്ചതോടെയാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
6: നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ പ്രോത്സാഹന വിഹിതം പൂർണ്ണതോതിൽ സപ്ലൈക്കൊക്കെ അനുവദിച്ചിരുന്നു. കേന്ദ്രവിഹിതവും ലഭിച്ചതോടെ സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കും നെല്ലുവില കൊടുത്തു തീർക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണമെത്തിക്കാൻ അവധി ദിവസങ്ങളിൽ അടക്കം കർഷകരുടെ അക്കൌണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചിരിക്കുന്നത്. നെല്ലെടുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് സംസ്ഥാനം സമർപ്പിച്ചാൽ മാത്രമേ കേന്ദ്രം താങ്ങുവില അനുവദിക്കുകയുള്ളൂ. ഇതിനായി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പണം വേഗത്തിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു.
4: സംസ്ഥാന സർക്കാരിന്റെ ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി നിയമസഭാ മന്ദിരവും പരിസരവും വൈദ്യുത ദീപാലങ്കൃതമാക്കും. മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 6:30 മുതൽ രാത്രി 10 മണി വരെ പൊതുജനങ്ങൾക്ക് നിയമസഭാ മന്ദിരവും പരിസരവും ദീപാലങ്കാരവും കാണുന്നതിന് അവസരമുണ്ടാകും. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ശബരിമലയിൽ ഭക്തർക്കായുള്ള തിരുവോണസദ്യ ഇതാദ്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തും. തിരുവോണ ദിവസം സന്നിധാനത്തെത്തുന്ന എല്ലാ ഭക്തർക്കും സദ്യ നൽകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബോർഡ് അറിയിച്ചു. സദ്യയുടെ പേരിലുള്ള സ്പോൺസർഷിപ്പുകളും പണപ്പിരിവുകളും ഒഴിവാക്കാനാണ് ഓണസദ്യ നേരിട്ട് നടത്തുന്നതെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളുടെ നിയന്ത്രണത്തിൽ നിന്നും കേരളത്തെ ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന് ഉറപ്പു നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. മഹാബലിപുരത്ത് നടന്ന സതേൺ സോണൽ കൌൺസിൽ യോഗത്തോടനുബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ശ്രീ സതീശൻ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ മിന്നൽ സന്ദർശനം നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. റെയിൽവേ വികസന പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നിർമ്മാണ സമയം നീട്ടാനാകില്ലെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ ജോലിക്കാരെ ഉൾപ്പെടുത്തി പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും കേന്ദ്രമന്ത്രി കർശന നിർദ്ദേശം നൽകി. ലോക്ഭവനിൽ സമ്മാനമായി ലഭിച്ചതും വാങ്ങിയതുമായ പുസ്തകങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗവേഷണത്തിനുമായി പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. ലോക്ഭവന്റെ പ്രധാന കവാടത്തോട് ചേർന്നുള്ള പുതിയ കെട്ടിടത്തിലാണ് തുഞ്ചൻ സ്മൃതി എന്ന ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
8: വിവിധ കാലങ്ങളിലായി ലോക്ഭവന് സമ്മാനമായി ലഭിച്ചതും ആവശ്യാനുസരണം വാങ്ങിയതുമായ 10,000-ൽ പുസ്തകങ്ങളാണ് ലോക്ഭവനിലെ പുതിയ ഗ്രന്ഥശാലയിലുള്ളത്. 4,000-ൽ മലയാള പുസ്തകങ്ങളും 6,000-ത്തോളം ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉൾപ്പെടുന്നതാണ് ലോക്ഭവനിലെ ഗ്രന്ഥശാല. ഗവേഷണ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എഴുത്തുകാർക്കും മറ്റു വായനക്കാർക്കും ഗ്രന്ഥശാല പ്രയോജനപ്പെടുത്താനാകും. കേരളത്തിന്റെ ചരിത്രം, സാഹിത്യം, സംസ്കാരം, സാമൂഹിക ജീവിതം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ആവശ്യമായ ഗ്രന്ഥങ്ങളും വിവരങ്ങളും ലഭ്യമാകും. ഒരു വിജ്ഞാന കേന്ദ്രമായി തുഞ്ചൻ സ്മൃതിയെ വികസിപ്പിക്കാനും ലക്ഷ്യമിടുന്നു.
4: KCL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ട്രിവാൻഡ്രം റോയൽസുമായി ഏറ്റുമുട്ടും. ഉച്ചയ്ക്ക് 2:30 മത്സരം. 2ാം മത്സരത്തിൽ വൈകിട്ട് 6:45 ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. രാത്രി 7:30 വെള്ളയമ്പലം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ ശശി തരൂർ MP മുഖ്യാതിഥിയാകും. വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ,

0: കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മസ്തിഷ്ക മരണത്തെ തുടർന്ന് അവയവങ്ങൾ 6 പേർക്ക് ദാനം ചെയ്ത് 7 വയസ്സുകാരി പി ലിദിക്ഷ യാത്രയായി. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശികളായ പ്രകാശ്, പൊൻ സിന്ധുജ ദമ്പതികളുടെ മകളാണ് ലിദിക്ഷ. തലച്ചോറിലെ ട്യൂമറിനെ തുടർന്ന് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ലിദിക്ഷയ്ക്ക് 2-ാമത്തെ ശസ്ത്രക്രിയ ചെയ്യാനിരിക്കെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. അവയവദാനത്തിന് സന്നദ്ധരായ മാതാപിതാക്കളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആദരവും അനുശോചനവും അറിയിച്ചു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടക്കും. ഇതു സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് 2 പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് നടത്തിയിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് വിശാഖപട്ടണത്ത് തുടക്കം. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. മികച്ച ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. പുന്നമടക്കായലിൽ തുഴയെറിയാൻ 71 വള്ളങ്ങൾ. ഓണാഘോഷ ലഹരിയിൽ മലയാളക്കര. ശബരിമലയിൽ ഇത്തവണത്തെ തിരുവോണ സദ്യ നേരിട്ട് നടത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംസ്ഥാനത്തെ കർഷകർക്കുള്ള 2-ാം വിള നെല്ലുവില വിതരണം ആരംഭിച്ചു. ഓണത്തിന് മുൻപ് പരമാവധി കർഷകർക്ക് പണം കൈമാറുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കെസിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഏരീസ് കൊല്ലം ട്രിവാൻഡ്രം റോയൽസിനെയും ആലപ്പി റിപ്പിൾസ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സ്പൈൻ സർജൻ ഡോക്ടർ സുബിത് എസ് സംസാരിക്കുന്നു.
2: നമ്മളിൽ പലർക്കും ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നടുവേദനയോ അല്ലെങ്കിൽ കഴുത്തുവേദനയോ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാചകമുണ്ട്, ഇതൊക്കെ സാധാരണയാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. ചിലപ്പോൾ അത് ശരിയായിരിക്കും. പക്ഷേ എല്ലാ നടുവേദനയും നമ്മൾ നിസ്സാരമായി കാണേണ്ടതല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് നട്ടെല്ലിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും നടുവേദനയെക്കുറിച്ചും അതെപ്പോൾ ഗൗരവമായി കാണണമെന്നും നമുക്ക് സംസാരിക്കാം. എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്? നമുക്ക് മാറിയ ജീവിതശൈലിക്ക് ഇതിൽ എത്രത്തോളം പങ്കുണ്ട്? ഇവിടെ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വന്ന ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാം. പണ്ട് കാലത്ത് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുമ്പോൾ പലരും പത്രം വായിക്കുന്നത് കാണാമായിരുന്നു. ചിലർ പുറത്തേക്ക് നോക്കിയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ ഒരു ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമൊന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച കുറച്ചേ വ്യത്യസ്തമാണ്. ഒട്ടുമിക്ക ആളുകളും മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒഴിവ് സമയത്തും യാത്ര ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ചിലപ്പോൾ കിടക്കയിൽ കിടക്കുമ്പോൾ പോലും നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറുണ്ട്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷേ എങ്ങനെ, എത്ര നേരം, ഏത് പൊസിഷനിൽ ഉപയോഗിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. തല മുന്നോട്ട് കുനിച്ച് കഴുത്ത് വളച്ച് മണിക്കൂറുകളോളം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നതും കഴുത്തിലെയും തോളിലെയും പേശികൾക്ക് അധികമായിട്ടുള്ള സമ്മർദ്ദം നൽകാം. അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗിക്കുന്നതിനോടൊപ്പം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളും കുറയുന്നു. പണ്ടത്തെ ജീവിതത്തിൽ സ്വാഭാവികമായി ഉണ്ടായിരുന്ന പല ചലനങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കുറവാണ്. ചിലരാകട്ടെ വാഹനമോടിക്കുമ്പോൾ ശരിയായ രീതിയിൽ ഇരിക്കാതെ ശരീരം മുന്നോട്ട് കൂനിച്ചിരിക്കുന്നുണ്ടാവാം. മറ്റു ചിലർ മണിക്കൂറുകളോളം ലാപ്ടോപ്പിന് മുന്നിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന രീതിയും നിങ്ങളുടെ കഴുത്തിന്റെ പൊസിഷനും നിങ്ങളുടെ ശരീരത്തിന്റെ പൊസിഷനും എങ്ങനെയാണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഇത്തരം ചെറിയ ശീലങ്ങളാണ് ക്രമേണ നമ്മുടെ കഴുത്തിന്റെയും നടുവിന്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നത്. അതുകൊണ്ട് നട്ടെല്ലിന്റെ ആരോഗ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മുടെ സ്വന്തം ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നട്ടെല്ലിനെ കുറിച്ച് സംസാരിക്കാം. നട്ടെല്ല് നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന ഒരു പ്രധാന ഘടനയാണ് നട്ടെല്ല്. തലയെ താങ്ങി നിർത്താനും ശരീരം നിവർന്നു നിൽക്കാനും നടക്കാനും കുനിയാനും തിരിയാനും നട്ടെല്ല് നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം നമ്മുടെ തലച്ചോറിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്ന പ്രധാനപ്പെട്ട നാഡീവ്യൂഹമായ സുഷുമ്ന നാഡിക്ക് നട്ടെല്ല് ഒരു സംരക്ഷണ കവചം പോലെയും പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ നട്ടെല്ലിന്റെ ആരോഗ്യം എന്നത് വെറും നടുവേദന ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല, നമുക്ക് സ്വതന്ത്രമായി ചലിക്കാനും നടക്കാനും നമ്മുടെ ജോലി ചെയ്യാനും സാധാരണ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന അവസ്ഥയാണ് നട്ടെല്ലിന്റെ നല്ല ആരോഗ്യമെന്ന് നമ്മൾ പറയുന്നത്. ഇന്നത്തെ ജീവിതശൈലിയിൽ നടുവേദനയും കഴുത്തുവേദനയും വളരെ സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ദീർഘനേരം ഇരുന്നു കൊണ്ടുള്ള ജോലി,

കമ്പ്യൂട്ടറിന്റെ മുന്നിൽ മണിക്കൂറുകളോളം ഇരിക്കുക, മൊബൈൽ ഫോൺ താഴേക്ക് നോക്കി ദീർഘനേരം ഉപയോഗിക്കുക, വ്യായാമക്കുറവ്, അമിതമായ ശരീരഭാരം, തെറ്റായ രീതിയിൽ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുക, ശരിയായ ഉറക്കശീലം ഇല്ലാതിരിക്കുക, ഇവയെല്ലാം നട്ടലിന്റെ ആരോഗ്യത്തെ ബാധിക്കാം. പ്രത്യേകിച്ച് ഒരേ പൊസിഷനിൽ മണിക്കൂറോളം ഇരിക്കുന്നത് നമ്മുടെ പേശികളിലും സന്ധികളിലും നട്ടലിലും അധിക സമ്മർദ്ദം ഉണ്ടാക്കാം. അതുകൊണ്ട് ഓഫീസിൽ ജോലി ചെയ്യുന്നവരും ഈ ഡ്രൈവിംഗ് ചെയ്യുന്നവരും മണിക്കൂറുകളോളം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരും ഇടയ്ക്കിടെ എഴുന്നേറ്റ് നടക്കുകയും ശരീരം ചലിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. നടുവേദന ഉണ്ടാകുമ്പോൾ ഇന്ന് പലരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ഒരു സംശയമാണ്, എന്റെ ഡിസ്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് കൊണ്ടാണോ ഈ നടുവേദന? പക്ഷേ ഇവിടെ ഒരു സുപ്രധാനമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ഡിസ്ക് ബൾജും നടുവേദനയ്ക്ക് കാരണമാകണമെന്നില്ല, അതുപോലെ തന്നെ എല്ലാ നടുവേദനയ്ക്കും കാരണം ഡിസ്ക് ബൾജും അല്ല. നമ്മളിപ്പോൾ MRI സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ചിലരിൽ യാതൊരു ലക്ഷണവും ഇല്ല, പക്ഷേ റിപ്പോർട്ടിൽ ഡിസ്ക് ബൾജോ പ്രായത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് MRIയിൽ ഡിസ്ക് ബൾജ് ഉണ്ട്, ഉടൻ തന്നെ ഇത് കാരണമാണ് എൻ്റെ നടുവേദന ഉണ്ടാകുന്നതെന്ന് ആരും തീരുമാനിക്കരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാരണം, ഡിസ്ക് ബൾജ് അല്ലാതെ തന്നെ നടുവിന് വേദന ഉണ്ടാകാൻ ഒട്ടനവധി കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നട്ടലിലെ ചെറിയ സന്ധികളായ ഫെസറ്റ് ജോയിന്റ് ഒരു പ്രശ്നമാകാം. ചിലപ്പോൾ സേക്രോ ഇലിയാക് ജോയിന്റ്, അതായത് ഇടുപ്പിന്റെയും നട്ടലിനും ചേരുന്ന ഭാഗത്തുള്ള സന്ധിയുടെയും പ്രശ്നമാകാം. ചിലപ്പോൾ മസിൽസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാകാം. അതുപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അണുബാധ അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് ക്യാൻസർ പോലുള്ള മറ്റു ഗുരുതര രോഗങ്ങളുടെ ലക്ഷണവും നടുവേദനയായിട്ട് കാണാറുണ്ട്. MRIയിൽ എന്താണ് കാണുന്നത് എന്ന് മാത്രമല്ല, രോഗിക്ക് എന്താണ് അനുഭവപ്പെടുന്നത് എന്നതും വളരെ പ്രധാനമാണ്. സാധാരണ നമ്മൾ ഡിസ്ക് ബൾജാണ് നടുവേദനയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. ഡിസ്ക് എന്ന് പറയുന്നത് നട്ടലിലെ രണ്ട് അസ്ഥികൾക്കിടയിൽ ഒരു തലയണ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഘടനയാണ്. ഡിസ്കിന്റെ ഒരു ഭാഗം പുറത്തേക്ക് തള്ളി വരികയും സമീപത്തുള്ള നാഡിയിൽ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ചിലരിൽ കാലിലേക്കോ കൈകളിലേക്കോ ഇറങ്ങുന്ന വേദന, മരവിപ്പ്, തരിപ്പ്, ചിലപ്പോൾ ബലക്കുറവ് എന്നിവ ഉണ്ടാകാം. എന്നാൽ ഡിസ്ക് ബൾജ് ഉണ്ടെന്ന് കരുതി മാത്രം പേടിക്കേണ്ടതില്ല. നടുവേദനയുടെ ഒരുപാട് കാരണങ്ങൾ, നമുക്കുണ്ടാകുന്ന പ്രശ്നം ഏതാണെന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. കാരണം മനസ്സിലാക്കിയാൽ മാത്രമേ ശരിയായിട്ടുള്ള ചികിത്സ തിരഞ്ഞെടുക്കാൻ കഴിയൂ. എപ്പോഴാണ് നടുവേദനയെ ഭയക്കേണ്ടത് അല്ലെങ്കിൽ ഗൗരവമായി കാണേണ്ടത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സാധാരണയായി ചെറിയ നടുവേദന പലപ്പോഴും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതൊട്ടും അവഗണിക്കരുത്. ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നടുവിൽ നിന്നുള്ള വേദന ശക്തമായി കാലിലോട്ടോ അല്ലെങ്കിൽ കയ്യിലോട്ടോ ഇറങ്ങുകയാണ്. കൈകാലുകളിൽ തരിപ്പോ മരവിപ്പോ കൂടെ ഉണ്ടാകുന്നുണ്ട്. കയ്യിലോ കാലിലോ ബലം കുറയുന്നതായിട്ട് തോന്നുന്നുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ വേദന ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ പരിശോധന ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ നടുവേദന ഒരു വീഴ്ചയ്ക്കോ അല്ലെങ്കിൽ അപകടത്തിന് ശേഷമോ ആണ് ഉണ്ടായതുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പനി, കാരണമില്ലാതെയുള്ള ശരീരഭാരം കുറയുക, രാത്രിയിലും അല്ലെങ്കിൽ തുടർച്ചയായി വർദ്ധിക്കുന്ന വേദന എന്നീ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഡോക്ടറെ കാണേണ്ടതാണ്. ഇതുകൂടാണ്ട് മൂത്രമൊഴിക്കുന്നതിലോ മലവിസർജനത്തിലോ പുതുതായി എന്തെങ്കിലും നിയന്ത്രണക്കുറവുണ്ടാകുക അല്ലെങ്കിൽ സ്വകാര്യ ഭാഗങ്ങളിലെ സെൻസേഷൻ കുറയുക എന്നീ അവസ്ഥ ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ കാത്തിരിക്കാതെ അടിയന്തരമായി വൈദ്യസഹായം തേടണം. അതുകൊണ്ട് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, എല്ലാ നടുവേദനയും അപകടകരമല്ല, എന്നാൽ അപകടകരമായ നടുവേദനയുടെ ലക്ഷണങ്ങളും തിരിച്ചറിയുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നടുവേദന വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നടുവേദന വന്നാൽ പലരും ചെയ്യുന്നത് പൂർണ്ണമായും കിടക്കുക എന്നാണ്. എന്നാൽ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്നാൽ സാധാരണ നടുവേദന ദീർഘകാലം ബെഡ് റെസ്റ്റ് ചെയ്യുന്നതും ഗുണകരമാകുന്നില്ല. അതായത് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിവസങ്ങളോളം പൂർണ്ണമായി കിടന്നുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരീരത്തിന് കഴിയുന്ന രീതിയിൽ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങൾ തുടരുക. അമിതമായ വേദനയുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം തേടുക. ആവശ്യമായുള്ളപ്പോൾ ഫിസിയോതെറാപ്പി, വ്യായാമം ചെയ്യുക. സ്വയം മരുന്ന് കഴിച്ച് മാസങ്ങളോളം വേദന നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നതും ഒരു നല്ല പ്രവണതയല്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റൊരാൾക്ക് നൽകിയ ചികിത്സ സ്വന്തം നടുവേദനയ്ക്കും ഉപയോഗിക്കാമെന്ന് ആരും കരുതരുത്. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ പേടിയുള്ളതാണ് നട്ടലിന്റെ ശസ്ത്രക്രിയ. നട്ടലിൽ പ്രശ്നമുണ്ടായാൽ അവസാനം സർജറി തന്നെ വേണ്ടി വരുമോ? എന്നാൽ അതിനുത്തരം അല്ല. നട്ടലുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾക്കും, അതായത് 90% പ്രശ്നങ്ങൾക്കും മരുന്നുകൾ അല്ലെങ്കിൽ വ്യായാമം, ഫിസിയോതെറാപ്പി, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ തുടങ്ങിയ ചികിത്സകളിലൂടെ തന്നെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ ചില സാഹചര്യങ്ങൾ ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. പ്രത്യേകിച്ച് നാഡിക്ക് ശക്തമായ സമ്മർദ്ദം ഉണ്ടാവുകയോ അതിൻ്റെ ഫലമായി കാലിലോ കൈയിലോ ബലക്കുറവുണ്ടാവുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രത്യേക രോഗാവസ്ഥകളിൽ ശസ്ത്രക്രിയ വൈകിക്കുന്നതും ശരിയല്ല. പക്ഷെ ശസ്ത്രക്രിയ ആവശ്യമായ ഒരു രോഗിയാണെങ്കിൽ പോലും മനസ്സിലാക്കേണ്ട കാര്യം, ശസ്ത്രക്രിയ ചെയ്യാനുള്ള രീതിയും ഒന്നല്ല. ഇന്ന് മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറി അഥവാ ചെറിയ മുറിവിലൂടെ തന്നെ ചെയ്യുന്ന കീഹോൾ സ്പൈൻ സർജറി പല സ്പൈൻ കണ്ടീഷൻസിലും നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിൽ തന്നെ കൂടുതൽ വികസിച്ച ഒരു രീതിയാണ് ഫുൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. ഇത് എന്താണെന്ന് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ചെറിയൊരു മുറിവിലൂടെ

0: ക്യാമറയും പ്രത്യേക ഉപകരണങ്ങളും കടത്തിവിട്ട് ആ ക്യാമറയിലൂടെ തന്നെ നട്ടെല്ലിലൂടെയുള്ള പ്രശ്നഭാഗം നേരിട്ട് കണ്ടുകൊണ്ട് ചികിത്സിക്കുന്ന രീതിയാണ് ഫുൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. ഇതിന്റെ പ്രധാന ഗുണം മുറിവിന്റെ വലിപ്പം കുറയുക, രക്തസ്രാവം കുറയുക, ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള വേദന കുറയുക, ആശുപത്രിയിൽ കഴിയേണ്ട സമയം കുറയുക, കൂടുതൽ വേഗത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയുക. യൂഷ്വലി ഈ സർജറി ചെയ്യുമ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് പേഷ്യന്റ് നടത്തിക്കാനും അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യാനും പറ്റും. ഓപ്പറേഷന് ശേഷമുള്ള അണുബാധയും എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറിയിൽ വളരെ കുറവാണ്. അതിനാലാണ് നമ്മൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറിയെ പലപ്പോഴും കീ ഹോൾ സർജറി ഓഫ് ദി സ്പൈൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാങ്കേതിക വിദ്യ എത്ര മുന്നോട്ട് പോയാലും ശരിയായ രോഗിക്ക് ശരിയായ ചികിത്സ തിരഞ്ഞെടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് സർജറിയെ അനാവശ്യമായി ആരും ഭയക്കേണ്ടതില്ല. അതുപോലെ തന്നെ സർജറി ആവശ്യമില്ലാത്തപ്പോൾ അതിലേക്ക് പോകേണ്ടതുമില്ല. രോഗത്തെ കൃത്യമായി മനസ്സിലാക്കി രോഗിക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സ നൽകുക എന്നതാണ് സ്പൈൻ കെയറിന്റെ ലക്ഷ്യം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ചുവടിലും ഓരോ ചലനത്തിലും ഓരോ പ്രവർത്തനത്തിലും നട്ടൽ നമ്മോടൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് ശരിയായ ശരീരഭാരം, സ്ഥിരമായ വ്യായാമം, ശരിയായ ഇരിപ്പും നിൽപ്പും, ശരിയായ രീതിയിൽ ഭാരമെടുക്കൽ, വേദനയും മുന്നറിയിപ്പ് ലക്ഷണങ്ങളെയും അവഗണിക്കാതിരിക്കുക, ഇതാണ് ആരോഗ്യകരമായ നട്ടലിന്റെ അടിസ്ഥാനങ്ങൾ.
1: നടുവേദനയ്ക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമുണ്ടോ? നടുവേദനയ്ക്ക് ശസ്ത്രക്രിയ വേണ്ടിവരുന്നത് എപ്പോൾ? കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സ്പൈൻ സർജൻ ഡോക്ടർ സുബിത് എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ആകാശവാണി ഇപ്പോൾ വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് തുടക്കം. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ക്ലോർഫെനിറാമിനും ഫെനൈൽഫ്രിനും അടങ്ങിയ മരുന്നുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. യമൻ സൊമാലിയ തീരങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വാണിജ്യ കപ്പലുകളിലെ 22 ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴയിലെ പുന്നമടക്കായൽ. ഉദ്ഘാടനം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപീചന്ദ് സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗം ഇന്നും കായിക മന്ത്രിമാരുടെ യോഗം നാളെയുമാണ് നടക്കുന്നത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാധവിയുടെ അധ്യക്ഷതയിലാണ് യോഗം. യുവജനക്ഷേമ കായിക മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. 22 ഇന്ത്യൻ നാവികരുൾപ്പെട്ട 2 വാണിജ്യ കപ്പലുകൾ യമൻ സൊമാലിയ തീരങ്ങളിൽ വച്ച് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ യാത്രക്കാർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു. നാവികരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഇന്ത്യ അതീവ പ്രാധാന്യമാണ് നൽകുന്നതെന്നും ഹൈക്കമ്മീഷൻ പറഞ്ഞു. വിഷയത്തിൽ സൊമാലിയൻ സർക്കാരുമായി ആശയവിനിമയം നടത്തിയതായും ഹൈക്കമ്മീഷൻ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. ക്ലോർഫെനിറാമൈൻ മാലേറ്റ്, ഫെനൈൽഫ്രിൻ ഹൈഡ്രോക്ലോറൈഡ് എന്നിവ അടങ്ങിയ മരുന്നുകൾ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി നിർമ്മിക്കുന്നതിനും വിതരണത്തിനും കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇവ അടങ്ങിയ മരുന്നുകൾ ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. കൂടാതെ ഇവ അടങ്ങിയ മരുന്നുകളിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നും മന്ത്രാലയം നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകി. 57th ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ അധ്യക്ഷത വഹിച്ചു. നവംബർ 20 മുതൽ 28 വരെ ഗോവയിലാണ് 57th അന്താരാഷ്ട്ര ചലച്ചിത്രമേള. വിശദാംശങ്ങളിലേക്ക്.
3: ലോകോത്തര അന്താരാഷ്ട്ര ചലച്ചിത്രമേള എന്ന നിലയിലുള്ള IFFA പ്രാധാന്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം ചർച്ച ചെയ്തു. യുവവിദ്യാർത്ഥികൾക്കും പുതുതായി രംഗത്ത് വരുന്ന ചലച്ചിത്ര പ്രവർത്തകർക്കും ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ശ്രദ്ധിക്കപ്പെടാത്ത പ്രതിഭകൾക്കും കൂടുതൽ അവസരം നൽകേണ്ടതിന്റെ പ്രാധാന്യം കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ യോഗത്തിൽ പരാമർശിച്ചു. ലോകത്തിന്റെ

0: കാർഷികേതര ഉപജീവന ഘടകത്തിലെ ശുപാർശകൾ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പ്രത്യേക സമിതി ഡൽഹിയിൽ അവലോകനം ചെയ്തു. വനിതകളുടെ നേതൃത്വത്തിലുള്ള ഗ്രാമീണ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിപുലീകരിക്കുന്നതിനും ചെറുകിട സ്വയം സഹായ സംഘ സംരംഭങ്ങളെ കൂടുതൽ വികസന സാധ്യതയുള്ള ബിസിനസ്സുകളാക്കി ഉയർത്തുന്നതിനുമുള്ള മാർഗങ്ങൾ രൂപപ്പെടുത്തുകയായിരുന്നു യോഗത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലാപുരം സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ വേർപെടുത്താനുള്ള തീരുമാനം ഏകപക്ഷീയമാണെന്ന് കേരളം മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതുമൂലം പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയുമെന്നും അടിയന്തര പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും കത്തയക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തിരുവോണത്തിന് ഇനി 4 നാളുകൾ മാത്രം. നാടെങ്ങും ആവേശകരമായ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓണാവധി ആരംഭിച്ചു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വ്യാജമദ്യം, ലഹരിക്കടത്ത് എന്നിവ തടയുന്നതിനും ചെക്ക് പോസ്റ്റുകളിലും റോഡുകളിലും വാഹന പരിശോധനയും ബോർഡർ പട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. 72nd നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നുച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യാതിഥിയാകും. പുന്നമടക്കായലിൽ നടക്കുന്ന ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സെപ്റ്റംബർ 5 രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. രാജ്യത്തെ 48 അധ്യാപകരാണ് പുരസ്കാരത്തിന് അർഹരായത്. പുരസ്കാരത്തിന് അർഹനായ കേരളത്തിലെ പുഴാതി GUP സ്കൂൾ പ്രധാനാധ്യാപകൻ KP സുനിൽകുമാർ ആകാശവാണി വാർത്തകളോട്.
2: ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരത്തിന് അർഹനായതിലേറെ സന്തോഷിക്കുകയാണ്. കാരണം കഴിഞ്ഞ 33 വർഷക്കാലത്തെ അധ്യാപനത്തിനിടയിൽ കുട്ടികളോടൊപ്പവും വിദ്യാലയത്തോടൊപ്പവും ചേർന്ന് നിന്നതിൻ്റെ ഒരു പ്രതിഫലമാണ് അല്ലെങ്കിൽ അതിന് കിട്ടിയ ഒരു അംഗീകാരമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദേശീയ അധ്യാപക അവാർഡിന് അപേക്ഷിച്ച ആ എൻ്റെ നോമിനേഷൻ വന്ന് ഉള്ള പ്രസൻറ്റേഷനിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫോർ ദ പീപ്പിൾ എന്നാണ്. കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നുള്ള തരത്തിലാണ് എൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നത്. തീർച്ചയായും അത് സാർത്ഥകമായി സന്തോഷമുണ്ട്.
0: കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അസം, സിക്കിം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ മേഖലകളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി, ഗായത്രി ഗോപിചൻ സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേരിടും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യം ക്വാർട്ടറിൽ ചൈനയോട് പരാജയപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡി 2. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2 നാളെ ആരംഭിക്കും. ഇന്ത്യൻ സമയം രാവിലെ 10 മുതൽ കൊളംബോയിലാണ് മത്സരം. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. EPF ആനുകൂല്യങ്ങൾക്ക് പുറത്തുള്ള തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി എംപ്ലോയീസ് എൻറോൾമെന്റ് ക്യാമ്പയിൻ 2026 പ്രയോജനപ്പെടുത്തണമെന്ന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ചു. തൊഴിലുടമകൾ സ്വമേധയാ നിയമങ്ങൾ പാലിക്കുന്നതിനും യോഗ്യരായ തൊഴിലാളികൾക്ക് പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, ഇൻഷുറൻസ് എന്നിവയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമായാണ് ഈ പ്രചാരണം ലക്ഷ്യമിടുന്നത്. ഈ വർഷം ഒക്ടോബർ 31 വരെ ക്യാമ്പയിൻ നിലവിലുണ്ടാകുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ജാർഖണ്ഡിൽ JPSC, JSSC നിയമന പരീക്ഷകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം രൂക്ഷമായി. റാഞ്ചി, ഗിരിഗഡ്, ഹസാരിബാഗ് എന്നിവിടങ്ങളിൽ ഇന്നലെ വൈകിട്ട്

0: വിദ്യാർത്ഥി പ്രതിഷേധക്കാരും ഝാർഖണ്ഡ് മുക്തി മോർച്ച പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. റാഞ്ചിയിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരെ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ചിനിടെയാണ് സംഘർഷം ഉണ്ടായത്. പ്രവർത്തകരും പോലീസും പ്രതിഷേധക്കാരെ കൈയേറ്റം ചെയ്തതായി വിദ്യാർത്ഥി നേതാക്കൾ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധക്കാരിൽ ചിലർ നിശ്ചയിച്ച മാർഗം ലംഘിക്കുകയും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തതായി പോലീസ് ആരോപിച്ചു. ഹോർമൂസ് കടലിർക്ക് നിലവിൽ അമേരിക്കൻ പ്രദേശമാണെന്ന് അവകാശപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് തുടക്കം. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ക്ലോർഫെനിറാമിനും ഫെനൈൽഫ്രിനും അടങ്ങിയ മരുന്നുകൾ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. യമൻ സൊമാലിയ തീരങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വാണിജ്യ കപ്പലുകളിലെ 22 ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്ന് കെനിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. 72nd നെഹ്റു ട്രോഫി വള്ളംകളി ആവേശത്തിൽ ആലപ്പുഴയിലെ പുന്നമടക്കായൽ. ഉദ്ഘാടനം ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസ് സെമിയിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചൻ സഖ്യം ഇന്ന് ചൈനീസ് ജോളിയെ നേടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ആവണിപ്പൊന്നുഞ്ഞാൽ. ചിങ്ങത്തിന്റെ പൊന്നിൻ നിറമുള്ള ഈ ഓണക്കാലത്ത് പാട്ടുകളും വിശേഷങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കാൻ ആവണി പൊന്നുഞ്ഞാലിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ സംഗീതത്തിലൂടെ മലയാളത്തിലേക്കും തന്റെ ഈണങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലും ഇടം നേടിയ പ്രിയ സംഗീത സംവിധായകൻ ശരത്. ില്ലെ മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലൂടെയും ഓർമ്മകളിലൂടെയും നമുക്കും പോയി വരാം.
2: എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ആദ്യം തന്നെ അത് ഞാൻ പറയുന്നു, ഞാൻ ശരത്. ഓണം എന്ന് പറഞ്ഞ ഇപ്പോൾ ഉള്ള പിള്ളേർ പറയുന്ന പോലെ ആ ഒരു വൈബ് നമുക്കങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വീട്ടിലെല്ലാവരും ഒത്തുകൂടി അമ്മയും അമ്മൂമ്മയും കുഞ്ഞമ്മയും എല്ലാം ചേർന്ന് ഈ കറികളൊക്കെ ഉണ്ടാക്കുക, ഈ പലഹാരങ്ങളുണ്ടാക്കി ആ ചൂടോടെ അത് മോഷ്ടിച്ച് തിന്നുക, ഇതൊക്കെ ഒരു സന്തോഷമായിരുന്നു സത്യം പറഞ്ഞാലും. കാര്യം എൻ്റെ ഒരു വലിയ കൂട്ടുകുടുംബമായിരുന്നു. ഞാന് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സിസ്റ്ററും എൻ്റെ ബ്രദറ്, അതുപോലെ തന്നെ എൻ്റെ 6 മാമന്മാര് അവരുടെ ഫാമിലി എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു മഹാസമ്മേളനത്തിനുള്ള ആളുകളുണ്ടായിരുന്നു വീട്ടില്, അപ്പൂപ്പനും അമ്മൂമ്മയും. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അവരൊക്കെ പോയതോടെ ഈ ഓണം എന്ന് പറഞ്ഞതിന്റെ ആ ഒരു എന്താ പറയണ്ടേ, അതിന്റെ ഒരു സുഖം അങ്ങ് പോയി. മറ്റേത് അമ്മൂമ്മയും അപ്പൂപ്പനും ഈ ഓണക്കോടി എടുക്കലും അതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു മനസ്സിനൊരു വല്ലാത്ത മിസ്സിംഗ് ആണ്. എന്നെ ഏറ്റവും കൂടുതൽ വളർത്തി എന്ന് പറഞ്ഞാൽ അമ്മയെക്കാളും കൂടുതൽ എൻ്റെ അമ്മൂമ്മയാണ്. അമ്മൂമ്മ ഓരോന്നും ഉണ്ടാക്കി തരിക, സ്നേഹമായിരുന്നു എല്ലാവർക്കും. അതൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. പിന്നെ ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലത്തുള്ള ആളാണ്. നമുക്ക് അവിടെയൊക്കെ ഈ പുലികളിയൊക്കെയാണ്, പുലികളി ഉണ്ട് എങ്കിലും അവിടെ കരടികളിയൊക്കെ ഭയങ്കര രസമാണ്. രാത്രിയാകുമ്പം അതാ കരടി വന്നേ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഞങ്ങളെയൊക്കെ പേടിപ്പിക്കുമായിരുന്നു. കരടിയെ വെടിവെച്ച് കൊല്ലുന്നതും അതൊക്കെ ഒരു എന്താ പറയണ വല്ലാത്തൊരു രസമായിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ വല്ല മുറ്റോ ഒന്നും വലുതായിട്ടൊന്നും ഇല്ല, എങ്കിലും ഉള്ള സ്ഥലത്ത് ഞങ്ങൾ കുറെ റോസാ പൂ അതും ഇതൊക്കെ ചെടികളൊക്കെ വെച്ച് ഒരു പാർക്ക് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ ഓണക്കാലത്തെ ആ ഒരു മഞ്ഞ കളർ ചിത്രശലഭമുള്ളൂ, അതിങ്ങനെ വന്ന് പാറിപ്പറക്കുമ്പോ അന്നത്തെ വെയിലിന് ഇത്രയും ചൂടില്ല, പിന്നെ ആ ഇളം കാറ്റിങ്ങനെ എപ്പോഴും വീശിക്കൊണ്ടിരിക്കും. ഓണക്കാലത്തെ പോസിറ്റിവിറ്റി ആണ്. എങ്ങോട്ടിറങ്ങിയാലും റോഡിൽ ഇറങ്ങിയാലും എവിടെ പോയാലും എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ച്, അതങ്ങനെ ഒരു കാലമായിരുന്നു ഓണം എന്ന് പറയുമ്പോൾ. ഈ ഓണത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ പഴയ ആ സ്ഥലങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുക. ഞാൻ മാമന്മാരുടെ ഫ്രണ്ട്സ് അവരെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് ആര് വന്നാലും ഞങ്ങൾ പാടണം അത്ര ഉള്ളപ്പോൾ. ഞാൻ എൻ്റെ അനിയൻ തവള വായിക്കും, ഞാൻ എൻ്റെ ഹാർമോണിയം എടുത്ത് വെച്ചിട്ട് പാട്ടോട് പാട്ടാണ്. അപ്പോൾ എല്ലാവരും പാട്ട് പാടുകയും രസിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഫാമിലി ആയിരുന്നു എൻ്റെ. അതുകൊണ്ട് അവരുടെ ഇടയിലിരുന്ന് പാടാൻ തന്നെ ഒരു സന്തോഷം. പിന്നെ ഉഗ്രം ക്രിട്ടിക്കുകളായിരുന്നു, ഒരു ബാഡ് കമന്റ് കേൾക്കുമ്പോൾ തകർന്നു പോകരുതല്ലോ. ഇപ്പോഴും എൻ്റെ കുടുംബക്കാർക്ക് ഞാൻ പാടുന്നതോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പാട്ടുകളൊന്നും അവർക്ക് അത്രയ്ക്ക് അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയാൻ പറ്റും. കാര്യം ഇപ്പോഴും അവർ ഓരോന്ന് കരയും, ഇങ്ങനെ ചെയ്യടാ അങ്ങനെ ചെയ്യടാ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അതാണ് എൻ്റെ ഫാമിലി. ഇപ്പം എന്തൊക്കെയാലും ഈ ഓണക്കാലം എന്ന് പറയുന്നത് നമുക്കൊന്നാമത് ഈ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഒരുപോലെ സന്തോഷം

ഇഷ്ടമുള്ള ഓണപ്പാട്ടുകൾ എന്ന് ചോദിച്ചാൽ ഇപ്പൊ കേൾക്കുന്ന ചെറിയ പിള്ളേർക്ക് അറിയാവുന്ന അറിഞ്ഞൂടാ, തരംഗിണി എന്ന് പറഞ്ഞ ദാസേട്ടന്റെ സ്വന്തം കമ്പനിയായിരുന്നു. ഈ തരംഗിണി എല്ലാ വിശേഷങ്ങൾക്കും അവരുടെ വക ഒരു ആൽബം ഉണ്ടാവും. അപ്പോൾ ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞ് ഇത്ര പാട്ടുകളാണ്. ആദ്യമായിട്ട് ഈ കാസറ്റ് പ്ലെയർ കാണുന്നത് മാവന്റെ അടുത്താണ്. ഈ കിടത്തി പാടിക്കുന്ന ഒരു ടേപ്പ് റെക്കോർഡർ, രസമാണ്. അതിന് വലിയ ശബ്ദമൊന്നുമില്ല, എന്നാലും ആ കാലത്തൊക്കെ കാസറ്റ് ഇട്ട് പാട്ട് കേൾക്കുന്ന ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അയ്യോ ഒരു വലിയ ലെവലാണത്. അപ്പൊ അതിലൊക്കെയാണ് ആദ്യം കേട്ടുള്ളത്. പിന്നെ അച്ഛൻ ഡെക്കെന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ മേടിച്ച് നമുക്ക് പാട്ട് അസാധ്യമായിട്ട്

0: തിയേറ്ററിൽ കേൾക്കുന്ന പോലെ വീട്ടിൽ കേൾക്കാൻ പറ്റുമായിരുന്നു. കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കെൻവുഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കേഴ്സും സോണോഡൈൻ എന്നുള്ള കൽക്കട്ട മേക്ക് ഒരു ആംപും എല്ലാം കൂടെ വെച്ച് കേൾക്കുമ്പോൾ നല്ല ഇടിപെട്ടായിരിക്കും. അങ്ങനെ പാട്ട് നല്ല രീതിയിൽ തന്നെ കേട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത്
1: ഉത്രാടപ്പൂനിലാവേ മുറ്റത്തെ പൂക്കളത്തിൽ വാ.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കൊമ്പനോക്കുക. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാപ്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു ആവശ്യമില്ലാത്തൊരു ജീവിതപ്പേര് കാര്യം കുറേ സംഗതികൾ വലിച്ചു വാരി ഇടുന്നു, ടഫാക്കുന്നു, പാട്ട് പാടാൻ പറ്റാതെ. അയ്യോ, അത് ഞാൻ മനസാവാചാ കർമ്മണ അറിയാതെ നടന്നു പോകുന്ന ഒരു സംഗതിയാണെന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഒരു പാട്ട് ചെയ്യുമ്പോഴും ഒരാൾ ഇത് കേട്ട് ഇത് പാടാതിരിക്കണം, അല്ലെ പേടിച്ച് എവിടെങ്കിലും നാട് വിട്ടുപോകണം, അങ്ങനെ ചെയ്യത്തില്ലല്ലോ. എല്ലാവരിലും എത്തണം, അപ്പം നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവണം, അങ്ങനെ വിചാരിച്ച് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. എൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം ഇവിടെ ഒന്ന് പറയാം. ഇപ്പം സാധാരണമായിട്ട് ഏതൊരു ഒരു കീർത്തന അമ്മ പാടാൻ പറഞ്ഞിട്ട് പാടുകയാണെങ്കിൽ പോലും അമ്മയ്ക്കതിൽ ഒരു 100,008 ഇമ്പ്രവൈസേഷൻ കേട്ടാലല്ലാണ്ട് അമ്മയ്ക്ക് തൃപ്തിയാവത്തില്ല. അപ്പം എന്താ പറയുക, ഈ ഞാണിന്മേൽ കളിക്കാരനെ പോലെ അന്തം വിട്ട് പാടിയിട്ടുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അമ്മയ്ക്ക് വേണ്ടി. അത് ഇഷ്ടപ്പെട്ട് വിട്ട് എനിക്ക് അവസാനം അതങ്ങോട്ട് അതിനോടൊരു താല്പര്യം വന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന പാട്ടുകളും അറിയാതെ അങ്ങനെ ഒരു ഐറ്റം വന്നുപോയി. അത് ക്ഷമിക്കുക എല്ലാവരും, അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനല്ല. പക്ഷെ എങ്കിലും എൻ്റെ പാട്ടുകളൊക്കെ നിങ്ങൾ ഇപ്പം എന്താ പറയുക നെഞ്ചിൽ വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നതിൽ കുറേ സന്തോഷം. കാര്യം ഉദാഹരണത്തിന്

പറയാനാണെങ്കിൽ പവിത്രം എന്ന സിനിമ വന്നിട്ട് ഇപ്പൊ 30 വർഷമായി. നിങ്ങൾ ശ്രീരാഗമോ എന്നുള്ള പാട്ട് എനിക്കറിഞ്ഞ് നമ്മുടെ കേരളത്തിന്റെ ഒരു ആന്തം പോലെ നിങ്ങൾ കൊണ്ടു നടക്കുന്നതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക, അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാര്യം ഒരു പാട്ട് ചെയ്യുക, അത് ഇത്രയും വർഷമായിട്ടും അതും ജനങ്ങൾ മറക്കാതെ അതിപ്പോഴും എല്ലാവരും പാടുക, എല്ലാവരും കവർ ചെയ്യുക, എല്ലാവരും അത് ആ പാട്ടിനെ ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഇപ്പം തന്നെ ഞാൻ പ്രോഗ്രാംസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ കച്ചേരി പാടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പാട്ട് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത്രയും പേരെ പാടി കിട്ടിയിരുന്ന കയ്യടിയേക്കാളും കൂടുതലാണ് ഇതിന് കിട്ടുന്നത്. അത് നിങ്ങളുടെ ഒരു സ്നേഹമാണ്. അപ്പോൾ ഇത്രയും സ്നേഹത്തോടെ നിങ്ങൾ എൻ്റെ പാട്ട് നിങ്ങളുടെ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുമ്പോൾ ആ ഒരു പാട്ട് പവിത്രം എന്ന ചിത്രത്തിലെ ശ്രീരാഗമോ തേടുന്നു നീ, ദാസേട്ടൻ പാടി, നമ്മുടെ ONV സാറിൻ്റെ അതിമനോഹരമായ രചന. അപ്പം നിങ്ങൾക്ക് വേണ്ടി

0: പൊൻതന്തി.
1: എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ആകാശവാണി എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു വികാരമായിരുന്നു. അതാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഒരു 108 ചാനല് ജനങ്ങൾക്ക് ഇപ്പം ഏത് കേൾക്കും ഏത് കേൾക്കണ്ട അല്ലെ ഏത് കാണണം ഏത് കാണണ്ടെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു ഭ്രാന്തൻ അവസ്ഥയാണ്. കാരണം അത്രത്തോളം എല്ലാം അങ്ങ് കൂടി. പണ്ട് അങ്ങനല്ല. ഇപ്പോൾ ശുദ്ധവായു ഇല്ല എന്ന് പറയുന്ന പോലെ പണ്ട് ശുദ്ധവായു ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ആകാശവാണിയും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കൊച്ചുവളപ്പം കാലം മുതൽ സംസ്കൃത വാർത്ത വരെയാണ് കേൾക്കുന്നത്. അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം പ്രവാചക ബലദേവാനന്ദ സാഗര സംപ്രതി വാർത്താഹ ശൂയന്താം മംഗള തോഹി കരഹ. ഇതൊക്കെ അന്ന് കേട്ട് തലേ കയറിയിട്ടുള്ളതാ. ഈ ആകാശവാണി ലളിതഗാന സംഗീത പാഠം അത് കേട്ട് നമുക്കും പഠിക്കാം. പിന്നെ ഇറങ്ങുന്ന പാട്ടുകളെല്ലാം ഇപ്പം നമുക്ക് വേറെ അന്ന് ഈ ടേപ്പ് റെക്കോർഡർ പോലും ഇല്ല. അപ്പം നമുക്ക് ഒരു തവണ കൂടെ കേൾക്കണമെങ്കിൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നത് എപ്പോഴാണെന്ന് ഇങ്ങനെ നോക്കിയിരിക്കണം. പിന്നെ അതിന് ഈ നമുക്ക് എഴുതി ഇന്ന പാട്ട് വേണമെന്ന് പറഞ്ഞാൽ അവർ പ്ലേ ചെയ്ത് തരുമായിരുന്നു. പിന്നെ രഞ്ജിനി ഇപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട റെക്കോർഡുകൾ. ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയേണ്ട ഒരു വല്ലാത്ത ഒരു ഒരു മനസ്സിൽ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒരു ഒരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമൊക്കെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഫിലിപ്സ് മേജർ റേഡിയോ ആണ്. അത് നല്ല സുഖമായിട്ട് കേൾക്കുന്ന ഒരു ഉഗ്ര റേഡിയോ. അച്ഛനാണ് ഇതൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെക്കുന്നത്. ഇതിൽ നമ്മൾ കേൾക്കാത്ത പാട്ടുകളില്ല. ഏതെങ്കിലും ഒരു പാട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ ആ പാട്ട് ഒരു തവണ കൂടെ എപ്പോഴെങ്കിലും റേഡിയോ വരികയാണെങ്കിൽ അമ്മ വിളിച്ചിടാ മക്കളെ പാടാ താണ്ട കേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്ന് ഉടനെ എഴുതിയെടുത്ത് അത് ആ ട്യൂൺ ചിലപ്പം തലേ നിൽക്കത്തിന് പിന്നെ അടുത്ത വട്ടം കേൾക്കുമ്പോൾ ട്യൂൺ പഠിക്കുക. ഇങ്ങനെ എത്രയോ കഷ്ടപ്പെട്ടൊക്കെയാണ് അന്ന് പാട്ടൊക്കെ പഠിച്ചിരുന്നത്. അതൊക്കെ ഓർക്കുമ്പോഴേ ഒരു വല്ലാത്ത ഒരു സന്തോഷമുള്ള അനുഭൂതിയാണ് ആകാശവാണി ഇപ്പം കേൾക്കുമ്പോഴും ഉള്ളത് പറയാനുള്ളത്. അതായത് എത്ര ലളിതഗാനങ്ങൾ ഇപ്പം രാധാകൃഷ്ണൻ ചേട്ടൻ്റെയും ഒക്കെ എത്രയോ ലളിതഗാനങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റിൽ മത്സരിക്കാൻ പോയപ്പോൾ പാടിയത് ശങ്കരാണ്. ജനങ്ങൾക്കെല്ലാം അതിഭീകരമായി ഇഷ്ടപ്പെട്ടു, പക്ഷേ പ്രൈസ് കിട്ടിയില്ല. കാര്യം സിനിമാ പാട്ട് പാടിക്കൂടല്ലോ. ഇപ്പം രണ്ടാമത്തെ വട്ടം പോകുമ്പോഴും അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു മക്കളെ നിനക്ക് ഇഷ്ടമുള്ളത് നീ പാട്, അല്ല കപ്പ് കിട്ടണമെന്ന് പറഞ്ഞ് പാടണ്ട, ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പാട, അവരുടെ കൈതട്ടല്ലേടാ കപ്പിനേക്കാളും വലുത് എന്ന് എൻ്റെ അമ്മ പറഞ്ഞു. അപ്പോഴും ശങ്കര പാടി എനിക്ക് കിട്ടിയില്ല. 3-ാമത്തെ കൊല്ലം പിന്നെ മാമന്മാരെല്ലാം പറഞ്ഞു ഇനി ശങ്കര പാടല്ലേ, അതൊരു പേരായിപ്പോവും, അത് വേണ്ട, ഇനി ഇപ്രാവശ്യം എന്തെങ്കിലും ഒരു ലളിതഗാനം പഠിച്ച് പാട് എന്ന്. അപ്പം എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്ത ഒരു ഉഗ്രം ലളിതഗാനം, അത് ഇച്ചിരി സെമി ക്ലാസിക്കലാണ്, സാരസാക്ഷ പരിപാലയ പാടിയ എന്ന് തുടങ്ങുന്ന അത് രണ്ട് രാഗമാണ്, ബന്ധുവരാളിയും ഹിന്ദോളവും. അപ്പം അത് എന്തൊക്കെയാണ് ഇത്തരം പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ ഒരു പല്ലവി ഞാൻ പാടിത്തരാം.

0: പിന്നെ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ദാസേട്ടൻ പാടിയ ഒരു ലളിതഗാനം. ആദ്യമായിട്ട് ദാസേട്ടൻ ലളിതഗാനം പാടുന്നത് എനിക്ക് ആകാശവാണിയിലാണ് ഞാൻ കേൾക്കുന്നത്. അതും രാധാകൃഷ്ണൻ ചേട്ടൻ്റെ തന്നെ പാട്ടാണ്, ആസാദി പാട്ട്. അതുകൂടെ ഞാനൊരു പല്ലവി പാടിത്തരാം.
1: ഖരശ്യാമ സന്ധ്യാ ഹൃദയം.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻ അപ്ലൈ.
4: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
5: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
4: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
5: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
6: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
7: പിന്നെ എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം, ഞാനൊരു എന്താ പറയണ്ട ഒരു വളരെ സ്നേഹമുള്ള ഒരു നല്ല ചക്കരയാണെന്ന്. പക്ഷെ പലർക്കും എന്നെ കാണുമ്പോൾ അവർക്ക് ഞാൻ വല്ലാത്ത മൊടയാണെന്നും ഞാനിങ്ങനെ ജാട കാണിച്ച് മസിലും പിടിച്ച് നടക്കുന്ന ഒരാളാണെന്നും അങ്ങനെ ഒരിക്കലും അല്ല. എന്നോട് അടുക്കുമ്പോഴേ അങ്ങനല്ലേ പറ്റത്തുള്ളൂ. എല്ലാവരും നമുക്ക് പോയിട്ട് നമ്മൾ ആരാന്ന് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു പാവമാണ്, ബേസിക്കലി ഒരു വളരെ സാധുവായിട്ടുള്ള സമാധാന പ്രിയനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന്. പക്ഷെ പലർക്കും എന്നെക്കുറിച്ച് ഇങ്ങനെ ഞാൻ മൊടയാണ്, ഞാൻ ഒരു മഹാപേശകാണ് എന്നൊരു ജാടയാണ്, ഉസ്താദാണെന്ന് എനിക്കിങ്ങനെ സ്വന്തമായിട്ട് വിചാരമുണ്ടെന്ന്. അങ്ങനെയൊന്നുമുള്ള വിചാരമേ അല്ല. കാര്യം നമ്മുടെയൊക്കെ മേളിൽ ഉസ്താദിൻ്റെ ഉസ്താദുകളും ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ജീവിതം അങ്ങനെ ഒരു തമാശ രൂപത്തിൽ കാണുന്ന വ്യക്തിയാണ് ഞാൻ. കാര്യം നമുക്ക് 1008 ടെൻഷൻ. എന്നെ കാണുമ്പോൾ പലർക്കും അത് മനസ്സിലാകത്തില്ല, നമുക്ക് ഇത് ഫുൾ ടൈം വന്ന് കയറി ഇരുന്ന് ചിരിയോട് ചിരിയാ. അങ്ങനെയല്ല, എനിക്കും ഒക്കെ ടെൻഷൻസ് ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മളൊക്കെ അതിനെയൊക്കെ ലൈറ്റായിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ എന്നിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി. എനിക്ക് എന്തും കാര്യവും അത് ലൈറ്റായിട്ട് എടുത്ത് തമാശ രൂപത്തിലെടുത്ത് എല്ലാവരുടെയും കൂടെ ചിരിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ആദ്യമൊക്കെ ഞാൻ വളരെ കർക്കശക്കാരനായിട്ടുള്ള ഒരു ജഡ്ജായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതും. കാര്യം എൻ്റെ വീട്ടിലുള്ള ഒരു കുട്ടിയടുത്ത് നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ഞാൻ അവിടെ പറഞ്ഞു പോയി. അപ്പം ഇത് ഈ വെളിയിലുള്ള ആളുകൾ ഇത് കേൾക്കുമ്പോഴേ അവർക്കിതെന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ അന്ന് ആലോചിച്ചില്ല. പക്ഷെ അതൊക്കെ മാറി. ഇപ്പോൾ ഇത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, സ്നേഹത്തോടെ പറഞ്ഞാൽ അവർക്ക് കുറേയും കൂടെ ബെറ്ററായിട്ട് മനസ്സിലാകും എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് എൻ്റെ ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞ സംഗീതത്തോടാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സംഗീതത്തെക്കുറിച്ച്. കാര്യം ഓരോ വർക്കുകളും ഇപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് ടൈം ചെയ്ത മധുവും ഒരു പുതിയ പെൺകുട്ടിയും ചേർന്ന് പാടിയ ഒരു പാട്ട് ചെയ്യുമ്പോഴും എനിക്ക് ആദ്യം ഞാൻ ക്ഷണക്കത്തെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അതേ ടെൻഷനും അതേ വൈബാണ് എനിക്ക്. അത്ര ആത്മാർത്ഥത എനിക്ക് സംഗീതത്തോടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് സ്നേഹത്തോടെ നിൽക്കുന്നവരോടും എനിക്ക് 100% ആത്മാർത്ഥതയുണ്ട്, അതിലൊരു സംശയവും ഇല്ല.

എൻ്റെ സംഗീത സംവിധാനം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അഞ്ചാറ് വയസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പാട്ട്. അന്ന് പാട്ട് ചെയ്യുമ്പോൾ ലിറിക്ക് കാണാപ്പാഠം പഠിച്ച് ഹാർമോണിയത്തിൽ ഇരുന്നാൽ ഹാർമോണിയം എത്തത്തില്ല. അപ്പം മുട്ടുകുത്തി നിന്ന് ഹാർമോണിയം വായിച്ച് കമ്പോസ് ചെയ്ത് ഒരു ഒരു ചേച്ചിയെ കൊണ്ട് പാടിച്ചിട്ടുണ്ട് ഒരു ഡ്രാമയ്ക്ക്. അതൊക്കെ ഓർമ്മ. ഈ സംഗീത സംവിധാനം എന്നുള്ളത് എനിക്ക് പണ്ടേ എന്താ പറയണ്ടത് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ്, ഈ പാടുന്ന പോലെ തന്നെ. അപ്പം അതിങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് ഞാനങ്ങനെ ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ വരാൻ കാരണം പ്രധാനമായിട്ട് എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ എം ബാലമുരളികൃഷ്ണ. അദ്ദേഹം എൻ്റെ പാട്ട് ഈ ആറാറര വയസ്സിൽ പാടി കേൾപ്പിച്ചത് കേട്ടിട്ട് ഇവനെ എനിക്ക് പഠിപ്പിക്കണം എന്ന് എൻ്റെ മാമനോട് പറഞ്ഞ്, അങ്ങനെ അതും ഒരു കാരണമാണ് ഞാൻ ചെന്നൈക്ക് വരാൻ ഇരുന്നത്. പിന്നെ പ്രത്യേകിച്ച് എത്രയോ പാട്ടുകൾ നമ്മൾ കേൾക്കുന്ന പാട്ടുകളെല്ലാം ചെന്നൈയിൽ റെക്കോർഡ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ചെന്നൈ നഗരം, മദ്രാസ് നഗരം എന്ന് പറഞ്ഞൊരു സ്വപ്ന നഗരിയായിരുന്നു അക്കാലത്ത്. ഇവിടെ വരുവാകാരം നമ്മൾ കേട്ട് ഞെട്ടിയിട്ടുള്ള പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്ത് സ്റ്റുഡിയോസൊക്കെ ഇവിടെ ആണ്. അപ്പോൾ അത് ഒരു വല്ലാത്ത അനുഭവം. ദക്ഷിണാവൃത്തിസ്വാമി, ദേവരാജൻ മാഷ്, ബാബുക്ക ഇവിടെ അല്ലായിരുന്നു, കാലിക്കറ്റായിരുന്നു. എന്നാലും റെക്കോർഡ് ബാബുക്കയുടെ പാട്ടുകളൊക്കെ ഇവിടെ തന്നെയായിരുന്നു. സരിത, അർജുനൻ മാഷ്, രാഘവൻ മാഷ്, എം എസ് വിശ്വനാഥൻ സാറ്, കെ വി മഹാദേവൻ സാറ്, അയ്യോ ഇതൊക്കെ നമ്മൾ എന്താ പറയേണ്ടതെന്ന് ഒരു ഒരു എത്തുമ്പിടിയും കിട്ടുന്നില്ല. അത്രയും ആളുകളുടെ വർക്ക് നടക്കുന്ന ഒരു സ്ഥലം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആരാധിക്കുന്ന ഇളയരാജ സാറിൻ്റെ, അതപ്പോൾ അദ്ദേഹത്തിനെയും കൂടെ കാണുക, അതിൻ്റെ കൂടെ സംഗീതം പഠിക്കുക. ഇങ്ങനെയാണ് ഞാൻ ചെന്നൈക്ക് വരുന്നത്. ചെന്നൈക്ക് വന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് ഉടനെ ഇങ്ങോട്ട് ചാടിപ്പോരുന്നു. ആ വന്നിട്ട് ആ സമയത്ത് തന്നെ ഞാനൊരു ഒരു ഒരു കാസറ്റ് ചെയ്തു. അമ്മയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കാസറ്റ് ചെയ്തതുകൊണ്ട് അത് നമ്മുടെ എം എസ് വി സാർ കേൾക്കാനിടയാകുകയും അദ്ദേഹം നമ്മുടെ ലിറിസിസ്റ്റ് വൈരമുത്തു സാറിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പടം വേണേലും അവനെ നമ്പി കൊടുക്കാം, അസാധ്യമായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ കാസറ്റ് കേൾപ്പിക്കുകയും, അങ്ങനെ വൈരമുത്തു സാർ ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തിട്ട് വരികയായിരുന്നു. വന്നിട്ട് നമ്മൾ ഈ പാട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ തമിഴ് റെക്കത്ത് ഒരു തമിഴ് പടം, അത് ആ സമയത്ത് വളരെ ചെറുപ്പത്തിൽ. അപ്പം അതിൻ്റെ ഒരു ആവേശവും ഇതൊക്കെ റെക്കോർഡിംഗ് ആയി. റെക്കോർഡിംഗ് ആയി കഴിഞ്ഞ് അപ്പോൾ ചിത്ര ചേച്ചി ഒക്കെയാണ് പാടിയ, മനോ ഒക്കെയാണ് ആദ്യത്തെ എൻ്റെ ഈ പടത്തിൽ പാടിയത്. അത് നടന്നതുമില്ല കേട്ടോ, അത് ആ സമയത്തൊരു ഒരു ഭീകരാവസ്ഥയാണ്. പിന്നെ അമ്മയുടെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ അത് അത് മതി എനിക്ക്. അത് എല്ലാ കാര്യങ്ങളും അമ്മ അങ്ങ് കൂടെ നിൽക്കും. ഇതുകൊണ്ട് നടന്നൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഒരു കാസറ്റ് സുരേഷ് കാന്തൻ എന്ന് പറഞ്ഞ് ഒരു നല്ല മനുഷ്യൻ കേൾക്കുകയും, അദ്ദേഹം നമ്മുടെ നവോദയ ജിജോ സാറിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അദ്ദേഹം ഈ പാട്ട് ജിജോ സാറിനെ കേൾപ്പിക്കുകയും ജിജോ സാർ എന്നെ വിളിക്കുകയും, നമുക്കൊരു പടമുണ്ട് ശരത്തെ ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കാക്കനാട് വരികയും അവിടെ വെച്ചിരുന്ന് ഞാനും കൈതപ്രണാച്ചിയൊക്കെ ഉണ്ട്. കമ്പോസിങ്ങും അതിക്രൂരമായിരുന്നു കാര്യം. ഒരു സിറ്റുവേഷന് 65 പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് കമ്പോസിങ് നടന്ന് റെക്കോർഡിംഗ് ഒക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ കഥയ്ക്ക് സിമിലാരിറ്റി ഉള്ള വേറൊരു ഫിലിം

പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഓ, അന്നൊക്കെ വിഷമമെന്ന് പറഞ്ഞാൽ വല്ലാത്ത വിഷമമാണ്. ആകെ തകർന്നു പോയി. കൈതപ്രണാജി, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് വിഷമിക്കും, അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിക്കും. അത് കാര്യം ചെയ്ത പാട്ട് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞൊരു ഒരു ഒന്നൊന്നര വർഷമായപ്പോൾ രാജുവേട്ടൻ തന്നെ, അതിൻ്റെ സംവിധായകനും രാജുവേട്ടനായിരുന്നു, ഇത് വിളിച്ച് പുതിയ പടം ചെയ്യാൻ ശരത്തെ. അപ്പോൾ ഞാൻ കോട്ടയത്ത് പോവുകയും രാജുവേട്ടനെ കാണുകയും നമ്മൾ കമ്പോസിങ് തുടങ്ങുകയും ചെയ്തു. ഒരു സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നടക്കാതെ പോയ പടത്തിന് ചെയ്ത രണ്ട് പാട്ട് ഈ ഫിലിമിലേക്ക് എടുത്തിട്ടുണ്ട്. ആ രണ്ട് പാട്ട് ഏതാണെന്നറിയാമോ? ഞാൻ പാടിത്തരാം. വാ

ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം കാര്യം ഞാൻ നേരിട്ട് തന്നെ അനുഭവിച്ചിട്ടുള്ളത് ഈ പാട്ടൊക്കെ ലൈവ് പാടുമ്പോഴേ. ഇത് ഈ അനുഭവങ്ങൾ ഞാൻ ചുമ്മാ പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ, അത് കാര്യം കുറേ ഉണ്ട് പറയാൻ. എന്നാലും ഇത് ഈ ഓണക്കാലത്ത് നിങ്ങളെ അങ്ങനെ കത്തി വെച്ച് കൊല്ലരുതല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാനത് വളരെ ചുരുക്കി പറയുന്നത്.

പിന്നെ എൻ്റെ ഗുരുക്കന്മാർ, എൻ്റെ ചിദംബരം മാഷ്, അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ എം ബാലമുരളികൃഷ്ണൻ സാർ, ഇവരോടൊക്കെ പറഞ്ഞാൽ തീരാത്ത അവരുടെയൊക്കെ അനുഗ്രഹമാണ് ഞാൻ. അതാണ് സത്യം. ഞാൻ പറയുമ്പോൾ ഇമോഷണലായി പോകുന്നു. അതുപോലെ ആദ്യമായിട്ട് എനിക്ക് സിനിമയിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്യാം സാറാണ്. സാറിനോട് നന്ദി പറയാം, അത് ശരിയാവത്തില്ല, അത് അതിനേക്കാളൊക്കെ മുകളിലാണ്. ഡെയിലി ഒരു 10 തവണയെങ്കിലും സാറിന് എന്നെ വിളിച്ചില്ലെങ്കിലും, സാറിൻ്റെ ശബ്ദം എനിക്ക് കേട്ടില്ലെങ്കിലും, അതുപോലെ എൻ്റെ ശബ്ദം സാറിന് കേട്ടില്ലെങ്കിലും ഒരു സുഖമില്ല. അങ്ങനൊരു സ്നേഹബന്ധമാണ് സാറുമായിട്ടുള്ളത്. ഇപ്പോൾ സാറിനോട് ഈ ഒരു സമയം നന്ദി പറയുന്നില്ല, സാറിന് ഒരു ഓണാശംസ ഞാൻ ഈ ഒരു സമയത്ത് പറയുകയാണ്. പിന്നെ ആരുടെ കൂടെ പാടി തുടങ്ങിയത്? നമ്മുടെ ചിത്രചേച്ചിയുടെ കൂടെയാണ് ഞാൻ ആദ്യം പാടി തുടങ്ങുന്നത്. ആ അനുഭവങ്ങളൊക്കെ ഇപ്പോഴും, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പറയണ കുറേ ഉണ്ട്. പിന്നെ നവോദയ ജിജോ സാർ, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിലും ഞാൻ ഈ സിനിമ സംഗീത സംവിധായകനാകത്തില്ലായിരുന്നു. ഇതിന് കാരണകർത്താവായ സുരേഷ് കാന്തൻ, അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ആദ്യ ചിത്രം തന്ന സംവിധായകൻ ടി കെ രാജീവ് കുമാർ, അത് വല്ലാത്ത കടപ്പാടാണ്. പിന്നെ അതുപോലെ ആരെങ്കിലുമൊക്കെ വിട്ടുപോയാൽ ക്ഷമിക്കുക, അത് നമ്മുടെ റെക്കോർഡിംഗ് എഞ്ചിനീയർ ശ്രീധർ സാർ, ഇപ്പം അദ്ദേഹം ഇല്ല നമ്മളോടൊപ്പം. ഞാൻ കമ്പോസ് ചെയ്ത സൗണ്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്, ഒരു വലിയ സ്പീക്കറിൽ കേൾക്കുന്നത് ശ്രീധർ സാറിൻ്റെ അടുത്ത് നമീഡിയ ആർട്ടിസ്റ്റ് സ്റ്റുഡിയോ, അതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മയാണ്. ഞാൻ ആരെയൊക്കെ വിട്ടുപോയി കാണും, എനിക്കൊന്നും കൃത്യമായിട്ട് കിട്ടുന്നതുമില്ല ഇത്. കാര്യം എന്തൊക്കെയാലും ഇത്രയും പേരെ ഞാൻ എപ്പോഴും ഓർക്കുന്നു. കാര്യം അവരൊക്കെയാണ് നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്നത്. അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയും സ്നേഹവും ഒരു പ്രോത്സാഹനമൊക്കെ തന്നെ സുജിത്തായിരുന്ന എന്നെ ശരത്താക്കിയത്, അത് പറയാതിരിക്കാൻ വയ്ക്കാം.

0: ഒഴിവാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800042.

അതുപോലെ ഈ ഒരു പുതിയ തലമുറയിൽ എല്ലാവരും നമ്മുടെ ചങ്കുകളാണ്. ഇതിൽ കമ്പോസേഴ്സ് പറയുകയാണെങ്കിൽ ബിജിപാൽ, എം ജയചന്ദ്രൻ, ജേക്സ് ബിജോയ്, സുഷിൻ, ഗോപി സുന്ദർ, എല്ലാവരും നമുക്ക് അത്രയേ ഹൃദയത്തോടടുത്ത് നിൽക്കുന്നവരാണ്. ഇപ്പോൾ ഇവരൊക്കെ ഓരോ പടം ചെയ്ത് അതിങ്ങനെ അവരുടെ പാട്ട് കേൾക്കുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കുമ്പോഴൊക്കെ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ പാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള പാട്ടുകാരെല്ലാം എനിക്ക് പാടിയിട്ടുള്ളവരുമാണ്. പിന്നെ നമുക്ക് വളരെ അടുത്ത് അത്ര സ്നേഹത്തോടെ ശരചേട്ടാന്ന് വിളിച്ച് വരുന്ന കുറച്ച് ആളുകളാണ്. അവരെയും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ പുതിയതായിട്ടുള്ള ഈ പാട്ടുകാരോട് പറയാനുള്ളത്, മക്കളെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ നമ്മുടെ ആ ഗോൾ എന്താണെന്നുള്ള ബോധത്തോടെ മുമ്പോട്ട് പോവുക ജീവിതത്തിൽ. അപ്പം മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റത്തുള്ളൂ. സംഗീതം കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ അത് പ്രാക്ടീസ് മുടക്കരുത്. കാരണം നമുക്ക് വേണ്ടത് പ്രാക്ടീസാണ്. നമുക്കൊരു ഒരു അവസരം കിട്ടുമ്പോൾ നമുക്ക് പാടാൻ പറ്റാതായി പോകരുത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിട്ടിരുന്നാൽ നമുക്കൊരു അവസരം കൂടി, നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടൊരു ഓപ്പണിംഗ് കിട്ടും. എല്ലാവരും എത്തേണ്ട ലെവലിൽ വലിയ ലെവലിൽ തന്നെ എത്തും. പക്ഷെ നമ്മൾ ഉഴപ്പരുത്. താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുക. അതുപോലെ അഹങ്കരിക്കരുത് ഒരു കാര്യത്തിൽ. നമ്മളൊന്നും ഒന്നുമല്ല ചക്കരകളെ. ആ മഹാനായ ദൈവത്തിൻ്റെ മുന്നിൽ, നമ്മളെ പടച്ചുവിട്ട ഒടയ തമ്പുരാൻ്റെ മുന്നിൽ നമ്മളൊന്നും ഒന്നുമല്ല. നമ്മളെക്കാളൊക്കെ എത്രയോ ടാലൻ്റ് ഉള്ള എത്രയോ ആളുകൾ ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം നമ്മളൊക്കെ വെറും ഒരു പുല്ലിൻ്റെ അത്ര ഉള്ളു. മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടാവണം. ഇപ്പോൾ ഉള്ള കുഞ്ഞു പിള്ളേർക്കെല്ലാം ഓണം ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ കേട്ടോ.

0: എൻ്റെ പ്രിയപ്പെട്ട ആകാശവാണി ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവരും സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിക്കുക. പിന്നെന്താ പറയണ്ടേ, നമുക്കിപ്പോൾ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വള്ളം കളിയായിരുന്നു, ഇപ്പം അത് പോയിട്ട് വെള്ളം കളിയായിട്ടുണ്ട്. ഒക്കെ ഇതൊക്കെ ശരീരത്തിന് ഒട്ടും നല്ലതൊന്നും അല്ല ഇത്. പിന്നെ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? ആർക്കും ഒരു ദ്രോഹമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കുക, അപ്പം തന്നെ ലോകത്തിന് സമാധാനം കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഒരു തവണ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ.
1: കന്നി കൊയ്ത്തിനു കാത്തിരിക്കും.

0: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ഓണം ദ റിയൽ എക്സിറ്റ്.
1: പപ്പാ വേഗം വാ, ലഞ്ച് റെഡിയാക്കിയിട്ട് അച്ഛൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു.
2: നീനുമളെ അന്നേ.
3: ആഹാ അമ്മേ, സദ്യവട്ടം എല്ലാം ഉണ്ടല്ലോ.
1: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
0: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക്.

വേനൽ മഴ തുടർ നാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ ആർ ജി മഹേഷ്, വിഷ്ണു സി വി, രാകേഷ് എം എസ്. സംവിധാനം എൻ വാസുദേവ്.

0: എന്റെ ഡോക്ടറെ, എന്തൊരു തണുത്ത കാറ്റാ ഇവിടെ.
1: ഈ ഹൈറേഞ്ചിൽ തീക്കാറ്റ് ഉണ്ടാവാറില്ല മനു, എപ്പോഴും തണുപ്പാ. അതുകൊണ്ടല്ലേ പട്ടണത്തിൽ തേയിലത്തോട്ടങ്ങൾ പച്ച പിടിക്കാത്തത്.
0: ഡോക്ടർ ശ്രീകുമാറിന് എന്തൊരു ഹ്യൂമർ സെൻസ്! കീപ് ഇറ്റ് അപ്പ്. ഇത്തിരി വെയിലും വെളിച്ചമൊക്കെ ഉണ്ടെങ്കിലും ചൂടൊരല്പം പോലും ഇല്ല. എന്തൊരു പ്രദേശമായത്!
1: ആ കുറച്ചുകൂടി കഴിയുമ്പോൾ അവസ്ഥ വീണ്ടും മാറും. മഞ്ഞുമേഘങ്ങൾ മലയിലും താഴ്വാരങ്ങളിലും ഒക്കെ പടർന്നിറങ്ങും. കാറ്റും കുളിരും ഇരട്ടിയാവും.
0: എൻ്റെ അമ്മേ, അതിനു മുമ്പ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഹൈറേഞ്ച് കേൾക്കാനൊക്കെ നല്ല സുഖം. ഹോ, വളഞ്ഞു പുളഞ്ഞുള്ള റോഡും ഒരു വശത്ത് പാതാളം പോലുള്ള കൊക്കകളും, അതൊക്കെ കണ്ട് പേടിച്ച് കിടുങ്ങിയിരിക്കുമ്പോഴാ ഈ കിടുകിട വറപ്പിക്കുന്ന തണുപ്പ്.
1: സുഖവും സുന്ദരവുമായ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഏക വ്യക്തി മനു ആയിരിക്കും. അല്ലേ വിശ്വ? ഏ വിശ്വൻ, എന്താ ഇങ്ങനെ ടെൻഷൻ പിടിച്ചിരിക്കുന്നത്?
2: അത് പിന്നെ ഞങ്ങൾ വന്ന കാര്യം.
1: ഓ ഡോണ്ട് വറി വിശ്വ, കൂളായിട്ടിരിക്കെ. വന്ന കാര്യം മംഗളമാക്കിയിട്ടേ നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടൂ. ഓക്കെ,
2: എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഡോക്ടർ.
1: ഓ വേണ്ട, നമ്മൾ തമ്മിൽ ഈ മെഡിക്കൽ കോളേജിൽ വെച്ചുണ്ടായിരുന്ന പോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് മതി. ഈ ഡോക്ടർ പട്ടം എന്ന ബഹുമാനം തന്ന് ദേവി ഇതെന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്.
2: ഓ സോറി, കോളേജ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ശ്രീകുമാറിനെ കണ്ടുമുട്ടാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല.
1: ആ വിധി ഇങ്ങനെയൊക്കെ ഉള്ളപ്പോ കണ്ടുമുട്ടാതിരിക്കാൻ പറ്റുമോ?
0: യെസ്, അതാണ് വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാമെന്നൊക്കെ ചിലർ പറയുന്നത് അല്ലേ ഡോക്ടറെ? സോറി ശ്രീകുമാറെ. ശ്രീകുമാറിന്റെ ഡാഡിയും അമ്മയൊക്കെ?
1: പണ്ട് സായിപ്പന്മാർ നിർമ്മിച്ച ആ വലിയ ബംഗ്ലാവ് വിട്ട് മറ്റൊരു വാസസ്ഥലം അവർക്ക് ചിന്തിക്കാനേ കഴിയില്ല. അതൊരു രാശിമന്ദിരമാണെന്നാ ഡാഡിയും അമ്മയൊക്കെ പറയുന്നത്.
0: എന്തായാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ചന്തമുണ്ട്. തേയിലത്തോട്ടത്തിന് നടുവിലെ കുന്നിന് മുകളിൽ അമ്പര ചുംബി പോലൊരു കൊട്ടാരം, കാറ്റും മഞ്ഞുമൊക്കെ തടയാൻ ചുറ്റും മരങ്ങൾ. ഒരു നല്ല ചിത്രം വരച്ച പോലെ. അല്ല, ശ്രീകുമാറിനെ ആ രാശിമന്ദിരത്തിൽ നിന്ന് കുടിയിറക്കി ഈ ഗസ്റ്റ് ഹൗസിലാക്കിയത് എന്താ?
1: എന്നെ അവിടെ നിന്ന് കുടിയിറക്കിയിട്ടൊന്നുമില്ല, ഇതെന്റെ സ്വകാര്യ ഭവനമാ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു പ്രൈവസിക്ക് വേണ്ടി വൃത്തിയാക്കി മോടി പിടിപ്പിച്ചെടുത്തതാ. ഇതിന്റെ സമീപ പ്രദേശം ഒരു 19 ഏക്കർ, സ്റ്റൈലിൻ അറ്റ്മോസ്ഫിയറാ. തേയില മാത്രമല്ല, നിറയെ ഫലവൃക്ഷങ്ങളും ചെടികളും.
0: ആ ശരിയാണല്ലോ, ആ കാണുന്നത്
1: അത് ഓറഞ്ച് മരങ്ങളാ.
0: ഓ, ഇടക്കിടക്ക് ചുവന്ന് പഴുത്തു നിൽപ്പുണ്ടല്ലോ.
1: അതെ, എല്ലാം ഉണ്ട്. ഞാൻ ഇതൊക്കെ കഴിച്ച് ആസ്വദിച്ച് പകൽ കൂടുതൽ സമയവും ഇവിടെ തന്നെയാ.
0: ആ ചുമ്മാതല്ല, വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടനായിരിക്കുന്നത്.
2: ഞങ്ങൾ വിചാരിച്ചു വല്ല അമേരിക്കയിലോ ലണ്ടനിലോ മറ്റോ സ്പെഷ്യലൈസിങ്ങിന് പറന്നു കാണുമെന്നാ.
1: ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഏത് രാജ്യത്ത് വേണമെങ്കിലും ഡാഡി എന്നെ അയക്കുമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു, MBBS. പാസ്സായപ്പോൾ ഞാനത് പറഞ്ഞു. ഡാഡിയും മമ്മിയും എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു, ഫുൾ സപ്പോർട്ടും വാഗ്ദാനം ചെയ്തു.
0: എന്താ അത്?
1: പറയാം. എൻ്റെ ഡാഡിക്ക് ഒരു 3000 ഏക്കറിന് താഴെയുള്ള തേയിലത്തോട്ടമേ ഉള്ളൂ, 2 ഫാക്ടറിയും. എന്നാൽ 5000 ഏക്കറും അതിൽ കൂടുതലുമുള്ള തോട്ടം മുതലാളിമാരുണ്ട് ഇവിടെ. മൊത്തത്തിൽ തോട്ടങ്ങളിലും ഫാക്ടറികളിലുമായി 3000-ത്തോളം തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ഈ ഹൈറേഞ്ചിൽ ജീവിക്കുന്നു. ദയനീയമാണ്.

0: ാണ് അവരുടെയൊക്കെ ജീവിതം.
1: ആ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഈ ശമ്പളം മുടക്കം, ദാരിദ്ര്യം, പിന്നെ ഈ മഞ്ഞു മഴയൊക്കെ അതിജീവിക്കാൻ പാർപ്പിടം പോലും ഇല്ലാതെ.
0: പണ്ട് സായിപ്പന്മാർ കുതിരകളെ കെട്ടി പാർപ്പിച്ചിരുന്ന ലായങ്ങളിൽ മറകെട്ടി വേർതിരിച്ചാണ് പല കുടുംബങ്ങളും കഴിയുന്നത്. വൃദ്ധരും കുട്ടികളും ഒക്കെയുള്ള അക്കൂട്ടർക്ക് ഈ പോഷകാഹാരക്കുറവും വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കൊണ്ടുമാണ് ഈ മാറി മാറി വരുന്ന പല രോഗങ്ങളും അകാലത്തിൽ സംഭവിക്കുന്ന മരണങ്ങളും ഒക്കെ. മരുന്നും ചികിത്സയും ലഭിക്കാതെയാണ് ജീവൻ പൊലിഞ്ഞു പോകുന്നതിലേറെയും. കഴിയുന്നത്ര എനിക്ക് ആ പാവങ്ങളെ സഹായിക്കണമെന്നുണ്ട്. ദേ ആ കാണുന്ന പുതിയ ബിൽഡിംഗ് ശ്രദ്ധിച്ചോ?
1: ആ ഇപ്പൊ കണ്ടു, ശ്രീമാറിന് വേണ്ടി പണിഞ്ഞ പുതിയ ബംഗ്ലാവല്ലേ?
0: ഏയ് അല്ലല്ല, ആശുപത്രിക്ക് വേണ്ടി പണിത ബിൽഡിംഗാ. എല്ലാ സൗകര്യങ്ങളുള്ള ഒരു നല്ല ആശുപത്രി, അതെന്റെ സ്വപ്നമാ. ഞങ്ങളുടെ തോട്ടത്തിലെ തൊഴിലാളികൾക്ക് മാത്രമല്ല, തോട്ടം മേഖലകളിലെ സർവ്വ തൊഴിലാളി കുടുംബങ്ങൾക്കും സൗജന്യമായി ചികിത്സയും മറ്റു സഹായങ്ങളും, അതാണ് എന്റെ ലക്ഷ്യം. വിദഗ്ധരായിട്ടുള്ള വേറെ ഡോക്ടർമാരെയും സ്റ്റാഫുകളെ ഒക്കെ ഏർപ്പാടാക്കും. എന്നിട്ട് താമസിയാതെ തന്നെ സർക്കാരിൽ നിന്ന് സൗജന്യമായി വിലപിടിപ്പുള്ള മരുന്നുകളും ഇൻസ്ട്രുമെന്റുകളും വിദഗ്ധരുടെ മേൽനോട്ടങ്ങളും ഒക്കെ ഞാൻ നേടിയെടുക്കും.
1: ഓ ഗ്രേറ്റ് ശ്രീകുമാർ, നമുക്ക് വേണം ഈ നല്ല മനസ്സിനെ. ഈ സംരംഭത്തിൽ ഒപ്പം ചേർന്ന് സന്തോഷിക്കാനും സഹായിക്കാനും ഒക്കെ ഞങ്ങളും ഉണ്ടാവും കൂടെ. എന്താ വിശ്വാ?
2: ഓ ഷുവർ.
0: ഓ താങ്ക്സ്.
1: പക്ഷെ ഇപ്പോ നമുക്ക് ഈ വിശ്വന്റെ മനോവിഷമം ഒന്ന് മാറ്റിയെടുക്കാൻ.
0: ആ ശോഭയുടെ കാര്യത്തിൽ ഒരു തീരുമാനം അല്ലേ?
1: യെസ്.
0: ആ ഞാൻ ഏറ്റു, നിങ്ങളുടെ ആവശ്യം ഞാൻ നിറവേറ്റും.
2: ഒരുപക്ഷെ തുടർന്ന് പഠിക്കാൻ ശോഭ വിസമ്മതിച്ചാൽ എനിക്ക് അവളെ വിവാഹം കഴിക്കണം. ഇത് എന്റെ പ്രായച്ചിത്തമല്ല, എന്റെ ഹൃദയത്തിൽ അങ്ങനൊരു സ്ഥാനം ഞാൻ അവൾക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞു.
0: ആ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഞാൻ നടത്തിത്തരും.
1: അല്ല ശ്രീകുമാർ, ഇത്ര സിമ്പിളായിട്ട് പറയുന്നത് കേട്ടാൽ ശോഭയുടെ കുടുംബത്തിന്റെ കാരണം അവര് ആധികാരികമായി വാക്കുറപ്പിക്കും പോലെ തോന്നുമല്ലോ.
0: ഏയ് അത് വെറും തോന്നലാക്കണ്ട, ഞാൻ ശോഭയുടെ വീട്ടിലെ കുടുംബനാഥനാണെന്ന് ഉറച്ചു വിശ്വസിച്ചോ?
1: ആ കോമഡി കോമഡി. കോടീശ്വരനായ എസ്റ്റേറ്റ് മുതലാളിയുടെ പൊന്നോമന പുത്രൻ ഡോക്ടർ ശ്രീകുമാർ MBBS, ശോഭ എന്ന സാധാരണ പെൺകുട്ടിയുടെ സാധാരണ കുടുംബത്തിന്റെ നാഥനെന്ന്. സൂപ്പർ കോമഡി അല്ലേ? ഒന്ന് ചിരിക്കു വിശ്വാ.
0: മനു ഇത് കോമഡി അല്ല, സീരിയസ്. പ്ലീസ് ബി സീരിയസ്. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ സൂക്ഷിക്കുന്ന ആ രഹസ്യം പറയാം, പക്ഷേ നിങ്ങളിൽ നിന്നും മറ്റൊരാളും ഈ രഹസ്യം അറിയാൻ പാടില്ല. ഓക്കെ?
1: ശ്രീകുമാർ ധൈര്യമായിട്ട് പറയും, എന്താണെങ്കിലും ആ രഹസ്യം രഹസ്യമായി തന്നെ ഞങ്ങൾ സൂക്ഷിക്കും.
0: ശോഭയ്ക്ക് ഒരു ചേച്ചിയുണ്ട്, സരള.
2: ഏ അതെങ്ങനെ ശ്രീകുമാറിനറിയാം?
0: അറിയുക മാത്രമല്ല, അടുത്തു അകലാനാവാത്ത വിധം ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണ്.
1: മൈ ഗോഡ്, നിങ്ങൾ പ്രേമത്തിലാണോ ശ്രീകുമാർ?
0: അതെ, അവരുടെ വീട്ടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ ഒരു ദിവസം മമ്മി നിർബന്ധിച്ചെന്നെ കൂട്ടിക്കൊണ്ടുപോയി. സമയദോഷം മാറിക്കിട്ടാനുള്ള ഒരു നേർച്ച തീർക്കാനെന്നാ പറഞ്ഞത്. അവിടെ വച്ചാണ് സരളയെ ഞാൻ ആദ്യമായി കണ്ടത്. പിന്നെ മനസ്സിൽ പതിഞ്ഞുപോയ ആ രൂപം മായ്ക്കാനും മറക്കാനും എനിക്കായില്ല.
1: അപ്പോ നിങ്ങൾ തമ്മിൽ
0: ഒന്നായി ചേർന്നു കഴിഞ്ഞു എല്ലാ അർത്ഥത്തിലും. പിന്നൊരു മഹാരഹസ്യം.
1: എന്താ അത്?
0: ഇപ്പോൾ അവൾ ഗർഭിണിയാണ്.
1: സത്യമാണോ ശ്രീകുമാർ?
0: സത്യം.
2: ചതി, ഇത് ചതിയാണ്. ശ്രീകുമാറിന്റെ ഡാഡിയും മമ്മിയും ഇതറിയുമ്പോ?
0: അറിയില്ല. സരള ഗർഭിണിയാണെന്ന കാര്യം മാത്രം ആർക്കും അറിയില്ല. പക്ഷേ വിവാഹം എത്രയും വേഗം അത് മംഗളമായി ആഡംബരത്തോടെ നടക്കും.
2: അതിനവർ സമ്മതിക്കുമോ, ശ്രീകുമാറിന്റെ ഡാഡിയും മമ്മിയും?
0: സമ്മതിക്കുമെന്ന് മാത്രമല്ല സന്തോഷിക്കുകയും ചെയ്യും. ഡാഡിയുടെയും മമ്മിയുടെയും ആഗ്രഹം സമ്പത്തോ ആഡംബരങ്ങളോ അല്ല, പരിഷ്കാരവും അഹങ്കാരവും ഇല്ലാത്ത സൗമ്യവതിയായ ഒരു സാധാരണ പെൺകുട്ടി. സുന്ദരിയായിരിക്കണം, സ്നേഹവും സംസ്കാരവും ഉള്ളവളായിരിക്കണം.
2: ശോഭയ്ക്ക് അറിയാമോ നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം?
0: ഇല്ല, ശോഭയ്ക്കും അമ്മയ്ക്കും അറിയില്ല. എന്ന് മാത്രമല്ല, ഞാനും സരളയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഊഹിക്കാൻ പോലുള്ള ഒരു സാഹചര്യവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല.
2: ഇനിയിപ്പോ അവരൊക്കെ അറിയണ്ടേ?
0: അറിയും. ഗർഭിണിയായ സ്ഥിതിക്ക് ഇനി വൈകാൻ പാടില്ല. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ കൂടിക്കാഴ്ചയിൽ സരളയോട് ഞാൻ പറഞ്ഞു, അമ്മയോട് രഹസ്യമായി ഈ ബന്ധം അറിയിക്കണമെന്ന്. എങ്കിലേ എത്രയും പെട്ടെന്ന് വിവാഹം നടത്താൻ സമ്മതിക്കൂ, തൽക്കാലം ശോഭ അറിയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്നോ നാളെയോ സരള അമ്മയോട് എല്ലാം പറയും.
1: കൺഗ്രാജുലേഷൻ ഡോക്ടർ ശ്രീകുമാർ.
0: താങ്ക് യു. എന്താ ഇപ്പോൾ ഞാൻ ശോഭയുടെ കുടുംബത്തിന്റെ നാഥനായില്ലേ?
1: സമ്മതിച്ചിരിക്കുന്നു.
0: ഈ കുടുംബനാഥൻ പറഞ്ഞാൽ ശോഭ അനുസരിക്കില്ലേ?
1: അനുസരിക്കും, തീർച്ചയായും അനുസരിക്കും. ഓ ദൈവം, ഏതെല്ലാം റൂട്ടുകളിലൂടെയാണ് മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്.
0: എന്താ വിശ്വ, ഹാപ്പി ആയില്ലേ?
2: ഹാപ്പിയാണ്.
1: ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി?
0: ആ എന്റെ ജീപ്പിൽ നമ്മൾ ഇവിടുന്ന് പുറപ്പെടുന്നു. ടി എസ്റ്റേറ്റ് കഴിഞ്ഞാൽ കുറച്ചു ദൂരം ഫോറസ്റ്റ് ഏരിയ, 4-5 ഹെർപ്പിൻ വളവ് കയറി ചെല്ലുമ്പോ ചെമ്പകത്തറ വില്ലേജ് ബോർഡർ, അവിടെ വിശാല സുന്ദരമായൊരു സ്ഥലത്ത് ഞാൻ നിങ്ങളെ ഇറക്കും. നിങ്ങളവിടെ വെയിറ്റ് ചെയ്യണം. ഞാൻ ആ വീട്ടിൽ ചെന്ന് സരളയുടെ അമ്മയോട് വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കും. എല്ലാം മംഗളമായി പര്യവസാനിക്കുന്ന ശുഭവാർത്തയുമായി തിരിച്ചു വരും. അതിനുശേഷം നിങ്ങളെ ആ വീട്ടിലെ അതിഥികളായി എത്തിക്കും. ശോഭയും സരളയും അമ്മയും ഒക്കെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന അതിഥികളായിട്ട്. ഓക്കെ
1: ഓക്കെ,
0: അപ്പോ പുറപ്പെടാം.
1: ഷുവർ. വിശ്വ,
2: എന്താടാ
1: വിശാലസുന്ദരമായ ഒരു സ്ഥലത്ത് നമ്മളെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരു വനത്തിന്റെ നടുവിലാണല്ലോ ശ്രീകുമാർ നമ്മളെ ഇറക്കി വിട്ടിട്ട് പോയത്.
2: വനവും മലകളും തേയില കാടുമൊക്കെ ചേർന്നതാണ് ഈ ഹൈ റേഞ്ച്. ഇവിടെ ഒരു അല്പസമയം കാത്തു നിൽക്കാൻ നിനക്ക് വേണ്ടി പെട്ടെന്നൊരു മൈതാനം ഉണ്ടാക്കാൻ പറ്റുമോ?
1: ഒരൊറ്റ മനുഷ്യജീവിയെ പോലും കാണാനില്ലല്ലോ. വല്ല കാട്ടുവന്നിയോ പോത്തോ മറ്റോ ചീറിപ്പാഞ്ഞു വന്നാ നമ്മളെന്തോ ചെയ്യും?
2: എടാ മനു,
1: പറയൂ. ഷോ, പേടി മാറാനുള്ള ഐഡിയ വല്ലതും കിട്ടിയോ?
2: ആ കിട്ടി. ദേ ആ പാറപ്പുറത്ത് കയറിന്ന് താഴ്വരകളിലോട്ട് നോക്കി സൗന്ദര്യം ആസ്വദിച്ച് നിക്കുക. എന്തേ?
1: അതെ അതെ, എന്നിട്ട് വേണം ബോധം കെട്ട് വീഴാൻ. ഇങ്ങോട്ട് വരുമ്പോ തന്നെ ജീപ്പിലിരുന്ന് ഒരു പ്രാവശ്യമേ ആ ഭാഗത്തോട്ട് നോക്കിയുള്ളൂ. അപ്പോഴേക്കും എന്റെ തല ഇറങ്ങിപ്പോയി. കൊക്കയും കുഴികളും. ഹോഹോ, എന്തായാലും ശ്രീകുമാരനെ സമ്മതിക്കണം. വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന മലമ്പാതയിലൂടെ ഈസി ആയിട്ടല്ലേ ജീപ്പ് പറപ്പിച്ചു വിട്ടത്?
2: അതെ, അത് ശ്രീകുമാറിന് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാ. അല്ല, ശ്രീകുമാർ പോയിട്ട് ഏതാണ്ട് 1 മണിക്കൂറായല്ലോ. ശോഭയുടെ വീട്ടിൽ ചെന്നപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ?
1: എന്ത് പ്രശ്നം? ശോഭയുടെ അമ്മയുടെ ഒക്കെ ശ്രീകുമാർ ആദ്യം പറയുന്നത് സരളയെ വിവാഹം കഴിക്കുന്ന കാര്യമായിരിക്കും. ഈ നാട് മുഴുവൻ ബഹുമാനിക്കുന്ന വലിയൊരു എസ്റ്റേറ്റ് മുതലാളിയുടെ മകൻ, സുന്ദരനായ ഒരു ഡോക്ടർ. ശ്രീകുമാർ പറയുമ്പോ തന്നെ അവർ ഞെട്ടിപ്പോകും. എല്ലാവർക്കും സന്തോഷം കൊണ്ട് വട്ടുവരായിരുന്നാ കൊള്ളാം.
2: പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചു വന്ന കാര്യം?
1: അത് ശ്രീകുമാർ പറഞ്ഞാല് വെരി സിമ്പിൾ. ശ്രീകുമാർ ശോഭയോട് നമ്മുടെ താല്പര്യം അറിയിക്കുന്നു, ശോഭ അനുസരിക്കുന്നു. ദാറ്റ്സ് ഓൾ. ദേ വരുന്നു ശ്രീകുമാർ. അങ്ങോട്ട് പോയതിന്റെ ഇരട്ടി വേഗത്തില്. സന്തോഷം കൊണ്ട നമ്മളെ ശോഭയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള വരവാ.
0: ഹേയ് ഹേയ് വിശ്വ, മനു, ജീപ്പിൽ കയറ്, വേഗം തിരിച്ചു പോകാം.
2: എന്താ തിരിച്ചു പോകാനോ? ശ്രീകുമാറിന് എന്താ ഒരു ഭയവും പരിഭ്രവവും ഒക്കെ?
0: അതൊക്കെ പറയാം.
2: അവിടെ ചെന്നപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
0: കുഴപ്പമുണ്ട്. വീട്ടിന് മുന്നിൽ നാട്ടുകാർ കൂടിയിട്ടുണ്ട്.
1: എന്താ എന്താ കാര്യം? അപ്പോ സരളയെ അമ്മയൊന്നും കാണാൻ പറ്റിയില്ലേ?
0: ഇല്ല, സരളയുടെ അമ്മ മരിച്ചു. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് കൂടി നിൽക്കുന്നവര് തമ്മിൽ സംസാരിക്കുന്നത് കേട്ടതാ.
2: ഓ, എല്ലാം തകർന്നു. നമ്മുടെ പ്രതീക്ഷകളൊക്കെ തകർന്നു.
0: ശോഭ അമ്പലത്തിലെങ്ങാണ്ട് പോയിരിക്കുക. വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. ശോഭ അവിടെ എത്തുമ്പോ യാദൃച്ഛികമായിട്ട് എന്നെ കണ്ടാലോ, അതുകൊണ്ടാ ഞാൻ പെട്ടെന്ന് ഇങ്ങി പോന്നത്.
1: ഇനിയിപ്പൊ എങ്ങനെയാ ശ്രീകുമാർ കാര്യങ്ങള്?
0: എന്താണ് ചെയ്യുക? തൽക്കാലം തിരിച്ചു പോകാം. നിരാശപ്പെടേണ്ട, നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷേ എനിക്കിപ്പോ ദുഃഖം മാത്രമല്ല, കുറ്റബോധവും തോന്നുന്നു. മനസ്സില് വല്ലാത്തൊരു നീറ്റൽ.
2: എന്താ ശ്രീകുമാറേ?
0: ആ അമ്മ മരിച്ചത് ഞാൻ കാരണമാണ്.
3: വേനൽ മഴ. ഈ നാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും വിശ്വൻ ആർജി മഹേഷ്, മനു വിഷ്ണു സി വി, ശ്രീകുമാർ രാകേഷ് എം എസ്.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കൊമ്പനോക്കൾ. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ജലോത്സവം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയത്. BR പ്രസാദിന്റെ വരികൾ, അൽഫോൺസ് ജോസഫിന്റെ സംഗീതം.

0: ആകാശവാണി ഇപ്പോൾ ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 72nd നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം 2026 ദൃക്സാക്ഷി വിവരണം. വിവരണം നൽകുന്നവർ അഡ്വക്കേറ്റ് പ്രഭു മാത്യു, ഡോക്ടർ വിച്ചു എക്സ് മലയിൽ, വിനു കെ ജോൺ, ഭദ്രൻ ടി ബി, ഡോക്ടർ ജി എസ് വിനോദ് കുമാർ. ഇനി ദൃക്സാക്ഷി വിവരണത്തിലേക്ക്.
1: മാന്യ ശ്രോതാക്കളെ നമസ്കാരം. ആലപ്പുഴ നഗരത്തിന് കിഴക്ക് പുന്നമടക്കായലിൽ നടക്കുന്ന 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ദൃക്സാക്ഷി വിവരണം പുന്നമടക്കായലിൽ നിന്ന് ആരംഭിക്കുകയാണ്. ആവേശത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും ഉജ്ജ്വല നിമിഷങ്ങൾക്ക് വേണ്ടി കായലും കരയും ഒന്നിച്ച് കാത്തിരിക്കുന്ന നിമിഷമാണിത്. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 കളിവള്ളങ്ങളാണ് ഇക്കുറി ഈ ജലപ്പോരിന്റെ താരങ്ങൾ. ഓഗസ്റ്റ് മാസത്തെ 2nd എന്ന പതിവ് കണക്കിൽ നിന്നും മഴയും വെള്ളപ്പൊക്കവും എതിരാളികളായി മാറിയ ഇക്കാലത്ത് അത് ഓഗസ്റ്റ് 22 മാറിയെങ്കിലും വള്ളംകളിയുടെ സ്വീകാര്യതയ്ക്കോ ആവേശത്തിനോ തെല്ലുകുറവുമില്ലെന്ന് ഈ കമന്റേറ്റർ ബോക്സിൽ ഇരുന്നുകൊണ്ട് ധൈര്യമായി പറയാം. അത്രമേൽ ജനങ്ങളാണ് ഇരുകരകളിലും തടിച്ചുകൂടിയിരിക്കുന്നത്. കായലിലെ ജലത്തേക്കാൾ ഏറെ കാണികൾ ഒരു പുതുചരിത്രം തങ്ങളും രചിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. മില്ലി സെക്കൻഡുകൾക്കാണ് ജയാപരാജയങ്ങൾ നിർണയിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ കൈനഗരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടൻ 4.21.084 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ വെള്ളി ട്രോഫി അവർ അങ്ങനെയാണ് കൈക്കലാക്കി പുതുചരിത്രം രചിച്ചത്. മാന്യ ശ്രോതാക്കളെ, ഇവിടെ ആവേശമാണ് ഓരോ തുഴയും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പുന്നമടയെ ത്രസിപ്പിക്കുന്ന ഈ ജലമാമാങ്കത്തിന്റെ തത്സമയ വിവരണം ദീർഘകാലമായി കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ദൃക്സാക്ഷി വിവരണത്തെ ഒരു കലയായും പോരാട്ടമായും കണ്ടറിഞ്ഞത് ആകാശവാണിയിലെ കമന്റേറ്റർമാരായിരുന്നു. ഒട്ടും ആവേശം ചോരാതെ അവർ മൈക്ക് കൈമാറി ശ്രോതാക്കളിലേക്ക് പുന്നമട പൂരത്തിന്റെ ആർപ്പുവിളികൾ എത്തിച്ചു. പ്രശസ്തരായ നാഗവള്ളി ആർ എസ് കുറുപ്പ്, ജഗതി എൻ കെ ആചാരി, പി ഡി ലൂക്ക്, വി വി ഗ്രിഗറി, അലക്സ് വള്ളക്കാലിൽ, പ്രൊഫസർ ജി ബാലചന്ദ്രൻ എന്നിവരൊക്കെ പുന്നമടയോളം വാക്കുകളിൽ കൂടി മലയാളത്തിന് പരിചയപ്പെടുത്തി. ഇക്കുറി ഈ വള്ളംകരി ആരവം ശ്രോതാക്കളിൽ എത്തിക്കാൻ ഞാൻ ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ, എന്നോടൊപ്പം ശ്രീ ഭദ്രൻ വടക്കുംപുറം, ഡോക്ടർ പ്രഭു മാത്യു, ശ്രീ വിനു കെ ജോൺ, ഡോക്ടർ ജി വിനോദ് കുമാർ എന്നിവരും ആകാശവാണിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരുമുണ്ട്. എനിക്ക് തോന്നുന്നത് കുട്ടനാട്ടുകാരുടെ ഓണാഘോഷം ഇന്നാണെന്നാണ്. അത്രമേൽ ആരവമാണ് ഗാലറി. മഴമേഘങ്ങൾ ഒളിച്ചു കളിക്കുന്ന ചിങ്ങമേലിടയ്ക്കിടെ ഈ നെട്ടായത്തിൽ സ്വർണം പൂത്താലി പോലെ പ്രകടമാകുന്നുണ്ട്. മഴയും കാണികളും തമ്മിൽ മത്സരിച്ചാൽ മഴ തോറ്റുപോകുന്ന ചരിത്രമാണ് പുന്നമടയ്ക്കുള്ളത്. വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ വായുവിൽ അഞ്ഞു വീശുന്ന 1000 കൈകൾ മഴയെ പ്രതിരോധിക്കും. തീർച്ച നിർണായക നിമിഷാർദ്ധങ്ങൾ പുന്നമടയുടെ കായലാഴങ്ങളിലേക്ക് ആണ്ടുപോകാനുള്ള സമയത്തിനായി ഇതാ കാണികൾ കാത്തിരിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനം ഈ പുന്നമടക്കായൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മലയാളിയുടെ വള്ളംകളി പെരുമയ്ക്ക് 72 വർഷത്തെ ചരിത്രമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 52 കേരള സന്ദർശനം, ചുണ്ടൻ വള്ളങ്ങളുടെ മത്സര വള്ളംകളിയിൽ ആവേശം മൂണ്ട നെഹ്റു, പിന്നീട് തന്റെ കയ്യൊപ്പു ചാർത്തി നൽകിയ വെള്ളിച്ചുണ്ടൻ, അത് കേരളത്തിന്റെ സ്നേഹത്തിന്റെയും ഒരുമയുടെയും ആവേശ തിരത്തള്ളലായി. തലമുറകളിലൂടെ കൈമാറിയെത്തിയ മത്സരത്തിന്റെ രൂപവും ഭാവവും ഈ 72 വർഷങ്ങളിൽ കൂടി മാറിയെങ്കിലും കിഴക്കിന്റെ വെനീസിനെ ആകമാനം പ്രകമ്പനം കൊള്ളിക്കുന്ന ജലമാമാമംഗത്തിന്റെ ആവേശത്തിന് ഒരു മാറ്റവുമില്ല. ക്ലബ്ബുകളും താരങ്ങളും പ്രൊഫഷണലായി. 16 ചുണ്ടൻ വള്ളങ്ങൾ 4 ഹീറ്റ്സ് എന്നത് ഇക്കുറി 22 ചുണ്ടനും 6 ഹീറ്റ്സുമായി മാറി. ഓരോ വർഷവും പുതിയ ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിച്ച് നീറ്റിലിറക്കി മത്സരിക്കുന്നത് കുട്ടനാടിന്റെ ഒരു തനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2015 മുതൽ ഇന്ന് വരെ ഏതാണ്ട് 15 ചുണ്ടൻ വള്ളങ്ങളാണ് പുതുതായി രംഗത്തെത്തിയത്. ഇന്ന് മറ്റേത് കായിക വിനോദത്തെയും പോലെ വള്ളംകളിയുടെ പരിശീലനം സാങ്കേതിക വിദ്യകൾക്കൊപ്പം തുഴിഞ്ഞ് ലോക നിലവാരത്തിലേക്ക് എത്തിക്കുന്ന പ്രവചനാതീതമാണ് ഈ ഓളപ്പോര്. ചരിത്രത്തിലെ ഒരു ഇല്ലാത്തവരുടെ കിരീടധാരണവും വമ്പന്മാരുടെ പതനവും ഈ പുന്നമടക്കായൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ നെട്ടായം വിജയകിരീടം നിലനിർത്താനും പരാജിതർക്ക് കണക്ക് തീർക്കാനുമുള്ള ഒരിടമായി മാറുകയാണ്. വർണ്ണശബളമായ മാസ്റ്റിലിന്റെ ആരംഭത്തോടുകൂടിയാണ് വള്ളംകളി 72nd വള്ളംകളികൾ സമാരംഭിക്കുന്നത്. ഈ ജനാരവം ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുകയാണ്. ആ പ്രസംഗത്തിലേക്ക് നമുക്കൊന്ന് പോകാം.
2: ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി ഈ വേദിയിലെത്തിയിട്ടുള്ള കർണാടകയുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാർ അടക്കം വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ, ഇരു കരകളിലും നിന്ന് ഈ മത്സരത്തിന് പ്രോത്സാഹനം നൽകുന്ന പ്രിയപ്പെട്ടവരെ,

0: ഇത് ഒരു ചരിത്ര മുഹൂർത്തമാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 72-ാമത് പ്രാവശ്യം ഇത് നടക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് നെഹ്റു ട്രോഫി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന യുഗപ്രഭാവനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിലുള്ള ഈ ട്രോഫിക്ക് വേണ്ടി ഈ കായലിൽ നടക്കുന്ന ആവേശകരമായ ഒരു മത്സരമാണ്. പണ്ഡിറ്റ് നെഹ്റു ഇവിടെ വന്ന് ആവേശപൂർവം ഈ വള്ളംകളി മത്സരങ്ങൾ വള്ളംകളി കണ്ടിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം 2 ആഴ്ച കൂടുമ്പോൾ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതുമായിരുന്നു. 1953 ജനുവരി 4-ാം തീയതി അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഒരു കത്തെഴുതി. ആ കത്തിൽ ഈ വള്ളംകളിയിൽ അദ്ദേഹം പങ്കെടുത്തതും വലിയ സ്നേക് ബോട്ട്, നീളത്തിലുള്ള ഒരു ബോട്ട്, കേരളത്തിൽ മാത്രം കാണുന്ന ഈ ബോട്ടിൽ 100-ലധികം ആളുകൾ തുഴക്കാരായി ഉള്ളത്, അതിന് നടുവിൽ കുറെ പേർ നിന്ന് അവർക്ക് ആവേശം പകർന്നു കൊടുക്കുന്നത്, പാട്ടുകൾ പാടുന്നത്, ഈ മത്സരത്തെ മുഴുവൻ ആവേശഭരിതമാക്കുന്നത് അദ്ദേഹം വികാരനിർഭരമായ വാക്കുകളിലൂടെയാണ് ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരെയും അറിയിച്ചത്. അങ്ങനെ ചരിത്രത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഈ മത്സരം നിങ്ങൾക്കെല്ലാവർക്കും, എല്ലാവരും ഒന്നിച്ചുകൂടാനുള്ള ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് മലയാളികൾ എല്ലാവരും ഒന്നിച്ചുകൂടാനുള്ള ഈ അതിമനോഹരമായ മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഈ ആവേശകരമായ മത്സരം ഈ കായലിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.
1: നന്ദി ബഹുമാന്യായ മുഖ്യമന്ത്രി. ഇപ്പോൾ നിങ്ങൾ ഏവരും കാത്തിരിക്കുന്നത് പോലെ തന്നെ
2: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് മാന്യ ശ്രോതാക്കൾക്ക് വിവരണം നൽകുന്നത് അഡ്വക്കേറ്റ് ഡോക്ടർ പ്രഭു മാത്യു. 72-ാമത് നെഹ്റു ട്രോഫിയുടെ മാസ്റ്റലിന്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. മാസ്റ്റലിൽ നിന്ന് കർണാടക മുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്ക്.
3: വള്ളംകളിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വർണ്ണശബളമായ മാസ്റ്ററിലാണ്. ഈ മാസ്റ്ററില് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കലയാണ്. വള്ളംകളിയുടെ മുഖ്യ സംഘാടകനും മുൻ MLA ശ്രീ സി കെ സദാശിവനാണ് ഈ മാസ്റ്ററിലിന്റെ ഉപജ്ഞാതാവ്. ഇപ്പോൾ ശ്രീ ഡി കെ ശിവകുമാർ, കർണാടക മുഖ്യമന്ത്രിയായ ശ്രീ ഡി കെ ശിവകുമാർ വള്ളംകളി താരങ്ങളെ, ആലപ്പുഴക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. വള്ളംകളി നിറയെ ശാസ്ത്രമാണ്. വെള്ളത്തിന്റെ നിശ്ചലതയ്ക്ക് മേൽ കൈക്കുരുത്ത് ചലന നിയമങ്ങൾ പ്രയോഗിക്കുന്ന ഒരു പരീക്ഷണം. അതിൽ നൃത്ത ചുവടുകൾ പോലെ താളം ചേരും. അനുപമമായ ഒരു കലാരൂപമായോ കായിക മേളയായോ അത് പരിണമിക്കും. ഇതാണ് ആ കാഴ്ച. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 72-ാമത് എഡിഷൻ. 2 നാളിനപ്പുറം ഓണം കടന്നുവരും. പക്ഷെ ആലപ്പുഴയ്ക്ക് ഇന്നേ ഓണമാണ്. 22 ചുണ്ടൻ വള്ളങ്ങളിൽ ഏതാണ്ട് 4000-ത്തിലധികം തുഴച്ചിൽക്കാര് ഈ ഫിനിഷിംഗ് പോയിന്റിന്റെ മുൻപിൽ ഈ നെട്ടായത്തിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അമരവും അണിയവും അതിലുള്ള ആളുകളും ഒക്കെ ഈ നെഹ്റു ട്രോഫി കരസ്ഥമാക്കുവാനുള്ള, ആര് കരസ്ഥമാക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് കാത്തുകിടക്കുകയാണ്. തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി മൈക്ക് ഡോക്ടർ പ്രഭു മാത്യുവിനെ കൈമാറും.
2: താങ്ക് യു ഡോക്ടർ. ബെച്ചു എക്സ് മലയിൽ മാസ്റ്ററിൽ എന്ന സുന്ദര കലയെ ലോകത്തിന് കാട്ടിക്കൊടുത്തത് ചുണ്ടൻ വള്ളങ്ങളിലെ തുഴച്ചിൽക്കാർക്ക് മാർഗദർശിയായി നിലകൊണ്ട ശ്രീ ഐ കെ മാത്യുവാണ്. മാസ്റ്ററിൽ എന്ന് വെച്ചാൽ മത്സരത്തിനെത്തുന്ന ചുണ്ടൻ വള്ളങ്ങൾ ജലനിരപ്പിൽ അങ്ങനെ ചേർന്ന് കിടക്കും. അവയിലെ തുഴച്ചിൽക്കാർ വിസിൽ ശബ്ദത്തിന് അനുസൃതമായി തുഴകൾ ഇടത്തോട്ടും വലത്തോട്ടും താഴ്ത്തും. കുറുകയും നെടുകയും തുഴകൾ മാറ്റിപ്പിടിക്കും. ഏകദേശം ഒരു ചുണ്ടൻ വള്ളത്തിൽ 100-ഓളം തുഴച്ചിൽക്കാർ, 22 ചുണ്ടൻ വള്ളങ്ങളുണ്ടെങ്കിൽ തത്തുല്യമായ തുഴച്ചിൽക്കാർ, 2000 തുഴച്ചിൽക്കാർ ഒരേ താളത്തിലും ഒരേ വേഗത്തിലും ചിട്ടയായി തുഴകൾ ചലിപ്പിക്കുമ്പോൾ മാസ്റ്ററിൽ യഥാർത്ഥത്തിൽ അവാച്യമായ ഒരു അനുഭൂതിയും ഹൃദയാവർജകമായ ദൃശ്യവുമായി മാറുകയാണ്. ഇതാണ് ആകർഷണീയമായ ഈ കലാവിരുന്നിന്റെ പിന്നിലെ രഹസ്യം. സുന്ദരമായ മാസ്റ്ററിൽ ഇപ്പോൾ നടക്കുന്നു. ചുണ്ടൻ വള്ളങ്ങൾ മനോഹരമായി കമനീയമായി അലങ്കരിച്ച് ഈ വേദിയുടെ മുന്നിൽ അണിനിരന്ന് കിടക്കുന്നു. വിശിഷ്ടാതിഥികളെല്ലാം എത്തിക്കഴിഞ്ഞു. പവലിയൻ നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞു.

0: നീലിമ വ്യാപിച്ചു കിടക്കുന്നു. കായാവ് ചെടികൾ നീലപ്പൂക്കളെ വർഷിക്കുന്നു. അനവരതമൊഴുകുന്ന സുന്ദരമായ ഈ നിർച്ചരി, ആ നിർച്ചരി നീലക്കല്ലുകൾ പാകിയതുപോലെ കാണപ്പെടുകയാണ്. നീഹാരബിന്ദുക്കൾക്ക് പോലും, നീവാരബിന്ദുക്കൾക്ക് പോലും നീലവർണം. നീർമാതളങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന സുന്ദരമായ ധീരഭൂമി. നീലോൽപ്പലങ്ങൾ പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. ഇതാ തിരശീല ഉയർന്നു കഴിഞ്ഞു, ജനലക്ഷങ്ങൾ ആർത്തിരമ്പുകയാണ്. 21 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്ന അതിസുന്ദരമായ ജലമേളയായി ഇതാ 72 നെഹ്റു ട്രോഫി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നെഹ്റു ട്രോഫി മത്സരത്തിൽ ഇക്കുറി പുതിയ ചുണ്ടൻ വള്ളങ്ങളുണ്ട്. അരോമ, അതുപോലെ തന്നെ ആർഫൂക്കര തുടങ്ങിയ രണ്ട് ചുണ്ടൻ വള്ളങ്ങൾ കടന്നു വന്നു. ജവഹർ, തായങ്കരി, കാരിച്ചാൽ തുടങ്ങിയിട്ടുള്ള ചുണ്ടൻ വള്ളങ്ങള്, ഇതാ വിയപുരം, ഈ ചുണ്ടൻ വള്ളങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഇതാ ഓളങ്ങളെ ചവിട്ടി കയറിയെത്തുന്ന ഇളം കാറ്റിന്റെ കുസൃതി കൈകളിൽ ഈ നീല സരോവരം നീല കച്ചയണിഞ്ഞ് ആലോല നർത്തനമാടി നിൽക്കുന്നു. പുന്നമട കായലെന്ന ജലകന്യകയെ, പുന്നമട കായലെന്ന ദേവകന്യകയെ പ്രണയിക്കുന്ന ജനലക്ഷങ്ങള് സ്നേഹത്തിന്റെ പ്രതീകമായി ഇത് ആർത്തിരമ്പുകയാണ്. ഇതാ വള്ളംകളി പ്രേമികളുടെ നെഞ്ചകങ്ങളില് അമ്പരപ്പ് സമ്പാദിച്ചുകൊണ്ട് ആരാണ് 72 ജലമേളയിൽ നെഹ്റു ട്രോഫി കരസ്ഥമാക്കുക എന്നുള്ള ആ ആവേശത്തോടെ ഇതാ നിൽക്കുകയാണ് ജനലക്ഷങ്ങള്. 1952 ഇതം പ്രഥമമായി ഈ ജലമേളയ്ക്ക് ആലപ്പുഴയിൽ തുടക്കം കുറിച്ചത്. ആത്മീയതയുടെ സ്പർശമുള്ള ജലമേളകളാണ് ചമ്പക്കുളം മൂലം വള്ളംകളിയും പായിപ്പാട് ജലോത്സവമെങ്കിൽ, അതുപോലെ തന്നെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുമെങ്കിൽ, ലോക സമാധാനം എന്ന മഹത്തരമായ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച രാഷ്ട്രശില്പിയും വിശ്വപൗരനുമായിരുന്ന മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആലപ്പുഴ സന്ദർശനമാണ് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് യഥാർത്ഥത്തിൽ കാരണമായത്, നിദാനമായത് എന്നതാണ് വസ്തുത. ജവഹർ എന്ന വാക്കിന്റെ അർത്ഥം ഇൻവാലുബിൾ ജം, അമൂല്യമായ രത്നം. യഥാർത്ഥത്തിൽ ജവഹർ എന്ന വാക്കിനെ അന്വർത്ഥമാക്കും വിധം എന്നെന്നും ഭാരതത്തിന്റെ അമൂല്യരത്നമാണ് വേർപിരിഞ്ഞു പോയെങ്കിലും പ്രിയങ്കരനായ പണ്ഡിറ്റ്ജി. അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു. ഈ വള്ളംകളിയുടെ ഉത്ഭവം സംബന്ധിച്ച് തികച്ചും യാദൃച്ഛികമായ ഒരു ചരിത്രമാണ് പ്രിയമുള്ളവരെ പറയാനുള്ളത്. 1952 അന്ന് കോട്ടയത്ത് പ്രൈം മിനിസ്റ്ററിനെ സ്വീകരിക്കാനുള്ള നടപടികൾ ത്വരിതഗതിയിൽ നടന്നു വരുന്നു. പക്ഷേ ക്രാന്തദർശികളായ അന്നത്തെ സംഘാടകർ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമാക്കി കുട്ടനാടിന്റെ യുണീക് ഫീച്ചേഴ്സ് അഥവാ സവിശേഷതകൾ പ്രൈം മിനിസ്റ്ററിനെ ബോധ്യപ്പെടുത്തുവാൻ നിശ്ചയിച്ചുറപ്പിച്ചു. അതിന് കോട്ടയത്തെത്തുന്ന പ്രൈം മിനിസ്റ്ററിനെ സ്വീകരിച്ച് ആലപ്പുഴയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ പ്ലാൻ, അന്നത്തെ പ്രോഗ്രാം. അതിനനുസൃതമായ കാര്യങ്ങൾ നടന്നു. മുൻ മഹാരാഷ്ട്ര ഗവർണറും MPയുമായിരുന്ന ശ്രീ PC അലക്സാണ്ടർ സാറായിരുന്നു അന്നത്തെ RDO. ചുണ്ടൻ വള്ളങ്ങൾ, ചെറുവള്ളങ്ങൾ, മോട്ടോർ ബോട്ടുകൾ എന്നിവയുടെ അകമ്പടിയോടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന മഹാമനുഷ്യനെ ജലമാർഗം ആനയിച്ച് ആലപ്പുഴ എത്തിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ സംഘാടകർ നടത്തി. കൂടാതെ ആ മഹാത്മാവിന് കണ്ട് സന്തോഷിക്കുവാൻ ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു മത്സരം സംഘടിപ്പിക്കുവാനായി അന്ന് തീരുമാനിച്ചു. ആലപ്പുഴ കോട്ടയം ജലപാതയിൽ പള്ളാത്തുരുത്തിയാറ് വടക്കോട്ടൊഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നിടത്ത് ഒരു തുരുത്തുണ്ട്. തിരുവാങ്കൂർ ദിവാനായിരുന്ന കേണൽ മൺറോയുടെ പേരിൽ ഇവിടെ ഒരു വിളക്കുമാടമുണ്ട്. ഇക്കാരണങ്ങളാൽ ഈ തുരുത്തിന് മൺറോ തുരുത്ത് എന്ന് പേര് ലഭിച്ചു. അങ്ങനെ മൺറോ തുരുത്ത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് മാറി. അന്നത്തെ സംഘാടകരായിരുന്നു ശ്രീ സർവശ്രീ NP ചെല്ലപ്പൻ നായർ, തിരുക്കൊച്ചി മന്ത്രിമാരായിരുന്ന ശ്രീമാൻ TM വർഗീസ്, KM കോര, അന്നത്തെ MLA ശ്രീ N നാരായണക്കുറുപ്പ്, ആലപ്പുഴ പാർത്ഥസാരഥി അയ്യങ്കാർ, കുട്ടനാട് രാമകൃഷ്ണപിള്ള, പൂപ്പള്ളി കുട്ടിയച്ചൻ, പെരുമാൾ ജേക്കബ്, ഇ ജോൺ ഫിലിപ്പോസ് തുടങ്ങിയ വിശിഷ്ട വ്യക്തികളായിരുന്നു ആ വള്ളംകളി എന്ന് സംഘടിപ്പിച്ചത്. 1952 December 22 രാവിലെ ഏകദേശം 11 മണിക്ക് പ്രധാനമന്ത്രി നെഹ്റുജിയും മകൾ പ്രിയങ്കരിയായ ഇന്ദിരാ പ്രിയദർശിനിയും രാജീവ് ഗാന്ധിയും സഞ്ജയും എന്നീ രണ്ട് പേരക്കുട്ടികളോടൊപ്പം വേദിയിലെത്തി പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് നെഹ്റുജിക്കും കുടുംബാംഗങ്ങൾക്കും അന്ന് നൽകപ്പെട്ടത്. താമസമിന മത്സര വള്ളംകളി ആരംഭിച്ചു. അന്നത്തെ മത്സര വള്ളംകളിക്കായി നിശ്ചയിക്കപ്പെട്ട ദൂരം ഏകദേശം 1.5 കിലോമീറ്റർ വടക്കു നിന്നും മൺറോ തുരുത്ത് വരെ ദൈർഘ്യമുള്ള ഭാഗം. അന്ന് 6 ചുണ്ടൻ വള്ളങ്ങള് അന്ന് മത്സരിച്ചു. 6 ചുണ്ടൻ വള്ളങ്ങൾ അന്നത്തെ മനോഹരമായ ജലമേളയിൽ മത്സരത്തു. ഒരിടവേളയ്ക്ക് ശേഷം ദൃക്സാക്ഷി വിവരണം തുടരുന്നതായിരിക്കും.
1: എനിക്ക് കാർപ്പറ്റുകളും വൃക്ഷം വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.

0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

0: പുന്നമടക്കായൽ ഒരു പ്രൗഢ ഗംഭീരമായി അങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ലോകത്തിന്റെ എല്ലാ കോണുകളിലും കായലുകളുണ്ട്, കടലുകളുണ്ട്, ആറുകളുണ്ട്, പുഴകളുണ്ട്. പക്ഷേ ലോകത്തിന്റെ കൊടുമുടികളിലേക്ക് ശ്രദ്ധയാകർഷിച്ചു നിൽക്കുന്ന കായലാണ് പുന്നമടക്കായൽ. കാരണം ലോകത്തിലുള്ള എല്ലാ വള്ളംകളി പ്രേമികളും ലോകത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അഭിമാനത്തോടെ കാണുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വള്ളംകളി എന്ന് വളരെ വ്യക്തമായി ആരും പറയുന്ന ജലമേളയാണ് നെഹ്റു ട്രോഫി ജലോത്സവം. അതിന്റെ 72-ാമത്തെ ജലോത്സവം അങ്ങ് ആഗതമായി പ്രിയപ്പെട്ട എല്ലാ വള്ളംകളി പ്രേമികളും അത് ആവേശത്തോടെ നെഞ്ചിലെത്തി കാത്തു നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്വദേശികളുണ്ട്, വിദേശികളുണ്ട്, മറ്റു നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികളുണ്ട്. അവരെല്ലാവരും ഒറ്റ മനസ്സോടെ കാത്തു നിൽക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സുന്ദരമായ വർണ്ണാഭമായ ഒരു കാഴ്ചയുണ്ട്. 22 ഈ ജലമേളയിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ നിരനിരയായി കാത്തു കിടക്കുകയാണ് മാസ്റ്റർ ഡ്രില്ലിന് വേണ്ടി. ലോകവിസ്മയം എന്ന് പറയാവുന്ന വളരെ വളരെ സന്തോഷമായി മനസ്സിന് മഴവില്ലിന്റെ വർണ്ണങ്ങൾ വാരി വിതറുന്ന ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് തരുന്ന വളരെ രസകരമായ, വളരെ അഭിമാനകരമായ ഒരു അനുഭവമാണ് മാസ്റ്റർ ഡ്രില്ല്. ഇതാ മാസ്റ്റർ ഡ്രില്ല് ആരംഭിക്കുവാൻ വേണ്ടി മാസ്റ്റർ ഡ്രില്ലിന്റെ ചീഫ് ശ്രീ ഗോപാൽ അവരുടെ നേതൃത്വത്തിൽ അത് ആരംഭിക്കാൻ പോവുകയാണ്. ഇവിടെ 22 ചുണ്ടൻ വള്ളങ്ങളിലായി ഈ ജലമേളയിൽ പങ്കെടുക്കുന്ന, ഈ ജലമാമ്പാക്യത്തിൽ പങ്കെടുക്കുന്ന, ഈ ജലോത്സവത്തിലെ ഏറ്റവും പ്രമുഖ ഗംഭീരന്മാരായ 22 ജലരാജാക്കന്മാർ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ, ഇവിടെ നമ്മുടെ ഓരോ വള്ളത്തിലെയും പ്രിയപ്പെട്ട ലീഡിംഗ് ക്യാപ്റ്റന്മാരെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ചടങ്ങുകൾ നടക്കുകയാണ്. എല്ലാ വള്ളങ്ങളിലും ഏതാണ്ട് 85, 90, 95, 100 പരം ആളുകൾ ഒരേ സമയത്ത് പങ്കെടുത്തുകൊണ്ട് തയ്യാറായി ഈ പവലിയന് മുന്നിൽ അണിനിരന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അത് നേരിട്ട് വന്ന് ഒരു തവണയെങ്കിലും അനുഭവ ഭേദ്യമാക്കേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും അനുസരണയുള്ള അംഗൻവാടിയിലെ, LKG കുട്ടികളെ പോലെ, അങ്ങനെ അനുസരണയുള്ള ആളുകളെ പോലെ തന്നെ അവിടെ വേദിയിൽ നിന്നും പ്രിയപ്പെട്ടവരെ നിർദ്ദേശിക്കുമ്പോൾ ക്യാപ്റ്റൻസുകള്, അതിന്റെ പ്രിയപ്പെട്ട ആ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന റഫറിമാര്, അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം ആർപ്പ് വിളിച്ചുകൊണ്ട് അവരവരുടെ ടീമിനെ പരിചയപ്പെടുത്തുമ്പോൾ കൈകൾ ആവേശത്തോടെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ആർപ്പുകളി കൊണ്ട് ഈ അന്തരീക്ഷം നല്ല രീതിയിൽ ആവേശമുള്ള അന്തരീക്ഷമാക്കി മുഖദരിതമാക്കിക്കൊണ്ട് അങ്ങനെ ആ നല്ല അന്തരീക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ പുന്നമടക്കായലിൽ പ്രിയപ്പെട്ട ഈ നെഹ്റു ട്രോഫി ജലോത്സവം, 72-ാമത് ജലോത്സവം നടക്കുമ്പോൾ ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത, പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല ഗ്രാമങ്ങളിലും മുതൽ വള്ളംകളികൾ നടക്കുന്നുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ജലമേള എന്നറിയപ്പെടുന്ന ഈ നെഹ്റു ട്രോഫിയിൽ മാത്രമുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളും ഒരേ സമയത്ത് പങ്കെടുക്കുന്ന ഒരു ജലമേള കൂടിയാണ് നെഹ്റു ട്രോഫി ജലോത്സവം. ഇതിൽ ചുണ്ടൻ വള്ളങ്ങളുണ്ട്, വെപ്പ് വള്ളങ്ങളുണ്ട്, ഇരുട്ടുകുത്തി വള്ളങ്ങളുണ്ട്, ചുരുളൻ വള്ളങ്ങളുണ്ട്, തെക്കനോടി വള്ളങ്ങളുണ്ട്, വനിതകൾ തുഴയുന്ന വള്ളങ്ങളുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള മനോഹരമായ ജലോത്സവം. ഇവിടെ ഏതാണ്ട് 72-ാമത് ജലോത്സവത്തിൽ ഏതാണ്ട് രസകരമായ ഒരു പ്രത്യേകത, 72 വള്ളങ്ങളും വിവിധ ഇനങ്ങളിലായി ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളത് വളരെ യാദൃച്ഛികമായി ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു പ്രതിഭാസം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഞാൻ മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുകയാണ്.
1: കേരളത്തിലെ മാസ്മരിക ജലോത്സവത്തിന് തിരശ്ശീല ഉയരുകയാണ്. വമ്പേറിയ ചുണ്ടനും ചുരുളനും വെപ്പും ഓടിയും പുന്നമടയിൽ ചിറക് വിരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്.

0: മനവും മിഴിയും പുന്നമടയിലേക്ക് വിരുന്നെത്തുന്ന അപൂർവ മുഹൂർത്തമാണ് നെഹ്റു ട്രോഫി ജലോത്സവം. ഇന്ന് 2026 ഓഗസ്റ്റ് 22 ഈ പുതുകാലഘട്ടത്തിന്റെ തിരതള്ളലിൽ കുളിരണിയുകയാണ് പുന്നമട. ജലരാജാവിന്റെ പട്ടത്തിനായവർ അംഗത്തിനിറങ്ങുകയായി. സൈന്യവും സൈന്യാധിപന്മാരും പടക്കോപ്പുകളും യുദ്ധതന്ത്രങ്ങളുമായി അവർ വരികയാണ്. സ്വദേശീയരും വിദേശീയരുമായ 10,000-ക്കണക്കിന് കാണികൾ പുന്നമടയിലേക്ക് മണിക്കൂറുകൾ മുന്നേ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജലമാർഗമെത്തിയവരുടെ യാനങ്ങൾ 100-ക്കണക്കിനെണ്ണം പുന്നമടയുടെ ഇരുകരകളിലും നങ്കൂരമിട്ടിരിക്കുന്നു. ട്രാക്കിന് ഇരുവശത്തുമായി കരഭാഗത്ത് മണ്ണിട്ടാൽ താഴാത്തത്രയും ജനങ്ങൾ ഇതാ വന്നണയുകയാണ്. പാട്ടും മേളവും താളവും ആഘോഷവും ആവേശവുമായി ഇതാ ഓഗസ്റ്റ് 22-ന് തീപിടിക്കുകയായി. ഒഴുകുന്ന പുഴയോട് തുഴചേരുന്ന അഴകുള്ള കാഴ്ച കാണുവാൻ ഇതാ 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന് തിരശീല ഉയരുകയാണ്. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 കളിവള്ളങ്ങൾ മത്സരിക്കുന്ന 4,000-ത്തിലധികം കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന ഉജ്ജ്വലാവേശ പോരാട്ടത്തിന് ഇതാ തിരിതെളിയുകയാണ്. ഇങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റിലെ കളർഫുള്ളായിട്ടുള്ള വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന കഴിഞ്ഞ വർഷം നിർമ്മിച്ച മനോഹരമായ ആലപ്പുഴ ജില്ലക്കാരുടെയും കേരളത്തിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശീയരുൾപ്പെടെയുള്ള ഇവിടെ വരുന്ന സകല മനുഷ്യരുടെയും ഫോട്ടോ സ്പോട്ടായി മാറിയ മനോഹരമായ കമനീയമായ ഒരു പാലത്തിന് താഴെ ക്രമീകരിച്ചിരിക്കുന്ന വർണ്ണാഭമായ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ നിശ്ചലമായി നിൽക്കുന്നു. കളിവള്ളങ്ങളെല്ലാം മാസ് ഡ്രില്ലിന് ശേഷം വരിവരിയായി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുഴയെറിഞ്ഞ് തുടങ്ങാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിശ്ചലമാണ്. അല്പസമയത്തിന് ശേഷം ആവേശ പൊടിപൂരത്തിന് തിരിതെളിയുവാൻ തയ്യാറായി നിൽക്കുന്ന ചീഫ് സ്റ്റാർട്ടർ അടങ്ങുന്ന വൻ സംഘം ഇതാ കാത്തിരിക്കുകയാണ്. കായൽക്കരയിലെ കാണികളെല്ലാം തയ്യാറെടുക്കുകയാണ്. ആവേശത്തിലാണ്, ആഹ്ലാദത്തിലാണ്. പഠിച്ച പണി 18 പരിശീലിച്ചതിന്റെ പരിചയ സമ്പത്തുമായി പല തരക്കാരായ പല കരക്കാർ പോരടിക്കുന്ന പുന്നമടയുടെ നെട്ടായത്തിൽ കൊട്ടും പാട്ടുമായി കൂട്ടുകാരൊത്ത് കാത്തിരിക്കുന്ന നാട്ടുകാരുടെ ഇഷ്ടങ്ങൾ ഏറ്റുവാങ്ങി കളിവള്ളങ്ങളുടെ കടന്നുവരവിന് സമയമായി. തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഡോക്ടർ ജി എസ് വിനോദിന് കൈമാറുന്നു.
1: താങ്ക് യു വിനു കെ ജോൺ. കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ലോക പ്രശസ്തമായ ജലോത്സവം ഇപ്പോൾ അല്പസമയത്തിനകം പുന്നമടക്കായലിൽ നടക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും പുന്നമടക്കായലിലേക്ക് സ്വാഗതം. ഈ ജലോത്സവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായും വള്ളങ്ങളുടെ വേദശാസ്ത്ര പ്രകാരം വള്ളങ്ങളുടെ പല പല ഘട്ടങ്ങളെ തിരിക്കുകയാണെങ്കിൽ അമരത്ത് നിൽക്കുന്നവർ 4 വേദങ്ങളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. നടുക്കുള്ള 64 മുതൽ 100-120 ആൾക്കാർ അവർ ഓരോ പാരമ്പര്യമായ കലകളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. അങ്ങനെ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പോർ വിളി മുഴക്കുന്ന ഈ ഒരു അസുലഭ സമയത്തിനായി പുന്നമടക്കായൽ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഈ 4 ട്രാക്കിൽ നടക്കുന്ന മത്സര ചുണ്ടൻ വള്ളങ്ങൾ ശരിക്കും പറഞ്ഞാൽ കരിനാഗങ്ങളെപ്പോലെ ചീറി അണഞ്ഞുകൊണ്ട് വള്ളങ്ങൾ മുത്തമണി പോലെ തെറിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പായാനായി വെമ്പൽ കൊള്ളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ജലോത്സവത്തിൽ വിദേശീയരും സ്വദേശീയരുമായിട്ടുള്ള അനവധി ആളുകൾ ഒത്തുകൂടി നിൽക്കുന്ന ഈ ഒരു നല്ല മുഹൂർത്തം പുന്നമടയെ സംബന്ധിച്ച് വളരെ വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. ഈ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരത്തിൽ ഒന്നാം ഹീറ്റ്സിൽ നടക്കുന്ന മത്സരത്തിൽ ഒന്നാം ട്രാക്കിൽ തലപടി ചുണ്ടൻ, രണ്ടാം ട്രാക്കിൽ കരുവാറ്റ ശ്രീ വിനായകൻ, മൂന്നാം ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടി, നാലാം ട്രാക്കിൽ വിയപുരം എന്നീ വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ വള്ളംകളിയുടെ ഒരു ഫോട്ടോ ഫിനിഷിപ്പിളും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും 4 മിനിറ്റ് ശേഷമുള്ള സെക്കൻഡുകൾ, മൈക്രോ സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത ഒരു മത്സരം ഈ പുന്നമടയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായത്, രേഖപ്പെടുത്തിയതും. ഈ പുന്നമട കായലിലെ രോമാഞ്ചങ്ങളിൽ തീ പറക്കാനായിട്ട് അല്പസമയത്തിനകം നമ്മൾ കാത്തിരിക്കുന്ന നിമിഷം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇപ്പോൾ എത്തിച്ചേരുമെന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്.
0: ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാം പാദ മത്സരങ്ങൾക്ക് അല്പസമയത്തിനകം തന്നെ തിരിതെളിയുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന 22 ചുണ്ടൻ വള്ളങ്ങളിൽ ആദ്യ 4 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ 4 ട്രാക്കുകളിലായി 4 ചുണ്ടൻ വള്ളങ്ങൾ. ഒന്നാം ട്രാക്കിലേക്ക് എത്താൻ പോകുന്ന ചുണ്ടൻ വള്ളം ഒന്നാം നമ്പർ വള്ളം തലവടി ചുണ്ടൻ, രണ്ടാം ട്രാക്കിൽ 16 നമ്പർ ചുണ്ടൻ വള്ളം കരുവാറ്റ ശ്രീവിനായകൻ, മൂന്നാം ട്രാക്കിൽ 14 നമ്പർ ചുണ്ടൻ വള്ളം ആയാപറമ്പ് പാണ്ടി, നാലാം ട്രാക്കിൽ 9 നമ്പർ വള്ളം വിയപുരം. സ്റ്റിൽ സ്റ്റാർട്ടിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ ഒരു തരത്തിലും ഒരു വള്ളത്തിനും മുൻതൂക്കം കിട്ടാത്ത വിധത്തിൽ നാല് വള്ളങ്ങളെയും ഒപ്പത്തിനൊപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് പറഞ്ഞയക്കുക എന്ന അതിഭീകരമായ ഒരു വലിയ ദൌത്യം ഏറ്റെടുക്കുന്ന ഏതാണ്ട് 50 വരുന്ന സംഘാംഗങ്ങൾ ചേർന്ന ചീഫ് സ്റ്റാർട്ടറുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സജ്ജീകരണം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നാല് ചുണ്ടൻ വള്ളങ്ങളെയും ക്രമീകരിച്ചിരിക്കുന്ന ബോക്സിനകത്തേക്ക് തുഴഞ്ഞു കയറ്റിയതിന് ശേഷം ബോക്സിനകത്ത് വള്ളം സ്റ്റോപ്പ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകി വള്ളം സ്റ്റോപ്പ് ചെയ്ത് അമരം ഭാഗം വള്ളത്തിന്റേത് ലോക്ക് ചെയ്യും വിധത്തിലുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നാല് വള്ളങ്ങളും കിടക്കുന്ന നാല് ബോക്സുകൾക്ക് വള്ളങ്ങളെ കൃത്യമായി മറ്റുള്ളവർക്ക് മനസ്സിലാകും വിധത്തിൽ നാല് നിറങ്ങൾ നൽകിയിരിക്കുന്നു. ഒന്നാം ട്രാക്കിന്റെ ബോക്സിന് നീല നിറവും, രണ്ടാം ട്രാക്കിന്റെ ബോക്സിന് വെള്ള നിറവും, മൂന്നാം ട്രാക്കിലെ ബോക്സിന് മഞ്ഞ നിറവും, നാലാം ട്രാക്കിലെ ബോക്സിന് മെറൂൺ നിറവും നൽകിയിരിക്കുന്നു. ഇതുവഴി സ്റ്റാർട്ടർക്ക് ഏതൊരു വള്ളവും ഏതെങ്കിലും ട്രാക്കിലെ വള്ളം അല്പം മുന്നിലാണോ പിന്നിലാണോ എന്നുള്ളത് കൃത്യമായി നിർണയിക്കാൻ സാധിക്കുന്നു. നാല് വള്ളങ്ങളും ബോക്സിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ അമരം ഭാഗം ലോക്ക് ചെയ്യുന്ന മാഗ്നറ്റിക് സംവിധാനത്തിലൂടെ ലോക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് പിന്നീട് നടക്കുന്നത്. അതിനുശേഷം സ്റ്റാർട്ടിംഗ്, അതായത് ഏറ്റവും മുന്നിലുള്ള ഷട്ടറിന്റെ തൊട്ട് പിന്നിലായി ഒരു ചുമന്ന നിറത്തിലുള്ള റെഡ് സോൺ, 1.5 മീറ്റർ റെഡ് സോണായി ക്രമീകരിച്ചിരിക്കുന്നു. അതിന്റെ പിന്നിൽ 1 മീറ്റർ ദൂരം വൈറ്റ് സോണായി ക്രമീകരിച്ചിരിക്കുന്നു. വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ, ബോക്സിനകത്തേക്ക് എത്തുമ്പോൾ വള്ളത്തിന്റെ കൂമ്പ് ഭാഗം റെഡ് സോണിൽ എത്തുന്നതിന് മുൻപ് വള്ളങ്ങൾ നിർത്തിവെക്കണം എന്നുള്ളതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശം. റെഡ് സോണിലേക്ക് വള്ളങ്ങൾ കയറാതെ 1.5 മീറ്റർ ഷട്ടറിനും വള്ളത്തിനും മുന്നിൽ ഒഴിച്ചിട്ടിട്ടായിരിക്കും വള്ളങ്ങളുടെ സ്റ്റാർട്ടിംഗ് നടക്കുന്നത്. നാല് വള്ളങ്ങളുടെയും പൊസിഷൻ ഏറെക്കുറെ തുല്യമാകുമ്പോൾ, കൃത്യമാകുമ്പോൾ, ഒന്നിച്ച് ഒരുപോലെയാകുമ്പോൾ മുന്നിൽ കാണുന്ന ഷട്ടർ സ്റ്റാർട്ടിംഗ് സംവിധാനം വെള്ളത്തിലേക്ക് താഴുകയും വള്ളങ്ങളെല്ലാം മുന്നിലേക്ക് കുതിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ, നെഹ്റു ട്രോഫി ജലോത്സവത്തിലെ വള്ളങ്ങളുടെ എല്ലാം സ്റ്റാർട്ടിംഗ് സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒരിടത്തും, ലോകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്തും ഇത്രത്തോളം വിപുലമായ സ്റ്റാർട്ടിംഗ് സംവിധാനത്തോടു കൂടി പിഴവുകളില്ലാതെ ഒരു തരത്തിലുള്ള പരാതികൾക്കും സ്ഥാനമില്ലാത്ത രീതിയിൽ മികച്ച രീതിയിലുള്ള സംഘാടന മികവ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഉച്ചവരെയുള്ള ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു വള്ളത്തിന്റെ ഒരു മത്സരത്തിൽ പോലും സ്റ്റാർട്ടിംഗ് സംവിധാനത്തിൽ യാതൊരു തരത്തിലുള്ള പരാതികൾക്കും വകയില്ലാത്ത രീതിയിൽ മികച്ച മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നടന്നിരുന്നതും. ഇനി നടക്കാൻ പോകുന്ന മത്സരങ്ങളുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പോടുകൂടിയ വെള്ളിക്കപ്പ് കരസ്ഥമാക്കുവാൻ വേണ്ടി 23 ചുണ്ടൻ വള്ളങ്ങളാണ് കഴിഞ്ഞ കുറെ കാലമായി കഠിന പരിശീലനം നടത്തി ഇത്തവണ തങ്ങളുടെ ക്ലബിലേക്ക് നെഹ്റുവിന്റെ കയ്യൊപ്പോടുകൂടിയ വെള്ളിക്കപ്പ് സ്വന്തമാക്കി തങ്ങളുടെ ക്ലബിലേക്ക് കപ്പെത്തിക്കണമെന്ന ഉദ്ദേശത്തോടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവേശം പരകോടിയിലെത്തുന്ന നിമിഷമായതുകൊണ്ട് സംവിധാനങ്ങൾക്കൊന്നും ഒരു തകരാറുമില്ലാതെ കൃത്യമായ മത്സരം നടത്തിപ്പ് എന്നുള്ളത് സംഘാടകർക്ക് നിർബന്ധമാണ്. ആ നിർബന്ധം എല്ലാ മേഖലകളിലും എല്ലാ ഇടങ്ങളിലും പ്രകടമാണ്. ഇപ്പോൾ ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മത്സരങ്ങൾ തുടങ്ങാനുള്ള ഒരുക്ക സൂചകമായി നാല് സ്പീഡ് ബോട്ടുകൾ നാല് ട്രാക്കിലൂടെയും വെള്ളക്കൊടി പാറിച്ചുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്, ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് മാസ് ഡ്രില്ലിന് ശേഷം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരികയാണ്. ഏതാണ്ട് വെള്ളക്കൊടികൾ പാറിച്ചുകൊണ്ടെത്തുന്ന സ്പീഡ് ബോട്ടുകൾ തിരിച്ചിവിടെ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നതോടുകൂടി ചുണ്ടൻ വള്ളങ്ങളും മറ്റ് കളിവള്ളങ്ങളും എല്ലാം ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മത്സരത്തിന് തയ്യാറായി എത്തുന്നു. വിശിഷ്ടാതിഥികളെല്ലാം ഇതാ മത്സരം കാണാൻ തയ്യാറായി ഫിനിഷിംഗ് പോയിന്റിൽ ആവേശത്തോടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കി നിൽക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ കാണികളെല്ലാം ആവേശത്തോടെ തങ്ങളുടെ വള്ളങ്ങൾ കടന്നു വരുന്നതും നോക്കി കാത്തിരിക്കുകയാണ്. വള്ളങ്ങളെല്ലാം ഒന്നിനു പിറകെ ഒന്നായി സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ പിന്നിലായി അണിനിരക്കുന്നു. ഒന്നാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്ന നാല് കളിവള്ളങ്ങളായിരിക്കും ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുന്നത്. ഇതാ മത്സരിക്കാൻ തയ്യാറായി വരുന്ന കളിവള്ളങ്ങൾക്കെല്ലാം ആവേശാഘോഷാരവങ്ങളായി ആർപ്പുവിളികളോടെ ചുറ്റുമുള്ള കാണികൾ, ആയിരക്കണക്കിന് കാണികളെല്ലാം വള്ളങ്ങളെ ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കരഘോഷത്തോടെ താളമേള അകമ്പടിയോടുകൂടി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മത്സരത്തിന് തയ്യാറെടുപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന കാഴ്ചയാണ്. ആദ്യമായി ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് താളമേളങ്ങളോടെ തുഴഞ്ഞെത്തുന്ന വള്ളം, അത് അരോമ ചുണ്ടനാണ്. ആദ്യമായി മത്സരിക്കുവാനായി എത്തുന്ന ചുണ്ടൻ അരോമ ചുണ്ടനാണ്. അരോമ ചുണ്ടന്റെ മത്സരം ആദ്യമല്ല നടക്കുന്നത്, എന്നാലും അരോമ ചുണ്ടന്റെ തൊട്ടു പിന്നിലായി വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയുടെ വള്ളം വരുന്നു. വള്ളങ്ങൾ ഓരോന്നും ട്രാക്കിന് പുറത്തുകൂടി സ്റ്റാർട്ടിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി വരുന്ന സുന്ദരമായ കാഴ്ച 22 ചുണ്ടൻ വള്ളങ്ങളിലെ 2200 കായിക താരങ്ങൾ വരിവരിയായി പുന്നമടയുടെ ഒരറ്റത്തും നിങ്ങേയറ്റത്തേക്ക് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുഴയെറിഞ്ഞ് സന്തോഷത്തോടെ താളമേളങ്ങളോടെ വരുന്ന കാഴ്ച, ഈ ഒരു കാഴ്ച ഇപ്പോൾ മാത്രമുള്ളതാണ്. കാരണം ഇനി മത്സരം നടക്കുമ്പോൾ താളമേളങ്ങളോടെ സന്തോഷ താളങ്ങളോടെയുള്ള ഒരു തുഴച്ചിൽ കാണാൻ പറ്റില്ല. ഓളങ്ങളെ കീറിമുറിച്ച് ജലകണികകളെ തെറിപ്പിച്ചു പോകുന്ന ആവേശോജ്വലമായ വേഗ മത്സരത്തിനായുള്ള കാത്തിരിപ്പാണ്. അതിന് മുന്നോടിയായുള്ള അവസാന വാമപ്പ് എന്ന നിലയ്ക്ക് ഇതാ കളിവള്ളങ്ങൾ വളരെ ശാന്തമായി തുഴഞ്ഞു വരികയാണ്. കാണികളെ നോക്കി ചിരിച്ചുകൊണ്ട് ഇതാ കായിക താരങ്ങളെല്ലാം ലോകം കണ്ട ഏറ്റവും വലിയ കായിക ഇനമായ ഒരു കായിക ഇനത്തിൽ ഏറ്റവും കൂടുതൽ ടീമംഗങ്ങൾ മത്സരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മത്സരമായ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം കാണുവാൻ ലോകമെമ്പാടുമുള്ള നിരവധി കായിക താരങ്ങൾ, കായിക പ്രേമികൾ പുന്നമടക്കായൽ കരയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്ന ഈ സുവർണ സുന്ദര നിമിഷത്തിൽ അല്പസമയത്തിനകം തന്നെ നമ്മളെല്ലാം ആവേശത്തോടെ കാത്തിരുന്ന ഉജ്ജ്വല പോരാട്ടങ്ങൾക്ക് തിരിതെളിയുകയാണ്, ആരംഭിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
2: വളരെ നന്ദി ശ്രീ വിനു കെ ജോൺ. വിനുവിന്റെ വാക്കുകളിൽ എങ്ങനെയാണ് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരം ആരംഭിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറയുകയുണ്ടായി. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളുടെ നടത്തിപ്പ് വളരെ ഗൌരവമേറിയ ഒരു ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി ഈ കഴിഞ്ഞ വർഷം മുതൽ പൂർണ്ണമായും യന്ത്രസഹായത്തോടുകൂടി ചലിക്കുന്ന സ്റ്റാർട്ടിംഗ് ഡിവൈസാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായ കണക്കുകളിൽ, കൃത്യമായ അളവുകളിൽ വള്ളങ്ങളെ നിർത്തുകയും അതിനനുസൃതമായി സ്റ്റാർട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യുന്ന രീതിയെ വിനു ഇവിടെ പരിചയപ്പെടുത്തുകയുണ്ടായി. ആദ്യകാലങ്ങളിൽ വെടിപൊട്ടുന്ന ശബ്ദത്തോടുകൂടിയാണ് വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി കുതിക്കുക. ഇക്കുറി മുതൽ അത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ സാങ്കേതിക വിദ്യയെ മുൻനിർത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു സ്റ്റാർട്ടിംഗ് ക്രമീകരണമാണ് നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി ഇക്കുറി ആരംഭിച്ചിരിക്കുന്നത്. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടനാടിന്റെ ഹൃദയത്തുടിപ്പിൽ ഇപ്പോൾ വള്ളപ്പാട്ടിന്റെ താളമാണ്. ഓരോ തുഴയ്ക്കും ആർപ്പുവിളിയുടെ ആരവമാണ്. കുതിപ്പും കിതപ്പും ഓർമ്മകളായി നെഞ്ചേറ്റുന്ന സമയം. ചാമ്പ്യന്മാരുടെ വീഴ്ചകൾക്കും ഉയർത്തെഴുന്നേൽപ്പുകൾക്കും ഈ സമയത്ത് വളരെ വീര്യം കൂടും. അതുപോലെ തന്നെ ഈ ജലമാമാങ്കം എന്നുള്ള പേര് തന്നെ ഇത്തരത്തിലുള്ള ഒരു പോരാട്ടത്തെ പൂർണ്ണമായും അർത്ഥവൽക്കരിക്കുന്നത് കൂടിയാണ്. പുന്നമടക്കായലിന്റെ വീതിയെ 4 ട്രാക്കുകളിലായി തിരിച്ചാണ് ഓരോ യാനത്തിനും മത്സരപ്പാച്ചിലിന് വഴിയൊരുക്കിയിരിക്കുന്നത്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് എന്ന ക്രമമാണ് 1, 2, 3, 4 എന്നീ ട്രാക്കുകൾ. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് കിടക്കുന്ന ട്രാക്കിൽ വടക്കുനിന്നാണ് വള്ളങ്ങൾ തുഴഞ്ഞ് തെക്കേ അറ്റത്തേക്ക് എത്തുക. ഈ കായലിന്റെ നടുവിലെ പവിലിയന്റെ മുൻപിൽ കൂടി നിൽക്കുന്ന ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തിയാണ് ഓരോ വള്ളവും തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആഴ്ചകൾ നീണ്ടുനിന്ന പരിശീലനത്തിന്റെയും തയ്യാറെടുപ്പിന്റെയും പാരമ്യമാണ് ഇന്ന് ഈ നെട്ടായത്തിൽ അരങ്ങേറാൻ പോകുന്നത്. പുന്നമടയെ സംബന്ധിച്ചിടത്തോളം ഓരോ വള്ളത്തിലും 100+ തുഴക്കാർ അവർ ഒരേ ഉടലാകുന്ന സന്ദർഭമാണ്. ഓരോ ഹീറ്റ്സിലും 4 വള്ളങ്ങളാണ് മത്സരിക്കുക. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രം, നെഹ്റു ട്രോഫി കയ്യെത്തിപ്പിടിക്കുക എന്നുള്ളത്. ട്രാക്കിന്റെ അവസാന ശരാശരി 130 വരെ നീളമുള്ള ചുണ്ടനെ ഒറ്റ ശ്വാസത്തിൽ പായിക്കുന്നത് ഇങ്ങനെയാണ്. ഈ അസാധാരണമായ മത്സരത്തെ കേട്ടറിഞ്ഞ് ധാരാളം വിദേശികൾ എല്ലാ വർഷവും എത്തും. ഇക്കുറി എല്ലാ പവിലിയനുകളിലും വിദേശികളുടെ സാന്നിധ്യമുണ്ട്. കണ്ടറിഞ്ഞവർ വീണ്ടും വീണ്ടും ഈ ആവേശ കാഴ്ച കാണുവാനായിട്ട് ഇവിടെ എത്തും. മഴയും വെയിലും കണ്ണുപൊത്തി കളിക്കുകയാണ് ഇന്ന് ആലപ്പുഴയിൽ. രാവിലെ പെയ്ത ചെറുമഴ ഇപ്പോൾ പുന്നമടയില് ചിങ്ങവെയിലിന്റെ നല്ല ചൂടാണ്. ആ ചൂടിനെയും ആവഹിച്ചുകൊണ്ട്, അതിനെ സഹിച്ചുകൊണ്ട് ഈ പുന്നമടക്കായലിന്റെ 2 കരകളിലും എല്ലാ പവിലിയനുകളും വലിയ ഒരു ജനസഹസ്രം തടിച്ചുകൂട്ടിയിരിക്കുന്നു. എന്തിനാണ് ഈ ആവേശപ്പോരിന്റെ, ഈ ആവേശപൂരത്തിന്റെ, ഈ മാമാങ്കത്തിന്റെ ഫലം അറിയുന്നതിലേക്ക്. വിജയത്തിന്റെ അലിയൊലികളിൽ നാടും നഗരവും ഈ കായൽക്കരയിൽ സന്ധിച്ചിട്ടുണ്ട്. കണ്ണ നെട്ടായത്തിലും മനസ്സ ഇടിത്തട്ടുകളിലും കിഴക്കിന്റെ വെനീസിന്റെ ചരിത്രത്തിൽ ആവേശ പെരുമഴയുടെ ഒരു പുതിയ താള് ഇന്ന് എഴുതി ചേർക്കും. എത്രയോ ദിവസങ്ങൾ നീണ്ട പരിശീലനങ്ങൾ, ലക്ഷങ്ങൾ മുടക്കിയുള്ള പരിശീലനവും അതിനനുസൃതമായ ചിട്ടകളും പാലിച്ചുകൊണ്ടാണ് ഓരോ തുഴക്കാരനും ഈ നെട്ടായത്തിൽ ഇന്ന് തുഴയെറിയുക. ആ തുഴയൊന്ന് എന്ന് പറയുന്നത് കുട്ടനാടിന്റെ താളമാണ്, കുട്ടനാടിന്റെ ഓളമാണ്, കുട്ടനാട്ടുകാരുടെ വികാരമാണ്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പല രീതികളിൽ അവർ ലോകത്തിന്റെ പല ഭാഗത്തും വലിയ വെന്നിക്കൊടികൾ നീട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഓളപ്പരപ്പിൽ നടക്കുന്ന ഈ മാമാ

0: പൂരത്തെ സംബന്ധിച്ച് ഇതിന് പകരം വയ്ക്കുവാൻ ഈ ലോകത്ത് മറ്റാരുമില്ല. മറ്റൊരു മത്സര കളിക്കും ഇതിനോട് സമാനത കാട്ടുവാൻ നമുക്ക് സാധിക്കുകയില്ല. തിരി മുറിയാതെയുള്ള ആവേശമാണ് പുന്നമടക്കായലിൽ. ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക പാത മത്സരങ്ങളിൽ ഒന്നാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്ന തലവടി ചുണ്ടൻ കഴിഞ്ഞ വർഷത്തെ ജേതാവാണ്. വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയാണ് കഴിഞ്ഞ വർഷം നിലവിലെ ജേതാക്കളെ കൊണ്ടുവന്നത്. 127 അടി നീളമുള്ള വള്ളം. രണ്ടാമത്തെ ട്രാക്കിലെ കരുവാറ്റ വള്ളമാണ് പഴയ കാലത്തെ വളരെ പ്രഗത്ഭമായ വള്ളമാണ്. മൂന്നാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് പാണ്ടിയുണ്ട്. നാലാമത്തെ ട്രാക്കിൽ വീയപുരം വീരു എന്ന് ചരിത്രത്തിൽ ഇടം നേടിയ വള്ളംകളി പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ച വള്ളം UBC ആണ്. നിലവിലെ ജേതാക്കളാണ് UBC ക്ലബ്. അവർ കഴിഞ്ഞ പ്രാവശ്യം തലവടി ചുണ്ടലിലാണ് വന്ന് 2023 2025 24 ഒക്കെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആണ് അവർക്ക് കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫി നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ കുട്ടനാട്ടിലെ മിക്കവാറും എല്ലാ തലയെടുപ്പുള്ള ചുണ്ടൻ വള്ളങ്ങളും ഈ മത്സര വള്ളംകളിയുടെ ഭാഗമായി മാറുക. ഓഹോ, എന്തൊരു വൈബാണ് ഇവിടെ! യുവതയുടെ വൈബ് ഏത് രീതിയിലും വള്ളംകളിയുടെ താളത്തിനും അതിന്റെ പാട്ടിനും മേളത്തിനുമൊക്കെ വ്യത്യാസം വരുന്ന രീതിയിൽ പുന്നമടയാകെ അങ്ങനെ ത്രസിച്ച് നിൽക്കുകയാണ്. ചരിത്രത്തില് എപ്പോഴും അലതല്ലുന്ന ആവേശം, ഇത്രയധികം ആവേശമുള്ള ഒരു കളിയെ നമുക്ക് ഈ ലോകത്ത് എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? തുഴകൾ തീർക്കുന്ന തീ താളം, അത് വളരെ പ്രധാനമാണ്. അതിന്റെ പോരാട്ട ചൂടം, ഏത് കരയാണ് ഇന്ന് വിജയിക്കുക, ഏത് ക്ലബാണ് ഇനി കപ്പ് നേടുക എന്നുള്ള വലിയ ഒരു ആവേശം ഈ കളിയുടെ പിന്നിലുണ്ട്. ആകാശമേഘങ്ങള് കുടചൂടി നിൽക്കുന്ന ഈ സന്ദർഭത്തില് ഈ ജേതാവിനെ അറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 6 ഹീറ്റ്സുകളിലായി ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക പാത മത്സരം നടക്കും. ഇതിൽ ഏറ്റവും മികച്ച സമയം കുറിക്കുന്ന വള്ളങ്ങളാണ് ഫൈനലിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഓരോ പോരാട്ടവും അതിതീവ്രമാണ്, അതിഭീകരമാണ്. അപ്പൊ തുഴകളുടെ ഈ തീത്താളത്തിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മത്സര വള്ളംകളി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കാനുള്ള സജ്ജീകരണങ്ങൾ ആയിട്ടുണ്ട്. അതിനാൽ അടുത്ത വിവരണത്തിന് വേണ്ടി മൈക്ക് പ്രഭു മാത്യുവിന്.
1: ചരിത്രം കഥ പറയുന്ന പുന്നമട കായലിൽ ഇതാ അതിമനോഹരമായ മാസ്റ്റിൽ നടന്നു. അതിസുന്ദരമായ ഈ ജലമേള കമനീയമാക്കിക്കൊണ്ട് വിശിഷ്ട അതിഥികളെല്ലാം എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഞങ്ങളോടൊപ്പം കമന്റേറ്ററായി ശ്രീ കല്ലറ ബാബു എന്ന പ്രതിഭാധനനായ കമന്റേറ്റർ ഉണ്ടായിരുന്നു. വള്ളംകളിയുടെ മാസ്മരികത വർദ്ധിപ്പിക്കുന്നതിന് വഞ്ചിപ്പാട്ടിന്റെ ചാരുശീലുകളാണ് മുഴുകി കേൾക്കുന്നത്. അതാണ് മാന്യ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ കല്ലറ ബാബു ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രൗഢഗംഭീരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ നെഹ്റുജിക്കും കുടുംബത്തിനും ആലപ്പുഴയിൽ ലഭിച്ചു. വള്ളംകളി നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു തുടക്കമായിരുന്നു അത് എന്നുള്ളതിൽ തർക്കമില്ല. അന്ന് നെഹ്റുജി എത്തി, താമസമില്ല മത്സര വള്ളംകളി ആരംഭിച്ചു. അന്നത്തെ മത്സര വള്ളംകളിക്കായി നിശ്ചയിക്കപ്പെട്ട ദൂരം ഏകദേശം 1.5 കിലോമീറ്റർ വടക്ക് നിന്നും മൺറോ തുരുത്ത് വരെ ദൈർഘ്യമുള്ള ഭാഗമായിരുന്നു. അന്ന് 6 ചുണ്ടൻ വള്ളങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു. 6 ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുത്തത് നടുഭാഗം നെൽസൺ അഥവാ മാമ്പഴക്കേരി, നെപ്പോളിയൻ, കാവാലം, ചമ്പക്കുളം, നേതാജി തുടങ്ങിയവയായിരുന്നു ആ ജലരാജാക്കന്മാർ. വാശിയേറിയ മത്സരത്തിന്റെ ഒടുവിൽ നടുഭാഗം എതിരാളികളെ അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തി. പിന്നെ നടന്നത് ഒരു ചരിത്രമാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും അവഗണിച്ചുകൊണ്ട് മഹാനായ പണ്ഡിറ്റ് ജി നടുഭാഗം വള്ളത്തിലേക്ക് ചാടിക്കയറി. അതാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ മീനെണ്ണയും അതിന്റെ നെയ്യുമൊക്കെ ഒഴിച്ച് മിനുസമാക്കപ്പെട്ട നടുഭാഗം ചുണ്ടന്റെ പടിയിൽ മഹാനായ നെഹ്റുജിക്ക് കാലിടറി. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും സഹായിക്കാൻ കഴിയാത്ത ഒരു സന്നിഗ്ധാവസ്ഥയായിരുന്നു വാസ്തവത്തിൽ അത്. പക്ഷേ ക്ഷണനേരം കൊണ്ട് നടുഭാഗം ചുണ്ടനിലെ കരുത്തന്മാരായ തുഴച്ചിക്കാര് അവസരത്തിന് തീർന്നു. അവർ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന വണ്ണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ തങ്ങളുടെ കരങ്ങൾ ഉപയോഗിച്ചു.

ഉപയോഗിച്ച് താങ്ങി നിർത്തി. അങ്ങനെ ഒരു തരത്തിൽ ചിന്തിച്ചാൽ, ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ, ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയുമാണ് യഥാർത്ഥത്തിൽ ആ തൊഴിലാളികൾ, നടുഭാഗം ചുണ്ടനിലെ കർഷക തൊഴിലാളികൾ താങ്ങി നിർത്തിയത് എന്നുള്ളതിന് തർക്കമില്ല. അടുത്ത നിമിഷം കാണുന്നത് അതിലും വലിയ അത്ഭുതമായിരുന്നു. നടുഭാഗം ചുണ്ടനിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എല്ലാം മറന്ന് തുള്ളിച്ചാടി. അദ്ദേഹം ആഹ്ലാദ വിവശനായി. പതിനായിരങ്ങൾ ഇത് കണ്ട് ആവേശ ഭരിതരായി മാറി പ്രിയമുള്ളവർ. തിരുക്കൊച്ചി സന്ദർശനം കഴിഞ്ഞ് ഡൽഹിയിൽ തിരിച്ചെത്തിയ പണ്ഡിറ്റ്ജി വിലമതിക്കാനാകാത്തൊരു സമ്മാനം ആലപ്പുഴക്കാർക്ക്, അല്ല മലയാളികൾക്ക്, സ്വന്തം കയ്യൊപ്പ് ചാർത്തി അയച്ചു കൊടുത്തു. അതിൽ ഇപ്രകാരം ആലേഖനം ചെയ്തിരുന്നു: ടു ദ വിന്നർ ഓഫ് ദ ബോട്ട് റേസ്, വിച്ച് ഇസ് എ യുണീക് ഫീച്ചർ ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് ഇൻ ട്രാവൻകൂർ കൊച്ചിൻ ജവഹർലാൽ നെഹ്റു ഡിസംബർ 1952. ഇതാണ് ആ ചരിത്രം. ഇന്ന് നടക്കുന്ന നെഹ്റു ട്രോഫി മത്സരത്തിന്റെ തുടക്കം അവിടെയായിരുന്നു. 1953 വള്ളംകളി നടന്നില്ല. 1954 വട്ടക്കായലിൽ അഥവാ കൈനഗിരി മീനപ്പള്ളി കായലിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള പ്രഥമ മത്സരം നടന്നു. 1955 മുതലാണ് ഈ വള്ളംകളി ഈ പുന്നമടക്കായലിൽ ആരംഭിച്ചത്. അതേസമയം 1955 തന്നെ ആകാശവാണി, ഓൾ ഇന്ത്യ റേഡിയോ ഈ വള്ളംകളിക്ക് ഇവിടെ, വള്ളംകളിയുടെ കമന്ററിക്ക് ഇവിടെ തുടക്കം കുറിച്ചു. ഇതാ ട്രാക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് അമ്പയേഴ്സ് പുന്നമടക്കായലിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഫിനിഷിംഗ് പോയിന്റിലേക്ക് സ്പീഡ് ബോട്ടിൽ അതിദ്രുതം കടന്നു വരികയാണ്. ഈ സഞ്ചാരത്തിനിടയിൽ മാർഗ തടസ്സമായി നിൽക്കുന്ന എല്ലാ ചെറുവള്ളങ്ങളെയും മോട്ടോർ ബോട്ടുകളെയും അവർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ ഈ നെഹ്റു ട്രോഫി, താരും തളിരുമണിഞ്ഞു നിൽക്കുന്ന പ്രകൃതി. നെഹ്റു ട്രോഫി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകാശവാണി ഇതം പ്രഥമമായി പ്രക്ഷേപണം ചെയ്തിരുന്നല്ലോ. അന്ന് പ്രതിഭാധനന്മാരായ കമന്റേറ്റർമാർ നമുക്കുണ്ടായിരുന്നു. വി വി ഗ്രിഗറി എന്ന മഹാനായ കമന്റേറ്റർ, ആധുനിക കമന്ററിയുടെ ദ്രോണാചാര്യർ എന്ന് ശ്രീമാൻ വി വി ഗ്രിഗറിയെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അദ്ദേഹം അതുല്യനും അജയ്യനുമായിരുന്നു. 2015 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുൻപിൽ ഞങ്ങൾ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. കമന്ററിയിലെ ഒരു നിത്യ വിസ്മയമായിരുന്നു ശ്രീമാൻ വി വി ഗ്രിഗറി. അദ്ദേഹം നേടിയെടുത്ത കമന്ററിയിൽ നേടിയെടുത്ത താരപദവി മറ്റാർക്കും ഇന്നും കരഗതമല്ല. പുന്നമടക്കായലിനെ പ്രകമ്പനം കൊള്ളിച്ച ആ വാഗ്ധോരണി ഇന്നും ഇവിടെ ഓർമ്മകളായി ഇലയടിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മരണമില്ല. അതുപോലെ തന്നെ ശ്രീ പി ഡി ലൂക്ക്, അഡ്വക്കേറ്റ് പി ഡി ലൂക്ക്, അയാപറമ്പ് സദാശിവൻപിള്ള തുടങ്ങിയിട്ടുള്ള കെ പി എം ഷെറീഫ് തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ കമന്റേറ്റർമാർ നമുക്ക് ഉണ്ടായിരുന്നു ആകാശവാണിക്ക് വേണ്ടിയിട്ട്. അവരെല്ലാം ഈ സുന്ദരമായ ജലമേളയെ, ഈ ഇതിന്റെ ചേതോഹരമായ ഈ വള്ളംകളിയെ ജനലക്ഷങ്ങളുടെ അടുത്തേക്ക് വാഗ്ധോരണിയായി നൽകിയെന്നുള്ളത് നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇതാ 2000 തൊഴിൽച്ചിക്കാർ ഒരേ താളത്തിലും ഒരേ വേഗത്തിലും ചിട്ടയായി തുഴകൾ ചലിപ്പിക്കുമ്പോൾ ദാ മാസ്റ്ററിൽ തന്നെ യഥാർത്ഥത്തിൽ ഒരവാച്യമായ അനുഭൂതിയായി മാറുകയല്ലേ? ഹൃദയാവർജകമായ ഒരു ദൃശ്യമായത് മാറുകയല്ലേ? ഇതാണല്ലോ ഈ കലയുടെ, ഈ ആകർഷണീയമായ കലയുടെ യഥാർത്ഥത്തിലുള്ള ചാരുത, യഥാർത്ഥത്തിലുള്ള ഭംഗി. ഇവിടെ നോക്കുമ്പോൾ പ്രകൃതിയാകെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ആകെ ആടയാഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുകയാണ്. വള്ളംകളി പ്രേമികള് ആരവം കൊണ്ട് ആർപ്പ് വിളി മുഴക്കുകയാണ്. ധാരാളം ചെറുവള്ളങ്ങള് തലങ്ങും വിലങ്ങും നേരത്തെ സഞ്ചരിച്ചിരുന്നു എങ്കിലും അതിനെയൊക്കെ ട്രാക്ക് കമ്പേസ് വന്ന് ക്ലിയർ ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. നേരത്തെ പല പേരും പ്രശസ്തിയുമുള്ള ചുണ്ടൻ വള്ളങ്ങൾ ഈ ജലോത്സവത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ഇന്ന് സെയിന്റ് ജോർജ് പോലെയുള്ള പല ചുണ്ടൻ വള്ളങ്ങളും ഇന്ന് കാണാനേയില്ല. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പല ചുണ്ടൻ വള്ളങ്ങളെയും ഇറക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഇന്ന് ഒരു ചുണ്ടൻ വള്ളം നിർമ്മിക്കണമെങ്കിൽ കുറഞ്ഞത് 65 ലക്ഷം രൂപ ചെലവ് വരും. 2002 12 ലക്ഷമായിരുന്നു അതിന്റെ ചെലവ്. അങ്ങനെയെങ്കിൽ 2026 ആയപ്പോൾ 65 ലക്ഷം രൂപ ഒരു ചുണ്ടൻ വള്ളം നിർമ്മിക്കുന്നതിനുള്ള ചെലവാകുകയാണ്. 1988 നെഹ്റു ട്രോഫി, ആ നെഹ്റു ട്രോഫിയിൽ 4:48 സമയം കുറിച്ചുകൊണ്ട് വെള്ളംകുളങ്ങര എന്ന ചുണ്ടൻ ചരിത്രം കുറിച്ചിട്ടുണ്ട്. അത് നെഹ്റു ട്രോഫിയിലെ ഒരു റെക്കോർഡാണ്. അത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബായിരുന്നു അന്ന് ആ വള്ളത്തെ നയിച്ചത്. 2001 വേണു ആചാരി എന്ന ശില്പി ഈ വെള്ളംകുളങ്ങര പുതുക്കി പണിതു. വെള്ളംകുളങ്ങര ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്നു. 2002 കുമരകം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ് വെള്ളംകുളങ്ങര നെഹ്റു ട്രോഫി നേടി. ഇനിയും ട്രോഫി നേടാൻ സാധ്യതാ പട്ടികയിലുള്ളൊരു വള്ളമാണ്

0: ഈ വെള്ളംകുളങ്ങര, വെള്ളംകുളങ്ങര ഏറ്റവും വമ്പനായ ഒരു ജലരാജാവാണ്. അങ്ങനെയെങ്കിൽ ജവഹർ താങ്കരിയോ? ജവഹർ താങ്കരി 2026 നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നു. 77, 78, 85, 2010, 2015 എന്നീ വർഷങ്ങളിൽ നെഹ്റു ട്രോഫി നേടിയ ജലരാജാവാണ് ജവഹർ താങ്കരി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയം വഹിക്കുന്ന ഏക ചുണ്ടൻ വള്ളമാണ് ജവഹർ താങ്കരി. 1969 പുന്നക്കുന്നത്ത് ശേരിക്കാരുടെ ഗിയർ ഗോസ് ചുണ്ടൻ വള്ളം അവർ വിലയ്ക്ക് വാങ്ങി. താങ്കരിക്കരക്കാർ ജവഹർ താങ്കരി എന്ന പേര് ചുണ്ടന് നൽകി. 1970 വള്ളത്തിന്റെ നീളം വർദ്ധിപ്പിച്ചു. എന്നാൽ പുതിയ ചുണ്ടൻ തന്നെ വേണമെന്ന് കരക്കാരുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ 1973 കോഴിമുക്ക് നാരായണൻ ആചാരി പുതിയ ജവഹർ താങ്കരി വള്ളം നിർമ്മിച്ചു. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിനായിട്ട് മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറും.
1: ശ്രോതാക്കളെ, 72 നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീസ് നമ്പർ 1 അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. ഒന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ വണ്ടം തലവടി ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ക്യാപ്റ്റൻ ബിനു എച്ച് പുതുവേൽ കൈനഗിരി. അതേപോലെ രണ്ടാമത്തെ ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 16 വള്ളം കരുവാറ്റ ശ്രീ വിനായകൻ കെ ടി ബി സി ഫാൻസ് ക്ലബ്ബ് കുമരകമാണ് തുഴയുന്നത്. ക്യാപ്റ്റൻ അനന്തു കാർത്തികേയൻ. അതേപോലെ മൂന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 14 വള്ളം ആയാപറമ്പ് പാണ്ഡി IBRA കൊച്ചിനാണ് ക്ലബ്ബ്. ശ്രീകുട്ടൻ തുണ്ടത്തിലാണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 9 വിയപുരം വള്ളം UBC കൈനഗിരി FC ആണ് തുഴയുന്നത്. ക്യാപ്റ്റൻ പത്മകുമാർ. ഹീസ് നമ്പർ 1 തലവടി ചുണ്ടനെ പറ്റി പറയുകയാണെങ്കിൽ കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. കൈനഗിരി ക്ലബിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വിയപുരം ബോട്ട് ക്ലബ്ബിൽ വിയപുരം വള്ളത്തിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്ത് റെക്കോർഡിട്ട വള്ളം ക്ലബ്ബാണ് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബ്. വിയപുരം തലവടി ബോട്ട് ക്ലബ്ബിലെ തലവടി ചുണ്ടനെ കുറിച്ച് പറഞ്ഞാൽ 127 ഫീറ്റ് നീളം, 5 ഫീറ്റ് വീതി, 83 തുഴക്കാർ, 5 അമരക്കാർ, 9 താളക്കാർ. January 1, 2023 നീരണിഞ്ഞ വള്ളം ഇപ്രാവശ്യത്തെ ട്രോഫി സ്വന്തമാക്കാൻ തന്നെ ഉറപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്ന വള്ളമാണ്. രണ്ടാം ട്രാക്കിലുള്ള കരുവാറ്റ ശ്രീ വിനായകൻ കെ ടി ബി സി ആണ് തുഴയുന്നത്. KTBCയെ പറ്റി പറയുകയാണെങ്കിൽ കുമരകൻ ടൗൺ ബോർഡ് ക്ലബ്ബ് 1998 സ്ഥാപിതമായ ക്ലബ്ബ്. നെഹ്റു ട്രോഫി 1999 ആലപ്പാടനിൽ സമ്പത്ത് കണിയാപറമ്പിലിന്റെ നേതൃത്വത്തിൽ വിജയിച്ച വള്ളമാണ്. 2004 ചെറുതനയിൽ രാജു വടക്കത്തിന്റെ നേതൃത്വത്തിലാണെങ്കിൽ വീണ്ടും രാജുവിന്റെ നേതൃത്വത്തിൽ 2005 പായിപ്പാടിൽ, 2006 പായിപ്പാടിൽ, 2007 പായിപ്പാടിൽ അങ്ങനെ ഹാട്രിക്ക് അടിച്ച ഒരു ക്ലബ്ബാണിത്.
2: സ്റ്റാർട്ടിംഗ് പോയിന്റിൽ 4 ചുണ്ടൻ വള്ളങ്ങളും സ്റ്റാർട്ടറുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് നിർദ്ദേശത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ ഒന്നാം ഹീറ്റ്സ് മത്സരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. 4 ചുണ്ടൻ വള്ളങ്ങളും ഞങ്ങൾ അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ സ്റ്റാർട്ടിംഗ് ബോക്സിനകത്തേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ബോക്സിന്റെ പിന്നിലായി ചുണ്ടൻ വള്ളങ്ങളുടെ അമരം ഭാഗം ഒരു മാഗ്നറ്റിക് സംവിധാനം ഉപയോഗിച്ച് ലോക്ക് ചെയ്യുകയാണ്. 4 ചുണ്ടൻ വള്ളങ്ങളെയും ലോക്ക് ചെയ്ത് ഒഴുകുന്ന പുന്നമടക്കായലിൽ ഒഴുകാത്ത വിധത്തിൽ ചുണ്ടൻ വള്ളങ്ങളെ തളച്ചു നിർത്തുന്ന അതിസാഹസികവും സുന്ദരവും വിചിത്രവുമായ കാഴ്ചയാണ് ഇപ്പോൾ പുന്നമടക്കായൽ കരയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിന് ഇരുവശവും ഇരിക്കുന്ന കാണികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമരംഭാഗം 4 പേരുടെയും അമരംഭാഗം ഫിക്സ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഷട്ടറുകൾ ഉയർന്നു നിൽക്കും. ഷട്ടറുകൾ ഉയർന്നു നിൽക്കുന്നതിന്റെ അരികിലേക്ക് റെഡ് പോളിന്റെ തൊട്ട് മുന്നിലുള്ള വൈറ്റ് പോളിലേക്ക്, വൈറ്റ് സോണിലേക്ക് കളിവള്ളങ്ങളെല്ലാം, കളിവള്ളങ്ങളുടെ കൂമ്പ് ഭാഗം കൃത്യമായി ഒപ്പത്തിനൊപ്പം എത്തുന്നതോടുകൂടി ഷട്ടറുകൾ ഒന്നായി വെള്ളത്തിലേക്ക് പതിക്കുകയും ചുണ്ടൻ വള്ളങ്ങൾ മുന്നോട്ട് കുതിക്കുകയും ചെയ്യും. എന്തായാലും ഇതുവരെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഇത് നെഹ്റു ട്രോഫി ജലോത്സവമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ജലമേളയാണ്. ഇതിലെ ഓരോ ഇഞ്ചും ഓരോ തരിമ്പും ഒരു വള്ളത്തിനും മുൻതൂക്കം കിട്ടാത്ത വിധത്തിൽ 4 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ഒരു തരി പോലും ഒരു വള്ളം മുന്നിലോ പിന്നിലോ ആകാത്ത വിധത്തിൽ സ്റ്റാർട്ടിംഗ് നടത്തണം. അത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് നെഹ്റു ട്രോഫി ജലോത്സവം ഇത്രത്തോളം അച്ചടക്കത്തോടെ നടക്കുന്ന മത്സരം എന്ന നിലയ്ക്ക് ലോകമെമ്പാടും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒപ്പത്തിനൊപ്പം മുന്നോട്ട് തുഴഞ്ഞു വന്ന ചുണ്ടൻ വള്ളങ്ങളിൽ ചില വള്ളങ്ങളിലെ ഒരു തുഴപ്പാട് വ്യത്യാസം മനസ്സിലാക്കിയ ചീഫ് സ്റ്റാർട്ടർ 1-2 ട്രാക്കുകളിലെ വള്ളങ്ങളോട് അല്പം പിന്നിലേക്ക് തുഴയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 1st ട്രാക്ക്

0: തലപിടിച്ചുണ്ടൻ ഇപ്പോൾ ബോക്സിനകത്ത് തന്നെ ലോക്ക് ചെയ്യപ്പെട്ട അവസ്ഥയിലാണെങ്കിലും രണ്ട് തുഴപ്പാട് മുന്നിൽ വന്നതുകൊണ്ട് തുഴച്ചിൽക്കാരോട് അല്പം വള്ളം പിന്നിലേക്ക് തുഴയാൻ സ്റ്റാർട്ടർ ആവശ്യപ്പെടുന്നു. സ്റ്റാർട്ടർ എന്താവശ്യപ്പെട്ടാലും അതെല്ലാം കൃത്യമായി ചെയ്യുന്ന അച്ചടക്കമുള്ള സ്കൂളിലെ കുട്ടികളെ പോലെ തുഴച്ചിൽക്കാർ ഇതാ അത് കേട്ട് വള്ളം മെല്ലെ പിന്നിലേക്ക് തുഴയുകയാണ്. വള്ളം പിന്നിലേക്ക് തുഴയുമ്പോൾ ഒന്ന് രണ്ട് അപകടങ്ങളുണ്ട്. എന്താണ് അപകടമെന്ന് വള്ളംകളി ആദ്യമായി റേഡിയോയിലൂടെ കേൾക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുന്നമടക്കായലിൽ ഒഴുക്കിനെതിരെ നടക്കുന്ന മത്സരമായതുകൊണ്ട് തന്നെ പിന്നിലേക്ക് വള്ളം തുഴയാൻ വേണ്ടി തുഴച്ചിൽക്കാർ പിന്നിലേക്ക് തുഴയെ ആഞ്ഞു പിടിക്കുന്ന സമയം, ആ ഒരു സമയത്ത് വള്ളത്തിന്റെ ആ ഒരു നീക്കം പിന്നിലേക്കാകുമ്പോൾ സ്റ്റാർട്ടർ സ്റ്റാർട്ടിംഗ് വിസിൽ മുഴക്കിയാൽ, സ്റ്റാർട്ടിങ്ങിന്റെ ഫ്ലാഗ് താഴ്ത്തിയാൽ, അപ്പോൾ വള്ളത്തിന്റെ ആ ഒരു നീക്കം പിന്നിലേക്കാകുകയും പിന്നീടത് മുന്നിലേക്കായി കുതിക്കാൻ അല്പം സാവകാശമെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പിന്നിലേക്ക് വള്ളമെടുക്കാൻ വള്ളക്കാർ തീരെ മുതിരാറില്ല. പക്ഷേ അവർ ആ റെഡ് സോണിലേക്ക് പ്രവേശിക്കുന്ന പക്ഷം പിന്നിലേക്ക് എടുക്കാതെ നിർവാഹവുമില്ല. ഇപ്പോൾ ഏറെക്കുറെ നാല് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. എന്നാലും സ്റ്റാർട്ടർ സ്റ്റാർട്ടറിന്റെ ആ സ്റ്റാർട്ടിംഗ് പോളിലൂടെ പരിശോധിക്കുമ്പോൾ വള്ളങ്ങളിൽ മൂന്നാം ട്രാക്കിൽ കിടക്കുന്ന ആയാപറമ്പ് പാണ്ടി IBRA കൊച്ചിൻ അങ്ങ് കൊച്ചിയിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി വന്നതുകൊണ്ടാവാം അവർ റെഡ് സോണിലേക്ക് കയറി കിടക്കുകയാണ്. കൊച്ചിയിലെ ബ്ലോക്കുകളൊക്കെ കണ്ട് വളർന്നവരായതുകൊണ്ടാവാം റെഡ് സോണിൽ നിന്ന് വൈറ്റ് സോണിലേക്ക് അവരെ പിന്നിലേക്ക് തുഴയിപ്പിക്കുകയാണ് ചീഫ് സ്റ്റാർട്ടർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് മൂന്ന് കളിവള്ളങ്ങളും വൈറ്റ് സോണിലാണ്. ഇനിയിപ്പോൾ IBRA കൊച്ചി ഇൻലാൻഡ് ബോട്ട് റോവേഴ്സ് അസോസിയേഷൻ കൊണ്ടുവന്ന അറബിക്കടലിന്റെ റാണി ഇതാ പുന്നമടക്കായലിൽ ചരിത്രം എഴുതാൻ എത്തി നിൽക്കുമ്പോൾ റെഡ് സോണിൽ എത്തിയത് കൊണ്ട് അതിനെ അല്പം പിന്നിലേക്ക് തുഴയിപ്പിക്കുകയാണ് സ്റ്റാർട്ടർ ആയാപറമ്പ് പാണ്ഡിയാണ്. ഇതാ മത്സരം ആരംഭിക്കുന്നു. ആവേശോജ്വലമായ 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഒന്നാം ഹീറ്റ്സ് മത്സരം ആരംഭിക്കുകയാണ്. ഇത് ചരിത്ര നിമിഷമാണ്. നാല് ട്രാക്കുകളിൽ നാല് ചരിത്രം എഴുതുവാൻ വേണ്ടി വന്നിട്ടുള്ള 400 കായിക താരങ്ങളുടെ ഉജ്ജ്വല പോരാട്ടത്തിന് തിരിതെളിയുകയാണ്. ഒന്നാം ട്രാക്കിൽ തലവടിച്ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി കഴിഞ്ഞ തവണ രണ്ടാം ഹാട്രിക് ലക്ഷ്യമാക്കി വന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശിയ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരികയുടെ ചുണക്കുട്ടന്മാർ തലവടിച്ചുണ്ടനിൽ ഒന്നാം ട്രാക്കിൽ ഇതാ കുതിക്കുകയാണ്. കുതിപ്പിനൊപ്പം നിൽക്കുവാൻ ഇതാ KGBC ഫാൻസ്, കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ഫാൻസായ ചെറുപ്പക്കാർ കരുവാറ്റ ശ്രീ വിനായകനിൽ രണ്ടാം ട്രാക്കിലൂടെ മത്സരിക്കുന്നു. IBRA കൊച്ചിൻ അറബിക്കടലിന്റെ റാണി കിഴക്കിന്റെ വെനീസിൽ ചരിത്രം എഴുതുവാനായി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ആയാപറമ്പ് പാണ്ഡിഗീത മൂന്നാം ട്രാക്കിലൂടെ മത്സരിക്കുമ്പോൾ നാലാം ട്രാക്കിൽ UBC കൈനഗരി കൈനഗരിയുടെ ചുണക്കുട്ടന്മാർ ജലോത്സവ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും തഴക്കവും പഴക്കവും ആഢ്യത്വവും ആഡംബരവും നിറഞ്ഞ ബോട്ട് ക്ലബായ UBC കൈനഗരിയുടെ ഫാൻസ് ക്ലബ് മത്സരിക്കുന്നു. വീയപുരം ചുണ്ടനിൽ കഴിഞ്ഞ തവണത്തെ നെഹ്റു ട്രോഫിയുടെ ജേതാവായ വീയപുരം ചുണ്ടനിതാ നാലാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഞാൻ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: താങ്ക് യു മിസ്റ്റർ വിനു. ആവേശകരമായ ഒന്നാമത് ഹിറ്റ്സ് മത്സരം നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ 72nd നെഹ്റു ട്രോഫി ജലോത്സവം 2026 ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാമത് ഹിറ്റ്സ് മത്സരത്തിൽ ഒന്നാമത് ട്രാക്കിലൂടെ ഒന്നാം നമ്പർ തലവടി ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് ബിനു എച്ച് പുതുവേൽ കൈനഗരി ക്യാപ്റ്റനായിക്കൊണ്ട് ജോസ് പുതിയറ കൈനഗരി ലീഡിംഗ് ക്യാപ്റ്റനായിക്കൊണ്ട് ഒന്നാമത് ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ കരുവാറ്റ ശ്രീ വിനായകൻ KTBC ഫാൻസ് ക്ലബ് കുമരകം നയിക്കുന്ന അനന്തു കാർത്തികേയൻ ക്യാപ്റ്റനും ശ്രീകുമാർ KS ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള കരുവാറ്റ ശ്രീ വിനായകൻ 16 നമ്പർ വള്ളൻ രണ്ടാമത് ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ അയ്യാപറമ്പ് പാണ്ടി IBRA കൊച്ചിൻ ശ്രീകുട്ടൻ തുണ്ടയിൽ ക്യാപ്റ്റനായിട്ടുള്ള സുരേഷ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള 14 നമ്പർ വള്ളം മൂന്നാമത് ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ നാലാമത് ട്രാക്കിലൂടെ പ്രിയപ്പെട്ട വള്ളം കളിക്കാരുടെ പ്രിയപ്പെട്ട വീയപുരം UBC കൈനഗരിയുടെ കൈക്കരുത്തിൽ FC പത്മകുമാർ ക്യാപ്റ്റനായിക്കൊണ്ട് ജോർജ് തോമസ് വക്കച്ചൻ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള 9th നമ്പർ വള്ളം നാലാമത് ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ആവേശത്തിന്റെ മുത്തുമണികൾ ആകാശം മുട്ട കോരിയെറിഞ്ഞുകൊണ്ട് നമ്മുടെ പുന്നമടയെ ജലാശയങ്ങളെ കീറിമുറിച്ചുകൊണ്ട് പുളകം കൊള്ളിച്ചുകൊണ്ട് പുന്നമടയുടെ ആഴങ്ങളോട് കുത്തിയെറിഞ്ഞ് കഥകൾ പറഞ്ഞുകൊണ്ട് ആവേശത്തിന്റെ മുത്തുമണികളാൽ തീർത്ത ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികളെ ആവേശത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഒന്നാമത്തെ ഹിറ്റ്സ് മത്സരത്തിൽ തലവടി ചുണ്ടൻ കരുവാറ്റ ശ്രീ വിനായകൻ ആയാപറമ്പ് പാണ്ടി വീയപുരം ഇതാ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരുതുന്നു. ഒന്നും രണ്ടും നാലും ട്രാക്കിലൂടെയുള്ള വള്ളങ്ങൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച്.

0: ഒന്നാമത്തെ ട്രാക്കിലെ തലവടി ചുണ്ടനും മൂന്നാമത്തെ ട്രാക്കിലെ അയാപറമ്പ് പാണ്ഡിയും ഏതാണ്ട് ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ട് പങ്കായ പാടുകൾക്ക് പോലും വ്യത്യാസത്തിൽ പരാജയപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായ വീറും വാശിയും തകർത്തെറിയുന്ന കുത്തിയെറിയലും താളം പിടിക്കലും എല്ലാം നിലക്കാരനും അതെ അമരക്കാരനും നിലക്കാരനും താളക്കാരനും എല്ലാവരും ഒരേ സ്വരത്തിൽ വഞ്ചിപ്പാട്ടുകളിലല്ല കുതിര ശക്തികളിലാണ് അയ്യടാ പോയടാ എന്നുള്ള ശബ്ദത്തിൽ ആ മനോഹരമായ ദൃശ്യവിരുന്ന് അവരുടെ കുത്തിയെറിയലുകൾ ജനങ്ങളുടെ വള്ളംകളിക്കാരുടെ ഹൃദയത്തെ പടപടാ മിടിപ്പിച്ചുകൊണ്ട് ഇതാ കുതിച്ചു പാഞ്ഞ് ചുണ്ടൻ വള്ളങ്ങളുടെ ഒന്നാമത് ഹിറ്റ്സ് മത്സരത്തിൽ ഒന്നാമത് ട്രാക്കിലൂടെ വരുന്ന തലവടി ചുണ്ടനും മൂന്നാമത് ട്രാക്കിലൂടെ വരുന്ന അയാപറമ്പും നാലാമത് വീയപുരവും ഇതാ രണ്ടും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് തലവടിയും വീയപുരവും ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് കടന്നു വരുമ്പോൾ നാലാമത്തെ ട്രാക്കിലൂടെ വീയപുരം ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ച് കുതിച്ച് പറന്ന് പറന്ന് പറന്ന് വെട്ടിക്കൊണ്ട് കടന്നു പോകുമ്പോൾ നിലക്കാരനും താളക്കാരനും ഹൃദയസ്പന്ദനം പോലും നിലപ്പിക്കുന്ന രീതിയിലുള്ള ചുവടുവയ്പ്പുകളിൽ കുത്തിയെറികളും കടന്നുപോയപ്പോൾ വില്ലേജ് ബോട്ടുകളെ കൈനകരിയും ഇതാ ഒന്നാമത്തെ ട്രാക്കിലെ വള്ളം അവരും ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയപ്പോൾ നമ്മുടെ ഈ പുന്നമട കായലിലെ വള്ളംകളിയുടെ രസവും വഞ്ചിപ്പാട്ടിന്റെ ഈണവും ഒക്കെ ഒന്ന് കോർത്തിണക്കി അതൊന്ന് രസിച്ച് അതിലൊന്ന് താളം പിടിച്ച് കരയിൽ നിൽക്കുന്ന കാണികളോട് ഒന്ന് കൊഞ്ചി പറഞ്ഞ് എന്തൊരു മനോഹാരിതയിലാണ്, ഇത് പുന്നമടയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മറ്റ് രാജ്യങ്ങളിലും മറ്റ് ദേശങ്ങളിലും ഒരുപാട് കായലുകളുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് പുന്നമടക്കായൽ. കാരണം പ്രൗഢ ഗംഭീരയാണ് പുന്നമടക്കായൽ. ഈ സമയത്ത് തുടർന്നുള്ള മത്സരത്തിന്റെ തുടർ വിവരണത്തിന് വേണ്ടി ഞാൻ മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്.
1: ചുണ്ടമ്പള്ളങ്ങളുടെ ഹീറ്റ്സ് നമ്പർ രണ്ടാം മത്സരം അല്പസമയത്തിനും ആരംഭിക്കുന്നതാണ്. ഒന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 19 ആയാപറമ്പ് ദിവാൻജി, വലിയ ദിവാൻജി ബോട്ട് ക്ലബ് ആയാപറമ്പാണ് അതിന്റെ നേതൃത്വം നൽകുന്നത്, ക്യാപ്റ്റൻ റെനി വർഗീസ്. രണ്ടാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 8 വള്ളം ചമ്പക്കുളം, ചമ്പക്കുളം ബോട്ട് ക്ലബാണ്, ജോസി ജോൺ മങ്ങാടാണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 4 ജഫർ തായങ്കിരി, നാട്ടകം ഫാൻസ് ക്ലബ് ബോട്ട് ക്ലബാണ്, ക്യാപ്റ്റൻ സന്തോഷ് വാലയിൽ. നാലാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 3 വള്ളം വെള്ളംകുളങ്ങര SH ബോട്ട് ക്ലബ് കൈനകരിയാണ്, ക്യാപ്റ്റൻ ടോണി ജോസഫ്. ഈ രണ്ടാം ട്രാക്കിലെ വള്ളങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബാണ് തുഴയുന്നത്. 1928 നിർമ്മിച്ച ഈ വള്ളം നെടുമുടി നായർ സർവീസ് സൊസൈറ്റിയുടെയാണ്. 125 ഫീറ്റ് നീളം, 91 തുഴക്കാർ, 5 അമരക്കാർ, 10 താളക്കാർ. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ 1979 രവി പ്രകാശ് നേതൃത്വത്തിൽ UBC കൈനകരി തുഴഞ്ഞ് ആദ്യം ട്രോഫി നേടിയ ശേഷം 50 വർഷം കാത്തിരിക്കേണ്ടി വന്നു അവർക്ക് 1981 ചരിത്രം ആവർത്തിക്കാൻ. രണ്ടാമത്തെ ട്രാക്കിലുള്ള ചമ്പക്കുളത്തിനെ പറ്റി പറഞ്ഞാൽ UBC കൈനകരിയോടൊപ്പം തന്നെ ഈ ക്ലബ്ബ് വിജയം നേടിയ ഹാട്രിക്കൽ സ്വന്തമാക്കിയ ക്ലബ്ബാണ്. AK ലാരിസന്റെ നേതൃത്വത്തിൽ UBC 89-90-91, ആന്റണി അക്കരക്കുളത്തിന്റെ നേതൃത്വത്തിൽ 94, അതേപോലെ ജോസ് ജോൺ ആൽബി ബോട്ട് ക്ലബ് 95, അനിൽ മഹാദേവൻ ABC 96. ഇങ്ങനെ ചരിത്രം കുറിച്ച വള്ളമാണ് ചമ്പക്കുളം ബോട്ട് ക്ലബ് ചമ്പക്കുളം വള്ളം. 98, 2009, 2019, 2019 അവർ നെഹ്റു ട്രോഫി സ്വന്തമാക്കി. അങ്ങനെ 9 തവണ നെഹ്റു ട്രോഫി സ്വന്തമാക്കിയ വള്ളമാണ് ചമ്പക്കുളം. മൂന്നാം ട്രാക്കിലുള്ള ജവഹർ തായങ്കരി കുറിച്ച് പറഞ്ഞാൽ നെഹ്റു ട്രോഫി 5 പ്രാവശ്യം സ്വന്തമാക്കിയ വള്ളമാണ്. 1977 KS വർഗീസ് തായങ്കരി ബോട്ട് ക്ലബ്, അതേപോലെ തന്നെ 1978 KS വർഗീസ് തായങ്കരി ബോട്ട് ക്ലബ്, 1985 PC ജോസഫ് ഫ്രണ്ട്സ് ചേന്നങ്കരി, 2010 ജോസഫ് ഫിലിപ്പ്, 2015 ജെയിംസ് കുട്ടി. ജവർ തായങ്കരി ചരിത്രമാൽ 52 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത്ഭുതകരമായ വിജയം നേടിക്കൊണ്ടിരിക്കുന്ന വള്ളമാണ് ജവർ തായങ്കരി. നാലാം ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര SS ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. അത് നെഹ്റു ട്രോഫിയിൽ 6 തവണ മുത്തപ്പെട്ട വള്ളമാണ്. പണ്ട് ഇതിന്റെ പേര് നെപ്പോളിയൻ എന്നായിരുന്നെങ്കിൽ 1957-58-59 നെഹ്റു ട്രോഫി സ്വന്തമാക്കിയ വള്ളമാണ് വെള്ളംകുളങ്ങര. ഞാൻ ബാക്കി ദൃക്സാക്ഷി വിവരണത്തിനായി എന്റെ സുഹൃത്തെ വിനു കെ ജോണിന് ഫോൺ കൈമാറുകയാണ്.
2: ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാം ഹീറ്റ്സ് മത്സരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയാണ്. 4 കളിവള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ടിംഗ് ബോക്സിനകത്തെത്തി. അല്പസമയം ഇതാ സ്റ്റാർട്ടർ വെള്ള പതാക വീശുവാനായി തയ്യാറെടുക്കുന്നു. ഗൺ പിടിച്ചിരിക്കുന്ന ചീഫ് സ്റ്റാർട്ടർ മുകളിലേക്ക് ഗണ്ണിന്റെ റിവോൾവർ ഞെക്കുവാനായി തയ്യാറെടുത്തിരിക്കുന്നു. ഇനി നിമിഷങ്ങളുടെ ഇടവേള മാത്രം. 4 ചുണ്ടൻ വള്ളങ്ങൾ നെഹ്റു ട്രോഫി എന്ന അതുല്യ നേട്ടം.

0: ത്തിനായി ആദ്യ പാദ മത്സരത്തിൽ ഹീറ്റ്സ് മത്സരങ്ങളിലെ രണ്ടാം റൗണ്ട് മത്സരത്തിൽ തയ്യാറെടുത്ത് ട്രാക്കിൽ നിൽക്കുന്നു. നായാപറമ്പ് ദിവാഞ്ചിയുണ്ട്, ചമ്പക്കളമുണ്ട്, ജവഹർ തായങ്കരിയുണ്ട്, വെള്ളംകുളങ്ങരയുണ്ട്. നാല് കളിവള്ളങ്ങളും ചരിത്രപുറകുന്ന വള്ളങ്ങളാണ്. രണ്ടാം ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നു. ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുത്ത് ഒന്നാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബിലെ റെന്നി വർഗീസ് ക്യാപ്റ്റനായിട്ടുള്ള ആയാപറമ്പ് വലിയ ദിവാഞ്ചി ഒന്നാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളിൽ ഒരുപാട് തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള ചമ്പക്കളം ചുണ്ടൻ 1989-ലും 90-ലും 91-ലും 94-ലും 95-ലും 96-ലും 98-ലും 2009-ലും 14-ലും എന്നിങ്ങനെ 9 തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ചമ്പക്കുളം ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബ്, നാട്ടകം ബോട്ട് ക്ലബിന്റെ കൂട്ടുകാരായ ഒരുപറ്റം പേർ ചേർന്ന് കൊണ്ടുവന്നിട്ടുള്ള നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബ് ജവഹർ തായങ്കരയിൽ മത്സരിക്കുന്നു. 5 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ജവഹർ തായങ്കരി മൂന്നാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ എസ് എച്ച് ബോട്ട് ക്ലബ് കൈനഗരിയുടെ ടോണി ജോസഫ് ക്യാപ്റ്റനായ വെള്ളംകുളങ്ങര വള്ളം, പഴയ നെപ്പോളിയൻ ചുണ്ടൻ, ഇതാ വെള്ളംകുളങ്ങര എന്ന പേരിൽ 1957-ലും 58-ലും 59-ലും 61-ലും 88-ലും 2002-ലും 6 തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ വെള്ളംകുളങ്ങര നാലാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാം പാദ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മത്സരം ഏതാണ്ട് പകുതിയോളം സമയം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി, രണ്ടാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം, മൂന്നാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി, നാലാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര. ആദ്യ ഹീറ്റ്സിലെ അതിഗംഭീരമായ തലവഴിയും കരുവാറ്റയും ആയാപറമ്പും വിയപുരവും ചേർന്നുള്ള അതിഗംഭീരമായ ഒന്നാം പാദ മത്സരത്തിന്റെ ആവേശ തിരയിളക്കം ഇതുവരെ ഗാലറികളിൽ അവസാനിച്ചിട്ടില്ല. ഒപ്പം തന്നെ രണ്ടാം പാദ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിലുള്ള ആയാപറമ്പ് വലിയ ദിവാഞ്ചി 2 തവണയാണ് നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയത്. ചമ്പക്കുളം, രണ്ടാം ട്രാക്കിലുള്ള ചമ്പക്കുളത്തെ സംബന്ധിച്ചാണെങ്കിൽ 9 തവണ നെഹ്റു ട്രോഫി നേടിയ വലിയ ചരിത്രമാണ് അവർക്കുള്ളത്. 51.5 കോൽ നീളമുള്ള, 85 തുഴക്കാരുള്ള, 5 നിലക്കാരുള്ള, 5 പങ്കായക്കാരുള്ള ചമ്പക്കുളം വള്ളം. 2 തവണയാണ് ചമ്പക്കുളം വള്ളം അതിന് ഹാട്രിക്ക് തികച്ചത്. ജവാഹർ തായങ്കരി, നാട്ടകം ഫാൻസ് ക്ലബ്ബ് സന്തോഷ് വാലുമേൽ ക്യാപ്റ്റനായുള്ള ജവഹർ തായങ്കരിയെ സംബന്ധിച്ചും വലിയ ചരിത്രമുള്ള വള്ളമാണ്. നാലാമത്തെ ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര, പഴയ നെപ്പോളിയൻ വള്ളം. വെള്ളംകുളങ്ങന ഈ പുന്നമട ഇടമാറിൽ ഒരുപാട് തവണ ആവേശോജ്വലമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ 1975-ൽ ട്രോഫി നേടിയ നെപ്പോളിയനെ സംബന്ധിച്ചിടത്തോളം നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ അതിഗംഭീരമായ തുഴത്താളം തീർത്ത വള്ളങ്ങളാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ 4 വള്ളങ്ങളും ഏതാണ്ട് ഒരേ രീതിയിലാണ് തുഴഞ്ഞ് വരുന്നത്. ആയാപറമ്പ് വലിയ ദിവാഞ്ചിയാണോ, ചമ്പക്കുളമാണോ, ജവഹർ തായങ്കരിയാണോ, വെള്ളംകുളങ്ങരയാണോ, ആരാണ് മുന്നിലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. തിരമുറിയാത്ത ആവേശമാണ് ഈ ഗാലറികളിൽ എങ്ങും. വെള്ളത്തിൽ കിടന്നുകൊണ്ട് വള്ളങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കുട്ടനാട്ടുകാർ, തുഴപ്പെരുമ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. പോരാട്ടത്തിന്റെ ചൂടാണെങ്കിൽ അതിഗംഭീരമായ പോരാട്ടത്തിന്റെ ചൂട്. അങ്ങ് കിഴക്കാകാശത്തില് കാർമേഘങ്ങൾ പതുക്കെ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിലും മഴയില്ലെങ്കിൽ എങ്ങനെയാണ്? പ്രളയം തകർത്തിട്ടും ഏതെല്ലാം ദുരിതങ്ങൾ വന്നിട്ടും അതിനെയെല്ലാം അതിജീവിച്ച വലിയ പാരമ്പര്യമാണ് കുട്ടനാട്ടിനുള്ളത്. അതിന്റെ ഓളമാണ് ഈ കായൽ പരപ്പിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുഴകളുടെ തീത്താളം, എത്രയോ തുഴകളാണ് ഒന്നിച്ചൊരേ പോലെ പൊങ്ങുന്നത്. അവ തെറിപ്പിക്കുന്ന ആ ജലം കൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊന്നും കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ ട്രാക്കിൽ വരുന്ന ചമ്പക്കുളം ചുണ്ടൻ അല്പം മുന്നിലാണോ എന്നുള്ള ഒരു ചെറിയ സംശയമുണ്ട്. അല്ല, അതിന്റെ ഒപ്പം തന്നെ ആയാപറമ്പ് വലിയ ദിവാഞ്ചി ഒപ്പം പിടിക്കുന്നുണ്ട്. ജവഹർ തായങ്കരയും വിട്ടുകൊടുക്കുന്നില്ല. നാലാമത്തെ ട്രാക്കിൽ ഉള്ള വെള്ളംകുളങ്ങര ആവട്ടെ, ഈ 3 വള്ളങ്ങൾക്കും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഏറ്റവും മുന്നിലായിട്ട് കുതിച്ചുകൊണ്ട് പോരുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുന്നമട കായലിങ്ങനെ ത്രസിച്ചു നിൽക്കുകയാണ്. ചരിത്രത്തിലേക്ക് കടന്നു കയറുവാനുള്ള കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങളുടെ അതിഗംഭീരമായ പ്രകടനമാണ് ഈ ട്രാക്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരു കരകളിലും നിൽക്കുന്ന ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് രണ്ടാമത്തെ ട്രാക്കിൽ വരുന്ന ചമ്പക്കുളം ചുണ്ടൻ, 9 തവണ ട്രോഫി കരസ്ഥമാക്കിയ ചമ്പക്കുളം ചുണ്ടൻ, അത് 2 ഹാട്രിക്ക് നേടിയ ചുണ്ടൻ വള്ളം മാറ്റി നിർത്തിക്കൊണ്ട് മൂന്നാമത്തെ ട്രാക്കിലെ ജവഹർ തായങ്കരി ഒപ്പം പിടിക്കുന്നു ജവഹർ തായങ്കരി. ഒപ്പം തന്നെയുണ്ട് വെള്ളംകുളങ്ങര ചുണ്ടൻ. വളരെ

0: മത്സരമാണ്. മറ്റു മൂന്ന് വള്ളങ്ങളെയും കടത്തി വെട്ടിക്കൊണ്ട് വള്ളം ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞു തുഴയാണ്. ആ ഫിനിഷിംഗ് പോയിന്റിനെ സമീപിച്ചു കഴിഞ്ഞുകൊണ്ട് രണ്ടാം ട്രക്കിൽ വരുന്ന ചമ്പക്കുളം വള്ളം, രണ്ടാം ട്രക്കിൽ വരുന്ന മൂന്നാം ട്രാക്കിൽ വരുന്ന ജവഹർ നായങ്കരി ഒന്നാമതായി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ട്രാക്കിലെ ആയാപറമ്പും രണ്ടാം ട്രാക്കിലെ ചമ്പക്കുളവും നാലാം ട്രാക്കിലെ വെള്ളംകുളങ്ങരയും ഏതാണ്ട് ഇത് നമുക്ക് ഈ മൂന്നാം വള്ളങ്ങളുടെ ഈ രണ്ടാം ഹീറ്റ്സ് നമുക്ക് ഒരിക്കൽ പോലും പ്രവചനാതീതമായ ഒരു മത്സരത്തിലേക്ക് പോകുകയാണ്. വലിച്ചു തുഴഞ്ഞുകൊണ്ട് ആഞ്ഞു തുഴച്ചുകൊണ്ട് മൂന്ന് വള്ളങ്ങൾ, ഒന്നിലെ ആയാപറമ്പ്, രണ്ടിലെ ജവഹർ നായങ്കരി, മൂന്നിലെ ചമ്പക്കുളം, നാല് വെള്ളങ്ങളും, മൂന്ന് വള്ളങ്ങൾ ഒന്നിച്ചൊരേപോലെ തുഴഞ്ഞെത്തുന്ന ഈ അനിർവചനീയമായ കാഴ്ചയെ നമ്മുടെ കണ്ണുകൾക്ക് വിവരിക്കുവാൻ സാധിക്കാത്ത വിധം അനിർവചനീയമായ ഒരു തുഴത്തടത്തിൽ തീർത്തുകൊണ്ട് അവരെങ്ങനെ മുന്നോട്ട് കടക്കുകയാണ്. ആയാപറമ്പ്, വെള്ളംകുളങ്ങര, ചമ്പക്കുളം, മൂന്ന് ആരാ എന്ന് നമുക്ക് ആര് മുന്നേ പോയി എന്ന് പറയാൻ കഴിയാത്ത നിരത്തില് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് ഇവിടെ നടന്നത്. ഇത് പറയുമ്പോൾ തന്നെ മൂന്നാം പാദ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
1: മൂന്നാം ഹീസ് മത്സരം തുറക്കാൻ പോവുകയാണ്. മൂന്ന് വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. ഒന്നാം ട്രാക്കിൽ വള്ളമില്ല, പാർത്ഥൻ പങ്കെടുക്കുന്നില്ല. രണ്ടാം ട്രാക്കിൽ പതിമൂന്നാം രജിസ്ട്രേഷൻ നമ്പർ വള്ളം നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ഇതിൽ പ്രാധാന്യം പറയുന്നത് രണ്ടു സ്ത്രീകളാണ് ക്യാപ്റ്റൻ, അനു ആൽബർട്ട് പുലിക്കാട്ടിൽ, അന്ന റോസ് ജിൻഡോ ക്യാപ്റ്റൻ. അങ്ങനെ രണ്ട് വനിതാ ക്യാപ്റ്റന്മാരിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ ജലോത്സവം പുന്നെ നെഹ്റു ട്രോഫിക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. മൂന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 22 പായിപ്പാടൻ 2 പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഗോവിന്ദ്, വിനോദ് ആൻഡ് ദേവൻ ഡി ക്ലബ്ബാണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 20 വള്ളം മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് കുപ്പപ്പുറമാണ് തുഴയുന്നത്. സോളി വർഗീസ്, ജോഷുവ ചാണ്ടി എന്നിവരാണ് ക്യാപ്റ്റൻ നടക്കുന്നത്. ഞാൻ വിവരണം ബാക്കിക്ക് വേണ്ടി വിനു കെ ജോണ് കൈമാറും.
2: ചുണ്ടൻ വള്ളങ്ങളുടെ മൂന്നാം ഹീറ്റ്സ് മത്സരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാം ഹീറ്റ്സിൽ നാല് ചുണ്ടൻ വള്ളങ്ങളില്ല, മൂന്ന് ചുണ്ടൻ വള്ളങ്ങളെ ഉള്ളൂ. മൂന്ന് ചുണ്ടൻ വള്ളങ്ങളെ പുന്നമടയിൽ എത്തിച്ചിരിക്കുന്ന മൂന്ന് ക്ലബുകളുടെയും പേര് സമാനമാണ്. PBC പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ രണ്ട് ടീമുകൾ ചേർന്ന് രണ്ടായി മത്സരിക്കുമ്പോൾ മറ്റൊരു PBC പുന്നമട ബോട്ട് ക്ലബാണ്. മൂന്ന് ക്ലബുകളുടെയും പ്രത്യേകത ഈ പുന്നമട കായലിൽ തന്നെ പരിശീലനം നടത്തുന്ന ക്ലബുകളാണ്. ഈ നാടിന്റെ ആവേശവും ആഘോഷവും ആരവവും ഏറ്റുവാങ്ങുന്ന മൂന്ന് ക്ലബുകൾ ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്നു എന്ന വ്യത്യസ്തമായ പ്രത്യേകത കൂടി ഉൾക്കൊള്ളുന്ന ഉജ്ജ്വല പോരാട്ടത്തിനായി ക്ലബുകൾ ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ സ്റ്റാർട്ടിംഗ് ബോക്സിനകത്തേക്ക് എത്തിയിരിക്കുകയാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്, കൂടെ മത്സരിക്കുന്നവരുടെയും കണ്ടു നിൽക്കുന്നവരുടെയും എല്ലാം പേടി സ്വപ്നമായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് കഴിഞ്ഞ വർഷം ഏറ്റ മുറിവിന് പകരം വീട്ടുവാൻ, കഴിഞ്ഞ വർഷം ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ട നെഹ്റു ട്രോഫി എന്ന അതുല്യ കിരീടവും രണ്ട് ഹാട്രിക്ക് എന്ന ചരിത്ര നേട്ടവും കൈവിട്ടു പോയതിന്റെ ക്ഷീണം മാറ്റുവാൻ കഴിഞ്ഞ കുറെ കാലമായി കായലിൽ കഠിന പരിശീലനം നടത്തിയതിന്റെ കരുത്തുമായി ഇതാ ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. നാലാമത്തെ ട്രാക്കിൽ മേൽപ്പാടം ചുണ്ടനിലായി പള്ളാത്തുരുത്തിക്കാർ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുകാർ ഇതാ മത്സരിക്കുന്നു. മുറിവേറ്റ സിംഹത്തിന്റെ ഗർജനവുമായി, മുറിവേറ്റ സിംഹത്തിന്റെ വലിയ ഗർജനവുമായി ഇതാ വരികയാണ് പള്ളാത്തുരുത്തിക്കാർ. പള്ളാത്തുരുത്തി ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ക്ലബിലെ തന്നെ ബി ടീം എന്ന നിലയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ബി ടീം ഇതാ മൂന്നാം ട്രാക്കിൽ പായിപ്പാടൻ നമ്പർ 2 വള്ളത്തിൽ മത്സരിക്കുന്നു. ഒരു ക്ലബിനെ തെരഞ്ഞെടുക്കാൻ നടത്തുന്ന സെലക്ഷൻ ട്രയലിൽ രണ്ട് ക്ലബിന് വേണ്ട ആളുകൾ എത്തിക്കഴിഞ്ഞപ്പോൾ ക്ലബിനോടുള്ള താല്പര്യം മൂലം ഇതാ രണ്ട് ക്ലബുകളായി തിരിഞ്ഞ് ഒരു നാട്ടുകാർ ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്നു. ക്യാമ്പിലും ട്രാക്കിലുമെല്ലാം ഒപ്പത്തിനൊപ്പം പരിശീലനം നടത്തിയതിന്റെ കരുത്തുമായി പള്ളാത്തുരുത്തിയുടെ മക്കൾ രണ്ട് ട്രാക്കുകളിൽ ഏകോദര സഹോദരങ്ങളെ പോലെ ഇതാ മൂന്നും നാലും ട്രാക്കിൽ മത്സരിക്കുമ്പോൾ PBC പുന്നമട കഴിഞ്ഞ നെഹ്റു ട്രോഫി ചരിത്രത്തിൽ രണ്ടാം സമ്മാനം ആർക്കാണ് എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ നെഹ്റു ട്രോഫി കിട്ടാതെ പോയ രണ്ട് ക്ലബുകൾ രണ്ടാം സമ്മാനം വീതിച്ചെടുക്കുകയോ രണ്ട് മൂന്ന് സമ്മാനങ്ങളായി മാറ്റപ്പെടുകയോ ചെയ്തതിനെ പറ്റി ഇതുവരെ തീരുമാനമാകാത്ത ഒരു സമ്മാനത്തിന്മേൽ കഴിഞ്ഞ തവണത്തെ കഥകളെല്ലാം പഴം കഥകളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുന്നമടയുടെ മക്കൾ ഇതാ രണ്ടാം ട്രാക്കിൽ മത്സരിക്കുന്നു. നടുഭാഗം ചുണ്ടനിൽ തീപാറുന്ന പോരാട്ടത്തിലേക്ക് നെഹ്റു ട്രോഫിയുടെ ഹീറ്റ്സ് മത്സരങ്ങൾ മാറുകയാണ്. മൂന്നാമത്തെ ഹീറ്റ്സ് ആണ് നിലവിൽ നടന്നതിൽ ഏറ്റവും വലിയ പോരാട്ടം എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. രണ്ട് കരകളിലും പള്ളാത്തുരുത്തിക്കാരും പുന്നമടക്കാരും ഇതാ നിരന്ന് നിന്ന് കരകളിലായി ഇരുകരകളിലായി

0: പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് നാലാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ ഇല്ല, പള്ളാത്തുരുത്തിക്കാർക്ക് ഇത്തവണ കപ്പ് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് പുന്നമട കായലോളങ്ങളിൽ കഴിഞ്ഞ കുറെ കാലമായി പരിശീലനം നടത്തിയതിന്റെ കായലിനെ അറിയാം, കരയെ അറിയാം, കരക്കാരെ അറിയാം എന്ന ഭാവവുമായി ഇതാ പുന്നമട കായലിൽ പുന്നമടയുടെ പൊന്മക്കൾ ഇതാ മത്സരിക്കുകയാണ്. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ, രണ്ടേ രണ്ട് തവണ മാത്രം നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ചുണ്ടൻ ഇതാ മൂന്നാം കപ്പിന് വേണ്ടി രണ്ടാം ട്രാക്കിൽ മത്സരിക്കുന്നു. ഉജ്ജ്വല പോരാട്ടം, ഒന്നും രണ്ടും നാലും ട്രാക്കിലാണ് മത്സരം, രണ്ടും നാലും ട്രാക്കുകളിൽ തന്നെയാണ് മത്സരം. മൂന്നാം ട്രാക്കിലെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇതാ മെയിൻ പ്രധാന ടീമിന് പിന്തുണയുമായി താളമേളങ്ങളോടെ തുഴയെറിഞ്ഞ് ട്രാക്കിൽ അല്പം പിന്നിലേക്ക് പോയെങ്കിലും രണ്ടും നാലും ട്രാക്കിലെ ഉജ്ജ്വല പോരാട്ടത്തിൽ വിജയിക്കുന്നവർ തന്നെ ഉറപ്പായും ഫൈനലിലെത്തുമെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഡോക്ടർ പ്രഭു മാത്യു നൽകുന്ന വിവരണം. 1970 മുതൽ പായിപ്പാട് കരക്കാരുടെ സ്വന്തമായിരുന്നു പായിപ്പാടൻ ചുണ്ടൻ. എന്നാൽ 100 വർഷങ്ങൾക്ക് മുൻപ് പായിപ്പാടുകാർക്ക് ഗോപാലകൃഷ്ണൻ എന്ന നാമത്തിൽ ഒരു ചുണ്ടൻ വള്ളം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ആ വള്ളം വിസ്മൃതിയിൽ ആണ്ടുപോയി എന്ന് പറയുന്നു. ഏതായാലും അപ്പർ കുട്ടനാട്ടിലെ വള്ളം കളിയുടെ കേന്ദ്ര ബിന്ദു പായിപ്പാട് കരയാണ്. കോഴിമുക്ക് നാരായണൻ ആചാര്യാണ് ഈ വള്ളം പായിപ്പാട് വള്ളം നിർമ്മിച്ചത്. പിന്നീട് ഈ വള്ളം വിറ്റ ശേഷം പായിപ്പാട്ടുകാര് പുതിയ ചുണ്ടൻ വള്ളം നിർമ്മിച്ചു. ഉമാ മഹേശൻ ആയിരുന്നു വള്ളത്തിന്റെ ശില്പി. 53.5 കോൽ നീളമാണ് പായിപ്പാടിനുള്ളത്. 2005, 2006, 2007 കുമരകം ടൗൺ ബോട്ട് ക്ലബിൽ ഹാട്രിക്കോട് നെഹ്റു ട്രോഫി നേടിയ പായിപ്പാടൻ ചുണ്ടൻ അങ്ങനെ രണ്ടാമത്തെ ട്രാക്കിലൂടെ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിലൂടെ നടുഭാഗം കടന്നു വരുന്നു, നാലാമത്തെ ട്രാക്കിലൂടെ മേൽപ്പാടം കടന്നു വരുന്നു, ഒന്നാമത്തെ ട്രാക്കിൽ വള്ളമില്ല. ഇതാ ഇവിടെ നോക്കുമ്പോൾ പുളിയിലക്കര കര പുടവ ചുറ്റിയ അങ്ങനെ വെള്ളി വെയിൽ കസവ് ചുറ്റിയ നീലക്കല്ലോലിനിയായി പുന്നമട കായല് ഇത് അഞ്ജന ചോല പോലെ ശോഭിക്കുകയാണ്. ദൃഷ്ടി വായിച്ചാൽ അങ്ങകലെ മണിമുത്തുകൾ പോലെ ജലഗണങ്ങളെ വാരി വിതറിക്കൊണ്ട് റോക്കറ്റ് പോലെ കടന്നു വരികയാണ് നടുഭാഗം. പായിപ്പാടൻ, മേൽപ്പാടൻ ആവേശത്തിന്റെ അലയുലികള്, ഇതാ കണിമലർ കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ സുന്ദരമായ സരോവര തീരമാകെ അക്ഷരാർത്ഥത്തിൽ ജനനിബിഡമാണ്. ഇവിടമാകെ ഇളകി മറിയുകയാണ് ജലരക്ഷങ്ങൾ. ആഹ്ലാദ ആരവ തിമിർപ്പുകൾ കൊണ്ട് ഇതാ തുള്ളിച്ചാടുന്നു. പൊരിഞ്ഞ മത്സരം. ഒന്നാം രണ്ടാമത്തെ ട്രാക്കിൽ നടുഭാഗം, മൂന്നാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ, നാലാമത്തെ ട്രാക്കിൽ മേൽപ്പാടം. എന്തൊരു മത്സരമാണ്! കൊടുമ്പിരി കൊള്ളുന്ന പോരാട്ടം, ഇരമ്പി ആർക്കുന്ന ജനതതി. ആ ഇരമ്പി ആർക്കലിനായി കാതോർത്ത് നിന്നുകൊണ്ട് അനുരാഗ ലോലയായി തിരകളെ ഇളക്കുകയാണ് സുവർണ തരങ്കിണിയായ പുന്നമട കായല്. ഇവിടമാകെ ഉദ്യാനം പോലെ വിരിഞ്ഞു നിൽക്കുന്നു, ഇവിടമാകെ രാജമല്ലി പൂത്തു നിൽക്കുന്നു, ഇവിടമാകെ രാജമല്ലി പൂക്കളെ വർഷിക്കുന്നു. എന്തൊരു ഹർഷോന്മാദം, എന്തൊരു ലഹരി! വനശ്രീ തുളുമ്പി നിൽക്കുന്ന ധീരഭൂമി, രാജ ഐശ്വര്യത്തിന്റെ പ്രതീകങ്ങളായ മൂന്ന് ജലരാജാക്കന്മാര്, നടുഭാഗം, പായിപ്പാടൻ, മേൽപ്പാടം, അതിസുന്ദരമായ മത്സരം. അങ്ങനെ ആകാശ ഗോപുര മുകളിൽ ഇരിക്കുന്ന ആദിത്യ ബിംബം പോലും മിഴിയറിഞ്ഞു നിൽക്കുന്നു. പ്രിയമുള്ളവരെ, പുഷ്പശരമേറ്റ കാമിനിയെ പോലെ ആലോല നർത്തനമാടുകയാണ് പുന്നമട കായല്. നടുഭാഗം കുതിക്കുന്നു, രണ്ടാം ട്രാക്കിലെ നടുഭാഗം, മൂന്നാം ട്രാക്കിലെ പായിപ്പാടന്, നാലാം ട്രാക്കിലെ മേൽപ്പാടം, അല്ല നാലാം ട്രാക്കിലെ മേൽപ്പാടം, നാലാം ട്രാക്കിലെ മേൽപ്പാടം, നാലാം ട്രാക്കിലെ മേൽപ്പാടം കുതിക്കുകയാണ്. രണ്ടിലും നടുഭാഗം, രണ്ടിലും നാലിലും പൊരിഞ്ഞ പോരാട്ടം. പായിപ്പാടം പുറകോട്ട് പോയോ? രണ്ടിലും നാലിലും അത്യുജ്ജ്വലമായ മത്സരം. അത് നടുഭാഗം മേൽപ്പാടവും തമ്മില് അതിസുന്ദരമായ, അല്ല നടുഭാഗം പായിപ്പാടും തമ്മില് സുന്ദരമായ പ്രകടനം. പ്രകൃതിയെ പോലും ധരിപ്പിക്കുന്ന അതിസുന്ദരമായ പോരാട്ടം. ഇതാ ഇഞ്ചുകളുടെ വ്യത്യാസത്തില് നടുഭാഗം പായിപ്പാടും മേൽപ്പാടും. അതെ, 13 നമ്പർ വള്ളം നടുഭാഗം, ഇല്ല അത് 20 നമ്പർ വള്ളം മേൽപ്പാടം. അങ്ങനെ നടുഭാഗവും മേൽപ്പാടവും തമ്മിലായിരുന്നു പൊരിഞ്ഞ പോരാട്ടം. ഇവിടമാകെ ആഹ്ലാദ ആരവ തിമിർപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് സൃഷ്ടിച്ചുകൊണ്ട് വള്ളം കളിയുടെ മാസ്മരിക ലോകത്ത് അത്ഭുതങ്ങൾ രചിച്ചുകൊണ്ട് അങ്ങനെ രണ്ട് ജലരാജാക്കന്മാർ കടന്നുപോയി. പായിപ്പാടം അല്പം പുറകോട്ട് പോയി, സാരമില്ല. ചരിത്രമുള്ള ചരിത്രത്തിന്റെ ഇതിഹാസത്തിന്റെ താളുകളിൽ അങ്ങനെ സുവർണ ലിപികൾ കൊണ്ട് തങ്ങളുടെ നാമധേയം എഴുതി ചേർത്ത പായിപ്പാടൻ, വള്ളം കളിയുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ഈ പായിപ്പാടെന്ന് വരുന്ന ഈ പായിപ്പാടൻ ചുണ്ടൻ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ദൃക്സാക്ഷി വിവരണം തുടരുന്നതായിരിക്കും.
2: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്!
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾ

0: നിങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayurbot.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: പ്രിയപ്പെട്ടവരെ, ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ നാലാമത്തെ ഹിറ്റ്സ് മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. മത്സരം ആരംഭിച്ചോ എന്ന് തോന്നുന്നില്ല, പക്ഷേ കഴിഞ്ഞ ഹിറ്റ്സിന്റെ മൂന്നാം ഹിറ്റ്സിൽ മൂന്നാമതായി തുഴഞ്ഞെത്തുന്ന നമ്മുടെ ഭായിപ്പാടൻ നമ്പർ ടു, അവരും വള്ളത്തിന്റെ ആ വള്ളംകളിയുടെ നഥോന്നതയുടെ വഞ്ചിപ്പാട്ടിന്റെ ഒക്കെ ഈരടികൾ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അല്ലെങ്കിൽ കാഴ്ചക്കാരുടെ ഒക്കെ മുന്നിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് അവരും കഴിഞ്ഞ ഹിറ്റ്സിന്റെ മത്സരം സമർപ്പിച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഏതാണ്ട് ഇവിടെ പുന്നമടക്കായലിൽ 72-ാമത് ജലമാമാങ്കത്തിന്റെ ഈ മത്സര പരമ്പരകളിൽ ചുണ്ടൻ വള്ളത്തിന്റെ 4-ാമത് ഹിറ്റ്സ് മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതേയുള്ളൂ. ഈ സമയത്ത് ഈ വള്ളങ്ങളൊക്കെ ഇവിടെ 72 വള്ളങ്ങൾ പങ്കെടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ 72 വള്ളങ്ങൾ, ചുണ്ടൻ വള്ളങ്ങൾ, വെപ്പ് വള്ളങ്ങൾ, ചുള്ളൻ വള്ളങ്ങൾ, തെക്കനോടി വള്ളങ്ങൾ, ഇതൊക്കെ പങ്കെടുക്കുവാൻ തയ്യാറായി എത്തിയിട്ടുള്ള സമയത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മുടെ ആ വള്ളങ്ങളൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്ത് ഏതാണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആവേശകരമായ മത്സരത്തിന്റെ തുടക്കങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ, സുന്ദരമായ ആ മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കാൻ നിൽക്കുമ്പോൾ, സെന്റ് പയസ് 1-ാമത്തെ ട്രാക്കിലൂടെ, കാരിച്ചാൽ 2-ാമത്തെ ട്രാക്കിലൂടെ, ചെറുതന 3-ാമത്തെ ട്രാക്കിലൂടെ, 4-ാമത്തെ ട്രാക്കിലൂടെ ആരോമാ നമ്പർ 1 തുഴഞ്ഞു വരാൻ നിൽക്കുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് രംഗങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് തരുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ട കമന്റേറ്റർമാരിലേക്ക്, സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുകയാണ്.
3: ചുണ്ടൻ വള്ളങ്ങളുടെ ഹീസ് നമ്പർ 4 അല്പസമയത്തിനും ആരംഭിക്കുന്നതാണ്. 1-ാം ട്രാക്കിൽ രജിസ്റ്റർ നമ്പർ 5 സെന്റ് പയസ് വള്ളം, 2-ാം ട്രാക്കിൽ രജിസ്റ്റർ നമ്പർ 12 കാരിച്ചാൽ, 3-ാം ട്രാക്കിൽ രജിസ്റ്റർ നമ്പർ 7 ചെറുതന, 4-ാം ട്രാക്കിൽ 10-ാം നമ്പർ ആരോമ വള്ളം. 3-ാം ട്രാക്കിലുള്ള ചെറുതനയും 2-ാം ട്രാക്കിലുള്ള കാരിച്ചാലും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ബാക്കി വിവരണത്തിനായി വിനു കെ ജയണ് കൈമാറുകയാണ്.
4: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ചുണ്ടൻ വള്ളങ്ങളുടെ 4-ാം ഹീറ്റ്സ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ഉജ്ജ്വല പോരാട്ടത്തിനായി തയ്യാറെടുക്കുന്ന 4 ചുണ്ടൻ വള്ളങ്ങൾ ഇതാ തുഴയെറിഞ്ഞ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സെന്റ് പയസ് സ്ട്രെങ്ത്, കാരിച്ചാൽ, ചെറുതന, അരോമ, എല്ലാ മനസ്സുകളും എല്ലാവരുടെയും കണ്ണുകളും കാതുകളും എല്ലാം പുന്നമടക്കായലിലേക്ക് ഇറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് 2-ാം ട്രാക്കിലേക്കാണ്, കാരിച്ചാൽ ചുണ്ടനിലേക്കാണ്. പക്ഷേ ഇതാ 4-ാം ട്രാക്കിലെ വള്ളം ഇത്തവണ മാത്രം പേര് കേട്ടിട്ടുള്ള അരോമ എന്ന പേര് പലയിടങ്ങളിലായി മാസങ്ങൾക്ക് മുൻപേ കേട്ടു തുടങ്ങിയെങ്കിൽ ഉറപ്പായും നെഹ്റു ട്രോഫിയിൽ ചരിത്രം രചിക്കുവാനായി കഴിഞ്ഞ കുറേ കാലമായി താല്പര്യവും ആഗ്രഹവുമായി നടന്നിരുന്ന ഒരു വ്യക്തി സ്വന്തമായി ചുണ്ടൻ വള്ളം പണിയിപ്പിച്ച് നാട്ടിലെ ഏറ്റവും വലിയ തുഴച്ചിൽക്കാരെ കണ്ടെത്തി കഴിഞ്ഞ 2 മാസത്തോളമായി പരിശീലനം നടത്തി പുന്നമടയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് ഉജ്ജ്വല പോരാട്ടം തന്നെയാണ്. സീസണിലെ ആദ്യ മത്സരമായ മൂലം ട്രോഫി കരസ്ഥമാക്കിയതിന്റെ കരുത്തുമായി അരോമ ചുണ്ടൻ 4-ാം ട്രാക്കിൽ ഉജ്ജ്വല പോരാട്ടത്തിൽ അല്പം ലീഡുമായി മുന്നേറുമ്പോൾ ചെറുതന ചുണ്ടൻ, നാട്ടകത്തിന്റെ മക്കൾ, 19 തവണ നെഹ്റു ട്രോഫിയിൽ ഫൈനലിൽ മത്സരിച്ചിട്ടും ഇതുവരെ കപ്പ് കിട്ടാത്ത നാട്ടകങ്കാർ കഴിഞ്ഞ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത്തവണ 2 കൽപ്പിച്ചുള്ള വരവാണ്. നാട്ടകങ്കാർ കൂട്ടമായെത്തുന്ന ചെറുതന ചുണ്ടനിതാ 3-ാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ തെക്കേക്കര ബോട്ട് ക്ലബാണ്, തെക്കേക്കര ബോട്ട് ക്ലബിന്റെ പൊന്നോമനയാണ് ജലരാജാവായ കാരിച്ചാൽ. 16 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാരിച്ചാൽ ചുണ്ടനെ ഇക്കുറി പുന്നമടയിൽ എത്തിച്ചിരിക്കുന്ന തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റൻ ലിനു പാലത്ര, ഒപ്പത്തിനൊപ്പം മത്സരിക്കാൻ സെന്റ് പയസ് സ്ട്രെങ്ത് ഉണ്ട്. സെന്റ് പയസ് സ്ട്രെങ്ത് ചുണ്ടൻ, സെന്റ് പയസ് സ്ട്രെങ്ത് ബോട്ട് ക്ലബ് മങ്കൊമ്പിന്റെ നേതൃത്വത്തിൽ എത്തിയിരിക്കുമ്പോൾ ഉജ്ജ്വല പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശകരമായ മത്സരമാണ്. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു
2: മിസ്റ്റർ വിനു കെ ജോൺ. ആവേശകരമായ ചുണ്ടൻ വള്ളങ്ങളുടെ 4-ാമത് ഹിറ്റ്സ് മത്സരത്തിൽ 1-ാമത് ട്രാക്കിലൂടെ 5-ാം നമ്പർ വള്ളം സെന്റ് പയസ് സ്ട്രെങ്ത്, സെന്റ് പയസ് സ്ട്രെങ്ത് ബോട്ട് ക്ലബ് മാങ്കൊമ്പ് തുഴയുന്ന സജി വർഗീസ് ക്യാപ്റ്റനായിട്ടുള്ള, ആന്റണി ജോസഫ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള, നമ്മുടെ പ്രിയപ്പെട്ട ബൈജോപ്പൻ എന്ന പേരിൽ അറിയുന്ന ലീഡിംഗ് ക്യാപ്റ്റനെ വെച്ച് സെന്റ് പയസ് സ്ട്രെങ്ത് 5-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 2-ാമത്തെ ട്രാക്കിലൂടെ 12-ാം നമ്പർ വള്ളം കാരിച്ചാൽ, കാരിച്ചാൽ നിരവധി തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വള്ളം കാരിച്ചാൽ തെക്കേക്കര ബോട്ട് ക്ലബ് TBC മാങ്കൊമ്പിന്റെ കൈക്കരുത്തിൽ 2-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ലിനു പാലത്ര ആൻഡ് നൈഥൻ പാലത്ര അതിന്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ ശ്യാംകുമാർ എം അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ ചെറുതനായിക്കൊണ്ട് രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ മൂന്നാമത്തെ ട്രാക്കിലൂടെ ചെറുതന നിരവധി അനവധി തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള ചെറുതന എൻ ബി സി നാട്ടകത്തിൽ സന്തോഷ് ക്യാപ്റ്റനായിക്കൊണ്ട് റേച്ച സി മാത്യു ലീഡിംഗ് ക്യാപ്റ്റനായിക്കൊണ്ട് മൂന്നാമത്തെ ട്രാക്കിലൂടെ ഏഴാം നമ്പർ വള്ളം കടന്നു വരുമ്പോൾ പത്താം നമ്പർ വള്ളം ആരോമ നമ്പർ വൺ ആരോമ ബോട്ടുകൾ ഇപ്പോൾ പറവൂരിന്റെ കൊല്ലത്തുകാരുടെ കൈക്കരുത്ത് വീണ്ടും പുന്നമടയുടെ ഓളങ്ങളിൽ വിളിച്ചറിയിച്ചുകൊണ്ട് കടന്നു വരാൻ കാത്തു നിൽക്കുന്നു. പത്താം നമ്പർ വള്ളം ആരോമ നമ്പർ വൺ രഞ്ജിത്ത് സജീവ് ക്യാപ്റ്റനാക്കിക്കൊണ്ട് നമ്മുടെ ലീഡിംഗ് ക്യാപ്റ്റൻ ജിതിൻ വർഗീസ് നിർത്തിക്കൊണ്ട് നാലാമത്തെ ട്രാക്കിലൂടെ വരുമ്പോൾ ഏകദേശം ഏതാണ്ട് നാല് ട്രാക്കിലൂടെയും ഒരു ചരട് പിടിച്ചൊന്ന് നോക്കിയാൽ ഒപ്പത്തിനൊപ്പം മിഞ്ചോടിഞ്ച് എന്ന് പറയാവുന്ന രീതിയിലുള്ള ആവേശകരമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ അമരക്കാരും ആ നിലക്കുകാരും താളം പിടിക്കുന്നു, അമരം പിടിക്കുന്നു. ആ കൂമ്പിലിരുന്ന് സർക്കസ് അഭ്യാസികളെ പോലെ തുഴഞ്ഞുകൊണ്ട് മൂന്ന് ചുണ്ടൻ വള്ളങ്ങളുടെയും മൂന്ന് ജലരാജാക്കന്മാരുടെയും ആ കൂമ്പിലിരുന്ന് കൊണ്ട് അവരങ്ങനെ കൈക്കരുത്ത് കാണിച്ച് ആവേശത്തോടെ തുഴഞ്ഞു വരുമ്പോൾ ലക്ഷക്കണക്കിന് വള്ളംകളി പ്രേമികൾ ആവശ്യക്കണക്കിന് കയ്യടികളും പ്രോത്സാഹനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. പ്രകൃതി പോലും ചെറുതായിട്ടൊന്ന് ബാഷ്പകിരണങ്ങൾ നമ്മൾക്ക് ആ വള്ളംകളിക്കാർക്ക് അല്ലെങ്കിൽ ആ തുളച്ചിൽക്കാർക്കൊക്കെ നടക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ആ മഴ ചാറിയാൽ നമുക്ക് ഒരു പക്ഷേ അത് അസ്വസ്ഥതയാകാം. പക്ഷേ തുളച്ചിൽക്കാർക്ക് അത് ആവേശത്ത് ഒരല്പം കൂടി മുന്നോട്ട് കൊണ്ടുവരും. ഇതാ ഒന്നാമത് നാലാമത്തെ ട്രാക്കിലൂടെ പത്താം നമ്പർ വള്ളം ആരോമ നമ്പർ വൺ കടന്നുപോയി. രണ്ടാമത്തെ ട്രാക്കിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട ചെറുതന, അതോടൊപ്പം തന്നെ കാരിച്ചാലും സെൻസും ഒക്കെ ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് മൂന്നും നാലും സ്ഥാനങ്ങൾക്ക് വേണ്ടി ഒന്നും രണ്ടും ട്രാക്കിലെ സെൻസും കാരിച്ചാലും ഉജ്ജ്വലമായൊരു പോരാട്ടം നടത്തിക്കൊണ്ട് ഇതാ കടന്നു വരുമ്പോൾ ഏതാണ്ട് മനോഹരമായൊരു ദൃശ്യവിരുന്ന്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി സാധാരണഗതിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഓരോ ഹീറ്റ്സിലും ഒന്നും രണ്ടും സ്ഥാനങ്ങളൊക്കെ കൈവരിച്ചുകൊണ്ട് കടന്നു വരുന്ന വള്ളങ്ങളായിരിക്കും ഒരു പക്ഷേ ഫൈനലിസ്റ്റുകളെന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷേ ഇവിടെ കൃത്യമായ സംവിധാനത്തോടെ നമ്മുടെ ഈ സമയമൊക്കെ ക്രമീകരിച്ചുകൊണ്ട് മൾട്ടി സെക്കൻഡുകൾ മൈനൂട്ട് സെക്കൻഡുകളെ പോലും കീറിമുറിച്ചുകൊണ്ട് കൃത്യത പാലിച്ചുകൊണ്ടാണ് ഇവിടെ സമയക്രമം വരുന്നത്. ഏറ്റവും ബെസ്റ്റ് സമയം കണ്ടെത്തുന്ന വള്ളങ്ങളാണ് ഫൈനലിസ്റ്റുകളായിട്ട് പ്രഖ്യാപിക്കപ്പെടുക. അതിന് ടൈമർ വെച്ചിട്ടുള്ള ആ ഫിനിഷിംഗ് സിസ്റ്റവും ഷാട്ടിംഗ് സിസ്റ്റവും ഒക്കെ ഇവിടെ കൃത്യമായി നടന്നു വരുന്നു. അപ്പോൾ തീർച്ചയായും ഇവിടെ വളരെ രസകരമായ ഒരു പ്രകൃതി തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് കാരണവന്മാർ പറയും, വെയിലും മഴയും ഒരുമിച്ച് വരുമ്പോൾ കുറുക്കൻ്റെ അമ്മയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുന്നുണ്ട് കാരണവന്മാർ. പക്ഷേ ഇവിടെ ഇതിപ്പോൾ ഞങ്ങൾ ഇത്തിരി പ്രായമൊക്കെ ആയെങ്കിലും ഞങ്ങൾക്ക് തീർച്ചയായും അത് നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ ഉജ്ജ്വലമായ ഒരു അവസ്ഥയാണ്. കുറച്ച് സമയം മുമ്പ് മഴയൊന്ന് ചാറി എല്ലാവരും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഒക്കെ കഴിഞ്ഞ നമ്മുടെ ആരാധനയൊക്കെ കഴിയുമ്പോൾ ഒരു ബാഷ്പങ്ങൾ നമ്മുടെ ശരീരത്തിലൊക്കെ തളിയിക്കുന്നത് പോലെ നല്ല രസകരമായിട്ട് പ്രകൃതി ഒന്നൊരു ചാറ്റൽ മഴ തന്നു. തൊട്ടപ്പുറത്ത് ഇത് നല്ല വെയിൽ കരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ അടുത്ത ഹീറ്റ്സിനുള്ള ഒരുക്കങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പൂർണ്ണമായി കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഈ സമയത്ത് സ്റ്റാർട്ടിംഗ് സംവിധാനങ്ങളും അടുത്ത ഹീറ്റ്സിൽ മത്സരിക്കുന്ന നമ്മുടെ നിരണം ചുണ്ടൻ പുണ്യാളൻ അങ്ങനെയുള്ള ആ വള്ളങ്ങളുടെ സ്റ്റാർട്ടിംഗിലേക്ക് വേണ്ടി മൈക്ക് ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുകയാണ്.
3: ചുണ്ടൻ വള്ളങ്ങളുടെ അഞ്ചാം ഹീറ്റ്സ് മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. ഒന്നാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ 21 നിരണം ചുണ്ടൻ നിരണം ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. കെ ജി എബ്രഹാമാണ് ക്യാപ്റ്റൻ. രണ്ടാം ട്രാക്കിൽ വള്ളമില്ല. മൂന്നാം ട്രാക്കിൽ 11 നമ്പർ വള്ളം പുണ്യാളം നിരണം കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ്. റെന്നി ഫിലിപ്പോസ് ആണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ 17 നമ്പർ വള്ളം ആർപ്പൂക്കര ചുണ്ടൻ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബാണ്. രാഹുൽ പ്രകാശ് ആണ് ക്യാപ്റ്റൻ. ഒന്നാം ട്രാക്കിലുള്ള നിരണം ചുണ്ടനെ പറ്റി പറഞ്ഞാൽ 3:36 കൊണ്ട് വിയപുരം ചുണ്ടൻസ് വിന്നിംഗ് സ്ട്രൈക്കിനിറക്കിയ കള്ളമാണ്. അതേപോലെ തന്നെ മൂന്നാം ട്രാക്കിലുള്ള പുണ്യാളം നിരണം തുഴയുന്നത് കുമരകം ടൗൺ ബ്ലോക്ക് ക്ലബ്ബ്. വളരെ പ്രസിദ്ധിയും വളരെ തഴക്കവും വഴക്കമുള്ള ക്ലബ്ബാണ് കുമരകം ടൗൺ ബ്ലോക്ക് ക്ലബ്ബ്. അവരെ പറ്റി പറയുവാണെങ്കിൽ 1998 കോട്ടയത്ത് സ്ഥാപിതമായ ക്ലബ്ബാണ്. അതുപോലെ അവർ 1999 ആലപ്പാടൻ വള്ളത്തിൽ സമ്പത്തിന്റെ നേതൃത്വത്തിൽ നെഹ്റു ട്രോഫി സ്വന്തമാക്കി. ചെറുതന വള്ളത്തിൽ രാജു വടക്കത്തിന്റെ നേതൃത്വത്തിൽ 2004 2005 പായ്പാടൽ 2006 പായ്പാടൽ വീണ്ടും രാജുവിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഹാട്രിക് സ്വന്തമാക്കിയ വള്ളമാണ് വള്ളമല്ല ഹാട്രിക് സ്വന്തമാക്കിയ കുമരകം ടൗൺ ബ്ലോക്കപ്പാണ് തുഴയുന്നത് പുണ്യാളം വള്ളം. അതേപോലെ തന്നെ മൂന്നാം ട്രാക്കിലുള്ള ആലപ്പാടൻ ചുണ്ടൻ സെന്റ് ജോർജ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. നാലാം ട്രാക്കിൽ ആനാരി ചുണ്ടൻ ചെറുതന പഞ്ചായത്തിന്റെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ചെറുതന പഞ്ചായത്തിന്റെ

0: ഇരുപത്തിരണ്ട് വള്ളമാണ് ആനാരിച്ചുണ്ടൻ. അങ്ങനെ നാല് പ്രസിദ്ധമായ വള്ളങ്ങളാണ് ഈ അഞ്ചാം ഹീറ്റ്സിൽ പങ്കെടുക്കാൻ തുനിയുന്നത്. ഞാൻ ബാക്കി ദൃക്സാക്ഷി വിവരണത്തിനായി എന്റെ സുഹൃത്ത് വിനു കജാണ് ഫോൺ കൈമാറുന്നു, മൈക്ക് കൈമാറുന്നു.
1: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ചുണ്ടൻ വള്ളങ്ങളുടെ അഞ്ചാം ഹീറ്റ്സ് മത്സരത്തിന്റെ പ്രത്യേകത രണ്ട് പുത്തൻ ചുണ്ടങ്ങൾ മത്സരിക്കുന്നു എന്നുള്ളതാണ്. രണ്ട് പുത്തൻ ചുണ്ടൻ വള്ളങ്ങൾ ഈ ഒരു ഹീറ്റ്സിൽ മത്സരിക്കുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ ജനപ്രീതി ഓരോ വർഷം കഴിയുന്തോറും ഏറി വരികയാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇത്തവണത്തെ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മൂന്ന് പുത്തൻ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടെണ്ണം മത്സരിക്കുന്ന അഞ്ചാം ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഇതാ മൂന്ന് കളിവള്ളങ്ങളും ഉജ്ജ്വലമായി തുഴയെറിഞ്ഞ് മുന്നേറുകയാണ്. ആവേശത്തോടെ തുഴയെറിയുവാൻ ഒന്നാം ട്രാക്കിൽ നീരണം ചുണ്ടൻ, പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ജനകീയ ചുണ്ടൻ വള്ളമായിട്ടുള്ള നീരണം ചുണ്ടൻ. നീരണം ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ തവണ നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന നീരണം ബോട്ട് ക്ലബ്ബ് ഇതാ നീരണം ചുണ്ടനുമായി വീണ്ടും വന്ന് മത്സരിക്കുകയാണ്. പുണ്യാളൻ നീരണം, നീരണംകാരുടെ കരക്കാരിൽ നിന്ന് തന്നെ മറ്റൊരു പുതിയ താരോദയമായി പുണ്യാളൻ നീരണം ബോട്ട് ക്ലബ്ബുമായി മൂന്നാം ട്രാക്കിൽ മത്സരിക്കുന്നു. മൂന്നാം ട്രാക്കിൽ മത്സരിക്കുന്ന പുണ്യാളൻ നീരണം ബോട്ട് ക്ലബ്ബിന് നീരണം ബോട്ട് ക്ലബിനെ ഇക്കുറി പുന്നമടയിൽ എത്തിച്ചിരിക്കുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബാണ്. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആറ് തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള ചരിത്രം ഉറങ്ങുന്ന ബോട്ട് ക്ലബാണ്. ഇമ്മാനുവൽ ബോട്ട് ക്ലബാണ് ഇക്കുറി ആർപ്പൂക്കര ചുണ്ടനെ പുന്നമടയിൽ എത്തിച്ചിരിക്കുന്നത്. ആർപ്പുവിളികളുടെ നാടായ ആർപ്പൂക്കരയിൽ നിന്നും മധ്യ കേരളത്തിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളം എന്ന വിളിപ്പേരുമായി സാബു നാരായണൻ ആചാര്യയുടെ പത്താമത്തെ ചുണ്ടൻ വള്ളമായത് ആർപ്പൂക്കര ചുണ്ടൻ വള്ളവും മത്സരത്തിന് തയ്യാറായി ട്രാക്കിലൂടെ തുഴയെറിഞ്ഞ് മുന്നേറുകയാണ്. ഉജ്ജ്വല പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന മൂന്ന് ചുണ്ടൻ വള്ളങ്ങളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ്. ഏതാണ്ട് 500 മീറ്റർ ദൂരം പിന്നിടുമ്പോഴും ആരാണ് മുന്നിലെത്തുന്നത് എന്ന് തീരെ പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിൽ തന്നെയുള്ള ആവേശുജ്വലമായ പോരാട്ടം. ആർപ്പൂക്കര ചുണ്ടൻ പുതിയ ചരിത്രമായി മാറുമോ, പുണ്യാളൻ നിരണത്തിൽ പുതിയ ചരിത്രം രചിക്കപ്പെടുമോ, അല്ലെങ്കിൽ നിരണം ചുണ്ടൻ മുൻപേയുള്ള നിരണം ചുണ്ടൻ പുത്തൻ ചരിത്രവുമായി മടങ്ങുമോ? കാണാനുള്ള കേൾക്കാനുള്ള സമയം തന്നെയാണ് ഇനി. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
2: ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരത്തിലെ അഞ്ചാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. മൂന്ന് വള്ളങ്ങളാണ് ഈ ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. നിരണം ചുണ്ടൻ, രണ്ടാമത്തെ ട്രാക്കിൽ വള്ളമില്ല. മൂന്നാമത്തേത് പുണ്യാളൻ, നാലാമത്തേത് ആർപ്പൂക്കര ചുണ്ടൻ. ഇങ്ങനെ മൂന്ന് വള്ളങ്ങളാണ് ചുണ്ടൻ വള്ളങ്ങളുടെ അഞ്ചാമത്തെ ഹീറ്റ്സിൽ മത്സരത്തിനെത്തിയിരിക്കുന്നത്. കുതിച്ച് പാഞ്ഞു വരുന്ന മൂന്ന് കരിമ്പുലികളെന്ന് പറയാം. കരിനാഗങ്ങളെ പോലെ ചിറകു വിരിച്ച് ആകാശത്തിലേക്ക് വെള്ളം തെറിപ്പിച്ചുകൊണ്ട് അതിഗംഭീരമായി പുന്നമടയുടെ വിരിമാറിലേക്ക് അവർ അങ്ങനെ തുഴഞ്ഞെത്തുകയാണ്. കഴിഞ്ഞ വർഷം ഫൈനലിൽ എത്തിയ വള്ളമാണ് ഒന്നാമത്തെ ട്രാക്കിലുള്ള നിരണം ചുണ്ടൻ, രണ്ടാമത്തെ ട്രാക്കിലുള്ള പുണ്യാളൻ ചുണ്ടം. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. നെഹ്റു ട്രോഫി ജലമേളയുടെ ചരിത്രത്തിൽ ഗംഭീരമായ ചരിത്രമുള്ളവരാണ് കുമരകം ബോട്ട് ക്ലബ്ബ്. എത്രയോ തവണ അവർ ഇവിടെ നിന്ന് നെഹ്റു ട്രോഫി കോട്ടയം ജില്ലയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണ്. ആർപ്പൂക്കര ചുണ്ടൻ തുഴയുന്നത് ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബാണ്, അതും കുമരകത്തുള്ള ബോട്ട് ക്ലബ്ബ് തന്നെയാണ്. ഇപ്പൊ രണ്ട് കുമരകംകാരുടെ വള്ളങ്ങളാണ് ഈ ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. ഈ മൂന്ന് വള്ളങ്ങൾ, നിരണവും പുണ്യാളൻ വള്ളവും ആർപ്പൂക്കരയും, ഏതാണ്ട് ഒരേപോലെയാണ് ഈ പുന്നമടയുടെ വിരിമാറിൽ കൂടി കടന്നു വരുന്നത്. 50 കോൽ വീതിയും 53 അങ്കുലവും 2022 പണിതിറക്കിയ നിരണം ചുണ്ടനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഫൈനൽ കളിച്ച വള്ളമാണ് എന്നുള്ള ഒരു ഖ്യാതി കൂടിയുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇക്കുറി ഈ ജലമേളയിൽ നിന്ന് അല്പം പോലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. അതേസമയം കുമരകത്തിന്റെ പ്രൗഢഗംഭീരമായ വള്ളങ്ങളുടെ ചരിത്രം ആവർത്തിക്കുവാനാണ് പുണ്യാളൻ വള്ളത്തില് കുമരകം ബോട്ട് ക്ലബ്ബുകാർ ഇക്കുറി എത്തുന്നത്. ആർപ്പൂക്കര വള്ളത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ കുമരകംകാരുടെ തന്നെ വള്ളമാണ്. വാസ്തവത്തില് നിരണം, പുണ്യാളൻ, ആർപ്പൂക്കര മൂന്ന് വള്ളങ്ങളും ഏതാണ്ട് ഒരേപോലെ തുഴഞ്ഞു വരികയാണ്. നാലാമത്തെ ട്രാക്കിലുള്ള ആർപ്പൂക്കര, ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകം തുഴയുന്ന പുതുപുത്തൻ ചുണ്ടനായ ആർപ്പൂക്കര നാലാം ട്രാക്കിൽ കൂടി അതിഗംഭീരമായി തുഴഞ്ഞു. ഒപ്പം തന്നെ നിരണം, പുണ്യാളൻ, ചുണ്ടൻ ഒപ്പമുണ്ട്. നാലാമത്തെ ഒന്നാമത്തെ ട്രാക്കിലെ കഴിഞ്ഞ വർഷത്തെ ഫൈനൽ കളിച്ച നിരണം വള്ളം, മൂന്ന് വള്ളങ്ങളും ഒരേപോലെ ഒന്നിച്ച്

0: അതിഗംഭീരമായി തുഴഞ്ഞ് ഫിനിഷിംഗ് ലൈൻ കടന്ന് പോയിരിക്കുകയാണ്. ആറാമത്തെ ഹീറ്റ്സ് ഉള്ള ഒരുക്കങ്ങൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ ട്രാക്കിൽ വള്ളമില്ല, രണ്ടാമത്തെ ട്രാക്കിൽ കരുവാറ്റ, മൂന്നാമത്തെ ട്രാക്കിൽ ആലപ്പാട്, നാലാമത്തെ ട്രാക്കിൽ ആനാറി പുത്തൻചുണ്ട്. അടുത്ത ഹീറ്റ്സിനുള്ള മത്സരങ്ങൾ ആരംഭിക്കുന്നതിനാൽ മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: ചുണ്ടൻ വള്ളങ്ങളുടെ ആറാമത്തെ ഹീറ്റ്സ് മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. ഒന്നാം ട്രാക്കിൽ വള്ളമില്ല, രണ്ടാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ രണ്ടാം കരുവാറ്റ ചുണ്ടൻ ജി എൽ സി ബോട്ട് ക്ലബ് ചെറുതനെയാണ് തുഴയുന്നത്. രാഹുൽ രാമേന്ദ്രനാണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ പതിനെട്ടാം നമ്പർ വള്ളം ആലപ്പാടൻ ചുണ്ടൻ സെന്റ് ജോൺസ് ബോട്ട് ക്ലബ് തെക്കേക്കര മങ്കുമാണ് തുഴയുന്നത്. നാലാം ട്രാക്കിൽ രജിസ്ട്രേഷൻ നമ്പർ ആറ് ആനാരി ബോട്ട് ക്ലബ് ശ്രീ എൻ ജി ഉണ്ണിത്താനാണ് നയിക്കുന്നത്. ആദ്യ രണ്ടാമത്തെ ട്രാക്കിലുള്ള ആലപ്പാടൻ ചുണ്ടനെ പറ്റി പറയുകയാണെങ്കിൽ നെഹ്റു ട്രോഫി 1997 കെ പി പോൾ നവജീവൻ ബോട്ട് ക്ലബ് ആർപ്പൂക്കരയുടെ നേതൃത്വത്തിലും 1999 സമ്പത്ത് കണിയാവരമ്പിലെ നേതൃത്വത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബിലും നേടിയ വള്ളമാണ്. ആനാരി ചുണ്ടനെ പറ്റി പറയുകയാണെങ്കിൽ ചെറുതന പഞ്ചായത്തുകാരുടെ വള്ളം, ആലപ്പുഴ ഡിസ്ട്രിക്റ്റുകാരുടെ വള്ളമാണ് ആനാരി. ആനാരി പായിപ്പാട് കല്ല പിറവം താഴത്തങ്ങാടി കരുവാറ്റ കണ്ണേറ്റ് പല്ലന പ്രസിഡൻഷ്യൽ ട്രോഫി തുടങ്ങിയ പല മത്സരങ്ങളിലും വിജയമായ വള്ളമാണ് ആനാരി. അങ്ങനെ ആനാരി വള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്രാവശ്യം ട്രോഫി സ്വന്തമാക്കുമെന്ന് ഉറപ്പിച്ചു വന്നിരിക്കുന്ന മൂന്ന് വള്ളങ്ങളാണ് ആറാം ട്രാക്കിൽ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത്. ബാക്കി വിവരണത്തിനായി ഞാൻ എന്റെ സുഹൃത്ത് വിനു കെ ജോണിന് മൈക്ക് കൈമാറുന്നു.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ചുണ്ടൻ വള്ളങ്ങളുടെ ആറാം ഹീറ്റ്സ് അഥവാ അവസാന ഹീറ്റ്സ് മത്സരങ്ങളാണ് ഇനി ഇവിടെ നടക്കുന്നത്. നാല് ട്രാക്കുകളിൽ ഒരു ട്രാക്കിൽ വള്ളമില്ല, ഒന്നാം ട്രാക്കിൽ വള്ളമില്ല. രണ്ട് മൂന്ന് ട്രാക്കുകളിൽ ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന മൂന്ന് കളിവള്ളങ്ങൾ ബോക്സിനകത്തേക്ക് തുഴയിറഞ്ഞെത്തുന്നു. ഇത്രയും നേരം ആവേശുജ്ജ്വലമായ പൊടിപൂര പോരാട്ടം നടന്ന് പുന്നമടയെ തീപിടിപ്പിച്ച നിരവധി ചുണ്ടൻ വള്ളങ്ങൾ കടന്നുപോയതിന്റെ വെളിച്ചത്തിൽ പുന്നമടയെ തണുപ്പിക്കാൻ പ്രകൃതി തീരുമാനിച്ചതുകൊണ്ട് തന്നെ മഴമേഘങ്ങൾ നൂൽമഴയായി പെയ്തിറങ്ങുന്ന സന്ദേശോജ്ജ്വലമായ ആവേശജനകമായ കാഴ്ച. നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുമ്പോൾ ഇടയ്ക്കൊരു പൊടിമഴയും ഇടയിൽ ഒരു പെരുമഴയും ഉണ്ടായി. ഏറ്റവും അവസാനം മഴതോർന്ന മാനത്തിൽ പുതിയ ചരിത്രം രചിക്കുന്ന രീതി ഇക്കുറിയും മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണ്. അസ്തമയ സൂര്യന്റെ അരുണകിരണങ്ങളേറ്റ് മയങ്ങിക്കിടക്കുന്ന പുന്നമടയിൽ ഇതാ ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറടങ്ങി നിൽക്കുന്ന മൂന്ന് കളിവള്ളങ്ങളിൽ ആരൊക്കെയാണ് മത്സരിക്കാൻ എത്തുന്നത് എന്ന് നോക്കിയാൽ രണ്ടാം ട്രാക്കിൽ കരുവാറ്റ ചുണ്ടനുണ്ട്. ജി എൽ സി ബോട്ട് ക്ലബ് ചെറുതനയുടെ രാഹുൽ രാമചന്ദ്രൻ ക്യാപ്റ്റനായിട്ടുള്ള കരുവാറ്റ ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ വരുമ്പോൾ ആലപ്പാട് ചുണ്ടൻ ഇതാ മൂന്നാം ട്രാക്കിലേക്ക് എത്തുന്നു. സെന്റ് ജോർജ് ബോട്ട് ക്ലബ് തെക്കേക്കരയുടെ മങ്കൊമ്പുകാരുടെ സ്വന്തം ബോട്ട് ക്ലബായ സെന്റ് ജോർജ് ബോട്ട് ക്ലബ് തെക്കേക്കരയിൽ ജോഷി തുണ്ടിയിൽ ക്യാപ്റ്റനായിട്ടുള്ള ആലപ്പാട് ചുണ്ടൻ രണ്ടേ രണ്ട് വർഷം മാത്രം നെഹ്റു ട്രോഫി നേടിയ ചരിത്രം ഉള്ള ക്ലബാണ് ചുണ്ടനാണെങ്കിൽ പോലും ഒരുപാട് ഉജ്ജ്വല പോരാട്ടത്തിന്റെ കഥ പറയാനുണ്ട് ആലപ്പാട് ചുണ്ടന്. മത്സരം ആരംഭിക്കുന്നു. നാലാം ട്രാക്കിൽ ആറാം നമ്പർ വള്ളം ആനാരി ചുണ്ടൻ. ഹീറ്റ്സിലെ അവസാന മത്സരമാണെങ്കിലും ആവേശത്തിന് ഒരു തരി പോലും കോട്ടം വരാത്ത രീതിയിലുള്ള പോരാട്ടമാണ്. ഇതാ മത്സരം ആരംഭിക്കുന്നു. നാലാം ട്രാക്കിലെ ആനാരി ബോട്ട് ക്ലബിന്റെ ആനാരി ചുണ്ടൻ സ്റ്റാർട്ടിൽ തന്നെ അല്പം ദൂരം മുന്നിൽ നീങ്ങുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിലൂടെ അമരക്കാരുടെ ഇടവയമ്പുകൾ കൊത്തിയെറിയുന്നത് കൊണ്ട് സംഭവിക്കുന്ന ആ ഒരു വേഗത ഇതിനകം ആനാരി ചുണ്ടൻ കൈവരിച്ചു കഴിഞ്ഞു. ഒപ്പത്തിനൊപ്പം മത്സരിക്കാൻ തയ്യാറായെത്തിയ ആലപ്പാട് ചുണ്ടനും കരുവാറ്റ ചുണ്ടനും ആദ്യഘട്ടത്തിൽ തന്നെ അല്പം പിന്നോട്ടിടിയുന്നത് പോലെ തോന്നുകയാണ്. പക്ഷേ മത്സരം ആരംഭിച്ചിട്ടേയുള്ളൂ. മുന്നോട്ടുള്ള ദൂരത്തിൽ ഏതു തരത്തിലുള്ള ചരിത്രവും സംഭവിക്കാം, ഏതു തരത്തിലുള്ള അട്ടിമറിയും സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം ചെറിയ താളത്തിൽ പോകുന്ന കരുവാറ്റയും ആലപ്പാട് ചുണ്ടനും പാതി ദൂരം പിന്നിടുമ്പോൾ താളം മാറ്റി മുന്നേറി ഉജ്ജ്വല പോരാട്ടത്തിലൂടെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തും എന്നത് തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്, എന്നതിനു വേണ്ടി തന്നെയുള്ള കാത്തിരിപ്പാണ്. ഇത് പറയുമ്പോൾ ആനാരി ചുണ്ടൻ അല്പം കൂടി മുന്നേറുകയാണ്, അല്പം കൂടി മുന്നിൽ തുടരുകയാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
3: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് അഡ്വക്കേറ്റ് ഡോക്ടർ പ്രഭു മാത്യു നൽകുന്ന വിവരണം. കരുവാറ്റ രണ്ടാം ട്രാക്കിൽ, ആലപ്പാട് ചുണ്ടൻ മൂന്നാം ട്രാക്കിൽ, ആനാരി നാലാം ട്രാക്കിൽ. ആറാം നമ്പർ വള്ളം ആനാരി, പതിനെട്ടാം നമ്പർ വള്ളം ആലപ്പാട്, രണ്ടാം നമ്പർ വള്ളം കരുവാറ്റ, രാഹുൽ രാമചന്ദ്രൻ നയിക്കുന്ന കരുവാറ്റ, ജോഷി തുണ്ടിൽ നയിക്കുന്ന ആലപ്പാട്, എൻ ജി ഉണ്ണിത്താൻ നയിക്കുന്ന ആനാരി, മൂന്ന് ജല കേസരികൾ.

ബന്ധം വെട്ടി കടന്നു വരികയാണ് അങ്ങ് അകലെ. കരുവാറ്റ ജലോത്സവ സമിതിയുടെ വള്ളമാണ് കരുവാറ്റ. കരുവാറ്റ കരക്കാരുടെ ഹെറിറ്റേജ് ആണത്. കരുവാറ്റ കരക്കാരുടെ അഭിമാന ഭാജനമാണ് കരുവാറ്റ. ഏകദേശം 450 ഓഹരി ഉടമകളുള്ള വള്ളം. കരുവാറ്റയിലെ ആബാലവൃദ്ധ ജനങ്ങളുടെയും സ്നേഹഭാജനം. കൊച്ചുകുട്ടികൾ മുതൽ 90 വയസ്സുള്ള പ്രായമുള്ള ആളുകൾ വരെ ഇതിനകത്ത് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ട്. ഈ വള്ളം, ഈ ചുണ്ടൻ വള്ളത്തിന്റെ മുൻ നായകന്മാരായിരുന്നു പ്രശസ്തനായ ശ്രീ പി കെ അച്യുതൻ നായർ, ശ്രീ എൻ പത്മനാഭക്കുറുപ്പ്, രംഗനാഥക്കുറുപ്പ് തുടങ്ങിയിട്ടുള്ളവർ. നെഹ്റു ട്രോഫി മത്സരത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള വള്ളമാണ് ഈ കരുവാറ്റ വള്ളം. എഫ് ബി സി ചേതങ്കേരി ആൻഡ് വേണാട്ടുകാട് ടീം തുഴഞ്ഞ് ഇവിടെ ഒന്നാന്തരം പ്രകടനം കാഴ്ചവെച്ച കരുവാറ്റ കടന്നു വരുന്നത് രണ്ടാമത്തെ ട്രാക്കിലൂടെ. അങ്ങനെയാണെങ്കിൽ ആലപ്പാട് ഹായ്, എന്തൊരു ഭംഗിയാണ് ആ വള്ളത്തിന്. മലയാള സാഹിത്യത്തിലെ ഇതിഹാസമായ തകഴിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് ആലപ്പാട് ചുണ്ടൻ നീറ്റിൽ ഇറക്കുന്നത്. 1995 ജൂലൈ 23 ആലപ്പാട് ചുണ്ടൻ നീറ്റിൽ ഇറക്കിയത്. കോഴിമുക്ക് നാരായണൻ ആചാര്യയുടെ മക്കളായ ഉമാമഹേശ്വരൻ, സാബു, സോമൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ഈ വള്ളത്തിന്റെ നിർമ്മാണം നടത്തിയത്. പ്രമുഖ വള്ളംകളി സംഘാടകൻ എടത്തുവ സ്വദേശി മിസ്റ്റർ സുധാകരൻ തിരുതനക്കാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ ചുണ്ടനാണ് ഈ ജലരാജാവായ ആലപ്പാട്. പക്ഷെ ആനാരിയോ വേഗതയുടെ പര്യായമാണ്, ഗാംഭീര്യത്തിന്റെ മകുടോദാഹരണമാണ്. ചങ്ങങ്കേരി പത്മനാഭനാചാരി 1958 ഈ വള്ളം നിർമ്മിച്ചു. അങ്ങനെ ഈ മൂന്ന് വള്ളങ്ങളും അങ്ങ് അകലെ ചിറക് വെച്ച അരയന്നങ്ങളെ പോലെ കടന്നു വരികയാണ്. കറുത്ത ചിറക് വെച്ച അരയന്നങ്ങളെ പോലെ കുതിച്ച് കടന്നു വരുന്ന മൂന്ന് ജലരാജാക്കന്മാർ, കരുവാറ്റ, ആലപ്പാട്, ആനാരി. മത്സരം ഒരല്പം അയഞ്ഞ താളത്തിലാണ്. മൂന്ന് വള്ളങ്ങളും ഏതാണ്ട് ഒരുപോലെ കടന്നു വരികയാണ്. മത്സരം ഏതാണ്ട് മധ്യഭാഗത്തോട് അടുക്കുകയാണ്. എന്തൊരു രോമാഞ്ചം സമ്മാനിക്കുന്ന മത്സരമാണ്. ഇതാ വീരാളിപ്പട്ട് വീശി തലയിൽ അങ്ങനെ കെട്ടി, അംഗം ചവിട്ടി, അങ്ങനെ ആ വള്ളത്തിന്റെ ആളോടിയില് ചവിട്ടുപടിയിൽ നിന്നുകൊണ്ട് അങ്ങനെ താളം ചവിട്ടി പോർ വിളിക്കുകയാണ്. അങ്കക്കലി പൂണ്ടു നിൽക്കുന്ന മൂന്ന് ക്ലബ്ബുകളുടെ വീരനായകന്മാര്. ജി എൽ സി ബോട്ട് ക്ലബ് ചെറുതന കരുവാറ്റ ചുണ്ടൻ നയിക്കുന്നു. സെയിന്റ് ജോൺസ് ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന ആലപ്പാട് ചുണ്ടൻ, ആനാരി ബോട്ട് ക്ലബിന്റെ ആനാരി. അങ്ങനെ വേഗതയുടെ മകുടോദാഹരണമായ ഗാംഭീര്യത്തിന്റെ ഭാവമായ മുക്ത സൗന്ദര്യമായ ആനാരിയും ആലപ്പാട് ചുണ്ടനും കരുവാറ്റയും തമ്മിൽ മത്സരിച്ചാൽ ആര് ജയിക്കും പറയാനൊക്കില്ല. അത്ര അത്ര അത്ര സുന്ദരമായ മത്സരം. ഇതാ നോക്കുക, കരിന്തുഴകൾ അങ്ങനെ കൈകളിലേന്തി, കരിന്തുഴകൾ കൊണ്ട് അങ്ങനെ കരിഞ്ചിറകേറി കരയുടെ മാനം കാക്കാൻ അംഗച്ചേകവന്മാർ പുറപ്പെടുന്നത് പോലെ പായിപ്പാടിന് ചുറ്റുമുള്ള 7 സഹോദര കരകളിൽ നിന്ന് വരുന്ന ഈ ജലരാജാക്കന്മാരും തമ്മിലാണ് ഇപ്പൊ മത്സരം. കരുവാറ്റയും ആലപ്പാടും ആനാരിയും തമ്മിൽ അംഗം വെട്ടിയാൽ ആര് ജയിക്കും? മനക്കരുത്തും മെയ്ക്കരുത്തുമുള്ളവരാണ് അവര്. അവര് തുഴച്ചിൽക്കാരാണ്, അവർക്ക് പരിചയമുണ്ട്, അവർക്ക് അനുഭവ സമ്പത്തുണ്ട്, അവർ യുവ കേസരികളാണ്. അവരങ്ങനെ വീരോചിതമായി പോരാടുകയാണ്. മനോഹരമായ കാഴ്ച, അത്ഭുതകരമായ കാഴ്ച, ആത്മാവിന്റെ ചൈതന്യം നിറയ്ക്കുന്ന സുന്ദരമായ ദൃശ്യം, കർണാനന്ദകരമായ ഈണം, അതിദ്രുതമായ താളം, സുന്ദരമായ അലയുലികൾ. കരുവാറ്റ, ആലപ്പാട്, ആനാരി, മൂന്ന് ചില രാജാക്കന്മാര് ഇതാ അതിസുന്ദരമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അങ്ങനെ പാഞ്ഞടുക്കുകയാണ്. എയ്ത് വിട്ട അസ്ത്രം പോലെ, അങ്ങനെ മോഹരബാണം പോലെ പൂത്ത് ഉലഞ്ഞു നിൽക്കുന്ന പുന്നമടയെ പോലും രോമാഞ്ചമണിയിച്ചുകൊണ്ട്, ഈ തീരഭൂമിയെ പുളകം കൊള്ളിച്ചുകൊണ്ട് വേഗതയുടെ പര്യായമായ അങ്ങ് മൂന്ന് ജലരാജാക്കന്മാര്, നാലാം ട്രാക്കിൽ ആനാരി മുന്നോട്ട് കുതിക്കുകയാണ്. അത് അത്ഭുതകരമായ ഒരു പ്രകടനം, വിസ്മയകരമായ പോരാട്ടം, ഇന്ദ്രജാല പ്രകടനം. ആ നാല് പങ്കായങ്ങള് മനോഹരമായി വൃത്താകൃതിയിൽ 90 ഡിഗ്രിയിൽ കറക്കിയറിയുകയാണ്. ഈ പങ്കായം കറക്കി എറിയുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യം എന്നാരും വിചാരിക്കരുത്. കാരണം ഇത് അമരമെന്ന് പറയുന്ന ഒരു ചാരികസേരയൊന്നുമല്ല. ഈ അമരത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായി തങ്ങളുടെ യുദ്ധധർമ്മം നിർവഹിക്കുന്ന ഒരു സർവ്വ സൈന്യാധിപന്റെ ചുമതല നിർവഹിക്കുന്നത് പോലെയാണ് ഈ അമരത്ത് നിന്നുകൊണ്ട് പങ്കായം വാരി എറിയുക. തുഴച്ചിലും ശ്രമകരമായ ഒരു ദൗത്യമാണ്. പക്ഷെ ആനാരി അങ്ങനെ മുന്നോട്ട് കുതിച്ച് കടന്നു വരികയാണ്. ആ സൂര്യപ്രകാശത്തിന്റെ വെള്ളി വെളിച്ചത്തില് ആനാരിയുടെ പങ്കായങ്ങൾ അങ്ങനെ മിന്നി തിളങ്ങുകയാണ്. അതിസുന്ദരമായ പ്രകടനം, കാണികളെ മുഴുവൻ രമിപ്പിച്ചുകൊണ്ട്, കാണികൾക്ക് ഹരം പകർന്നുകൊണ്ട്, കാണികൾക്ക് രോമാഞ്ചം പകർന്നുകൊണ്ട്, കാണികളെ വിസ്മയിച്ചുകൊണ്ട് കേരളത്തിന്റെ അഭിമാന സ്തംഭങ്ങളായ മൂന്ന് ചുണ്ടൻ വള്ളങ്ങളിലെ ആ അഗ്രിമ സ്ഥാനത്ത് നിൽക്കുന്ന ആനാരി ഇതാ മുന്നോട്ട് കുതിച്ച് നാലാം ട്രാക്കിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും മൂന്നും ട്രാക്കിൽ മത്സരിക്കുന്ന കരുവാറ്റ ചുണ്ടനും ആലപ്പാട് ചുണ്ടനും, ആലപ്പാട് ചരിത്രമുണ്ട്. 1997 1999 നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് ഈ ആലപ്പാട് ചുണ്ടൻ. കരുവാറ്റയാണെങ്കിലോ ഹായ്, അഴകുള്ള ജലറാണി, കരുവാറ്റ ദേശത്തിന്റെ വീരപുത്രൻ, മാനസപുത്രൻ. അങ്ങനെ സുന്ദരമായി മത്സരിച്ചത് പട നയിക്കുന്ന ചതുരംഗ പട പോലെ കുതിച്ചു കടന്നു വരുന്ന കരുവാറ്റയുടെ പ്രകടനം എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ്. ഇതാ വിശിഷ്ട അതിഥികൾ പോലും ഈ സുന്ദരമായ ജലമേളയിലും കരുവാറ്റയുടെ പെർഫോമൻസ് അത്ഭുതകരമായി പ്രകടനം

0: അങ്ങനെ കാത്തു നിൽക്കുകയാണ്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള പിടുത്തമാണ് ഇപ്പോൾ മത്സരമാണ് നടക്കുന്നത്. കരുവാറ്റയും ആലപ്പാടും തമ്മിൽ മത്സരിച്ചാൽ ആര് ജയിക്കും? ആനാരി സുന്ദരമായി മത്സരിച്ച് കടന്നുപോയി. രണ്ടാം ട്രാക്കിലെ കരുവാറ്റ ചുണ്ടൻ അങ്ങനെ തുഴക്കറക്കി എറിഞ്ഞുകൊണ്ട് മനോഹരമായ ഇടിതടിയിൽ നിന്നുകൊണ്ട് ആളോടിയിൽ നിന്നുകൊണ്ട് അങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് തുഴഞ്ഞ് അങ്കക്കലി പൂണ്ട ആ കരിനാഗം പോലെ അങ്ങനെ കുതിച്ച് കുതിച്ച് മുന്നോട്ട് കടന്നു വരുന്ന ഇതാ കരുവാറ്റയും ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സുന്ദരമായ പ്രകടനം, മനോഹരമായ പ്രകടനം, മനംമയക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. 18 നമ്പർ വള്ളം, സോറി, ആലപ്പാട് ചുണ്ടൻ, ആലപ്പാട് മുന്നോട്ട് വന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. കരുവാറ്റ ഒരല്പം പുറകോട്ട് പോയി. കരുവാറ്റയുടെ നല്ല പ്രകടനമായിരുന്നു. സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി അവരങ്ങനെ പോരാടുകയാണ്. രണ്ടാം സ്ഥാനത്തേക്ക് ആലപ്പാട് കടന്നു വന്നെങ്കിൽ മൂന്നാം സ്ഥാനത്തേക്ക് കരുവാറ്റ. ആ ഈ നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുക എന്നുള്ളതല്ലേ വലുത്, ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രധാനം. അല്ലാതെ മത്സരിച്ച് ജയിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. ഞങ്ങൾ എത്ര അംഗം കണ്ടിരിക്കുന്നു, ഞങ്ങൾ അങ്ങനെ യുദ്ധത്തിൽ, ജലനാവിക യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സുവർണ രജത ചുമ്മിളകളുള്ള ആ അണിയത്ത് നിൽക്കുന്ന ആ മനോഹരമായ ആ അണിയം അങ്ങനെ വെള്ളി വെളിച്ചത്തിൽ മിന്നി തിളങ്ങിക്കൊണ്ട് കരുവാറ്റായും കടന്നുപോയി. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിനായിട്ട്
1: അറിയിക്കുകയാണ്.
0: മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറും.
2: ഹലോ, അടുത്തതായി ഓടിവെള്ളത്തിൻ്റെ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഓടിവെള്ളത്തിനെ കുറിച്ച് പറഞ്ഞാൽ വേഗതയേറിയതും കയറുകളിൽ ശബ്ദമുണ്ടാക്കാതെ സഞ്ചരിക്കാൻ കഴിയുന്നതുമായ പ്രധാന വള്ളങ്ങളാണ്. അതുപോലെ വടക്കനോടി ഇരുട്ടൂത്തി ഭാഗം, അതുപോലെ തെക്കനോടി രണ്ടായിട്ടാണ് ഇവ തിരിച്ചിരിക്കുന്നത്. തെക്കനോടി രൂപത്തിൻ്റെ മുൻഭാഗം ചുരുളൻ വള്ളം പോലെയും പിൻഭാഗം ചുണ്ടൻ വള്ളം പോലെയും കാണപ്പെടുന്നു. വള്ളംകളി മത്സരത്തിൽ പ്രത്യേകിച്ച് ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഇവ ഉപയോഗിക്കാറുണ്ട്. വനിതകളാണ് പ്രധാനമായും തുഴച്ചിൽക്കാർ. ആചാരങ്ങൾക്കും ഘോഷയാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന ചെറു ചുണ്ടൻ വള്ളങ്ങളാണ് തെക്കനോടി വള്ളങ്ങൾ. നിർമ്മാണ രീതി അനുസരിച്ച് ഇവയെ തെക്കനോടി തറയെന്നും തെക്കനോടി കെട്ടെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു.
3: ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ അടക്കമുള്ള സകല വള്ളങ്ങളുടെയും രണ്ടാം പാദ മത്സരങ്ങൾക്ക് ഇവിടെ കൊടി ഉയരുകയാണ്. ആവേശ പോരാട്ടത്തിനായി വനിതകൾ വരുമ്പോൾ നാല് ട്രാക്കുകളായി നടക്കുന്ന തെക്കനോടി കെട്ട് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങൾ ഇതാ മത്സരത്തിന് തയ്യാറെടുത്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ബോക്സിനകത്തേക്ക് തുഴയെറിഞ്ഞു തുടങ്ങുകയായി. അല്പസമയത്തിനകം തന്നെ പുരുഷന്മാരുടെ കൈക്കരുത്തിനോളം തന്നെ കരുത്തിന്റെ കാര്യത്തിൽ സ്ത്രീകളും മുൻപന്തിയിൽ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഇതാ കെട്ടുവള്ളങ്ങളുടെ മത്സരമാണ് നടക്കാൻ പോകുന്നത്. നാല് കളിവള്ളങ്ങൾ നാല് വ്യത്യസ്ത ക്ലബ്ബുകളിൽ ഇതാ പുന്നമടയിലെത്തി പുതിയ കരുത്തിന്റെ കവിത രചിക്കുവാനായി തയ്യാറെടുത്തു നിൽക്കുന്നു. ഒന്നാം ട്രാക്കിൽ കമ്പനി വള്ളം, ചൈതന്യ ബോട്ട് ക്ലബിന്റെ അനുശ്രീ ക്യാപ്റ്റനായിട്ടുള്ള കമ്പനി വള്ളമാണ് ഒന്നാം ട്രാക്കിലൂടെ തുഴയെറിയുവാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ട്രാക്കിൽ യങ് സ്റ്റാർ ബോട്ട് ക്ലബിന്റെ സുകന്യ ക്യാപ്റ്റനായിട്ടുള്ള പടിഞ്ഞാറേ പറമ്പൻ വള്ളം. മൂന്നാം ട്രാക്കിൽ ചെല്ലിക്കാടൻ വള്ളം. നാലാം ട്രാക്കിൽ നന്മ സാംസ്കാരിക വേദിയുടെ കാട്ടിൽ തെക്കേ. നാല് കളിവള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുഴയെറിഞ്ഞ് ബോക്സിനകത്തേക്ക് എത്തുവാനായി തയ്യാറെടുക്കുമ്പോൾ മഴമേഘങ്ങൾ പുന്നമടയുടെ ആകാശത്ത് പെരുമഴയായി മാറുന്ന സുന്ദരമായ കാഴ്ച ഇരുകരകളിലെയും കാണികൾ ഇത്രയും നേരം ചൂടിനെ അതിജീവിച്ച് അഭിമുഖീകരിച്ച് നിന്നെങ്കിൽ ഇതാ മഴയ്ക്ക് തയ്യാറായി നിൽക്കുന്ന കാണികളെല്ലാം കുടകൾ നിവർത്തി കായൽക്കരയിലേക്ക് നോക്കി നിൽക്കുകയാണ്. എല്ലാ വർഷത്തെ നെഹ്റു ട്രോഫി മത്സരം എടുത്തു നോക്കിയാലും വെയിലും മഴയുമെല്ലാം പ്രകൃതിയിൽ എന്ത് മാറ്റങ്ങൾ വന്നാലും മത്സരത്തിന് യാതൊരുവിധ മാറ്റവും ഇല്ലാതെ മത്സരം വർദ്ധിച്ച വീര്യത്തോടെയും വാശിയോടെയും തുടരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെരുമഴയായി പുന്നമടക്കായലിൽ മഴ തകർത്തു പെയ്യുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിൽ മത്സരിച്ചു വരുന്ന കായിക താരങ്ങളുടെ ശരീര പേശികളെല്ലാം ചൂടുപിടിച്ചെങ്കിൽ അതിനെ തണുപ്പിക്കുവാനായി പ്രകൃതി വരദാനമായി തന്ന മഴ ആസ്വദിച്ചുകൊണ്ട് കായിക താരങ്ങൾ ആഘോഷിക്കുമ്പോൾ ഇരുകരകളിലും ദൂരദേശങ്ങളിൽ നിന്ന് പുന്നമടക്കായലിലെത്തി ഫോട്ടോ എടുക്കുവാനും വീഡിയോ എടുക്കുവാനും റീൽസും സ്റ്റോറിയും ഷോർട്സും ഇടുവാനും വന്നിട്ടുള്ള നിരവധി പേരെല്ലാം കുടകൾ എടുക്കുവാനും ഇരുവശത്തെ വീടുകളുടെ ചായ്പിലേക്കും മേൽക്കൂരയ്ക്കടിയിലേക്കുമെല്ലാം ഓടുന്ന കാഴ്ചകളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാ പുന്നമടക്കായലിൽ കായലോളപ്പരപ്പുകൾക്ക് തീപിടിക്കാതിരിക്കുവാനായി പുതുമഴ പെയ്യുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന വനിതകളുടെ വള്ളങ്ങളുടെ കടന്നുവരവാണിനി. ഇനിയെല്ലാം ചുണ്ടൻ വള്ളങ്ങളുടെ വിശ്രമ സമയമാണ്. ഇനി നടക്കാൻ പോകുന്നത് ചെറുവള്ളങ്ങൾ.

0: രാവിലെ നടന്ന ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളായിരിക്കും. കഴിഞ്ഞ കുറെ കാലമായി നെഹ്റു ട്രോഫി എന്ന അതുല്യ നേട്ടം, അതുല്യ മത്സരത്തിൽ പങ്കെടുക്കുവാനായി, ചരിത്രപരമായ ഈ പോരാട്ടത്തിൽ പങ്കെടുക്കുവാനായി പരിശീലനം നടത്തിയിട്ട് ഫൈനലിൽ എത്തിപ്പെടാതെ മടങ്ങിയവർ നിരവധിയുണ്ട്. ഫൈനലിൽ എത്തിപ്പെട്ടവരെല്ലാം ഇനി നടക്കാൻ പോകുന്ന ഇരുട്ടുകുത്തി എ ബി സി ഗ്രേഡുകളുടെ ഫൈനൽ മത്സരത്തിലും വെപ്പ് എ ഗ്രേഡ് വള്ളത്തിന്റെ ഫൈനൽ മത്സരത്തിലും പങ്കെടുക്കുന്നു. അതിനുശേഷമായിരിക്കും ഇപ്പോൾ നടന്ന 6 ഹീറ്റ്സുകളിലെയും ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ. 1, 2, 3 ലൂസേഴ്സ് ഫൈനലുകളും ഏറ്റവും ഒടുവിൽ കായിക കേരളം കാത്തിരുന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഫൈനൽ മത്സരവും നടക്കുന്നത്. അല്പനേരം ഇടവേളയല്ലെങ്കിലും പെരുമഴ നൽകിയ ഒരു ഇടവേളയിൽ രംഗം അല്പം തണുക്കുകയാണ്. സ്ത്രീകളുടെ വനിതകളുടെ മത്സരം അല്പസമയത്തിനകം തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കുകയായി. തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: വളരെ ആവേശമുള്ള ഒരു മത്സരം നടക്കുകയാണ് നമ്മുടെ പുന്നമട കായലിന്റെ വിരിമാറിൽ. വളരെ നല്ല അന്തരീക്ഷമുള്ള ഒരു മത്സരത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ പ്രകൃതി പോലും വേണമെങ്കിൽ ഒന്ന് പിണങ്ങിയതുപോലെ ഇടക്കിടക്ക് ഒരു പനിനീർ മഴ നമ്മൾക്ക് വേണ്ടി സമ്മാനിക്കുകയാണ് പ്രകൃതി. ഈ സമയത്ത് പ്രകൃതി ഇങ്ങനെയൊക്കെ സമ്മാനിക്കുന്നുവെങ്കിലും വളരെ സ്നേഹോഷ്മളമായ ഒരു അന്തരീക്ഷം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മളിപ്പോ പുന്നമട കായലിൽ ഇരുട്ടുകുത്തി വള്ളത്തിന്റെയും വെപ്പ് വള്ളത്തിന്റെയും ചുണ്ടൻ വള്ളങ്ങളുടെയും ഒക്കെ മത്സരം കാണുമ്പോൾ ഈ മത്സരത്തിന് വേണ്ടി അവരെടുക്കുന്ന ഒരു എഫർട്ട് ഉണ്ട്. അവരൊരു കൃത്യത പാലിച്ചുകൊണ്ട് 2 മാസക്കാലവും 1 മാസക്കാലവും 2 ആഴ്ചക്കാലവും മുതൽ 10, 15, 20, 25 ആളുകൾ ചേർന്ന് വളരെ കൃത്യതയോടുകൂടി വെളുപ്പിന് 5 മണിക്ക് വിസിൽ കൊടുത്ത് എഴുന്നേൽപ്പിച്ച് ട്രയൽ നടത്തി, ഡ്രില്ലും മാസ്റ്ററിങ്ങും യോഗയും അതോടൊപ്പം തന്നെ ട്രയൽ റണ്ണിങ്ങും ഒക്കെ നടത്തി ഏതാണ്ട് 100,000 രൂപയുടെ 200,000 രൂപയുടെ ചെലവുകൾ ബാധ്യതകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഓരോ വള്ളവും ഇവിടെ നെഹ്റു ട്രോഫിയിലെന്നല്ല ഏതു മത്സരത്തിലും പങ്കെടുക്കുവാനായി തയ്യാറായിക്കൊണ്ട് കടന്നു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു പുന്നമടക്കായൽ പ്രൗഢ ഗംഭീരയായിട്ട് നിൽക്കുകയാണെന്ന്. ലോകത്തിലെമ്പാടും ഒരുപാട് കായലുകളുണ്ട്, ലോകത്തിലെമ്പാടും ഒരുപാട് അന്തരീക്ഷങ്ങളുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും പേരുകേട്ട വള്ളംകളി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന, ഏവർക്കും നിസ്സംശയം പറയാൻ കഴിയുന്ന ആ മനോഹരമായ വള്ളംകളി ഇത്രയും കൃത്യമായി നടത്തുന്നത് ആവേശകരമായി സുന്ദരമായി ഈ ജലോത്സവത്തിൽ പ്രൗഢ ഗംഭീരമായി നിൽക്കാൻ കഴിയുന്ന ആതിഥേയത്വ സ്ഥാനം ആലപ്പുഴയിലെ പുന്നമട കായലിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രിയപ്പെട്ടവരെ. ഏതാണ്ട് ഇനി ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. ആവേശമുള്ള ഫൈനൽ മത്സരങ്ങൾക്ക് തയ്യാറെടുത്ത് പ്രിയപ്പെട്ട വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുങ്ങുകയാണ്. ആവേശമുള്ള മത്സരങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ അവർ തയ്യാറെടുക്കുമ്പോൾ അടുത്തത് നമ്മുടെ തെക്കനോടി വള്ളങ്ങളുടെ മത്സരമാണ്. തെക്കനോടി വള്ളങ്ങളുടെ മത്സരം എന്ന് പറയുമ്പോൾ വളരെ ആവേശമുള്ള വളരെ സുന്ദരമായ ഒരു വള്ളം മാത്രം പ്രദർശനമായി തുടഞ്ഞു വരുന്ന ഒരു പ്രദർശന മത്സരം എന്ന് വേണമെങ്കിൽ മത്സര സ്വഭാവം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒറ്റ വള്ളം മാത്രം നമ്മൾക്ക് വള്ളത്തിന്റെ മനോഹരമായ ദൃശ്യവിരുന്ന് തുഴച്ചിലിന്റെ മനോഹരമായ ചാതുര്യമൊക്കെ കാണിച്ചു തന്നുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നുപോകും. അതിനുശേഷം ഫൈനലുകൾ ആരംഭിക്കുകയായി. ഫൈനലുകൾ അങ്ങനെ ആരംഭിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇരുട്ടുകുത്തി സീ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം. ഇരുട്ടുകുത്തി സീ ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരത്തിൽ പ്രിയപ്പെട്ട ആദ്യപാദ മത്സരത്തിൽ വളരെ മനോഹരമായി ഏറ്റവും നല്ല സമയം കണ്ടെത്തിയ 4 വള്ളങ്ങൾ ഏതാണ്ട് കേരളത്തിലെ നാട്ടുരാജാക്കന്മാരുടെ ഭരണകാലത്ത് കടൽ കൊള്ളക്കാരെ നേരിടാൻ ഉപയോഗിച്ചിരുന്ന ഒരു വള്ളമാണ് ശരിക്കും ഇരുട്ടുകുത്തി വള്ളം. ആ വള്ളത്തിന്റെ തന്നെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അമരവും അണിയവും ഏതാണ്ട് ലായ് എന്ന അക്ഷരത്തെ നമ്മൾക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വള്ളമാണ് ഇരുട്ടുകുത്തി വള്ളം. അങ്ങനെയുള്ള വള്ളത്തിൽ 20 മുതൽ 25 വരെ ആളുകൾ കയറി വലിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട വള്ളമാണ് കേരളത്തിലെ പ്രിയപ്പെട്ട വള്ളമായ ഇരുട്ടുകുത്തി വിഭാഗത്തിൽപ്പെട്ട വള്ളം. അങ്ങനെയുള്ള വള്ളം വളരെ സുന്ദരമായ രീതിയിൽ ആ മത്സരങ്ങൾ വളരെ ദൃശ്യവിരുന്നായ മനോഹാരിത ഉണ്ടാക്കിക്കൊണ്ട് സി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം നടക്കും. അത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ബി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരം. 25 മുതൽ 35 വരെ ആളുകൾ കയറി വലിക്കുന്ന ബി ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങൾ. അതിനുശേഷം തെക്കനോടികളുടെ ഫൈനൽ മത്സരം, വെപ്പ് വള്ളങ്ങളുടെ

0: ഫൈനൽ മത്സരം, ഇരുട്ടുകുത്തിയുടെ ഫൈനൽ മത്സരം. അങ്ങനെ നിരവധി അനവധി ഫൈനൽ മത്സരങ്ങൾക്ക് വേണ്ടി പൊന്നമടക്കായിൽ അങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 72-ാമത് നെഹ്റു ട്രോഫി മത്സരം ആവേശകരമായി പൊന്നമടക്കായലിൽ അരങ്ങേറി നിൽക്കുമ്പോൾ, നേരത്തെ ഞാനൊന്ന് സൂചിപ്പിച്ചു, കാരണം ഏതാണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ് സഹിച്ചുകൊണ്ട് ഓരോ ടീമുകളും വരുമ്പോൾ, ഇത്തവണ നമ്മുടെ പുതിയ ഗവൺമെന്റ് ആ സംവിധാനത്തെ സത്യത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇതുവരെ 1 കോടി രൂപ ഗ്രാന്റായി കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇത്തവണ ടൂറിസം വകുപ്പും ഗവൺമെന്റും ചേർന്ന് ശക്തമായ തീരുമാനമെടുത്തുകൊണ്ട് 2 കോടി രൂപയാണ് ഇത്തവണ നമുക്ക് നമ്മുടെ ഈ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെയിന്റനൻസ് ഗ്രാന്റ് ഉൾപ്പെടെ മുടങ്ങി നിൽക്കുന്ന 1 വർഷത്തെ മെയിന്റനൻസ് ഗ്രാന്റ് ഉൾപ്പെടെ നമ്മുടെ ഈ വള്ളംകളി കഴിഞ്ഞാൽ ഒട്ടും താമസിയാതെ കൊടുക്കുമെന്ന് പ്രിയപ്പെട്ട നെഹ്റു ട്രോഫി റേസ് ബോട്ടിന്റെ സംഘാടക സമിതി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ 1-ാം സ്ഥാനക്കാർക്ക് പ്രൈസ് കൊടുക്കുന്നിരുന്ന സ്ഥാനത്ത് 5 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് 25 ലക്ഷം രൂപയാണ് ചുണ്ടൻ വള്ളങ്ങളിൽ മത്സരിച്ച് വിജയിക്കുന്ന 1-ാം സ്ഥാനക്കാർക്ക് കൊടുക്കുന്നത്. 2-ാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപയും താരതമ്യേന 15 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും 1, 2, 3, 4 സ്ഥാനക്കാർക്ക് വിതരണം ചെയ്യുമ്പോൾ ബോണസ് മണിയിൽ എല്ലാ വള്ളങ്ങളുടെയും ബോണസ് മണിയിൽ 25% വർധന വരുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ നെഹ്റു ട്രോഫി ജലോത്സവം മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ വള്ളം കളിക്കാരും വള്ളത്തിന്റെ ഉടമകളും പ്രിയപ്പെട്ട തുഴച്ചിൽക്കാരും എല്ലാവരും ആവേശത്തിലാണ്, സന്തോഷത്തിലാണ്. ഗവൺമെന്റിനോടൊന്നല്ല, NTBR ഈ നടത്തിപ്പുകാരോടുൾപ്പെടെ സന്തോഷത്തോടെ അവര് എല്ലാവരും, വള്ളം കളിക്കാരനും തുഴച്ചിൽക്കാരനും ക്ലബുകാരും ഒക്കെ നന്ദി അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇവിടെ 72-ാമത് നെഹ്റു ട്രോഫി ജലമാമാങ്കത്തിന്റെ ഏതാണ്ട് ആദ്യപാദ മത്സരങ്ങളുടെയൊക്കെ ആ ഫിനിഷിംഗ് കടന്നു പോകുമ്പോൾ ഇനിയും ഫൈനൽ മത്സരങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെല്ലാവരും കാത്തു നിൽക്കുകയാണ്. സുന്ദരമായ ആ നിമിഷത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ ടൂറിസം വകുപ്പ് മന്ത്രി, അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ, ശ്രീ വിഷ്ണുനാഥ്, VD സതീശൻ, രമേശ് ചെന്നിത്തല, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ ലിജു ഉൾപ്പെടെയുള്ള മന്ത്രിമാരുൾപ്പെടെ, കർണാടകയുടെ പ്രിയപ്പെട്ട മന്ത്രി ഉൾപ്പെടെ നമ്മുടെ വേദിയിലെത്തി ഈ നെഹ്റു ട്രോഫി വള്ളംകളി ധന്യമാക്കിക്കൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആവേശമുള്ള സുന്ദരമായ ആ നല്ല മത്സരങ്ങൾക്ക് വേണ്ടി ഇനിയും തുടർന്ന് കാത്തിരിക്കുമ്പോൾ തുടർന്നുള്ള ഈ ദൃക്സാക്ഷി വിവരണത്തിന്റെ തുടർന്ന ഭാഗത്തിന് വേണ്ടി മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്.
1: ഇവിടെ ആവേശകരമായ മത്സരങ്ങൾക്ക് ശേഷമുള്ള ചെറിയൊരു ഇടവേളയാണിപ്പോൾ പുന്നമടക്കായലിൽ നടക്കുന്നത്. താളമേള കമ്പടിയോടെയുള്ള പലതരത്തിലുള്ള കലാരൂപങ്ങൾ പുന്നമടക്കായലിലൂടെ കടന്നുപോകുമ്പോൾ കാണികളെല്ലാം സന്തോഷത്തോടെ ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ ഇടയ്ക്കിടയ്ക്കായി സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഫിനിഷിംഗ് പോയിന്റിലും മാറി മാറി പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ മഴ മാറി അസ്തമയ സൂര്യന്റെ കട്ടികൂടിയ ചൂട് ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വന്ന് പതിക്കുകയാണ്. ഇരുകരകളിലും മഴ വന്നപ്പോൾ ഓടി വീടുകളിലേക്ക് പോയ കായിക പ്രേമികളെല്ലാം വീണ്ടും കായൽക്കരയിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. കായൽക്കരയിലെ കൽക്കെട്ടിൽ കാലുകൾ വെള്ളത്തിലേക്കിട്ടും അതിന്റെ പിന്നിലായി ഒരു ലെയർ എഴുന്നേറ്റ് നിന്നും അതിന്റെ പിന്നിൽ കായലും കരയും തമ്മിൽ വേർതിരിക്കുന്ന മതിൽക്കെട്ടുകളുടെ മുകളിലിരുന്നും അതിന്റെ പിന്നിൽ കാണുന്ന വീടുകൾക്കകത്തു നിന്നും വീടുകളുടെ മുകളിലും വീടിന്റെ പറമ്പിൽ കാണുന്ന മരങ്ങൾക്ക് മുകളിലും നിന്ന് കാണികളെല്ലാം വള്ളംകളി ആസ്വദിക്കാനായി എത്തിയിരിക്കുകയാണ്. ഇത് പുന്നമടയിൽ മാത്രമുള്ളതാണ്, ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്നതാണ്. ഇത്രത്തോളം ജലോത്സവ പ്രേമികളുള്ള മറ്റൊരു നാട് വേറെ ഒരിടത്തും ഉണ്ടാകില്ല. ഈ നാടിനെ തേടി വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും നിരവധി മനുഷ്യർ എത്തുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ കായിക പാരമ്പര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഉജ്ജ്വല പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ആവേശകരമായ പോരാട്ടത്തിന് തിരിതെളിയുവാനായി നടക്കുന്ന ഹീറ്റ്സുകൾക്ക് ശേഷമുള്ള ഒരിടവേളയാണ്. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.

അടുത്തത് പ്രദർശന മത്സരമാണ് നടക്കേണ്ടത്. അത് സാരഥി എന്ന ജലയാനം, ഫ്രണ്ട്സ് വനിതാ ബോട്ട് ക്ലബ് പുന്നമടയുടെ വള്ളമാണ് ആ സാരഥി. ആ സാരഥി നയിക്കുന്നത് ഷാനിമോൾ ഷാജി. സാരഥി വള്ളം ഒറ്റയ്ക്ക് തുഴഞ്ഞ് ഈ ജലമേളയിൽ ഒരു പ്രദർശന മത്സരം കാഴ്ചവെക്കുന്ന ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. അങ്ങകലെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കിയപ്പോൾ മത്സരം ആരംഭിച്ചിട്ടില്ല. മത്സരം ആരംഭിച്ചാൽ നമുക്കറിയാം ആ കേര നിഗര തോപ്പുകൾ കൊണ്ട് സമർത്ഥമായ ആ തീരഭൂമിയിൽ നിൽക്കുന്ന കേരവൃക്ഷങ്ങളുടെ ആന്തോളനം നമ്മൾക്ക് കാണാം. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല. സാരഥി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന വള്ളമാണല്ലോ, അതുകൊണ്ട് വളരെ സാവധാനം മത്സരിച്ചാണ് കടന്നു വരുന്നത്. ഇടവേളയിൽ നടക്കുന്ന ഒരു പ്രദർശന മത്സരമാണ്. ഇപ്പോൾ മത്സരം ആരംഭിച്ചിട്ടില്ല, ഇപ്പോൾ ഒരു ഇടവേളയുടെ സമയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വള്ളംകളിയുടെ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലേക്ക്, ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോകാം. ഈ നെഹ്റു ട്രോഫി മത്സരം സത്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഐക്യത്തിൻ്റെയും അഖണ്ഡതയുടെയും ഒരു പ്രതീകമാണ്. വിവിധ ഭാഷ വർണ്ണ വർഗ ഭേദമന്യേ സമസ്ത ജനപഥങ്ങളും നെഹ്റു ട്രോഫിയിൽ പങ്കാളികളാകുകയാണ്. നെഹ്റു ട്രോഫി മഹാനായ പണ്ഡിറ്റ്ജിയുടെ നാമധേയത്തിൽ നടക്കുന്ന ജലമേളയാണ്. കേരളത്തിലെ ജലമേളകളിൽ വെച്ച് ഏറ്റവും അഗ്രിമസ്ഥാനം അലങ്കരിക്കുന്ന ജലമേളയാണ് നെഹ്റു ട്രോഫി ജലമേള. നെഹ്റു ട്രോഫി ജലമേള രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം ഒരുപോലെ പങ്കെടുക്കുന്ന ഒരു ജലമേളയാണ്. കേരളത്തിൽ നിരവധി ജലമേളകൾ നടക്കുന്നുണ്ട്. പായിപ്പാടുണ്ട്, കരുവാറ്റായുണ്ട്, ചമ്പക്കുളം മൂലം വള്ളംകളിയുണ്ട്, അതുപോലെ തന്നെ പല്ലന ജലോത്സവമുണ്ട്, മാന്നാർ മഹാത്മാ ജലോത്സവമുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ജലമേളകൾ നടക്കുന്നു. ഈ ജലമേളകളൊക്കെ യഥാർത്ഥത്തിൽ കർഷകനും കർഷക തൊഴിലാളിയും തമ്മിലുള്ള ബന്ധത്തെയാണ് ദ്യോതിപ്പിക്കുന്നത്. കർഷകനും കർഷക തൊഴിലാളിയും തമ്മിലുള്ള ജീവിതത്തിൻ്റെ ഇഴയടുപ്പമാണ് അത് ദ്യോതിപ്പിക്കുന്നത്. കുട്ടനാടിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് ദർശിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ മഹാനായ പണ്ഡിറ്റ്ജിയുടെ പാദപത്മങ്ങൾ പതിഞ്ഞ ഈ ത്യാഗഭൂമി, പ്രൗഢഗംഭീരമായ സ്വീകരണത്തെ തുടർന്ന് അദ്ദേഹത്തിന് വേണ്ടി നടത്തപ്പെട്ട ഒരു ജലമേള. ആ ജലമേള ഇത്രത്തോളം ലോകത്തിന്റെ മുന്നിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുമെന്ന് ആരും വിചാരിച്ചതല്ല. നെഹ്റു ട്രോഫി നടക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും സഹായിക്കാനാകാത്ത വിധം അദ്ദേഹം നടുഭാഗമെന്ന ചുണ്ടൻ വള്ളത്തിലേക്ക് ചാടിക്കയറി. ആ നടുഭാഗം ചുണ്ടൽ നിന്നുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നെഹ്റുജി തുള്ളിച്ചാടി. അദ്ദേഹത്തിന്റെ പാവനമായ സ്മരണകളാണ് യഥാർത്ഥത്തിൽ ഈ നെഹ്റു ട്രോഫിയിൽ യഥാർത്ഥത്തിൽ സ്ഫുരിക്കുന്നത്. ഇതാ ജനലക്ഷങ്ങൾ ഇവിടെ ആവേശഭരിതരായി നിൽക്കുകയാണ്. ജലമേള മുൻ വർഷങ്ങളെക്കാൾ ഗംഭീരമായി ഇത്തവണ നടത്തപ്പെട്ടു. തിരുക്കൊച്ചി സന്ദർശനം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഡൽഹിയിലെത്തിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മെ മറന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടുകൂടി ഇന്ത്യ കേരളത്തിന് സമ്മാനിച്ച, ആലപ്പുഴയ്ക്ക് സമ്മാനിച്ച, പുന്നമടയ്ക്ക് സമ്മാനിച്ചതാണ് ഈ നെഹ്റു ട്രോഫി. 1955 മുതലാണ് നേരത്തെ പറഞ്ഞതുപോലെ നെഹ്റു ട്രോഫി മത്സരം ആരംഭിച്ചത്. അന്ന് മുതൽ ആകാശവാണി AIR ഈ നെഹ്റു ട്രോഫി പ്രക്ഷേപണം കൃത്യമായി മുടങ്ങാതെ തന്നെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നെഹ്റു ട്രോഫി യഥാർത്ഥത്തിൽ ഇതിനെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചെലവുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചുണ്ടൻ വള്ളങ്ങൾ സംഘടിപ്പിച്ച് കൊണ്ടുവരിക, ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാലും അതിലും ശ്രമകരമായൊരു ദൗത്യമാണ്. മുൻപ് പറഞ്ഞതുപോലെ 65 ലക്ഷം രൂപ ഇല്ലെങ്കിൽ ഒരു ചുണ്ടൻ വള്ളം ഇന്ന് നിർമ്മിച്ച് നീറ്റിലിറക്കാൻ സാധിക്കുകയില്ല. തച്ച് ശാസ്ത്രജ്ഞന്മാരുടെ മനോമുഗിരത്തിൽ രൂപം കൊള്ളുന്ന ചുണ്ടൻ വള്ളം പിന്നീട് തടിയിൽ പിറവി കൊള്ളുകയാണ്, പിന്നീട് അതൊരു രാജശില്പമായി മാറുകയാണ്. കരിന്തുഴ, ഒരു തുഴ എന്ന് പറഞ്ഞാൽ ഒരു തുഴയ്ക്ക് 500 രൂപ വില വരും, ഒരു പങ്കായത്തിന് 5000 രൂപ വില വരും. അങ്ങനെ 100, 100, 110 തൊഴിൽക്കാരുള്ള ഒരു ചുണ്ടൻ വള്ളത്തിൽ 500

0: രൂപ വിലയുള്ള തുഴ, അതുപോലെ തന്നെ 5000 രൂപ വിലയുള്ള അടപങ്കായം ഉൾപ്പെടെയുള്ള പങ്കായം, ഇതൊക്കെ പിന്നീട് മീനെണ്ണ നെയ്യ് ഇതൊക്കെ ചേർത്ത് ചുണ്ടൻ വള്ളത്തിന്റെ തടി സ്നിഗ്ധമാക്കപ്പെടേണ്ട സിറ്റുവേഷൻ ഉണ്ട്. ഇതിനൊക്കെ വലിയ സാമ്പത്തിക ചെലവാണ്. 30 ദിവസത്തെ ട്രെയിനിങ് എങ്കിലും കുറഞ്ഞത് നെഹ്റു ട്രോഫി മത്സരത്തിന് വേണം. അതുകൊണ്ട് തന്നെ ഈ മത്സരം യഥാർത്ഥത്തിൽ ലാഭമാണോ എന്ന് ചോദിച്ചാൽ വള്ളംകളി പ്രേമികളുടെ ജീവിതത്തിലെ യഥാർത്ഥ നഷ്ടം തന്നെയാണ് നെഹ്റു ട്രോഫി, അതേസമയം ഏറ്റവും വലിയ ലാഭവുമാണ്. ഇതിൽ നിന്ന് ലാഭം കൊയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമാണ്. ഈ ചുണ്ടൻ വള്ളങ്ങളോടൊപ്പം വെപ്പുവള്ളങ്ങളും ചെറുവള്ളങ്ങളും അതുപോലെ തന്നെ ഇരുട്ടുകുത്തി വള്ളങ്ങളും, ഇരുട്ടുകുത്തി തന്നെ രണ്ട് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങളുണ്ട്. എ ഗ്രേഡ് വള്ളമുണ്ട്, ബി ഗ്രേഡ് വള്ളമുണ്ട്. ഇരുട്ടുകുത്തി എ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തുഴച്ചിൽക്കാരുടെ എണ്ണത്തിനനുസരിച്ച് അതിനെ എ ഗ്രേഡ് എന്നും അതിനെ ബി ഗ്രേഡ് എന്നും തരംതിരിച്ചിരിക്കുകയാണ്. തുഴച്ചിൽക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത് എ ഗ്രേഡും, തുഴച്ചിൽക്കാരുടെ എണ്ണം കുറവാണെങ്കിൽ അത് ബി ഗ്രേഡുമായിട്ട് തരംതിരിക്കപ്പെടുകയാണ്. ബി ഗ്രേഡിൽ ചുണ്ടൻ വള്ള പിന്നെ ഇരുട്ടുകുത്തി വള്ളത്തിൽ തുഴച്ചിൽക്കാരുടെ എണ്ണം കുറവാണ്. ഓടിവള്ളം എന്ന് ഇതിന് പറയും. പണ്ട് കായംകുളം കായലിൽ തസ്കര വീരന്മാർ പലരും ഈ ഓടിവള്ളം ഉപയോഗിച്ച് കൊള്ള നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കാലക്രമേണ അത് മത്സരത്തിന്റെ ഭാഗമായി മാറി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറും.
1: രണ്ടാം ട്രാക്കിൽ 68 വെള്ളം പടിഞ്ഞാറേ പറമ്പൻ, മൂന്നാം ട്രാക്കിൽ 69 വെള്ളം ചെല്ലിക്കാടൻ, നാലാം ട്രാക്കിൽ 67 വെള്ളം കാട്ടിൽ തക്കൻ. ഇപ്പോൾ മത്സരം തുടങ്ങി. നാലാം ട്രാക്കിൽ പോകുന്ന കമ്പനി വള്ളം അല്പം മുൻപിലാണെന്ന് തോന്നുന്നു. മത്സരങ്ങളുടെ ബാക്കി ദൃക്സാക്ഷി വണ്ണത്തിനായി ഞാൻ എന്റെ സുഹൃത്ത് വിനു കെ ജോണിനെ ബൈക്ക് കൈമാറുന്നു.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 100 മീറ്റർ ദൂരം പിന്നിടുമ്പോൾ ആവേശകരമായ പോരാട്ടത്തിനായി വനിതകളുടെ ഉജ്ജ്വലമായ ഒരു കായിക പോരാട്ടത്തിനാണ് പുന്നമടയുടെ കരകൾ വേദിയാകുന്നത്. ഇതാ 100 മീറ്റർ ദൂരം പിന്നിടുമ്പോൾ തന്നെ 3-4 ട്രാക്കുകളിലെ ചെല്ലിക്കാടനും കാട്ടിത്തക്കേതും ഉജ്ജ്വലമായ ലീഡ് കൈവരിച്ചിരിക്കുകയാണ്. ആവേശകരമായ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് കമ്പനി വള്ളവും പടിഞ്ഞാറേ പറമ്പനും ഉജ്ജ്വല പോരാട്ടത്തിലൂടെ ലീഡ് തിരിച്ചുപിടിച്ച് ഇത്തവണത്തെ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ തെക്കനോടി കെട്ടുവള്ളങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനവുമായി നെഹ്റു ട്രോഫിക്ക് തുല്യമായ കപ്പുമായി സ്വന്തം തൊട്ടകത്തിലെത്തുവാനായി കഴിഞ്ഞ കുറെ കാലമായി നടത്തിയ പരിശീലനവുമായി ഇതാ 4 കളിവള്ളങ്ങൾ മത്സരിക്കുകയാണ്. ഉജ്ജ്വല പോരാട്ടം നടത്തുന്ന 4 കളിവള്ളങ്ങളിലെ ഏതാണ്ട് ഒരു വള്ളത്തിൽ 35 മുതൽ 40 വരെ തുഴച്ചിൽക്കാർ വരുന്ന വനിതകൾ മത്സരിക്കുന്ന ചരിത്രത്തിന്റെ ഭാഗമാകുവാനായി കഴിഞ്ഞ കുറെ കാലമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആവേശകരമായ പോരാട്ടം. കമ്പനി വള്ളവും അതുപോലെ തന്നെ പടിഞ്ഞാറേ പറമ്പനും അല്പം പിന്നോട്ടിടിയുമ്പോൾ ചെല്ലിക്കാടനും കാട്ടിത്തക്കേതും ഇതാ മുന്നിലേക്ക് ആഞ്ഞാഞ്ഞു കുതിക്കുകയാണ്. ചെല്ലിക്കാടനാകുമോ കാട്ടിൽ തെക്കേതാകുമോ, ചെല്ലിക്കാടനോ കാട്ടിൽ തെക്കേതോ, കാട്ടിൽ തെക്കേതോ ചെല്ലിക്കാടനോ, ഉജ്ജ്വല പോരാട്ടത്തിൽ ആരാണ് മുന്നിലെന്ന് നിർണയിക്കാനാവാത്ത വിധം ആവേശകരമായ മത്സരം ഇതാ ഫിനിഷിംഗ് പോയിന്റിനോടടുക്കുന്നു. തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
3: നന്ദി ശ്രീ വിനു വി ജോൺ. തറവള്ളങ്ങളുടെ തെക്കനോടി കെട്ട് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ തുഴയുന്ന വള്ളങ്ങളുടെ മത്സരമാണ് നടക്കുന്നത്. 1-ാമത്തെ ട്രാക്കിൽ കമ്പനി വള്ളമാണ്, ചൈതന്യ ബോട്ട് ക്ലബ്ബ്, അനുശ്രീ ബി ആണ് ക്യാപ്റ്റൻ. 2-ാമത്തെ ട്രാക്കിൽ പടിഞ്ഞാറേ പറമ്പൻ യങ്സ്റ്റാർ ക്ലബ്ബ് നയിക്കുന്നു, എൻ സുഗന്യാണ് അതിന്റെ ക്യാപ്റ്റൻ. 3-ാമത്തെ ട്രാക്കിൽ ചെല്ലിക്കാടൻ ജനിത മെമ്മോറിയൽ ബോട്ട് ക്ലബ്ബ്, ബിന്ദു വിനോദ് ക്യാപ്റ്റനായുള്ള വള്ളമാണ്. 4-ാമത്തെ ട്രാക്കിൽ കാട്ടിൽ തെക്കേത് നന്മ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സിന്ധു എൻ എം ക്യാപ്റ്റനായുള്ള കാട്ടിൽ തെക്കേത് വള്ളം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ 4 വള്ളങ്ങളും ഏതാണ്ട് ഒരേ ദിശയിൽ തുഴഞ്ഞു വരുന്നതായിട്ടാണ് തോന്നുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, സ്ത്രീകൾ തുഴയുന്ന വള്ളങ്ങൾ 4 ട്രാക്കിലും വള്ളങ്ങളാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. കാരണം വള്ളംകളി എന്ന് പറയുന്ന ജലമാമാങ്കം പുരുഷന്മാരുടെ കുത്തകയായി മാറുന്ന ഒരു കാലത്ത് 4 വള്ളങ്ങൾ തെക്കനോടി വിഭാഗത്തിൽ തെക്കനോടി കെട്ട് വിഭാഗത്തിലെ 4 വള്ളങ്ങളാണ് മത്സരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആചാരപരമായ കാര്യങ്ങൾക്കും ഘോഷയാത്രയ്ക്കുമാണ് സാധാരണയായി തെക്കനോടി വള്ളങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ ചുണ്ടൻ വള്ളങ്ങൾ എന്ന് വേണമെങ്കിൽ ഇവയെ പറയാം. ആകൃതിയിലും പ്രകൃതിയിലും അതുമായി വളരെ സാദൃശ്യമുണ്ട്. 30 മുതൽ 45 വരെ ആളുകൾക്കാണ് ഈ വള്ളത്തിൽ കയറാൻ കഴിയുക. സ്ത്രീകൾ തുഴയുന്ന ഈ വള്ളത്തിലും ഏതാണ്ട് 30-നും 45 ഇടയ്ക്കുള്ള സ്ത്രീകളാണ് ഈ വള്ളം തുഴയുന്നത്. അമരക്കാരും താളക്കാരും പുരുഷന്മാരാണ്. നിർമ്മാണത്തിലെ പ്രത്യേകതയാണ് തറ കെട്ട് എന്ന വിഭജനത്തിന് അടിസ്ഥാനം. പലകകൾ ഇരുമ്പ്

ചെമ്പ ആണികളും പശയും ഉപയോഗിച്ച് ചേർത്ത് വെച്ച് യോജിപ്പിച്ചാണ് തറവള്ളം. അതേസമയം കെട്ടുവള്ളമാവട്ടെ, കനം കൂടിയ പലകകൾ കയറുകൊണ്ട് കെട്ടി ആ കയറുകൾക്കിടയിലുള്ള വിടവ് ഒഴിവാക്കാൻ അതിൽ ചകിരിച്ചോറ് നിറച്ച് വളരെ കൃത്യമായി യാതൊരു രീതിയിലുള്ള അപകടങ്ങളും ഉണ്ടാകാതെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് ഈ തക്കനോടി വള്ളങ്ങൾ കെട്ടുവള്ളങ്ങൾ ഉണ്ടാവുന്നത്. തറവള്ളങ്ങളെ അപേക്ഷിച്ച് കെട്ടുവള്ളങ്ങൾക്ക് വീതിയും ഭാരവും കൂടുതലാണ്. അതിനർത്ഥം തെക്കനോടി കെട്ട വള്ളങ്ങൾ സാധാരണഗതിയിൽ വളരെ സുരക്ഷിതത്വം നൽകുന്ന വള്ളങ്ങളാണ് എന്നുള്ളതാണ്. ഈ നെഹ്റു ട്രോഫി ജലമേളയുമായി ബന്ധപ്പെടുത്തി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ കെട്ട തറവള്ളങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം സ്ത്രീകളും ഈ തുഴച്ചിൽ രംഗത്ത് വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുന്നു എന്ന് തന്നെയാണ്. ഇപ്പൊ പുന്നമട കായലിനോട് ചേർന്നുകൊണ്ടാണ് സായിയുടെ കയാക്കിംഗ് കനോയിങ് പരിശീലന കേന്ദ്രങ്ങൾ. അവിടെയൊക്കെ ധാരാളം പെൺകുട്ടികൾ കനോയിങ്ങിനും കയാക്കിങ്ങിനും മത്സരത്ത് ഏഷ്യൻ നിലവാരത്തിൽ പോലും മത്സരിച്ച് വിജയം കൊയ്ത വനിതകൾ ധാരാളമുണ്ട്. അന്ന് മാത്രമല്ല, ഒരു കാലത്ത് ചെറിയ വള്ളങ്ങളിൽ സ്ത്രീകൾ പുല്ല് ചെത്തുവാനും വെള്ളം ശേഖരിക്കാനും ഒക്കെ ഈ കുട്ടനാടിന്റെ പല ഭാഗങ്ങളിലും പോയിരുന്നു. അപ്പൊ ഈ വാസ്തവത്തിലെ കുട്ടനാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈക്ക് നല്ല കരുത്തുണ്ട്, ഒപ്പം തന്നെ അവരുടെ മനസ്സിന് നല്ല നിശ്ചയദാർഢ്യമുണ്ട്. ആ നിലയിൽ കുട്ടനാട്ടിലെ സ്ത്രീകളുടെ കൈക്കരുത്ത് ഒട്ടുമേ കുറവല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ തെക്കനോടി കെട്ട് വള്ളങ്ങൾ നാല് ട്രാക്കുകളിൽ വരുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ വരുന്ന കമ്പനി വള്ളം, രണ്ടാമത്തെ ട്രാക്കിൽ വരുന്ന പടിഞ്ഞാറേപ്പറമ്പൻ, മൂന്നാമത്തെ ട്രാക്കിലെ ചെല്ലിക്കാടൻ വള്ളം, നാലാമത്തെ ട്രാക്കിലെ കാട്ടിൽ തെക്ക്. ഈ നാല് വള്ളങ്ങളിലും തുഴയുന്ന സ്ത്രീകൾ കുട്ടനാട്ടിൽ ജനിക്കുകയും വളരുകയും ഒപ്പം തന്നെ ഇവിടെയുള്ള പാടശേഖരങ്ങളിൽ പണിയെടുക്കുകയും എന്ന് മാത്രമല്ല കാരിരുമ്പിന്റെ കരുത്തുള്ള മനസ്സും അതുപോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു വഴക്കവുമൊക്കെ സ്വീകരിച്ചിരിക്കുന്ന സ്ത്രീകളാണ്. നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗമായി നടത്തുന്ന വഞ്ചിപ്പാട്ട് മത്സരത്തിലും സ്ത്രീകളുടെ പ്രകടനം അത്യുദാത്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വഞ്ചിപ്പാട്ട് സംഘങ്ങൾ സ്ത്രീകളുടേതായി ധാരാളം ഈ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിലുണ്ട്. അവര് വളരെ ഭംഗിയായി അത് അവതരിപ്പിച്ച് അതിന്റെ താളമേള പെരുക്കങ്ങളിൽ കൂടി സദസ്സിനെ കൈയെടുത്ത ചരിത്രമാണ് ഇപ്രാവശ്യത്തെ വള്ളംകളിക്ക് പറയാനുള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ ട്രാക്കിൽ വരുന്ന ജനിത മെമ്മോറിയൽ ബോട്ട് ക്ലബ്ബ് നേതൃത്വം കൊടുക്കുന്ന ബിന്ദു വിനോദ് ക്യാപ്റ്റനായുള്ള ചെല്ലിക്കാടൻ വള്ളം ഏതല്പം മുൻപിലാണ് എന്ന് തോന്നുന്നുണ്ട്. രണ്ട് മൂന്ന് ട്രാക്കുകളിലെ സ്ത്രീകൾ തുഴയുന്ന വള്ളങ്ങൾ പടിഞ്ഞാറേപ്പറമ്പനും ചെല്ലിക്കാടനും മത്സരിച്ച് ഫിനിഷിംഗ് ലൈനിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ തോർത്ത് ചുഴറ്റിക്കൊണ്ട് അതിനൊപ്പം തന്നെ പങ്കായം കോരിയെറിയുന്ന പുരുഷന്മാരുടെ മിടുക്കില് അവരങ്ങനെ മിടുക്കെന്ന് പറയാൻ സാധിക്കില്ല, അവരുടെ സാന്നിധ്യത്തില് വനിതകള് വളരെ ഭംഗിയായിട്ട് വളരെ ആവേശം ഈ കരയിലെ ഇരുകരകളിലുമുള്ള ആളുകൾ ഈ ഫിനിഷിംഗ് ലൈനിലേക്ക് വരുന്ന രണ്ട് വള്ളങ്ങളെ വളരെ ഗംഭീരമായി പ്രോത്സാഹിപ്പിക്കുകയാണ്. അവരാഞ്ഞു തുഴയുകയാണ്. അവരുടെ തുഴച്ചിലിനൊരു താളമുണ്ട്, അവരുടെ തുഴച്ചിലിനൊരു പെരുക്കമുണ്ട്, അതിനൊരു മേളമുണ്ട്. രണ്ടും മൂന്നും ട്രാക്കുകളിലെ വള്ളങ്ങൾ ഏതാണ്ട് ഒരേ രീതിയിൽ, അതെ, ഏതാണ്ട് മൂന്നാമത്തെ ട്രാക്കിലെ വള്ളം ഒന്നാമതായി ഫിനിഷ് ചെയ്യുന്ന കാഴ്ച നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇത് കണ്ണുകൾക്ക് അതീതമാണ്. ഇത് വിലയിരുത്തേണ്ടത് ജഡ്ജസ് ആണ്. അവരുടെ വിധി നിർണയമാണ് പ്രധാനപ്പെട്ടത്. ഇതിന് പുറകിലായി രണ്ട് വള്ളങ്ങൾ വീണ്ടും മത്സരിച്ച് മൂന്നും നാലും സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന രണ്ട് സ്ത്രീകൾ തുഴയുന്ന വള്ളങ്ങളുണ്ട്. വർണ്ണാഭമായ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അവരും ഇങ്ങനെ തുഴയുകയാണ്. തുഴത്താളം എവിടേക്കോ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഒന്നാം സ്ഥാനത്തെ കഴിഞ്ഞുമുപരി നാല് വള്ളങ്ങൾ ഈ ജലോത്സവത്തിൽ മത്സരിക്കാൻ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു നേട്ടം. അത് ചേർത്ത് വെച്ച് പറയുന്നത്, പണ്ട് ഈ നെഹ്റു ട്രോഫി ജലമേളയിൽ വിദ്യാർത്ഥികൾ മത്സരിക്കാനെത്തുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേയധികം കാലമായി വിദ്യാർത്ഥികളുടെ സാന്നിധ്യം ഇല്ല. ആലപ്പുഴ എസ് ടി കോളേജിലെയും എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെയും ഒക്കെ വിദ്യാർത്ഥികൾ തുഴയുന്ന വള്ളങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന ജലോത്സവമാണ് നെഹ്റു ട്രോഫി. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള വള്ളം തുഴയാനായിട്ട് മുൻപിലോട്ട് വരുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ആ സമയത്താണ് അപലകൾ എന്ന് പൊതുസമൂഹം വിശേഷിപ്പിക്കുന്ന, പാവങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ കരയാൻ മാത്രം അറിയാവുന്നവരെന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്ന സ്ത്രീകൾ ചങ്കൂറ്റത്തോടുകൂടി ഈ പുന്നമടയുടെ വിരിമാറിൽ പണ്ട് വളരെ പണ്ട് പകുതി ദൂരമായിരുന്നു സ്ത്രീകൾക്ക് തുഴയാനായി സംവരണം ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ചുണ്ടൻ വള്ളങ്ങളും ചുരുളൻ വള്ളങ്ങളും തുഴയുന്ന അതേ നീളം 1400 അടി നീളമുള്ള ട്രാക്കിൽ അവരേതാണ്ട് 6 മിനിറ്റ് സമയമെടുത്തുകൊണ്ടാണ് വള്ളം തുഴഞ്ഞ് ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വിധികർത്താക്കളുടെ ഫലമാണ് അന്തിമമായി വരുന്നത്. അത് ആകാശം

0: കോട്ടകത്തമ്മ വള്ളം, നാലാം ട്രാക്കിൽ 57 നമ്പർ വള്ളം ഇളമുറത്തമ്പുരാൻ പമ്പാവാസൻ. അങ്ങനെ 4 ഇരുട്ടൂത്തി വള്ളങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണ് അടുത്ത മത്സരത്തിനായി. ഇരുട്ടൂത്തി വള്ളത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ 2 അഗ്രഭാഗവും ചുരുണ്ടിരുന്ന് ചരവേഗത്തിൽ സൗണ്ട് കുറഞ്ഞ് പായുവാൻ കഴിയുന്ന വള്ളമാണ് ഇരുട്ടൂത്തി വള്ളം. ഇരുട്ടൂത്തി വള്ളത്തിന്റെ ഈ മത്സരം ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾക്കുമുള്ള ശാന്തതയെ ഭഞ്ജിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇതിന്റെ ബാക്കി ദൃക്സാക്ഷി വർണ്ണത്തിനായി എന്റെ സുഹൃത്ത് ശ്രീ വിനു കെ ജോൺ കൈമാറുകയാണ്.
1: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ഇരുട്ടിനെ കീറിമുറിച്ച് ഇതാ ആവേശം വാരി വിതറുവാൻ തയ്യാറായി നിൽക്കുന്ന 4 ഇരുട്ടുകുത്തി വള്ളങ്ങൾ. പണ്ടുകാലം മുതലേ രാജാക്കന്മാർക്ക് അകമ്പടി പോകുന്ന പട്ടാളത്തിന്റെ വള്ളം എന്നറിയപ്പെടുന്ന ശരവേഗത്തിൽ മുൻപിലേക്കും പിൻപിലേക്കും മുൻഭാഗവും പിൻഭാഗവും ഒരുപോലെ ഇരിക്കുന്ന വള്ളം ഏത് നിമിഷവും ഏത് സമയത്തും മുൻപോട്ടും പിൻപോട്ടും തുഴഞ്ഞു പോകാൻ പറ്റുന്ന തരത്തിലുള്ള നിർമ്മാണ രീതി, ഇരുട്ടിനെ കീറിമുറിക്കുന്ന വേഗത, വെള്ളങ്ങളെ ഓളപ്പരപ്പുകൾക്ക് താഴെ കൂടി സഞ്ചരിക്കുന്നത് പോലെ ഒറ്റനോട്ടത്തിൽ തോന്നുന്ന വിധത്തിലുള്ള വള്ളം, ഒഴുക്കിനെതിരെ തുഴയുമ്പോൾ ഏത് നിമിഷവും മുങ്ങിത്താഴാനുള്ള സാധ്യതയുള്ള വള്ളം, ഒരുപാട് സാഹസികതകൾ നിറഞ്ഞ പേടിപ്പെടുത്തുന്ന പ്രത്യേകതകളുള്ള ചരിത്രത്തിന്റെ ഭാഗമായ ഇരുട്ടുകുത്തി വള്ളത്തിന്റെ ഫൈനൽ മത്സരം. രാവിലെ നടന്ന 4 ഹീറ്റ്സുകളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ 4 ഇരുട്ടുകുത്തി വള്ളങ്ങൾ, 25 തുഴച്ചിൽക്കാർ ആവേശുജ്വലമായ പൊടി പൂരത്തിന് ഇതാ തേര് തെളിച്ച് മുന്നേറുകയാണ്. 4 ട്രാക്കുകളിലെയും വള്ളങ്ങളെ നോക്കിയാൽ 59 നമ്പർ വള്ളമായി ഒന്നാം ട്രാക്കിൽ മത്സരിക്കുന്നത് ചെറിയ പണ്ഡിതൻ ഇത് പറയുമ്പോൾ ഉജ്ജ്വലമായ ലീഡ് കരസ്ഥമാക്കുവാനായി മുന്നേറുമ്പോൾ ഇല്ല, ചെറിയ പണ്ഡിതന് ലീഡ് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിബി തട്ടകൻ രണ്ടാം ട്രാക്കിൽ മത്സരിക്കുന്നു. തട്ടകത്തമ്മ മൂന്നാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ ഇളമുറത്തമ്പുരാൻ പമ്പാവാസനിത നാലാം ട്രാക്കിൽ മത്സരിക്കുന്നു. ഇത്തുടക്കം മുതൽ ഏതാണ്ട് 300 ദൂരം പിന്നിടുമ്പോൾ വരെ 4 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന ഇതാണ് ഫൈനൽ, ഇത് തന്നെയാണ് ഫൈനൽ. ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ ഉജ്ജ്വലമായ ഫൈനലാണ് ഇപ്പോൾ പുന്നമടക്കായലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായി നടത്തിയ പരിശീലനത്തിന്റെ എല്ലാം ആകെത്തുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു കൊല്ലം ഒരു വർഷക്കാലം ക്ലബ്ബുകൾക്ക് സന്തോഷിക്കുവാൻ ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ കപ്പ് സ്വന്തം തട്ടകത്തിലേക്ക് എത്തിക്കുവാൻ തയ്യാറായി വന്നിട്ടുള്ള ജിബി തട്ടകനും ഇത് ഇളമുറത്തമ്പുരാന്റെ കാലമാണ്, പമ്പാവാസനൊപ്പമാണ് വിജയം എന്ന് പറഞ്ഞുകൊണ്ടിതാ പമ്പാവാസൻ മത്സരിക്കുമ്പോൾ തട്ടകത്തമ്മയുടെ തട്ടകത്തിൽ ഒരു ജിബി തട്ടകനും വാഴില്ല എന്ന് പറഞ്ഞുകൊണ്ട് തട്ടകത്തമ്മയും ചെറിയ പണ്ഡിതനാണെങ്കിലും പണ്ഡിതൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതനെ മത്സരിക്കുന്നു. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
2: താങ്ക് യു മിസ്റ്റർ ബിനു കെ ജോൺ. ഇവിടെ നമ്മുടെ 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഫൈനൽ മത്സരങ്ങളിൽ ഇരുട്ടുകുത്തി സി ഗ്രേഡിലേക്കുള്ള ഫൈനൽ മത്സരമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ച് ഏതാണ്ട് 1150 മീറ്റർ ദൈർഘ്യമുള്ള ഈ വാട്ടർ ട്രാക്കിലൂടെ ആ 4 ജലറാണിമാര് അങ്ങനെ കുതിച്ചു പാഞ്ഞ് ഏതാണ്ട് 200, 300, 400 മീറ്റർ ദൈർഘ്യത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ടാണ് 4 വള്ളങ്ങളും വളരെ തുല്യമായി മത്സരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആവേശമുള്ള മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഒന്നാമത്തെ ട്രാക്കിലൂടെ 59th നമ്പർ വള്ളം ചെറിയ പണ്ഡിതൻ, മഞ്ഞനക്കാട് ബോട്ട് ക്ലബ്ബ് ഞാറക്കൽക്കാര് അതിനെ കൈക്കരുത്തിൽ വളരെ മനോഹരമായി തുഴകളെറിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ബിബീഷ് കെ കെ അതിന്റെ ക്യാപ്റ്റനാണ്, നിമേഷ് എം അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ ജിബി തട്ടകൻ ടിപ്പു വാരിയേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ത്രിപ്രയാർ നയിക്കുന്ന ഷാഹിദ് അബ്ദുൾ ഖാദർ അതിന്റെ ക്യാപ്റ്റനാണെങ്കിൽ ജെയിംസ് ഇ ജെ അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ജിബി തട്ടകൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ മൂന്നാമത്തെ ട്രാക്കിലൂടെ 61 നമ്പർ വള്ളം തട്ടകത്തമ്മ തിരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബ് വളരെ ആവേശകരമായി തുഴഞ്ഞുകൊണ്ട് സുന്ദരമായി കിടന്നുകൊണ്ട് കടന്നു വരുമ്പോൾ ഇളമുറത്തമ്പുരാൻ പമ്പാവാസൻ 57 നമ്പർ വള്ളം നാലാമത്തെ ട്രാക്കിലൂടെ ബി ബി സി ഇല്ലിക്കലിന്റെ കൈക്കരുത്തിൽ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം ഞങ്ങൾക്കൊന്ന് സ്റ്റുഡിയോയിലേക്ക് പോകേണ്ടതുണ്ട്. തീർച്ചയായും
3: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ കയർ ബോർഡ് .gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കോയർ ബോർഡ് എം എസ് എം

0: മന്ത്രാലയം, ഭാരത് സർക്കാർ.
1: വളരെ ആവേശകരമായ സി ഗ്രേഡ് ഇരുട്ട് കുത്തിയുടെ ഫൈനൽ മത്സരത്തിൽ ഏതാണ്ട് പകുതിയിലധികം ദൂരം, ഏതാണ്ട് 750-800 മീറ്റർ ദൈർഘ്യം തുഴഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറിയ പണ്ഡിതനും ജിബിത്തട്ടകനും തട്ടകത്തമ്മയും ഇളമുറ തമ്പുരാൻ പമ്പാവാസനും ഏതാണ്ട് മധ്യ കേരളത്തിന്റെ ജലകേസരികളായ ആവേശമുള്ള സുന്ദരമായ മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മധ്യ കേരളത്തിൽ വിജയത്തിന്റെ സോപാനത്തിലേക്ക് ഒരുപാട് തിളക്കമാർന്ന വിജയങ്ങൾ കൈവരിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വള്ളങ്ങൾ ചെറിയ പണ്ഡിതൻ, ജിബി തട്ടകൻ, തട്ടകത്തമ്മ, ഇളമുറ തമ്പുരാൻ, പമ്പാവാസൻ, മഞ്ഞലക്കാട് ബോട്ട് ക്ലബും ടിപ്പു വാരിയേഴ്സും തിരുത്തിപ്പുറം ബോട്ട് ക്ലബും BBC ഇല്ലിക്കലും തമ്മിൽ മത്സരിക്കുമ്പോൾ ഇതാ ക്യാപ്റ്റന്മാര് തമ്മില് ബിബീഷും ഷാഹിദും വിജിത്തും അനിൽ കെയനും തമ്മിൽ മത്സരിക്കുന്നു. വളരെ മനോഹരമായി, സുന്ദരമായി, ഏതാണ്ട് ആവേശത്തിന്റെ മുത്തുമണികൾ വാരി വിതറുന്ന മത്സരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് പൊന്നമടയുടെ ഓടങ്ങളെ കീറിമുറിച്ചുകൊണ്ട് എന്തൊരു മത്സരമാണ് നാലാമത്തെ ട്രാക്കിലൂടെ പമ്പാവാസൻ, അങ്ങനെ ഇളമുറ തമ്പുരാൻ വീണ്ടും വിജയം ആവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു പാഞ്ഞു കടന്നു പോകുമ്പോൾ ഈ ഫൈനൽ മത്സരത്തിന്റെ 2nd സ്ഥാനത്തിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ചെറിയ പണ്ഡിതൻ ജിബി തട്ടകൻ, ഇതാ ചെറിയ പണ്ഡിതൻ ഇതാ ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയി. തൊട്ടു പിന്നാലെ ജിബി തട്ടകനും അതോടൊപ്പം തന്നെ വളരെ തട്ടകത്തമ്മയും മനോഹരമായ ദൃശ്യ വിരുന്ന് കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയപ്പോൾ പ്രിയപ്പെട്ടവരെ, അടുത്ത മത്സരം ആരംഭിക്കുവാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ശേഷം തുടർന്നുള്ള വിവരണത്തിന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്.
2: ഇരുട്ടുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. 1st ട്രാക്കിൽ 38th നമ്പർ വള്ളം ഗരുഡൻ, KBC കുറുങ്കോട്ടയാണ് അവരുടെ നയിക്കുന്നത്. ഫിലോമിന തോമസ് ക്യാപ്റ്റൻ. 2nd ട്രാക്കിൽ 40th നമ്പർ വള്ളം ഗോത്രത്ത് പുത്രൻ അജിത് കെ എൻ ആണ് നയിക്കുന്നത്, പൈനൂർ ദേശം ബോട്ട് ക്ലബ്. 3rd ട്രാക്കിൽ 39th നമ്പർ വള്ളം പുത്തൻപറമ്പിൽ PBC പൊന്നാനിയാണ് നയിക്കുന്നത്. 4th ട്രാക്കിൽ താന്നിയൻ ദ ഗ്രേറ്റ് കുറുമ്പത്തുരുത്ത് BC ആണ്, ശ്രീ മിൻഹ അഖിൽ ആണ് ക്യാപ്റ്റൻ. അങ്ങനെ 4 ഹീറ്റ്സിലുള്ള ഇരുട്ടുത്തി ബിരിയേഡ് മത്സരത്തിലെ വള്ളങ്ങൾ ഇപ്പൊ അല്പസമയത്തിനകം തന്നെ പുറപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഈ പൊന്നമടയുടെ സായം സമയത്ത് മത്സരത്തിനായി തയ്യാറെടുക്കുന്ന 4 ജലകേസരികൾ ഇരുട്ടുത്തി ബിരിയേഡിൽ തയ്യാറായിട്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ബാക്കി ദൃക്സാക്ഷി വരണത്തിനായി എന്റെ സുഹൃത്ത് ശ്രീ വിനു കെ ജയണ്ണ കൈമാറുകയാണ്.
3: നന്ദി ഡോക്ടർ GS വിനോദ്. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുകയായി. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ബോക്സിനകത്തേക്ക് 4 കളിവള്ളങ്ങളും തുഴഞ്ഞ് അകത്ത് കയറി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇരുകരകളിലുമുള്ള കാണികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുട്ടുകുത്തിയിലെ 30 തുഴച്ചിൽക്കാർ കയറുന്ന ബി ഗ്രേഡ് വള്ളം രാവിലെ നടന്ന 4 ഹീറ്റ്സ് മത്സരങ്ങളിൽ ഒന്നാമതെത്തിയതിന്റെ കരുത്തുമായി, ഒന്നാമതെത്തിയതിന്റെ ആത്മവിശ്വാസവുമായി ഇതാ ഫൈനൽ മത്സരത്തിന് തയ്യാറായി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുമ്പോൾ ഗരുഡനാണ് 1st ട്രാക്കിൽ നിൽക്കുന്നത്. കൊറുങ്കോട്ടയുടെ പുത്രൻ ഫിലോമിന തോമസ് ക്യാപ്റ്റനായിട്ടുള്ള ഗരുഡൻ 1st ട്രാക്കിൽ മത്സരിക്കുമ്പോൾ ഗോതുരുത്തിന്റെ പുത്രൻ ഇതാ പൈനൂർ ദേശം ബോട്ട് ക്ലബ് പുന്നമടയിൽ എത്തിച്ചിരിക്കുന്നു. 4th ട്രാക്കിലേക്ക് പോയാൽ താണിയനുണ്ട്, താണിയൻ ദി ഗ്രേറ്റ്. മധ്യ കേരളത്തിലെ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരങ്ങളിൽ നിരവധി അനവധി കിരീടങ്ങൾ കരസ്ഥമാക്കിയതിന്റെ കരുത്തുമായി താണിയൻ 4th ട്രാക്കിൽ നിൽക്കുമ്പോൾ 3rd ട്രാക്കിലെ വള്ളത്തിന് പ്രാധാന്യമുണ്ട്, 3rd ട്രാക്കിലെ തുഴച്ചിൽക്കാർക്കും പ്രത്യേകതയുണ്ട്. മത്സരം ആരംഭിക്കുമ്പോൾ പുത്തൻ പറമ്പിലാണ് 3rd ട്രാക്കിൽ. പൊന്നാനിയിൽ നിന്ന് വന്ന ഒരു സംഘം പേരിതാ പുന്നമടയിൽ കിരീട പോരാട്ടത്തിനിറങ്ങുന്നു. കിരീടം, കന്നിക്കിരീടം ഉന്നം വെച്ച് പൊന്നാനിയിൽ നിന്നും പുന്നമടയിലെത്തിയ പൊന്നാനിക്കാർ മധ്യ കേരളത്തിന്റെ മത്സരാവേശത്തിൽ മലബാറിന്റെ സാന്നിധ്യം എന്താണ് എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടി പുത്തൻപറമ്പിൽ മത്സരിക്കുന്നു. 4 കളിവള്ളങ്ങളും 100 മീറ്റർ ദൂരം പിന്നിടുമ്പോൾ നൂൽ ചരട് കോർത്തതുപോലെ ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന ഉജ്ജ്വല കാഴ്ച, ഇത് തന്നെയാണ് ഫൈനലിൽ പ്രതീക്ഷിക്കുന്നത്, ഇത് തന്നെയാണ് ഫൈനൽ. ഒരു തരത്തിലും ആര് വിജയിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഉരുക്കിനെ വെല്ലുന്ന ശരീര വടിവോടെ ആഞ്ഞു തുഴയെറിഞ്ഞ് ജലകണികകളെ പറപ്പിച്ച് തരിപ്പണമാക്കുന്ന ഉജ്ജ്വല പോരാട്ടം നടത്തുന്ന 4 കളിവള്ളങ്ങൾ, ഗരുഡനാവുമോ, ഗോതുരുത്ത് പുത്രനാവുമോ, പുത്തൻ പറമ്പിലാകുമോ, താണിയൻ ദി ഗ്രേറ്റ് ആകുമോ, ആരാണ് ഇക്കുറി നെഹ്റു ട്രോഫി കരസ്ഥമാക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിനുള്ള നേരമാണ്. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
4: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഡോക്ടർ പ്രഭു മാത്യു മൈനി ശ്രോതാക്കൾക്ക് വിവരണം നൽകുന്നു. ഇപ്പോൾ നടക്കുന്നത്

0: ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. ഒന്നാമത്തെ ട്രാക്കിലൂടെ ഗരുഡൻ കെ ബി സി കുറുംകോട്ട ഫിലോമിന തോമസ് നയിക്കുന്ന ഗരുഡൻ കടന്നു വരുമ്പോൾ, രണ്ടാമത്തെ ട്രാക്കിലൂടെ അജിത് കെ എൻ നയിക്കുന്ന പൈനൂർ ദേശം ബോട്ട് ക്ലബിന്റെ ഗോതുരുത്ത് പുത്രൻ കടന്നു വരുന്നു. മൂന്നാമത്തെ ട്രാക്കിലൂടെ ശ്യാംലാൽ എം പി ബി സി പൊന്നാനി നയിക്കുന്ന പുത്തൻ പറമ്പിൽ കടന്നു വരുന്നു. നാലാമത്തെ ട്രാക്കിലൂടെ മിൻഹ അഖിൽ നയിക്കുന്ന കുറുമ്പതുരുത്ത് ബോട്ട് ക്ലബിന്റെ താണിയൻ ബി ഗ്രേഡ് കടന്നു വരുന്നു. ഈ ഓടിവള്ളങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇത് ബി ഗ്രേഡ് ഓടിവള്ളമാണ്. ഏറ്റവും വേഗതയേറിയ വള്ളങ്ങളാണ് ഇവ. ഇരുട്ടുകുത്തി എന്നും ഇതിന് പേരുണ്ട്. 24 ഇരുട്ടുകുത്തി വള്ളങ്ങൾ, ഓടിവള്ളങ്ങൾ നമുക്കുണ്ട്. അവയെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എ ബി എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. പല തസ്കര വീരന്മാരും കായംകുളം കായൽ പോലുള്ള നിളകൾ നദികളിൽ ഈ വേഗതയുള്ള ഈ വള്ളങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിച്ച് കൊള്ളയടിക്കാറുണ്ട് എന്ന് ചരിത്രം പറയുന്നു. ഇതിന്റെ വേഗത കണ്ടിട്ടാണ് കൊള്ളക്കാർക്ക് ഈ വള്ളത്തോട് ആകർഷണമുണ്ടായത്. തന്നെയുമല്ല, ചെറിയ തിരകളെയൊക്കെ പ്രതിരോധിച്ച് തിരകളെ കീറി മുറിച്ച് കടന്നു പോകാനുള്ള ശേഷി മറ്റ് വള്ളങ്ങളെക്കാൾ കൂടുതൽ ഇതിന്റെ സ്ട്രക്ചറൽ സ്പെഷ്യാലിറ്റി കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ പ്രത്യേകത കൊണ്ട് ഓടിവള്ളത്തിനുണ്ട്. പിന്നീടുള്ളത് ചുരുളൻ വള്ളമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ചുരുളൻ വള്ളങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ചുരുളൻ വള്ളങ്ങൾ യഥാർത്ഥത്തിൽ നാട്ടുപ്രമാണിമാരുടെ ആഠ്യത്വത്തിന്റെ അന്തസ്സിന്റെ ഒക്കെ പ്രതീകമായി ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ട വള്ളങ്ങളാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഗരുഡനും ഗോതുരുത്തുപുത്രനും പുത്തംപറമ്പിലും താണിയന്റെ ഗ്രേറ്റും തമ്മിൽ അതിസുന്ദരമായി മത്സരിച്ച് കടന്നു വരികയാണ്. നാല് കൊച്ചു ചില രാജാക്കന്മാർ. ഗരുഡൻ ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു, ഗോതുരുത്തുപുത്രൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു, പുത്തൻ പറമ്പിൽ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു, താണിയൻ നാലാം ട്രാക്കിലൂടെ കടന്നു വരികയാണ്. കൊച്ചു ചില രാജാക്കന്മാരുടെ ഉജ്ജ്വലമായ പോരാട്ടം. ഗരുഡൻ ജയിക്കുമോ, ഗോതുരുത്തുപുത്രൻ ജയിക്കുമോ, പുത്തൻ പറമ്പ് ജയിക്കുമോ, താണിയൻ ദ ഗ്രേറ്റ് ജയിക്കുമോ? താണിയന്റെ പേരിനോടൊപ്പം നാമധേയത്തോടൊപ്പം ദി ഗ്രേറ്റ് എന്നും കൂടി ചേർത്തിട്ടുണ്ട്. ഏഴ് മഹാചക്രവർത്തിമാരാണ് ഭാരതം ഭരിച്ചത് എന്ന് ചരിത്രം പറയും. മഹാനായ ചന്ദ്രഗുപ്ത മൗര്യൻ ഉൾപ്പെടെ, വിക്രമാദിത്യനുൾപ്പെടെ, അക്ബർ ദ ഗ്രേറ്റ് ഉൾപ്പെടെ എന്ന് പറഞ്ഞതുപോലെ ദി ഗ്രേറ്റ് എന്ന പ്രയോഗം ഈ താണിയൻ എന്ന വള്ളത്തിന്റെ പേരോടുകൂടി ചേർത്തിരിക്കുന്നു. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ല എങ്കിൽ പോലും നല്ല ഒരു പേരാണ് താണിയൻ ദ ഗ്രേറ്റ്. പുത്തൻ പറമ്പിൽ ഒന്നാന്തരം പേര്, ഗോതുരുത്ത് പുത്രൻ നല്ല പേര്, ഗരുഡൻ പറക്കുന്നു എന്ന് ദ്യോതിപ്പിക്കുകയാണ്. ഗരുഡനും ഗോതുരുത്ത് പുത്രനും പുത്തംപറമ്പനും താണിയൻ ദ ഗ്രേറ്റും തമ്മില് ഏതാണ്ട് തുല്യ ശക്തികളെ പോലെ മത്സരിച്ച് ഇതാ കടന്നു വരികയാണ്. നാല് കൊച്ചു ചില രാജാക്കന്മാര്, ഇത് അംഗക്കച്ച മുറുക്കിയ അംഗക്കലി പൂണ്ട നായകന്മാരെ പോലെ കടന്നു വരികയാണ് നാല് ചില രാജാക്കന്മാര്. ഗരുഡൻ, ഗോതുരുത്ത് പുത്രൻ, പുത്തൻപറമ്പിൽ, താണിയൻ ദ ഗ്രേറ്റ്, എന്തൊരു ഉജ്ജ്വലമായ മത്സരം! പ്രകൃതി പോലും സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇവിടെ ആകെ നീലിമയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഇവിടെ നീലോൽപ്പന്നങ്ങൾ പൂത്തുറഞ്ഞു നിൽക്കുകയാണ്. ഇതാ നാലാം ട്രാക്കിലെ താണിയൻ ദ ഗ്രേറ്റ് കുതിച്ചു കുതിച്ച് മുന്നോട്ട് കയറുകയാണ്. അവസാന നിമിഷം മൂന്ന് എതിരാളികളെ പിന്നിലാക്കിക്കൊണ്ട് താണിയൻ ദ ഗ്രേറ്റ് കുറുമ്പതുരുത്ത് ബോട്ട് ക്ലബിന്റെ മിൻഹാനിൽ നയിക്കുന്ന താണിയൻ ദ ഗ്രേറ്റ് ഇതാ മുന്നോട്ട് കുതിക്കുകയാണ്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ഇതാ താണിയൻ ദ ഗ്രേറ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി പുത്തൻപറമ്പനും ഗോതുരുത്ത് പുത്രനും ഗരുഡനും തമ്മിൽ ഉഗ്രൻ പ്രകടനം. 38-ാം നമ്പർ വള്ളം ഗരുഡൻ ഫിനിഷ് ചെയ്തു. അങ്ങനെ ഗരുഡനും ഗോതുരുത്ത് പുത്രനും പുത്തൻ പറമ്പനും താണിയൻ ദ ഗ്രേറ്റും ഈ നെഹ്റു ട്രോഫി മത്സരത്തിൽ മനോഹരമായി മത്സരിച്ച് കടന്നു വന്നിരിക്കുകയാണ്. അതിമനോഹരമായ പ്രകടനം, തികച്ചും ആവേശജ്വലമായ ഒരു പോരാട്ടമാണ് ഈ നാല് കൊച്ചു ചില രാജാക്കന്മാരും കാഴ്ചവെച്ചത്. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിന് മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറും.
1: വെപ്പ് വെള്ളങ്ങളുടെ ബി ഗ്രേഡ് മത്സരമാണ് അടുത്തതായി ആരംഭിക്കാനുള്ളത്. ഒന്നാം ട്രാക്കിൽ റേസർ നമ്പർ 31 വള്ളം ചിറമേൽ തോട്ടുകടവൻ സായി NCOE സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ പുന്നമടയാണ് തുഴയുന്നത്, ക്യാപ്റ്റൻ അക്ഷയ് ബി. രണ്ടാം ട്രാക്കിൽ 29 നമ്പർ വള്ളം PG കരിപ്പുഴ കണവാർ സിറ്റി ബോട്ട് ക്ലബ്, സക്കീർ ഹുസൈനാണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ 28 നമ്പർ വള്ളം പുന്നത്ര പുരയ്ക്കൽ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബാണ് നടുഭാഗമാണ് തുഴയുന്നത്, എബ്രഹാം വർഗീസാണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ 30 നമ്പർ വള്ളം ചാമ്പ്യൻ ഗ്യാങ്ങോ ഭജനമഠം റോവേഴ്സ് ക്ലബ്, രാകേഷ് NM ആണ് ക്യാപ്റ്റൻ. വെപ്പുവള്ളങ്ങളെ കുറിച്ച് പറഞ്ഞാൽ കേരളത്തിന്റെ പരമ്പരാഗത ജലോത്സവങ്ങളിലും ചരിത്രത്തിലും ഉപയോഗിച്ചു വരുന്ന ഒരു ചെറിയതരം വള്ളമാണ്.

0: വെപ്പുവെള്ളം പണ്ടുകാലത്ത് യുദ്ധത്തിന് പോകുന്ന പടയാളികൾക്കും ചുണ്ടൻ വള്ളങ്ങളെ തുഴയുന്നവർക്കും ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും മറ്റ് വിഭവങ്ങളും പാകം ചെയ്യാനും കൊണ്ടുപോകാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന വള്ളമാണ് ഇതിന്റെ പ്രത്യേകത. 30-40 തുഴച്ചിൽക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വള്ളമാണ്. അങ്ങനെ അവർ ഫൈനലിലേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ വിജയപ്രതീക്ഷ 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മാറ്റുരയ്ക്കാൻ അവർ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ബാക്കി ദൃക്സാക്ഷി വിവരണത്തിനായി എന്റെ സുഹൃത്തെ വിനു കെ ജോണിന് ഞാൻ മൈക്ക് കൈമാറുന്നു.
1: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിന് ഇതാ തിരിതെളിയുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് 4 കളിവള്ളങ്ങളും തുഴയെറിഞ്ഞ് സ്റ്റാർട്ടിംഗ് ബോക്സിനകത്ത് എത്തിയിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ, നിമിഷങ്ങൾക്കകം തന്നെ വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ സ്റ്റാർട്ട് സംഭവിക്കുന്നതാണ്. റെഡ് സോണിലേക്ക് കയറിയ വള്ളങ്ങളെ പിന്നിലേക്ക് പിടിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കായൽക്കരയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 വള്ളങ്ങൾ റെഡ് സോണിലേക്ക് കയറിയതിന്റെ പേരിൽ അതിനെ വൈറ്റ് സോണിലേക്ക് മാറ്റുന്നു. 4 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ആകുന്ന സമയം നോക്കി കൃത്യമായി ഒരു വള്ളത്തിന് പ്രാധാന്യം ഇല്ലാത്ത രീതിയിൽ 4 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം എത്തി നിൽക്കുമ്പോൾ സ്റ്റാർട്ട് സംഭവിക്കുന്ന വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഇതുവരെ വളരെ ഗംഭീരമായി, വളരെ ഭംഗിയായി, വളരെ അച്ചടക്കത്തോടെ നടത്തി വരുന്ന ചീഫ് സ്റ്റാർട്ടറെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. സന്തോഷപൂർവ്വം മത്സരത്തിൽ തുഴയെറിയാനെത്തിയിരിക്കുന്ന 4 കളിവള്ളങ്ങളിലെ കായിക താരങ്ങളെ നോക്കിയാൽ ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന 1-ാം ട്രാക്കിലെ വള്ളം ചിറമേൽ തോട്ടുകടവിനെ ഇക്കുറി പുന്നപടയിൽ എത്തിച്ചിരിക്കുന്നത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. നിരവധി കായിക താരങ്ങളെ രാജ്യത്തിന് സംഭാവന ചെയ്ത സംവിധാനങ്ങളിൽ നിന്നും ഇതാ പുന്നമടയിലെ കായിക താരങ്ങൾക്കൊപ്പം കരുത്ത് തെളിയിക്കുവാനായെത്തിയിരിക്കുന്നു സായിയുടെ പുന്നമടയിലേക്ക് എത്തിയിരിക്കുന്ന താരങ്ങൾ. NCOE സായി താരങ്ങൾ ഒന്നിക്കുമ്പോൾ ചിറമേൽ തോട്ടുകടവൻ ബി ഗ്രേഡ് വെപ്പ് വള്ളങ്ങളിൽ ഒന്നാമതെത്തുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അത് പറയാൻ കാര്യം, സായിയുടെ താരങ്ങൾ എതിർവശത്ത് മത്സരിച്ചാലും PG കരീപ്പുഴയും പുന്നത്രപ്പുരക്കനും ചാമ്പ്യൻ വള്ളവും ഉള്ളപ്പോൾ ചാമ്പ്യനാകുന്നത് ഏത് വള്ളമാണ് എന്ന് നിർണയിക്കുവാൻ തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യം തന്നെയാണ്. കാരണം 4 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം പരിശീലനം നടത്തിയതിന്റെ കരുത്തുമായി തന്നെയാണ് പുന്നമടക്കായലിലെത്തിയിരിക്കുന്നത്. ഗാങ് ഓഫ് ഭജനമടം റോവേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാമ്പ്യൻ 4-ാം ട്രാക്കിൽ ചാമ്പ്യനാകാൻ വേണ്ടി മത്സരിക്കുമ്പോൾ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ് നടുഭാഗത്തിന്റെ പുന്നത്രപ്പുരക്കൽ 28-ാം നമ്പർ വള്ളം 3-ാം ട്രാക്കിൽ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. കവണാർ സിറ്റി ബോട്ട് ക്ലബിന്റെ PG കരീപ്പുഴ 29-ാം നമ്പർ വള്ളം 2-ാം ട്രാക്കിലേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുഴയെറിയുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ സായിയുടെ താരങ്ങൾ ഒന്നിക്കുന്ന ചിറമേൽ തോട്ടുകടവനും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ തയ്യാറായി നിൽക്കുന്നു. ചിട്ടയായ കായിക പരിശീലനം വർഷങ്ങളോളം ലഭിക്കുന്ന സായി താരങ്ങൾക്കൊപ്പം ജീവനും ജീവിതവും വെള്ളത്തിലും വള്ളത്തിലുമായ നാടൻ താരങ്ങൾ നിരവധിയായി മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഇതിനുണ്ട്. അതാണ് പുന്നമടയുടെ ആവേശം, അത് തന്നെയാണ് പുന്നമടയുടെ സന്തോഷം. ഇവിടെ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കെല്ലാം അപ്പുറം എല്ലാവരുടെയും ഉള്ളിൽ ഉള്ളം നിറയെ വെള്ളിക്കിരീടമോഹവുമായി താളം തുള്ളുന്ന വെള്ളത്തെ തള്ളിമാറ്റി വള്ളങ്ങളെല്ലാം കൊള്ളിയാനാവുന്ന കാഴ്ച കാണുവാനായി എത്തിയിരിക്കുന്ന കായിക താരങ്ങൾ തന്നെയാണ്, കായിക പ്രേമികൾ തന്നെയാണ് പുന്നമടയുടെ ആവേശം. ഇത് പറയുമ്പോഴും ബി ഗ്രേഡ് വള്ളങ്ങളുടെ സ്റ്റാർട്ട് സംഭവിച്ചിട്ടില്ല. ചില വള്ളങ്ങൾ റെഡ് സോണിലേക്ക് കടന്നു കയറിയതിന്റെ പേരിൽ ആ വള്ളങ്ങളെയെല്ലാം പിന്നിലേക്ക് പിടിപ്പിക്കുകയാണ് സ്റ്റാർട്ടർ. സ്റ്റാർട്ടർ എന്ത് പറഞ്ഞാലും അത് അക്ഷരം പ്രതി അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന അച്ചടക്കമുള്ള കായിക താരങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. 1-ാം ട്രാക്കിലെ ചിറമേൽ തോട്ടുകടവൻ വള്ളം അല്പം മുന്നിലേക്ക് നീങ്ങിയതുകൊണ്ട് വള്ളത്തെ പിന്നിലേക്ക് പിടിപ്പിക്കുകയാണ് താരങ്ങൾ. സ്റ്റാർട്ടർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ 3rd ലൂസേഴ്സ് ഫൈനലും 2nd ലൂസേഴ്സ് ഫൈനലും ഫൈനലും എന്നിങ്ങനെ 4 ഫൈനൽ ഹീറ്റ്സുകളിലായി 16 വള്ളങ്ങളുടെ പോരാട്ടത്തിനായി പുന്നമട ഒരുങ്ങുകയാണ്. ഈ ഹീറ്റ്സുകളിൽ വിജയിച്ച് മികച്ച സമയം കാഴ്ചവെച്ച 16 ചുണ്ടൻ വള്ളങ്ങൾ 22-16 ചുരുങ്ങുമ്പോൾ അതിന് തയ്യാറായ, അതിന് അവസരമൊരുങ്ങിയ, അതിന് അനുമതി ലഭിച്ച വള്ളങ്ങളെല്ലാം ഇതാ ട്രാക്കിന് പുറത്തുകൂടി സ്റ്റാർട്ടിംഗ് പോയിന്റ് ലക്ഷ്യമാക്കി ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് വളരെ ശാന്തമായി തുഴയെറിയുകയാണ്. ഇത് ഒരു ശാന്തതയുടെ അവസാനമാണ്. ഇനി അങ്ങോട്ട് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിന് വേദി ഒരുങ്ങുകയാണ്. അതിന് തൊട്ട് മുന്നോടിയായി ആവേശം ഒരു തരി പോലും താഴ്ന്നു പോകാത്ത വിധം വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. ഇതുവരെ ഫൈനൽ ആരംഭിച്ചിട്ടില്ല, കാരണം ഇത് ഫൈനൽ മത്സരമാണ്. ഒരു വള്ളം പോലും ഒരു തരി

0: വ്യത്യാസത്തിൽ മുൻപന്തിയിൽ സ്റ്റാർട്ടിംഗ് സമയത്ത് വരാൻ പാടില്ല എന്നുള്ളത് സ്റ്റാർട്ടർക്ക് നിർബന്ധമാണ്, അത് ഈ സംഘടനാ സംവിധാനങ്ങൾക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പരാതികൾക്ക് വഴിയില്ലാത്ത രീതിയിൽ വളരെ ചിട്ടയോടുകൂടി മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടറെ നമുക്കിവിടെ കാണാം. പലതരത്തിൽ പറഞ്ഞ് വള്ളങ്ങളെ പിന്നോട്ട് നയിക്കുന്നു, ആക്ഷനിലൂടെ വള്ളങ്ങളെ പിന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഒപ്പം പല ഇടങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളെല്ലാം പിന്നോട്ട് വള്ളങ്ങളെ ഒപ്പത്തിനൊപ്പം നിർത്താനായി പ്രേരിപ്പിക്കുന്ന സ്റ്റാർട്ടറോട് കൂടെ നിൽക്കുന്ന, ഇതാ മത്സരം ആരംഭിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം വരുമ്പോൾ, ഒപ്പത്തിനൊപ്പം വള്ളം എപ്പ എത്തിയാലും ഇതാ ഷട്ടറുകൾ താഴും, മത്സരം ആരംഭിക്കും. നാല് കളിവള്ളങ്ങൾ പറഞ്ഞു തീരും മുൻപേ ഒന്നാം ട്രാക്കിലെ ചിറമേൽ തോട്ടുകടവൻ സായിയുടെ താരങ്ങൾ ഒരു പടി മുന്നിലാണ്. ഇല്ല, സായിയുടെ താരങ്ങൾക്ക് ഒപ്പത്തിനൊപ്പം എത്താൻ മൂന്നാം ട്രാക്കിലെ പുന്നത്രപുരക്കനും ചിറമേൽ തോട്ടുകടവനും ഒന്നും മൂന്നും ട്രാക്കുകൾ തമ്മിലാണ് മത്സരം. ആരംഭിച്ചപ്പോൾ തന്നെ, ആരംഭഘട്ടത്തിൽ തന്നെ രണ്ട് വള്ളങ്ങളും ശരവേഗത്തിൽ ഉജ്ജ്വല പോരാട്ടത്തിനായി ഇതാ മുന്നേറുകയാണ്. സായിയുടെ താരങ്ങളെ പരാജയപ്പെടുത്തി വിജയം കരസ്ഥമാക്കിയാൽ ഇതൊരു ചരിത്രമാകും. സായിയുടെ താരങ്ങൾ വിജയം കരസ്ഥമാക്കിയാലും ഇത് മറ്റൊരു ചരിത്രമാകും. ചരിത്രം എന്തു തന്നെയായാലും അത് സംഭവിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
1: നന്ദി ശ്രീ ബിനു ബി ജോൺ. വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ചിറമേൽ തോട്ടുകടവൻ, പി ജി കരിപ്പുഴ, പുന്നത്ര പുരയ്ക്കൽ ചാമ്പ്യൻ എന്നിങ്ങനെ നാല് വള്ളങ്ങളാണ് ഈ ഫൈനൽ മത്സരത്തിൽ മത്സരിക്കുന്നത്. പുന്നമടയെ സംബന്ധിച്ചിടത്തോളം ജലത്തെ രോമാഞ്ചമണിയിപ്പിച്ച സമയങ്ങളാണ് കടന്നുപോയത്. ആകാശം ചെറുതായി ഒന്ന് ഇരുണ്ടു തുടങ്ങിയിട്ടുണ്ട്. മഴ ഇടയ്ക്കെല്ലാം അതിന്റെ വരവ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മഴയോ ഈ വെയിലോ ഒന്നും തന്നെ മത്സരങ്ങളുടെ ആവേശത്തെ തെല്ലുമേ ബാധിച്ചിട്ടില്ല. എത്രയോ രസകരമായി, എത്രയോ ആവേശകരമായിട്ടാണ് തുഴയറിഞ്ഞുകൊണ്ട് വെപ്പ് ബി ഗ്രേഡ് വിഭാഗത്തിലെ വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റിനെ ലക്ഷ്യമാക്കി തുഴയുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ചിറമേൽ തോട്ടുകടവൻ എന്ന വള്ളം, വെപ്പ വള്ളം, ഒന്നാം ട്രാക്കിൽ വരുന്ന വള്ളം സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ പുന്നമടയിലെ കുട്ടികളാണ് തുഴയുന്നത്. എനിക്ക് തോന്നുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജല മത്സരങ്ങൾക്ക് വേണ്ടി, കനോയിങ് കയാക്കിംഗ് തുടങ്ങിയ മത്സരങ്ങൾക്ക് വേണ്ടി ദേശീയ തലത്തിൽ പരിശീലിപ്പിച്ചെടുക്കുന്ന സായിയിലെ കായിക താരങ്ങളാണ് ഈ ചിറമേൽ തോട്ടുകടവൻ വള്ളത്തിൽ തുഴയുന്നത്. അക്ഷയ് ബി ബാലമുരളിയാണ്, അക്ഷയ് ബി ആണ് അതിന്റെ ക്യാപ്റ്റൻ, ലീഡിംഗ് ക്യാപ്റ്റൻ ബാലമുരളി എം ജെ ആണ്. വാസ്തവത്തിലെ മത്സര ദൂരം പകുതി ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ ഒന്നാമത്തെ ട്രാക്കിലെ സായിയുടെ വള്ളം തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത്. അവരോട് മത്സരിച്ചുകൊണ്ട് രണ്ടും മൂന്നും നാലും ട്രാക്കുകളിലെ പി ജി കരിപ്പുഴ, പുന്നത്ര പുരയ്ക്കൽ, ചാമ്പ്യൻ എന്നീ വള്ളങ്ങളുമുണ്ട്. വെപ്പുവള്ളങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടനാടിന്റെ ചരിത്രത്തിലും തെക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും വലിയ പ്രാധാന്യമുള്ള വള്ളങ്ങളാണ്. അവ വെപ്പ് എന്നുള്ള പേര് തന്നെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് യുദ്ധ സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെ സമാനമായ സാഹചര്യങ്ങളിലോ എത്തിച്ചേരുന്ന വള്ളങ്ങളാണിത്. അവയുടെ ആകൃതിയിലും പ്രകൃതിയിലും അത്തരത്തിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും വള്ളം അതിവേഗത്തിൽ ഓടിപ്പോകുന്ന വള്ളങ്ങളാണ് വെപ്പ് വള്ളങ്ങൾ. വെപ്പ് വള്ളങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ജനജീവിതത്തിന്റെ ഭാഗം കൂടിയായിരുന്നു അത്തരം വള്ളങ്ങൾ. ആ വള്ളങ്ങൾ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജനങ്ങൾ സാമാന്യമായി ഉപയോഗിച്ചിരുന്നവയാണ്. പക്ഷെ ഇന്ന് അവ നാമാവശേഷമാകുകയും മത്സര വള്ളംകളികളിലേക്ക് മാത്രമായി അത് ചുരുങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. സായിയിലെ കുട്ടികൾ തുഴയുന്ന വള്ളം വളരെ മുൻപിലാണ്. അതെന്തുകൊണ്ട് നമുക്ക് സന്തോഷകരമായ ഒരു അനുഭവം കൂടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ വള്ളങ്ങൾ ഒഴിവായി പോകുന്ന സമയത്ത്, മത്സരിക്കാൻ വിദ്യാർത്ഥികൾ എത്താതെ വരുന്ന സാഹചര്യത്തിൽ സായിയിലെ കുട്ടികൾ, അവർ ആലപ്പുഴ നഗരത്തിലെ പല പല കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവര് ആ നിലയിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗമായി ഈ വള്ളംകളി ആരവത്തിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെ സന്തോഷമാണ്. അവരുടെ കായികമായിട്ടുള്ള ശേഷിയും അവരുടെ മെയ്ക്കരുത്തുമൊക്കെ ഈ വളരെ ഊർജ്ജസ്വലമായി ഈ വള്ളം തുഴയാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. കാരണം ഇത് യുവതയുടെ സമയമാണ്. യുവതയാണ് നാടിന്റെ എല്ലാ ഭാവി ഭാഗതേയങ്ങളിലും വലിയ തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെ ഒരു തീരുമാനത്തിന്റെ ഭാഗമാകുവാൻ സായിയിലെ കുട്ടികൾ തയ്യാറായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ ട്രാക്കിൽ വരുന്ന ചിറമേൽ തോട്ടുകടവൻ, അക്ഷയ് ബി നയിക്കുന്ന ചിറമേൽ തോട്ടുകടവനും ഒപ്പം തന്നെ മൂന്നാമത്തെ ട്രാക്കിലെ പുന്നത്ര പുരയ്ക്കൽ, കൊണ്ടാക്കൽ ബോട്ട് ക്ലബ്ബ് നടുഭാഗം വരുന്ന പുന്നത്ര പുരയ്ക്കൽ ബോട്ട് ക്ലബ്ബും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം മത്സരിക്കും. ഒന്നും സംശയിക്കേണ്ടതില്ല, ഒന്നാമത്തെ ട്രാക്കിലെ നമ്മുടെ കുട്ടികളുടെ വള്ളം, സായിയിലെ കുട്ടികളുടെ വള്ളമാണ് ഇപ്പോൾ ഏറ്റവും മുന്നിലേക്ക്.

0: ലൈനിലേക്ക് കടന്നു വന്നു. ഫിനിഷിംഗ് ലൈനിനെ സമീപിക്കുന്നതിന് ഒന്നാം ട്രാക്കിലെ ചിറമേൽ തോട്ട് കടവൻ ഒരേപോലെ ഒന്നിച്ച് ഒന്നായി ഒറ്റ ശ്വാസത്തിൽ അവർ ഫിനിഷിംഗ് ലൈനിലെ ഇപ്പോൾ ഈ നിമിഷം തൊടും. അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ ഈ നെട്ടായത്തിന്റെ ഇരു കരകളിലുമുള്ള ജനസഹസ്രങ്ങളുണ്ട്. 31 നമ്പർ വണ്ണം ചിറമേൽ തോട്ട് കടവൻ ഒന്നാമതായി ഫിനിഷ് ചെയ്തിരിക്കുന്നു. തൊട്ട് രണ്ടാം ട്രാക്കിൽ വരുന്ന പി ജി കരിപ്പുഴ 29 നമ്പർ വള്ളവും അതിന് തൊട്ടൊപ്പം തന്നെ പുന്നത്രപ്പുരയ്ക്കൽ 28 പുന്നത്രപ്പുരയ്ക്കൽ രണ്ടാമതായി ഫിനിഷ് ചെയ്യുന്നു. മൂന്നാമത്തെ ട്രാക്കിലെ വള്ളം പി ജി കരിപ്പുഴ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഏറ്റവും നാലാമത്തെ ട്രാക്കിൽ വരുന്ന വെള്ളം ചാമ്പ്യൻ വള്ളം രാകേഷ് എന്നം നയിക്കുന്ന വള്ളം അല്പം പുറകിലാണെങ്കിൽ പോലും വള്ളംകളി ആരവത്തിന്റെ ഭാഗമാകാനുള്ള അവരുടെ ധൈര്യത്തെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവുകയുള്ളൂ. ആ വള്ളം വള്ളപ്പാടുകൾക്ക് പിന്നിലായിട്ടാണ് വരുന്നത്. പക്ഷേ വളരെ ആവേശകരമായി ഒരേപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോഴും പങ്കായം കുത്തിയെറിയുന്ന ഒന്ന് ഏറ്റവും മുന്നിലേക്ക് കുതിക്കാനുള്ള ഒരു ആവേശം അവർ കാണിക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ മറ്റ് മൂന്ന് വള്ളങ്ങളും ഫിനിഷിംഗ് ലൈൻ കടന്നുപോയി കഴിഞ്ഞു. ഉടൻ തന്നെ ചാമ്പ്യൻ വള്ളവും അതിന്റെ ഒപ്പത്തെ വരുമെന്ന് വിചാരിക്കാം. ഗ്യാങ് ഓഫ് പതിനമഠം റോവേഴ്സ് ക്ലബാണ് ഈ വള്ളം തുഴയുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ് വള്ളം തുഴയുന്നത്. അതും വളരെ സന്തോഷകരമായ കാര്യമാണ്. ഏതായാലും ഒന്നാമതായിട്ട് ചിറമേൽ തോട്ടുകടവൻ സായിലെ കുട്ടികൾ തുഴഞ്ഞ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചിറമേൽ തോട്ടുകടവൻ ബാലമുരളി എം ജെ ക്യാപ്റ്റനായുള്ള വള്ളം ഒന്നാമതായി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. പി ജി കരിപ്പുഴയും പുന്നത്തരപ്പുരയ്ക്കലും കഴിഞ്ഞു. നാലാമത്തെ വള്ളം നാലാമത്തെ ട്രാക്കിൽ വരുന്ന ചാമ്പ്യൻ 30 നമ്പർ വള്ളം ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു വരികയാണ്. വള്ളംകളി ആരംഭത്തിൽ അവര് അവരുടെ പങ്ക് വഹിച്ചുകൊണ്ട് അവരെ വള്ളംകളി പ്രേമികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവര് ഏറ്റവും അവസാനമായി ഫിനിഷ് ചെയ്തതോടുകൂടി വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരം അവസാനിക്കുകയാണ്. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിനു വേണ്ടി മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറും.
1: തിരുത്തി എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഒന്നാം ട്രാക്കിൽ രജിസ്റ്റർ നമ്പർ 34 വള്ളം 3 തൈക്കൻ പുളുങ്കുന്ന് ടൗൺ ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. അജോ മാത്യു ആണ് ക്യാപ്റ്റൻ. രണ്ടാം ട്രാക്കിൽ 32 രജിസ്റ്റർ നമ്പർ വള്ളം പി ജി കർണൻ ശ്രീ ശബരി ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. അമൽ ആന്റണിയാണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ 38 വള്ളം തുരുത്തിത്തറ ഇതാ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വൈ എസ് ബി സി ആണ് 33 നമ്പർ വള്ളം തുഴയുന്നത്. നാലാം ട്രാക്കിൽ വള്ളമില്ല, മത്സരം ആരംഭിച്ചു. ബാക്കിയുള്ള വിവരണത്തിനായി ഞാൻ എന്റെ സുഹൃത്ത് വിനു കെ ജോണിന്
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ഇരുട്ടുകുത്തി എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇരുട്ടുകുത്തി വിഭാഗത്തിലെ ഏറ്റവും നീളം കൂടിയ ഏറ്റവും കൂടുതൽ തുഴച്ചിൽക്കാരെ ഉൾക്കൊള്ളാൻ പറ്റിയ വലിയ വള്ളങ്ങളിലൊന്നായ ഇരുട്ടുകുത്തിയിലെ ഏറ്റവും വലിയ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറൊരുക്കി തയ്യാറായി നിൽക്കുന്ന മൂന്ന് കളിവള്ളങ്ങളിലെ ഏതാണ്ട് ഒരു കളിവള്ളത്തിൽ 45 മുതൽ 50 വരെ തുഴച്ചിൽക്കാരുമായി നീങ്ങുന്ന 180 കായിക താരങ്ങളുടെ കായിക പോരാട്ടമാണ് ഇപ്പോൾ പുനവടക്കാലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്ന് തൈക്കലാണോ, പി ജി കർണനാണോ, തുരുത്തിത്തറയാണോ, ഇരുട്ടുകുത്തി എ ഗ്രേഡിന്റെ ചാമ്പ്യൻ പട്ടവുമായി മടങ്ങുന്നത് എന്ന് കണ്ടെത്താനുള്ള മത്സരം. ഉജ്ജ്വല പോരാട്ടത്തിന്റെ വേദിയൊരുങ്ങുന്നു പുന്നമട. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
3: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഡോക്ടർ പ്രഭു മാത്യു മാര്യ ശ്രോതാക്കൾക്ക് വിവരണം നൽകുന്നു. ഇപ്പോൾ ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിന്റെ മത്സരം നടക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ മൂന്ന് തൈക്കൽ, പുളിങ്കുന്ന് ടൗൺ ബോട്ട് ക്ലബിന്റെ മൂന്ന് തൈക്കൽ, അജോ മാത്യു, ജെയ്സൺ വർഗീസ് എന്നിവർ നയിക്കുന്ന മൂന്ന് തൈക്കൽ. രണ്ടാമത്തെ ട്രാക്കിൽ 32 നമ്പർ വള്ളം പി ജി കർണൻ, ശ്രീ ശബരി ബോട്ട് ക്ലബിന്റെ അമൽ ആന്റണി നയിക്കുന്ന പി ജി കർണൻ, തോബിദാസ് ആന്റണി നയിക്കുന്ന വൈ എസ് ബി സി പഴവീടിന്റെ തുരുത്തിത്തറ. നാലാം ട്രാക്കിൽ വള്ളമില്ല. അങ്ങനെ നാല് ഇരുട്ടുകുത്തി എ ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട വള്ളങ്ങൾ ഒരുപോലെ മത്സരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കടന്നു വരികയാണ്. വഞ്ചിപ്പാട്ടിന്റെ ചാരുശീലുകൾ ഇതാ പുന്നമട കായലിൽ മുഴങ്ങുകയാണ്. ഈ വഞ്ചിപ്പാട്ടിൽ പരസ്പരം അംഗീകരിക്കലിന്റെ ഒരു അംശമുണ്ട്. പിൻപാട്ടുകാരും മുൻപാട്ടുകാരുമുണ്ട്. ഉച്ചം, സച്ചം, ഷഡ്ജം, പഞ്ചമം എന്നിവയിൽ ഏത് താളത്തിലാണോ തുടങ്ങുന്നത് അതനുസരിച്ചാണ് തുഴച്ചിലിന്റെ വേഗം. ഭക്തി, അർത്ഥം, സ്ഫുടത, താളം എന്നിവയുടെ സമന്വയമാണ് ഈ വള്ളപ്പാട്ട്. തുഴച്ചിലിന്റെ താളവും പാട്ടിന്റെ താളവും ഒരുപോലെ കൃത്യമായ മാത്രയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംയോജിത വൃത്തമാണ് ഈ നദോന്നത. മറ്റൊന്ന് വാദ്യമേളങ്ങളില്ലാതെ പാടുന്ന സംഘഗാനങ്ങളാണ് ഈ വഞ്ചിപ്പാട്ടുകൾ. ഒരാൾ പാടിക്കൊടുക്കുന്നു, മറ്റുള്ളവർ ഘട്ടം തിരിച്ച് ഏറ്റുപാടുന്നു. ഓരോ ഈരടിയും മുമ്മൂന്ന് ഘട്ടങ്ങളിലാണ് പാടി തീർക്കുന്നത്. മറ്റൊരു രസകരമായ വസ്തുത, ലഘുഗാനങ്ങളിൽ നിന്നും ദീർഘ കാവ്യ കഥാകാവ്യങ്ങളിലേക്കുള്ള പരിവർത്തനമാണ് ഈ വഞ്ചിപ്പാട്ടുകളിൽ കാണുന്നത്. സംഗീതശാസ്ത്രമനുസരിച്ച് സമയിടത്തിൽ ചതുശ്ര നടയിലാണ് ഈരടികൾ പാടി ഫലിപ്പിക്കുന്നത്. എട്ടക്ഷരകാലം വേണ്ടിവരും ഒറ്റ പ്രാവശ്യം തുഴയെ. ഒറ്റ വരി വഞ്ചിപ്പാട്ട് മേൽപ്പറഞ്ഞ രീതിയിൽ പാടാൻ 45 സെക്കൻഡ്സ് ആണ് ടൈമിംഗ്. ശാസ്ത്രീയമായി പറയുന്നത്, നദോന്നതയിൽ വഞ്ചിപ്പാട്ട് പാടുമ്പോൾ അല്പം മുമ്പോട്ട് തുഴക്കാർ കുനിഞ്ഞിരുന്ന് തോളത്തിൽ തുഴയിടുമ്പോൾ മറ്റൊരു ഗാനരീതിയായ വെച്ചുപാട്ടിലാണെങ്കിൽ നടു നിവർന്നിരുന്ന് തുഴ മുന്നോട്ടാഞ്ഞ് പെട്ടെന്ന് താഴ്ത്തി പിന്നോട്ട് പിറകോട്ട് വെള്ളം വലിച്ചു തള്ളും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ വെച്ചുപാട്ടും ഈ വഞ്ചിപ്പാട്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കായിക വിനോദം എന്ന നിലയിലേക്ക് വള്ളംകളി മാറ്റപ്പെടുവാനോ പാട്ട് വേണമെന്നോ നിർബന്ധമൊന്നുമില്ല. വളരെ മനോഹരമായ ഈ വഞ്ചിപ്പാട്ടിന്റെ ചാരിശീലുകൾ ഈ ആറന്മുളയിൽ കേൾക്കാം. നമ്മൾ പലപ്പോഴും വഞ്ചിപ്പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി മനസ്സിലായിട്ടുള്ളത്, ഈ വഞ്ചിപ്പാട്ട് കേവലം 3-4 നൊട്ടേഷൻ നോട്ട്സ്, സംഗീതത്തിലെ 3-4 നൊട്ടേഷൻസ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഒരുപാട് നൊട്ടേഷൻസ് ഒന്നുമില്ല, പക്ഷേ ശ്രുതി വളരെ പ്രധാനമാണ്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് പറഞ്ഞാൽ വഞ്ചിപ്പാട്ട് പാടുമ്പോൾ പറഞ്ഞു

0: ഇങ്ങനെ അങ്ങ് പാടി പോവുകയാണ് ഈ വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് മൂന്ന് നൊട്ടേഷൻസേ ഉള്ളൂ. അല്ലാതെ നമ്മള് സ്കൂൾ ഗാനങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് പറഞ്ഞ തങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, അങ്ങനെ വഞ്ചിപ്പാട്ട് പാടുന്നില്ല. ഇതാണ് ഇതിന്റെ ശാസ്ത്രീയമായ വ്യത്യാസം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് തൈക്കലും പി ജി കർണനും തുരുത്തിത്തറയും ഇങ്ങനെ സുന്ദരമായി മത്സരിച്ച് കടന്നു വരികയാണ്. കൊച്ചു ജലയാനങ്ങൾ ഇതാ ഇന്ദ്രജാപം പോലെ കാണപ്പെടുകയാണ്. ആ മൂന്ന് വള്ളങ്ങളുടെ അമരങ്ങൾ, സുമധുരമായ ആ അമരങ്ങൾ, മനോഹരമായ അമരങ്ങൾ, കൊച്ചു വെള്ളിക്കുമളകൾ ചാർത്തിയിരിക്കുന്ന സുന്ദരമായ കളിയോടങ്ങൾ, ഇതാ സൂര്യപ്രകാശമേറ്റ്, സൂര്യാംശുവേറ്റ്, ദിനകര ബിംബത്തിന്റെ പ്രഭയേറ്റ്, പ്രഭാപൂർണനായ ആ പ്രകൃതിയുടെ പ്രഭയേറ്റ് ഇതാ മൂന്ന് വള്ളങ്ങളും ഇതാ ഈ മനോഹരമായ ഈ പൊന്നമടക്കായലിന്റെ പശ്ചാത്തലത്തിൽ മിന്നിത്തിളങ്ങുകയാണ്. ഇതാ 34 നമ്പർ വള്ളവും 32 നമ്പർ വള്ളവും 33 നമ്പർ വള്ളവും തമ്മിലുള്ള മത്സരമാണ്. മൂന്ന് തൈക്കൽ പി ജി കർണൻ തുരുത്തിത്തറ, 34 നമ്പർ വള്ളം മൂന്ന് തൈക്കൽ അല്ല മൂന്നാം നമ്പർ 33 നമ്പർ തുരുത്തിത്തറ ഒന്നാം ട്രാക്കിലെ മൂന്ന് തൈക്കൽ മുന്നോട്ട് കുതിക്കുന്നു. അതിമനോഹരമായ പ്രകടനം, മാസ്മരികമായ പ്രകടനം, അത്യുജ്ജലമായ പ്രകടനം. 34 നമ്പർ വള്ളം മൂന്ന് തൈക്കൽ സംശയങ്ങൾക്ക് യാതൊരു ഇടയും കൊടുക്കാതെ അതിമനോഹരമായി ഇതാ ഫിനിഷിംഗ് പോയിന്റിൽ കടന്നു പോവുകയാണ്. രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മൂന്ന് തൈക്കൽ കടന്നുപോയിരിക്കുന്നു. ഇതാ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി പി ജി കർണനും തുരുത്തിത്തറയെന്നും പറഞ്ഞ മത്സരം ഇതാ പി ജി കർണനും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. മറ്റേ വള്ളം വളരെ സാവധാനം അലമാല കൈകളിൽ അങ്ങനെ ആലോല നർത്തനമാടി സുന്ദരമായ ഈ പൊന്നമട കോയിലിൽ നടക്കുന്ന നെഹ്റു ട്രോഫിയെ കുറച്ചുകൂടി കമനീയമാക്കിക്കൊണ്ട് അവരും കടന്നു വരികയാണ്. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണത്തിന് മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറും.
1: വെപ്പ് എ ഗ്രേഡ് മത്സരങ്ങളുടെ ഫൈനലാണ് അടുത്തതായി ഉള്ളത്. ട്രാക്ക് നമ്പർ 1 24 നമ്പർ വള്ളം ഷോട്ട് പുളിക്കത്തറ ജയശ്രീ ബി സി വെളിയനാടാണ് അതിന്റെ ഇത്. രണ്ടാമത്തെ ട്രാക്കിൽ 23 നമ്പർ വള്ളം പട്ടേരിപ്പുരക്കിൽ തെക്കേക്കര ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ടിനോ ജോസഫാണ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ 27 നമ്പർ വള്ളം മണലി നെടുമുടി ടൗൺ ബോട്ട് ക്ലബ്ബാണ് മനീഷ് വി എസ് ആണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ 26 നമ്പർ വള്ളം നെപ്പോളിയൻ ഡി ബി സി കൊച്ചിൻ ടൗൺ ആണ് സന്തോഷ് തൃക്കാക്കരയാണ്. ഷോർട്ട് വള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എടത്വ മാരിയിൽ പുളിക്കത്തറ തറവാട്ടിൽ നിന്ന് 1926 നിരണിഞ്ഞ പുളിക്കത്തറ വള്ളമാണ്. അതുപോലെ തുടക്കം ചരിത്ര പ്രസവമായ റെക്കോർഡ് 1952 നടന്ന ആദ്യ മത്സരത്തിൽ 4.4 മിനിറ്റിന് ഫിനിഷ് ചെയ്ത വള്ളമാണ് ഷോർട്ട് വള്ളം. അതേപോലെ തന്നെ നെപ്പോളിയനും ചരിത്രം കുറിച്ച വള്ളം തന്നെയാണ്. ഞാൻ ബാക്കി ദൃശ്യാശീകരണത്തിനായി എന്റെ സുഹൃത്ത് വിനു കെ ജോണിനെ ഫോൺ
2: വിനോദ്. വെപ്പ് എ ഗ്രേഡ് വള്ളകളുടെ ഫൈനൽ മത്സരം നടക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആവേശം നിറഞ്ഞ മറ്റൊരു ഫൈനൽ മത്സരം കൂടി പുന്നമടക്കായലിൽ അരങ്ങേറുകയാണ്. വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുവാനായി ഒരുങ്ങി നിൽക്കുന്ന 4 കളിവള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ബോക്സിനകത്ത് ഇതിനകം ലോക്ക് ചെയ്യപ്പെടുകയാണ്. ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ബോക്സിനകത്ത് നിന്നും ഒരേ ഒരു ലക്ഷ്യം മാത്രം, മുന്നിലേക്ക് നോക്കി നിന്ന് തുഴ താഴ്ത്തി ആഞ്ഞു തുഴയെറിഞ്ഞ് വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിലെ കിരീടം സ്വന്തം ക്ലബിലേക്ക് എത്തിക്കുവാൻ, സ്വന്തം ദേശത്തെത്തിക്കുവാനായി കാത്തിരിക്കുന്ന കായിക താരങ്ങൾ ഇതാ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ടിനായി തയ്യാറെടുക്കുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിനായി തയ്യാറെടുക്കുന്ന കളിവള്ളങ്ങൾ ഇതാ മത്സരത്തിൽ പങ്കെടുക്കുവാനായി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ്. ഒന്നാം ട്രാക്കിൽ നോക്കുമ്പോൾ ഷോട്ട് പുളിക്കത്തറ നിൽക്കുന്നു. രണ്ടാം ട്രാക്കിൽ പട്ടേരിപ്പുരക്കൽ വരുന്നു. മൂന്നാം ട്രാക്കിൽ മണലി വരുന്നു. നാലാം ട്രാക്കിൽ നെപ്പോളിയൻ എത്തുന്നു. 4 കളിവള്ളങ്ങളുടെയും ആവേശകരമായ പോരാട്ടം ഇതാ ഇതാരംഭിക്കുകയായി. വെപ്പ് എ ഗ്രേഡ് വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ ആരംഭിക്കുകയായി. 4 കളിവള്ളങ്ങളും പട്ടേരിപ്പുരക്കലാണോ, ഷോട്ട് പുളിക്കത്തറയാണോ, മണലിയാണോ, നെപ്പോളിയനാണോ, 4 കളിവള്ളങ്ങളും പേരുകേൽപ്പിച്ച ചരിത്രമുറങ്ങുന്ന നിരവധി വിജയ കഥകൾ പറയുവാനുള്ള, വിജയ ചരിത്രം എഴുതുവാനുള്ള ഉജ്ജ്വല പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന കളിവള്ളങ്ങൾ ഇതാ ആവേശപൂരത്തിനായി ഇതാ പുന്നമടക്കായലിൽ കരുത്തിന്റെ കവിത രചിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ട് തുഴയെറിയുകയാണ്. ഉജ്ജ്വല പോരാട്ടത്തിൽ രണ്ടാം ട്രാക്കിലെ പട്ടേരിപ്പുരക്കൽ അല്പം പിന്നിലേക്ക് ഇടിഞ്ഞുപോയോ എന്ന് സംശയം തോന്നും വിധത്തിലുള്ള പോരാട്ടം. കളിവള്ളങ്ങളെല്ലാം ഉജ്ജ്വലമായി തുഴയെറിഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നീങ്ങുകയാണ്. തുടർന്നുള്ള വിവരങ്ങൾക്കായി മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
3: താങ്ക് യു മിസ്റ്റർ വിനു കെ ജോൺ. ഏതായാലും 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ മറ്റൊരു മനോഹരമായ ദൃശ്യവിരുന്ന് കാണികൾക്ക് സമ്മാനിച്ചുകൊണ്ട് വളരെ ആവേശമുള്ള വെപ്പ് എ ഗ്രേഡ് ഫൈനൽ മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ച് ഏതാണ്ട് പകുതിയിലധികമുള്ള ദൂരം കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1-ാമത്തെ ട്രാക്കിൽ 24-ാം നമ്പർ വള്ളം ഷോട്ട് പുളിക്കത്തറ ജയശ്രീ ബോട്ട് ക്ലബ്ബ് വെളിയനാടിന്റെ കൈക്കരുത്തിൽ ലജീബ് എൽ എൽ തോമസ് ആന്റണി ക്യാപ്റ്റനും ലീഡിംഗ് ക്യാപ്റ്റനുമായി 1-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ പട്ടേരി പുരക്കൽ 23-ാം നമ്പർ വള്ളം തെക്കേക്കര ബോട്ട് ക്ലബിന്റെ ടി ബി സിയുടെ കൈക്കരുത്തിൽ 2-ാം നമ്പർ ട്രാക്കിലൂടെ തിരോ ജോസഫ് പേരൂക്കര ഉദയപ്പൻ നൂറു പറച്ചിറ ക്യാപ്റ്റനും ലീഡിംഗ് ക്യാപ്റ്റനുമായി കൊണ്ട് 2-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 3-ാമത്തെ ട്രാക്കിലൂടെ മണലി നെടുമുടി ടൗൺ ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ മനീഷ് എൻ എസ് അനിൽ കെ എസ് ക്യാപ്റ്റനും ലീഡിംഗ് ക്യാപ്റ്റനുമായി നെടുമുടി ടൗൺ ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ കടന്നു വരുമ്പോൾ 27-ാം നമ്പർ വള്ളം 3-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. 4-ാമത്തെ ട്രാക്കിൽ 26-ാം നമ്പർ വള്ളം നെപ്പോളിയൻ ഡി ബി സി കൊച്ചിൻ ടൗണിന്റെ കൈക്കരുത്തിൽ വളരെ ആവേശമുള്ള സതീഷ് തങ്കപ്പൻ ക്യാപ്റ്റനും റിച്ചു മാത്യു രതീഷ് കെ ആർ ലീഡിംഗ് ക്യാപ്റ്റനുമായി കൊണ്ട് കടന്നു വരുന്ന ആവേശമുള്ള ഒരു മത്സരം നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പുന്നമടക്കായലും ഈ കുട്ടനാടും ആലപ്പുഴയുമൊക്കെ ആതിഥേയത്വത്തിന്റെ കാര്യത്തിൽ വളരെ സന്തോഷമുള്ള സ്നേഹമുള്ളവരാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് അനുഭവങ്ങളെ കൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ചില സമയത്ത് ഇവിടെ മഴ പെയ്യുന്നു, ചില സമയത്ത് ശക്തമായ വെയിൽ വരുന്നു. വെയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ഹരിത കർമ്മസേനയുടെ പ്രിയപ്പെട്ട ചേച്ചിമാര് പോലും അവരണിഞ്ഞിരുന്ന തൊപ്പിയെടുത്ത് ഞങ്ങളുടെ തലയിൽ ചൂടി തരികയാണ്. കാരണം നിങ്ങൾ വെയിൽ കൊണ്ട് കഷ്ടപ്പെടരുത് എന്നവർക്ക് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളം തരുന്നു, കട്ടൻ ചായ കിട്ടുമെങ്കിൽ കട്ടൻ ചായ കൊണ്ടെത്തരുന്നു. കാരണം ഇവിടെ ഈ കുട്ടനാട് പ്രദേശത്ത് ഒരു ജലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന നിങ്ങൾ, അല്ലെങ്കിൽ കമന്ററി പറയാൻ പങ്കെടുക്കാൻ വന്ന നിങ്ങൾ കഷ്ടപ്പെടരുത്. കാരണം ഞങ്ങളാണ് ആതിഥേയര്. ആ ആതിഥേയരായിട്ടുള്ള ഞങ്ങളുടെ ആതിഥേയത്വത്തിൽ നിങ്ങൾ സന്തുഷ്ടരായിട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോണമെന്നവർക്ക് വളരെയധികം തൃപ്തികരമായ ആശയുണ്ട്, അഭിലാഷമുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന നല്ല സ്നേഹമുള്ള പെരുമാറ്റം ഈ ചുറ്റുപാടു നിന്ന് കിട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രകൃതി പോലും സുന്ദരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ വെപ്പ് എ ഗ്രേഡ് ഫൈനൽ മത്സരത്തിന്റെ ആ മത്സരം ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുംതോറും 1, 2, 3 ട്രാക്കിലുള്ള വള്ളങ്ങൾ ഉജ്ജ്വലമായ പോരാട്ടം, ഒരു ചരട് പിടിച്ച് അതൊന്ന് അളന്നു നോക്കാൻ പറ്റിയാൽ ഒറ്റക്ക് ഒരേ അളവിൽ തന്നെ കൃത്യമായി കുതിച്ചു പാഞ്ഞ് കടന്നു വരുന്ന തുഴച്ചിൽ അണിയക്കാരനും അമരക്കാരനും ഒക്കെ കൃത്യമായി എഴുന്നേറ്റ് നിന്നുപോലും അവരുടെ നെടുമങ്കായങ്ങളെ കൊണ്ട് ആകാശം മുട്ട ജലഗണങ്ങളെ കുത്തിയെറിയുന്ന മനോഹരമായ ദൃശ്യവിരുന്ന് പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികൾക്ക് കാട്ടിക്കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങ് ആകാശത്തിൽ നമ്മുടെ റമദാ ഹോട്ടലിന്റെ പരിസരത്തു കൂടി ഒരുമിച്ച് പറന്നു പോകുന്ന പറവുകൾ പോലും ഒരു നിമിഷം ഒന്ന് പതറി നിന്ന് നോക്കി. കാരണം ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ വലിയൊരു ആഘോഷം നടക്കുകയാണല്ലോ. അതൊന്ന് എത്തി നോക്കിയിട്ട് പോയാലോ എന്ന് പശ്ചിമാംബരനായ സൂര്യൻ പോലും തെല്ലൊന്നും അടിച്ചു നിൽക്കുന്നത് പോലെ തോന്നുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം, വെപ്പ് ഗ്രേഡ് എ ഗ്രേഡിന്റെ മത്സരം ഒക്കെ ആവേശം പകരുന്ന ഉജ്ജ്വലമായ സുന്ദരമായ ആവേശം തുളുമ്പുന്ന മത്സരം കാഴ്ചവെച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, 1-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ഷോട്ട് പുളിക്കത്തറയും 2-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന പട്ടേരി പുരക്കലും മണലിയും നെപ്പോളിയനുമൊക്കെ ഒന്നിച്ച് ഒരേ താളത്തിൽ ഇതാ കടന്നു വരുമ്പോൾ 4-ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നെപ്പോളിയൻ കുതിച്ചു പാഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ 3-ാമത്തെ ട്രാക്കിലൂടെ മനോഹരമായ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മണലിയും ഇതാ 1-ാമത്തെ ട്രാക്കിലൂടെ ഷോട്ട് പുളിക്കത്തറ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരുന്നു. 4-ാമത്തെ ട്രാക്കിൽ നേരെ പറഞ്ഞതുപോലെ നമ്മുടെ ആ വഞ്ചിപ്പാട്ടിന്റെ ഈണവും കുട്ടനാടിന്റെ വഞ്ചിപ്പാട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതോടൊപ്പം തന്നെ മധ്യകേരളത്തിന്റെ വള്ളംകളിയുടെ പാട്ടിന് തന്നെ പ്രത്യേകതയുണ്ട്. അതോടൊപ്പം കേരളത്തിൽ എവിടെയാണ് വള്ളംകളിയില്ലാത്തത്? കേരളത്തിൽ എവിടെയാണ് വള്ളങ്ങളില്ലാത്തത്? പക്ഷേ ചില വ്യത്യസ്തമായ രീതികൾ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. കാരണം കുട്ടനാടൻ പ്രദേശത്ത് നമ്മുടെ ചുണ്ടൻ വള്ളങ്ങൾക്കും വെപ്പ് വള്ളങ്ങൾക്കും ഒരുപാട് പ്രാധാന്യമുണ്ടെങ്കിൽ അങ്ങ് മധ്യകേരളത്തിലേക്ക് ചെല്ലുമ്പോൾ ഇരുട്ടുകുത്തി വള്ളങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അങ്ങ് കാസർഗോഡും കണ്ണൂരുമൊക്കെ എല്ലാ വള്ളങ്ങളും ഒരു ആളുകൾ കയറി വലിക്കുന്ന ഒരു കൃത്യത മാത്രം നോക്കിക്കൊണ്ട് ഇനം തിരച്ചിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ മത്സരം നടത്തുന്ന പ്രദേശങ്ങളുമുണ്ട്. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഹരമായ വെപ്പ് എ ഗ്രേഡിന്റെ ഫൈനൽ മത്സരത്തിന്റെ റിസൾട്ട് ഔദ്യോഗികമായി ജഡ്ജസ് നിങ്ങൾക്ക് പ്രഖ്യാപിക്കും. ഏതായാലും ആവേശമുള്ള ആ വള്ളങ്ങൾ, മനോഹരമായൊരു ദൃശ്യവിരുന്ന് മൂന്ന് വള്ളങ്ങളും കടന്നുപോയി. പക്ഷേ നമ്മുടെ രണ്ടാമത്തെ ട്രാക്കിലൂടെ വരുന്ന വള്ളം ഒന്ന് പതുക്കെ ഈ വള്ളംകളിയൊക്കെ ഒന്ന് ആസ്വദിച്ച് വള്ളംകളിയുടെ പാട്ടുകൾ കുട്ടനാടിന്റെയും മധ്യ കേരളത്തിന്റെയും അങ്ങ് വടക്കൻ കേരളത്തിന്റെയും ഒക്കെ മനോഹാരിതയൊക്കെ ആഘോഷിച്ചുകൊണ്ട് അവരങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ കടന്നു വരികയാണ്. എന്തായാലും വളരെ സുന്ദരമായി ഈ തുടച്ചിൽ കാണുമ്പോൾ, സാധാരണഗതിയിൽ വള്ളം ഫൈനൽ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോഴാണ് ഇത്തരത്തിൽ പതുക്കെയൊക്കെ തുഴഞ്ഞ് കടന്നു വരുന്നത്. പക്ഷെ ഇവര് ആ ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത് നാലാമത് കടന്നു വരികയാണെങ്കിൽ പോലും, ആ നാലാമതായാൽ പോലും ഞങ്ങൾക്ക് ഈ പൊന്നമടക്കാരാണ്, ഈ കുട്ടനാട്ടുകാരാണ്, സ്വാഭാവികമായി ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കുമ്പോൾ ഒരു സ്വർഗീയമായ സുഖം കിട്ടുന്നുണ്ട്, ഒരു ഉത്സവത്തിന്റെ ലഹരി കിട്ടുന്നുണ്ട്. ആ ലഹരി അനുഭവിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ തീർച്ചയായും അവരും സന്തോഷവാന്മാരാണ്. 23-ാം നമ്പർ വള്ളം ബട്ടേരി പുരക്കലും വളരെ സുന്ദരമായി ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയിരിക്കുന്നു. സ്വാഭാവികമായും ഇനിയും അടുത്ത മത്സരങ്ങൾ നടക്കേണ്ടതുണ്ട്. അടുത്ത മത്സരം എ ഗ്രേഡിന്റെ ഫൈനൽ മത്സരം കഴിഞ്ഞു, അതോടൊപ്പം തന്നെ എ ഗ്രേഡ് വെപ്പിന്റെ മത്സരം കഴിഞ്ഞ് ഇനി അടുത്ത മത്സരം നടക്കേണ്ടതുണ്ട്. തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി, അടുത്ത മത്സരത്തിന്റെ തുടർന്നുള്ള വിവരണത്തിന് മൈക്ക് ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: തേർഡ് ലൂസേഴ്സ് ഫൈനലാണ് അല്പം സമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. ഒന്നാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി, അതായത് ഹീറ്റ്സിൽ 14-ാം സ്ഥാനത്തെത്തിയ വള്ളം വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. റെനി വർഗീസ് ആണ് ക്യാപ്റ്റൻ. രണ്ടാം ട്രാക്കിൽ വെള്ളം കുളങ്ങര, ഹീറ്റ്സിൽ 13-ാമത് സ്ഥാനത്തെത്തിയ വള്ളമാണ് എസ് എസ് ബി സി കൈനഗിരിയാണ് അത് തുഴയുന്നത്. ടോണി ജോസഫ് ക്യാപ്റ്റൻ. മൂന്നാം ട്രാക്കിൽ ജവഹർ തായങ്കരി, ഹീറ്റ്സിൽ 15-ാം സ്ഥാനത്തെത്തിയ വള്ളമാണ് നാട്ടകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് സന്തോഷാണ് ക്യാപ്റ്റൻ. നാലാം ട്രാക്കിൽ പായിപ്പാടൻ 2, ഹീറ്റ്സിൽ 16-ാം സ്ഥാനത്തെത്തിയ വള്ളമാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ഗോവിന്ദ് വിനോദാണ് ക്യാപ്റ്റൻ. തേർഡ് ലൂസേഴ്സ് ഫൈനൽ അല്പസമയത്തിനകം ആരംഭിക്കും. പുന്നമടക്കായലിൽ വളരെ സുന്ദരമായ കാലാവസ്ഥയിൽ തുഴച്ചിലിനായി ശരവേഗത്തിനായി കാത്തിരിക്കുന്ന തേർഡ് ലൂസേഴ്സ് ഫൈനലിന്റെ ദൃക്സാക്ഷിവരണത്തിനായി ഞാൻ ബാക്കി എന്റെ സുഹൃത്തെ വിനു കെ ജോൺ കൈമാറുകയാണ്.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ശാന്തമായി നിൽക്കുന്ന പുന്നമടക്കായൽ, ഒഴുക്കു നിലച്ച പുഴ പോലെ നിശ്ചലമായി കിടക്കുന്ന പുന്നമടക്കായലിന്റെ മുകളിലൂടെ ഇതാ ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരങ്ങളിൽ മൈക്രോ സെക്കൻഡുകളുടെയും സെക്കൻഡുകളുടെയും അടിസ്ഥാനത്തിൽ പിന്നിലായി പോയ വള്ളങ്ങളെല്ലാം ഒരു വിജയം, ഒരൊറ്റ വിജയം മാത്രം നേടി സ്വന്തം തട്ടകത്തിലേക്ക് മടങ്ങിപ്പോകുവാനായുള്ള ഈ വർഷത്തെ, ഈ സീസണിലെ അവസാന ചാൻസിന്റെ മുനമ്പിൽ നിൽക്കുകയാണ്. ഇതാ ചുണ്ടൻ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സ് ഫൈനൽ, മൂന്നാം ലൂസേഴ്സ് ഫൈനൽ മത്സരം. ആദ്യഘട്ട മത്സരത്തിൽ 13, 14, 15, 16 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർ നാലു പേരും ചേർന്ന് ഇതിലൊരൊന്നാം സ്ഥാനക്കാരെ കണ്ടെത്തിയാൽ ആ ഒരു ഒന്നാം സ്ഥാനം മതി ഒരായുസ് മുഴുവൻ ആഘോഷിക്കാൻ. ആ ഒരു ഒന്നാം സ്ഥാനത്തിന്റെ കളർ മതി, ആ ഒരു ഒന്നാം സ്ഥാനത്തിന്റെ ഓർമ്മ മതി വരും നാളുകളിൽ ജലോത്സവത്തോടുള്ള ഇഷ്ടവും സ്നേഹവും വർദ്ധിക്കാൻ എന്ന മട്ടിൽ നിൽക്കുന്ന നാല് കളിവള്ളങ്ങൾ, നാല് കളിവള്ളങ്ങളും സ്റ്റാർട്ടിംഗ് ബോക്സിനകത്ത് ലൈനപ്പ് ചെയ്തിരിക്കുന്നു. കളിവള്ളങ്ങളുടെ അമരം ഭാഗം മാഗ്നറ്റിക് സംവിധാനം ഉപയോഗിച്ച് നിശ്ചലമാക്കി നിൽക്കുന്നു. ഏത് നിമിഷവും സ്റ്റാർട്ട് സംഭവിക്കാം, ഏത് നിമിഷവും ഷട്ടറുകൾ വെള്ളത്തിനടിയിലേക്ക്, പുന്നമടയുടെ അടിത്തട്ടിലേക്ക് താഴ്ന്നു വീഴാം. ആ ഒരു നിമിഷം കാത്തു നിൽക്കുന്ന നാല് കളിവള്ളങ്ങളിലെ 400-ഓളം വരുന്ന കായിക താരങ്ങൾ, ഇല്ല സ്റ്റാർട്ട് ആരംഭിച്ചിട്ടില്ല,

0: രണ്ടാം ട്രാക്കിലെ വെള്ളംകുളങ്ങര റെഡ് സോട്ട് യെസ് സ്റ്റാർട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ഇതാ നാല് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പമായ സമയം. അയാപറമ്പ് വലിയ ദിവാജയും വെള്ളംകുളങ്ങരയും ജവഹർ തായങ്കരിയും പായിപ്പാടൻ ടൂവും ഉജ്ജ്വല പോരാട്ടത്തിനായി. ഇതാ മൂന്നാം ലൂസേഴ്സ് ഫൈനലിന്റെ പടിവാതിൽക്കൽ പടുകൂറ്റം പ്രകടനം കാഴ്ചവെക്കുവാനായി അണഞ്ഞിരിക്കുകയാണ്. ഇതാ മത്സരം ആരംഭിച്ച് 100 മീറ്റർ ആയില്ല, 100 മീറ്റർ ആകുന്നതിന് മുൻപ് തന്നെ നാലാം ട്രാക്കിലെ പായിപ്പാടൻ നമ്പർ 2 രണ്ട് തുഴപ്പാടുകൾ മുന്നേറുകയാണ്. ഈ മുന്നേറ്റമൊന്നും ഒരു മുന്നേറ്റമല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ജവഹർ തായങ്കരിയും നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബിന്റെ ജവഹർ തായങ്കരിയും വെള്ളംകുളങ്ങരയും ആയാപറമ്പ് വലിയ ദിവാഞ്ചിയും ഉജ്ജ്വലമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് ഈ ലൂസേഴ്സ് ഫൈനൽ, ഈ തേർഡ് ലൂസേഴ്സ് ഫൈനൽ ഒരു ഫൈനലാക്കി ഞങ്ങൾ മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആവേശജനകമായ പോരാട്ടം കാഴ്ചവെക്കുകയാണ്. ഇതാ തുടർന്നുള്ള വിവരങ്ങൾക്ക് മൈക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ മൂന്നാം ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ചു കഴിഞ്ഞു. വള്ളംകളി ആരവത്തിന്റെ അതിമധുരത്തിലേക്കാണ് പുന്നമടക്കായലും കുട്ടനാട് നിവാസികളും ഇതിന്റെ ഇരുകരകളിലും തടിച്ചുകൂട്ടിയിരിക്കുന്ന ജനസഹസ്രങ്ങളും. കരകൾ നെയ്ത കരളുറപ്പിന്റെ കവിത രചിക്കാൻ 22 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിച്ച നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ആദ്യ 16 സ്ഥാനക്കാരാണ് ഫൈനൽ മത്സരത്തിൽ ഇറങ്ങുന്നത്. അതില് ഏറ്റവും അവസാനമായി ഫിനിഷ് ചെയ്ത, സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനമായി ഫിനിഷ് ചെയ്ത 4 വള്ളങ്ങളാണ് ഈ തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുന്നത്. ഒന്നാമത്തെ ട്രാക്കിൽ ആയപറമ്പ് വലിയ ദിവാഞ്ചി, രണ്ടാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര, മൂന്നാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി, നാലാമത്തെ ട്രാക്കിൽ പായിപ്പാട് 2. ഈ 4 വള്ളങ്ങളെ സംബന്ധിച്ചും വളരെ ദീർഘമായ, ദൈർഘ്യമേറിയ, ആവേശകരമായ ചരിത്രമാണ് പുന്നമടയിലെ ഓളങ്ങൾക്ക് പറയാനുള്ളത്. കരയാകെ പടരുന്ന ആ തുഴത്താളം, ഒപ്പം തന്നെ പൊലിമേളം ആരംഭിച്ചിട്ടുണ്ട്. കരകളിലൊക്കെ തന്നെ ആര് വിജയിക്കുമെന്നുള്ള, ലൂസേഴ്സ് ഫൈനലിൽ മാത്രമല്ല ഇക്കുറി നെഹ്റുവിന്റെ വെള്ളിക്കപ്പ് ഏത് കരയിലേക്ക് പോകും, ഏത് ക്ലബിലേക്ക് പോകും, ഏത് വള്ളത്തിനാവും എന്നുള്ള ആശങ്ക ഇങ്ങനെ തീ പോലെ പടരുമ്പോഴാണ് മൂന്നാമത്തെ ലൂസേഴ്സ് ഫൈനൽ ആരംഭിച്ചിരിക്കുന്നത്. ഒന്നാം ട്രാക്കിലെ ആയാപറമ്പ് വലിയ ദിവാഞ്ചി 79ലും 81ലും 79ല് നിങ്ങൾ ആലോചിക്കണം, BBC ആണ് തുഴഞ്ഞത്. 81ല് ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബാണ് തുഴഞ്ഞത്. 79ലും 81ലും നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ചരിത്രമുള്ള വള്ളമാണ് ഇക്കുറി അത് വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബ്ബ് ആയാപറമ്പ്. റെന്നി വർഗീസ് ക്യാപ്റ്റനായുള്ള ക്ലബ്ബാണ് ഇക്കുറി അത് തുഴയുന്നത്. അവരെ ഹീറ്റ്സിൽ 5.47, 0.826 സമയത്തിനാണ് ഫിനിഷ് ചെയ്തത്. വെള്ളംകുളങ്ങര വള്ളം, വെള്ളംകുളങ്ങര വള്ളം ചരിത്രത്തിന്റെ, വള്ളംകളിയുടെ ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ച വള്ളമാണ്. പഴയ നെപ്പോളിയൻ വള്ളമാണ്. ഒരു കാലത്ത് വള്ളംകളി പ്രേമികളെ ആകമാനം ത്രസിപ്പിച്ചിരുന്ന ചുണ്ടനാണ് നെപ്പോളിയൻ ചുണ്ടൻ. അത് രൂപവും ഭാവവും ഒക്കെ മാറി വെള്ളംകുളങ്ങരയായി. 88ലും 2002ലും അവര് നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയവരാണ്. SH ബോട്ട് ക്ലബ്ബ് കൈനഗരിയാണ് അത് തുഴയുന്നത്. ടോണി ജോസഫ് ക്യാപ്റ്റനും ഫാദർ ബിനീഷ് ചാക്കോ ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള വള്ളമാണത്. 5.47 സെക്കൻഡുകൾക്കാണ് ഹീറ്റ്സിൽ അവരുടെ പ്രകടനം കാഴ്ചവെച്ചത്. ജവഹർ തായങ്കരി ചരിത്രത്തിൽ വളരെ താല്പര്യമുള്ള, സ്വാധീനമുള്ള വള്ളം. 77, 78, 85, 2010, 2015 വർഷങ്ങളിൽ നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബ്ബ് തുഴയുന്ന വെള്ളംകുളങ്ങര ചാമ്പ്യന്മാരായിരുന്നു. സന്തോഷ് വലയിലാണ് ക്യാപ്റ്റൻ, PG സലീമാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. തേർഡ് ലൂസേഴ്സ് ഫൈനലില് അവര് മൂന്നാമത്തെ ട്രാക്കിലാണ് മത്സരിക്കുന്നത്. നാലാമത്തെ ട്രാക്കില് പായിപ്പാടൻ 2, വള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് കുപ്പപ്പുറം. അവർക്ക് 2 വള്ളങ്ങളാണ് ഉള്ളത്. അവര് വളരെ ഭംഗിയായി മത്സരിച്ചുകൊണ്ടിരിക്കും. പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ 2 വള്ളം, ഗോവിന്ദ് വിനോദ് ക്യാപ്റ്റനായുള്ള, ദേവൻ രാജേഷ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള വള്ളം. എന്തായാലും ഏതാണ്ട് മത്സര വള്ളംകളി ഫിനിഷിംഗ് ലൈനിനോട് അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നാലാം ട്രക്കിൽ വരുന്ന ആയാപറമ്പ് ദിവാഞ്ചി, ആയാപറമ്പ് വള്ളം ഈ മത്സര വള്ളംകളിയുടെ തുടക്കം മുതൽക്ക് തന്നെ, ഈ ലൂസേഴ്സ് ഫൈനലിന്റെ തുടക്കം മുതൽക്ക് തന്നെ അല്പം മുന്നിലായിരുന്നു. അതിനെ തൊട്ട് ചേർന്ന് പിടിക്കുന്നത് രണ്ടാം ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര വള്ളമാണ്. മൂന്നാം ട്രാക്കിലെ ജവഹർ തായങ്കരി, എനിക്ക് തോന്നുന്നു 4 വള്ളങ്ങളും ഏതാണ്ട് ഒറ്റയ്ക്കായി തുഴഞ്ഞു വരികയാണ്. ഒരേ ശ്വാസത്തിൽ തുഴഞ്ഞ് ഫിനിഷിംഗ് ലൈനിലോട് അടുക്കുകയാണ്. 4, 3, 2 ട്രക്കുകളിലുള്ള വള്ളങ്ങൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയുടെ ഉയരുന്ന പങ്കായങ്ങൾ മാത്രമാണ് ഇവിടെ ഒന്ന് നോക്കിയാൽ കാണുക. തുഴയിൽ നിന്ന് തെറിച്ചുയരുന്ന ജല

0: ഗണങ്ങൾ ഈ പുന്നമടയെ ആകെ ത്രസിപ്പിക്കുന്ന പോരാട്ട ചൂടിലേക്ക് മാറുകയാണ്. 2, 3, 4 ട്രക്കുകളിലുള്ള 1, 2, 3 ട്രക്കുകളിൽ ആയാപറമ്പ് ദിവാൻജി, വെള്ളംകുളങ്ങര, ജവഹർ, തായങ്ങരി, ഇല്ല 4-ാമത്തെ ട്രക്കിലെ പായിപ്പാടൻ ഒപ്പം തന്നെയാണ്. നഗ്നനേത്രങ്ങൾക്ക് വിധി നിർണയിക്കുവാൻ കഴിയാത്ത രീതിയിൽ 4 വള്ളങ്ങൾ ഒരു ഫൈനലിനെ അനുസ്മരിപ്പിക്കുന്ന വിധം ഫിനിഷിംഗ് ലൈനിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. 4-ാമത്തെ ട്രാക്കിൽ വരുന്ന പായിപ്പാടൻ 2, പള്ളാതുരുത്തി ബോട്ട് ക്ലബ്, പുന്നമടയുമായി അഭേദ്യ ബന്ധമുള്ള പള്ളാതുരുത്തി ബോട്ട് ക്ലബ്, 4-ാം ട്രാക്കിലെ പായിപ്പാടൻ 2 ആഞ്ഞു തുഴഞ്ഞു കുതിച്ച് ഫിനിഷിംഗ് ലൈനോട് അടുക്കുന്നു. ഒപ്പം തന്നെ 2-ാം ട്രാക്കിലെ വെള്ളംകുളങ്ങര, 1-ാം ട്രാക്കിലെ ആയാപറമ്പ് ദിവാൻജി. വള്ളങ്ങൾ പതുക്കെ കടന്നു പോകുന്നു. 1-ാം ട്രാക്കിൽ വരുന്ന ആയാപറമ്പ് വലിയ ദിവാൻജിയാണോ 1-ാം സ്ഥാനത്ത് എത്തിയത് എന്നറിയണമെങ്കിൽ ഇനി ജഡ്ജസിന്റെ അന്തിമ വിധി വരേണ്ടിയിരിക്കുന്നു. അവര് അവരുടെ ഫലമാണ് അന്തിമമായിട്ടുള്ളത്. അടുത്ത ഹീറ്റ്സിന് അടുത്ത ലൂസേഴ്സ് ഫൈനൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുവാൻ വള്ളങ്ങളൊക്കെ തന്നെ നിരന്നു കഴിഞ്ഞു. അതിനവിടെ നിന്ന് വിവരണം നൽകുന്നതിന് വേണ്ടി മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
1: സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. 1-ാം ട്രാക്കിൽ സെന്റ് ബൈ സ്റ്റെൻത്, ഹീറ്റ്സിൽ 11-ാം സ്ഥാനത്തെത്തിയ വള്ളം. 2-ാം ട്രാക്കിൽ തലവിടി ചുണ്ടൻ, ഹീസ് 9-ാം സ്ഥാനത്ത് എത്തിയ വെള്ളം. വില്ലേജ് ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്, ബിനു എച്ച് പുതുവേൽ ക്യാപ്റ്റൻ. 3-ാം ട്രാക്കിൽ ചമ്പക്കുളം, ഹീസിൽ 12-ാം സ്ഥാനത്ത് എത്തിയ വെള്ളമാണ്. ചമ്പക്കുളം ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്, ജോസി ജോൺ ക്യാപ്റ്റൻ. 4-ാം സ്ഥാനത്ത് കാരിച്ചാൽ, ഹീസിൽ 10-ാം സ്ഥാനത്ത് എത്തിയ വെള്ളം. തെക്കേക്കര ബോട്ട് ക്ലബ്, ലിനു പാലത്രയാണ് ക്യാപ്റ്റൻ. അങ്ങനെ വളരെ പ്രഖ്യാതമായ 4 വള്ളങ്ങൾ സെക്കൻഡ് ലൂസേഴ്സിൽ പങ്കെടുക്കാൻ തയ്യാറാകുകയാണ്. കാരിച്ചാലിനെ കുറിച്ച് പറഞ്ഞാൽ നിരവധി ഹാട്രിക്കുകൾ സ്വന്തമാക്കിയ വള്ളമാണ്. അതേപോലെ തന്നെ ചമ്പക്കുളമാണെങ്കിലും രണ്ട് നെഹ്റു ട്രോഫിയുടെ റെക്കോർഡ് സൃഷ്ടിച്ച 2 വള്ളങ്ങൾ 3-ാമതും 4-ാമതും ട്രാക്കിൽ മത്സരിക്കുകയാണ്. അങ്ങനെ ഒരു ചരിത്രം രേഖപ്പെടുത്താനായി സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. സ്റ്റാർട്ടറുടെ വിസിലിനായി കാതോർത്ത് നിൽക്കുന്ന 4 വള്ളങ്ങൾ കുതിക്കാൻ വെമ്പിൽ നിന്ന 4 വള്ളങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കി ദൃക്സാക്ഷി വണ്ണത്തിനായി ഞാൻ എന്റെ സുഹൃത്ത് വിനുക്ക ജോണിനെ നയിക്ക് കൈമാറും.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ചുണ്ടൻ വള്ളങ്ങളുടെ 2-ാം ലൂസേഴ്സ് ഫൈനൽ മത്സരം ഉടൻ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുകയാണ്. സ്റ്റാർട്ടർ വെള്ളപ്പതാക വീശുന്നതോടുകൂടി ഇതാ വെള്ളത്തിലേക്ക് താഴാൻ തയ്യാറായി നിൽക്കുന്ന ഷട്ടറുകൾ. 4 കളിവള്ളങ്ങളിലെയും 400-ഓളം വരുന്ന തുഴച്ചിൽക്കാരെല്ലാം ഷട്ടർ താഴുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. 4 കളിവള്ളങ്ങളിലേക്ക് കടന്നു ചെന്നാൽ 1-ാമത്തെ ട്രാക്കിൽ സെന്റ് പയസ് 10th ഉണ്ട്. സെന്റ് പയസ് 10th ബോട്ട് ക്ലബിന്റെ സജി വർഗീസ് ക്യാപ്റ്റനായിട്ടുള്ള സെന്റ് പയസ് 10th ചുണ്ടൻ 1-ാം ട്രാക്കിൽ മത്സരിക്കുമ്പോൾ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ തലവടി ചുണ്ടൻ 2-ാം ട്രാക്കിൽ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ ചരിത്ര വിജയം കരസ്ഥമാക്കിയ തലവടി ചുണ്ടൻ, ചരിത്ര വിജയം വിപ്ലവ പോരാട്ടത്തിലൂടെ കരസ്ഥമാക്കിയ വില്ലേജ് ബോട്ട് ക്ലബ്, ഇതാ വില്ലേജ് ബോട്ട് ക്ലബ് അല്പം ഒന്ന് പതറിപ്പോയെങ്കിലും വലിയൊരു തിരിച്ചുവരവിനുള്ള ശ്രമമാണ് ഈ ഒരു മത്സരത്തിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. തലവടിച്ചുണ്ടനും ചമ്പക്കുളം ചുണ്ടനും കാരിച്ചാലും സെന്റ് പയസ് 10th തമ്മിലുള്ള ഉജ്ജ്വല പോരാട്ടം, ആദ്യ റൗണ്ടുകളിൽ നഷ്ടപ്പെട്ടത്, ആദ്യ മത്സരങ്ങളിൽ കിട്ടാതെ പോയത് വീണ്ടെടുക്കുവാൻ ഈ വർഷം തിരിച്ച് സ്വന്തം ക്ലബ്ബുകളിലേക്ക് മടങ്ങുമ്പോൾ, നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആശ്വസിക്കാനായി, ആലോചിച്ച് മനസ്സിൽ താലോലിക്കുവാനായി ഒരു വിജയം, ഒരൊറ്റ മിന്നും വിജയത്തിനായി കാത്തിരിക്കുന്ന കായിക താരങ്ങൾ ഇതാ ഉജ്ജ്വല പോരാട്ടം നടത്തി വെള്ളത്തിൽ തുഴയെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
3: താങ്ക് യു മിസ്റ്റർ വിനു കെ ജോൺ. ആവേശകരമായ 72-ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ 2-ാമത് ലൂസേഴ്സ് ഫൈനൽ മത്സരം, സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ് ഇപ്പോൾ ട്രാക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശകരമായ 1150 മീറ്റർ ദൈർഘ്യമുള്ള ഈ പുന്നമടക്കായലിന്റെ വാട്ടർ ട്രാക്കിൽ ഏതാണ്ട് 400, 450, 500 മീറ്റർ ദൂരം തുഴകളെറിഞ്ഞ് 4 ചുണ്ടൻ വള്ളങ്ങൾ മനോഹരമായി ഒരു പക്ഷേ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ, സെക്കൻഡുകളുടെ വ്യത്യാസം, മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആദ്യ പാദ മത്സരങ്ങളിൽ ഒരു പക്ഷേ പിന്നോട്ട് പോയെങ്കിലും ഇതാ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ 1-ാമത്തെ ട്രാക്കിലൂടെ 5-ാം നമ്പർ വള്ളം സെന്റ് പയസ് ടെൻത്ത് ബോട്ട് ക്ലബ്ബ് മാങ്കൊമ്പ്, അതിന്റെ കൈക്കരുത്തിൽ സജി വർഗീസും ആന്റണി ജോസഫും ലീഡിംഗ് ക്യാപ്റ്റനും ക്യാപ്റ്റനുമായി അതിനെ നയിച്ചുകൊണ്ട് വരുമ്പോൾ 2-ാമത്തെ ട്രാക്കിലൂടെ 1-ാം നമ്പർ വള്ളം തലവടി ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ബിനു എച്ച് പുതുവേൽ കൈനകരി അതിന്റെ ക്യാപ്റ്റനും ജോസ് പുതിയതറ കൈനകരി ശരത് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റന്മാരുമായി നിന്ന് അവരുടെ വില്ലേജ് ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ മത്സരിച്ച് ആവേശത്തോടെ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം ബോട്ട് ക്ലബിന്റെ ചമ്പക്കുളം 80, 91, 94, 95, 96, 98, 2009, 2014 നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട് ചമ്പക്കുളം. ജോസി ജോൺ ക്യാപ്റ്റനായി, പ്രസന്നകുമാർ എസ് കുര്യാക്കോസ്, തോമസ് ബെൻസി ലീഡിംഗ് ക്യാപ്റ്റനുമായി കൊണ്ട് ചമ്പക്കുളം ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ കടന്നു വരുമ്പോൾ നാലാമത്തെ ട്രാക്കിൽ 12-ാം നമ്പർ വള്ളം കാരിച്ചാൽ ജലചക്രവർത്തി കാരിച്ചാൽ 74, 75, 86, 82, 83, 84, 87, 2013, 2014, 2018, 2016 അങ്ങനെ തെക്കേക്കര ബോട്ട് ക്ലബ് ടി ബി സി മാങ്കൊമ്പിന്റെ കൈക്കരുത്തിൽ ഇതാ നെഹ്റു ട്രോഫിയിൽ മൊത്തമിട്ട് കാരിച്ചാൽ. ലിനു പാലത്ര അതിന്റെ ക്യാപ്റ്റനാണെങ്കിൽ ശ്യാം കുമാർ അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനാണെങ്കിൽ ഉജ്ജ്വലമായ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ആവേശത്തിന്റെ മുത്തുമണികൾ വാരി വിതറുന്ന മാരിവില്ലുകൾ കണ്ടുകൊണ്ട് ഒരുപാട് പ്രേക്ഷകരെ, ഒരുപാട് ശ്രോതാക്കളെ, ഒരുപാട് വള്ളംകളി പ്രേമികളെ, പ്രിയപ്പെട്ടവരെയൊക്കെ ആവേശത്തിന്റെ മുൾമുനയിലേക്ക് എത്തിക്കുന്ന മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഒന്നാമത്തെ ട്രാക്കിലൂടെ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സെന്റ് പയസ് 10th ഒരൽപ്പം പിന്നോട്ട് പോയോ എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ രണ്ടാം ട്രാക്കിലൂടെ വരുന്ന തലവടി ചുണ്ടൻ വിട്ടുകൊടുക്കുന്നില്ല. ഒന്നാമത്തെ ട്രാക്കിലൂടെ കുതിച്ചു പാഞ്ഞുകൊണ്ട് ആവേശത്തോടെ കൈക്കരുത്ത് മുറുക്കിക്കൊണ്ട് തുഴകളൊന്ന് മുറുക്കി ഏതാണ്ട് നദോന്നതയും വഞ്ചിപ്പാട്ടുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കുതിര ശക്തിക്ക് മാറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് രണ്ടാമത്തെ ട്രാക്കിലൂടെ തലവടി ചുണ്ടൻ കടന്നു വരുമ്പോൾ ചമ്പക്കുളവും കാരിച്ചാലും 3-ഉം 4-ഉം ട്രാക്കിൽ ഉജ്ജ്വല വിജയത്തിന് വേണ്ടി, ആധികാരിക വിജയത്തിന് വേണ്ടി ഞങ്ങൾക്ക് ചുണ്ടൻ വള്ളത്തിന്റെ ഈ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ ആവേശത്തിന്റെ കുതിപ്പില് തുടിപ്പില് വിജയത്തിന്റെ കൈക്കരുത്ത് ഞങ്ങൾക്ക് തന്നെ ഉന്നമനത്തിലേക്ക് കടന്നു വരാൻ സാധിക്കണം. പക്ഷേ രണ്ടാമത്തെ ട്രാക്കില് തലവടി ചുണ്ടൻ ഉജ്ജ്വലമായൊരു പ്രകടനം. താളക്കാര്, വിസിലുകാര്, നിലക്കാര് എല്ലാവരും ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കുതിച്ച് പറന്ന് ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം നമ്പർ വള്ളം തലവടി ചുണ്ടൻ ഫിനിഷിംഗ് പോയിന്റിന് കടന്നുകൊണ്ട് കടന്നു പോകുമ്പോൾ ഇതാ ആ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിന്റെ 2-ഉം 3-ഉം 4-ഉം സ്ഥാനങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് ട്രാക്കുകളെ തീയർപ്പിച്ചുകൊണ്ട് തീ പിടിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് 3 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് സെന്റ് ഫയസ് 10th ചമ്പക്കുളം കാരിച്ചാൽ 3 വള്ളങ്ങളും ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയപ്പോൾ പ്രിയപ്പെട്ടവരെ ഇനി ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനൽ മത്സരമുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ നടക്കേണ്ടതുണ്ട്. ഏതായാലും സെക്കൻഡ് ലൂസേഴ്സ് കഴിഞ്ഞു, ഇനി ഫസ്റ്റ് ലൂസേഴ്സ് ഫൈനൽ മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കാനിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ മത്സരം ആരംഭിക്കും. തുടർന്നുള്ള വിവരണത്തിന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്.
1: ലൂസേഴ്സ് ഫൈനലിന്റെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് അല്പസമയത്തിനകം ആരംഭിക്കുന്നത്. 1-ാം ട്രാക്കിൽ നിരണം വള്ളം, ഹീറ്റ്സിൽ 6-ാം സ്ഥാനത്തെത്തിയ വള്ളമാണ്. നിരണം ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത് കെ ജി എബ്രഹാമിന്റെ നേതൃത്വത്തിൽ. 2-ാം ട്രാക്കിൽ പുണ്യാളൻ നിരണം, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ്, റെനി ഫിലിപ്പോസ് ആണ് ക്യാപ്റ്റൻ. 3-ാം ട്രാക്കിൽ ചെറുതന, ഹീറ്റ്സിൽ 5-ാം സ്ഥാനത്തെത്തിയ വള്ളമാണ്. നാട്ടകം ബോട്ട് ക്ലബ്ബാണ് അതിന്റെ തുഴയുന്നത്, സന്തോഷ് കുമാർ ക്യാപ്റ്റൻ. 4-ാം ട്രാക്കിൽ ആർപ്പൂക്കര ചുണ്ടൻ, 7-ാം സ്ഥാനത്തെത്തിയ വള്ളമാണ്. ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബാണ്, രാഹുൽ പ്രകാശാണ് ക്യാപ്റ്റൻ. നമ്മളെ ഇതിൽ 2-ാം ട്രാക്കിലുള്ള പുണ്യാള നിരണം വള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുമരകം ടൗൺ ബ്ലോക്ക് ബോട്ട് ക്ലബ് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തനതായ ശൈലി സൃഷ്ടിച്ചുകൊണ്ട് നിരവധി നെഹ്റു ട്രോഫികൾ സ്വന്തമാക്കിയ വള്ളം. 1998 തുടങ്ങിയ ക്ലബ്ബാണിത്. 1999 ആലപ്പാടനിൽ തുടങ്ങി, ചെറുതണിയിൽ 2004, പായപ്പാട് വള്ളത്തിൽ 2005-6-7 ഹാട്രിക്, 2010 ജവഹർ തായങ്കരിയിൽ ജോസഫ് ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ. ആ വള്ളവിതാവ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി ദൃക്സാക്ഷിവരണത്തിനായി ഞാൻ എന്റെ സുഹൃത്ത് വിനുക്ക് ജോൺ കൈമാറും.
2: നന്ദി ഡോക്ടർ ജി എസ് വിനോദ്. ചുണ്ടൻ വള്ളങ്ങളുടെ ഉജ്ജ്വല പോരാട്ടത്തിന് ഇതാ തിരിതെളിയുകയാണ്. ആവേശകരമായ ലൂസേഴ്സ് ഫൈനൽ മത്സരം. ഹീറ്റ്സിൽ 5-6-7-8 സ്ഥാനങ്ങളിലായി പോയ വള്ളങ്ങൾ ഉജ്ജ്വല പോരാട്ടത്തിലൂടെ ഒരു കര മുഴുവൻ കാത്തിരിക്കുന്നത് ഇവരുടെ വിജയത്തിന് വേണ്ടിയാണ്. ഇതാ നാല് കളിവള്ളങ്ങൾക്കും പറയുവാൻ ഒരു പിടി ചരിത്രമുണ്ട്. ഈ വർഷം നീറ്റിലിറങ്ങിയ രണ്ട് പുത്തൻ വള്ളങ്ങളടക്കം നാല് കളിവള്ളങ്ങൾ മത്സരിക്കുന്നു. നിരണം ചുണ്ടനും പുണ്യാളൻ നിരണവും ഒരു നാട്ടിലെ രണ്ട് കരകളിലുള്ള രണ്ട് വള്ളങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ

0: ടീം എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. പത്തനംതിട്ട ജില്ലയും കോട്ടയം ജില്ലയും തമ്മിൽ ആലപ്പുഴ ജില്ലയുടെ പുന്നമടക്കായലിൽ ഏറ്റുമുട്ടുന്ന ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ്. ഉജ്ജ്വല പോരാട്ടത്തിൽ നാല് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ചായി ഒരു ഫൈനൽ മത്സരത്തെ അനുസ്മരിപ്പിക്കുമാറ് ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നെത്തുകയാണ്, തുഴയറിഞ്ഞെത്തുകയാണ്. തുടർന്നുള്ള ദൃശ്യസാക്ഷി വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
1: 72-ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ അവസാന ഘട്ടത്തിലേക്ക് പുന്നമട നട്ടായം കടന്നിരിക്കുകയാണ്. ലോകമാകെയുള്ള ജലോത്സവ പ്രേമികളുടെ എല്ലാം ശ്രദ്ധ ഇന്ന് ഈ നട്ടായത്തിലേക്കാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു ഫൈനൽ മത്സരത്തിന് മുന്നോടിയായുള്ള രണ്ടാം സ്ഥാനത്തേക്ക് വന്ന മത്സരം, അല്ലെങ്കിൽ 5 മുതൽ 9 വരെ സ്ഥാനങ്ങൾ നേടിയ മത്സര വള്ളങ്ങളുടെ മത്സരമാണ് ലൂസേഴ്സ് ഫൈനൽ. ലൂസേഴ്സ് ഫൈനലിൽ മത്സരിക്കുന്നത് നിരണം, പുണ്യാളൻ, ചെറുതന, ആർപ്പൂക്കര എന്നിങ്ങനെ 4 ചുണ്ടൻ വള്ളങ്ങളാണ്. ആലപ്പുഴ ജില്ലയിലുള്ള വള്ളങ്ങൾക്കപ്പുറം ഇത് പത്തനംതിട്ട ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിൽ നിന്നുള്ള നിരണം ചുണ്ടൻ, പുണ്യാളൻ നിരണം, ആർപ്പൂക്കര, ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ ചെറുതനക്കരക്കാരുടെ ചുണ്ടൻ വള്ളവുമുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വള്ളങ്ങളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ലൂസേഴ്സ് ഫൈനലും ഫൈനലും അത്യധികമായ ആവേശം നീന്തി തുടിക്കുന്ന ഒന്നായി മാറുകയാണ്. ഈ കളിവള്ളങ്ങളെ സംബന്ധിച്ച്, കളിക്കാരെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ജന്മിത്തത്തിനെതിരെ തൊഴിലാളികൾ വിപ്ലവം നയിച്ച മണ്ണിൽ ഇപ്പോൾ നടക്കുന്നത് കളിവള്ളങ്ങൾ ജലപ്പരപ്പിൽ പോരിനിറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. പനത്തൊടി ചീകിയൊരുക്കിയ തുഴകൾ ജലപ്പരപ്പ് തുളച്ചു കീറി വാരിക്കുന്തങ്ങളാകുമ്പോൾ ദാ നാലു വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റിന് ഇനി ഏതാണ്ട് 200 മീറ്റർ മാത്രമാണ് അകലത്ത്. 1150 അടി നീളമുള്ള ആ ട്രാക്കിൽ എത്ര മനോഹരമായി, ആവേശകരമായി കരക്കാരുടെ, ക്ലബുകാരുടെ, ജനങ്ങളുടെ, വള്ളംകളി പ്രേമികളുടെ ഒക്കെ ആവേശം ഏറ്റെടുത്തുകൊണ്ട് ഒന്നാമത്തെ ട്രാക്കിൽ നിരണം ചുണ്ടൻ, പുണ്യ രണ്ടാമത്തെ ട്രാക്കിൽ നിരണത്ത് തന്നെയുള്ള പുണ്യാളൻ നിരണം, കുമരകം ടൗൺ ബോട്ട് ക്ലബാണ് പുണ്യാളൻ ചുണ്ടൻ തുഴയുന്നത്. കുമരകം ടൗൺ ബോട്ട് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം പുന്നമടയിൽ വന്ന് പലകുറി നെഹ്റു ട്രോഫി കാരിച്ചാലിലും വലിയ ദിവാഞ്ചിയിലും ഒക്കെ വാങ്ങിയ വള്ളമാണ്. മൂന്നാമത്തെ ട്രാക്കിൽ ചെറുതന, NBC നാടകം ബോട്ട് ക്ലബ് തുഴയുന്ന ചെറുതന ഈ ഓളപ്പരപ്പിൽ വിസ്മയങ്ങൾ തീർക്കുമെന്നാണ് തോന്നുന്നത്. 4 ട്രാക്കുകളിൽ വരുന്ന വള്ളങ്ങളിൽ 2, 3, 4 ട്രാക്കുകളിലെ വള്ളങ്ങൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് വീക്ഷിക്കാവുന്നതിനപ്പുറം അത്രമേൽ ഇഞ്ചോടിഞ്ച് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് അവ മുന്നോട്ട് കുതിക്കുന്നത്. ഒന്നാം തുഴക്കാരൻ, അമരക്കാരൻ, അണിയം ഒക്കെയും ഒരേപോലെ ഒറ്റ ശ്വാസത്തിൽ ഒരേ ഉടലായി 4 ട്രാക്കുകളിലും. അയ്യോ, ഇതൊരു ഫൈനലിനെ അനുസ്മരിപ്പിക്കും. എന്തൊരു വൈബാണോ ഇത്! ഇതാണ് വള്ളംകളി, ഇതാണ് ജലോത്സവം. ജലോത്സവ പ്രേമികൾക്ക് എക്കാലവും ഓർത്ത് വെക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ലൂസേഴ്സ് ഫൈനൽ. ഫൈനലിനെ അനുസ്മരിപ്പിക്കുന്ന വിധം നിരണം, പുണ്യാളൻ, ചെറുതന, ആർപ്പൂക്കര, 4 വള്ളങ്ങൾ ഫിനിഷിംഗ് ലൈനിലൂടെ കടന്നു പോകുന്നു. ഒന്നാമത്തെ ട്രാക്കിൽ വന്ന നിരണമാണോ, രണ്ടാമത്തെ ട്രാക്കിലെ പുണ്യാളനാണോ, മൂന്നാമത്തെ ട്രാക്കിലെ ചെറുതനയാണോ, നാലാമത്തെ ട്രാക്കിലെ ആർപ്പൂക്കരയാണോ? വിധികർത്താക്കൾക്ക് വേണ്ടി വിടുകയാണ്. ഇനി ഈ പുന്നമട കായൽ ആരാണ് ജലരാജാവെന്ന് അറിയാനുള്ള അതിതീവ്ര ശ്രമത്തിലാണ്. ജലരാജാവിനെ തീരുമാനിക്കാനുള്ള വള്ളംകളിയുടെ ഏറ്റവും അവസാനത്തെ ലാപ്പിലേക്ക് ഈ നട്ടായം ഓടി എത്തുകയാണ്. 4 ചുണ്ടൻ വള്ളങ്ങളാണ്: മേൽപ്പാടം, വീയപുരം, ആരോമ, നടുഭാഗം, കുട്ടനാട്ടിലെ തലയെടുപ്പുള്ള 4 ചുണ്ടൻ വള്ളങ്ങൾ. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്, കൈനകരി UBC കൈനകരി, ആരോമ ബോട്ട് ക്ലബ്, പുന്നമട ബോട്ട് ക്ലബ്, ഇവ തമ്മിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ വള്ളംകളിയുടെ തീരുമാനിക്കുന്ന മത്സരം ആരംഭിക്കുകയാണ്. അതിന്റെ പ്രാഥമിക ദൃക്സാക്ഷി വിവരണത്തിന് വേണ്ടി മൈക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൈമാറുന്നു.
2: 72-ാമത് നെഹ്റു ട്രോഫി മത്സരത്തിന് ഈ പുന്നമടയിൽ ജലത്തിന് തീപിടിക്കാൻ തുടങ്ങുകയാണ്. ഫൈനൽ മത്സരത്തിൽ 1-ാം ട്രാക്കിൽ മേൽപ്പാടം, ഹീറ്റ്സിൽ 1-ാം സ്ഥാനത്തെത്തിയ വള്ളം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്, സബീഷ് കുമാർ ക്യാപ്റ്റൻ. 2-ാം ട്രാക്കിൽ വീയപുരം, ഹീറ്റ്സിൽ 3-ാം സ്ഥാനത്തെത്തിയ വള്ളം UBC കൈനഗിരി, പത്മകുമാർ ക്യാപ്റ്റൻ. 3-ാം സ്ഥാനത്ത് ആരോമ വൺ, ഹീറ്റ്സിൽ 4-ാം സ്ഥാനത്തെത്തിയ വള്ളം ആരോമ BC കൊല്ലം, രഞ്ജിത് സജീവ് ക്യാപ്റ്റൻ. 4-ാം ട്രാക്കിൽ നടുഭാഗം, ഹീറ്റ്സിൽ 2-ാം സ്ഥാനത്തെത്തിയ വള്ളം പള്ളാത്തുരുത്തി പുന്നമട ബോട്ട് ക്ലബ് NCFC ആണ്, ആൻ ആൽബർട്ട് ആണ് ക്യാപ്റ്റൻ. സുഹൃത്തുക്കളെ, ഈ ഫൈനലിന് ദൃക്സാക്ഷി വിവരണം ചെയ്യുക എന്നുള്ളത് അസാധ്യം തന്നെയാണ്. നടുഭാഗം വള്ളത്തിനെ കുറിച്ച് പറഞ്ഞാൽ 4-ാം ട്രാക്കിലെ നടുഭാഗം 1952 നെഹ്റു ട്രോഫി.

0: യുടെ ചരിത്രം കുറിച്ച് ചാക്കോ മാമൻ ചാക്കോ മാപ്പിള മാട്ടുവിന്റെ നേതൃത്വത്തിൽ നടുഭാഗം ബോട്ട് ക്ലബ്ബ് ഒന്നാം സ്ഥാനം നൽകുകയുണ്ടായി. അങ്ങനെയാണ് നെഹ്റു ട്രോഫിയുടെ ഉത്ഭവം തന്നെ പറയാം. 1952 ശേഷം 2019 നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് നടുഭാഗം. അതേപോലെ വിയപുരം വള്ളം നമുക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോട്ടോ ഫിനിഷ് നമുക്ക് എല്ലാവരുടെയും ഓർമ്മയിലുള്ളതാണ്. അത് തുഴയുന്നത് ഈ കുട്ടനാടിന്റെ പുന്നോമനക്കൽ UBC കൈനേരിയാണ്. UBC കൈനേരിയെ കുറിച്ച് പറഞ്ഞാൽ നെഹ്റു ട്രോഫിയുടെ ഉയരത്തിൽ 12 തവണ നിരവധി ഹാട്രിക്കുകൾ സ്വന്തമാക്കിയ ക്ലബാണ്. 1964 PK തങ്കച്ചന്റെ നേതൃത്വത്തിൽ, 65 വീണ്ടും പാർത്ഥസാരഥിയിൽ, 1968 പാർത്ഥസാരഥിയിൽ, 70 കല്ലുപ്പറമ്പിൽ, 76 കാരിച്ചാലിൽ, 79 ആയാപറമ്പിൽ, അങ്ങനെയാണ് 89, 90, 91 ഹാട്രിക് ചമ്പക്കുളത്തിൽ AK ലാൽസന്റെ നേതൃത്വത്തിൽ, 93 കല്ലുപ്പറമ്പിൽ, 2014 ചമ്പക്കുളത്തിൽ. അങ്ങനെ രജത രേഖ രചിക്കാൻ തയ്യാറായി നിൽക്കുന്ന വള്ളമാണ് ക്ലബാണ് UBC കനകരി. അങ്ങനെ പുന്നമടക്കായലിന്റെ ഈ തിരശീല വീഴാൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തിരശീല വീഴുമ്പോൾ ഈ 4 പടക്കുതിരകൾ പായാനായിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ടറുടെ വിസലിനായി കാത്തിരിക്കുകയാണ്. നമ്മുടെ സ്ഥിരകളെ ത്രസിപ്പിക്കുന്ന ഒരു മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം നൽകാൻ ബാക്കി ഭാഗത്തിനായി ഞാൻ എന്റെ സുഹൃത്ത് വിനുക്ക് ജോണിന് കൈമാറുകയാണ് മൈക്ക്.
1: നന്ദി ഡോക്ടർ GS വിനോദ്. എല്ലാവരും കാത്തിരുന്ന സുന്ദര നിമിഷത്തിനിതാ പുന്നമടക്കായൽ വേദി ഒരുങ്ങുകയാണ്. രാവിലെ മുതൽ തുടങ്ങിയ മത്സരം, മാസങ്ങളോളം നടന്ന കഠിനമായ പരിശീലനം, ഇതെല്ലാത്തിന്റെയും അവസാനം ശുഭപര്യവസായി എന്നെഴുതി കാണിക്കുന്ന ഒരു സന്തോഷം നിറഞ്ഞ ചിത്രത്തിന്റെ അവസാനം പോലെ ഇതാ സുന്ദരമായ ഒരു സമാപനത്തിനായി, വളരെ മനോഹരമായ ഒരു സമാപനത്തിനായി തിരിതെളിയുകയാണ്. കാട്ടരുവികളും കായലോളങ്ങളും കാവും കുളവും നിറഞ്ഞ കേരള നാടിന്റെ കീർത്തി കൊടുമുടികൾക്കപ്പുറം എത്തിച്ച കായൽ പരപ്പിലെ കായിക മാമാങ്കത്തിന്റെ കലാശപ്പോരിന് കായൽക്കരയിലെ കാണികൾ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുമ്പോൾ ഇതാ നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഫൈനൽ മത്സരം. ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം, രണ്ടാം ട്രാക്കിൽ വീയപുരം, മൂന്നാം ട്രാക്കിൽ അരോമ, നാലാം ട്രാക്കിൽ നടുഭാഗം. വീയപുരത്തിനും നടുഭാഗത്തിനും പറയാൻ രണ്ട് നെഹ്റു ട്രോഫികൾ ഉണ്ടെങ്കിൽ മേൽപ്പാടത്തിനും അരോമയ്ക്കും ഇക്കുറി നേടാൻ പോകുന്നത് ആദ്യത്തെ നെഹ്റു ട്രോഫി ആയിരിക്കും. ചരിത്രമുറങ്ങുന്ന 4 ബോട്ട് ക്ലബ്ബുകൾ ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്നു. ചരിത്ര പ്രസിദ്ധമായ 4 കളിവള്ളങ്ങൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നു. ഒരേപോലെ ഒന്നിച്ചൊന്നായി മുന്നേറുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ വർഷമേറ്റ മുറിവിന് ഇത്തവണ മധുര പ്രതികാരം നൽകുവാനായി ഇതാ ഒന്നാം ട്രാക്കിലൂടെ ആവേശുജ്വലമായ പോരാട്ടം നടത്തുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടത് ഇക്കുറി ചരിത്ര വിജയമായി മാറ്റാനായി പള്ളാത്തുരുത്തിയും, കഴിഞ്ഞ കുറച്ചു കാലമായി കപ്പില്ലാതെ നടക്കുന്നവർ എന്ന പേരുമായി നടക്കുന്നവർ ഇതാ UBC കൈനഗരി. നെഹ്റു ട്രോഫി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ ബോട്ട് ക്ലബായ UBCയുടെ വലിയ തിരിച്ചുവരവാകുമോ? അതോ അരോമയുടെ ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മുത്തമിടാനായി മാത്രം കച്ചകെട്ടിറങ്ങിയ ഒരുപറ്റം പേരുടെ തിരിച്ചുവരവാകുമോ? ചരിത്രമാകുമോ PBC പുന്നമട? കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡിന്റെ ബലത്തിൽ രണ്ടാം സമ്മാനം കരസ്ഥമാക്കേണ്ടി വന്ന പുന്നമടയുടെ സ്വന്തം പുലുക്കുട്ടികളുടെ വിജയമാകുമോ? എന്താണെങ്കിലും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് ചരിത്രമാകും, തങ്കലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ചരിത്രമാകും. തുടർന്നുള്ള വിവരങ്ങൾക്കായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് മൈക്ക് കൈമാറുന്നു.
2: ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് അഡ്വക്കേറ്റ് ഡോക്ടർ പ്രഭു മാത്യു മാന്യ ശ്രോതാക്കൾക്ക് വിവരണം നൽകുന്നു. തണുത്തുറഞ്ഞു നിൽക്കുന്ന പ്രകൃതി, മേൽപ്പാടും വീയപുരവും അരോമായും നടുഭാഗവും തമ്മില് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. കരിങ്കുഴലിയെ പോലെ കാണപ്പെടുകയാണ് പുന്നമട കായല്, കാമിനിയെ പോലെ കാണപ്പെടുകയാണ് പുന്നമട കായല്, മാനസ നന്ദിനിയെ പോലെ കാണപ്പെടുകയാണ് ഈ തടാകം കണ്ടാല്. ഇതാ അല്ലയോ കാവ്യ ദേവതേ, നീ ഒരു വനമോഹിനിയാണോ, ദേവാംഗനയാണോ, കാവ്യ ദേവതയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. ഇതാ മദനൻ പുഷ്പശരം, മദന്റെ പുഷ്പശരം പോലെ അങ്ങനെ കടന്നു വരുന്ന ജലരാജാക്കന്മാരുടെ സ്പർശനം കൊണ്ട് നിന്റെ നീലോൽപലമിഴി കൂമ്പിപ്പോയോ, നിന്റെ നീലോൽപലമിഴി അടഞ്ഞു പോയോ? ഇല്ല, മേൽപ്പാടവും വീയപുരവും അരോമായും നടുഭാഗവും തമ്മിൽ UBC കൈനഗിരിയുടെ വീയപുരവും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും അരോമ ബോട്ട് ക്ലബിന്റെ അരോമായും PBC പുന്നമടയുടെ നടുഭാഗവും തമ്മിൽ ഈ ഫൈനൽ മത്സരത്തിൽ 2026 നെഹ്റു ട്രോഫി മത്സരത്തിൽ, അന്തിമ മത്സരത്തിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏത് ജലരാജാവിന്റെ കഴുത്താടയിലാണ് ഈ സ്വർണ്ണവാല്യം ചാർത്തുക പുന്നമട കായലെ? അതെ, കളഹംസങ്ങൾ പോലെ കടന്നു വരുന്ന ചുണ്ടൻ വള്ളങ്ങൾ, സ്വപ്ന വരവർണ്ണിനിയായ ഈ സരോവരം, ഒന്നാം ട്രാക്കിലൂടെ മേൽപ്പാടം, രണ്ടാം ട്രാക്ക്

0: വീയപുരം, മൂന്നാം ട്രാക്കിൽ അരോമ, നാലാം ട്രാക്കിൽ നടുഭാഗം, നാല് വള്ളങ്ങൾ ഒരുപോലെ കടന്നു വരികയാണ്. സ്വർണപ്രഭയിൽ മുങ്ങിക്കുളിച്ച് സ്വപ്ന സുന്ദരിമാരെ പോലെ, സ്വപ്ന റാണിമാരെ പോലെ, സ്വപ്ന കുമാരിമാരെ പോലെ വർദ്ധിത വീരത്തോടെ കടന്നു വരുന്ന നാല് ജല രാജാക്കന്മാര്, ചരിത്രമുള്ള ജല രാജാക്കന്മാര്. മേൽപ്പാടം വീയപുരം, അരോമ നടുഭാഗം, ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം, രണ്ടാം ട്രാക്കിൽ വീയപുരം, മൂന്നാം ട്രാക്കിൽ അരോമ, നാലാം ട്രാക്കിൽ ചരിത്രമുള്ള നടുഭാഗം. 1952 ഇതംപ്രഥമമായി പ്രധാനമന്ത്രിയിൽ നിന്ന് ട്രോഫി നേടിയ നടുഭാഗമേ നീ ചരിത്രം സൃഷ്ടിക്കുമോ? ഇതാ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. പ്രകൃതി പോലും സ്തംഭിച്ചു നിൽക്കുന്നു. ഇവിടെ ആകെ നീലിമയിൽ ഉറങ്ങിക്കിടക്കുന്നു. അതിസുന്ദരമായ പോരാട്ടം, ചുണ്ണ ചുണ്ടൻ വള്ളങ്ങളുടെ ചാലക ശക്തി, സുവർണ ചഷകം പോലെ. ഇതാ നെഹ്റു ട്രോഫി, ഈ സുവർണ ചഷകം ആരാണ് ചുണ്ടോട് ചേർത്ത് പിടിക്കുക? മേൽപ്പാടം വീയപുരം, അരോമ നടുഭാഗം, ഉഗ്രൻ പോരാട്ടം, ഉജ്ജ്വലമായ മത്സരം. പ്രകൃതി പോലും തണുത്തുറഞ്ഞു നിൽക്കുകയാണ്. രാസ്യ നർത്തന ഭാവമൊക്കെ മാറിക്കഴിഞ്ഞു. അൽപ്പാടം വീയപുരം മുന്നോട്ട്, അല്ല മേൽപ്പാടം, അല്ല അരോമ, അല്ല നടുഭാഗം വീയപുരം, നടുഭാഗം അല്ല അരോമ, നടുഭാഗം വീയപുരം. പറയാനൊക്കത്തില്ല. സുന്ദരമായ, അതിമനോഹരമായ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തില് ഇത്ര സുന്ദരമായ ഒരു മത്സരം നടന്നിട്ടില്ല. കമന്റേറ്റർമാരെ പോലും അത്ഭുതപ്പെടുത്തിയ പ്രകടനം, അത്ര സുന്ദരമായിരുന്നു. ഇതിന്റെ തുടർന്നുള്ള വിവരണത്തിന് എന്റെ സുഹൃത്ത് ശ്രീ ഭദ്രൻ വടക്കുപറമ്പിന് മൈക്ക് കൈമാറും.
1: ആവേശകരമായ, സുന്ദരമായ ഒരു ജലയുദ്ധത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പുന്നവട കായലിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ ആവേശത്തിന്റെ ഊസ്മരിക മാസ്മരിക അന്തരീക്ഷത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാ വള്ളംകളി പ്രേമികളും അന്തം വിട്ടുപോകുന്ന പ്രകടനമാണ് നമ്മൾ കണ്ടത്. ഉജ്ജ്വലമായ പ്രകടനം. മേൽപ്പാടവും വീയപുരവും ആരോമ നമ്പർ വണ്ണും നടുഭാഗവും, ഇതിലാരാണ് വിജയിയെന്ന് ജഡ്ജസ് തന്നെ തീരുമാനിക്കണം. ടൈമർ വെച്ച് തന്നെ തീരുമാനിക്കണം. മൈക്രോ സെക്കൻഡ് വെച്ച് തീരുമാനിക്കണം. അത്രയ്ക്ക് മനോഹരമായ ഒരു ദൃശ്യ വിരുന്ന് സമ്മാനിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, 72 നെഹ്റു ട്രോഫിയുടെ ജലമാമാങ്കത്തിന് ഇവിടെ തിരശ്ശീല വീഴാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇനി നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾ ഉൾപ്പെടെ ഇവിടെ കാത്തു നിൽക്കുന്നു. വിജയികൾക്ക് സമ്മാനദാനം നൽകുന്നു. നല്ലൊരു ജലയുദ്ധം, നല്ലൊരു ജലമാമാമം കണ്ട് സ്നേഹത്തോടെ, ആവേശത്തോടെ, സന്തോഷത്തോടെ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്ന പ്രിയപ്പെട്ട വള്ളംകളി പ്രേമികൾ തീർച്ചയായും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ആ ജലചക്രവർത്തിമാരുടെ ഫിനിഷിംഗ് പോയിന്റ് ടൈം ഇവിടെ എഴുതി കാണിക്കുന്നു. അരോമ നമ്പർ 1 ഉൾപ്പെടെയുള്ള ടീമുകളുടെ ആ ടൈമിംഗ്, ആ റിസൾട്ട്, ആ ദൃശ്യ വിരുന്ന് നമുക്ക് സ്ക്രീനിൽ തെളിഞ്ഞ് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മത്സര വിജയികൾക്കുള്ള നെഹ്റു ട്രോഫിയുടെ സമ്മാനദാന ചടങ്ങ് വേദിയിൽ ആരംഭിക്കും. ഏതായാലും പ്രിയപ്പെട്ടവരെ, 72 വള്ളങ്ങൾ പങ്കെടുത്ത 72 നെഹ്റു ട്രോഫി ജലമാമാങ്കം ഇവിടെ പൂർണ്ണമാകുകയാണ്. തീർച്ചയായും ഒരുപാട് സ്നേഹത്തോടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ വിവരങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തരാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. സ്നേഹത്തോടെ ഞങ്ങൾ ആ ദൗത്യം നടപടിയോടുകൂടി ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് സന്തോഷത്തോടെ ഈ ജലോത്സവത്തിൽ പങ്കെടുത്ത സ്വദേശികളും വിദേശികളുമായിട്ടുള്ള പ്രിയപ്പെട്ടവർ ഇവിടെ റിസൾട്ട് എഴുതി കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് കാണിച്ചിരിക്കുന്നത് അരോമയാണ്, നടുഭാഗമുണ്ട് രണ്ടാമത്, വീയപുരമുണ്ട് മൂന്നാമത്, മേൽപ്പാടം ചുണ്ടനുണ്ട് നാലാമത്. അതില് 4:23 328 മൈക്രോ സെക്കൻഡുമായി അരോമ നമ്പർ 1 നിൽക്കുന്നു. തൊട്ടടുത്ത സ്ഥാനങ്ങളിലായി പ്രിയപ്പെട്ടവർ നിൽക്കുമ്പോൾ ആകാശവാണി നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ ഈ നല്ല ജലോത്സവത്തിന്റെ ദൃശ്യവിരുന്ന് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിൽ ഞങ്ങളും ഒപ്പം നിങ്ങളും കൃതാർത്ഥരെന്ന് വിശ്വസിക്കുന്നു. ആവശ്യത്തിന്റെ അധികമായി സ്നേഹത്തോടെ ഇനിയും നിങ്ങളിലേക്ക് എത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനിയും 2027 ജലമേളയിൽ നമുക്ക് കാണേണ്ടതുണ്ട്. തീർച്ചയായും വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ സന്തോഷമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. നല്ല മത്സര വള്ളംകളി ഇനിയും ഒരുപാട്. ലോകത്തിലെ ഏറ്റവും വലിയ ജലമാമാങ്കമാണ് നെഹ്റു ട്രോഫി. ആ നെഹ്റു ട്രോഫിക്ക് പര്യവസാനം കുറിച്ച ഈ നിമിഷത്തിൽ പ്രിയപ്പെട്ടവരെല്ലാവരും വളരെയധികം ആനന്ദത്തിലാണ്, സന്തോഷത്തിലാണ്. കാരണം വളരെ മനോഹരമായ ഒരു ജലയുദ്ധമാണ് നമ്മൾക്ക് മുന്നിലൂടെ പ്രിയപ്പെട്ട വള്ളങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയത്. ആവേശത്തിന്റെ മുത്തുമണികൾ വാരിയെറിഞ്ഞ നല്ല മനോഹരമായ

0: ദൃശ്യം ഇരുന്ന് നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ടീമുകൾക്കും നല്ല നല്ല അന്തരീക്ഷം നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട നമ്മുടെ വള്ളങ്ങൾക്കും ഒരുപാട് സന്തോഷമറിയിക്കുമ്പോൾ ഇവിടെ റിസൾട്ട് നമുക്ക് സ്നേഹത്തോടെ എത്തിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഔദ്യോഗികമായിട്ടുള്ള റിസൾട്ട്, സ്വാഭാവികമായിട്ട് ഫൈനൽ മത്സരങ്ങൾ മൂന്ന് നടന്നത്, അതായത് സെക്കൻഡ് ലൂസേഴ്സ്, തേർഡ് ലൂസേഴ്സ്, ലൂസേഴ്സ് ഫൈനലുകൾ, ഏതാണ്ട് എല്ലാം ഒരു ജലയുദ്ധം. കാരണം 400 കായിക താരങ്ങൾ 4 ചുണ്ടൻ വള്ളങ്ങളിലായി സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ അങ്ങനെ തുഴഞ്ഞു വരുന്ന ആ കാഴ്ച ഏതാണ്ട് ഭൂമി കുലുക്കം അനുഭവപ്പെടുന്നത് പോലെയുള്ള പ്രതീതിയാണ് ഇവിടെ നിന്ന് കണ്ട കാണികൾക്ക് അനുഭവപ്പെട്ടത്. തീർച്ചയായും ആ നല്ല അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്ന് നമുക്ക് തുടർന്നുള്ള 2027 ജലമാമാങ്കത്തിന് ഒരിക്കൽ കൂടി ഒത്തുകൂടാമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ തിരിച്ച് ശ്രോതാക്കളെ ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ട ഞങ്ങളോടൊപ്പം സഹകരിച്ച ഞാൻ ഭദ്രൻ വടക്കുംപുറം, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് പ്രഭു മാത്യു, ബിച്ചു എക്സ് മലയിൽ ബിനു കെ ജോൺ, അതോടൊപ്പം ഡോക്ടർ വിനോദ് ഉൾപ്പെടെയുള്ള ആളുകൾക്കും, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ടെക്നീഷ്യന്മാർ, ഞങ്ങളുടെ റേഡിയോ നിലയത്തിന്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരം ആകാശവാണിയുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം എക്സിക്യൂട്ടീവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സന്തോഷ് സാർ, ഉണ്ണികൃഷ്ണൻ സാറ്, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എല്ലാ ഷിബു സാറ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുന്നു. ഒപ്പം തീർച്ചയായും ഒരിക്കൽ കൂടി 2027 വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തോടെ തൽക്കാലം വിട പറയുന്നു, തിരിച്ച് സ്റ്റുഡിയോയിലേക്ക്.
1: ആലപ്പുഴ പുന്നമട കായലിൽ നടന്ന 72nd നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം 2026 ദൃക്സാക്ഷി വിവരണമാണ് കേട്ടത്. വിവരണം നൽകിയത് അഡ്വക്കേറ്റ് പ്രഭു മാത്യു, ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ, വിനു കെ ജോൺ, ഭദ്രൻ ടി ബി, ഡോക്ടർ ജി എസ് വിനോദ് കുമാർ എന്നിവർ.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, കൂൺ കൃഷിയിൽ നിന്ന് സംരംഭകത്വത്തിലേക്ക് താജി നിസയുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോളവില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി മ്യൂസിക് ടൈം, 8:00 നാടകം ഇങ്ങനെയും ഒരു ഓണം, രചന TV സുഗതകുമാരി, സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ, ശബ്ദം നൽകിയവർ ആര്യാട് ഗോപാലകൃഷ്ണൻ, എസ് ഹരികുമാർ, അണ്ടൂർകോണം വാഹിദ്, KPAC പുഷ്പലത, എസ് ഉഷ, കെ സാവിത്രിയമ്മ, ദുർഗാരാജു, ശ്രീനാഥ് സുബ്രഹ്മണ്യം, വിഷ്ണു വിജയകുമാർ, അഞ്ജിത. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 ഓണം കഥാവേള, പി സുരേന്ദ്രൻ അവതരിപ്പിക്കുന്ന കഥ, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ ശ്രേയസ് നാരായണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, എസ് ആർ രാജശ്രീ വയലിൻ, എ ബാലകൃഷ്ണ കമ്മത്ത് മൃദംഗം, വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഘടം. 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടി, 11:15 മുതൽ FM ഗോൾഡ് ഡൽഹിയിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ KV ദേവ് അവതരിപ്പിച്ചത്, 6:00 ഉഷമലരി ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ എഴുതിയ കവിത അഗ്നിപൂജ, ആലാപനം ശിവപ്രിയ ശ്രീജിത്ത്, 6:15 ഉദയഗീതം, ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെട്രോപൊളിറ്റൻ ചർച്ച് സ്ക്വയർ അവതരിപ്പിക്കുന്നു, 6:30 പ്രഭാതബേരി, 7:00 ഓണം കവിതാ നേരം, ഷീജ വക്കം അവതരിപ്പിക്കുന്ന കവിത, 7:05 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 118

എട്ടാം ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. 9:00 ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം, ഭക്ഷ്യസുരക്ഷാ നിയമം 2006. അഡ്വക്കേറ്റ് ഡോക്ടർ ബിനു പി എം തോട്ടത്തിൽ സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ബാലലോകം. തിരുവനന്തപുരം ഗവൺമെന്റ് കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 എന്തരോ മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതിൽ പുതുക്കോട് കൃഷ്ണമൂർത്തി. 12:00 ഏകതാര, ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ചെറിയ വീഴ്ചകളിൽ തന്നെ അസ്ഥികൾ പൊട്ടുന്നത് എന്തുകൊണ്ട്, കുട്ടികളിലെ കാലുകളിലെ വളവ്, വേണ്ടത്ര ഉയരമില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഡോക്ടർ എസ് ബിമൽകുമാർ സംസാരിക്കുന്നു. 1:00 ആവണി പൊന്നൂഞ്ഞാൽ, ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 2:45 ഹരിതവാണി, ലിംഗസമത്വം ജൈവ വൈവിധ്യ പരിപാലനത്തിൽ ഡോക്ടർ അഖില എസ് നായർ സംസാരിക്കുന്നു. 3:00 ചലച്ചിത്രഗാനങ്ങൾ. 4:00 സായന്തനം, തിരുവനന്തപുരം ഉണർവ് വയോജന വകുപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 4:30 സൺഡേ സെലക്ഷൻ. 5:00 മൊഴിയുറവകൾ. തിരുവനന്തപുരം ജില്ലയിലെ കല്ലാർ വനമേഖലയിലെ കാണിക്കാർ അവതരിപ്പിച്ച തനത് ഗാനങ്ങൾ. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 കോട്ടുകോണം ജെ ജെ ഗോഡ്സണും സംഘവും പാടുന്ന ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും, കാർഷിക വിളകളിലെ മണ്ണ്ജന്യ രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ ഷെറിൻ എ സലാമുമായി അഭിമുഖം. 7:35 യുവവാണി, അഞ്ജു ജിജോ എഴുതിയ കഥ, അഖിൽ പുതുശ്ശേരി എഴുതി അവതരിപ്പിച്ച കവിതകൾ, നിയുക്ത പ്രവീൺ അവതരിപ്പിച്ച പുസ്തക നിരൂപണം. 8:00 നാട്ടുചിന്ത, സുമാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിപ്പാട്ട്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 9:15 ഓണം കഥാവേള, മോബിൻ മോഹൻ അവതരിപ്പിക്കുന്ന കഥ. 9:30 അക്ഷര സൌരഭം, തിരുവോണത്തിന്റെ തിരുവരങ്ങിൽ, രചന എൻ വി സുകുമാരൻ. 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭയിൽ വിദുഷി പ്രതിമ തിലക് അവതരിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.1. അറിയിപ്പ് കഴിഞ്ഞു.

0: സമയം 6 മണി കഴിഞ്ഞ് 19:55. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക സുഷമ കുമാരി. ആദൌ മുഖ്യ വാർത്താഃ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത് ഷാഹ സിലിഗുഡി നഗരെ വരിഷ്ഠൈഃ ഗോരഖാനേതൃഭിഃ സഹ മേളനം അകരോത്. വാർത്താകാരസ്യ പങ്കജ് സിംഹസ്യ അധ്യക്ഷതായാം സമാഹ്വാനാനാം സമാധാനായ ഉച്ചസ്തരീയ സമിത്യാഃ ഘോഷണ അപി ജാതാ. സർവകാരേണ ചതുർവർഷേഭ്യഃ ന്യൂന ബാലകാനാം കൃതേ ക്ലോർഫെനിറാമീൻ മെലിയേറ്റ് തഥാ ഫിനൈലേ ഫ്രൈൻ ഹൈഡ്രോക്ലോറൈഡ് ഇത്യേതൈഃ യുക്താനാം സർവാണി നിശ്ചിത മാത്രാ സംയോജനാനി നിർമാണേ വിക്രയണേ വിതരണേ ച പ്രതിബന്ധം സ്ഥാപിതം. അദ്യ സായങ്കാലെ ആന്ധ്രപ്രദേശസ്യ വിശാഖപത്തനം നഗരെ ബ്രിക്സ് യുവ മന്ത്രിണാം സഭാ ആരഭ്യതേ. ഭാരതഃ സോമാലിയാദേശേന സഹ ദ്വാവിംശതിഃ ഭാരതീയ നാവികൈഃ സഹ വിദേശീയ ധ്വജയുക്തയോഃ വാണിജ്യിക നൗകായാനയോഃ അപഹരണസ്യ വിഷയേ ചർച്ചാം കരോതി. അപി ച BWF ബാഡ്മിന്റൺ വിശ്വസ്പർധായാം ഭാരതീയ മഹിളാ ഡബിൾസ് യുഗ്മസ്യ ത്രിസാ ജാലീ ഗായത്രീ ഗോപീചന്ദയോഃ തഥാ ചീനദേശസ്യ ലിയു ഷേങ് ഷു ടെൻ നിംഗ് ഇത്യേതയോഃ മധ്യേ ഉപാന്ത്യചക്രീയ സ്പർധ സമ്പ്രതി നവദില്യാം പ്രചലതി. പശ്ചിമബംഗസ്യ പർവതീയക്ഷേത്രാണാം സർവൈഃ പക്ഷധാരകൈഃ

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പുന്നമടക്കായലിൽ ചരിത്രം എഴുതിയ അരോമ. 72nd നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓണത്തെ വരവേൽക്കാനൊരുങ്ങിയ മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ടുകൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലംകൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. നടുഭാഗത്തിനാണ് 2nd സ്ഥാനം. ബിയപുരം 3rd സ്ഥാനവും നേടി. 4:23, 328 മൈക്രോ സെക്കൻഡാണ് അരോമ ചുണ്ടന്റെ ഫിനിഷിംഗ് സമയം. തൊട്ടുപിന്നിൽ 4:23, 448 മൈക്രോ സെക്കൻഡിൽ നടുഭാഗവുമെത്തി. 4:23, 770 മൈക്രോ സെക്കൻഡിൽ ബിയപുരം 3rd എത്തി. വിശദാംശവുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
7: പുന്നമടക്കായലിനെ കീറിമുറിച്ച് ജലരാജക്കന്മാർ കുതിച്ചു വാഞ്ഞപ്പോൾ ഇരുകരകളിലും നിറഞ്ഞിരുന്ന ജനക്കൂട്ടം ആവേശത്താൽ ആർപ്പുവിളികൾ മുഴക്കി. ചുണ്ടന്മാർ പ്രാഥമിക തലത്തിൽ മുതൽ തീ പാർന്ന പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടും മുഴക്കി വള്ളംകളി പ്രേമികൾ തുറച്ചിൽക്കാർക്ക് കരുത്തു പകർന്നു. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷിംഗ്. പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടവും UBC കനകിരിയുടെ വിയപുരവും കൊല്ലം അരോമ ബോട്ട് ക്ലബിന്റെ അരോമയും പുന്നമട PBCയും NCFC ബോട്ട് ക്ലബും തുടങ്ങിയ നടുഭാഗവും തീ പാർന്ന പോരാട്ടത്തിലൂടെയാണ് ഫൈനലിൽ എത്തിയത്. ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലും കടുത്ത മത്സരമാണ് ഉണ്ടായത്.
6: രാജ്യത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പ്രധാന വള്ളംകളിയാണ് നെഹ്റു ട്രോഫിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 72nd നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ മത്സരം മലയാളികൾക്ക് ഒന്നിച്ചുകൂടാനുള്ള വലിയൊരു അവസരമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കർണാടകയും കേരളവും സഹോദര സംസ്ഥാനങ്ങളാണെന്നും മഹത്തായയും ജലമേളയിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ചടങ്ങിൽ മുഖ്യ അതിഥിയായ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞു. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഉത്രട്ടാതി വള്ളംകളി. ജലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് ആറന്മുളയിൽ ചേർന്ന അവലോകന യോഗത്തിൽ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അന്തർ സർക്കാർ കമ്മീഷന്റെ 27th യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി ഡോ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യഘട്ടമായി എല്ലാ ജില്ലകളിലും ഓരോ ആശുപത്രിയിൽ സേവനം ആരംഭിക്കും. ശേഷം ഘട്ടംഘട്ടമായി വ്യാപിപ്പിക്കും. ഇതോടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ നിരക്ക് നിയന്ത്രിക്കാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന കേരള പോലീസ് ബാൻഡ് യൂണിറ്റിലേക്ക് നിയമനം ലഭിച്ച ആദ്യ ബാച്ചിലെ 126 പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് പെരൂർക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ നടന്നു. പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിച്ചു. കേരള പോലീസിന് ഇത് ചരിത്രപരവും അഭിമാനകരവുമായ മുഹൂർത്തമാണെന്നും സമൂഹത്തോട് എപ്പോഴും മാന്യമായും സഹാനുഭൂതിയോടെയും പെരുമാറുക എന്നത് ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്റെയും കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലത്തെ വിലക്കയറ്റവും സാധനങ്ങളുടെ ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിപണിയേക്കാൾ 30% വരെ വിലക്കുറവിൽ ഈ ചന്തകളിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദീഖ് അറിയിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും തിരുവനന്തപുരം കുടപ്പനക്കുന്ന് കൃഷിഭവനിൽ മന്ത്രി നിർവഹിച്ചു. ഹോട്ടൽ കോർപ്പ് വഴി കർഷകർക്ക് നൽകാനുണ്ടായിരുന്ന 2,73,00,000 രൂപയുടെ കുടിശ്ശിക വിതരണം ആരംഭിച്ചതായും VFPCK വഴിയുള്ള കുടിശ്ശിക ഈ മാസത്തിനകം കൊടുത്തു തീർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340+ കലാപരിപാടികളാണ് അരങ്ങേറുക. 3,000+ കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായി എത്തും. സംസ്ഥാന ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കോവളത്ത് നിന്നാരംഭിച്ച പതാക ഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിനുശേഷം നാളെ കനകക്കുന്നിൽ സമാപിക്കും. വൈകുന്നേരം 6 മന്ത്രി PC വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നഗരത്തിലെ വൈദ്യുതാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി K.മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള പ്രധാന വീഥികളും സർക്കാർ മന്ദിരങ്ങളും ദീപപ്രഭയിൽ അലങ്കൃതമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
6: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഇടുക്കി മൂന്നാർ മാട്ടുപ്പെട്ടി ഡാമിൽ മാസങ്ങളായി നിർത്തിവച്ചിരുന്ന ബോട്ടിംഗ് വീണ്ടും ആരംഭിച്ചു. വെള്ളമില്ലാതെ നിലച്ച ബോട്ടിംഗ് പുനരാരംഭിച്ചതോടെ ഓണാഘോഷത്തിന് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടാവും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
9: മാട്ടുപ്പെട്ടിയുടെ കാഴ്ചകൾ ഇനി വെള്ളത്തിലൂടെയും ആസ്വദിക്കാം. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് മാട്ടുപ്പെട്ടി ഡാമും ഇവിടുത്തെ ബോട്ടിംഗ് സൌകര്യങ്ങളും. ശാന്തമായ ജലാശയത്തിലൂടെയുള്ള ബോട്ട് യാത്രയിൽ ചുറ്റുമുള്ള പച്ചപ്പും മലനിരകളുടെ മനോഹര കാഴ്ചകളും ആസ്വദിക്കാം. ബോട്ടിംഗ് വീണ്ടും തുടങ്ങിയതോടെ മാട്ടുപ്പെട്ടിയിൽ സഞ്ചാരികളുടെ തിരക്കിനും ആവേശത്തിനും വീണ്ടും ചൂടേറി. നാളുകളായി കാത്തിരുന്ന ബോട്ടിംഗ് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് സഞ്ചാരികളും. മാട്ടുപ്പെട്ടിയുടെ വിനോദസഞ്ചാര ഭൂവളത്തിൽ വീണ്ടും ബോട്ടിംഗ് സജീവമാകുമ്പോൾ സഞ്ചാരികൾക്കും ഇനി യാത്രയുടെ ആസ്വാദനം ഇരട്ടിയാകും.
6: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. FIS ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 മത്സരം. പാകിസ്ഥാനെ 5-3 പരാജയപ്പെടുത്തി ഇന്ത്യ പൂൾ ഡിയിൽ രണ്ടാം സ്ഥാനത്താണ്. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി പട്ടത്തുള്ള ജില്ലാ ക്വാളിറ്റി കൺട്രോൾ ഓഫീസിൽ ആരംഭിച്ച ഇൻഫർമേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി നിർവഹിച്ചു. പുന്നമടക്കായലിൽ ചരിത്രമെഴുതി അരോമ. 72nd നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായി കൊല്ലത്തിന്റെ അരോമ ചുണ്ടൻ. കേന്ദ്ര വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി K.മുരളീധരൻ. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. ഓണസമൃദ്ധി കർഷക ചന്തകൾക്ക് തുടക്കം. ഓണം വാരാഘോഷത്തിന് പകിട്ട് കൂട്ടാൻ തലസ്ഥാന നഗരി നാളെ മുതൽ ദീപാലങ്കൃതമാകും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
8: ആകാശവാണി, നമസ്കാരം.
10: തിരക്കേറിയ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. വിരമിക്കൽ കാലം വിശ്രമത്തിനുള്ളതല്ല, മറിച്ച് മണ്ണിലേക്കിറങ്ങാനുള്ള അവസരമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് വെള്ളായണി കാർഷിക സർവകലാശാലയിലെ മുൻ അധ്യാപകനായ ഡോക്ടർ വിൽസൺ. തിരുവനന്തപുരം ജില്ലയിലെ നേമം കാക്കാമൂലയിലെ വിൻ ഡെയിൽ എന്ന തന്റെ ഫാമിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വിജയിപ്പിച്ച് കാർഷിക മേഖലയ്ക്ക് തന്നെ മാതൃകയായിരിക്കുകയാണ് ഇദ്ദേഹം. അധ്യാപനം പോലെ തന്നെ മഹത്തരവും അഭിമാനമുള്ളതുമാണ് കൃഷി എന്നതാണ് ഡോക്ടർ വിൽസന്റെ സങ്കല്പം. തൈകൾ നട്ട് 10 മാസത്തിൽ തന്നെ പൂവിടുകയും 11 മാസത്തിൽ വിജയകരമായി വിളവെടുപ്പ് നടത്താനും സാധിച്ചു. ജൈവവളങ്ങൾ മാത്രമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. നിലവിൽ കിലോയ്ക്ക് 200 രൂപയിലധികം വില ലഭിക്കുന്ന വിദേശ പഴവർഗ്ഗമായ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലൂടെ മികച്ച വരുമാന സാധ്യതയാണ് തുറന്നുകിട്ടിയിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിനു പുറമെ റംബൂട്ടാൻ, മാവ്, പ്ലാവ് തുടങ്ങിയവയും ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലുണ്ട്. കൃഷി വെറുമൊരു തൊഴിലല്ല, മറിച്ച്

0: വലിയൊരു അഭിമാനവും ജീവിതമാർഗവുമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ വിജയം. നാടിന് പ്രചോദനമാകുന്ന ഇത്തരം സംരംഭങ്ങൾ വരും തലമുറയെ മണ്ണിലേക്ക് തിരിച്ചെത്തിക്കാൻ സഹായിക്കുമെന്നതിൽ സംശയമില്ല. കേരളത്തിന് അഭിമാന നിമിഷം. പ്രതിരോധ മേഖലയിൽ ചരിത്രം കുറിച്ച് കെൽട്രോൺ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ മേഖലയ്ക്ക് ആവശ്യമായ അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങൾ വികസിപ്പിച്ചിരിക്കുകയാണ് കെൽട്രോൺ. പൊതുമേഖലാ വ്യവസായ വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോടെ നടപ്പാക്കിയ ഈ പദ്ധതിയിലൂടെ തദ്ദേശീയ സാങ്കേതികവിദ്യയിൽ പുതിയൊരു അധ്യായമാണ് കുറിക്കപ്പെട്ടിരിക്കുന്നത്. കപ്പലിന്റെ കൃത്യമായ വേഗത അളക്കുന്നതിനുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ലോഗ്, കപ്പലുകൾ സഞ്ചരിക്കുമ്പോൾ അതിന് താഴെയുള്ള ആഴം നിർണ്ണയിക്കാൻ സഹായിക്കുന്ന എക്കോ സൌണ്ടർ, കപ്പലും അന്തർവാഹിനിയും തമ്മിലുള്ള ആശയവിനിമയത്തിന് സഹായിക്കുന്ന അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിവയുടെ നിർമ്മാണത്തിനായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ ക്വാളിറ്റി അഷ്വറൻസ് ഓർഗനൈസേഷൻ കെൽട്രോണിന് സ്വയം സാക്ഷ്യപത്രാവകാശം നൽകി. വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിലാണ് അഡീഷണൽ ഡയറക്ടർ ജനറൽ റിയർ അഡ്മിറൽ അജിത് തെക്കേപ്പാട്ട്, കെൽട്രോൺ മാനേജിംഗ് ഡയറക്ടർ ശ്രീകുമാർ നായർക്ക് സാക്ഷ്യപത്രാവകാശം കൈമാറിയത്. കൂടാതെ ഇന്ത്യൻ നേവിക്കുവേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇഎം ലോഗ്, കോസ്റ്റ് ഗാർഡിന് വേണ്ടിയുള്ള എക്കോ സൌണ്ടർ എന്നീ ഉപകരണങ്ങൾ കൈമാറുകയും പുതിയ ഓർഡറുകൾ കെൽട്രോൺ ഏറ്റുവാങ്ങുകയും ചെയ്തു. അത്യാധുനിക ഉപകരണങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ സാധിക്കുന്നതുവഴി പ്രതിരോധ മേഖലയിൽ വിദേശ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും. സ്വയം പര്യാപ്തതയിലേക്കും തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലേക്കും കേരളം നടത്തുന്ന ഈ വലിയ ചുവടുവയ്പ്പിനെക്കുറിച്ച് കെൽട്രോൺ മാനേജിംഗ് ഡയറക്ടർ റിട്ടയേർഡ് വൈസ് അഡ്മിറൽ ശ്രീകുമാർ നായർ.
1: കെൽട്രോൺ ITI & AI ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം ഡിഫൻസ്, സ്പേസ് ആൻഡ് പവർ ഇലക്ട്രോണിക്സ് മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. ഡിഫൻസ് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ നേവിയുടെ ഏത് ഷിപ്പ് ഓർ സബ്മറീൻ മാനുഫാക്ചർ ചെയ്യുന്നതിൽ കെൽട്രോൺ അറ്റ്ലീസ്റ്റ് 2-3 എക്യുപ്മെന്റ് അതിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ മുമ്പോട്ട് നോക്കുന്നത് ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെസൽസിന് വേണ്ടിയിട്ടാണ്. ഫ്യൂച്ചർ ഓഫ് വാർഫെയർ ആയിരിക്കും ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെസൽസ്. അതിന്റെ സബ് സോണാർസ് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെസൽസിൽ കെൽട്രോൺ ആയിരിക്കും സോണാർ സൂട്ട് കൊടുക്കുന്നത്. മുമ്പോട്ട് നമ്മൾ നോക്കുന്നത് എല്ലാ ഓട്ടോണോമസ് വെസൽസിലും കെൽട്രോണിന്റെ സോണാർ പ്രവർത്തിക്കണമെന്നാണ്.
0: മരണത്തിന്റെ വക്കിൽ നിന്ന് മറ്റൊരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നത് കേവലമൊരു ജോലിയല്ല. അസാധാരണമായ മനക്കരുത്തും ആത്മസമർപ്പണവും ആവശ്യപ്പെടുന്ന വലിയൊരു ദൌത്യമാണ്. ഇത്തരം ദൌത്യങ്ങൾ ദിവസേന നിർവഹിക്കുന്നവരാണ് നമ്മുടെ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ. അത്തരമൊരു വ്യക്തിയാണ് കൊല്ലം കല്ലുവാതുക്കൽ സ്വദേശിയും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുമായ എസ് ജിതിൻ. 2018 പ്രളയം, 2024 വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം തുടങ്ങി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി കേരളത്തെ നടുക്കിയ പ്രധാന ദുരന്തമുഖങ്ങളിലെല്ലാം മുൻനിര പോരാളിയായി ഇദ്ദേഹമുണ്ടായിരുന്നു. റാന്നി മടത്തരുവി വെള്ളച്ചാട്ടത്തിലെ കുത്തൊഴുക്കിൽപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട 4 പേരുടെ ജീവൻ സ്വന്തം ജീവൻ നോക്കാതെ രക്ഷപ്പെടുത്തിയ ഈ ധീര യുവാവ് വിവിധ കിണർ അപകടങ്ങളിൽ നിന്നായി 9 പേരെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. അധ്യാപികയായ ഭാര്യ ദിവ്യ ജിതിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. കൊല്ലം ജില്ലാ സ്കൂബ ടീമിലെ പ്രധാനിയായ ജിതിൻ ആഴക്കടലിലും കായലുകളിലും നടക്കുന്ന തിരച്ചിലുകളിലും സദാ സജ്ജനാണ്. സമാനതകളില്ലാത്ത ഈ ധീരതയ്ക്ക് 2024 2026 ഫയർഫോഴ്സ് മേധാവിയുടെ സ്പെഷ്യൽ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരങ്ങളും 2026 മുഖ്യമന്ത്രിയുടെ ഫയർ സർവീസ് മെഡലും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്വന്തം സുരക്ഷിതത്വത്തെക്കാൾ മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കുന്ന ജിതിനെപ്പോലുള്ള മനുഷ്യരാണ് സമൂഹത്തിന്റെ യഥാർത്ഥ വെളിച്ചം. ദുരന്തമുഖങ്ങളിൽ സ്വന്തം ജീവൻ തൃണവൽഗണിച്ച് നിരവധി ജീവനുകൾ രക്ഷിക്കുന്ന അഗ്നിരക്ഷാസേനയുടെ ആത്മസമർപ്പണവും സേവന സന്നദ്ധതയും സാമൂഹിക പ്രതിബദ്ധതയുടെ ഉത്തമ ഉദാഹരണമാണ്. വിദ്യാർത്ഥികൾക്കായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റോബോട്ടിക്സ് AI ലാബ് പ്രവർത്തനസജ്ജമായി. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ചെറുന്നിയൂർ മാർത്തോമ സെൻട്രൽ സ്കൂളിലാണ് അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള ലാബ് സ്ഥാപിച്ചിട്ടുള്ളത്. പൂർണ്ണമായും വിദ്യാർത്ഥികൾ നിർമ്മിച്ചതും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതുമായ റോബോട്ടിക്സ് AI ആൻഡ് ഇന്നൊവേഷൻ ലാബ് ഇന്ത്യയിലെ പിന്നാക്ക മേഖലകളിലുള്ള സ്കൂളുകളിലാണ് ലഭ്യമാക്കുന്നത്. ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി രാജ്യത്ത് നിർമ്മിക്കുന്ന 7-ാമത്തെ റോബോട്ടിക്സ് AI ലാബാണ് വർക്കലയിലെ.

0: ഇത് കുട്ടികളിൽ റോബോട്ടിക്സ്, പ്രോഗ്രാമിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ ഭാവി സാങ്കേതിക കഴിവുകൾ വളർത്തിയെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ റോബോട്ടിക്സ് AI പരിശീലന സ്ഥാപനമായ യുണീക് വേൾഡ് റോബോട്ടിക്സിന്റെ സഹായത്തോടെ UAE വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ലാബ് നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും നേതൃത്വം നൽകുന്നത്. ഈ സംരംഭത്തിന് കീഴിൽ രാജ്യത്തുടനീളം പൂർത്തിയായ 7 റോബോട്ടിക്സ് AI ലാബുകളാണ് ഉള്ളത്. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, ഓട്ടോമേഷൻ എന്നീ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പ്രായോഗിക പരിശീലനം നൽകാനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നൂതന പഠന കേന്ദ്രങ്ങളാണ് റോബോട്ടിക്സ് AI ആൻഡ് ഇന്നൊവേഷൻ ലാബുകൾ. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സാങ്കേതിക വിദ്യകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും ഇത്തരം ലാബുകൾ ഏറെ സഹായകമാണ്. വിദേശത്തെ ജോലി അവസാനിപ്പിച്ച് ജന്മനാട്ടിലേക്ക് മടങ്ങുമ്പോൾ സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ കൂടെ നിന്ന 5 വളർത്തുമൃഗങ്ങളെ കൂടെ കൂട്ടി സഹജീവി സ്നേഹത്തിന് മാതൃകയായിരിക്കുകയാണ് ഒരു മലയാളി യുവാവ്. ഇന്തോനേഷ്യയിലെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയ മലപ്പുറം സ്വദേശി ബിനോജും ഭാര്യ ഹൃദികയുമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലിറങ്ങിയത്. വില കൊടുത്തു വാങ്ങിയവയല്ല, പലപ്പോഴായി ദത്തെടുത്തവയാണ് ഈ 5 ജീവനുകളും. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പൂച്ചകളും അയൽവാസികൾ നാടുവിട്ടപ്പോൾ ഒറ്റപ്പെട്ടുപോയ നായ്ക്കളുമെല്ലാം ബിനോജിന്റെ സ്നേഹത്തണലിൽ ഒന്നിക്കുകയായിരുന്നു. പ്രത്യേക അനുമതിയോടെയും സങ്കീർണമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുമായിരുന്നു മലേഷ്യൻ എയർലൈൻസിലെ ഈ യാത്ര. പേപ്പർ വർക്കുകൾക്കും വിമാന ചെലവുകൾക്കുമായി വലിയൊരു തുക വേണ്ടിവന്നെങ്കിലും അതൊന്നും തങ്ങളെ പിന്തിരിപ്പിച്ചില്ലെന്ന് ബിനോജ് വ്യക്തമാക്കുന്നു. വളർത്തുമൃഗങ്ങളെ കേവലം ഒരു വിനോദോപാധിയായി കാണാതെ സ്വന്തം കുടുംബാംഗത്തെപ്പോലെ ചേർത്തണയ്ക്കുന്ന ഇത്തരം അനുഭവങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. മൃഗങ്ങളോട് കരുണ കാണിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയ്ക്ക് ഭക്ഷണം നൽകുന്നത് മാത്രമല്ല, അവയുടെ അവസാന ശ്വാസം വരെ ആ ഉത്തരവാദിത്തം കാത്തുസൂക്ഷിക്കുക എന്നതുകൂടിയാണ് എന്ന വലിയ പാഠമാണ് ബിനോജിന്റെയും കുടുംബത്തിന്റെയും ഈ തീരുമാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: ആകാശവാണി

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് പണമല്ല, സമയമാണ്. പണം നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ വീണ്ടും സമ്പാദിക്കാം, എന്നാൽ കടന്നുപോയ ഒരു നിമിഷം പോലും തിരികെ നേടാനാവില്ല. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അർത്ഥവത്തായി ഉപയോഗിക്കാം. പണം കാത്തുസൂക്ഷിക്കുന്നത് പോലെ തന്നെ സമയത്തെയും വിലമതിക്കാം. കാരണം ജീവിതമെന്നത് സമയത്തിന്റെ മറ്റൊരു പേരാണ്. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് ഈ പരിപാടിയിൽ കോൺ കൃഷിയിൽ നിന്ന് സംരംഭകത്വത്തിലേക്ക് ശ്രീമതി താജുന്നിസയുമായുള്ള ആഭിമുഖം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: കന്നുകാലികൾക്ക് പുല്ലും തീറ്റയും മാത്രം നൽകിയാൽ മതിയോ? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.

0: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
1: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
0: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
1: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
0: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: മണ്ണിൽ വിളയുന്ന പച്ചക്കറികൾക്കും പഴങ്ങൾക്കും പുറമെ മണ്ണിനടിയിലും മരത്തടിയിലും വളരുന്ന വിളകളെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ മണ്ണിൽ വിത്തുപാകാതെ തന്നെ വളരെ കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ കാലയളവിൽ ഉൽപ്പാദിപ്പിക്കാവുന്ന ഒരു അത്ഭുത വിളയുണ്ട്, കൂൺ. ഒരു കാലത്ത് അപൂർവ ഭക്ഷണ വിഭവമായി മാത്രം കണ്ടിരുന്ന കൂൺ ഇന്ന് ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ഭാഗമായും മികച്ച വരുമാന മാർഗമായും മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ ചെറിയൊരു മുറിയിൽ തുടങ്ങി വലിയൊരു വാണിജ്യ സംരംഭമായി വളർത്തിയെടുക്കാൻ കഴിയുന്ന കൂൺ കൃഷി യുവാക്കൾക്കും വനിതകൾക്കും കർഷകർക്കും പുതുതലമുറ സംരംഭകർക്കും വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. അങ്ങനെ കൂൺ കൃഷി ഒരു ചെറിയ കാർഷിക പ്രവർത്തനത്തിൽ നിന്ന് വലിയൊരു സംരംഭകത്വ സാധ്യതയാക്കി മാറ്റിയ ഒരു വനിതയെ നമുക്കിന്ന് പരിചയപ്പെടാം. കൊല്ലം പുനലൂരുള്ള ശ്രീമതി താജുന്നിസ. താജുന്നിസയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ് ആണ്.
3: താജുന്നിസ മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം. മേഡം, താങ്കളൊരു കൂൺ കർഷക ആയിരുന്നു, ഇപ്പോഴും കൂൺ കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഒരു നല്ല സംരംഭകയുമാണ്, ഹൈടെക് മഷ്റൂം ഫാമിലോട്ട് മാറിയിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ ഇതിന്റെ തുടക്കം ഒന്ന് പറയുമോ, എങ്ങനെയാണ് ഈ കൂൺ കൃഷി തുടങ്ങിയത്?
4: കൂൺ കൃഷി എൻ്റെ ഒരു ഫാഷനാണ്. എൻ്റെ 20 വർഷമായി ഞാൻ കൂൺ കൃഷിയിലോട്ട് ഇറങ്ങിയിട്ട്. ഈ 20 വർഷത്തിന് മുമ്പോട്ട് ചെറിയ രീതിയിലൊക്കെ അവിടെ മണ്ണിൽ കിട്ടുന്ന കൂണിനെ ഉപയോഗിച്ച് കർഷകരായ മാതാപിതാക്കളെ മകളായോണ്ടായിരിക്കാം വേറിട്ടൊരു കൃഷി രീതിയെ പറ്റി ആഗ്രഹിച്ചു. അങ്ങനെ കൂൺ കൃഷി എന്നുള്ളൊരു ഇതിലേക്ക് പോയി, അതിനെപ്പറ്റി പഠിച്ചു, നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ഫോൾട്ടായി, പിന്നെ റിക്കവറായി. 20 വർഷം കൊണ്ട് ഇപ്പം ഞാൻ സക്സസ് ആണ്.
3: ഓക്കെ. അപ്പോൾ ഈ കൂൺ കൃഷി ആദ്യം തുടങ്ങിയപ്പോൾ നമ്മൾ ബാഗിലൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്?
4: ചെറിയ കവറിനകത്ത് നിറച്ച് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഇത്രയും വിപുലമായിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെതായ ഫാൾട്ടുകൾ ഉണ്ടായി, കുറച്ച് കവറിനകത്തൊക്കെ കെട്ടി വയ്ക്കുമ്പോഴത്തേക്ക് പഴിപ്പോവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കത് പഠിപ്പിക്കാനുള്ള കാര്യം വരെ പഠിച്ചു കഴിഞ്ഞു. ഞാൻ ആത്മീയത ഞാൻ പഠിക്കാൻ പോയതാണ് പണ്ട് കാലത്ത്, ഇപ്പം അതിൽ ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട്,
3: ട്രെയിനറായിട്ട്
4: പോകുന്നുണ്ട്.
3: അപ്പോൾ ഇതിപ്പം ചെയ്യുന്നത് ഹൈടെക് കൂൺ കൃഷിയാണ്.
4: അപ്പം ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇപ്പോൾ 1500 ബെഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഹൈടെക് ഫാം SHM സ്കീമിൽ കൃഷി വകുപ്പ് തന്നെ തന്നിട്ടുള്ളതാണ്.
3: ആ സ്കീമിൽ ലോണൊക്കെ കിട്ടിയായിരുന്നു, സബ്സിഡി
4: ഗ്രാൻഡ് കിട്ടിയതാണ്. അപ്പോൾ ആ 400,000 രൂപയ്ക്ക് എനിക്ക് ഹൈടെക് ഫാം ചെയ്ത് തന്നു. വേസ്റ്റ് കമ്പോസ്റ്റിന് പ്രത്യേകം സ്ഥലം ചെയ്ത് തന്നു.
3: ഇതിനെക്കുറിച്ചൊന്ന് പറയാം, എങ്ങനെയാണ് ഈ ഫാം, എങ്ങനെ എവിടെ ചെയ്തിരിക്കുന്നത്?
4: എൻ്റെ വീട്ടിൻ്റെ ടെറസിൻ്റെ മണ്ടയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. മുമ്പൊക്കെ കൊച്ചു ഷെഡുകളായിരുന്നു, ചെറിയ ചെറിയ ഷെഡിനകത്ത് തൽക്കാലം ഒരു 100 ബെഡ് 500 ബെഡിനകത്ത് എനിക്ക് വെക്കാനേ പറ്റത്തുള്ളായിരുന്നു. ഇപ്പം എൻ്റെ 1500 സ്ക്വയർ ഫീറ്റിൽ എനിക്ക് ഫുള്ള് എടുത്ത് തന്നേക്കാണ്. അതിനകത്ത് നമുക്ക് പാനാമ്പാട് സിസ്റ്റത്തിലൂടെയാണ് ഇപ്പം എൻ്റെ ഷെഡിനകത്ത് പ്രവർത്തിക്കുന്നത്.
3: അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ടെമ്പറേച്ചർ
4: കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനകത്ത് തണുപ്പ് കൂടുതലാണെങ്കിൽ അതിന് ഇതാക്കാൻ പറ്റും. എയർ സർക്കുലേഷൻ പോകാൻ എയർ ഫാനുകൾ വെച്ചിട്ടുണ്ട്. അപ്പം എയറിനെ എടുത്ത് വെളിവിടും, തണുപ്പ് അതിനകത്തോട് ഇൻക്ലൂഡ് ആവുകയും ചെയ്യും. അപ്പം നമുക്ക് പ്രത്യേക രീതിയിലൊരു വിളയിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ എനിക്ക് തന്നേക്കാണ്. കൊല്ലം ജില്ലയിൽ ഞങ്ങൾക്ക് അപൂർവം 2-3 പേർക്ക് ഇത് കിട്ടിയിട്ടുള്ളു, അതിലൊരാൾ ഞാനാണ്.
3: മഷ്റൂമാണ്
4: തന്നെയാണ്. അതിലിപ്പം ഞാൻ 3 എണ്ണം ചെയ്യുന്നുണ്ട്. HU ഇനത്തിൽ പെട്ടതുണ്ട്, ഫ്ലോറിഡ ഇനത്തിൽ പെട്ടിട്ടുണ്ട്, പിങ്ക് മഷ്റൂമുണ്ട്. ഇതിനെല്ലാത്തിനും നല്ല മെഡിസിൻ വാലിറ്റി കൂടുതൽ, എന്നാലും പിങ്ക് മഷ്റൂമിന് ഒന്നും കൂടെ മെഡിസിൻ വാലിറ്റി കൂടുതലുള്ളതാണ്.
3: പക്ഷേ വിപണിയിൽ ആൾക്കാർക്ക് വെള്ള കളറിലെ
4: ഇഷ്ടം, വെള്ള കളറിന് ഇഷ്ടം. പിന്നെ പിങ്ക് മഷ്റൂമിനെ പറ്റി കുറേയൊക്കെ ആൾക്കാർക്ക് അവയർനെസ് ഉള്ളു, ഡോക്ടേഴ്സ് അത് മെഡിസിൻ ഇതുമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അറിവ്.
3: അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പം 1500 ബെഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബെഡിൽ നമ്മൾ ഇതിനെ മഷ്റൂം ചെയ്യാൻ വേണ്ടി എന്തായാലും
4: ആദ്യകാലം തൊട്ട് ഞാൻ വൈക്കോലാണ് ഉപയോഗിച്ചത്. പിന്നെ ഇടയ്ക്ക് ഈ പെല്ലറ്റിനെ പറ്റി ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ മഷ്റൂം കൃഷിക്ക് പ്രത്യേക ഒരു പെല്ലറ്റ് ഉണ്ട്, അത് ചെയ്തായിരുന്നു. പക്ഷെ അതിൽ എന്നെ സംബന്ധിച്ച് വലിയ ലാഭം എനിക്ക് തോന്നുന്നില്ല. വൈക്കോലാകുമ്പോൾ നമുക്ക് ചീപ്പ്
3: പെല്ലറ്റ് നമ്മൾ കാശ് കൊടുത്ത്
4: വാങ്ങിക്കണം, വൈക്കോലും കാശ് കൊടുത്ത് മേടിക്കണം. പക്ഷെ പെല്ലറ്റ് 25 കിലോയുടെ ഒരു ബാഗിന് നമുക്ക് 1000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. ചെലവല്ല, ആ പെല്ലറ്റിന് വില വരുന്നുണ്ട്. പിന്നെ അതിന്റെ വിത്ത്, അതിന്റെ കവർ എല്ലാം.

0: അതിൻ്റെ അഴുക്ക് കളഞ്ഞിട്ട് പിന്നെ അതിനെയാണ് ഞാൻ പുഴുങ്ങി എടുക്കുക.
1: പുഴുങ്ങാനുള്ള
0: സംവിധാനമുണ്ട്. നല്ല നമുക്ക് വൈക്കോൽ ഉണ്ടെന്ന് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥല സൗകര്യമുണ്ട്, അതിൻ്റെ കൂടെ തന്നെ പുഴുങ്ങാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് പുഴുങ്ങിയിട്ട് തണുപ്പിക്കുക. അപ്പോഴും അവിടെ തന്നെ ഇരുന്ന് ഞങ്ങൾ ജോലിക്കാരും ഞങ്ങൾ നാല് പേര് ഒറ്റ ദിവസം തന്നെ ഞങ്ങൾക്ക് 100 ബെഡുകൾ ഇടാൻ
1: പറ്റും. ബെഡായിട്ട് തന്നെ
0: കവർ തന്നെ ഓരോ ബെഡായിട്ട് കെട്ടി കെട്ടിയാണ് വെക്കുന്നത്. കുളത്തിൻ കവർ 5 കിലോയ്ക്കകത്ത് വെയിറ്റ് വരുന്ന രീതിയിലാണ് ചെയ്ത് വെക്കുന്നത്.
1: ഓക്കെ, അപ്പൊ ഈ ഒരു ബാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ സ്റ്റെറിലൈസ് ഒന്നും ചെയ്യുന്നില്ല?
0: ഒന്നും ചെയ്യണ്ട. സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഈ വൈക്കോലിനെ നമ്മള് തണുപ്പിച്ച് ബാഗിനകത്ത് വിത്തുമായിട്ട് ഇട്ട് ബെഡാക്കി വെക്കുക.
1: അപ്പൊ അത് ചെയ്യുന്ന ആ സ്ഥലമൊക്കെ നല്ല
0: ഹൈജീനിക് ആണ്,
1: ഹൈജീനിക് ആയിരിക്കും. അല്ലെങ്കിൽ എന്തായാലും അതിനകത്ത്
0: ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ ഹൈജീനിക് ചെയ്തിട്ടാണ് പുഴുങ്ങിയതിന് ശേഷം നമ്മൾ എപ്പോഴും ഹൈജീനിക് ആയിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ആ ബെഡ് നമുക്ക് ശക്തിയായ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബെഡിനെ നമുക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്ത് വൃത്തിയായിട്ട് തന്നെ നമ്മൾ സംരക്ഷിച്ചിട്ട് വേണം. നമുക്ക് 2 മാസക്കാലം, 1.5-2 മാസത്തിനകം നമുക്ക് ഈ വിളവ് 2 കിലോയോളം വിളവ് കിട്ടുന്നുണ്ട്.
1: വിത്തൊക്കെ സ്വന്തം
0: അല്ല, വിത്തും കൂടെ ചെയ്യാനുള്ള സ്ഥല സൗകര്യം കുറവുണ്ട്, സമയക്കുറവുമുണ്ട്. അതോടെ ഇപ്പോഴും ഞാൻ യൂണിവേഴ്സിറ്റിയുടെ വിത്ത് തന്നെയാണ്, കൊല്ലം കെവികയുടെ വിത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അവിടുന്ന് ട്രെയിനിങ് പഠിച്ചിറങ്ങിയതുകൊണ്ട് എനിക്ക് അവിടുത്തെ വിത്ത് പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും എനിക്ക് തരാനുള്ളത് ഉണ്ടാവും.
1: അപ്പോൾ അത്രയും നിങ്ങൾക്ക് വേണ്ട അത്രയും വിത്ത്
0: ഓർഡർ പറഞ്ഞേക്കും. ഒറ്റ ട്രിപ്പ് ഞാൻ 150-200 വിത്ത് വീതം പോയി എടുത്തോണ്ട്
1: വരും. ഇതിലാണല്ലോ,
0: അത് ഒരു പ്ലാസ്റ്റിക് കവറിൽ അവർ പ്രത്യേകം. ഇപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ വിത്തുകളെല്ലാം നെല്ലിനകത്ത് തന്നെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്. നല്ല ഗ്രോത്ത് ഉള്ള വിത്തുകൾ തന്നെ ആയിരിക്കും, ഒരു കംപ്ലൈന്റും
1: അതിനകത്തുനിന്ന് ഉണ്ടാവും.
0: 2 ബെഡ്. പുഴുങ്ങിയ വൈക്കോലിനെ കൊണ്ടുവന്ന് തണുപ്പിക്കാൻ വെക്കുക. 1 മണിക്കൂർ കൊണ്ട് ഇത് തണുത്ത് കിട്ടും. തണുത്ത് നല്ല കണക്ക് വെള്ളം കറക്റ്റ് പരുവത്തിന് വലിഞ്ഞു കിട്ടും. ആ വെള്ളത്തിന്റെ സ്ട്രെച്ചർ കറക്റ്റ് ആണോന്ന് അറിഞ്ഞ് വെള്ളം ഞെക്കി നോക്കുമ്പോൾ വെള്ളം വീഴാത്ത ഒരു പരുവാകുമ്പോൾ നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ആ ബെഡിനെ കവർ എടുത്തിട്ട് അടിഭാഗത്ത് ഒരു പിടി വിത്തിടുക, പിന്നെ 2 ചുമ്മാട് പോലെ വൈക്കോലിനെ വെക്കുക, വീണ്ടും വിത്തിടുക. അങ്ങനെ നമ്മൾ 3 തട്ട് വെക്കുക. 3-ാമത്തെ തട്ടില് നിരത്തി വിത്തിട്ട് നല്ല കണക്ക് റബ്ബർ ബാൻഡ് ഇട്ട് ഇറക്കി കെട്ടി ഒരു 90 സുഷിരങ്ങളും കൊടുത്ത് അതിന് ഡാർക്ക്നെസ്സിനകത്ത് കൊണ്ടുവയ്ക്കുകയാണ്.
1: ഡാർക്ക് റൂമിലോട്ട് വെച്ചേക്കും. ടെമ്പറേച്ചർ ഒക്കെ എത്ര ഡിഗ്രിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്?
0: ഇപ്പൊ നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും മഴ നിൽക്കുകയാണ്. പക്ഷെ ഒരു 28-30 ഡിഗ്രി മതി ടെമ്പറേച്ചർ കറക്റ്റ് ആക്കാൻ. അതിൽ കൂടി പോയി കഴിഞ്ഞാൽ ചൂട് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബെഡ് പഴിപ്പും, അതിനകത്ത് വെള്ളത്തിന്റെ അംശം കുറഞ്ഞു കുറഞ്ഞു വരും.
1: ഈർപ്പം വേണമല്ലോ.
0: ഈർപ്പത്തിനാണ് ഈ നമ്മൾ പാനാമ്പാട് സിസ്റ്റം ആണ് വെച്ചേക്കുന്നത്. അപ്പൊ ഈ പാനാമ്പാടത്തിനകത്ത് നമ്മൾ DC മോട്ടർ കൊടുത്തിട്ട് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ നിന്നും ചെറിയ നമ്മുടെ എയർ കൂളറിനകത്ത് ഉണ്ടാവുന്ന അതേപോലെ വെള്ളത്തിന്റെ അംശം ആ ഷെഡിനകത്തോട്ട് പിടിക്കുന്നുണ്ട്. അപ്പം എയർ ഫാനുകൾ 4 വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എയർ ഫാൻ ഇങ്ങനെ പിടിച്ചു വിടുമ്പോഴേ ആ വെള്ളത്തിന്റെ അംശം നിന്ന് തണുപ്പ് നല്ല കൂളിംഗ് ആണ്. നമ്മളൊരു ASIക്കകത്തിരിക്കുന്ന ഇങ്ങനെ അതേ രീതി തന്നെ
1: ഒരു കാര്യമില്ല.
0: നമ്മൾ ബെഡ് ഉണ്ടാക്കി വെക്കുക, രാവിലെ പോവുക, വിളവെടുക്കുക, ഇതിനകത്ത് എന്തെങ്കിലും കണ്ടാംശം ഉണ്ടോ എന്ന് നോക്കുക, വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതുപോലെയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കൂൺ കിട്ടുകയും ചെയ്യുന്നു.
1: ഇപ്പൊ ഇങ്ങനെ നമ്മൾ ബെഡ് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ അകത്ത് അതിന്റെ മൈസീലിയം റൺ ഒക്കെ ആവും.
0: 13 ദിവസം ഡാർക്കിൽ 13 ദിവസം ഇരിക്കുമ്പോൾ കറക്റ്റ് മൈസീലിയം പിടിച്ച് നല്ല വെള്ള കളറാവും. അതിനുശേഷം നമുക്കൊരു 15-20 ദിവസം കഴിയുമ്പോഴത്തൊട്ടേ നമുക്ക് ശരിക്കും മൊട്ട് വന്നു തുടങ്ങും. വൈക്കോലിലാണെങ്കിൽ നിറയെ മൊട്ട് വന്ന് വിരിയുന്നുണ്ട്. പക്ഷെ വെയിറ്റ് കുറവാണ്, പെല്ലറ്റിൽ വരുന്നതിൻ്റെ അത്രയും വെയിറ്റ് കിട്ടത്തില്ല. വൈക്കോലിലാണെങ്കിൽ അസുബാധ കുറവുണ്ട്, നല്ല പുഴുങ്ങുന്നത് കൊണ്ട്. പക്ഷേ 2 കിലോ വിളവ് കിട്ടുന്നുണ്ടെങ്കിലും 2 മാസം കൊണ്ട് ചെയ്ത്
1: തീരുന്നുണ്ട്.
0: അത് നമുക്ക് എന്നെ സംബന്ധിച്ച് വളത്തിനും ആളുണ്ട്, വളം എടുക്കുന്നതിന് ആളുണ്ട്. അപ്പോൾ ഈ വൈക്കോലാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി വളവാക്കിയങ്ങളെ
1: ചെയ്യാം. വൈക്കോല് കിട്ടാൻ
0: വൈക്കോല് വൈക്കോല് നമ്മൾ ഒരു പിക്കപ്പിനകത്ത് നിറയെ ഇറക്കുന്നുണ്ട്.
1: അപ്പൊ ഇത് നമ്മളിങ്ങനെ ഈ ബാഗിൽ എത്ര പ്രാവശ്യം വിളവെടുക്കുന്നുണ്ട് നിങ്ങൾ?
0: ഒരു 5-8 പ്രാവശ്യത്തിൽ കൂടുതൽ നമുക്ക് നല്ല രീതിയിലുള്ള കൂണെടുക്കാൻ പറ്റും. ഒരു 10-12 പ്രാവശ്യത്തോളം വൈക്കോലിൽ നിന്ന് എടുക്കാം. പക്ഷെ അതിലും ഒരു 8 പ്രാവശ്യത്തോളം നല്ല രീതിയിൽ നമുക്ക് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൂൺ കിട്ടും.
1: നല്ല സൈസിനുള്ളത്,
0: അത്യാവശ്യം വെയിറ്റും ഉള്ളതായിട്ട്. പക്ഷെ അതിനുശേഷം വരുന്ന കൂണുകൾ ചെറുതായിരിക്കും. അത് നമുക്ക് വീട്ടാവശ്യത്തിനോ അല്ലെങ്കിൽ പിക്കിൾസ് ഉണ്ടാക്കുന്നതിനൊക്കെ
1: മാറ്റാനും. എടുക്കുന്നുണ്ടോ അതോ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ബാച്ച് കൊണ്ടുവരും?
0: ഞാൻ ഈ 5 വെട്ടമൊക്കെ എടുക്കാൻ നിൽക്കത്തുള്ളൂ, എന്നിട്ട് അതിനെ ഞാൻ എടുത്ത് മാറ്റിയേക്കും. അതിന് കൂട്ടിയെടുക്കുന്ന ഭാഗത്ത് നല്ല കണക്ക് എലി കയറാത്ത നല്ല നല്ല സ്ഥലങ്ങളിൽ തന്നെ വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന കൂണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 10 പ്രാവശ്യത്തെ വിളവ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ അടുത്തത് കയറ്റും,
1: പിന്നത് നെക്സ്റ്റ് ബാച്ചിലോട്ട്. അപ്പൊ എല്ലാ 2 മാസം കൂടുമ്പോഴത്തേനും
0: മാറ്റിക്കൊണ്ടേയിരിക്കും,
1: പുതിയ ബാച്ച് വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ ഈ കൂണിന്റെ സൂക്ഷിപ്പിക്കാലം കാലാവധി എന്തായാലും ഒത്തിരി കുറവാണ്.
0: അതെ, ഒരു ദിവസം നമുക്ക് വെളിയിലാണെങ്കിൽ, ഒരു ഫ്രിഡ്ജിലല്ലാതെ വെളിയിലാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇതിന് വഴിയുള്ളൂ. പക്ഷേ ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് ഒരു 3 ദിവസം കൂടെ വെച്ചേക്കാം.
1: മാർക്കറ്റിംഗ് എങ്ങനെയാണ്?
0: എന്നെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് ഒരു പ്രശ്നമായില്ല. പണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇറങ്ങിയ കാലത്ത്, ഇപ്പം നമുക്കൊരു

0: പ്രശ്നമില്ലെന്ന് വെച്ചാൽ ഇപ്പം ഇന്നും എന്നും രാവിലെ കസ്റ്റമർ ചോദിക്കാറുണ്ട് നിങ്ങളുടെ കൊണ്ട്. ഞാൻ ഒരുപാട് കൊണ്ടുവന്ന് എല്ലാം കടകളിൽ തോറും കൊടുക്കുന്നില്ല, സ്ഥിരമായിട്ട് നമ്മുടെ നിന്ന് മേടിച്ച് ഉപയോഗിച്ചവർ ആ വൃത്തിയും അതിൻ്റെ കളറും അതിൻ്റെ ഭംഗിയും അതിൻ്റെ ടേസ്റ്റും കണ്ടുകൊണ്ട് വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കൂണിനെ രാവിലെയോ അല്ലെങ്കിൽ തലേ ദിവസമോ എനിക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉണക്കും.
1: അങ്ങനെ പ്രോസസ്സിംഗിന് വേണ്ടി. അപ്പം ഇത് നിങ്ങൾ 1500 ബെഡ് വരെ ചെയ്യുന്നുണ്ട്, കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിലാണ് ചെയ്യുന്നത്. ഇതൊഴിച്ച് മറ്റേ കർഷകരിൽ നിന്നും നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അല്ലേ?
0: അതെ, ആട്മേടയൊക്കെ ഇതായിട്ട് കൃഷി വകുപ്പിൽ തന്നെ ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി അറിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിഞ്ഞ് ഈ കർഷകശ്രീയിലും ഇതേപോലെ റേഡിയോ നിലയത്തിലൂടെ ഒക്കെ പരസ്യമായി എൻ്റെ അടുത്ത് ഒരുപാട് പേര് പഠിക്കാൻ വരുന്നുണ്ട്. ഈ പഠിക്കാൻ വരുന്നവർ വീണ്ടും കർഷകരായി അവർ കുറച്ച് ആക്കി കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, മേഡം ഇത്ര വിറ്റിട്ടില്ല, ഞങ്ങൾക്ക് ബാലൻസ് ഉണ്ട്. അപ്പം എനിക്കത് തിരിച്ച് ഞാൻ തന്നെ എടുക്കും. അപ്പം ഇത് സ്ഥിരമായിട്ട് എനിക്ക് 50 പേരെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ 50 പേരും എനിക്ക് ഇന്നും തരാൻ കാണില്ല, ചിലപ്പം 15 പേര് കൊണ്ടുതരും, ചിലപ്പോൾ 5 പേര് കൊണ്ടുതരും, ചിലപ്പോൾ 25 പേര് കൊണ്ടുതരും.
1: പക്ഷേ അപ്പോൾ ആ സമയത്ത് അവർക്കൊരു പ്രശ്നമില്ല,
0: അവർക്ക് പ്രശ്നം വരുന്നില്ല, എനിക്കും പ്രശ്നം വരുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും എൻ്റെ വീട്ടിൽ ഫ്രഷ് മഷ്റൂം ആട്ടും കൊടുക്കാണ്ട് എൻ്റെ പ്രൊഡക്റ്റുകൾ, എനിക്ക് ഒരുപാട് വാല്യൂഡ് പ്രൊഡക്റ്റിലോട്ട് ഞാൻ പോയി. അപ്പോൾ അത് ഉണ്ടാക്കാൻ ആവശ്യമായ കൂൺ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
1: അപ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മേഡത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മേഡം വാല്യൂ അഡിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് മഷ്റൂം സർപ്ലസ് ആയാലും നമുക്ക് വേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ ഈ വാല്യൂ അഡിഷനിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്?
0: ഞാൻ ആദ്യമേ തുടങ്ങിയത് മഷ്റൂമിൽ നിന്നുള്ളൊരു ഹെൽത്ത് മിസ് പ്രോഡക്റ്റായിരുന്നു. അപ്പം നമ്മുടെ SHM സ്കീമിൽ തന്നെ സോളനിൽ വരെ എന്നെ പഠിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശത്ത് സോളനിൽ വിട്ടത്, ജനുവരിയിലാണ് വിട്ടിരുന്നത്. അപ്പം ഞാൻ മഷ്റൂം
1: ക്യാപിറ്റലാണല്ലോ നമ്മുടെ
0: ഇന്ത്യയിലെ. അതെ, അപ്പം അവിടെ പോയ പഠിച്ചതിന് എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു. അവിടെ പോയതിൽ എനിക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റിയ ഓരോ മഷ്റൂമിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓരോ കണ്ടന്റുകളും അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഹെൽത്ത് മിസ് പൗഡർ ആയിട്ടാണ് ആദ്യം തുടങ്ങിയത്. അന്ന് ഞാനൊരു 3 കിലോയിലായിരുന്നു 2022 ഇറക്കിയത്. ഇപ്പം 2026 ആയപ്പോഴത്തേക്കും എനിക്ക് കഴിഞ്ഞ വർഷം തൊട്ട് എനിക്ക് 350 കിലോ വീതം മാസം പ്രൊഡക്ഷൻ തുടങ്ങി.
1: മാസം 350 കിലോ ഉണ്ട്
0: ഹെൽത്ത് മിസ് ആയിട്ട്. പിന്നെ ഞാൻ അതിൽ നിന്നും മറ്റൊരു 12 പ്രൊഡക്റ്റുകൾ എൻ്റെ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ബ്രാൻഡ് ആക്കിയത് ഇത് രണ്ടെണ്ണമാണ് ഇപ്പം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മഷ്റൂമിൻ്റെ സൂപ്പ് പൗഡറായി, മഷ്റൂമിൻ്റെ ഹെൽത്ത് മിസ് പൗഡറായി, പ്രോട്ടീൻ പൗഡറായി, പൈസമിസായി, മഷ്റൂം തന്നെ പൈസമിസായി, എന്തോ ടേസ്റ്റ് ആയതൊക്കെ. പിന്നെ കുക്കീസായി, കേക്കായി, ജാമായി. ഇപ്പോൾ ഒരെണ്ണം നമുക്ക് വൈറ്റമിൻ്റെ ഒക്കെ പ്രശ്നം കാരണം മുടി ഒഴിച്ചിലുണ്ടാകുന്നവർക്ക് തലയിൽ തേക്കാനൊരു എണ്ണ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് അങ്ങനെ പല അതായി. കായംകുളം കേവിക്കടയും കൊല്ലം കേവിക്കടയും സപ്പോർട്ട് നല്ല രീതിയിൽ
1: ചെയ്യുന്നില്ല.
0: അവിടെ ആയിട്ടാണ് ചർച്ച ചെയ്തിട്ട് ഓരോ പ്രൊഡക്റ്റുകളും ഞാൻ വികസിപ്പിച്ചെടുക്കുന്നത്. കായംകുളത്തുള്ള മേഡം, ആ ജെസ്സി എന്ന് പറഞ്ഞ മേഡം, പുനലൂർ, കൊല്ലം കേവിക്കയുടെ മേഡം, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. കൃഷി വകുപ്പ് നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട്. അനാലിസിസ് ചെയ്യാൻ ഞാൻ വെള്ളാണി കാർഷിക കോളേജിലാണ് കൊടുക്കുന്നത്. അതുപോലെ എനിക്ക് ബ്രാൻഡാക്കി കിട്ടിയതിൻ്റെ പേരിൽ എനിക്ക് നല്ല രീതിയിൽ വിപണനം ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ ഓണത്തിന് എൻ്റെ പൈസമിസിന് എനിക്ക് 1000 പീസ് ഞാൻ ചെയ്ത് ഓൾറെഡി ഓർഡറായി വെച്ചിട്ടുണ്ട്.
1: അത് ഈ ഓർഡറൊക്കെ എങ്ങനെയാണ്? നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാണോ?
0: സോഷ്യൽ മീഡിയ വഴിയുണ്ട്. പിന്നെ എൻ്റെ നാക്കാണ് എൻ്റെ പരസ്യം. ഞാൻ പോകുന്ന ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നിടത്തും പിന്നെ ഗവൺമെൻറ് തരുന്ന സ്റ്റോളുകളിൽ പോയിട്ട് ഞാൻ സംസാരിച്ച് തന്നെ കസ്റ്റമർ ഒപ്പിച്ചു. ആ കസ്റ്റമർ ഉപയോഗിച്ചിട്ട് റിപ്പീറ്റ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു.
1: നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ ആൾക്കാർ സ്വയമേ വരും.
0: ഒരു പ്രിസർവേറ്റീവ്, ഒരു ആർട്ടിക്കിൾ കളർ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, ചേർക്കത്തുമില്ല. മഷ്റൂമിനെ ഞാൻ എങ്ങനെ ഷെഡിൽ നിന്ന് എടുക്കുന്നു, ചിലപ്പോൾ എനിക്ക് 25 കിലോ പ്രൊഡക്ഷൻ കാണും, ചിലപ്പം 15 കിലോ പ്രൊഡക്ഷൻ കാണും. ഇതെല്ലാം ഫസ്റ്റായിട്ട് നമുക്ക് നല്ല ഇതായിട്ട് കസ്റ്റമർ ഉണ്ടെങ്കിൽ അന്നേരം പോവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് അപ്പോൾ തന്നെ ഡീഹൈഡ്രേറ്റഡ് മെഷീനാണ് അടുത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്, അപ്പോഴേക്കും അവിടെ തന്നെ സൂര്യപ്രകാശം പോലും കൊള്ളുന്നു, അന്നേരം കയറ്റി ഉണക്കി മാറ്റി
1: ഉണക്കാൻ വേണ്ടി നമ്മൾ മെഷീൻ സംവിധാനം,
0: എല്ലാവിധ മെഷീൻ സംവിധാനമുണ്ട്. 10 ലക്ഷം രൂപയുടെ മെഷീനറീസ് ആണ് PMFME വഴി ലോറി ചെറിയ ഇതായിട്ട് വ്യവസായ വകുപ്പിൽ നിന്നും എടുത്തത്.
1: അപ്പം ഗവൺമെന്റ് സംവിധാനങ്ങൾ തരുന്ന എല്ലാ സ്കീംസും അത് ഉപയോഗിച്ചിട്ടുണ്ട്,
0: ഉപയോഗിക്കുന്നുണ്ട്. എനിക്കിപ്പം ലേബറായിട്ട് കറക്റ്റായിട്ട് 5 പേരുണ്ട്. അതിൽ 3 പേര് സ്ഥിര ജോലിയാണ്. ആ 3 പേരും കണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ ഇത്രയും സജ്ജീകരണമായിട്ട് എനിക്ക് പറ്റാതെ വരുന്നത് കൊണ്ട് ഞാൻ കൃഷി വകുപ്പ് നമ്മുടെ സിദ്ദിഖ് സാറിൻ്റെ അടുത്ത് ഒരു അപേക്ഷ കൊടുത്തിട്ടുമുണ്ട്. ക്യാപ്കോഡിലെ ഒരു ഷെഡ് ചോദിച്ചിട്ടുണ്ട്, അവിടെ ഷെഡിൽ കിടക്കുന്നത്. അപ്പോൾ ക്യാപ്കോഡ് ഭാഗമായിട്ട് ആഗ്രോ ബസാറുകളുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ 5 കിലോമീറ്ററിനകത്തൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ലേബറേയും കുറച്ചും കൂടെ മെഷീനറീസും കൂടെ വെച്ച് കുറച്ചും കൂടെ ബെനിഫിറ്റായിട്ട് ചെയ്യാനുള്ള പദ്ധതിയിലേക്ക് പോവുകയാണ്.
1: അപ്പം മുന്നിൽ എന്തുമാണ് കാണുന്നത്? ഇപ്പം ഞാൻ സൂചിപ്പിച്ച മാതിരി തന്നെ കർഷകയിൽ നിന്ന് വന്നിപ്പം സംരംഭകയായി 3 പേർക്ക് സ്ഥിരം തൊഴിൽ കൊടുക്കുന്നുണ്ട്, ഇത്രയും പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു 350 കിലോ വരെ മഷ്റൂം പൗഡർ ഒരു മാസം ഉൽപ്പാദിപ്പിക്കുന്നു, ഒരു 50 കർഷകർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. അപ്പം മുന്നോട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്?
0: കർഷകർ കൂൺ കർഷകർ മാത്രമാണ് ഇതിൻ്റെ ഇടയിൽ.

0: ഏത്തയ്ക്ക ഒക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, അല്ലാതെ
1: മിക്സ്
0: ഉണ്ടാക്കാൻ. മധുരക്കിഴങ്ങിന്റെ തോലെ സിരിസി അറിയുന്ന തൈ കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ച് പേരെ കൃഷി ചെയ്യാൻ കൊടുത്തിട്ട് അവരിൽ നിന്ന് അത് ഞാൻ തന്നെ ശേഖരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ സ്ഥലവും കൂടെ ഏറ്റെടുത്തിട്ട് എനിക്കും കൂടെ കുറച്ച് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറേയേറെ നമുക്ക് ദിവസവും ആവശ്യമായ പല പല സാധനങ്ങൾ നമ്മൾക്ക് വേണമെന്നതുണ്ട്. കുട്ടിയൊക്കെ തൊട്ട് മുതിർന്നവർക്ക് വരെയും പല അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. അതിൽ നിന്നൊക്കെ മുക്തിയാവുന്നതിന് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പോഷകക്കുറവുകൊണ്ടാണ് പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. അതേപോലെ വേണ്ടുന്ന രീതിയിലുള്ള ആഹാരം നമുക്ക് ഉള്ളിൽ ചെന്നാൽ നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ അസുഖത്തിൽ നിന്ന് വ്യത്യാസപ്പെടാൻ പറ്റും. അതേപോലെ നല്ല ഭക്ഷണം എടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടിയാണ് ഞാനിതിന് പ്രവർത്തിക്കാറങ്ങിയത്. ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രമേലെത്തി, ഇനി എനിക്ക് മുന്നോട്ട് പോകണമെന്ന് വെച്ചാൽ എനിക്ക് ഓൾ ഇന്ത്യ പ്രൊഡക്റ്റ് ആക്കണം. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് വിദേശത്തേക്ക് ഇത് കയറ്റുമതി ചെയ്യണം. ഈ കയറ്റുമതി ചെയ്യുന്നതിന് അത് എൻ്റെ കയ്യിലൂടെയാണെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി അവിടുത്തെ കയ്യൊപ്പോടുകൂടി തന്നെ പുറത്തോട്ട് വിടണമെന്നാണ് ആഗ്രഹം.
1: നമ്മുടെ ഒരു ബ്രാൻഡ്
0: ബ്രാൻഡ് വേണം. അത് ഗവൺമെൻറ്റിൻ്റെ കേരളാഗ്രോ ബ്രാൻഡിങ് കിട്ടിയാൽ ആ കേരളാഗ്രോയുടെ സാധനം എന്ന് വെച്ചാൽ ഒരു ബെനിഫിറ്റ് ഉള്ളത്. അതെന്ന് വെച്ചാൽ ഒരു കെമിക്കൽ ചേരാ അതായത് എല്ലാവിധ ടെസ്റ്റുകളും ചെയ്തിട്ടാണ് അത് ഇറക്കുന്നത്. അപ്പോൾ അതിനകത്ത് അത്രമാത്രം വാല്യൂ ഉണ്ട്, അതിന് അത്രമാത്രം ആൾക്കാരെ അപ്സെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പുറത്തോട്ട് വിടണം. എൻ്റെ കയ്യിൽ നിന്നും ഗൾഫിലൊക്കെ പോകുന്നവർ കുറേ ആൾക്കാർ സ്ഥിരമായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അവിടെയുള്ള മാർക്കറ്റിലും കൂടെ എത്തിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്.
1: അപ്പോൾ എല്ലാവിധ ആശംസകളും, ഇനിയും മേളിലോട്ട് പോകട്ടെ. ഇതേമാതിരി ഈ പ്രൊഡക്ട്സ് എല്ലാം നമ്മുടെ കർഷകർക്കും അത് നല്ലൊരു ലാഭകരം തന്നെയാണ്. അവരുടെ പ്രൊഡക്ട്സും ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ശേഖരിക്കുന്നുണ്ടല്ലോ.
0: നമ്മുടെ വീട് തന്നെ ഒരു വരുമാനം എൻ്റെ കുടുംബത്തിനും, നമ്മൾ ഈ ജോലി ചെയ്യുന്ന ലേബേഴ്സിൻ്റെ ഉള്ള വരുമാനം എന്നിലൂടെ പോകുന്നത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഇനിയും മുന്നോട്ട് എനിക്ക് അതേപോലെ ചെയ്യണമെന്ന് ആഗ്രഹം. നമ്മുടെ കൃഷിഭവൻ, നമ്മുടെ 10,000 ബ്ലോക്കാണ്, അതിനെ എവിടം വരെ ആ പേര് നിലനിർത്താൻ പറ്റുമോ അവിടം വരെ കൊണ്ട് എത്തിക്കണം. അതൊക്കെയാണ് ആഗ്രഹങ്ങൾ.
1: തജുനി സജി, താങ്കളുടെ ആഗ്രഹങ്ങളെല്ലാം ഇതേമാതിരി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശംസകൾ. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച് ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
2: കൂൺ വളർത്തുക മാത്രമല്ല, കൂണിലൂടെ ഒരു സംരംഭവും വളർത്താം എന്ന് തെളിയിച്ച ഒരു വനിതയാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. കൊല്ലം പുനലൂരുള്ള ശ്രീമതി താജുനിസയെ നമുക്ക് പരിചയപ്പെടുത്തിയത് ഷിബു ജോർജാണ്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താജുനിസയെ വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ പറയാം, 9947778453.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,400 മുതൽ 28,800 രൂപ വരെയും കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരത്തിന് തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 21,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 71,000 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 5,000 മുതൽ 5,400 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 23,000 മുതൽ 26,200 രൂപ വരെയും പൈനാപ്പിളിന് 5,500 മുതൽ 6,500 രൂപ വരെയും മഞ്ഞളിന് 17,000 മുതൽ 23,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,500 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക് സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം.
2: നീർവാർച്ച കുറവുള്ള സ്ഥലങ്ങളിൽ ഇഞ്ചിക്ക് വാട്ടരോഗം കാണുന്നു. ചെടികൾ പെട്ടെന്ന് വാടിപ്പോവുകയും കട ചീയുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഇത് പെട്ടെന്ന് വ്യാപിക്കുകയും ചെയ്യും. രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം തടത്തിൽ കുമ്മായം വിതരണം. ഒരാഴ്ച കഴിഞ്ഞ് സ്യൂഡോമോണാസ് ചാണകപ്പൊടിയുമായി ചേർത്ത് മണ്ണിലിട്ട് കൊടുക്കുകയും കൂടാതെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം ബാധിച്ച ചെടികൾക്ക് തളിക്കുകയും ചെയ്യണം. മഴയും വെയിലും മാറി മാറി വരുന്ന സാഹചര്യങ്ങളിൽ വിളകൾക്ക് കുമിൾ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെതിരെ ട്രൈക്കോഡെർമ വിരിഡേ എന്ന ജീവാണു, ഉണങ്ങിയ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് വളർത്തിയതിനു ശേഷം തോട്ടങ്ങളിൽ ഇട്ടുകൊടുത്താൽ കുമിൾ രോഗങ്ങളെ

0: തടയുവാൻ സാധിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
4: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. കന്നുകാലികൾക്ക് പുല്ലും തീറ്റയും മാത്രം നൽകിയാൽ മതിയോ? ഉത്തരം, നല്ല പാലുൽപാദനത്തിനും ആരോഗ്യമുള്ള വളർച്ചയ്ക്കും തീർച്ചയായും നല്ല തീറ്റ ആവശ്യമാണ്. എന്നാൽ തീറ്റയിൽ ഊർജവും പ്രോട്ടീനും മാത്രമല്ല, ചെറിയ അളവിൽ ആവശ്യമായ ധാതുക്കളും ഉണ്ടായിരിക്കണം. ഇതിനായി മിനറൽ മിശ്രിതം നൽകേണ്ടതാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻസ് അപ്ലൈ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിവിധ ഇനം നടീൽ വസ്തുക്കളും പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2961 457 8281 6514 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെയും വെറ്ററിനറി ഹോസ്പിറ്റൽ കാട്ടാക്കടയുടെയും നേതൃത്വത്തിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കിയ എല്ലാ കന്നുകാലികൾക്കുള്ള സ്പെഷ്യൽ ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം ഈ മാസം 24 രാവിലെ 10 കാട്ടാക്കട മൃഗാശുപത്രിയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത വിജെ നിർവഹിക്കും. കാലിത്തീറ്റ, കാൽഷ്യം ടോണിക്, ധാതുലവണ മിശ്രിതം, ലിവർ ടോണിക്, വൈറ്റമിനുകൾ, പശുക്കൾക്കുള്ള വിരമരുന്ന്, അകിടുരോഗ നിയന്ത്രണ മരുന്നുകൾ എന്നീ ഇനങ്ങളടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9447863474 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഇടുക്കി കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ കാർഷിക യന്ത്രവത്കരണ ഉപപദ്ധതി ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി ഈ മാസം 31 വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ള എസ് സി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9446918 3 2 0 9446 2 4 6 6 7 1 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഇനി ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം, എറണാകുളം എന്നിവിടങ്ങളിൽ 25,600 രൂപ, കോട്ടയം 28,800,

വടക്കൻ പറവൂർ 26,700 രൂപ. കൊപ്ര കിൻഡലിന് കൊല്ലം 16,800. എറണാകുളം, വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ 16,400 രൂപ. നാളികേരം തൊണ്ടോടു കൂടിയത് 1,000 നെയ്യാറ്റിങ്കര 27,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിങ്കര 25,000. എറണാകുളം 32,000. തൊടുപുഴ 32,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 3,000. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 65,000 രൂപ. പാല, ആലുവ എന്നിവിടങ്ങളിൽ 67,000. തൊടുപുഴ 69,000 രൂപ. കയർ ക്വിന്റലിന് കൊച്ചി പറവൂർ 5,200 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 32,500, തൊടുപുഴ 30,000. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81,400 രൂപ. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 22,500, പുനലൂർ, കോട്ടയം എന്നിവിടങ്ങളിൽ 26,000. പാല 24,200, മൂവാറ്റുപുഴ 23,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് നെയ്യാറ്റിങ്കര 3,700, പുനലൂർ 8,000. ചങ്ങനാശ്ശേരി, പാല എന്നിവിടങ്ങളിൽ 7,000 രൂപ. എറണാകുളം 6,300, ആലുവ 6,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് നെയ്യാറ്റിങ്കര 2,300, നെടുമങ്ങാട് 3,000, ചങ്ങനാശ്ശേരി 3,200 രൂപ. കോഴിമുട്ട 100 നെടുമങ്ങാട് 600 രൂപ, കൊല്ലം 580, പുനലൂർ 630, ചങ്ങനാശ്ശേരി 620 രൂപ. കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പുന്നമടയിലെ ജലരാജാക്കന്മാരായി അരോമാ ചുണ്ടൻ. കൊല്ലം ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത് ഇതാദ്യമായി. പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നവംബർ 8 ദീപാവലി ദിനമായി ആഘോഷിക്കാൻ പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ അസംബ്ലി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ മുതൽ കൊളംബോയിൽ. വാർത്തകൾ വിശദമായി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72-ാം നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. ഇതാദ്യമായാണ് കൊല്ലം അരോമ ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: ജലചക്രവർത്തി സ്ഥാനത്തെത്തിയ കൊല്ലം പറവൂർ അരോമ ബോട്ട് ക്ലബിന്റെ അരോമ ചുണ്ടനും 2-ാം സ്ഥാനത്തെത്തിയ പുന്നമട PBCയുടെ നടുഭാഗവും 3-ാമതെത്തിയ UBC കൈനകരുടെ വിയപുരവും തമ്മിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷ് ചെയ്തത്. ചെറുവള്ളങ്ങളുടെ മത്സരത്തിൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. വനിതകൾ തുഴഞ്ഞ തെക്കനോട വിഭാഗത്തിൽ പടിഞ്ഞാറെ പറമ്പൻ ജേതാവായി. ഇരുട്ടൂത്തി എ ഗ്രേഡ് വിഭാഗത്തിൽ 3 തൈക്കലും ബി ഗ്രേഡ് വിഭാഗത്തിൽ താണിയൻ ദി ഗ്രേറ്റും സി ഗ്രേഡ് വിഭാഗത്തിൽ ഇളമുറ തമ്പുരാനും ജേതാവായി. വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ നെപ്പോളിയനും ബി ഗ്രേഡ് വിഭാഗത്തിൽ ചിറമേൽ തൊട്ടുകടവനും വിജയിച്ചു.
0: ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30-നാണ് ഉത്രട്ടാതി വള്ളംകളി. പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. സമാധാൻ സമാരോഹ സംരംഭത്തിന്റെ ഭാഗമായാണ് 3 ദിവസത്തെ പ്രത്യേക ലോകദാലത്ത് സംഘടിപ്പിച്ചത്. പ്രത്യേക ലോകദാലത്തിൽ 600-ലധികം കേസുകളാണ് പരിഗണനയ്ക്ക് വന്നത്. വിദേശകാര്യമന്ത്രി എസ്

0: ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വ്യവസായം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികം, സാംസ്കാരിക സഹകരണം എന്നിവ സംബന്ധിച്ച ഇന്ത്യ റഷ്യ അന്തർ സർക്കാർതല കമ്മീഷന്റെ 27-ാം സെഷനിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശനവേളയിൽ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തും. സമയബന്ധിതമായി പ്രവർത്തിക്കുന്ന നീതിന്യായ വ്യവസ്ഥ ആഗോളതലത്തിൽ വിശ്വാസ്യത വളർത്തുമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. രാജ്യത്തെ നിക്ഷേപത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് കൂടുതൽ സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 11-ാമത് ബ്രിക്സ് നിയമ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത്. നീതിന്യായ നിർവഹണ വ്യവസ്ഥ ഉൾപ്പെടെയുള്ള ശക്തമായ സ്ഥാപനങ്ങളാണ് സാമ്പത്തിക വളർച്ചയുടെ അടിത്തറയെന്നും നിയമവാഴ്ചയോടുള്ള ഉറച്ച പ്രതിജ്ഞാബദ്ധതയിലൂടെ അത് വിശ്വാസ്യതയും സ്ഥിരതയും നൽകുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി.
1: The enormous growth that our nations are expected to sustain cannot solely arrive by the luck of geography or the accident of resources. It is built deliberately out of institutions strong enough to be trusted. The BRICS and associate nations today are home to more than 40% of humanity and account for something close to 40% of the world's output measured by purchasing power, larger by that metric than the G7.
0: ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെയും കായിക മന്ത്രിമാരുടെയും യോഗങ്ങൾക്ക് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു. കായിക മന്ത്രിമാരുടെ യോഗം നാളെയാണ്. ഈ വർഷം നവംബർ 8 ദീപാവലി ദിനമായി ആചരിക്കാനുള്ള പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റ് അസംബ്ലി. മേഖലയിലുടനീളമുള്ള ജനങ്ങളോട് ആഘോഷങ്ങളിൽ പങ്കുചേരാനും പ്രമേയം ആഹ്വാനം ചെയ്തു. നേരത്തെ നിരവധി അമേരിക്കൻ സംസ്ഥാനങ്ങൾ ഓഗസ്റ്റ് 15 ഇന്ത്യ ദിനമായി ആചരിക്കുന്നതിനും പ്രത്യേക പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. പശ്ചിമബംഗാളിലെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി മുൻ IPS ഉദ്യോഗസ്ഥൻ പങ്കജ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സമിതി രൂപീകരിക്കാൻ തീരുമാനമായി. സിലിഗുരിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന മലയോര മേഖലയിലെ വിവിധ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണക്കാലത്തെ വിലക്കയറ്റവും ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനമാരംഭിച്ചു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മന്ത്രി T.സിദ്ദിഖ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി V.D. സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ജാതി, മത, വർണ്ണവിവേചനങ്ങളെ ഭേദിക്കുന്ന കാലത്തിനതീതമായ സന്ദേശമാണ് ഓണം നൽകുന്നതെന്ന് ആശംസാ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
3: പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മൈ ഹാർട്ടിയസ്റ്റ് ഓണം ഗ്രീറ്റിംഗ്സ് ടു ദ പീപ്പിൾ ഓഫ് കേരള ആൻഡ് ടു മലയാളീസ് ഓൾ ഓവർ ദ വേൾഡ്. ഓണം ട്രാൻസെൻഡ്സ് ഓൾ ബാരിയേഴ്സ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് റിലിജൻ. Carrying forward its timeless messages of equality, harmony and a vision of just and beautiful world.
0: ഓണക്കിറ്റ് വിതരണം, ഓണം ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾക്ക് പ്രവൃത്തി ദിവസങ്ങളാണ്. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. കുട്ടികളിലെ ജലദോഷം, പനി, അലർജി ലക്ഷണങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ക്ലോർ ഫെനിറമീൻ മേലിയേറ്റ്, ഫിനൈൽ അഫ്രീൻ ഹൈഡ്രോക്ലോറൈഡ് എന്നിവയടങ്ങിയ സംയുക്തങ്ങളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവയിലാണ് നിയന്ത്രണങ്ങൾ. വിശദാംശങ്ങളിലേക്ക്.
4: 4 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ ഉപയോഗിക്കരുത് എന്ന മുന്നറിയിപ്പ് മരുന്നിന്റെ ലേബലിലും പാക്കറ്റിലും വ്യക്തമായി പ്രദർശിപ്പിക്കാൻ സർക്കാർ മരുന്ന് നിർമ്മാതാക്കളോട് നിർദ്ദേശിച്ചു. അത്തരം സംയുക്തങ്ങളുടെ ഉപയോഗം 4 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അപകട സാധ്യത വർദ്ധിപ്പിച്ചേക്കാം. സുരക്ഷിതമായ മറ്റു മാർഗങ്ങൾ ലഭ്യമാണെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ആരോഗ്യവും സുരക്ഷയും മുൻനിർത്തിയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സുപ്രധാന നടപടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മുതൽ ഈ മാസം 25 വരെ കേരളം ലക്ഷ്യം

0: ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മധ്യപ്രദേശിൽ കാലവർഷം സജീവം. നിരവധി ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും മധ്യപ്രദേശിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. നിരവധി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. 12 ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ മുതൽ കൊളംബോയിൽ. പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ജയിച്ചിരുന്നു. പുരുഷ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ആതിഥേയരായ നെതർലൻഡ്സിനെ നേരിടുന്നു. പൂൾ ഡിയിൽ നിലവിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിതാ ഡബിൾസ് ടീമിന് വെങ്കലം. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം സെമി ഫൈനലിൽ ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെടുകയായിരുന്നു. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ മൂന്നാമത് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റായ മാംഗ്രോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. ആഴം കുറഞ്ഞ കടൽ മേഖലകളിൽ അന്തർവാഹിനികളെ കണ്ടെത്താനും പ്രതിരോധിക്കാനും ഉപയോഗിക്കുന്ന ഈ യുദ്ധക്കപ്പലിൽ 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ തിരക്ക് നിയന്ത്രിക്കാനാവുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തമടയിലെ ജലരാജാക്കന്മാരായി അരോമ ചുണ്ടൻ. കൊല്ലം ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത് ഇതാദ്യമായി. പ്രത്യേക ലോകദാലത്തിന്റെ ഭാഗമായി ഒറ്റ ദിവസം 400-ലധികം കേസുകൾ തീർപ്പാക്കി സുപ്രീംകോടതി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നവംബർ 8 ദീപാവലി ദിനമായി ആഘോഷിക്കാൻ പ്രമേയം പാസാക്കി അമേരിക്കയിലെ കാലിഫോർണിയ അസംബ്ലി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ മുതൽ കൊളംബോയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.
2: Hello and welcome to Yuvamani Music Times Special. Today we are featuring the music of Rihanna.

0: ഓഫറുകൾ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ അപ്ലൈ.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15.

0: സ്റ്റേറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
1: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: പട്ടികജാതി വിഭാഗക്കാർക്കും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കുമുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി. പ്രീ മെട്രിക് സ്കോളർഷിപ്പിനായി എങ്ങനെ അപേക്ഷിക്കണം? ഈ പദ്ധതി സംസ്ഥാന ഗവൺമെന്റുകൾ വഴിയാണ് നടപ്പാക്കുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി വേണം ആദ്യമായി രജിസ്റ്റർ ചെയ്യാൻ. രജിസ്ട്രേഷന് ശേഷം അപേക്ഷ സ്റ്റേറ്റ് പോർട്ടൽ വഴി പൂരിപ്പിച്ച് സമർപ്പിക്കണം. കൃത്യസമയത്ത് തന്നെ അപേക്ഷകൾ സമർപ്പിച്ച് സ്കോളർഷിപ്പിന് അർഹരാകുക.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി.

0: ഇങ്ങനെയും ഒരോണം. ടി വി സുഗതകുമാരി എഴുതിയ നാടകം. ശബ്ദം നൽകുന്നവർ: ആര്യാട് ഗോപാലകൃഷ്ണൻ, എസ് ഹരികുമാർ, അണ്ടൂർകോണം വാഹിദ്, കെ പി എസ് സി പുഷ്പലത, എസ് ഉഷ, കെ സാവിത്രിയമ്മ, ദുർഗ രാജു, മാസ്റ്റർ ശ്രീനാഥ് സുബ്രഹ്മണ്യം, മാസ്റ്റർ വിഷ്ണു വിജയകുമാർ, കുമാരി അഞ്ജിത. സംവിധാനം: ബേബൻ കൈമാപ്പറമ്പൻ. സംവിധാന സഹായം: വി എൻ ദീപ, എം നിസാമുദ്ദീൻ. ഇങ്ങനെയും ഒരോണം.
1: ഹലോ പ്രശാന്ത്, എക്സാം കഴിഞ്ഞോ?
2: ആ കഴിഞ്ഞു. നിനക്കോ?
1: രണ്ടു ദിവസം കൂടിയുണ്ട്. നിങ്ങൾ എന്നാ നാട്ടിലേക്ക് വരിക?
2: തീരുമാനിച്ചിട്ടില്ല. അച്ഛനും അമ്മയും കൂടി ആലോചന തുടങ്ങിയിട്ടേ ഉള്ളൂ. രണ്ടു മൂന്ന് ദിവസം വേണ്ടി വരും പരിസമാപ്തി കാണാൻ.
1: നിഷയുടെ പരീക്ഷ ഇന്നലെ തന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞു.
2: ആ പിന്നെ നമുക്ക് ഇത്തവണ ഓണത്തിന് ഒരു ചേഞ്ച് വേണം. നമുക്കൊരു പദ്ധതി തയ്യാറാക്കണം.
1: എന്ത് പദ്ധതി?
2: ഒക്കെ പറയാം. നിഷയും ഞാനും കൂടി തയ്യാറാക്കിയ പ്ലാനാണ്. നീ ഉണ്ടാകണം, എന്നാലേ ശരിയാകൂ.
1: ഞാൻ ഇപ്പോഴേ റെഡി, പക്ഷെ കാര്യം പറയണം.
2: പറയാം. നമ്മുടെ അച്ഛനമ്മമാർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അവരുടെ സ്വാർത്ഥത മാറ്റിയെടുക്കാനുള്ള ഒരു പരിപാടി.
1: അത് കൊള്ളാമല്ലോ. അടി എപ്പോ കിട്ടിയെന്ന് ചോദിച്ചാ മതി.
2: ഏയ്, ഇതങ്ങനെ ഒരു ചേളു കേസല്ല, ഒരു ഹൈടെക് പദ്ധതിയാ.
1: അപ്പോ ഒടുക്കം നമ്മൾ മൂന്നാളെയും ജാമ്യത്തിൽ ഇറക്കാൻ ഇപ്പോഴാ ആളന്വേഷിച്ച് വെക്കാം.
2: നീ പോടാ, നിനക്ക് എപ്പോഴും തമാശയാ. ആ പിന്നെ ഇന്ന് രാത്രി ഞാൻ വിളിക്കാം, അപ്പോ എല്ലാം വിശദമായി പറയാം.
1: ഓക്കേ, ബൈ.

0: രാത്രി ഒരു അശരീരി കേട്ടു.
1: അശരീരിയോ?
0: തമാശയല്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. സ്വപ്നമാണോ അശരീരിയാണോ അറിയില്ല, ഞാൻ കേട്ടു.
1: എന്താടോ താൻ കേട്ടത്?
0: ഉത്രാടത്തിന് വൈകിട്ട് കുടുംബത്തിലെത്തണം. നമ്മുടെ അലമാരിയിൽ ഒരു സി ഡി ഉണ്ടായിരിക്കും. തിരുവോണം ഉണ്ട് കഴിയുമ്പോ അത് എല്ലാവരുമായി കേൾക്കണമെന്ന്.
1: അത് കൊള്ളാം, വളരെ രസകരമായിരിക്കുന്നല്ലോ. നീ സ്വപ്നം കണ്ടതായിരിക്കും. ഇനി ഞാൻ ഇവിടെ ഇല്ലാത്ത ദിവസം ആ അമ്മക്കുട്ടിയോട് ഇവിടെ വന്ന് കിടക്കാൻ പറയാം.
0: അതല്ല രമേശേട്ടാ, ഉച്ചത്തിൽ ആരോ പറയുകയായിരുന്നു, കേട്ടു കഴിഞ്ഞാണ് ഞാൻ എഴുന്നേറ്റത്. ലൈറ്റിട്ട് ഞാൻ എല്ലാ മുറിയിലും നോക്കി, ആരെയും കണ്ടില്ല. പ്രശാന്ത് നല്ല ഉറക്കത്തിലും. ഞാൻ ആകെ പരിഭ്രമിച്ചു. അപ്പോ സമയം 2 മണിയായിട്ടേ ഉള്ളൂ, പിന്നെ എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. എന്തായിരിക്കും ആ സി ഡിയിൽ?
1: അപ്പോ സി ഡി അവിടെ ഉണ്ടാകുമെന്ന് താൻ ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ?
0: തീർച്ചയായും എനിക്ക് അങ്ങനെ തോന്നുന്നു.
1: എന്റെ പൊന്നു ഭാര്യ, നീ ടെൻഷൻ അടിക്കാതിരിക്കുമോളെ. ഇത് നമ്മൾ സാധാരണ കാണാറുള്ളത് പോലെ ഒരു സ്വപ്നം മാത്രം. ഇനി അതല്ല, അവിടെ ചെല്ലുമ്പോ സി ഡി ഉണ്ടെങ്കിൽ നമുക്കതങ്ങ് കേട്ട് കളയാം.
0: എന്തോ ഒരു വെറു സ്വപ്നമായി എനിക്ക് കരുതാൻ കഴിയുന്നില്ല. തീർച്ചയായും അതൊരു അശരീരി തന്നെയായിരുന്നു.
1: ഇത്തവണ നാട്ടിൽ ചെന്ന അച്ഛനെയും അമ്മയെയും ഫേസ് ചെയ്യുവാൻ മടിയുണ്ട്. ഛേ, അച്ഛനെ പറഞ്ഞു പറ്റിച്ച് വസ്തുക്കളൊക്കെ വിറ്റ് കാശാക്കി. എന്റെ കാലശേഷം പോരേ രമേശാന്ന് ചോദിച്ചപ്പോ അച്ഛന്റെ കണ്ണു നിറഞ്ഞുപോയി.
0: ഓ, ഇനി അതൊന്നും ആലോചിക്കണ്ട. മന്ദലി നല്ലൊരു ഇങ്കമായി. നാട്ടിൽ കുറെ പറമ്പ് കിടന്നിട്ട് എന്താ കാര്യം?
1: നമ്മളെ പോലെ പ്രാക്ടിക്കൽ ആകാൻ അവർക്ക് പറ്റുന്നില്ല, അതാ പ്രശ്നം. ഏതായാലും ഇനിയിപ്പോ നാളികേരത്തിന്റെയും അടക്കിയുടെയും ഒന്നും വിശേഷം കേൾക്കണ്ടല്ലോ.
0: വീടും പറമ്പും നോക്കി നടത്തി. ആ കാര്യസ്ഥനപ്പു തടിച്ചു മിനിങ്ങി. എന്നിട്ട് അച്ഛന്റെ മുന്നിൽ ഇല്ലാത്ത ഭവ്യത കാണിച്ചൊരു നിൽപ്പുണ്ട്. ഓ, എനിക്കത് കാണുമ്പം കലി വരും. ഇനി ആണ്ടിലൊരിക്കലുള്ള ഈ പോക്കല്ലാതെ അവിടേക്ക് ഞാനില്ല.
1: മതിയല്ലോ, അച്ഛനും അമ്മയും ഉള്ളതുവരെ ഓണം 2 ദിവസം തറവാട്ടിൽ, അത്രയുള്ളൂ.
0: ഈയിടെ ഒരു ദിവസം പ്രശാന്ത് ചോദിക്കുക, ആ പാവ അപ്പൂപ്പനെ അമ്മൂമ്മയും ഇങ്ങനെ പറ്റിക്കണമായിരുന്നോന്ന്.
1: അത് ശരി, എന്നിട്ട് നീ എന്തു പറഞ്ഞു?
0: എനിക്കെങ്ങുമില്ലാത്ത ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛന്റെ ഷെയറാ വിറ്റത്. ഒരു ഉപയോഗമില്ലാതെ കിടക്കുന്ന ഭൂമി വിറ്റ് ലാഭകരമായ നിക്ഷേപം നടത്തി. അതിലെന്താ തെറ്റെന്ന് ഞാൻ ചോദിച്ചു. പിന്നെ അവനൊന്നും മിണ്ടിയില്ല.
1: ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ തലയിടാതെ വല്ലത് വിരുന്ന് പഠിക്കാൻ പറ അവനോട്.
0: ആ, ഇനി അതും പറഞ്ഞ് ദേഷ്യം പിടിക്കണ്ട. അവനത് അപ്പോഴേ വിട്ടുകാണും. പിന്നീടൊന്നും ചോദിച്ചിട്ടുമില്ല.
1: ആ ശരി ശരി.

0: രമേശ് ചേട്ടാ, കാപ്പി എടുത്തു.
1: ദാ വരുന്നു. എന്താണോ തന്റെ മുഖത്തൊരു പരിഭ്രമം?
0: അത് പിന്നെ രമേശ് ചേട്ടാ.

0: ദേ സുഖുവേട്ടനൊരു കത്തുണ്ട്.
1: ഏ കത്തോ? എനിക്കാരാ കത്തയക്കാൻ?
0: ആ പൊട്ടിച്ചു നോക്ക്.
1: ഇപ്പൊ ആർക്കാ കത്തെഴുതാൻ ഇത്ര നേരം? പ്രഭേ നീ ഒന്നിങ്ങി വന്നേ.
0: എന്താ
1: ഇതാരാ അയച്ചത്? നീ ഈ കത്തൊന്ന് വായിച്ചേ.
0: തിരുവോണ ദിവസം ഊണ് കഴിച്ചു കഴിയുമ്പോ രമേശ് ഒരു സീഡി ഇടും. അത് കേട്ട് കഴിഞ്ഞ ശേഷം അലമാരയുടെ ഡ്രോയറിലുള്ള കത്ത് എല്ലാവരും കേൾക്ക വായിക്കണം. സുഖുവേട്ട ഇതാരാ അയച്ചത്? അയച്ചയാളിന്റെ പേരും വച്ചിട്ടില്ല. ഇതിലെന്തോ ഒരു ഗൂഢാലോചനയുണ്ട് അല്ലേ സുഖുവേട്ട?
1: രമേശ് ഏത് സീഡിയാണ് ഇടുന്നത്? അലമാരയിൽ എവിടെന്നാ കത്ത്?
0: നമുക്ക് രമേശനെ ഒന്ന് വിളിച്ചാലോ?
1: വേണ്ട വേണ്ട, ചിലപ്പോ വല്ലവരും ഒന്ന് പറ്റിക്കാമെന്ന് വെച്ച് ചെയ്തതാകും.
0: ശരിയാ, ഇവിടുന്നോ വന്ന ഒരു കത്ത് കണ്ട് ചാടി പുറപ്പെടണ്ട.
1: നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ?
0: അതൊക്കെ റെഡി. പിന്നെ ഇത്തവണത്തെ നമ്മുടെ യാത്രക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് മറക്കരുത്. കെട്ടിയും പെറുക്കിയും പോണത് വെറുതെ ആകരുത്.
1: അതൊക്കെ അറിയാമടി, പക്ഷെ എങ്ങനെ അച്ഛന്റെ മുന്നിൽ അവതരിപ്പിക്കും? അതാ പ്രശ്നം.
0: ഇതാ എനിക്ക് പിടിക്കാത്തത്. ദേ അവർക്ക് രണ്ടാൾക്കും ഓരോ ആൺകുട്ടികളാ, നമുക്കൊരു പെണ്ണും. അത് ഓർമ്മ വേണം. എന്റെ വീട്ടിൽ നിന്ന് കിട്ടാവുന്നതിന്റെ മാക്സിമം ഞാൻ മേടിച്ചു.
1: ഓ അതൊക്കെ ശരി തന്നെ. ഇനി ആ രമേശ സുമയം എന്ത് പറയുമോ? ആവോ
0: എന്ത് പറയാൻ? ഇക്കാലത്ത് മെഡിസിൻ ഒരു സീറ്റ് കിട്ടുക എന്നത് എളുപ്പമുള്ള കാര്യമല്ലെന്ന് അവർക്കും അറിയാവുന്നതല്ലേ.
1: അവൾ പ്ലസ് ടുവിനായിട്ടല്ലേ ഉള്ളൂ, മെറിറ്റിൽ കിട്ടുമോ എന്ന് നോക്കിയിട്ട് പോരെ കാശു കൊടുക്കാൻ എന്നൊക്കെ ചോദ്യങ്ങൾ വരും.
0: അതിനുള്ള സാധ്യത കുറവാണ്. സമയത്ത് കിടന്ന് നെട്ടോട്ടം ഓടിയാലൊന്നും പറ്റുകയില്ല. നേരത്തെ ഒരു സീറ്റ് ബുക്ക് ചെയ്തിരുന്നതാ ഭംഗി. ചേട്ടൻ ഒന്ന് തുടങ്ങി വെച്ചാ മതി, ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം.
1: നീ ഒരു കാര്യം

0: അച്ഛനെ ഒന്ന് വിളിക്ക്, നമ്മൾ തിരുവോണത്തിന് വെളുപ്പിനെ അങ്ങെത്തു, ഞാനൊരു സീറ്റ് തരപ്പെടുത്തി വെക്കാനുള്ള തിരക്കിലാണെന്ന് പറ.
1: ആ പിന്നെ അച്ഛൻ ചെറുതായിട്ടൊന്ന് സഹായിക്കേണ്ടി വരുമെന്ന് ഒരു സൂചന നൽകിയരു.
2: അത് ഞാൻ ഏറ്റു. നിഷ ഇതിനിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുമോ എന്നാ പേടി.
0: അവൾക്ക് എന്ത് പ്രശ്നം?
2: അവൾ ഇന്നലെയും കൂടി പറഞ്ഞു അവൾക്ക് കാശ് കൊടുത്തുള്ള അഡ്മിഷൻ വേണ്ടാന്ന്. ഇത്തവണ കിട്ടിയില്ലെങ്കിൽ അവൾ റിപ്പീറ്റ് ചെയ്തോളാമെന്ന്.
0: ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പിള്ളേരെന്തിനാ ഇടപെടുന്നത്? അവൾക്ക് പഠിച്ചാൽ പോരെ.
1: ആ നീ അതൊന്നും കാര്യമാക്കണ്ട, നീ അച്ഛനെ വിളിച്ച് സംസാരിക്ക്. പിന്നെ 20 ലക്ഷം അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിലും അവർക്ക് കൊടുക്കുന്നില്ലല്ലോ. ചെറിയൊരു തുക കൊടുത്ത് സീറ്റ് പറഞ്ഞു വെക്കുന്നു. ദേ അത് മറ്റാരും അറിയണ്ട.
0: ആ എനിക്ക് ഒന്ന് രണ്ടുപേരെ കാണേണ്ട കാര്യമുണ്ട്. ഞാൻ പോയിട്ട് വേഗം വരാം.

0: ഹലോ അച്ഛാ, ഞാൻ പ്രഭയാ. ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ?
1: ആ പിന്നെ അതൊക്കെ സാവിത്രിയുടെ മേൽനോട്ടത്തിൽ ഭംഗിയായി നടക്കുന്നുണ്ട്.
0: അമ്മ അടുത്തുണ്ടോ അച്ഛാ?
1: ഇല്ലല്ലോ, അമ്മയും മകളും കൂടെ ഷോപ്പിംഗിന് ഇറങ്ങിയിരിക്കുക. അല്ല, ഉത്രാടത്തിന് നിങ്ങൾ ഇങ്ങ് എത്തില്ലേ?
0: എന്തു പറയാനാ അച്ഛാ, മോൾക്കൊരു സീറ്റ് ശരിയാക്കാൻ ഓടി നടക്കുക പുള്ളി.
1: നിഷയ്ക്കോ? അവള് പ്ലസ് ടു ആയിട്ടല്ലേ ഉള്ളൂ.
0: ഒന്നും പറയണ്ട അച്ഛാ, ഇക്കാലത്ത് മെഡിസിൻ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ ഒരു വർഷം മുമ്പേ ശ്രമിക്കണം. ഒരു സീറ്റ് ഏതാണ്ട് കിട്ടുമെന്ന് ഉറപ്പായിരിക്കുക.
1: അവൾക്ക് മെറിറ്റി കിട്ടില്ലേ മോളെ?
0: എന്തുറപ്പാണ് അച്ഛാ, 1000-ത്തിനകത്ത് റാങ്ക് ഉണ്ടാകണം. എവിടുന്ന് കിട്ടാനാ? ഒരു പെൺകുട്ടിയല്ലേ, റിപ്പീറ്റ് എന്നും പറഞ്ഞ് ഒരു വർഷം കളയാൻ ഒരു മടി.
1: മെഡിക്കൽ സീറ്റിന് ലക്ഷങ്ങൾ കൊടുക്കണ്ടേ മോളെ?
0: അതെ അച്ഛാ, കുറച്ച് കാശ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അച്ഛനും കൂടെ ഒന്ന് സഹായിക്കണം. ലക്ഷങ്ങൾ മുടക്കിയാലും നഷ്ടമൊന്നുമില്ല. തിരിച്ചു പിടിക്കാൻ അധികകാലം ഒന്നും വേണ്ടല്ലോ. വരുമ്പോൾ വിശദമായി പറയാം. ഇപ്പോൾ ഓഫീസിലെത്താൻ തിരക്കായി. പിന്നെ അമ്മയോട് ഞാൻ വിളിച്ച കാര്യം പറയണം കേട്ടോ. വെച്ചേക്കട്ടെ.
1: ആ ശരി ശരി, ഫോൺ വെച്ചല്ലോ. ശിവ ശിവ, അഡ്മിഷൻ കിട്ടുന്ന കോഴ്സിന് ചേർന്ന് പഠിച്ചാ പോരാ, അത് മെഡിസിന് തന്നെ പഠിക്കണം. മെറിറ്റിൽ വന്നില്ലെങ്കിലോ കാശ് കൊടുത്തു മേടിക്കും. ഇതെന്തൊരു കാലം! ആ അവരുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഞാനായിട്ട് ഒന്നിനും തടസ്സം നിൽക്കുന്നില്ല. ആ തിരുവോണമായിട്ട് എല്ലാവരും ഊണ് കഴിച്ചു കഴിഞ്ഞല്ലോ. ഇനി അല്പനേരം എല്ലാവരും കൂടെ ഇങ്ങോട്ടൊന്ന് മാറിയിരിക്കെ. നിഷമോളെ, ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ, ചിലപ്പോ നല്ല ഓണപ്പാട്ട് വല്ലതും കാണും.
2: ശരിയാ.

0: രമേശേട്ടാ, ദേ ഒരു സീഡി.
1: നേരാണോ?
0: യോ, ഞാൻ പറഞ്ഞില്ലേ അതൊരു അശരീര തന്നെയായിരുന്നു. എന്റെ ഈശ്വരാ, ഇതിലെന്തായിരിക്കും?
1: നമ്മൾ പൂട്ടി വെച്ചിരുന്ന അലമാരയല്ലേ, ഇതിനകത്ത് എങ്ങനെ ഇത് വന്നു? എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് കേട്ടു നോക്കാം.
0: യോ, എനിക്കെന്തോ ഒരു പേടി തോന്നുന്നു. വല്ല കുഴപ്പം ഉണ്ടാവുമോ?
1: പ്രശാന്ത്, ആ സി ഡി പ്ലെയർ ഓൺ ചെയ്തേ. ഞാനൊരു സി ഡി ഇടുകയാണ്, എല്ലാവരും ഇത് കേൾക്കണം.
2: എന്ത് സി ഡി ആടാ അത്?
1: അതറിയില്ല അച്ഛാ, നമുക്ക് കേട്ടു നോക്കാം.
2: അത് കൊള്ളാം, നിനക്കിത് എവിടുന്ന് കിട്ടി?
1: ഒക്കെ ഇത് കേട്ട് കഴിഞ്ഞിട്ട് പറയാം അച്ഛാ.
3: രമേശ്, നിനക്ക് കത്ത് വല്ലതും കിട്ടിയിരുന്നോ?
1: കത്തോ?
4: ഇന്ന് ഈ സി ഡി ഇടണമെന്ന് കാട്ടി.
0: കത്തല്ല, ഒരു അശരീരി ഞാൻ കേട്ടു ഉറക്കത്തിൽ.
4: ഉവോ, ഞങ്ങൾക്കൊരു കത്തുണ്ടായിരുന്നു, നിങ്ങളൊരു സി ഡി ഇടും, അത് കേട്ട ശേഷം കത്ത് വായിക്കണമെന്ന്.
1: എന്നിട്ട് കത്ത് കിട്ടിയോ?
3: ഇവിടെ ഞങ്ങളുടെ അലമാരയിൽ ഉണ്ടാകുമെന്നാണ് കത്തിൽ. ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ. കിട്ടി കിട്ടി, അലമാരയിൽ പറഞ്ഞ സ്ഥലത്ത് തന്നെ വേ കത്തുണ്ടായിരുന്നു.
1: ഇത് വലിയ അത്ഭുതമായിരിക്കുന്നു, ആരാകും ഇതിനു പിന്നിൽ?
2: നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല.
1: ഞങ്ങൾക്കും ഒരു പിടിയും കിട്ടുന്നില്ല അച്ഛാ. ഏതായാലും സീഡി കേട്ടു നോക്കാം.
2: ആ ശരി ശരി.
5: ശങ്കരൻ നായരെ, മകൻ രമേശും ഭാര്യ ജ്യോതിയും ചേർന്നൊരുക്കിയ കെണിയിൽ വീണുപോയല്ലോ. കുടുംബസ്വത്തുക്കൾ വിറ്റ് കാശാക്കുവാൻ വേണ്ടി മാത്രമാണ് ബിസിനസ്സിലെ പരാജയ കാരണം ഉന്നയിച്ചത്. വസ്തുക്കൾ വിറ്റ് കിട്ടിയ കാശ് ബാങ്കിലും ഓഹരികളിലുമായി നിക്ഷേപിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുടുംബത്തിൽ വന്ന് നിൽക്കേണ്ടി വരുന്നത് ഒഴിവാക്കിയെടുക്കാനും കൂടിയാണ് അപ്രകാരം ചെയ്തത്. വസ്തുവും വീടുമൊക്കെ ഇവിടെയുണ്ടെങ്കിൽ അച്ഛനെയും അമ്മയെയും ശുശ്രൂഷിക്കാൻ ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നാലോ? അതൊഴിവാക്കാനും വേണ്ടി നേരത്തെ എല്ലാം വിറ്റ് കാശാക്കുകയായിരുന്നു.
2: രമേശ, എന്താണിതൊക്കെ? നല്ലൊരു ദിവസമായിട്ട് ഞങ്ങളെ കളിയാക്കാനാണോ ഭാവം?
1: സത്യമായിട്ടും എനിക്കറിയില്ല അച്ഛാ, ഈ കേട്ടതൊന്നും ശരിയല്ല. പക്ഷെ ഇതിനു പിന്നിൽ ആരാണെന്നറിയില്ല.
2: ശരിയോ തെറ്റോ എന്ന് നമുക്ക് പിന്നെ തീരുമാനിക്കാം. സുഗു, നിനക്ക് കിട്ടിയ കത്ത് വായിച്ചേ, കേൾക്കട്ടെ.
3: അച്ഛാ, അത് എനിക്കറിയില്ല അച്ഛാ, ഇതിലെന്താണെന്ന്.
2: എന്തായാലും വേണ്ടില്ല, നീ ഉറക്കെ വായിക്ക്, എല്ലാവരും കേൾക്കട്ടെ.
3: വായിക്കാം അച്ഛാ. ശങ്കരൻ നായരെ, ബാങ്കിൽ നല്ലൊരു തുക കിടപ്പുണ്ടല്ലേ, അതിലാ സുഖുവിനും ഭാര്യയ്ക്കും കണ്ണ്. മകളുടെ അഡ്മിഷന് കാശ് ആവശ്യമാണെന്നൊക്കെ പറയും, വഴങ്ങരുതേ, കൈവിട്ട കളിയാകും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നാ പ്രമാണം.
6: ഓഹോ, അപ്പോ അതങ്ങനെ. സുമേ,
7: എന്താ അച്ഛാ?
2: നിനക്കെന്താ കിട്ടിയത്? സീഡിയോ കത്തോ?
7: അത്, എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു.
2: ഓ, എന്നിട്ട് എന്താ പറഞ്ഞത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്താണെന്ന് വെച്ചാ നീ പറയേ, പറഞ്ഞേ മതിയാവൂ.
7: ഏട്ടന്മാരുടെ സീഡിയും കത്തും കേട്ട് കഴിയുമ്പോ മനസ്സിലുള്ളത് തുറന്നു പറയണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ.
2: അത് ശരി, പറഞ്ഞോളൂ, എന്താ മനസ്സില്?
7: ഇനി ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. അച്ഛനും അമ്മയും ഇപ്പൊ സ്ഥിരമായി എന്നോടൊപ്പമാണല്ലോ. മൂന്ന് മക്കൾക്കൊപ്പവും മാറി മാറി നിൽക്കണമെന്ന് ഏട്ടന്മാരോട് പറയാനിരിക്കുകയായിരുന്നു.
2: സാവിത്രിയെ, എന്റെ ശ്രീമതി കേട്ടല്ലോ നമ്മുടെ മക്കളുടെ ഉള്ളിലിരിപ്പ്.
8: ആരാ ആരാ ഈ സൂത്രപ്പണി ഒപ്പിച്ചതെന്നറിയില്ല. ആരായാലും ദൈവം നല്ലതേ വരുത്തു, നമ്മുടെ കണ്ണു തുറപ്പിച്ചു. മക്കൾ മഹാത്മ്യം ഇത്രയേ ഉള്ളൂ എന്ന് ബോധ്യമായല്ലോ.
1: അച്ഛാ, അമ്മേ, ഇത് അപ്പാട് വിശ്വസിക്കരുത്. ഈ കുടുംബത്തിന്റെ ഐക്യവും സന്തോഷവും കണ്ട് സഹിക്കാൻ മേലാത്ത ആരോ.
2: വേണ്ട വേണ്ട, വിശദീകരണമൊന്നും കൂടുതലായിട്ട് വേണ്ട. എന്റെ മക്കളുടെയും മരുമക്കളുടെയും മുഖം സത്യം വിളിച്ചു പറയുന്നുണ്ട്. ഇതിന്റെ സൂത്രധാരൻ ആരായാലും വേണ്ടില്ല, ഞാനൊന്ന് തീർച്ചയാക്കി. ഞങ്ങളുടെ താമസം അടച്ചിട്ടിരിക്കുന്ന ഔട്ട് ഹൗസിലേക്ക് മാറ്റുന്നു. എന്താ സാവിത്രി,

0: നിനക്ക് എതിരഭിപ്രായം വല്ലതും ഉണ്ടോ?
1: ഇല്ല, നമ്മളെ വേണ്ടാത്ത മക്കളുള്ളത് എന്തിനി? ആർക്കും ഒരു ശല്യം ആവാതെ നമുക്ക് രണ്ടാൾക്കും ഉള്ളതുപോലെ കഴിയാം. ഇനിയുള്ള കാലത്തെ പണത്തിനേ വിലയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിങ്ങളൊക്കെ വളർന്നു വലുതായി നിലയും വിലയും വന്നു. അപ്പോ അച്ഛനും അമ്മയും ഉപയോഗമില്ലാത്ത പാഴ്മരങ്ങളാണെന്ന് തോന്നി തുടങ്ങി. അല്ലേ മക്കളെ?
0: ആഹാ, എന്താ സാവിത്രി നീ ഇങ്ങനെ? നീ തനിച്ചല്ലോ, ഞാനില്ലേ. നീ ധൈര്യമായിരിക്കെ.
2: അമ്മി വേണ്ട, അച്ഛാ എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം. എന്നോടൊപ്പം തന്നെ നിന്നാൽ മതി, ഇനി ഇത്തരം ചിന്തകൾ ഉണ്ടാവില്ല.
3: ഞങ്ങളോടും ക്ഷമിക്കണം. ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയതാ. അച്ഛനും അമ്മയും അത് ക്ഷമിക്കണം. പിന്നെ ആ സീഡിയിൽ പറഞ്ഞതൊന്നും വിശ്വസിക്കരുത്.
4: അച്ഛാ, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല എന്ന് കരുതണം. എനിക്ക് ഇപ്പൊ കാശൊന്നും തരണ്ട.
0: വേണ്ട, ഇനി ആരും പരിതപിക്കണ്ട. ഇനി ഭാഗിക്കാനുള്ളത് ബാങ്കിലുള്ള നിക്ഷേപമാണ്. അതെന്റെ കൊച്ചുമക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇട്ടിരിക്കുന്നതാ. അതുവരെ ക്ഷമിക്കാനാവില്ലെങ്കിൽ മൂന്നാൾക്കും കൂടി ഇപ്പൊ തന്നെ തന്നേക്കാം. ഞങ്ങൾക്ക് കഴിയാനുള്ളത് എനിക്ക് പെൻഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്, അത് മതി.
3: ബാങ്കിലുള്ളത് ബാങ്കിൽ തന്നെ കിടന്നോട്ടച്ചാ. എന്തായാലും അച്ഛനും അമ്മയും താമസം മാറ്റരുത്.
0: അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അതിൽ മാറ്റമൊന്നുമില്ല. സാവിത്രി, ആ ചൂലിങ് എടുത്തുകൊണ്ട് വരൂ, നമുക്ക് ഔട്ട് ഹൗസ് ഒന്ന് വൃത്തിയാക്കിയേക്കാം. കുറച്ചു കാലമായില്ലേ ഉപയോഗിക്കാതെ അടച്ചിട്ടിരിക്കുന്നതാ.
5: അപ്പുപ്പ പോവല്ലേ? ഞങ്ങൾക്ക് അപ്പുപ്പനെയും അമ്മുമ്മയും വേണം.
6: ഞങ്ങൾക്ക് ഓണത്തിനും അവധിക്കും ഒക്കെ ഇതുപോലെ ഒന്നിച്ചു ചേരണം.
5: അമ്മുമ്മേ, ഞങ്ങളുടെ അച്ഛനമ്മമാരോട് ക്ഷമിക്കണം, അവർക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു.
1: എന്റെ കുഞ്ഞുങ്ങളെ.
0: എടാ മക്കളെ, കണ്ടോടാ കൊച്ചുങ്ങളുടെ സ്നേഹം. നിനക്കൊക്കെ വിവരമില്ലെങ്കിലും ഭാഗ്യമുണ്ട്. ഈ കുട്ടികളുടെ സ്നേഹം കണ്ട് പഠിക്കും. ഈ കുഞ്ഞുങ്ങളുടെ കൈതെട്ടി എറിഞ്ഞിട്ട് പോകാൻ എനിക്ക് വയ്യ. സാവിത്രി, നമുക്ക് തൽക്കാലം ഇവിടെ കൂടാം. മാറുന്ന കാര്യം നമുക്ക് ഓണം കഴിഞ്ഞ് തീരുമാനിക്കാം. എന്താ?
1: ആ, അങ്ങനെയാകട്ടെ.
0: നിഷമോളെ, സജിയും പ്രശാന്തും എവിടെ?
5: അവർ കമ്പ്യൂട്ടറിന്റെ മുന്നിലെ അപ്പുപ്പ, ഗെയിം കളിക്കുവാണെന്നാ തോന്നുന്നേ.
0: ഓണമായിട്ടെങ്കിലും കമ്പ്യൂട്ടറിനെ വെറുതെ വിട്ടുകൂടെ. നീ അവരെ ഇങ്ങ് വിളിക്ക.
5: ശരി അപ്പുപ്പ. വിളിച്ചോ അപ്പുപ്പ.
0: ആ, വിളിച്ചു വിളിച്ചു. മൂന്ന് പേരും ഇവിടെ ഇരുന്നേ. അപ്പുപ്പൻ ഒരു കാര്യം ചോദിക്കാനുണ്ട്. സത്യം പറയണം.
6: പറയാം അപ്പുപ്പ.
0: ആ,
6: എന്താ കാര്യം?
0: ഇന്ന് ഉച്ചയ്ക്കരങ്ങേറിയ തട്ടുപൊളിപ്പൻ പരിപാടിയുണ്ടല്ലോ, അതാരുടെ തലയിലാ ഉദിച്ചത്?
5: ഏത് പരിപാടി?
0: അത് കൊള്ളാം. മക്കളെ, ഈ അപ്പുപ്പൻ ഓണം എത്ര ഉണ്ടതാണെന്നറിയാമോ? അച്ഛനമ്മമാരെ പറ്റിച്ചതുപോലെ അപ്പുപ്പനെ പറ്റിക്കാൻ നോക്കല്ലേ. ഒരാൾക്ക് കത്ത്, മറ്റൊരാൾക്ക് ഫോൺ കോൾ, പിന്നൊരാൾക്ക് അശരീരി. ആ മണ്ടന്മാരിതൊക്കെ അങ്ങ് വിശ്വസിച്ചു. പക്ഷേ അപ്പുപ്പനറിയാം ഇതിന്റെ പിന്നിൽ നിങ്ങൾ മൂന്ന് ബുദ്ധിരാക്ഷസന്മാരാണെന്ന്. ഇനി പറ, ആരാ ആ സൂത്രധാരൻ?
5: അപ്പൂപ്പൻ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. പ്രശാന്ത് നിഷേയമായി ആലോചിച്ചാണ് ഐഡിയ പ്ലാൻ ചെയ്തത്. ഞാനും കൂടി ചേർന്ന് പ്ലാൻ നടപ്പിലാക്കി.
6: അപ്പൂപ്പ, ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയോ? അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സ്വാർത്ഥതയാണ്. എപ്പോഴും പണത്തെക്കുറിച്ച് മാത്രമാണ് ചിന്ത. അവർ പലപ്പോഴും അപ്പൂപ്പനെ പറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ സ്വാർത്ഥത മാറ്റിയെടുക്കുവാൻ ഒരു സൂത്രം പ്രയോഗിച്ചതാ.
0: ആ, അത് നന്നായി ഏറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഇത്ര സമർത്ഥമായി അച്ഛനമ്മമാരെ പറ്റിച്ചു കളഞ്ഞല്ലോ. ആ, ഇനി ഇതുപോലെ ഓരോ സൂത്രങ്ങൾ ഒപ്പിക്കുന്നതിന് മുമ്പ് അപ്പുപ്പനെയും കൂടി അറിയിക്കണം. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അപ്പുപ്പനോട് തുറന്നു പറയാം. അപ്പുപ്പൻ തന്നെ അതൊക്കെ പരിഹരിക്കാൻ മുൻകൈ എടുക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ അച്ഛനമ്മമാര് ഇത്ര സ്വാർത്ഥരാകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ?

0: ഓണക്കൊതി കൊണ്ട്?
1: അല്ല, നിങ്ങളോടുള്ള അതിയായ സ്നേഹം കൊണ്ട്. വിശ്വാസം വരുന്നില്ല അല്ലേ? ഈ കിട്ടാവുന്നതെല്ലാം നിങ്ങൾക്ക് ഒപ്പിച്ചു തരുന്നതിനുള്ള തത്രപ്പാടിൽ ചിലതൊക്കെ തട്ടി താഴെ ഇടുന്നു, അത്രയേ ഉള്ളൂ. എന്താ ആരും ഒന്നും മിണ്ടാത്തത്?
2: അപ്പൂപ്പ, ഞങ്ങൾ ചെയ്തത് കടന്ന കൈയായി പോയോ?
1: ഇല്ല കുഞ്ഞുങ്ങളെ, കുഞ്ഞു മനസ്സിലെ നന്മയും സ്നേഹവും അപ്പൂപ്പന് മനസ്സിലാകുന്നുണ്ട്.
3: അപ്പൂപ്പ, ഇക്കാര്യം അച്ഛനോടൊന്നും പറയല്ലേ?
1: ഇല്ല ഇല്ല, അതേ കുറിച്ച് ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഇത് അപ്പൂപ്പനും പേരക്കുട്ടികൾക്കും അറിയാവുന്ന ഒരു ചെറിയ രഹസ്യമായിട്ട് മാത്രം ഇരിക്കും. ഇന്ന് തിരുവോണമല്ലേ? ഓണം ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും ഓർമ്മ പുതുക്കലാണ്. ഈ ഓണം എന്റെ മക്കളുടെ കണ്ണു തുറപ്പിച്ചു.
4: ആഹാ, അപ്പൂപ്പനും കൊച്ചുമക്കളും കൂടി, എന്താ ഒരു സ്വകാര്യം!
1: ഞാനേ പഴയകാലത്തെ ഓണത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. വാണിജ്യവൽക്കരിക്കപ്പെട്ട ഓണമല്ലേ ഇന്ന് അവര് കാണുന്നുള്ളൂ.
4: ആ, അത് ശരിയാ. ഇപ്പൊ ഓണോന്ന് വെച്ചാ കച്ചവടമാ. വരൂ, നമുക്കേ ആ പറമ്പിലൊക്കെ ഒന്ന് ചുറ്റി നടന്നിട്ട് വരാം. പിന്നെ നമ്മുടെ കൊച്ചു കുളത്തിലെ ആമ്പലും താമരയും ഒക്കെ നിറച്ചുണ്ട്.
2: ഹായ്, കാണാൻ നല്ല രസമായിരിക്കും. നമുക്ക് പോകാം.
5: ഇങ്ങനെയും ഒരോണം. നാടകം സമാപിക്കുന്നു. രചന ടി വി സുഗതകുമാരി. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശങ്കരൻ നായർ, ആര്യാട് ഗോപാലകൃഷ്ണൻ, സുകു എസ്, ഹരികുമാർ, രമേശ് അണ്ടൂർകോണം, വാഹിദ് ജ്യോതി, കെ പി എസ് സി പുഷ്പലത, പ്രഭ എസ്, ഉഷ സാവിത്രി, കെ സാവിത്രി അമ്മ, സുമ ദുർഗ, രാജു പ്രശാന്ത്, മാസ്റ്റർ ശ്രീനാഥ് സുബ്രഹ്മണ്യം, സജി മാസ്റ്റർ, വിഷ്ണു വിജയകുമാർ, നിഷ കുമാരി, അഞ്ജിത. സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ. സംവിധാന സഹായം വി എൻ ദീപ, എം നിസാമുദ്ദീൻ.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
5: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

0: ജീവിതത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ഉത്രാടത്തലേന്ന് ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക, ഓഗസ്റ്റ് 24 വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
1: വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പ്.

0: വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 4251125.

0: ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

0: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ഓണം ദ റിയൽ എക്സിറ്റ്.
1: പപ്പാ വേഗം വാ, ലഞ്ച് റെഡി ആക്കിയിട്ട് അച്ഛൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു.
2: നീനുമോളെ അന്നേ.
3: ആഹാ അമ്മേ, സദ്യവട്ടം എല്ലാം ഉണ്ടല്ലോ.
1: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
2: അയ്യോടാ പാവോ.
0: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക്.

0: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
1: 1 ഓഗസ്റ്റ് 2025 തൊട്ട് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന നടപ്പിലാക്കി വരുന്നു. നാട്ടിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് തൊഴിലിടങ്ങളിൽ ജോലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, ഇത് രണ്ടുമാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. 3.5 കോടി തൊഴിൽ ഇതോടുകൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനോടുള്ള ഉദ്ദേശം. ഇതിന് 2 ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു വിഭാഗം തൊഴിലാളികളാണെങ്കിൽ മറ്റൊരു വിഭാഗം തൊഴിലുടമകളാണ്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2025 ശേഷം EPF രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുകയെന്ന ആളുകളാണെങ്കിൽ അവർ 6 മാസം അവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് ആദ്യത്തെ പദ്ധതി. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ അതേ തൊഴിലിടങ്ങളിൽ തുടരുകയാണെങ്കിൽ അവർക്ക് 7,500 രൂപയും കൂടി മറ്റൊരു ഗഡുവായി ലഭിക്കും. ഇതിനായി തൊഴിലാളികൾ ചെയ്യേണ്ടത് 1 വർഷം തീരുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് EPFO വഴി അവർക്ക് ലഭിക്കുന്നതാവും. ഓൺലൈനായിട്ട് തന്നെ അവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 7,500 എന്നുള്ള 2 ഗഡുക്കൾ കിട്ടാനായിട്ട് അവരൊരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൺലൈനായി ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഈ പൈസ പോകുന്നത്. EPFൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഫേസ് ഓതന്റിക്കേഷൻ വഴി ഓതന്റിക്കേറ്റ് ചെയ്ത് ആധാർ എനേബിൾഡ് UNലാണ് ജോയിൻ ചെയ്യിക്കുക. പക്ഷേ ഇവർ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എനേബിൾഡ് ആയിരിക്കണം. അത് ബാങ്കിൽ DBT വരാനായിട്ടുള്ള സംവിധാനം അതിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടിയുണ്ട്. അതില്ലെങ്കിൽ ബാങ്കിൽ DBT എനേബിൾ ചെയ്യാനുള്ളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുതിയതായി തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയ്ക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുക. തൊഴിലുടമ 2024 തൊട്ട് 2025 വരെയുള്ള ഒരു ബേസ് ഇയർ, ആ ഒരു വർഷം ഉണ്ടായിരുന്ന എത്രയാണോ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് അതിന് അഡീഷണലായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതും അത് തുടരുന്നതിനുമാണ് ഈ ഒരു പാർട്ട് ബിയിലെ ബെനിഫിറ്റ് കൊടുക്കുക. EPFO രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലെ ഇത് കിട്ടുകയുള്ളൂ. അവരിത് ലഭിക്കാനായിട്ട് 2 കാര്യങ്ങൾ ചെയ്യണം. 1, ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് EPFOയുടെ എംപ്ലോയർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. GST രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ GST നമ്പരും പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുക എന്നത് മാത്രമാണ്. 2, അവർ പുതിയതായ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുക. 50-ൽ താഴെ എംപ്ലോയീസ് ഉള്ള സ്ഥാപനമാണെങ്കിൽ 2 തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൃഷ്ടിച്ചാൽ മതി. 50-ന് മേളിൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ 5-ഓ അതിലധികമോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1,000 തൊട്ട് 3,000 രൂപ വരെ, അത് ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിലവസരത്തിൻ്റെ സാലറി എത്രയാണോ അതുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും. 1,000 തൊട്ട് 3,000 രൂപ വരെ 2 വർഷത്തോളം എല്ലാ മാസവും കൊടുക്കും. 6 മാസം കൂടുമ്പോഴായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. മാനുഫാക്ചറിങ് സെക്ടറിലാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് GST രജിസ്ട്രേഷനുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷം ഇതേ പദ്ധതി തുടരുന്നുണ്ടാവും.
0: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ നൽകിയത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി. പദ്ധതികൾ ജനനന്മയ്ക്ക്.

ചെറിയ വീഴ്ചയിൽ തന്നെ അസ്ഥികൾ പൊട്ടുന്നത് എന്തുകൊണ്ട്? കുട്ടികളിലെ കാലുകളുടെ വളവ്, വേണ്ടത്ര ഉയരമില്ലായ്മ തുടങ്ങിയ അസ്ഥി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ എസ് ബിമൽകുമാർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവായി. ഇതാദ്യമായാണ് കൊല്ലം അരോമ ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത്. നടുഭാഗത്തിനാണ് 2nd സ്ഥാനം, വിയപുരം 3rd സ്ഥാനം നേടി. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഉത്രട്ടാതി വള്ളംകളി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ത്യ റഷ്യ അന്തർ സർക്കാർ തല കമ്മീഷന്റെ 27th സെഷനിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശനവേളയിൽ ശ്രീ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തും. ഓണക്കാലത്തെ വിലക്കയറ്റവും ക്ഷാമവും തടയാൻ സംസ്ഥാനത്തുടനീളം 2000 ഓണസമൃദ്ധി കർഷക ചന്തകൾ പ്രവർത്തനമാരംഭിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. മറ്റന്നാൾ വൈകിട്ട് 5:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ജാതിമത വർണ്ണ വിവേചനങ്ങളെ ഭേദിക്കുന്ന കാലത്തിന് അതീതമായ സന്ദേശമാണ് ഓണം നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഓണക്കിറ്റ് വിതരണം, ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അരി വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് നാളെയും ഈ മാസം 25 റേഷൻ കടകൾ പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികൾ അവധിയായിരിക്കും. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി നിയമസഭാ മന്ദിരവും പരിസരവും വൈദ്യുത ദീപാലംകൃതമാക്കും. മറ്റന്നാൾ മുതൽ ഈ മാസം 30 വൈകുന്നേരം 6:30 മുതൽ രാത്രി 10 മണി വരെ പൊതുജനങ്ങൾക്ക് നിയമസഭാ മന്ദിര പരിസരവും ദീപാലങ്കാരവും കാണാൻ അവസരമുണ്ടാകും. എറണാകുളം ജില്ലയിലെ ഓണാഘോഷ പരിപാടി ലാവണ്യം 2026 ഈ മാസം 24 മുതൽ 30 നടത്തും. ദർബാർ ഹാൾ, ഗ്രൌണ്ട്, ഫോർട്ട് കൊച്ചി, മൂവാറ്റുപുഴ തുടങ്ങി 15 വേദികളിലായി 40 കലാപരിപാടികൾ അരങ്ങേറും. കോട്ടയം ജില്ലാതല ഓണാഘോഷത്തിന് നാളെ തുടക്കമാകും. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 6 മാസത്തിനുള്ളിൽ ഇത് നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ മെഡിക്കൽ കോളേജുകളിലെ അമിതമായ നിരക്ക് നിയന്ത്രിക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മുതൽ ഈ മാസം 25 കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിലും

0: കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നിക്ഷേപ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് ആഴ്ചയിൽ 5,50,000 രൂപ വാഗ്ദാനം ചെയ്യുന്നതാണ് വീഡിയോ. ഇത് വ്യാജമാണെന്നും അത്തരം നിക്ഷേപ പദ്ധതി അംഗീകരിച്ചിട്ടില്ല എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. 2,000 കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്കുമേൽ ഈ തീരുവകൾ നിലവിൽ വന്നു. ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കയ്ക്കുമേൽ തീരുവ ചുമത്തുമെന്ന് കാനഡയും വ്യക്തമാക്കി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകശ്മീരിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് 70-ൽ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് കത്തെഴുതി. മേഖലയിൽ അക്രമവും മനുഷ്യാവകാശ ലംഘനങ്ങളും വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ലൈഫ് മിഷൻ PMAY പദ്ധതികളിലെ ഗുണഭോക്താക്കൾക്ക് വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും മാറ്റിസ്ഥാപിക്കുന്നതിന് 50,000 രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതി KCB പുനഃസ്ഥാപിച്ചു. നിർമ്മാണം നടക്കുന്ന ഭൂമിയിൽ അപേക്ഷകന് ഉടമസ്ഥാവകാശമില്ലെങ്കിലും റേഷൻ കാർഡിൽ പേരുള്ള കുടുംബാംഗത്തിന്റെ പേരിലാണ് സ്ഥലമെങ്കിൽ അത്തരം അപേക്ഷകളും ആനുകൂല്യത്തിനായി പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർക്കാർ എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലും UIT IHRD സെന്ററുകളിലും ഈ അധ്യയന വർഷത്തെ 4 വർഷ ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാൻ അവസരം. വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ അടുത്തമാസം 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കേരളത്തിന്റെ തനത് നാടൻ കന്നുകാലി ഇനമായ പെരിയാർ പശുവിന് ദേശീയ അംഗീകാരം ലഭിച്ചതായി മന്ത്രി ബിന്ദു കൃഷ്ണ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന് കീഴിലുള്ള നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സസ് ആണ് അംഗീകാരം നൽകിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കളിവാക്ക് എന്ന ചിത്രത്തിൽ ചിത്രപാടിയത് ഗാനരചന K. ജയകുമാർ, സംഗീതം രവി ബോംബെ.

0: This ship comprises over 80% indigenous content. The ship is equipped for underwater surveillance, anti-submarine warfare operations in coastal waters, low-intensity maritime operations, along with mine warfare capabilities. It said the ship stands as a testament to the growing strength of the indigenous defense manufacturing ecosystem. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi interacts with office bearers of the BJP in New Delhi. Stresses on strengthening organization and deepening connect with the people. Centre announces high-level committee to resolve Gorkha issue after Home Minister holds high-level meeting with senior Gorkha leaders in Siliguri. External Affairs Minister Dr. S. Jaishankar says India-Bangladesh ties have to be based on mutual interests. BJP to launch month-long nationwide Seva Sankalp Abhiyan to mark Prime Minister Modi's birthday to highlight his commitment to public service. BRICS youth ministers adopt joint statement to expand opportunities for young people in education, skills, entrepreneurship, innovation and social development. And in BWF Badminton World Championships, Indian women's doubles pair of Teresa Jolly and Gayatri Gopichand clinches historic bronze medal. That is all in the news at 9. Good night.
1: ആകാശവാണി
2: ഓണം കഥാവേള. ഇന്ന് ഓണം കഥാവേളയിൽ പി സുരേന്ദ്രൻ എഴുതിയ കഥ ഐമുട്ടിയാക്ക.
3: എന്റെ വീട്ടിൽ ലാൻഡ് ഫോൺ കിട്ടിയ ദിവസമാണ് ഐമുട്ടിയാക്ക എന്നെ കാണാൻ വന്നത്. ഞാൻ മൂപ്പരെ കണ്ടിട്ട് കുറച്ചു കാലമായിരുന്നു. പുതിയ വീട് വെച്ചതിൽ പിന്നെ ഞാൻ എൻ്റെ ജന്മനാട്ടിലേക്ക് പോയിട്ടേയില്ല. ജന്മനാടിനോട് വലിയ ആഭിമുഖ്യമൊന്നും ഇന്നെനിക്കില്ല. ജനിച്ച വീട് എന്നേ വിറ്റുപോയി. അത്രമേൽ വേണ്ടപ്പെട്ടവരാരും ബന്ധുക്കളായി എനിക്കവിടെയില്ല. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് യാത്ര പറയാനാണ് ഐമുട്ടിയാക്ക വന്നത്. വന്നയുടനെ തലേക്കെട്ടഴിച്ച് എന്നെ ചേർത്ത് പിടിച്ചു. വയസ്സ് 75 കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആ ഏറനാടൻ മുസൽമാൻ്റെ കൈക്കരുത്തിന് യാതൊരു മാറ്റവുമില്ല. ഐമുട്ടിയാക്ക എന്നെ ആശ്ലേഷിച്ചപ്പോൾ ചെമ്പകപ്പൂവിൻ്റെ മണം എന്നെ വന്ന് തൊട്ടു. അന്നേരം ജനിച്ച വീടും മുറ്റവും കൺമുമ്പിൽ നിറഞ്ഞു. ചെമ്പകമരത്തിനുമേൽ മഴ പെയ്യുന്നു. പൂവിതൽ കുഴിഞ്ഞു വീഴുന്നു. മുറ്റത്ത് നിറയുന്ന മഴവെള്ളത്തിനുമേൽ പൊങ്ങിക്കിടക്കുന്നു. പേര് മറന്നുപോയ എത്രയോ പൂക്കളുടെ മണം നിറയുകയാണ്. ഐമുട്ടിയാക്ക, ഞാൻ വിളിച്ചു. വിഷുക്കാലം മനോഹരമാക്കിയത് ഐമുട്ടിയാക്കയായിരുന്നു. ചെമ്പുകുടത്തിൽ നിറച്ചു വച്ച കശുവണ്ടി വാങ്ങാൻ ആ മനുഷ്യൻ വരുന്നത് നോക്കി ഉമ്മറത്തിൻ്റെ മേൽ കാത്തിരുന്ന കുട്ടിക്കാലം ഓർമ്മ വരുന്നു. കാർഷിക വിളകൾ വിറ്റുകിട്ടുന്ന പണം കൊണ്ട് അരിഷ്ടിച്ച് ജീവിച്ചതായിരുന്നു എൻ്റെ കുട്ടിക്കാലം. സൂക്ഷിച്ചു വയ്ക്കാൻ പണമൊന്നും ബാക്കിയുണ്ടാവില്ല. പുതുവസ്ത്രങ്ങൾ കിട്ടുന്നതേ അപൂർവം. വീട്ടിലിടാൻ മൂടുപിഞ്ഞ ട്രൗസറേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പല കൂട്ടുകാരും തോർത്തുമുണ്ട് ഉടുത്ത് നടന്നവരാണ്. ഷർട്ട് എന്നത് പുറത്തു പോകുമ്പോൾ മാത്രം ഇടാനുള്ള ആഡംബര വസ്തുവായിരുന്നു. മിഠായിയുടെ രുചിയൊക്കെ അറിഞ്ഞത് അപൂർവമാണ്. കാരപ്പഴവും മുള്ളുംപഴവും ഒക്കെ ആയിരുന്നു പ്രകൃതി തന്ന മിഠായികൾ. ചോരൻകുന്നിൽ നിന്ന് വരുന്ന വവ്വാലുകൾ പറമ്പിൽ പറങ്കിമാങ്ങ ഈമ്പിയിടുമ്പോൾ വല്യമ്മ പറയും, ചോരൻകുന്നിലെ പറങ്കിയാങ്ങ പഴുത്തല്ലോ. അവിടെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കുറച്ച് കുന്നിറമ്പ്. അതിൽ നിറയെ പറങ്കിമാവായിരുന്നു. കുട്ടിമാമയ്ക്കൊപ്പം പറങ്കിമാങ്ങ പറിക്കാൻ പോയാൽ അണ്ടി വിറ്റ് കിട്ടുന്ന പൈസയിൽ ഒരു ചെറിയ പങ്ക് വിഷുപ്പടക്കത്തിനായി മാറ്റിവെക്കും. പറങ്കിയണ്ടി വാങ്ങാൻ ഐമുട്ടിയാക്ക വരും. പറങ്കിയണ്ടി ശേഖരിക്കാനുള്ള ചാക്കും തൂക്കാനുള്ള വെള്ളിക്കോലുമായാണ് മൂപ്പര് വരുന്നത്. മഠത്തിലെ നാട്ടുമാവുകളിൽ മാങ്ങ പഴുത്തു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ മാമ്പഴത്തിൻ്റെ അടയാളങ്ങൾ കാണിക്കുന്നത് കാക്കകളാണ്. മാമ്പഴം അവ കുത്തിക്കൊണ്ടുവരും. പിന്നെ മഠത്തിലെ പറമ്പിലേക്കുള്ള ഓട്ടമാണ്. അപാരമായ രുചി വൈവിധ്യമായിരുന്നു അവിടുത്തെ നാട്ടുമാവുകൾക്ക്. ഏറെ ഉയരമുള്ളവയായിരുന്നു മഠത്തിലെ നാട്ടുമാവുകൾ. അതിൻ്റെ കൊമ്പിൽ കയറി മാമ്പഴം വീഴ്ത്താൻ ഐമുട്ടയ്ക്കാക്കേ പറ്റൂ. അപൂർവമായി മൂപ്പര് ഞങ്ങളെ മാവിൻ ചോട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അല്ലാത്തപ്പോഴൊക്കെ കാറ്റ് വരുന്നത്

കാത്ത് ഞങ്ങൾ മാവിൻ ചുവട്ടിലുണ്ടാവും. സ്കൂൾ അടച്ചാൽ കൂടുതലും അവിടെ തന്നെ. മാവിൻ ചുവട്ടിൽ ജാതിയുടെയും മതത്തിന്റെയും അതിരുകളില്ല. ഒന്ന് കിട്ടിയാൽ എല്ലാവർക്കുമായി പങ്കിടണം. നാട്ടുമാവിൻ ചുവട്ടിൽ മാമ്പഴത്തിന്റെ മധുരം കൊണ്ട് ജാതിയുടെയും മതത്തിന്റെയും അതിരുകൾ മായും. അബുവിനും വീരാനും വസുമതിക്കും ചൂലനും കുഞ്ഞുണ്ണി നമ്പൂതിരിക്കും ഒരേ മാമ്പഴം. ഒന്ന് കടിച്ചിമ്പി മറ്റേയാൾക്ക് കൈമാറും. അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു സ്നേഹത്തിന്റെ പൂപ്പടങ്ങൾ. ഞങ്ങൾ കുട്ടികൾ പ്രത്യേകമായി സൂക്ഷിക്കുന്ന കശുവണ്ടിയുണ്ട്. അത് വവ്വാലുകൾ നീരുകുടിച്ച് പറമ്പിലെ മരങ്ങളുടെ താഴെയിടുന്ന കശുമാങ്ങച്ചണ്ടിയിൽ നിന്ന് ഇരിഞ്ഞെടുക്കുന്നതാണ്. അത് കിഴിക്കെട്ടി സൂക്ഷിക്കും. അതിന് പ്രത്യേക വില തരും അയമുട്ടിയാക്ക. കാരിരുമ്പിന്റെ കരുത്തായിരുന്നു ആ അയമുട്ടിയാക്കയ്ക്ക്. ഷർട്ടൊന്നും ധരിച്ചിരുന്നില്ല. ഷർട്ടിടാതെ മഞ്ചേരിയങ്ങാടിയിലേക്ക് അദ്ദേഹം നടന്നുപോകും. ആ നടത്തത്തിന് അസാധാരണ താളമുണ്ടാകും. വഴിയോരങ്ങളിലൊക്കെ ചുമടി താങ്ങികൾ ഉണ്ടായിരുന്ന കാലമാണത്. ആരുടെയും സഹായമില്ലാതെ ഭാരം കയറ്റാനും ഇറക്കാനും സാധിക്കും. കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ചുമട് താങ്ങികൾ വലിയ തറവാട്ടുകാർ കൊടുക്കുന്നതാണ്. അവരുടെ പേര് ചുമട് താങ്ങികളിൽ കുത്തിവച്ചിരിക്കും. അയമുട്ടിയാക്ക ശിരസിൽ വഹിക്കുന്ന ഭാരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പിൽക്കാലത്ത് എനിക്ക് അത്ഭുതമായിരുന്നു. 4-5 കിലോമീറ്ററാണ് നടത്തം. ചെരുപ്പിടാതെയുള്ള നടത്തം. ആ പാദങ്ങൾക്കടിയിൽ കരിങ്കൽ കഷ്ണങ്ങൾ പൊടിഞ്ഞ് തകരുമായിരിക്കും. ആ ചുമലിന്റെ കരുത്ത് ഞാനും ഒരിക്കൽ അനുഭവിച്ചിട്ടുണ്ട്. അക്കാലത്ത് ഒരു ഡോക്ടറെ കാണാനും മഞ്ചേരി അങ്ങാടിയിലേക്ക് തന്നെ പോകണം. എന്റെ കാലിൽ ഒരു കുരു വന്ന് പഴുത്തു വീർത്തപ്പോൾ അയമുട്ടിയാക്ക തന്നെയാണ് എന്നെ ചുമലിലേറ്റി മഞ്ചേരിയിലേക്ക് കൊണ്ടുപോയത്. വഴിനീള ഞാൻ കരഞ്ഞു. ഇജ്ജ് കരയല്ലേ കരയല്ലേ എന്ന് പ്രാർത്ഥന പോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടുമിരുന്നു. എന്റെ കണ്ണീരുണക്കാനായി അദ്ദേഹം മേടിച്ചു തന്ന ചക്കരമിഠായിയുടെ മധുരവും നാവിൽ മായാതെ കിടക്കുന്നു. അയമുട്ടിയാക്കയെ പോലുള്ളവർ അസാധാരണ പ്രതിഭകൾ തന്നെയായിരുന്നുവെന്ന് പിൽക്കാലം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു സ്കൂളിലും അവർ പഠിച്ചിട്ടില്ല. എന്നിട്ടും അവർ മനസ്സുകൊണ്ട് കൂട്ടുന്ന കണക്ക് മറ്റൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക്. ഞാനാണെങ്കിൽ കണക്കിലൊരു മണ്ടനായിരുന്നു എന്നും. കണക്കൊരു കലയാണ്. അത് വഴങ്ങിക്കിട്ടുന്നത് ഒരു ഭാഗ്യമാണെന്നും കുട്ടിക്കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജോസഫ് ചെറുവത്തൂരിൻ്റെ വിസ്തൃത മനപ്പാടത്തിലെ പട്ടികകൾ എത്രയോ ആവർത്തി ചൊല്ലിപ്പഠിച്ചിട്ടും മറന്നു പോയവനാണ് ഞാൻ. കണക്കിലെ എന്റെ മണ്ടത്തരങ്ങളൊക്കെ കരുണാകരൻ മാഷിന്റെ ചൂരൽ പ്രഹരം തുടകളിൽ ചുവന്ന വള്ളികളായി പടർന്ന് കയറിയിട്ടുണ്ട്. പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ ഞാൻ അയമുട്ടിയാക്കയോട് ചോദിച്ചു, അയമുട്ടിയാക്കയുടെ കണക്ക് എന്നെയും പഠിപ്പിച്ചു തരുമോ? അതിന് ഞാൻ മേസ്റ്ററല്ലോ. കുഞ്ഞൂട്ടനെ പഠിപ്പിക്കാൻ മേസ്റ്റർമാരില്ലേ? അയമുട്ടിയാക്ക എന്നെ കണക്ക് പഠിപ്പിച്ചാൽ കരുണാകരൻ മാഷിന്റെ തല്ല് കൊള്ളണ്ടല്ലോ. അത് കേട്ട് അയമുട്ടിയാക്ക ഒരുപാട് ചിരിച്ചു. പിന്നെ ആരോടൊന്നില്ലാതെ പറഞ്ഞു, കണക്കാരും പഠിപ്പിക്കണതല്ല, താനേ പഠിക്കണതാണ്. അത് പറയുമ്പോഴുള്ള ശബ്ദം മറ്റ് ആരുടേതോ ആണെന്ന് എനിക്ക് തോന്നി. അപ്പറഞ്ഞതിൻ്റെ പൊരുളറിയാൻ കാലമെത്ര വേണ്ടി വന്നു. അവരൊക്കെ പഠിച്ച കണക്കുകൊണ്ട് അവർക്കറിയുന്ന മനുഷ്യരുടെ കണക്കുകൾ പിഴയ്ക്കാതിരിക്കാനും ശ്രദ്ധിച്ചു. കച്ചവടത്തിലെ ആ സത്യസന്ധത വിസ്മയം തന്നെയായിരുന്നു. അവരുടെ കണക്കുകൾ സ്നേഹത്തിൻ്റെ പര്യായങ്ങളുമായിരുന്നുവെന്ന് പിൽക്കാലം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയമുട്ടിയാക്ക ഒരു ഗ്രാമത്തെ മുഴുവൻ സ്നേഹത്തിൻ്റെ പേശീബലം കൊണ്ട് തിരുത്തിയതും കുട്ടിക്കാലത്ത് ഞാൻ കേട്ട പുരാവൃത്തമാണ്. അതിൻ്റെ ആഴമറിയാനും എനിക്ക് കുട്ടിക്കാലം പിന്നിടേണ്ടി വന്നു. സെയ്തൽവ്യാക്ക എന്നൊരു ഭ്രാന്തരുണ്ടായിരുന്നു ഞങ്ങളുടെ ദേശത്ത്. ഞങ്ങൾ കുട്ടികൾക്ക് ഒരു കളിപ്പാട്ടമായിരുന്നു സെയ്തൽവ്യാക്ക. ആരെയും ഉപദ്രവിക്കാത്ത ഭ്രാന്തൻ, ബിശപ്പിന്റെ ഭാഷ മാത്രം അറിയാവുന്ന ഒരാൾ. ആരെ കണ്ടാലും ഇക്ക് പൈക്കണോ ഇക്ക് പൈക്കണോ എന്ന് മാത്രം പറയും. എത്ര തിന്നാലും നിറയാത്ത വയറ്. മാരിയാട്ടെ ഭഗവതിക്കാവിൽ കോമരങ്ങൾ ഉറഞ്ഞുതുള്ളി വലം വയ്ക്കുമ്പോൾ സെയ്തൽവ്യാക്കയും അവർക്കൊപ്പം വലം വെച്ചു. അതൊരു സാമുദായിക സംഘർഷത്തിലേക്ക് എത്തേണ്ടതായിരുന്നു. പെട്ടെന്ന് അയമുട്ടിയാക്ക അവിടെ എത്തി. ഭ്രാന്തൻ സെയ്തൽവ്യാക്കയെ പിടിച്ചുകൊണ്ടുപോയി. ഭ്രാന്തനോട് പൊറുക്കാത്തൊരു ഭഗവതിയും ഉണ്ടാവൂല, എന്നിട്ടല്ലേ നിങ്ങളൊക്കെ. ആ പറച്ചിൽ ഒരു മുഴക്കമായി
എന്റെ

0: ദേശത്തു നിന്നു പല കാലങ്ങളിൽ. ഐമുട്ടാക്കയ്ക്ക് അറിയാത്ത ജോലികളൊന്നും ഇല്ലായിരുന്നു. ആര് സഹായം ചോദിച്ചാലും വയ്യെന്ന് പറയില്ല. തൊഴിലിനെ ജീവനോപാധിയായി മാത്രമല്ല ഐമുട്ടാക്കയെ പോലുള്ളവർ കണ്ടത്. ആയുസ്സും ആരോഗ്യവും അപ്പനു വേണ്ടിയുള്ളതാണ് എന്നതായിരുന്നു അവരുടെ ജീവിത ദർശനം. മഴ വീഴുന്നതോടെ കശുവണ്ടിക്കാലം കഴിയും. പറങ്കിമാങ്ങാർക്കും വേണ്ടതാവും. മഴക്കാലമായാൽ ഞങ്ങൾ കശുവണ്ടി ചുട്ട് പരിപ്പെടുത്തു തിന്നും. ഞങ്ങളുടെ വീട്ടിൽ തേങ്ങ പൊളിക്കാൻ വരുന്നതും ഐമുട്ടാക്കയായിരുന്നു. മൂപ്പര് ഉസ്കൂളില്ലാത്ത ദിവസം വരാനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. പാരക്കൂലുകൊണ്ട് ഐമുട്ടാക്ക തേങ്ങ പൊളിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഞങ്ങൾ മൂപ്പരുടെ ചുറ്റും കൂടും. തേങ്ങ പൊളിച്ചുകൊണ്ട് കഥ പറയും. കൊണ്ടോട്ടി നിറച്ചയ്ക്ക് പോയ കഥ, മമ്പുറത്ത് പോയ കഥ. ആ കഥകളിലൊക്കെ ചക്കര ജിലേബി തിന്ന വിവരണമുണ്ടാവും. ഞങ്ങളുടെ നാവിൽ വെള്ളമൂറും. ഞാനൊരു മധുരപ്രിയനായിരുന്നു. ഇക്കും ചക്കര ജിലേബി കൊണ്ടുതരുമോ എന്ന് ഞാൻ ചോദിക്കും. അടുത്ത കൊല്ലം കൊണ്ടോട്ടി നേർച്ചയ്ക്ക് പോയി വരുമ്പോൾ കൊണ്ടുതരാമെന്ന് പറയും. ആ ചക്കര ജിലേബി ഒരിക്കലും കിട്ടലുണ്ടായില്ല. കൂട്ടിയിട്ട പഴയ തേങ്ങകൾ പൊഴിക്കുമ്പോൾ പൊങ്ങുള്ളത് മൂപ്പർക്കറിയാം. ആ തേങ്ങ പൊട്ടിച്ച് ഞങ്ങൾക്ക് പൊങ്ങ് തരും. ഞങ്ങൾ വല്ലാതെ നിർബന്ധിച്ചാൽ ചെറിയ ചെന്തെങ്കിൽ കയറി ഇളനീരിട്ട് തരും. ആ ഇളനീർ സ്നേഹമാണ് ഇപ്പോൾ എന്നെ തേടി വന്നത്. കുഞ്ഞുട്ടാ എന്ന് വിളിച്ചത്. ഐമുട്ടാക്കയുടെ കയ്യിൽ ഒരു കായസഞ്ചി ഉണ്ടായിരുന്നു. അത് തിണ്ണമേൽ വെച്ച് മൂപ്പരിരുന്നു. ഹജ്ജിന് പോകുമ്പോൾ എല്ലാ കടവും വീട്ടണ്ടേ കുഞ്ഞുട്ട? അനക്കും ഒരു കടം വീട്ടാനുണ്ട്. ജന്മനാട്ടിൽ നിന്ന് 3 മണിക്കൂർ യാത്ര ചെയ്ത് എന്നെ തേടി വന്നത് ഏത് കടം വീട്ടാനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്നേരം ഐമുട്ടാക്ക ആ കായസഞ്ചി എനിക്ക് നേരെ നീട്ടി. അതിൽ 2 പൊതികളുണ്ടായിരുന്നു. ഒന്നിൽ ചക്കര ജിലേബി, മറ്റേതിൽ തേങ്ങാപ്പൊങ്ങും.
1: ഐമുട്ടിയാക്ക പി സുരേന്ദ്രൻ എഴുതിയ കഥയാണ് കേട്ടത്. അവതരണം ആകാശവാണി മഞ്ചേരി നിലയം.

ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

നാളെ രാവിലെ 6 മണിക്ക് ഉഷമലരിയിൽ ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ എഴുതിയ കവിത അഗ്നിപൂജ. ആലാപനം ശിവപ്രിയ ശ്രീജിത്ത്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ഉത്രാട തലേന്ന് ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക ഓഗസ്റ്റ് 24 വൈകുന്നേരം 6:50 വയലം വീടും പരിപാടിയിൽ.

0: അല്പസമയത്തിനുള്ളിൽ ദേശീയ സംഗീത പരിപാടിയിൽ ശ്രേയസ് നാരായൺ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഡൽഹിയറിലെ.
1: യേ ആകാശവാണി ഹൈ സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രം മേ ആജ് ഹം ആപ്കേ ലിയേ ലായേ ഹൈ ശ്രീ ശ്രേയസ് നാരായണൻ ദ്വാര പ്രസ്തുത് കർണാടക ശാസ്ത്രീയ ഗായൻ. ശ്രീ ശ്രേയസ് നാരായണൻ ആകാശവാണി കെ ടോപ് ഗ്രേഡ് കർണാടക ശാസ്ത്രീയ ഗായക് ഹൈ. വേ അപ്നെ പ്രഭാവശാലി ആവാസ്, ഗഹൻ സംഗീത് ഗ്യാൻ തഥാ കർണാടക സംഗീത് പരമ്പരാ കെ പ്രതി അടൂട്ട് സമർപ്പൺ കെ ലിയേ ജാനേ ജാതേ ഹൈ. ഉൻഹോനെ പ്രാരംഭിക് സംഗീത് ശിക്ഷ മുത്തുസ്വാമി ദീക്ഷിതർ കി പരമ്പരാ സെ ജുഡെ സ്വർഗീയ എ അനന്തരാമൻ അയ്യർ കെ മാർഗദർശൻ മേ പ്രാപ്ത് കി. ഇസ്കെ പശ്ചാത് ഉൻഹോനെ പ്രൊഫസർ എം എ വേണുഗോപാൽ തഥാ സ്വർഗീയ പി എസ് നാരായണ സ്വാമി സെ പ്രശിക്ഷൺ പ്രാപ്ത് കിയ, ജിൻകെ മാർഗദർശൻ നേ ഉൻകെ സംഗീത് ജീവൻ കോ ആകാർ ദിയ. കൈ ദശകോ കെ സംഗീത് സഭാവോ കെ അനുഭവ് കെ സാത്ത് ശ്രീ ശ്രേയസ് നാരായണൻ നേ ഭാരത് ഓർ വിദേശോ കെ പ്രതിഷ്ഠിത് സംഗീത് സമാരോഹോ എവം സാംസ്കൃതിക് മഞ്ചോ പർ വ്യാപക രൂപ സെ അപ്നി പ്രസ്തുതിയാ ദി ഹൈ. കർണാടക സംഗീത് കെ ക്ഷേത്ര മേ ഉൻകെ ഉത്കൃഷ്ട യോഗദാൻ കെ ലിയേ ഉൻഹേ അനേക സമ്മാൻ ഓർ പുരസ്കാർ പ്രാപ്ത് ഹുയേ ഹൈ തഥാ വേ സംഗീത് സമീക്ഷകോ ഓർ സംഗീത് പ്രേമിയോ ദോനോ കെ ബീച്ച് അത്യന്ത സമ്മാനിത് ഹൈ. അപ്നെ സഫൽ സംഗീത് ജീവൻ കെ അതിരിക്ത് ഉൻഹോനെ ശിക്ഷണ എവം ശൈക്ഷണിക് ഗതിവിധിയോ കെ മാധ്യമ സെ സംഗീത് ശിക്ഷാ കെ ക്ഷേത്ര മേ ഭി മഹത്വപൂർണ്ണ യോഗദാൻ ദിയ ഹൈ. ആജ് രാത് കെ പ്രസാരണ മേ ഇൻകെ സാത്ത് സംഗത് കർ രഹേ ഹൈ വയലൻ പർ ശ്രീമതി എസ് ആർ രാജശ്രീ, മൃദംഗം പർ ശ്രീ എ ബാലകൃഷ്ണ കമ്മത് ഓർ ഘട്ടം പർ ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ.
2: ദിസ് ഈസ് ആകാശവാണി. ഇൻ ടുനൈറ്റ്സ് നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക് വി ബ്രിങ് യു എ കർണാട്ടിക് വോക്കൽ കോൺസെർട്ട് ബൈ ശ്രീ ശ്രേയസ് നാരായണൻ. ശ്രീ ശ്രേയസ് നാരായണൻ is a top grade Carnatic vocalist of Akashwani, known for his powerful voice, musical depth and steadfast commitment to the Carnatic music tradition. He received his initial training under late A. Anandaraman Iyer of the Muthuswami Deekshithar lineage, followed by advanced tutelage under Professor M. A. Venugopal and late P. S. Narayana Swami, whose guidance shaped his distinguished musical career. With several decades of concert experience, Sri Shreyas Narayanan has performed extensively at prestigious music festivals and cultural platforms across India and abroad. He has received numerous honors and recognitions for his contributions to Carnatic music and enjoys the admiration of music critics and rasikas alike. In addition to his concert career, he has made significant contributions to music education through teaching and academic engagement. In tonight's program, he will be accompanied by Srimati S.R. Rajashree on the violin, Sri A. Balakrishna Kammath on the mridangam, and Sri Vaikam N. Gopalakrishnan on the ghatam.
1: Sri Shreyas Narayanan apne gayan ki shuruaat Sant Tyagraj ki kriti നിന്നാട നേലാ സെ കർ രഹേ ഹൈ ജോ രാഗ കന്നഡ പർ ആധാരിത് ഹൈ ഓർ ആദി താൽ മേ നിബദ്ധ ഹൈ.
2: ശ്രീ ശ്രേയസ് നാരായണൻ ബിഗിൻസ് ഹിസ് വോക്കൽ റെസൈറ്റൽ വിത്ത് കൃതി നിന്നാട് നേല, എ കോമ്പോസിഷൻ ഓഫ് ത്യാഗരാജ ഇൻ ദ രാഗ കന്നഡ സെറ്റ് ടു ആദി താൾ.

0: യഥാ തനിയാവർത്തനം, മൃദംഗം പർഥേ ശ്രീ എ ബാലകൃഷ്ണ കമ്മത്ത് ഓർ ഘട്ടം പർ ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ.
1: ദാറ്റ് വാസ് തനിയാവർത്തനം പ്ലേഡ് ഓൺ ദ മൃദംഗം ബൈ ശ്രീ എ ബാലകൃഷ്ണ കമ്മത്ത് ആൻഡ് ഓൺ ദ ഘട്ടം ബൈ ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ.
0: ഇസ്കെ സാത് ഹി സംഗീത് കെ അഖിൽ ഭാരതീയ കാര്യക്രം മേ ശ്രീ ശ്രേയസ് നാരായണൻ കാ ഗായൻ സമാപ്ത് ഹോതാ ഹൈ. ഇൻകെ സാത് വയലൻ പർ ശ്രീമതി എസ് ആർ രാജശ്രീ, മൃദംഗം പർ ശ്രീ എ ബാലകൃഷ്ണ കമ്മത്ത് ഓർ ഘട്ടം പർ ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ നെ സംഗതി കീ തി. യെ കാര്യക്രം ആകാശവാണി കെ തിരുവനന്തപുരം കേന്ദ്ര പർ റെക്കോർഡ് കിയാ ഗയാ ഓർ ആകാശവാണി ദില്ലി സെ പ്രസാരിത് കിയാ ഗയാ.
1: വിത്ത് ദാറ്റ് വി കൺക്ലൂഡ് ദ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ ശ്രേയസ് നാരായണൻ ഇൻ ദ ബ്രോഡ്കാസ്റ്റ് ഓഫ് നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക്. ഹി വാസ് അക്കംപനീഡ് ബൈ ശ്രീമതി എസ് ആർ രാജശ്രീ ഓൺ ദ വയലിൻ, ശ്രീ എ ബാലകൃഷ്ണ കമ്മത്ത് ഓൺ ദ മൃദംഗം ആൻഡ് ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഓൺ ദ ഘട്ടം. This broadcast was recorded at Akashwani Tiruvananthapuram and came to you from the Delhi station of Akashwani.

0: സമയം 11 മണി.
1: ആകാശവാണി. നമസ്കാരം. ദേശീയ ബഹിരാകാശ ദിനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. നാളെ ദേശീയ ബഹിരാകാശ ദിനം. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചരിത്ര നേട്ടത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിന് സമീപം പേടകത്തെ സുരക്ഷിതമായി ഇറക്കുന്ന ആദ്യ രാജ്യമെന്ന നേട്ടവും ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തെ 4-ാമത്തെ രാജ്യമെന്ന നേട്ടവും ചന്ദ്രയാൻ 3 ദൌത്യത്തിലൂടെ ഇന്ത്യ സ്വന്തമാക്കി. എന്നാൽ ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രം ചന്ദ്രയാൻ 3 തുടങ്ങിയതല്ല. ബഹിരാകാശ രംഗത്ത് ലോകത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയ ഇന്ത്യയുടെ കുതിപ്പ് ഏറെ ശ്രദ്ധേയമാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായി അറിയപ്പെടുന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ സംഭാവനകൾ ഈ യാത്രയിൽ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായാണ് 1960 ഒരു ചിട്ടയായ ബഹിരാകാശ പരിപാടിക്ക് ഇന്ത്യ രൂപം നൽകിയത്. സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതാകണം ആധുനിക ബഹിരാകാശ സാങ്കേതിക വിദ്യ എന്നതായിരുന്നു വിക്രം സാരാഭായിയുടെ കാഴ്ചപ്പാട്. വിദ്യാഭ്യാസം, കാലാവസ്ഥാ പ്രവചനം, ദുരന്ത നിവാരണം, കൃഷി തുടങ്ങി വിവിധ മേഖലകളിൽ ദേശീയ വികസനത്തിനുള്ള ഒരു ഉപാധിയായാണ് അദ്ദേഹം ബഹിരാകാശ സാങ്കേതിക വിദ്യയെ വിഭാവനം ചെയ്തത്. ഈ കാഴ്ചപ്പാടാണ് ഇന്നും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിക്ക് ദിശാബോധം നൽകുന്നത്. വിക്രം സാരാഭായിയുടെ വാക്കുകളിലേക്ക്.
2: The aspect of space research which I would like to stress most is in relation to the national capability, the self-confidence that this will generate. And if I were to give my own evaluation of this, I think the benefits of these far outweigh all the rest that we have been talking about.
1: ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രരംഗത്തെ മുന്നേറ്റങ്ങളെക്കുറിച്ചും തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രമുഖ ശാസ്ത്രജ്ഞയും DRDO എയറോനോട്ടിക്കൽ സിസ്റ്റംസ് മുൻ ഡയറക്ടർ ജനറലുമായ ഡോക്ടർ ടെസി തോമസ് ആകാശവാണിയോട്.
3: വളരെ പരിമിതമായ റിസോഴ്സുകൾ കൊണ്ട് മാത്രമാണ് ഇന്ത്യ തന്റെ ബഹിരാകാശ പദ്ധതി ആരംഭിച്ചത്. എന്നാൽ അതിനു പിന്നിൽ വളരെ വ്യക്തമായ ഒരു ദർശനമുണ്ടായിരുന്നു. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും രാജ്യത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കുക എന്നതാണ്. ചെറിയ സാറ്റലൈറ്റ്സ് വിക്ഷേപിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ചന്ദ്രനെയും ചൊവ്വയെയും സൂര്യനെയും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു രാഷ്ട്രമെന്ന നിലയിലേക്ക് ഇന്ത്യ വളർന്നു. ഇന്ത്യക്ക് ഏതെങ്കിലും സാങ്കേതിക വിദ്യ നിഷേധിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും അത് നമ്മൾ തന്നെ വികസിപ്പിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്വന്തം പരിഹാരങ്ങൾ കണ്ടെത്തുവാനുള്ള ഈ മനോഭാവമാണ് ബഹിരാകാശം, പ്രതിരോധം, ആണവശാസ്ത്രം, ഇലക്ട്രോണിക്സ് തുടങ്ങിയ നിരവധി നിർണായക മേഖലകളിൽ ഇന്ത്യയുടെ കഴിവുകൾ വളർത്തിയത്. ഒരു കർഷകന് ലഭിക്കാവുന്ന കാലാവസ്ഥാ വിവരം, ഒരു മത്സ്യത്തൊഴിലാളിക്ക് സാധ്യതയുള്ള മത്സ്യബന്ധന മേഖലകളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം, ഒരു ചുഴലിക്കാറ്റിനു മുൻപ് അധികാരികൾക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ്, ഇവയെല്ലാം ബഹിരാകാശ സാങ്കേതിക വിദ്യ മനുഷ്യജീവിതത്തെ എത്ര നേരിട്ട് സ്പർശിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റീസ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റാർട്ടപ്പ്, യങ് ഇന്നോവേറ്റേഴ്സ്, ഇവരെല്ലാം ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ പ്രധാന പങ്കാളികളായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ യങ്സ്റ്റേഴ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഡു നോട്ട് റിമെയിൻ ഓൺലി ആസ് ദ യൂസേഴ്സ് ഓഫ് ടെക്നോളജി, ബിക്കം ദ ക്രിയേറ്റേഴ്സ് ഓഫ് ടെക്നോളജി. വികസിത ഇന്ത്യയിലേക്കുള്ള ഒരേ ഒരു വഴി ഇത് മാത്രമാണ്.
1: 1975 April 19 ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചു. ഇത് രാജ്യത്തിന്റെ ബഹിരാകാശ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായിരുന്നു. പ്രാചീന ഭാരതീയ ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായ ആര്യഭട്ടയുടെ പേരാണ് ഉപഗ്രഹത്തിന് നൽകിയത്. എന്നാൽ ബഹിരാകാശ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് സ്വന്തമായി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള ശേഷി അത്യാവശ്യമാണെന്ന് ഇന്ത്യ താമസിയാതെ തിരിച്ചറിഞ്ഞു. സ്വന്തമായി വിക്ഷേപണ വാഹനങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ സുപ്രധാന നേട്ടമായിരുന്നു സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ SLV-3. 1980 രോഹിണി RS-1 വിജയകരമായി വിക്ഷേപിച്ചതിലൂടെ തദ്ദേശീയമായി വികസിപ്പിച്ച വിക്ഷേപണ വാഹനം ഉപയോഗിച്ച്

0: ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെട്ടു. SLV-3 നിന്ന് ലഭിച്ച സാങ്കേതികവിദ്യയും അനുഭവ സമ്പത്തുമാണ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചത്. ബഹിരാകാശ രംഗത്ത് പിന്നീടങ്ങോട്ട് ഇന്ത്യയുടെ നേട്ടങ്ങൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും ഏറെ സ്വാധീനം ചെലുത്തിയവയാണ്. ഇൻസാറ്റ് സംവിധാനം, ടെലികമ്യൂണിക്കേഷൻ, ടെലിവിഷൻ സംപ്രേഷണം, കാലാവസ്ഥാ നിരീക്ഷണ സേവനങ്ങൾ എന്നിവയിൽ വലിയ മാറ്റങ്ങളാണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്. സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകുന്ന രീതിയിലാണ് ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി പുരോഗമിക്കുന്നത്. ചാന്ദ്രപര്യവേഷണത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രധാന ചുവടുവയ്പായിരുന്നു 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ച ചന്ദ്രയാൻ 1. 11 ഉപഗ്രഹങ്ങൾ വഹിച്ച പേടകം ചന്ദ്രോപരിതലത്തിന്റെ രാസപരവും ധാതുശാസ്ത്രപരവും ഫോട്ടോഗ്രാഫിക്കുമായുള്ള മാപ്പിംഗ് നടത്തി. ചന്ദ്രനിൽ ഹൈഡ്രോക്സിൽ, ജലതന്മാത്രകൾ എന്നിവയുടെ സാന്നിധ്യം സംബന്ധിച്ച തെളിവുകൾ കണ്ടെത്തിയത് ചന്ദ്രയാൻ 1 ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നായിരുന്നു. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ അടുത്ത വലിയ കുതിച്ചുചാട്ടം ചൊവ്വയിലേക്കായിരുന്നു. 2013 മംഗൾയാൻ എന്ന പേരിൽ മാർസ് ഓർബിറ്റർ മിഷൻ ISRO വിക്ഷേപിച്ചു. 2014 സെപ്റ്റംബറിൽ ബഹിരാകാശ പേടകം ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തി. അതോടെ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമായി ഇന്ത്യ മാറി. മാത്രമല്ല, ആദ്യ ശ്രമത്തിൽ തന്നെ ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യം കൈവരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ ചന്ദ്രനിലും ചൊവ്വയിലും മാത്രം ഒതുങ്ങി നിന്നില്ല. 2015 ആദ്യത്തെ സമർപ്പിത മൾട്ടി വേവ് ലെങ്ത് ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രമായ ആസ്ട്രോസാറ്റ് ISRO വിക്ഷേപിച്ചു. വൈദ്യുത കാന്തിക വികിരണങ്ങളുടെ വിവിധ തരംഗ ദൈർഘ്യങ്ങളിലൂടെ ആകാശഗോളങ്ങളെ നിരീക്ഷിക്കുന്ന ആസ്ട്രോസാറ്റ് നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, തമോഗർത്തങ്ങൾ, മറ്റ് പ്രപഞ്ച പ്രതിഭാസങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞർക്ക് പിന്തുണയേകി.
1: ISRO ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടർ ജയൻ എൻ ആകാശവാണിയോട്.
2: 4 ലോകോത്തര റോക്കറ്റുകളും PSLV, GSLV, LVM3, SSLV വിവിധതര ഉപഗ്രഹങ്ങളും നിർമ്മിക്കാനും വിക്ഷേപിക്കാനും നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 105 ലോഞ്ച് വെഹിക്കിൾ ദൌത്യങ്ങളും 135 ഉപഗ്രഹ ദൌത്യങ്ങളും ഈ കാലയളവിൽ നമ്മുടെ രാജ്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. 34 രാജ്യങ്ങൾക്കായി 433 ഉപഗ്രഹങ്ങൾ നമ്മുടെ റോക്കറ്റുകൾ ഉപയോഗിച്ച് വിക്ഷേപിക്കുക വഴി വലിയ തോതിൽ വിദേശ നാണയം സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശാസ്ത്ര ചിന്താഗതിയെ ഉദ്ദീപിപ്പിച്ച ചന്ദ്രയാൻ, മംഗൾയാൻ മുതലായ ശാസ്ത്രീയ ദൌത്യങ്ങൾ നമ്മുടെ ബഹിരാകാശ മേഖലയിലെ വളർച്ചയുടെ മകുട ഉദാഹരണങ്ങളാണ്. 2047 അന്താരാഷ്ട്ര ബഹിരാകാശ രംഗത്തെ നേതൃത്വ നിരയിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ ദൌത്യങ്ങൾ രൂപകൽപ്പന ചെയ്തു വരികയാണ്. ചന്ദ്രയാൻ 4, ചന്ദ്രയാൻ 5 ദൌത്യങ്ങൾ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, വീനസ് ഓർബിറ്റർ മിഷൻ, ചന്ദ്രയാൻ ഫോളോൺ മിഷൻസ് എന്നിവയാണ് ചില ഉദാഹരണങ്ങൾ. നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ, ലൂണാർ മോഡ്യൂൾ ലോഞ്ച് വെഹിക്കിൾ എന്നീ അതിശക്തിയേറിയ റോക്കറ്റുകളുടെ വികസനവും തുടങ്ങി കഴിഞ്ഞു. 2040 ഒരു ഭാരതീയൻ ചന്ദ്രനിലിറങ്ങി സുരക്ഷിതനായി തിരിച്ചു വരിക എന്ന വലിയ ദൌത്യവും നമ്മുടെ ലക്ഷ്യത്തിലുണ്ട്. ഈ ലക്ഷ്യങ്ങളിലെല്ലാം എത്തിച്ചേരാൻ നമ്മുടെ യുവജനതയെ പ്രചോദിപ്പിക്കുക എന്നത് നാഷണൽ സ്പേസ് ഡേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. 2024 മുതൽ നാഷണൽ സ്പേസ് ഡേ വളരെ വിപുലമായ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചു വരുന്നു. ഈ വർഷത്തെ നാഷണൽ സ്പേസ് ഡേയുടെ ആശയം ടുവാർഡ്സ് വികസിത് ഭാരത്, ഇന്നോവേറ്റിംഗ്, കൊളാബറേറ്റിംഗ് ആൻഡ് ആസ്പയറിംഗ് ടു ഗ്ലോബൽ സ്പേസ് ലീഡർഷിപ്പ് എന്നതാണ്. നാഷണൽ സ്പേസ് ടെക്നോളജി കോൺക്ലേവ്, അതുപോലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇസ്രോ റോബോട്ടിക്സ് ചാലഞ്ച്, രാജ്യത്തിലുടനീളം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രാദേശിക ഇസ്രോ സെന്ററുകളെ ഏകോപിപ്പിച്ച് നടത്തുന്ന ബഹിരാകാശ ശാസ്ത്ര സംബന്ധമായ വിവിധ പരിപാടികൾ എന്നിവയാണ് ഈ വർഷം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ 7 മേഖലകളിലാക്കി തിരിച്ചാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. VSSC, LPSC, IASU, IAST എന്നീ തിരുവനന്തപുരത്തുള്ള കേന്ദ്രങ്ങൾ സംയോജിച്ചാണ് കേരള, ലക്ഷദ്വീപ്, മാഹി അടങ്ങിയ മേഖലയിലെ പരിപാടികൾ നടത്തുന്നത്. വിവിധ സ്കൂളുകൾ, കോളേജുകൾ എന്നിവിടങ്ങളിൽ ബഹിരാകാശ ശാസ്ത്ര മേഖല പ്രതിപാദിച്ചുള്ള സിംബോസിയങ്ങൾ, വർക്ക്ഷോപ്പുകൾ, വിവിധ ഇസ്രോ കേന്ദ്രങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തൽ നടത്തുന്ന ഓപ്പൺ ഹൗസ് പ്രോഗ്രാം, സ്പേസ് ബുക്ക് ഫെസ്റ്റിവൽ എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഫ്ളാഷ് മോബ്, സ്പേസ് ഓൺ വീൽസ്, സെൽഫി പോയിന്റുകൾ, റേഡിയോ ടെലിവിഷൻ പ്രോഗ്രാംസ് എന്നിങ്ങനെ വിവിധ പ്രചരണ പരിപാടികൾ നടത്തുന്നുണ്ട്.
0: എല്ലാ മഹത്തായ ചരിത്ര നേട്ടങ്ങൾക്കും പിന്നിൽ വലിയ വെല്ലുവിളികളും ഉൾപ്പെടുന്നു. അത്തരമൊരു നിമിഷമായിരുന്നു ചന്ദ്രയാൻ 2. 2019 ചന്ദ്രയാൻ 2 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ ശ്രമിക്കവേ അവസാനഘട്ട നീക്കത്തിൽ വിക്രം ലാൻഡറിന്റെ ആശയവിനിമയം നഷ്ടപ്പെട്ടു. ലാൻഡിംഗ് ആസൂത്രണം ചെയ്തതുപോലെ നടന്നില്ല. ഈ അനുഭവം ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും സുപ്രധാന പാഠങ്ങൾ പകർന്നു നൽകി. അന്ന് നേരിട്ട തടസ്സം 4 ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ നിർണായക നിമിഷങ്ങളിലേക്കാണ് വഴി തുറന്നത്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സുരക്ഷിതമായി ഇറങ്ങി ചരിത്രം കുറിച്ചു.
3: ലാൻഡർ മാഡ്യൂൾ പൂരി തരഹ സേ സേഫ്ലി ഓർ സോഫ്റ്റ്ലി ചന്ദ്രമാ കേ സതഹ പേ ലാൻഡ് ഹോ ചുക്കാ ഹൈ യേ ഹം ലോഗോ കേ ലിയേ ബഹുത് ഹി ഗർവ് കി ബാത് ഹൈ.
0: ചന്ദ്രനിലിറങ്ങിയ പ്രഗ്യാൻ റോവർ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. ഏകദേശം 101 സഞ്ചരിച്ച റോവർ മൂലകങ്ങളുടെ ഘടനയെക്കുറിച്ചും ചന്ദ്രോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തെക്കുറിച്ചുമുള്ള പഠനങ്ങൾ ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ നടത്തി. ലാൻഡിംഗ് നടന്ന സ്ഥലത്തിന് പിന്നീട് ശിവശക്തി

0: പോയിന്റ് എന്ന് പേരിട്ടു. ചരിത്ര നേട്ടത്തിനു പിന്നിൽ അക്ഷീണം പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും ഉദ്യോഗസ്ഥരെയും അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു.
1: ചന്ദ്രമാ കാ ശിവ ശക്തി പോയിന്റ് സദ്യോ തക് ഭാരത് കെ ഇസ് വൈജ്ഞാനിക് ഓർ ദാർശനിക് ചിന്തൻ കാ സാക്ഷി ബനേഗാ. ഹമാരി യുവ പീഡി കോ നിരന്തര പ്രേരണ മിൽത്തി രഹേ ഇസ്കെ ലിയെ एक और निर्णय लिया गया है. 23 अगस्त को जब भारत ने चंद्रमा पर तिरंगा फहराया उस दिन को अब हिंदुस्तान नेशनल स्पेस डे के रूप में मनाया जाएगा.
0: ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങളിൽ അടുത്ത പ്രധാന ലക്ഷ്യം സൂര്യനായിരുന്നു. 2023 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ ആദ്യത്തെ സമർപ്പിത സൗര നിരീക്ഷണ പേടകമായ ആദിത്യ L1 ISRO വിക്ഷേപിച്ചു. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള L1 പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റ് എന്ന ഭ്രമണപഥത്തിലാണ് ഈ പേടകം സ്ഥാപിച്ചിരിക്കുന്നത്. സൗരപ്രവർത്തനങ്ങൾക്ക് ഉപഗ്രഹങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, നാവിഗേഷൻ സംവിധാനങ്ങൾ, ഭൂമിയിലെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെപ്പോലും സ്വാധീനിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ബഹിരാകാശ സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നതിന് സൂര്യനെക്കുറിച്ചുള്ള പഠനം നിർണായകമാകുന്നത്. സമീപ വർഷങ്ങളിൽ നിരവധി ദൗത്യങ്ങളാണ് ഇന്ത്യൻ ബഹിരാകാശ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. 2024 ജനുവരിയിൽ വിക്ഷേപിച്ച എക്സ്പോസാറ്റ് എക്സ്റേ രശ്മികളുടെ ധ്രുവീകരണവുമായി ബന്ധപ്പെട്ട ജ്യോതിശാസ്ത്ര ശാഖയിൽ ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിച്ചു. ഡോക്കിംഗ് സാങ്കേതികവിദ്യയുടെ ഫലപ്രദമായ ഉപയോഗം അവതരിപ്പിക്കുന്ന സ്പേഡെക്സ് ദൗത്യം ISRO 2025 ആവിഷ്കരിച്ചു. ബഹിരാകാശ പേടകങ്ങളെ സ്വയം നിയന്ത്രണത്തിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതിലും വേർപെടുത്തുന്നതിലും വിജയിക്കുന്ന ലോകത്തെ 4-ാമത് രാജ്യമായി ഇന്ത്യ മാറി. 2025 ജൂൺ 25 വിക്ഷേപിച്ച AXIOM-4 ദൗത്യത്തിലൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല. അദ്ദേഹത്തിന്റെ പങ്കാളിത്തം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ദൗത്യങ്ങളിലും സൂക്ഷ്മ ഗുരുത്വാകർഷണ ഗവേഷണങ്ങളിലും ഇന്ത്യയ്ക്ക് വിലപ്പെട്ട അനുഭവങ്ങൾ സമ്മാനിച്ചു. ഗഗൻയാൻ ഉൾപ്പെടെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന മനുഷ്യ ദൗത്യങ്ങൾക്ക് ഇന്ത്യയുടെ പ്രവർത്തന പരിചയം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇത് വഴിയൊരുക്കി.
2: ഐ എം ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല. ജബ് സേ മേ അപ്നേ മിഷൻ സേ വാപസ് ആയാ ഹൂ, മേ അപ്നേ മിഷൻ കി സ്റ്റോറി തോ ഷെയർ കർ ഹി റഹാ ഹൂ. എവരിബഡി ഈസ് വെരി എക്സൈറ്റഡ് ടു ലിസൺ ടു ദ മിഷൻ കി ഹംനേ ക്യാ അച്ചീവ് കിയാ ഹൈ ആഫ്റ്റർ 41 ഇയേഴ്സ്. ബട്ട് സാഥി സാഥ് മേ മേരാ ഏക് കോൺസ്റ്റന്റ് മെസേജ് ഹൈ ഹമാരി യൂത്ത് കോ कि जब इंडिया डिसाइड करता है कि हम मिशन गगनयान करेंगे, मिशन भारतीय अंतरिक्ष स्टेशन करेंगे और फाइनली मून पे लैंड करेंगे, एंड आई एम वेरी कॉन्फिडेंट लुकिंग एट द टैलेंट दैट वी हैव दैट आवर यूथ इज फुली केपेबल, वी जस्ट हैव टू गिव देम द राइट डायरेक्शन.
0: ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിൽ ഏറ്റവും ആവേശകരമായ അധ്യായമാണ് ഇനി വരാനിരിക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് അയക്കാനും അവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുമുള്ള ശേഷി തെളിയിക്കുകയാണ് ഗഗൻയാൻ ദൗത്യം ലക്ഷ്യമിടുന്നത്. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ഭൂമിയിൽ നിന്നുള്ള 8,000-ലധികം പരീക്ഷണങ്ങൾ ISRO പൂർത്തിയാക്കി. 3 ഇന്ത്യൻ ബഹിരാകാശ യാത്രികരെ 400 കിലോമീറ്റർ ഭ്രമണപഥത്തിലെത്തിച്ച് 3 ദിവസം ദൗത്യം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മനുഷ്യരെ വഹിക്കുന്ന ദൗത്യം 2027 പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ 5 മൊഡ്യൂളുകൾ അടങ്ങുന്ന ബഹിരാകാശ നിലയം സജ്ജമാക്കാനും ഇന്ത്യ പദ്ധതിയിടുന്നു. 2035 ഇത് പൂർണ്ണ പ്രവർത്തന സജ്ജമാക്കാനാണ് ലക്ഷ്യം. ഇതിന്റെ ആദ്യഘട്ടമായ BAS-01 വിക്ഷേപണം 2028 ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ബഹിരാകാശ നിലയം ആരംഭിക്കുന്നതോടെ ദീർഘകാല ബഹിരാകാശവാസം, സൂക്ഷ്മ ഗുരുത്വാകർഷണ ഗവേഷണം, നൂതന ബഹിരാകാശ പ്രവർത്തനങ്ങൾ എന്നിവ കൂടുതൽ ഫലപ്രദമാകും. അടിസ്ഥാന സൗകര്യ നിർമ്മിതിയിൽ നിന്ന് അത്യാധുനിക ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന തലത്തിലേക്ക് ഇന്ത്യയുടെ ബഹിരാകാശ മേഖല വളർന്നുകഴിഞ്ഞു. കഴിഞ്ഞ 10 ആണ്ടിനിടെ രാജ്യത്ത് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ സ്വകാര്യ സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ആഗോള പങ്കാളിത്തങ്ങൾക്കും ബഹിരാകാശ മേഖലയെ തുറന്നുകൊടുത്തു. മനുഷ്യ ബഹിരാകാശ യാത്ര, ഗ്രഹാന്തര പര്യവേഷണം, നൂതന ബഹിരാകാശ സാങ്കേതിക എന്നിവയിൽ ഇന്ത്യയുടെ പങ്ക് കൂടുതൽ ആഴത്തിലാക്കുന്നതാണ് ബഹിരാകാശ ഗവേഷണത്തിലെ അടുത്ത ഘട്ടം. Chandrayaan-4, 5 ശുക്രഭ്രമണപഥ ദൗത്യം എന്നിവ അവയിൽ ചിലതു മാത്രം. ആഗോളതലത്തിൽ മുൻനിര ബഹിരാകാശ ശക്തിയായി മാറുകയെന്ന ഇന്ത്യയുടെ അഭിലാഷങ്ങൾക്ക് ഈ മുന്നേറ്റങ്ങൾ വലിയ കരുത്തേകും. ദേശീയ ബഹിരാകാശ ദിനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, അവതരണം ഉദയൻ കിളിയന്നൂർ.